0: സാർ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ റഷ്യയിൽ നിന്നും ചില യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ക്ലൈമറ്റിൻ്റെ ഒരു ഇത് വരുമ്പോൾ ഇങ്ങോട്ടുള്ള വരവ്, അപ്പോൾ അത് ഒറ്റ വരവാണ്, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടോ, അവിടെ നിൽക്കണുണ്ടോ, അതോ നേരെ വരികയാണോ?
1: നേരെ പറക്കുന്ന പക്ഷികളുണ്ട്, ഇടയിൽ പക്ഷി നിന്ന് വരുന്നതുമുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടേക്ക് വരുന്ന ഒരു ചെറിയ പൊടിക്കുരുവി എന്ന് പറയും, പച്ചില പൊടിക്കുരുവി എന്നൊക്കെ പറയും, ചെറുതാണ് വളരെ. നമ്മുടെ കുരുവി, അടക്ക കുരുവി ഇല്ലേ, അങ്ങാടിക്കുരുവി, അതിൻ്റെ പകുതി വലുപ്പമുള്ളൂ.
0: ഓ,
1: അപ്പോൾ അത് 3000 കിലോമീറ്റർ ഒക്കെ പാറിയിട്ട് ഒരു 10 ഗ്രാം ഉണ്ടാവില്ല വെയിറ്റ്.
0: 3000 കിലോമീറ്റർ
1: പാറി ഇവിടെ എത്തും.
0: അതിന് ഏകദേശം അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര ദിവസം കൊണ്ട്?
1: 8 ദിവസം കൊണ്ടൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്.
0: പക്ഷേ ആ 8 ദിവസം ഇത് പിന്നെ ഒന്നും കഴിക്കാതെ
1: അല്ല, ഇടയിൽ സ്റ്റോപ്പ് ഉണ്ടാവും.
0: ആ
1: ഇടയിൽ നിൽക്കുന്നുണ്ട്, 1 ദിവസമോ 2 ദിവസമൊക്കെ
0: ആണോ
1: നിന്നിട്ടൊക്കെയാണ് വരിക. ഡയറക്റ്റ് പാറുന്ന ചില ഫാൾക്കണുകൾ, അതേപോലെ ഇപ്പൊ ഗോഡ് വിറ്റ് പോലത്തെ നിർത്താതെ പാറുന്ന കടലൊക്കെ കടന്നു പോകുന്ന പക്ഷികൾ, അതൊക്കെ ഡയറക്റ്റ് ഒറ്റ അടിക്ക് പാറിയെത്തും.
0: നമ്മുടെ കടൽ തീരത്തേക്ക് മാത്രമായി വരുന്ന വിദേശ പക്ഷികൾ ഉണ്ടല്ലേ,
1: നമുക്ക് ഇഷ്ടംപോലെ പക്ഷികൾ, ഇപ്പൊ ഗോഡ് വിറ്റ്സുകള്, അതേപോലെ ടേൺസ്, പല ടേണുകൾ, അതേപോലെ നമ്മുടെ കുറെ അത് പവിക്കാലികൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്, അതേപോലെ നമുക്ക് ഫ്ലവേഴ്സ്, കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ പക്ഷികൾ. ഒരു വിധം ഷോർ ബേർഡ്സ് ഒക്കെ മൈഗ്രേറ്റിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഷോർ ബേർഡ്സ് വളരെ കുറവാണ്, കാരണം ഈ ഇതുവരെയൊക്കെ സേഫായിട്ടുള്ള മനുഷ്യവാസമില്ലാത്ത ദ്വീപുകളിലും അതല്ലെങ്കിൽ തണുപ്പ് സ്ഥലങ്ങളിലുള്ള ലേക്കിന് ചുറ്റും അങ്ങനെയൊക്കെയാണ് പലതും ബ്രീഡ് ചെയ്യുക.
0: മൈൻഡിൽ വന്നൊരു ചോദ്യം വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ, ശരിക്കും അതിൻ്റെ അസല് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എവിടുന്നാണ്, അത് എങ്ങനെയാണത്?
1: അത് നമ്മുടെ ലവ് ബേർഡ്സ് ബഡ്ജി എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അത് ഓസ്ട്രേലിയയാണ് അതിൻ്റെ ബേസ്. അപ്പോൾ അവിടെ നിന്ന് ഉള്ള പക്ഷികളെ നമ്മൾ വളർത്തി വളർത്തി വളർത്തി വളർത്തി അതിൻ്റെ പല തലമുറ പല വന്നതായതുകൊണ്ട് ഇവർക്ക് ശരിക്കും പുറത്ത് ജീവിക്കാൻ അറിയില്ല.
0: അറിയില്ല
1: ശരിക്കും പറഞ്ഞാൽ. ഇതിനിപ്പോൾ ഒരു ലവ് ബേർഡ്സ് പാറിപ്പോയി കഴിഞ്ഞാലും വേറെ വേറെ ജീവി കഴിക്കുക എന്നല്ലാതെ അതിനെ സ്വന്തമായിട്ട് പുറത്ത് ജീവിക്കാൻ.
0: അപ്പം നമ്മൾ ഈ ലവ് ബേർഡ്സിനൊക്കെ എന്തിനാ കൂട്ടിലിട്ടുകാരെ മൊത്തം പുറത്ത് വിടുന്നത്?
1: പറത്തി വിടാനേ പാടില്ല,
0: പാടില്ല, അത് ദ്രോഹമാണ്.
1: പറത്തി വിട്ടാൽ അവരെ മറ്റു ജീവികൾ കൊല്ലും, അതിന് ജീവിക്കാൻ കഴിയില്ല,
0: കഴിയില്ല.
1: അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സിനെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ പുറത്ത് വിടാൻ പാടില്ല. അതിന് പുറത്ത് പോയി കഴിഞ്ഞാലും ഇനി പറയാൻ കഴിയില്ല, അത് കൂടുതൽ വേറെ ട്രൈ ചെയ്യുകയാണെങ്കിൽ മറ്റു പക്ഷികൾക്ക് അല്ലെങ്കിൽ മറ്റ് വല്ല ജീവിതത്തിനും ഭീഷണിയാവോ എന്നുള്ളതും പറയാൻ കഴിയില്ല കുറെ കഴിയുമ്പോൾ.
0: അത് അപ്പോൾ അത് അതിൻ്റെ ആ ഒരു
1: പല മീനുകളൊക്കെ നമുക്ക് അങ്ങനെ അതിനൊക്കെ IAS എന്ന് പറയാം, അതായത് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്ത വേറൊരു സാധനം വന്ന, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ച, അങ്ങനത്തെ പല സാധനങ്ങളും വന്നിട്ട് പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ
0: അധിനിവേശം നടത്തി അല്ലേ,
1: അധിനിവേശ ജീവികളാണ്,
0: ജീവികളായിട്ട്. അപ്പൊ അങ്ങനെ സസ്യകളിൽ പോലെ തന്നെ
1: വരാം, ഇങ്ങനെയൊക്കെ
0: വിട്ടുകഴിഞ്ഞാൽ.
1: പക്ഷെ ഇപ്പോ അങ്ങനത്തെ ഒന്നും റിപ്പോർട്ട് ഇല്ല,
0: ഇല്ല.
1: പിന്നെ ഭൂരിഭാഗം പുറത്ത് ജീവിക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ കൂട്ടിലിട്ട് വളർത്തി വളർത്തി അവർക്ക് പുറത്ത് ജീവിക്കാനുള്ള, അതായത് ഒരു പ്രെഡേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കണ്ടെത്താനോ ഒക്കെ അവർക്ക്. പിന്നെ പറക്കാൻ തന്നെ കൂടുതൽ ദൂരം പറക്കാൻ കഴിയില്ല,
0: കഴിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പക്ഷികളിലെ ഒരു എത്ര ഈ അതിൻ്റെ ഒരു ജീവിത ചക്രം എത്ര കാലം വരെ ആയുസ്, ഇതിനെ കുറിച്ച് എന്തെങ്കിലും പഠനങ്ങൾ സാറിൻ്റെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ? പൊതുവെ
1: നമ്മളെ പഠനങ്ങളില്ല, പക്ഷെ നമ്മൾ വായനയിലൂടെ മനസ്സിലാക്കുന്നത് ഒരു 3 വർഷം ആയുസ്സുള്ളതുണ്ട്, പിന്നെ അത് 100, 100, 125 ഒക്കെ വയസ്സുള്ള 115 വർഷം.
0: 115 വർഷം പറഞ്ഞത് ഏത് ജീവിക്കും?
1: നമ്മളെ സ്വാൻസ്, അതായത് നമ്മളെ അരയന്നങ്ങളൊക്കെ,
0: അരയന്നങ്ങൾ.
1: പിന്നെ എനിക്ക് തോന്നുന്നത് ഗോൾഡൻ ഈഗിള് അങ്ങനത്തെ ഒക്കെ 100 വർഷത്തിൽ കൂടുതൽ. നമ്മുടെ നാട്ടില് ഗോൾഡൻ ഈഗിൾ ഇല്ല, നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ പരുന്ത് എന്ന് പറയുന്ന ബ്ലാക്ക് ഈഗിളാണ്.
0: ബ്ലാക്ക് ഈഗിൾ,
1: ബ്ലാക്ക് കൈറ്റ് അല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സാധനം ബ്ലാക്ക് കൈറ്റാണ്.
0: ബ്ലാക്ക് കൈറ്റ്
1: സാധാരണ നമ്മൾ പരുന്ത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൃഷ്ണപരുന്ത് പറയുന്ന ബ്രാഹ്മണി കൈറ്റും അല്ലെങ്കിൽ ബ്ലാക്ക് കൈറ്റുമാണ്. അതല്ലാതെ ബ്ലാക്ക് ഈഗിൾ നമ്മളിവിടൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉള്ള സാധനം തന്നെയാണ്, അത് നല്ല സൈസുമാണ്.
0: പിന്നെ ഉള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെ ഒരു ജീവിതചക്രം പൂർത്തിയാണതിന്റെ മുമ്പ് മറ്റുള്ളവർ ആക്രമിക്കപ്പെട്ടോ ഒക്കെ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു.
1: ആ കൂടുതൽ പക്ഷികളും അങ്ങനെയാണ് ചാവുക. കാരണം എന്താ വെച്ചാല് ഒരു പ്രായം കഴിഞ്ഞാലോ അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും അസുഖം വന്നാലോ അതിന് പറക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ ഭക്ഷണം തേടാനുള്ള ശേഷിയോ കുറയും. അപ്പം അതിന് പറക്കാൻ പറ്റാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ വരുമ്പോൾ
0: അത് വേറെ
1: വേറെ ജീവികൾക്ക് അതിന് ഭക്ഷണമായി
0: മാറും.
1: പ്രകൃതിയുടെ ഒരു നിയമം എന്നുള്ള രീതിയിൽ അത് അങ്ങനെയാണ്
0: സംവിധാനം ചെയ്തിട്ടുള്ളത്. ചില ഏതോ ചില പക്ഷികൾ ഇല്ലാതെ ഇപ്പോൾ ചില മരങ്ങൾ ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: നമ്മുടെ ഡോഡോ പക്ഷി അല്ലേ, ഡോഡോ പക്ഷി ഇല്ലാതായപ്പോൾ ഒരു കൺവലേരിയ മേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷം, അത് അതിൻ്റെ ദഹന പ്രക്രിയയിലൂടെ കടന്നു പോയാലാണ് അത് മുളക്കുള്ളൂ അതിൻ്റെ വിത്ത്. അപ്പോൾ അതില്ലാതായപ്പോൾ അതിൻ്റെ വിത്ത് മുളക്കാൻ പറ്റാത്തത് കൊണ്ട് പുതിയ മരങ്ങൾ, ഇള്ള മരങ്ങളല്ലാത്ത പുതിയ മരങ്ങൾ ഉണ്ടാവാത്ത ഒരു അവസ്ഥ.
0: പരസ്പര പൂരകം ജീവികളും മനുഷ്യനും ഈ പ്രകൃതി ഒന്നും ഒന്നിൽ നിന്ന് വേറെയല്ല, പരസ്പരം കണക്റ്റഡ് ആണ്.
1: അത് അല്ല, നമ്മളിപ്പോ ഹെൽത്തിന്റെ കേസിൽ വരെ വൺ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ. ഇപ്പൊ അത് നമ്മുടെ ചുറ്റുപാടുള്ള എക്കോ സിസ്റ്റം ശരിയായാലേ നമ്മളെ ഹെൽത്തും ശരിയാവുള്ളൂ
0: എന്നുള്ള,
1: നമ്മളിപ്പോ ഈ നിപ്പ വന്നപ്പോഴാണ് ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കൂടുതൽ വന്നത്.
0: ആലമരത്തിന്റെ ചുവട്ടിൽ കുറെ വിത്തുണ്ടോ? പക്ഷെ ആല അവിടെ മുളക്കൂല.
1: അത് നമുക്ക് ആ ഒരു ആലിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ വിത്താണ് അല്ലേ. അപ്പൊ അത്രയും ചെറിയ വിത്ത് അത്രയും വലിയൊരു മരം ഉണ്ടാവുക എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. അപ്പൊ അത്രയും ചെറിയ വിത്ത്, കോടിക്കണക്കിന് വിത്ത് നിലത്ത് വീണാലും അവിടെ നിന്നൊരു ആല് മുളക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാവില്ല. അത് വേറെ പക്ഷികളുടെയൊക്കെ ദഹന പ്രക്രിയയിലൂടെ പോയി ആ പക്ഷികാഷ്ടത്തിലൂടെ വന്ന് വല്ല ഇതിൻ്റെ എന്ത് ടാങ്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ആണ് പൊതുവെ, അതല്ലെങ്കിൽ പാറക്കെട്ടുകളുടെ ഇടയിൽ, അതല്ലെങ്കിൽ നിലത്തും ഒക്കെ അങ്ങനെയാണ് പൊതുവെ ആല് മുളക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഈ ഒരു പ്രക്രിയ ചെന്നാലാണ് ആ വിത്ത് മുളക്കുള്ളൂ.
0: മൃഗങ്ങളെ മനുഷ്യനെ ഇണക്കലുണ്ട്, എന്നതുപോലെ പക്ഷികളെ കാട്ടുപക്ഷികളെയൊക്കെ പിടിച്ച് ഇണക്കി മനുഷ്യന്റെ വശത്താക്കി മനുഷ്യന്റെ ഭാഷ സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ നിരീക്ഷണം സാറിൻ്റെ?
1: നമുക്ക് ഇവിടെ മൈനേനെയും തത്തനെയൊക്കെ പിടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കാറ്. അപ്പോൾ ഏതൊരു രാജ്യത്തും അവിടുത്തെ പക്ഷികളെ നമുക്ക് പിടിച്ച് കെജിയിൽ ആയി വളർത്താൻ പാടില്ല ശരിക്കും. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ നാട്ടു തത്തയും അതേപോലെ മൈനേനെയൊന്നും കെജി ചെയ്തിട്ട് വളർത്താൻ പറ്റില്ല.
0: പറ്റില്ല,
1: നേരെ മറിച്ച് ആ നിയമത്തിൽ ഇല്ലാത്ത സാധനങ്ങളാണ് പുറത്തത്തെ പക്ഷികൾ.
0: അതാണ് ലവ് ബേർഡ്സ്.
1: ലവ് ബേർഡ്സ് ആണെങ്കിലും ഇപ്പൊ മാക്കാവ് അങ്ങനത്തെ
0: ഫിഞ്ചസ്,
1: ആ പല ജാവ ഫിഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുറത്തുനിന്ന് വന്നെ പാമ്പാണെങ്കിലും ഇതൊക്കെ ഇപ്പൊ വളർത്തുന്നുണ്ടല്ലോ. അപ്പൊ അത് നമ്മളെ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനെ വളർത്താൻ പറ്റുന്നത്. നമ്മളിപ്പോ ഏറ്റവും കോമൺ ആയിട്ട് സാധനം തത്തനൊക്കെ നമ്മൾ പല വീട്ടിലും വളർത്തും, ശരിക്കും അത് ഇല്ലീഗലാണ്. അപ്പൊ നമ്മള് അത് സംസാരിക്കാൻ പഠിപ്പിച്ച ചില വാക്കുകളൊക്കെ തത്തക്കും മൈനക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും.
0: കഴിയും.
1: പിന്നെ പല പക്ഷികളും ഭയങ്കര മിമിക്രിക്കാരാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാട് മുഴക്കി നമ്മളെ റാക്കറ്റൈൽ ഡ്രോങ്കോ എന്ന് പറയും, അത് പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കും. പിന്നെ റിവേഴ്സ് കാറ് റിവേഴ്സ് എടുക്കുന്ന സൗണ്ട് ഉണ്ടാക്കും, ഹോൺ അടിക്കുന്ന സൗണ്ട് ഉണ്ടാക്കും. അത് പല അടുത്ത് ഏതൊക്കെ പക്ഷികളുണ്ട് അതിൻ്റെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും.
0: ഇമിറ്റേറ്റ് ചെയ്യും, അതാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നത്.
1: അത് മോക്കിംഗ് ബേർഡ് തന്നെ പറഞ്ഞിട്ടുള്ള പക്ഷികൾ പുറത്ത് അങ്ങനെ തന്നെ. ഇതിനെ നമ്മൾ മോക്കിംഗ് ബേർഡ് പറയുമെങ്കിലും ശരിക്കും ഇത് ഒറിജിനൽ മോക്കിംഗ് ബേർഡല്ല പേരില്, പക്ഷെ പരിപാടി അതാണ്.
0: നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലായിട്ട് കാണുന്ന പ്രത്യേക കിളികൾ അങ്ങനെ ഉണ്ടോ? അതോ നാട്ടിൻപുറങ്ങളിലുള്ളത് പശ്ചിമഘട്ടങ്ങളിൽ മാത്രമായിട്ട് കാണുന്ന?
1: അല്ല, നമുക്ക് പശ്ചിമഘട്ടത്തില് കാണുന്ന എൻഡമിക് സ്പീഷീസ് കുറേ ഉണ്ട്. പിന്നെ നമുക്ക് സ്കൈയിലെ ഐലൻഡ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ചിലത്. അതായത് ഒരു ഹൈറ്റിൻ്റെ മുകളിൽ മാത്രം കാണുന്ന വച്ച്, ഒരു 1500 meters മുകളിൽ മാത്രം കാണുന്ന വച്ച്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഒരു മല 1500 meters മുകളിലുള്ള ഒരു മല, അത് കഴിഞ്ഞിട്ട് 1500 meters കഴിഞ്ഞിട്ടുള്ള മുകളിലുള്ള ഒരു മല കുറേ വിട്ടിട്ടായിരിക്കും. അപ്പം ഇത് രണ്ടും കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു സ്പീഷീസ് രൂപങ്ങളിലും അതേപോലത്തെ പക്ഷി വേറെ സ്പീഷീസായിട്ട് വേറെ മരയുടെ മുകളിൽ വരും. അങ്ങനത്തെ ലാഫിങ് ത്രഷസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കുറേ പക്ഷികളുണ്ട്. പഴനി ലാഫിങ് ത്രഷ് എന്ന് പറഞ്ഞിട്ട്, വയനാട് ലാഫിങ് ത്രഷ്, അതേപോലെ നീലഗിരി ലാഫിങ് ത്രഷ്, അങ്ങനെ കുറേ ലാഫിങ് ത്രഷ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് മാറി മാറി പുതിയ സ്പീഷീസായി മാറിയിട്ടുള്ള പക്ഷികളാണ്. അത് മൊത്തത്തിലുണ്ട്, നോർത്ത് ഈസ്റ്റിലൊക്കെ പോയാലും ഒക്കെ ഉണ്ട്. അത് അതിൻ്റെ താഴേക്ക് അത് വരില്ല, അതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ളൊരു സ്ഥലത്ത് അതിനെ കാണൂല. അപ്പോൾ കണക്ഷൻ ഈ ഒരു പക്ഷിക്ക് അവിടേക്ക് എത്താൻ കഴിയില്ല.
0: പിന്നെ അപ്പോ പിന്നെ ഇപ്പോ മരത്തിന്റെ മുകളിലൂടെ മാത്രം ഇങ്ങനെ പറന്നു പോകുന്നു, നിലത്തേക്ക് ഇറങ്ങാതെ പോകുന്നു. എന്നാ നിലത്ത് മാത്രം ഇങ്ങനെ നടന്നു പോകുന്നപ്പോ കാട്ടുകോഴികള് അങ്ങനെ അത് ഉയർന്നു പറക്കാത്ത ടൈപ്പ്.
1: അത് പലതരം പക്ഷികളുണ്ട്. ചില പക്ഷികൾ നടന്ന് ഇര തേടുന്ന പക്ഷികളാണ്. അപ്പൊ അവര് ചിലത് നടക്കും, ചിലത് ചാടി ചാടി. അതുപോലെ തന്നെ മരങ്ങളില് ചാടി കയറുന്നതും പിടിച്ചു കയറുന്നത് പക്ഷികളുണ്ട്. പറന്ന് മാത്രം ഇരതേറുന്ന പക്ഷികളുണ്ട്. ഇപ്പം ചില കൂളന്മാർ ഒക്കെ ഉണ്ട്, അതായത് സ്വിഫ്റ്റുകളൊക്കെ. അത് ചിലപ്പോൾ ജീവിതത്തിൽ പറക്കുക ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയത്ത്
0: ഇരിക്കുള്ളൂ.
1: പറക്ക ഇണചേരിൽ വരെ പറക്കുന്ന സമയത്ത് ചെയ്യുന്ന പക്ഷികളുണ്ട്. കാരണം വെച്ചാൽ അത് അതിന് കാലിനൊന്നും തീരെ ഉറപ്പുണ്ടാവില്ല. ഈ സ്വിഫ്റ്റിനൊന്നും നിലത്ത്, ചില സ്വിഫ്റ്റിന് നിലത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറക്കാൻ കഴിയില്ല. അതൊരു പാറമയൊക്കെ അള്ളി പിടിച്ച് നിന്നാൽ മാത്രം അതിന് പറക്കാൻ പറ്റുള്ളൂ. നിലത്ത് വന്നിരുന്നു, അപ്പോൾ വെള്ളം കുടിക്കുക വരെ പാറയിട്ടാണ്.
0: ഓ,
1: പറന്നു വന്നിട്ട് വെള്ളം കുടിച്ചു പോകും. അതുപോലെ കടൽ പക്ഷികളിൽ പലതും കരയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താതെ പറക്കുകയും പിന്നെ കടലിൽ കുറച്ച് നേരം ഇറങ്ങുന്ന
0: ടൈപ്പ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും
1: ആ പക്ഷികളൊക്കെ ആയിരിക്കും കുറച്ച് കാലം. പിന്നെ 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ കര കാണുള്ളൂ.
0: അത്രയും ദീർഘിച്ച് കടലിൻ്റെ
1: കടലിൽ റെസ്റ്റ് ചെയ്യും. ഫുഡ് തേടാനൊക്കെ കടലിൽ തന്നെ ഭക്ഷണം. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കടലിൻ്റെ ഈ ജീവി കുടിക്കുന്ന വെള്ളം തന്നെ അത്രയും ഉപ്പുവെള്ളമാണ്. ആ ഉപ്പുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റില്ല, അതിൻ്റെ കിഡ്നി ഫെയിലറായിട്ട് മരിക്കണം. പക്ഷെ അതിന് ഒരു പ്രത്യേക കഴിവല്ല കൊടുത്തോണു, ആ ഉപ്പിനെ വെള്ളത്തെ അരിച്ച് ശുദ്ധമായ വെള്ളം ആക്കി ഉപ്പ്
0: ഫിൽട്ടർ സിസ്റ്റം
1: മൂക്കിൻ്റെ താഴെയുള്ള ഒരു ദ്വാരത്തിലൂടെ നല്ല നല്ല ഉപ്പുള്ള വെള്ളമായിട്ട് ബാക്കി നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ ചെയ്യുന്ന പോലെ, നമ്മൾ ഫിൽറ്ററിൽ ചെയ്യുന്ന പോലെ അതിൽ നല്ല ഉപ്പുള്ള വെള്ളം നമ്മൾ ഒഴുക്കിക്കളയും. നല്ല വെള്ളം എടുക്കും പോലെ ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്.
0: ഓരോ
1: കടൽക്കാക്കകളിലൊക്കെ പോലെ
0: പരിസ്ഥിതിക്കനുസരിച്ച് ആ ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്കില്ല്, സഹജ സ്കില്ല്
1: പഠിച്ചം കൊടുത്തിട്ടുണ്ട്.
0: അല്ലാതെ എല്ലാ കിളികളും മുട്ടിട്ട് തന്നെയാണോ പ്രസവിക്കുന്ന കിളികളുണ്ടോ?
1: ഇല്ല,
0: ഇല്ല.
1: നമ്മുടെ പക്ഷികളെല്ലാം മുട്ടിട്ടിട്ടാണ് പ്രസവം നടത്തുന്നത്. പക്ഷെ നമ്മുടെ നാട്ടില് ചിലപ്പോ വവ്വാലുകളൊക്കെ പക്ഷികളായിട്ട് കാണുന്ന
0: ആളുകളുണ്ടാവും.
1: കാരണം പറക്കുന്നതൊക്കെ പക്ഷികൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടാവാം.
0: അപ്പോൾ പറക്കുന്ന വേറെ ഏതാ പിന്നെ നമ്മൾ പക്ഷികളല്ലാതെ കാണുന്നത്? വവ്വാലല്ലാതെ
1: വവ്വാല് മാത്രമാണ്, വവ്വാലുകളാണ് പിന്നെ ശരിക്ക് യഥാർത്ഥമായിട്ട് പറക്കാൻ കഴിയുന്ന ഇതുള്ള. പിന്നെ ഇൻസെക്ട്സ് നമ്മൾ പൂമ്പാറ്റ തുമ്പി അങ്ങനത്തെ അല്ലാതെ മാമൽസ് ആയിട്ട്. പിന്നെ ഗ്ലൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ഉണ്ട്, പറക്കും അണ്ണാന്, അതേപോലെ പറക്കുന്ന പാമ്പ്, പറക്കും ഓന്ത്, അതൊക്കെ ഗ്ലൈഡ് ചെയ്യുക. അതിന് സ്വന്തമായിട്ട് പറക്കാൻ കഴിയില്ല. പക്ഷെ വവ്വാലുകൾ എന്ന് പറഞ്ഞാൽ പറക്കാനായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുള്ള പക്ഷികളല്ലാത്ത ഇപ്പൊ നമ്മളെ ലോകത്ത് ഇപ്പം നിലനിൽക്കുന്ന ജീവികൾ.
0: അപൂർവമായ ഏതെങ്കിലും പക്ഷിയെ കണ്ട ഒരു അനുഭവം നേരത്തെ പറഞ്ഞു, അതല്ലാതെ വേറെ പിന്നെ ഒരു അപൂർവ ഇനം പക്ഷിയെ സാറ് കണ്ടെത്തിയൊരു
1: വേറെ നമ്മള് നമ്മള് ഞാൻ പറഞ്ഞല്ലോ ലെസർ കോക്ക് അല്ലേ. അപ്പൊ നമുക്ക് ഈ സാധനം ഞാൻ പണ്ടേ ഞാൻ പറഞ്ഞ ആറളം സർവേകളിലും മറ്റൊക്കെ പോകുമ്പോൾ അവിടുന്ന് പറയും ആ ലെസർ കോക്കിലുണ്ടോ നോക്കണം, നമ്മൾ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നോക്കണം, അതിൻ്റെ കൊക്ക് നോക്കണം, അതിൻ്റെ വലുപ്പം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണ് നോക്കണം എന്നൊക്കെ. അപ്പം അന്നൊക്കെ ഇങ്ങനെ അതൊക്കെ നോക്കും. പക്ഷെ അന്നൊന്നും പുല്ലുപ്പനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കൊടികുത്തി മലമ്മ ഇങ്ങനെ പോകുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഒരു ദിവസം കണ്ണപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ സൗണ്ടിനുള്ള വ്യത്യാസത്തിലാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. അത് പണ്ട്, ഇപ്പം നമുക്ക് ശരിക്കും കൊക്കിൻ്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ പണ്ട് നമുക്ക് കൊക്ക് അതാണോ ഇതാണോ നമുക്ക് സ്ഥിരം കണ്ട് കണ്ട് ശീലമായാൽ മാത്രമേ അത്ര കറക്റ്റ് അതിൽ കണ്ട് മനസ്സിലാവും. സൗണ്ട് രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ പിന്നീട് നമ്മൾ പോയി അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ അതാണെന്ന് ഉറപ്പിച്ച്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് താരതമ്യം വളരെ റെയറാന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ട്, എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ പണ്ട് എല്ലാ ഏപ്രിൽ മാസമാകുമ്പോഴും കൊടിയുത്തി മലമ്പ് തീ കത്തും. തീ കത്തിയിട്ട് പിന്നെ പുല്ല് മുളച്ചു വരുമല്ലോ. ആ മുളച്ച് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ടോണി ബെല്ലിയുടെ ബാബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷികളുണ്ട്.
0: അപ്പൊ
1: ഇത് പുല്ലിന്റെ ഇടയിലാണ് എപ്പോഴും ഉണ്ടാവുക, അതുകൊണ്ട് നമുക്ക് അതിനെ കാണൂല, സൗണ്ട് കേൾക്കും പക്ഷെ കാണൂല. അപ്പൊ സാധാരണഗതിയിൽ നമ്മളതിനെ കാണേ ഇല്ല, പക്ഷെ ഈ സമയത്ത് പോയ അന്ന് 10-24 ഒരു ദിവസം കണ്ടു. അത്രയും റയറായ പക്ഷീനെ നമുക്ക് ഒരു ദിവസം 24 കണ്ടു
0: കാണാൻ പറ്റിയില്ലേ
1: അത്രയും. അതേപോലെ സീസൺ നമ്മളവിടെ ആണെങ്കിൽ ഇടമ്പലി ഇടമ്പിരി വലമ്പിരി ഒക്കെ പൂക്കുന്ന സമയത്ത് നമ്മുടെ തത്തച്ചിഹ്നം എന്ന് പറഞ്ഞാൽ ചെറിയ തത്ത ഉണ്ട്,
0: വായത്തത്ത മാതിരി,
1: ആ വായത്തത്ത അതന്നെ ചെറിയ തത്തല്ലേ, അത് 150 ഒന്നിച്ചല്ല ഒരു നമ്മുടെ കൊടിത്തുമ്പലിന്റെ താഴത്തുനിന്ന് മോൾക്ക് കയറുമ്പോഴേക്കും 150 കാണും. അത്രയും വലിയ ഇത് വരും. പിന്നെ അന്ന് നേരത്തെ പറഞ്ഞു ചില മരങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ ഈ പേരാലില്ലേ,
0: പേരാൽ,
1: ഈ പേരാല് കായ്ക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പച്ചപ്രാവ് ഉണ്ട്, പച്ച കളറിലുള്ള പ്രാവ്, അതിൽ യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജ് എന്ന് പറഞ്ഞ സാധനം എന്തായാലും അവിടെ ഉണ്ടാവും
0: ഉണ്ടാവും.
1: പേരാല് പൂത്തുണ്ടോ അതിനെ മര്യാദ, അത് അളകൂല, അളക നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ.
0: ഓ
1: ശരിക്കും പച്ച കളറ് എല്ലയുടെ കളറും ആയതുകൊണ്ട് പേരാലുണ്ടോ നോക്കിയാൽ കാണും. അതേപോലെ നമ്മളെ എന്ത് കോപ്പർ സ്മിത്ത് ബാർബറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കൊട്ടുരുവൻ്റെ ടൈപ്പുള്ളൊരു പക്ഷിയുണ്ട്, അതും ഈ പേരാല് പൂത്താൽ അല്ലെ കായ്ച്ച കഴിഞ്ഞാൽ അതിൽ കാണും.
0: അപ്പം അങ്ങനെ ഓരോ മരങ്ങൾക്ക് സവിശേഷമായ ചില കിളികളുണ്ട്,
1: ചില കിളികൾ
0: അല്ലേ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി നമുക്ക് ചുറ്റുഭാഗം അതിൽ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പക്ഷികൾ നമ്മുടെ ലൈഫുമായിട്ട് അവക്കൊക്കെയുള്ളൊരു ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം, നമുക്ക് വേണ്ടിയിട്ടാണ് പടച്ചവൻ സംവിധാനിച്ചത്. അപ്പോൾ അതിൽ ഈ നിരീക്ഷണത്തിലൂടെ സാറ് പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അവസാനം നമ്മൾ എത്തുന്ന തലം എന്ന് പറഞ്ഞാൽ പടച്ചവനിലേക്കാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അറിവുകൾ വീണ്ടും നമുക്ക് ഇതുപോലെ നിരീക്ഷണത്തിലൂടെ ഇനിയും ധാരാളം അറിവുകൾ ലഭിക്കാൻ കഴിയട്ടെ എന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ മറ്റൊരു വിഷയത്തിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. 10 തൂക്കമില്ലാത്ത കിളിയുടെ 3000 സഞ്ചാരം, പിന്നെ ലവ് ബേഡ്സിന്റെ കഥയും. ഈ പ്രോഗ്രാമിൽ അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ മുഹമ്മദ് റിനാസ് എം. ആങ്കറിംഗിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വി ടി.
3: أعوذ بالله من الشيطان الرجيم.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകൽ ശുക്ർ.

السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം ഇത്രയേറെ പരീക്ഷണങ്ങൾ വന്നാലും തളരുകയില്ല. കാരണം അതിനാശ്രയിക്കാനുള്ള ഉറച്ച തൂണുണ്ട്. പ്രപഞ്ചനാഥനിൽ അഭയം തേടി ദുആയോടെ ആരംഭിക്കുന്ന ഒരു പ്രഭാതം നേരുന്നു ഏവർക്കും.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്, എന്നോടൊപ്പം സഹൽ അരിപ്ര. ഇന്ന് 2026 സെപ്റ്റംബർ 12 ശനി,
1: ഹിജ്റ വർഷം 1448 റബീഉൽ അവ്വൽ 30,
0: കൊല്ലവർഷം 1202 ചിങ്ങം 27,

0: അഷ്റഫുൽ ഖൽഖായ മുത്ത് റസൂലും അവിടുത്തെ സ്നേഹിച്ച മഹാസ്വാഹിബ്.
1: എന്തായാലും അൽഹംദുലില്ലാ, നമ്മുടെ ശ്രോതാക്കളൊക്കെ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ മുമ്പേ നമസ്കാരം കഴിഞ്ഞ്, നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ ചൊല്ലി, ഇതുക്കറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ്, അതുക്കാർ സ്വഭാഷം ചൊല്ലിക്കഴിഞ്ഞിട്ടായിരിക്കാം ഇൻഷാ അള്ളാഹ് നമ്മോടൊപ്പം ചെന്നതെന്ന് വിചാരിക്കുക അല്ലേ. നമ്മുടെ പ്രേക്ഷകരെ, ഈ ഒരു സമയം നമ്മളിങ്ങനെ ആലോചിക്കുമ്പം ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് മക്കളും ഒന്നിച്ചിരുന്ന്, ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ പൊതുവെ മറ്റുള്ള സ്കൂളുകളും ചില വർക്കിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന സ്കൂളുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പൊതുവെ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ അമ്മമാർ അടുക്കളയിലെ തിരക്കുകളുണ്ടാവും. എന്നാലും ഏറെക്കുറെ എല്ലാവരും ഇത് കൂടെ ചേരുന്നവരൊക്കെ ചെന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കവരോട് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ പ്രോഫ്കോൺ ഇന്നലെ ആരംഭം കുറിച്ചു.
2: യെസ്,
1: പാലക്കാട് ജില്ലയിലെ വാളയാറിനടുത്തുള്ള ക്യാമ്പസ് നമ്മൾ പറയണില്ല.
2: യെസ്.
1: അപ്പോൾ ഇന്നലെ 11, ഇന്ന് 12, നാളെ 13 കൂടെ ഈ 3 ദിവസം നമ്മളെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ അവിടെ രണ്ട് വിനുകളിലായി കൊണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, അള്ളാഹു അത് എല്ലാ നിലക്കും ഉപകാരപ്രദമായ രീതിയിൽ തിരിച്ചറിവും അറിവും നൽകുന്ന ഒരു പ്രോഗ്രാമാക്കി മാറ്റുമാറാവട്ടെ. ഈ സമയത്ത് ശ്രോതാക്കളോട് ചോദിക്കുന്നത്, ഏത് ക്യാമ്പസിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രോഫ്കോൺ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാകട്ടെ ഇന്ന്.
2: ഓക്കെ, മിക്കാളുകളും എവിടെ എന്നുള്ളതൊക്കെ അറിയും, ഏത് ക്യാമ്പസിലാണ് എന്നുള്ളത് ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണില്ല. അപ്പോൾ അത്രയേറെ പ്രോഫ്കോൺ നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ക്യാമ്പസുകളിൽ നടക്കുന്നു എന്ന്

0: പറയുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട് ഇൻഷാല്ലാ. അത് ഏതായാലും ബാക്കി ശ്രോതാക്കളുടെ പ്രതികരണത്തിൽ നമുക്ക് വായിച്ചെടുക്കാം
1: ഇൻഷാല്ലാ.
0: ഏതായാലും നമ്മോടൊപ്പം ചേർന്ന ആരൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അല്ലേ.
1: അതെ, ആസിയ കെ തിരുവേഗപ്പുറ,
0: യെസ്, ഉമൈറ തൃശ്ശൂർ വള്ളാർക്കാട്,
1: ഹന്ന മറിയം ചെറുകോട്,
0: ഷാഹിറ യു മലപ്പുറം,
1: മുസ്തഫ വള്ളിത്തോട്,
0: ഹബീബ പടന്നയുണ്ട്,
1: അഷ്റഫ് വി പാലക്കാഴി,
0: ഓക്കെ, ആ പിന്നെ നമ്മൾ അമീർ ടി അടുത്തനായിട്ട് കയറിയുണ്ട്,
1: ഫസീല വി,
0: ഹന്ന മറിയം ചെറുകോട്,
1: മുഹ്സിന മഞ്ചേശ്വരം, ആയിഷ മുഹമ്മദ്,
0: ഹുസൈൻ വി എം അടുത്തനായിട്ട് കയറി, ജാസ്മിൻ ഐക്കി പുള്ളിപ്പാടം,
1: ഖൈറുന്നീസ അഷ്റഫ്,
0: യെസ്,
1: അബ്ദു എടത്തനാട്ട് കര, അൻവർ മുട്ടിൽ, വയനാട് സമീറ, ആയിഷ കെ ഇരിക്കൂർ,
0: നമ്മുടെ സുഫൈജ കാപ്പാട്, അതുപോലെ സാലിം എച്ച് ആലപ്പുഴ, ജമീല നെമ്മിനി,
1: സൗദ മുട്ടം, നാദിറ ഇടിമുഴിക്കൽ, ഫൈസൽ എടപ്പാളം തോന്നുന്നു അല്ലേ,
0: സഫിയ മാംഗ്ലൂര്, ഫസീല മുളവൂര്, ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആളുകൾ,
1: ഹനാബാനു തോട്ടശ്ശേരിറ, ജമീല ഹുസൈൻ വി എം, സൈനബ കരുവാങ്കല്,
0: അമ്രഹ് ബിൻതിയാസ്, അമ്ര ബിൻതിയാസർ അല്ലേ,
1: അങ്ങനെ
0: ആമിർ ബിൻ യാസർ, രണ്ടു പേര്,
1: അതെ അതെ,
0: നല്ല പേര് അല്ലേ.
1: സജീന കെ വി കബീർ പാലക്കാട്, ഖദീജ ചിരട്ടക്കുളം,
0: യെസ്,
1: ധാരാളം ആളുകൾ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പേര് വായിച്ചവരും ഇനി വായിക്കാത്തവരും ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ
0: മധുര ഖുർആനൊന്ന് കേട്ടുവന്നാലോ.
1: അതെ,
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ. മധുരം ഖുർആനിൽ പാരായണം നടത്തിയത് മരണപ്പെട്ടു പോയ മുമ്പ് ഹറമിൽ ഇമാമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പക്കാലം മുതൽക്ക് തന്നെ ഖുർആൻ പാരായണത്തിൽ അത്ഭുതമായ ഒരു സ്കില്ല്, പ്രതിഭ കാണിച്ച, കഴിവ് കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവ ആഴത്തിലുള്ള പഠനം നടത്തി വളരെ സാധാരണ വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ പാരായണം കേൾക്കുമ്പം അമിതമായ ഒരു ശ്വാസം പിടിച്ച് നിൽക്കാനുള്ള കഴിവ്, നല്ല വലിയ ആയത്തുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഖഫ് ചെയ്യാതെ, എന്നാൽ വഖഫിൻ്റെ സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഓതിയാൽ നമുക്ക് രണ്ട് മൂന്ന് തവണ ചിലപ്പോൾ നിർത്തേണ്ടി വരും. ആ നിലക്കുള്ള ഒരു വല്ലാത്തൊരു പാരായണമാണ് അദ്ദേഹത്തിൻ്റെ പാരായണ ശൈലി. ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത്. നമുക്ക് ഈ ആയത്തിൻ്റെ ഒരു ഉത്സാരം പറഞ്ഞാലോ?
1: ഓക്കെ.
0: സൂറത്തുൽ അഅ്റാഫിലെ 158-ാമത്തെ ആയത്താണ് നമ്മളിന്ന് കേട്ടത്.
1: അതെ.
0: അള്ളാഹു സുബ്ഹാനഹു വതആല മാലോകരോടൊന്നായിട്ട് പറയുന്ന ഒരു പ്രഖ്യാപനമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്ന ഒരു പ്രഖ്യാപനമാണ്. ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ്, എന്നെ അയച്ചിട്ടുള്ളത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരമുള്ളവനാരോ അവനാണ്. അതുകൊണ്ട് തന്നെ അവനല്ലാതെ ഒരു ആരാധനവുമില്ല, അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അതായത് ശരിക്കും ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ഓരോ വ്യക്തിയും, അത് ആരാവട്ടെ, വിശ്വാസിയാവട്ടെ, വിശ്വാസമില്ലാത്തനാവട്ടെ, ഏത് ഒരു വ്യക്തിയായാലും അവനെ സൃഷ്ടിച്ചുവിട്ട സൃഷ്ടാവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ജീവിപ്പിക്കുന്ന, എല്ലാത്തിനെയും മരിപ്പിക്കുന്ന, എന്നാൽ ഒരിക്കലും മരണമില്ലാത്ത ഹയ്യും ഖയ്യുമുമായ ആ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിച്ചുകൊണ്ട്, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ റബ്ബിനെ മാത്രം ആരാധിക്കണം. ആ റബ്ബ് അയച്ച ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൂതൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന, മനുഷ്യരെ എന്ന ഒരു വിളികൊണ്ട് തുടങ്ങിയ ഈ വചനം അതിൻ്റെ അവസാനം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിലും നിരക്ഷരായ അവൻ്റെ ദൂതനായ ആ പ്രവാചകനിലും, ആ അള്ളാഹുവിൻ്റെ വചനങ്ങളിലും, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അള്ളാഹുവിൻ്റെ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്ന ചര്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ നേർവഴി, സന്മാർഗത്തിൻ്റെ വഴി പിൻപറ്റാൻ കഴിയുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതത്തെ നിങ്ങൾക്ക് സംവിധാനിച്ചത് എന്ന് കൃത്യമായി തൗഹീദിൻ്റെ അഥവാ ഏകദ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു ആഹ്വാനവും ഒരു പ്രഖ്യാപനവും കൂടിയാണ് ഈ സൂറത്തുൽ അഅ്റാഫിൽ 158-ാമത്തെ ആയത്ത് നമുക്ക് നൽകുന്നത്. എന്ന് മാത്രമല്ല, മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ മരണം വരെ ഉള്ള ജീവിതകാലം ഇവിടെ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് ശരിക്കും അവനെ പടച്ച പടച്ചവൻ സൃഷ്ടാവ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിലുള്ള മാനദണ്ഡമാണ് അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശ്വസിക്കുകയും ആ ദൂതൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നു, ആ ഖുർആനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പിൻപറ്റുകയും ചെയ്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ വിജയം നിങ്ങൾക്ക് ലഭിക്കുക എന്നും ഉൾക്കൊള്ളുന്ന ഒരു സത്തയാണ് ശരിക്കും ഈ ആയത്തിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത് ആ നിലക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിങ്കിൽ ഉത്തമനായ മനുഷ്യനായി മാറുന്ന യഥാർത്ഥ അടിമയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.

0: മധുരം ഖുർആനാണ് നാം കേട്ട് കഴിഞ്ഞത്. സ്വാഭാവികമായിട്ട് മധുരം ഖുർആനിൻ്റെ ഈ പാരായണങ്ങളും അതിൻ്റെ ആശയങ്ങളുടെ സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അവരുടേതായ വികാരങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുണ്ടാകാറുണ്ട്.
1: അതെ, അൻവർ എൻ്റെമുട്ടിൽ വയനാട് അയച്ചിട്ടുണ്ട്, ഏത് കാലത്തും പത്തരമാറ്റോടുകൂടി കാലത്തെ അതിജയിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. മധുരം ഖുർആൻ ഈ മഞ്ഞ് നിറഞ്ഞ പ്രഭാതത്തിലും അതിമനോഹരം തന്നെയാണ്.
0: യെസ്, അതുപോലെ നമ്മോട് സലാം പറഞ്ഞ ഒട്ടനവധി ആളുകളുണ്ട്, കുറേ പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ട്. ഏതായിരുന്നാലും എല്ലാവർക്കും നമ്മൾ സലാം അടക്കുന്നു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇനി ആരും എൻ്റെ സലാം അടക്കിയില്ല എന്ന് പറയരുത്, നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് സലാം അടക്കുന്നു. വാലൈക്കും സലാം.
1: സഫിയാക്കിയ തിരുനങ്ങാടി അയച്ചിട്ടുള്ള അസ്സലാമു അലൈക്കും. മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിപ്പോകും. ആശയവും പഠിക്കാനും കഴിയുന്നു. അള്ളാഹു ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ. പിന്നെ പ്രവർത്തിക്കുന്നവർക്കും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ്. ആമീൻ
0: ആമീൻ. നമ്മുടെ നേരത്തെ പ്രൊഫ് കോൾ നടക്കുന്നത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം അയച്ചവരുണ്ട്. ഉത്തരം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട് ജമീല വി കെ പൂനൂര്.
1: പല ആൾക്കാരും കാണുന്നുണ്ട്, മൈമൂന പാറപ്പുറം ഒക്കെ ശരിയായ ചില മെസ്സേജുകൾ ഇങ്ങനെ കാണുന്നുണ്ട്.
0: യെസ്,
1: അസ്മാബി പെരിന്തലമണ്ണ ശരിയായ ഉത്തരങ്ങൾ അയച്ച ആളുകളുണ്ട്.
0: ആയിഷ കെ ഇരിക്കൂരുണ്ട്,
1: സുലേഖ തിരുവാലി, റുഖ്സാന അയച്ചിട്ടുണ്ട്.
0: ഓക്കെ, നമുക്ക് ഇന്നത്തെ പീസ് ടൈമിൽ എന്താണെന്ന് നോക്കാം.
1: അതെ,
0: പീസ് ടൈമിൽ വളരെ ചുരുങ്ങിയ വരികളിലാണ് ഇന്ന് ഹഫ്സ വെള്ളിലയുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു മെസ്സേജാണ്. അസ്സലാമു അലൈക്കും, പുരരിവട്ടം നല്ലൊരു സന്ദേശം. പുരരിവട്ടവും മധുരം ഖുർആനും വാക്കുകളും പെരുമാറ്റങ്ങളും നന്നാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു തോഫീക്ക് ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അല്ലേ. തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾക്ക് പലരുടെയും ജീവിതത്തിൽ കാരണമായിക്കൊണ്ടിരിക്കുന്ന
1: നമ്മളെ രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ പുരരിവട്ടവും അതുപോലെ തന്നെ തിരുമുഴിയും. അത് രണ്ടും സംബന്ധിച്ചും ഒരുപക്ഷെ അത് കൃത്യമായി കേൾക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർക്ക് ഗുണപാഠം നൽകുന്ന, തിരിച്ചറിവ് നൽകുന്ന, കൃത്യമായി കേൾക്കേണ്ടതാണ് എന്ന് ശരിക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പീസ് ടൈമിലൂടെ കേട്ടത് അല്ലേ.
0: തീർച്ചയായിട്ടും
1: ശ്രോതാക്കളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, പീസ് ടൈമിലൂടെ ചിലപ്പോൾ ആദ്യമായിട്ട് പീസ് ടൈം എന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഇത് ചിലപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്
0: അവിടെ.
1: അപ്പോൾ ശരിക്കും നിങ്ങൾ ഓരോ പ്രോഗ്രാമിനെ കുറിച്ചും ശരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ ആത്മാർത്ഥമായ, നല്ല തിരക്കുണ്ടാവും എന്നാലും പറ്റുന്ന സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഗുണപാഠം ഉൾക്കൊള്ളുന്ന മെസ്സേജുകൾ അയക്കുമ്പം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മെസ്സേജുകളാണ് ശരിക്കും പീസ് ടൈമിലൂടെ എന്ത് ചെയ്യുന്നത്, ഈ ലൈവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ശ്രോതാക്കളും ഓരോ പ്രോഗ്രാമും കഴിയുമ്പം ഒഴിവൊക്കെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആർത്തവത്തായ കമൻറ്റുകൾ ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം.
0: തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ കൊണ്ടുവരുന്നത് അടുത്തതായി പുലരിവട്ടത്തിലേക്ക്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ ഹാസിബിൻ സലീമാണ്. അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം സ്ത്രീ സമത്വം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഈ അടുത്തുണ്ടായ ഒരു പണ്ഡിതൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പുറത്തിറങ്ങലും കാര്യങ്ങളുമായിട്ട് ചർച്ചകൾ നടക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ സ്ത്രീ പുരുഷ സമത്വം അതിനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ അതിൽ നല്ല കുറേ പ്രതികരണങ്ങൾ കാണാൻ പറ്റി. അതായത് ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യമായ നിയമങ്ങൾ, തുല്യമായ അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീ പുരുഷനും തുല്യം അല്ല, അതുകൊണ്ട് തുല്യമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആണ് വേറെയും പെണ്ണ് വേറെയാണ്, അതിന് തുല്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ആണിൻ്റെ വസ്ത്രധാരണത്തിന് നിർദ്ദേശിക്കപ്പെടുന്ന മര്യാദ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അവിടെ ഔറത്ത് മറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ നെര്യാണിക്ക് താഴെ പോകാൻ പറ്റില്ല എന്നാണ്. എന്നാൽ പെണ്ണിൻ്റെ വസ്ത്രം അങ്ങനെയല്ലല്ലോ. പെണ്ണിൻ്റെ വസ്ത്രത്തിന് മതം വെച്ചിട്ടുള്ള നിയമം എന്താണ്, മുഖവും മുൻകൈ വെച്ച് ബാക്കിയൊക്കെ മറക്കണം എന്നാണ്. അപ്പോൾ അത് എങ്ങനെ വ്യത്യസ്തമാകാൻ കാരണം, ആണും പെണ്ണും വ്യത്യസ്തമായതുകൊണ്ടാണത് വ്യത്യസ്തമാകാനുള്ള കാരണം. ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ ദീർഘയാത്രയാണെങ്കിൽ ഒരു മഹറം കൂടെ വേണം. എന്നാൽ പുരുഷനത് വേണ്ട, സ്ത്രീയെക്കാളും പുരുഷൻ സുരക്ഷിതരാണ്, എന്നാൽ സ്ത്രീ അത്ര സുരക്ഷിതയല്ല. ഇതൊക്കെ ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, തുല്യനീതിയെക്കുറിച്ചല്ല സമത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം പ്രതികരിച്ച പ്രതികരണം? പിന്നെ എന്തിനാണ് പ്രിയദർശിനി ബസ്സിൽ എന്താണ് സ്ത്രീകൾക്ക് ഇളവ് കൊടുത്തത്? അപ്പോൾ എല്ലാ സ്ത്രീകളും ധാരാളക്കണക്കിന് ഇളവുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇളവുകൾ, റിസർവേഷനുകൾ, അതെന്തിനാ? പെൺകുട്ടികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ്, ഇതൊക്കെ എന്തിനാണ്? അപ്പോൾ നിങ്ങൾ പറയണ്ടേ, ഞങ്ങളെ ആണുങ്ങളെപ്പോലെ തന്നെ കണ്ടാൽ മതി, ഇത് ഞങ്ങൾക്ക് നേരെയുള്ള ഒരു അവഗണനയാണ്, ഇത് സ്ത്രീകളെ തീരെ പരിഗണിക്കാതിരിക്കുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊന്നും ബസ്സിൽ വേണ്ട എന്ന് പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണ്? അവിടെ ധാരാളക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിച്ച് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് പോയി വരണമെങ്കിലുള്ള അവരുടെ ബസ് ഫെയർ മുടക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് തുച്ഛമായ വേതനത്തിൽ നിന്ന് വളരെ കുറഞ്ഞ പൈസ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ബസ്സിൽ കയറി കഴിയുമ്പോൾ പുരുഷന്മാരെക്കാളും എന്താണ് സീറ്റ് ആവശ്യമായി വരുന്നത് സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേക സംവരണമുണ്ട്, പുരുഷന്മാർക്ക് സംവരണമില്ല. അതേപോലെ തന്നെ ബാത്റൂം, ആണും പെണ്ണും കയറുന്ന ഒരേ ബാത്റൂം ആണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ സുരക്ഷിതത്വത്തിന് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ വേറെ ടോയ്ലറ്റാണ്, അവിടേക്ക് വേറെ പുരുഷന്മാർ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ ഇതൊക്കെ സ്ത്രീയും പുരുഷനും വേറെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുമ്പോൾ അതിനൊന്നും യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കും ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾക്കും യഥാർത്ഥത്തിൽ മറുപടി പറയാനില്ലാന്ന്. സത്യത്തിൽ ഇവിടെ എന്താന്ന് വിചാരിച്ചാൽ, ഈ സ്ത്രീപക്ഷവാദങ്ങളൊക്കെ യഥാർത്ഥത്തിലും സ്ത്രീകളെയാണ് ബാധിക്കുന്നത് എന്ന് യഥാർത്ഥത്തിലും പുതിയ തലമുറയിലുള്ളവരെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫുൾ സ്ലീവ് പിന്നെ കുപ്പായൊക്കെയാണ് എന്ത് ചെയ്യണത്, ആണുങ്ങൾ ധരിക്കണത്. അപ്പോൾ എക്സിക്യൂട്ടീവ് സ്റ്റൈൽ എന്താണ്, ഫുൾ കൈ ഷർട്ട്, അതേപോലെ തന്നെ പാൻസ്, സോക്സ്, ഷൂ എന്ന് പറഞ്ഞാൽ അയാളുടെ കൈപ്പത്തിയും അതേപോലെ തന്നെ ഈ തലയും മാത്രമേ കാണുള്ളൂ. അപ്പോൾ ആണുങ്ങളുടെ പുരോഗമനം എന്ന് പറഞ്ഞാൽ ദേഹം മുഴുവൻ മറക്കലും, പെണ്ണുങ്ങളുടെ പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്, വസ്ത്രം എത്ര കുറച്ച് ധരിക്കാൻ പറ്റുമോ അതാണ്. അപ്പോൾ സ്ത്രീയെക്കൊണ്ട് വസ്ത്രം കുറച്ച് ധരിപ്പിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യം പുരുഷന്മാർ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് കുറച്ച് വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് വാദിക്കുന്നത് സ്ത്രീകളല്ല, യഥാർത്ഥത്തിൽ അതിനു വേണ്ടി. അപ്പോൾ സത്യത്തിൽ എന്താണ്, പുരുഷൻ്റെ മേധാവിത്വത്തെയും വാദങ്ങളെയും യഥാർത്ഥത്തിൽ സ്ത്രീകൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്ന യഥാർത്ഥ കാര്യം. പിന്നെ നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീ നിർബന്ധമായും അവൾ തന്നെ നിർവഹിക്കേണ്ട കാര്യമാണ് പ്രസവവും മുലയൂട്ടലും. ഒരു മൂന്ന് കുട്ടികൾ, ഒരു 20 or 25 വയസ്സിലൊരു കുട്ടി ഉണ്ടായിട്ട് പിന്നീട് മൂന്ന് പ്രസവവും ഒക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം അവർക്ക് എത്രയായിരം, നിങ്ങൾ ഒരു 40-45 വയസ്സായി. അതായത് ജീവിതത്തിൻ്റെ യുവത്വവും ആ കാര്യവും, ഈ ഇതൊരു ഭയങ്കരമായ ജോലിയല്ലേ, ഒരു ഭയങ്കരമായ ജോലി. ഈ പീരീഡ് തന്നെയാണ് അവർ എന്ത് ചെയ്യേണ്ടത്, ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു പുരുഷന് എന്താണ് ഇതിന് പകരമായി, ഒരു സ്ത്രീക്ക് അവളുടെ പ്രസവം അതേപോലെ തന്നെ അവളുടെ കുട്ടിയുടെ പരിപാലനം മറ്റു കാര്യങ്ങളൊക്കെ ഒരു ജോലിയായിട്ട് നിർബന്ധമായി നിർവഹിക്കേണ്ടി വരുന്നത് കൊണ്ട് അവളിൽ നിന്ന് പൂർണ്ണമായും അവളുടെ ചിലവിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഒഴിവാക്കി കൊടുത്തു, അത് പുരുഷന് കൊടുത്തു. അതാണ് നീതി എന്ന് പറഞ്ഞാൽ. എല്ലാം വാലൽ മൗലൂദ് റിസുക്കുഹുന്ന വകിസ്വത്തുഹുന്ന, ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുക്കേണ്ടത് പുരുഷനാണ്. ഇവിടെ എന്താ സ്ത്രീ ചെയ്യണത്, ഞാനും പുരുഷനെ പോലാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരാണിനെ പോലെ തന്നെ എനിക്കും ജോലി വേണം, ജോലി ചെയ്യുന്ന തെറ്റല്ല. അപ്പോൾ അങ്ങനെ ജോലി പിന്നെ നിർബന്ധമായ വലിയ ജോലികൾ പുരുഷൻ ചെയ്യുന്ന അതേപോലെ ജോലികളൊക്കെ ഏറ്റെടുത്താൽ എന്താ ഉണ്ടാവുക, അവരെന്ത് ചെയ്യണം, ഡബിൾ ജോലി ചെയ്യണം. പിന്നെ ഈ പണത്തിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഈ കിട്ടുന്ന പണവും എന്ത് ചെയ്യും, എല്ലാറ്റിനും പണം കണ്ടെത്തേണ്ട ഭർത്താവ് ആയതുകൊണ്ട് തന്നെ ഈ പണം കുടുംബത്തിൽ ചിലവഴിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ സ്വന്തമായ ആവശ്യങ്ങൾക്കോ അവിടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്കോ ഒന്നും അത് നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഡബിളായിട്ടുള്ള അധ്വാനം അവർക്ക് വരികയാണ്. അപ്പോൾ അവിടെ എന്തുള്ളൂ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അതനുസരിച്ച് കൂടി വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നിർബന്ധമായി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് ആലോചിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സ്ത്രീ പക്ഷം എന്ന നിലക്ക് അവർ വാദിച്ചെടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ ദോഷകരമാണെന്ന് മനസ്സിലാക്കാനും ഒരു സ്ത്രീക്ക് കൊടുത്ത പരിഗണനകളും അവൾക്ക് കിട്ടിയ നീതിയും അവൾക്ക് കാണിക്കുന്ന അനുകമ്പയും എല്ലാം അനുഭവിക്കാനും അതിൻ്റെ ഒരു ഇളവുകളെ ആസ്വദിക്കാനും പറ്റുന്നതിന് പകരം പുരുഷനെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പുരുഷന്റെ പാന്റും കുപ്പായം അവരിടേണ്ടി വരികയും പുരുഷന്റെ ജോലി ഭാരങ്ങളെ ഏൽക്കേണ്ടി വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.
4: ഇതാണ് എന്റെ തേട്ടം, ഇരുട്ടിൽ ഗമിക്കും നെറികെട്ട വംശം.
1: പുലരിവട്ടത്തിൽ ബഹുമാനായ ഹാരിസ് മൗലിയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്. സ്ത്രീ സമത്വം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്, കാലത്തിൻ്റെ പ്രസക്തി അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. നമ്മുടെ ശ്രോതാക്കൾ നമ്മോടൊപ്പം തന്നെ മെസ്സേജ് അയച്ച് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. വളരെ കൃത്യമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ പുലരിവട്ടം വളരെ നല്ലൊരു മെസ്സേജ് തന്നു. ടീം പീസ് റേഡിയോ വളരെ കൃത്യമായ നല്ല നിലപാടുകൾ ഈ ബഹുസ്വര സമൂഹത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ചേർത്ത് പിടിക്കാം നമുക്ക് ഈ റേഡിയോയെ എന്ന മെസ്സേജ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് അയച്ചിരിക്കുന്നു. മാഷാല്ലാ, വളരെ നല്ലൊരു സന്ദേശമാണ് മൗലവി പറഞ്ഞത്. മൗലവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ചൊരിയട്ടെ, ആമീൻ എന്നാണ് സുഹൈബ എം വളപട്ടണത്തിൻ്റെ പ്രാർത്ഥനാ മെസ്സേജാണ്. പുലരിവട്ടം പൂർണ്ണമായി കേൾക്കാൻ സാധിച്ചില്ല ഷുഹൈബ എ സി അഴീക്കൽ, അഥവാ കൃത്യമായി കേൾക്കുന്നൊരു വ്യക്തിക്ക് അത് കേൾക്കാൻ കഴിയാത്താവുമ്പോൾ, എന്നും ശ്വാസം കൃത്യമായി എടുക്കുന്ന ആൾക്ക് പെട്ടെന്ന് ശ്വാസം നിലക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസം, ആ നിലക്കുള്ള ഒരു സംഗതികളായിട്ടാണ് ആളുകൾ ഈ പുലരിവട്ടവും അതുപോലെ തന്നെ അതുപോലെയുള്ള ചില പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് തെളിവാണ് ചില മെസ്സേജുകൾ. അല്ലേ,
0: ഇനി ഏതായാലും റിവൈൻഡിൽ നിന്ന് എടുക്കേണ്ടി വരും ശ്വാസം. അല്ലേ, ഓക്കെ. അൽഹംദുലില്ലാ, നല്ലൊരു മെസ്സേജാണ് പുലരിവട്ടത്തിൽ നിന്ന് കിട്ടിയത്. ആയിഷ, പുലരിവട്ടം സ്ത്രീ പുരുഷനായാൽ എന്ത് സംഭവിക്കും എന്ന ഒരു നല്ല മെസ്സേജ്.
1: നമ്മളെ തുടക്കത്തിൽ ചോദ്യം ചോദിച്ചു, അത് ചിലപ്പോൾ ഇങ്ങനെയാണ് ചിലപ്പോൾ പറയാതെ പോകുമെന്നൊരു വേജാറുകൊണ്ടേ. ഏതായാലും കുറേ ആളുകൾ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ അഹല്യ ക്യാമ്പസിലാണ് പ്രോഫ് കോൾ നടക്കുന്നത് എന്ന്. അപ്പോൾ നേരത്തെ കുറേ പേരുകളൊക്കെ നമ്മൾ വായിച്ചു, ആ വായിച്ചവരൊക്കെ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട് നമ്മൾ വായിച്ചു. ഞാൻ ഇന്നലെ അഹല്യ ക്യാമ്പസിൽ വെച്ച് നടന്ന പ്രോഫ് കോൾ ലൈവായി കണ്ടു. അത് ഷബാന ചെറുകൂടെ അയച്ചൊരു മെസ്സേജാണ്. അത് ബാക്കിയുള്ളവർക്കും നല്ലൊരു മെസ്സേജാണ്, കാരണം ആ പ്രോഫ് കോൾ ഇന്നും നാളെയൊക്കെ തുടരണം. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ ഗ്രൂപ്പിലൂടെയും മറ്റൊക്കെ ലഭിക്കും.
0: അതായത് എത്തിപ്പെടാൻ സാധിക്കാത്ത ആളുകൾക്ക്,
1: അഥവാ അവിടെ നടക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പൊ രക്ഷിതാക്കളെ കടക്കില്ല. അപ്പോ ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ഇത് ലൈവായിട്ട് ഏതൊരാൾക്കും പ്രായഭേദമന്യെ കാണാം. അപ്പൊ അത് കാണേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു മെസ്സേജ് കൂടിയാണ് ശരിക്കും സൈനബ ചെറുകൂട് അയച്ച ഈ മെസ്സേജ്. എന്തായാലും അഹല്യ ക്യാമ്പസിലാണ് ഈ വർഷത്തെ പ്രോഫ് കോൺ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരിയായ ഉത്തരം. അതയച്ച ആളുകളെ നമ്മൾ കുറേ വായിച്ചു, ഇനി കാണുന്നവർക്ക് വായിക്കാം.
0: അതുപോലെ നമുക്കേ ഒരു പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത മറ്റു രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലോ ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ഷഹനാസ് അരിക്കുളം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ കാലിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, കാലിന് മുട്ടിന് ഒരു പരിക്കുണ്ട്, പി ആർ ഫാമിലി എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നാണ്.
1: എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഇഞ്ചുറി വളരെ പെട്ടെന്ന് പൂർണ്ണമായും ഷിഫ അതിനെ നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുബൈദ അയച്ച മെസ്സേജ്, പാലക്കാട്. ഇത് ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാ, അഥവാ അതിൻ്റെ ലിങ്കും പ്രൂഫ് കോണ്ട കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശ്രോതാക്കളുടെ മാതൃകാപരമായ മെസ്സേജുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളുടെ ഒരു സ്റ്റാറ്റസ് അതിൻ്റെ പരിപാടിയുടെ ലിങ്ക് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസ്റ്റും സ്റ്റാറ്റസ് ലിങ്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറ്റു പലരും അത് കേൾക്കാനിടയാകും. അത് കേൾക്കുമ്പം അവരുടെ വീട്ടിലുള്ള ഈ നിലക്കുള്ള പ്രായത്തിലുള്ള വിദ്യാർത്ഥിനികളും ഒരുപക്ഷെ അവർ അവിടെ എത്തിയിട്ടില്ല എങ്കിലും അത് കേൾക്കാൻ കഴിയും. അവിടെ എത്താത്തത് കൊണ്ട് അവരുടെ സീറ്റ് ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്നൊരു അവസ്ഥ ഒരു പ്രോഫ് കോണിൽ ഉണ്ടാകാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നിറഞ്ഞു കവിഞ്ഞ സദസ്സുകളാണ് പലപ്പോഴും ഈ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിൽ എന്നും കണ്ടുവന്നിട്ടുള്ളത്.
0: ഓക്കെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 27 സെക്കൻഡുമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ പ്രിയ ശ്രോതാക്കൾ കാത്തിരിക്കുന്ന മോർണിംഗ് ലൈവ് കിസിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് പുതിയ ആളുകളോട് പറയാനുള്ളത്?
1: പുതിയ ആളുകളോട് സാധാരണ പറയുന്ന പോലെ, നിങ്ങൾ പ്രോഗ്രാമിൽ ലൈവ് ക്വിസ്. ഉത്തരം പ്രോഗ്രാമിൽ ഓപ്ഷനിൽ ലൈവ് ക്വിസ് അത് സെലക്ട് ചെയ്യുക. പേരിൻ്റെ കൂടെ സ്ഥലം എഴുതണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ അയക്കേണ്ടത്. ഉത്തരം എഴുതേണ്ടതില്ല. എ ബി സി ഡി അതിൻ്റെ ഓപ്ഷൻ ഏതാണോ അത് എ ആണെങ്കിൽ എ എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് വേണ്ടത്. ചോദ്യം മൂന്ന് തവണ വായിക്കും. അതിൻ്റെ ഇടയ്ക്ക് 25 സെക്കൻഡ് ബീപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും. അത് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരം അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരുങ്ങാം.
0: യെസ് അല്ലേ? എങ്കിൽ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
1: അതെ,
0: ഇന്നത്തെ ചോദ്യം ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് എന്നതിലെ മുൽക്ക് എന്നാൽ എന്ത്? ഇതിൻ്റെ നാല് ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ അധികാരം അല്ലെങ്കിൽ രാജ്യം, ഓർ ക്വസ്റ്റ് ഓറാണ്, അത് ഒറ്റ ഓപ്ഷനാണ്. ബി വിധി, സി സ്വർഗം, ഡി നരകം.
1: ഒന്നുകൂടെ വായിക്കുന്നു. ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് എന്നതിലെ മുൽക്ക് എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നാല് ഓപ്ഷനുകൾ: എ അധികാരം, ബി വിധി, സി സ്വർഗം, ഡി നരകം.
0: യെസ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് എന്നതിലെ മുൽക്ക് എന്നാൽ എന്ത്? ഓപ്ഷൻ എ അധികാരം, ഓപ്ഷൻ ബി വിധി, ഓപ്ഷൻ സി സ്വർഗം, ആൻഡ് ഓപ്ഷൻ ഡി നരകം.

0: ഡബിള്.
1: യെസ്,
0: നമുക്ക് ഒറ്റടിക്ക് പിന്നെ കൗണ്ടുകൾ മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു രണ്ടും മൂന്നൊക്കെ കണ്ടു, പിന്നെ ഒറ്റടിക്ക് 200 കാണുന്നു. അങ്ങനെ ആളുകൾ ഉത്തരമായ അത്രയും ധാരാളം ആളുകൾ ഉത്തരം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
1: യെസ്, അപ്പോൾ ഇത്രയും ശ്രോതാക്കൾ ഈ ഒരു മോണി ലൈവ് ക്വിസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്.
0: എന്തായാലും ഇന്നത്തെ ചോദ്യത്തെ സംബന്ധിച്ച് പറയുമ്പം, സൂറത്തുൽ മുൽക്ക് സ്വാഭാവികമായും എല്ലാവരും പാരായണം ചെയ്യാറുണ്ട്. അത് പാരായണം ചെയ്യുന്ന ആൾക്ക് ഖബർ ശിക്ഷയിൽ ഒഴിവാക്കപ്പെടുമെന്നുള്ള സംഗതി സ്വഹീഹ് ഹദീസിൽ കാണാം. മാത്രവുമല്ല, പക്ഷേ അതുകൊണ്ടൊന്നും ചിലപ്പോൾ ചില ആൾക്കാർ അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അതിൻ്റെ അർത്ഥം അറിയുന്നവർക്കാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷനുകളിൽ ശരി ഉത്തരം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇൻഷാ അള്ളാ ഉത്തരം പിന്നീട് അറിയിക്കും, എല്ലാവരും അയച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.

0: നമ്മളിപ്പോൾ കൃത്യമായൊരു ടൈമിങ്ങിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് 1 മിനിറ്റ് ടോക്ക് കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമായി വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇത് സ്കൂളിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതിൽ നിന്ന് മോചിതമാകുവാൻ വേണ്ടി അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതം രക്ഷിതാക്കൾ വഴി തന്നെ വരേണ്ടതുണ്ട്. പലപ്പോഴും നേരം വൈകി വരുന്ന കുട്ടികൾ, നേരത്തെ ഉറങ്ങാത്ത രക്ഷിതാക്കൾ, അത് കുട്ടികൾക്കൂടി സഹായകമാകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഉൾപ്പെടെ നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും കുടുംബത്തോടുകൂടി കുട്ടിയോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. അതുണ്ടായാലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഹരി ഇന്ന് മോചിതമാകാൻ കഴിയൂ. ഒരു കുട്ടി ഉണ്ടായാൽ, ഒരു പിതാവുണ്ടായാൽ മൊത്തം ആളുകൾക്ക് അതിൻ്റെ പ്രയാസങ്ങളും ഒരു മാനസിക രോഗി ഉണ്ടാകുന്നതിനേക്കാൾ അപകടവും ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും ലഹരി നിന്ന് മോചിതമാകണം. നാഥൻ തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളത്. ലഹരിക്കൊരു ഉത്തമ പരിഹാരം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ജമാൽ ചെറുവാടിയുടെ സംസാരമാണ് കേട്ടത്. 1980 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട്, 1 മിനിറ്റ് കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന 1 മിനിറ്റ് ടോക്ക് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, അല്ല അതിൽപ്പെട്ട ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് കേട്ടത്. എന്തായാലും ഇതിൻ്റെ ഇന്നത്തെ ഒരു വിഷയം കേട്ടപ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയും മറ്റുള്ള സർക്കിളിലേക്ക് ഫോർവേഡ് ചെയ്യാനൊക്കെ ഇത്തരം സംസാരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റ് പല റീൽസും പല മ്യൂസിക് ഉൾക്കൊള്ളുന്ന പല സംഗതി പാട്ടുകളൊക്കെ ചിലപ്പോൾ പലരും സ്റ്റാറ്റസുകളായി വെക്കും, അല്ലെ? പല ഗാനമേള അല്ലെങ്കിൽ പല പരിപാടികളൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഈ നിലക്കുള്ള മാലോകൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ, കാരണം ഇന്ന് ലഹരി കൊണ്ട് പുറതിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളും ഫാമിലികളും പ്രദേശങ്ങളും നാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നിലക്കുള്ള സംസാരങ്ങൾ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഇത്തരം സംസാരങ്ങളിലൂടെ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നേർവഴി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും രാവിലെ 5:24 പി സി റേഡിയോ റിവൈൻഡ് ഓപ്ഷനിൽ കേൾക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഈ ലഹരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലെങ്ങാനും പറയാൻ തോന്നുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ വീട്ടിലെത്തിയെന്ന് സാധനം എന്നാണ്. ഇപ്പോൾ അതിന് കുറച്ച്
2: സംഭവം വന്നപ്പോ കുറച്ച്
0: അത്രയും സുലഭമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒരു മാസങ്ങളേ ആയിട്ടേ ഉള്ളൂ. ഇത് ഒക്കെ ഒരു ഒരു പരിധി വരെ അത് കിട്ടാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാന് സാധിച്ചു എന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ട് അല്ലേ?
2: ഒരു അതിനൊരു അതിനെതിരെ ഒരു മുന്നേറ്റം ശക്തമാണെന്ന് പൊതുവെ എല്ലാവർക്കും ഇതിൻ്റെ ആളുകൾക്ക് വരെ അത് അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടിയും ശരിക്കും ഇത് നിരപ്പാക്കണം, ശരിക്കും അല്ലേ, പൊടിച്ചടക്കേണ്ടതുണ്ട്.
0: തീർച്ചയായിട്ടും ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ പറഞ്ഞ പ്രധാന പോയിന്റ് ഉണ്ട്, ഈ രാത്രി വൈകി ഉറങ്ങുന്നത് രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള വലിയൊരു പോയിന്റാണ്. കാരണം നമ്മളറിയാതെ ഇങ്ങനെ ഒരു ലഹരിയിലാണ് നമ്മളും, മൊബൈൽ ഫോണിന്റെ ലഹരിയിലാണല്ലോ, അതുകൊണ്ടാണല്ലോ ആ സമയം പോണത്.
2: മദ്യവും കഞ്ചാവും മറ്റുള്ള വസ്തുക്കളും മാത്രമല്ലല്ലോ ലഹരി അല്ലേ? ജീവിതത്തിൽ ഒരുപാട് നമ്മൾ അറിയാതെ അഡിക്ഷനായി പോകുന്ന സംഗതികളൊക്കെ ലഹരിയിലേക്ക്, ലഹരിയുടെ ഭാഗമായിട്ട് കണക്കൂട്ടാം
0: അല്ലേ?
2: മൊബൈൽ ഫോൺ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരിയാണ്.
0: തീർച്ചയായിട്ടും.
2: മാത്രമല്ല ഇങ്ങനെ വൈകി കിടന്ന് കുട്ടികളെ രാവിലെ വിളിക്കുമ്പോൾ കുട്ടികൾ എണീക്കണില്ല എന്ന് അതേ രക്ഷിതാക്കൾ തന്നെ പരാതി പറയുകയും ചെയ്യും. അപ്പൊ ശരിക്കും ഈ പറഞ്ഞ സംഗതി വളരെ പ്രധാനം തന്നെയാണ്. നേരത്തെ കിടന്നുറങ്ങുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക, അല്ലെ, പരസ്പരം അങ്ങോട്ടും കൊണ്ടും മുണ്ടിയും പറഞ്ഞൊക്കെ ഉള്ളൊരു സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണെന്ന്
0: ചില രക്ഷിതാക്കളെങ്കിലും ഇങ്ങനെ പറയും. പിന്നെ ഓന് ഒരു 11 മണിയാകുമ്പോഴൊക്കെ വരലുള്ളൂ, ഓവന്നാണ്ട് പിന്നാണ്ട് കിടക്കും.
2: അതെ,
0: അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവരെന്താ അറിയോ, ആ മകൻ വരുന്ന സമയം വരെ ഫോണിൽ കളിച്ചിരിക്കും. അവൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വായിലടിച്ചിരിയാന്ന് ചോദിക്കും. ആ ഒരു ചോദ്യമുള്ളൂ, ഇവൻ എന്താ ഇവിടുന്ന്.
2: കമ്മ്യൂണിക്കേഷനോ ഒരു ഇന്ററാക്ഷനോ സംസാരത്തിനോ ഒന്നും സമയമല്ല. അതങ്ങനെ ആ ദിവസങ്ങൾ അങ്ങനെ ആ നിലയ്ക്ക് അങ്ങനെ പോകും,
0: അങ്ങനെ പോകും. അതിന് ന്യായം എന്താണ്? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ?
2: അതെ,
0: ഇപ്പോഴത്തെ കുട്ടികളെ മാതിരി നമ്മളെ കുട്ടി അങ്ങനെ തന്നെയാണ്.
2: ഇനി അതിനൊക്കെ പുറമെ വീട്ടിലെല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്, വൈകി വരണമൊന്നുമില്ല. എല്ലാ ആളുകൾ തന്നെ ഈ മൊബൈൽ ഫോണും പിടിച്ച് എല്ലാവരും മൊബൈൽ അവനവൻ്റെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യാണ്. അങ്ങനത്തെ അവസ്ഥയും ഉണ്ട്.
0: ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മൾ നമ്മളെ സ്ക്രീൻ പിന്നെ ടൈമിംഗ് ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും.
2: ശരിക്കും പൂർണ്ണമായും മാറ്റി വെച്ച് പരസ്പരം സംസാരിക്കാനുള്ളൊരു അവസരം ശരിക്കും ഉണ്ടാക്കേണ്ടി വേണമെന്നുള്ളതാണ്
0: തീർച്ചയായിട്ടും
2: പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.
0: യെസ്, എന്തായാലും ഫീഡ്ബാക്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം.
2: അതിൽ സാഹിറ അസ്സലാമു അലൈക്കും, മാഷാ ലൈവ് ക്വിസ് എളുപ്പമായിരുന്നു, മീനിങ് അറിഞ്ഞ് ഖുർആൻ ഓതുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ മീനിങ് അറിഞ്ഞ് ഖുർആൻ ഓതുന്നവർക്ക് അർത്ഥം അറിഞ്ഞ് ഓതുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ അർത്ഥം അറിയാതെ ഓതുന്നവർക്കാണ് പ്രയാസമുണ്ട്.
0: തീർച്ചയായിട്ടും ഫസീല വൈലത്തൂര് പറയണം, അൽഹംദുലില്ലാ ഞാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട്, പീസ് റേഡിയോ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. മാഷാല്ലാ, ഒരുമിച്ച് കേൾക്കാൻ കഴിയാന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എല്ലാ വീട്ടിലും അത് സാധ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചില വീട്ടിലെങ്കിലും ചില സംഗതികൾ ഒരുമിച്ച് കേൾക്കുന്നുണ്ട്, പുലരിവട്ടം പോലെയൊക്കെ.
2: പിന്നെ റേഹാന ഭവനെ ഒന്നുകൂടി ചോദ്യം പറയുമോ എന്ന് പറയുന്നുണ്ട്. ചോദ്യം ഇനി പറഞ്ഞിട്ട് ഇപ്പോൾ ഉത്തരം അയക്കാൻ കഴിയില്ലല്ലോ അല്ലേ?
0: അതെ, നമുക്ക് ഇനി ഉത്തരം പറയുന്ന സമയത്ത് പറയാം.
2: അതെ,
0: അൽഹംദുലില്ലാ, ഞങ്ങളും ഇന്നലെ പ്രോഫ്കോൺ ലൈവ് കണ്ടിരുന്നു. മാഷാല്ലാ, പങ്കെടുത്ത നമ്മുടെ എല്ലാ പ്രൊഫഷണൽ കുട്ടികൾക്കും പിന്നണി പ്രവർത്തകർക്കും നാഥൻ അനുഗ്രഹം നൽകുമാറാകട്ടെ എന്നാണ് എം എ ഗഫൂർ പാരത്തിങ്.
2: മാഷാല്ലാ, പ്രോഫ്കോൺ നടക്കുന്ന കാര്യം എല്ലാവരും അറിയും. നമ്മുടെ മക്കളുടെ നന്മക്കായിയാണ് ഇത്. അതിനുവേണ്ടി സ്വതക്ക മറക്കാതിരിക്കുക, അതിനുവേണ്ടി സ്വതക്ക മറക്കാതിരിക്കുക, പ്രാർത്ഥനയും മറക്കാതിരിക്കുക എന്ന് അബ്ദുൽ ഹമീദ് സീക്ക് അഴിയൂർ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ശരിക്കും വമ്പിച്ചൊരു, ശരിക്കും വലിയൊരു ഈ പ്രോഫ്കോൺ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു മുജാഹിദ് സമ്മേളനമോ അല്ലെങ്കിൽ മറ്റേ കോൺഫറൻസോ ഒന്നുമല്ല. ശരിക്ക് ക്യാമ്പസിലെ പൊട്ടിത്തെറിച്ച പല കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി ശരിക്ക് നിർത്തുന്ന ഒരു വേദിയാണ്. ഇൻഷാല്ലാ അന്നത്തെ സമകാലികത്തിൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം അല്ലേ?
0: ഇൻഷാല്ലാ.
2: അതെ, അറിയിപ്പും.
0: ഈ സമയത്ത് ഞാനൊരു കഥ പറയാൻ ആഗ്രഹിക്കുക. കഥ ഇഷ്ടമാണോ?
2: കഥ പൊതുവെ
0: എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ശ്രോതാക്കൾ ഇഷ്ടപ്പെടട്ടെ ഇൻഷാല്ലാ. ഏതായാലും ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്നൊരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഒക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു.
2: അത്
0: മരണ സമയത്ത് പിന്നെ വിൽപ്പത്രം എന്ന് പറയും നമ്മൾ, ഇങ്ങനെ എഴുതി വെക്കൂലേ. അപ്പം ഇദ്ദേഹം ഒരു ഭയങ്കര കർഷകനായിരുന്നു. ഒരു 17 പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ഇതിൽ പകുതി മകനു കൊടുക്കണം, 3/1 മകൾക്ക് കൊടുക്കണം, 9/1 ഭാര്യക്ക് കൊടുക്കണം. പക്ഷേ 17 അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി വിളിച്ചാൽ മതിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് ഓരി വെക്കാൻ നേരത്ത് പശുക്കളാണല്ലോ, അപ്പോൾ 17 പകുതി എന്ന് പറഞ്ഞാൽ 8.5 3/1 പറഞ്ഞാൽ 5.66 9/1 പറഞ്ഞാൽ 1.88 അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൽ ഇവരെന്ത് ചെയ്ത് വെച്ചാൽ, നാട്ടിലുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു അറിയപ്പെട്ട ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെ ആ പരിഹാരത്തിന് വേണ്ടി ഇദ്ദേഹം എങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുള്ള ഒരു പശുവിനതിയേക്ക് ചേർത്തിട്ട് 18 കൂട്ടിയിട്ട് 18 എന്നിട്ട് അദ്ദേഹം ഇത് ഒരു വെക്കാൻ വേണ്ടിയിട്ട് വിൽപ്പത്രത്തിലുള്ളതുപോലെ തന്നെ, പിന്നെ പകുതി എന്ന് പറയുമ്പോൾ 9, പിന്നെ 3/1 എന്ന് പറയുമ്പോൾ 6, 18/1, പിന്നെ 9/1 എന്ന് പറയുമ്പോൾ 2, അപ്പോൾ 9+6+2=17 ഇദ്ദേഹത്തിൻ്റെ ആ ഒന്ന് അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് കഥ. ഇപ്പോൾ ഇവിടെ മൊത്തം 17 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഥയിലുള്ളൊരു, എനിക്ക് മനസ്സിലായൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ശരിക്ക് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ ചില ചുരുങ്ങിയ വഴികളിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ പോകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതും അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും പരിഹാരങ്ങൾ തേടുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത്, നമ്മൾ പ്രശ്നത്തിനൊപ്പം നിൽക്കാതെ. ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ ഒപ്പമല്ല നിന്നത്, പരിഹാരത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പശുവിനെ അതിലേക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
2: അതെ, ആ നിലക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഇതൊരു കഥയാണെങ്കിലും കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിലേ, ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന് തക്കതായ വളരെ ഹിക്മത്തോടു കൂടി പക്വമായി നല്ല ലോജിക് അനുസരിച്ച് കൃത്യമായി ആലോചിച്ചു കഴിഞ്ഞാൽ അതിനെ രമ്യമായി ഇതുപോലെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം നൽകുന്നൊരു കഥയാണ് ശരിക്കിപ്പോൾ കേട്ടത്. ഇന്ന് ക്യാമ്പസിലായാലും പ്രദേശത്തായാലും എവിടെയായാലും കുടുംബത്തിലായാലും പ്രശ്നങ്ങളുടെ ഒരു കൂത്തരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ അത് ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് രമ്യമായി എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു മനസ്സിലേക്കുള്ള പരിഹരിക്കാമെന്നുള്ള ഒരു മാർഗത്തിലേക്കുള്ളൊരു ഒരു വെളിച്ചമാണ് ശരിക്കും ഈ കഥയിലൂടെ നമുക്ക് ആളുകൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നത്. നല്ല അടിപൊളി ഒരു കഥയാണ്. കാരണം അയാൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല, എന്നാൽ ഈ സംഗതി ഈ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു.
0: അതെ അതെ. അപ്പോൾ കഥ ഇഷ്ടമായോ? അഭിപ്രായങ്ങളൊക്കെ ശ്രോതാക്കൾ
2: ഫീഡ്ബാക്ക് വഴി അതുമായി ബന്ധപ്പെട്ട് അയക്കട്ടെ അല്ലേ. അവരുടെ ജീവിത സംഗതിയുമായി ബന്ധപ്പെട്ടും ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജുകൾ അയക്കാവുന്നതാണ്.

അടുത്തതായിട്ടേ നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമുക്ക് കേൾക്കാം. ഇന്നത്തെ അധ്യായം 47 സൂറത്തുൽ മുഹമ്മദിലെ 15-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ കേൾക്കാനിരിക്കുന്നത്.

0: മാഷാ നാം ഇതുവരെ കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. ഇന്ന് 2475 എപ്പിസോഡാണ് ഇതുവരെ നാം കാതോർത്തത്. അപ്പം എല്ലാവരും സ്റ്റാറ്റസ് വെക്കാനും അതുപോലെ തന്നെ കേൾക്കുവാനും ഒക്കെ സമയം കണ്ടെത്തുക ഇൻഷാ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോഴേ ഒരു ഷെരീഫ സി മുട്ടം എഴുതിയിട്ടുണ്ട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, എനിക്ക് പ്രഭാഷണം കേൾക്കാതെ ഉറങ്ങാൻ കഴിയാറില്ല, അതും ഒരു ലഹരി.
0: നല്ല ലഹരികളൊക്കെ വളരട്ടെ,
1: അത് നമുക്ക് പിന്നെ ഫോളോ ചെയ്യാം അല്ലേ.
0: ആ ലഹരികൾ തുടർന്നോളിലേ.
1: എന്തായാലും ഒരു കാര്യം ആ സമയത്ത് സൂചിപ്പിക്കുകയാണ്, അങ്ങനെ മൊബൈൽ ഓണാക്കി വെച്ച് പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ദിക്ർ ചെല്ലാത്ത അവസ്ഥയിലുള്ള ഉറക്കം അതും പാടില്ല. നമ്മള് സമയത്ത് അത് കേട്ട് പൂർണ്ണമായും നിർത്തി എന്ത് ചെയ്യണം, ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ശരിക്കും ദിക്റുകളൊക്കെ ചൊല്ലി പൂർണ്ണമായും മൊബൈല് ശരിക്കും മാറ്റി വെച്ച് ഉറങ്ങുന്നേ വേണം. പിന്നെ ഇയർഫോൺ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ദിക്റുകൾ ചൊല്ലിയാണ്ട് പിന്നെ പ്രസംഗം ഇങ്ങനെ കേട്ട് പ്രസംഗം അവിടെ ഇങ്ങനെ നടക്കും, നമ്മളിങ്ങനെ ഉറങ്ങിപ്പോ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാനും പാടില്ല. സുലൈഖ തിരുവാലി, ഞാനിന്ന് രണ്ട് ഉത്തരം അയച്ചു. ഫസ്റ്റ് ഉത്തരം അയച്ചത് പ്രോഗ്രാം മാറിയാണ് അയച്ചത്. ഇൻഷാല്ലാ നമുക്കേ സിസ്റ്റം അത് നോക്കുമ്പോൾ അതൊക്കെ സിസ്റ്റം കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതിനെ വിലയിരുത്തും.
0: ഇവിടെ സാഹിറ ബിന്ത് പറയാണ്, മാഷാല്ലാ, വൺ മിൻ ടോക്ക് ജമാൽ ചെറുവാടിയുടെ ഹൃദയസ്പർശിയായിരുന്നു. ഞാൻ പെരിന്തൽമണ്ണ മൗലാന കോളേജ് ഓഫ് നേഴ്സിംഗിലാണ് പഠിച്ചത്. അവിടെ നേഴ്സിംഗ് പഠനത്തോടൊപ്പം 4 വർഷവും ഞങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുത്ത് തന്നിരുന്നു ജമാൽ ചെറുവാടി സാറായിരുന്നു. എല്ലാ പ്രൊഫ്കോണിലും പങ്കെടുക്കാൻ സാധിച്ചതും എനിക്ക് ആദർശത്തോട് കൂടുതൽ അടുത്തതും ആ ഖുർആൻ ക്ലാസ്സും പ്രൊഫ്കോണൊക്കെയാണ്. ആ യാത്ര ഇപ്പോഴും തുടരുന്നു അൽഹംദുലില്ല. എൻ്റെ വലിയ മാറ്റത്തിന് കാരണമായ ചെറുപാട് സാറിനും പി ആർ ടീമിനും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യട്ടെ. ബാറക്കല്ലാഹു ബിക്കും ജമീഅ. നല്ലൊരു മെസ്സേജാണ്,
1: ഒരു മാതൃകാപരമായൊരു മെസ്സേജാണ്. ഇതുപോലെ പലർക്കും എഴുതാനും ഉണ്ടാവും.
0: അതെ,
1: അപ്പോൾ ഒരാൾ എഴുതിയെന്നുള്ളൂ, ഇൻഷാല്ലാ എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ. നദീറ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, അത്തരം സംശയങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടത് അൽ ഇജാബ പ്രോഗ്രാമിൽ, അൽ ഇജാബ എന്നുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വഴി എന്ത് ചെയ്യാം, ആ നിലക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്.
0: യെസ്, പ്രശ്നങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതിനേക്കാൾ ബുദ്ധിപരമായി അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം. ഇരുട്ടിനെ ശപിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുകയാണല്ലോ. ഓരോ പ്രതിസന്ധിയും നമുക്ക് പുതിയ അനുഭവങ്ങളും പാഠങ്ങളുമാണ് സമ്മാനിക്കുന്നത്. തളർന്നിരിക്കാതെ പ്രശ്നങ്ങളുടെ വേരിലേക്ക് ഇറങ്ങിച്ചെന്നും അതിനുള്ള പോം വഴി ചിന്തിച്ചും മുന്നേറുമ്പോൾ ഏത് വലിയ മലയും നമുക്ക് കീഴടക്കാൻ സാധിക്കും. പരിഹാരത്തിൻ്റെ ഭാഗമാകൂ, വിജയം നമ്മോടൊപ്പം ഉണ്ടാകും. അമീർ ടി അടുത്ത.
1: സിനിജ ആലപ്പുഴ, ഏത് കാര്യത്തിനും പരിഹാരമുണ്ട് എന്ന് മനസ്സിലായി, കഥ അടിപൊളി.
0: ഇൻഷാല്ലാ
1: നല്ല നിലയിൽ പരിഹാരം കണ്ടെത്തുക, നല്ല ഗുണപാഠമുള്ള കഥയിൽ നല്ല ആശയങ്ങളുണ്ട്.
0: ഓക്കെ, ഓണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ,
1: അതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ നദീറ അത് അയക്കേണ്ടത് ആ നിലക്കാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു
0: കഴിഞ്ഞു.
1: കഥ സൂപ്പർ സിനത്ത് പാലക്കാട്. ഇംതിയാസ് തിരുവമ്പാടി മെസ്സേജ്, ആനുകൂല്യം ഉള്ളിടത്തെല്ലാം സ്ത്രീയുടെ അവകാശങ്ങൾ പറയുന്നു, സുരക്ഷിതത്വം ഉള്ളിടത്ത് ഇത് പറയുന്നില്ല, എത്ര സത്യമാണ് പുലരിവട്ടം.
0: നല്ല നിലയിൽ പരിഹാരം കണ്ടെത്തുക, നല്ല ഗുണപാഠമുള്ള കഥയിൽ നല്ല ആശയങ്ങളുണ്ടെന്ന് സവ്യ തിരുവങ്ങാടി. ഓക്കെ,
1: എം എ ഗഫൂർ, ക്വിസ് വളരെ ഈസി ആയിരുന്നു, ശരി ഉത്തരം എഴുതിയിട്ടുണ്ട്, ഇനി വിജയികളുടെ സിസ്റ്റം തീരുമാനിക്കട്ടെ.
0: യെസ്, നമുക്ക് ഫീഡ്ബാക്കിലേക്കും ഒക്കെ തിരിച്ചു വരേണ്ടതുണ്ട് സൽമാഷേ.
1: അതെ,
0: നമുക്കൊരു പ്രോഗ്രാം ഒന്ന് ശ്രോതാക്കളെ പരിചയപ്പെടുത്തിയാലോ.
1: അതെ, ഒരുപാട് പ്രോഗ്രാം പീസ് റേഡിയോ വഴി നടക്കുന്നുണ്ട് അല്ലേ. 100-ലധികം പ്രോഗ്രാമുകൾ, 100-ലധികം അവതാരകർ, കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി. അപ്പോൾ നാം തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ, പീസ് റേഡിയോ ഇങ്ങനെ 24 മണിക്കൂറും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോ പ്രോഗ്രാമുകൾ ശരിക്കും ചെയ്യണം, നമ്മൾ അടുത്ത് അറിയേണ്ടതുണ്ട് എന്താണെന്ന്, ആ നിലയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം ഇന്ന് ആളുകളെ അറിയിക്കാം അല്ലേ.
0: യെസ്, പ്രകാശ തീരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് ശ്രോതാക്കളെ പരിചയപ്പെടുത്തുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 4:15 ഈ പ്രോഗ്രാം നടക്കാറുള്ളത്.
1: ശേഷം 24 മണിക്കൂർ റിവൈൻഡിലും കേൾക്കാം മുഹമ്മദ് സ്വാദിഖ് മദീനിയുടെ വൈജ്ഞാനികമായ സെഷനുകളാണ് ശരിക്ക് പ്രകാശതീരം എന്ന പേരിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഇൻഷാല്ലാ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹജ്ജിലേക്ക് ധൃതി കാണിക്കുക എന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ അല്പം ഭാഗം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹജ്ജിൻ്റെ നിബന്ധനകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരാളിൽ നിന്ന് ഹജ്ജ് സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ അതിൻ്റെ നിബന്ധന മുസ്ലിമായിരിക്കണം, ബുദ്ധിയുണ്ടായിരിക്കണം, ഭ്രാന്തന്മാർ അവരുടെ ഹജ്ജ് സ്വീകാര്യമല്ല, മുസ്ലിമല്ലാത്ത ഒരാൾ ഹജ്ജ് ചെയ്താൽ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ നിബന്ധനയായി നമ്മൾ പറഞ്ഞത് ഒരാളുടെ ഹജ്ജ് ഹജ്ജായി പരിഗണിക്കണമെങ്കിലുള്ള നിബന്ധനയാണ്, പ്രായപൂർത്തിയാകണം, അതേപോലെ തന്നെ സ്വതന്ത്രനാകണം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാൾ ഒരു കുട്ടി ഹജ്ജ് ചെയ്താൽ ഇസ്ലാമിലുള്ള ഹജ്ജായി അത് പരിഗണിക്കപ്പെടുകയില്ല, പിന്നീട് പ്രായപൂർത്തിയായതിന് ശേഷം ആണ് ആ കുട്ടി ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ അവൻ്റെ നിർബന്ധ ഹജ്ജായി അത് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇതൊക്കെ പൂർത്തിയായി മൂന്നാമത്തെ ഒരു നിബന്ധന ഇസ്തിത്താഅത്ത്, കഴിവുണ്ടായിരിക്കണം. ഹജ്ജിനെത്തിച്ചേരുവാൻ വേണ്ട സാമ്പത്തികമായ കഴിവ്, ശാരീരികമായ യാത്രാ സൗകര്യങ്ങളും ആരോഗ്യവും, സ്ത്രീകളാണെങ്കിൽ മഹറം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഒത്തിണങ്ങിയാൽ പിന്നീട് ഹജ്ജ് ചെയ്യാൻ ഒരു ധൃതി കാണിക്കണം. ആളുകൾ രണ്ട് രൂപത്തിലാണ് ഈ വിഷയത്തിൽ അവരുടെ ചിന്താഗതികൾ കാണാറുള്ളത്. അതിലൊന്ന്, പരമാവധി ഹജ്ജ് ചെയ്യുവാൻ അവർ വൈകിപ്പിക്കും. വൈകാനുള്ള കാരണം ഒന്നുകിൽ അവരുടെ പ്രാരാബ്ദങ്ങളൊക്കെ തീർന്നതിന് ശേഷം, അങ്ങനെ വാർദ്ധക്യമാവുമ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ, ഹജ്ജ് നിർബന്ധമാകുവാനുള്ള നിബന്ധനകളൊക്കെ മുമ്പേ അവർക്ക് ഒത്തിണങ്ങിയതാണ്, എന്നാൽ വൈകിപ്പിച്ചു. രണ്ടാമത്, സമയമായി കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ. ഇതിലേറ്റവും ഉത്തമമായത് ഏതാണ് എന്നതിൽ സംശയമില്ല, ഉടൻ തന്നെ ഹജ്ജ് ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം ഒരു പക്ഷേ സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും, ഒരു പക്ഷേ സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ നിബന്ധനകളും ഒത്തിണങ്ങിയിട്ടും വൈകിപ്പിക്കുകയാണെങ്കിൽ പല പ്രയാസങ്ങളുമുണ്ട്. വാർദ്ധക്യമായി കഴിഞ്ഞാൽ സമ്പത്തുണ്ടായിരുന്നാലും ആരോഗ്യമുണ്ടായിക്കൊള്ളമെന്നില്ല. ഹജ്ജ് ചെയ്യുവാൻ അല്പം ആരോഗ്യവും ശേഷിയും ഒക്കെ അനിവാര്യമാണ്. ഹജ്ജ് നിബന്ധന പൂർത്തിയായാൽ ഉടൻ ചെയ്യണോ അതല്ല വൈകിപ്പിക്കാൻ അനുവാദമുണ്ടോ എന്നതിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട് ഫുഖഹാക്കൾക്കിടയിൽ. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് നിബന്ധനകൾ ഒത്തിണങ്ങിയാലും ശരി, വൈകിപ്പിച്ചാൽ കുഴപ്പമില്ല എന്നാണ്. നമസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കാം എന്നതുപോലെ അതിൻ്റെ അവസാന സമയത്ത് നിർവഹിക്കാമല്ലോ എന്നാണ് അതിന് ന്യായം പറയാറുള്ളത്. എന്നാൽ പ്രമാണങ്ങൾ മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആരാധനകൾ ആദ്യ സമയത്ത് ചെയ്യുക, ഇതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രവർത്തനമേതാണ്? ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ, ഐ അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ആരാധനകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാബിഖു ഫസ്തബിഖുൽ ഖൈറാത്ത്, സാരിഉ, നിങ്ങൾ ധൃതി കാണിക്കണേ, വേഗത്തിലാക്കണേ നന്മയിലേക്ക് എന്ന കൽപ്പനയാണ് പൊതുവെ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത്. എങ്കിൽ ഹജ്ജിൻ്റെ നിബന്ധനകൾ ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ എന്തിന് വൈകിപ്പിക്കണം? ആ ആരാധന ആരോഗ്യമുള്ള വേളയിൽ ഉടൻ തന്നെ പുറപ്പെടുകയും അതിനുവേണ്ടി റെഡിയാവുകയുമല്ല ചെയ്യേണ്ടത്? മാത്രമല്ല, ഒരു പക്ഷേ അല്പം കഴിയുമ്പോൾ പല പ്രയാസങ്ങളും അയാൾക്ക് നേരിട്ടേക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ധൃതി കാണിക്കട്ടെ. വൈനു ഖദിയംറുൽ മരീദു വതളല്ലു ദാബതു വതഅരിദു ഹാജ്ജ, ഒരു പക്ഷേ അയാൾക്ക് പിന്നീട് രോഗം വന്നേക്കാം, അപ്പോൾ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് മൃഗം നഷ്ടപ്പെട്ടേക്കാം, ഹജ്ജ് ചെയ്യാൻ പ്രയാസകരമായി തീരും, മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഉടൻ തന്നെ ഹജ്ജ് ചെയ്യട്ടെ എന്നാണ്. ധൃതി കാണിക്കണേ എന്ന് പറയുന്ന ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. തഅജ്ജലു ഇലൽ ഹജ്ജ് ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅറിദു ലഹ്. നിങ്ങൾ ഹജ്ജിന് ധൃതി കൂട്ടണം, ഒരു പക്ഷേ പിന്നീട് വല്ല തടസ്സങ്ങളും നിങ്ങൾക്ക് ഉണ്ടായേക്കാമെന്നാണ്. നിബന്ധനകൾ ഒത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് നമ്മുടെ മേലുള്ളൊരു ബാധ്യത, അള്ളാഹുവിന് നൽകേണ്ട ഒരു കടമാണ്. പൊതുവെ കടം അത് തിരിച്ചു കൊടുക്കുവാനുള്ള സമയമായി കഴിഞ്ഞാൽ, അതിനുള്ള തൗഫീഖ് ഒത്ത് ഇണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോകുക എന്നൊരു ശരിയായ ഏർപ്പാടല്ല. അള്ളാഹുവിന് നൽകേണ്ട കടം ഉടൻ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത്ര ഗൗരവമുള്ളത് കൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ചില അസറുകൾ കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ലഖദ് ഹമംതു അൻ അബഅസ റിജാല ഇല ഹാദിൽ അംസാർ. ഈ പട്ടണങ്ങളിലേക്ക് ചില ആളുകളെ നിയോഗിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു പോയി. അവിടെ പോയി ഹജ്ജ് ചെയ്യുവാനുള്ള ശേഷിയുള്ള ആളുകൾ ഹജ്ജിന് പോയിട്ടില്ല എങ്കിൽ ഫയുദ്റബു അലൈഹിമുൽ ജിസ്യ, അവരുടെ മേൽ ജിസ്യ ചുമത്തട്ടെ എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. ഒരു ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, ആ ആളുകൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഇസ്ലാമിക ഗവൺമെൻറ് നൽകുന്നു എന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ഒരു ടാക്സ് ഉണ്ട്, അതാണ് ജിസിയ. യുദ്ധം അനിവാര്യമാവുന്ന ഘട്ടത്തിൽ അവർ മുസ്ലിം പട്ടാളക്കാരെ കൂടെ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ജിസിയ അവർക്കുണ്ട്. ഹജ്ജിന് പോകാത്ത ആളുകൾ, അവർക്ക് ശേഷിയുണ്ട്, അവരുടെ മേൽ ജിസിയ ചുമത്തട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം മാഹുംബി മുസ്ലിമീൻ, മാഹുംബി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളെ അല്ല എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ഉള്ളത് ലിയമുത് യഹൂദിയൻ ഔ നസ്രാനിയൻ, അവൻ ക്രിസ്ത്യാനിയോ ജൂതനോ ഒക്കെയായി മരണപ്പെട്ടു പോകട്ടെ, അല്ലെങ്കിൽ അവരാണ് അത്തരം ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം ഒരു ഹജ്ജ് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കുവാൻ നമ്മൾക്ക് സാധിക്കുകയുമില്ല. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഹജ്ജ് ചെയ്താലുള്ള മഹത്വങ്ങളും ഉംറ ചെയ്താലുള്ള പ്രതിഫലങ്ങളുമൊക്കെ നിരവധി ഉദ്ധരിക്കുകയുണ്ടായി. ഇത്ര മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള ആ ഒരു ഹജ്ജ് വഴി ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വരെ കാരണമായിത്തീരുന്നു എങ്കിൽ ഒരിക്കലും അല്പം കൂടെ കഴിയട്ടെ, 60 പിന്നിടട്ടെ, 70 കഴിയട്ടെ എന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുവാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. ഇസ്തിത്താഅത്ത്, ശാരീരിക സാമ്പത്തിക ശേഷി ഉള്ള ആൾ അവർക്ക് ഹജ്ജ് നിർബന്ധമായി എന്ന് പറഞ്ഞു. എന്നാൽ ഒരു പക്ഷേ ഇതിൽ ഭാഗികമായ ചില തടസ്സങ്ങളുള്ള ആളുകളുണ്ടാവും. അതായത് അയാൾക്ക് മക്കയിൽ എത്തിപ്പെട്ട് ഹജ്ജ് ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷിയില്ല, കാരണം അയാൾ കടക്കാരനാണ്. കടമുള്ള ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് സ്വീകരിക്കുമോ? പൊതുവെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ താമസിക്കുന്ന, ഹജ്ജിന് പോകാൻ വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും ഇല്ലാത്ത ആളുകൾ, അവർക്ക് നാട്ടിൽ കുറേ കടവും ബാധ്യതയൊക്കെ ഉണ്ടായിരിക്കും, അവർ ഹജ്ജ് ചെയ്താൽ അവരുടെ ഹജ്ജ് സ്വീകരിക്കുമോ? എന്താണ് അവർ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, ഒരാൾക്ക് ഒരാളുടെ മേൽ കടം ഉണ്ട് എങ്കിൽ, മറ്റുള്ള ആളുകൾക്ക് കടം തിരിച്ചു കൊടുക്കാനുണ്ട് എങ്കിൽ, ആ ബാധ്യത പൂർത്തിയാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കടക്കാരനായി മരണപ്പെടാൻ പാടില്ല. അപ്പോൾ കടം വീട്ടുക എന്നതിനാണ് അയാൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നീട് അയാൾ ഹജ്ജ് ചെയ്യട്ടെ. എന്നാൽ ബാധ്യതയുള്ള ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ ഹജ്ജ് സ്വീകരിക്കുമോ ഇല്ലയോ? അവിടെ പണ്ഡിതന്മാരൊക്കെ തന്നെയും പറയുന്നു, ഒരു ബാധ്യതയുള്ള വ്യക്തി ഹജ്ജ് ചെയ്താൽ ഇസ്ലാമിൽ അയാൾ നിർബന്ധമായി ചെയ്യേണ്ട ഹജ്ജായി പരിഗണിക്കപ്പെടും. ഇപ്പോൾ ജിദ്ദ, മക്ക, മദീന പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ നൽകേണ്ട അത്ര വലിയ സംഖ്യ കൊടുക്കേണ്ടി വരില്ല, അത്ര വലിയ ബാധ്യത ഉണ്ടാകുകയില്ല.
1: മാഷാല്ലാ, നമ്മളിപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പീസ് റേഡിയോയിലെ പ്രകാശതീരം എന്ന പ്രോഗ്രാമാണ്. അതിൽ തന്നെ ഹജ്ജിലേക്ക് ധൃതി കാണിക്കുക എന്ന വിഷയത്തെ സംബന്ധിച്ച് മുഹമ്മദ് സദിഖ് മദീനിയുടെ സംസാരമാണ്. അത് മുഴുവൻ നമ്മൾ കേട്ടിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച വൈകുന്നേരം 4:15 പിന്നെ 24 മണിക്കൂർ വേണ്ടിലും കേൾക്കാം. അപ്പോൾ ആ സമയത്ത് കേൾക്കാൻ, ഇത്തരം പരിപാടികളെ മുഴുവനായിട്ടും കേൾക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.

പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇമാം തുർമിദി തൻ്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവാണ് ഹദീസിന്റെ നിവേദകൻ. അബുൽ ഹസൻ അലിബിൻ അബി ത്വാലിബ് അൽ ഹാഷിമി അൽ ഖുറൈശി. ഹിജ്റക്കും 23 അലി റളിയല്ലാഹുവിന്റെ ജനനം. ഹിജ്റ 40 മരണം. അത് റമദാൻ മാസത്തിലാണ് എന്നും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ അബൂ താലിബിന്റെ മകനാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മകൾ പുത്രി ഫാത്തിമയുടെ ഭർത്താവുമാണ് അലി റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിട്ട് നമുക്കറിയാം. ഖുലഫായെ റാഷിദീൻ 4-ാമത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, പ്രത്യേകം പരാമർശിക്കപ്പെട്ട 10 ഒരാളാണ്. വലിയ ധീരനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്ക് യുദ്ധം ഒഴികെ എല്ലാ യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തബൂക്ക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നുകൂടി നമുക്ക് കാണാം. ഫാത്തിമ ബിന്ത് അസദ് എന്നിവരാണ് അവരുടെ മാതാവ്. ഹിജ്റ 35 ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. 5 അദ്ദേഹത്തിന്റെ ഭരണം. 5 വർഷവും 3 മാസവും. ഇവിടെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അമ്മ റജുലി സിന്നു അബീഹി, നിശ്ചയമായിട്ടും ഒരു മനുഷ്യന്റെ പിതൃവ്യൻ, ഒരാളുടെ പിതൃവ്യൻ, പിതാവിന്റെ സഹോദരൻ, പിതൃസഹോദരൻ, സിൻവു അബീഹി, അദ്ദേഹം തന്റെ പിതാവിനെ പോലെ തന്നെയാണ്. സിൻവു അബീഹി എന്ന് പറയാം, മിസ്ലു അബീഹി എന്നാണ് ഇമാം നവവി അതിന് നൽകുന്ന വിശദീകരണം. പിതാവിനെ പോലെ, സിൻവു എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ഒന്നായ മകന്, സഹോദരനൊക്കെ, മാതാവും പിതാവും ഒന്നായ സഹോദരന് സിൻവു എന്ന് പറയും. ഇരട്ടക്കുട്ടികളിൽ ഒന്നിനൊക്കെ സിൻവു എന്ന് പറയാറുണ്ട്. പിതൃസഹോദരനും ചിലപ്പോൾ സിൻവു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് അമ്മു റജുലു മിസ്ലു അബീഹി എന്നാണ്. ഒരു മനുഷ്യൻ്റെ അമ്മ, ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ പിതാവിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ പിതാവിന് തുല്യമാണ്. ആ പിതാവിൻ്റെ സ്ഥാനവും ബഹുമാനവും ഒക്കെ പിതാവിൻ്റെ സഹോദരന് നൽകേണ്ടതുണ്ട് എന്നതിലേക്കാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്നെയുള്ള സംസാരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടതും അദ്ദേഹത്തിനുള്ള ബാധ്യത നിർവഹിക്കേണ്ടതുമൊക്കെ വളരെ കൃത്യമാണ്. പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ, അദ്ദേഹത്തെ അനുസരണത്തിലും, അദ്ദേഹത്തെ പിന്നെ ഏത് വിഷയത്തിലുമൊക്കെ പിതാവിനെ അനുസരിക്കുകയും പിതാവിനോട് ബാധ്യത നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ടോ, അക്കാര്യത്തൊക്കെ പിതാവിൻ്റെ സഹോദരനോടുമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് സൂചന. പ്രത്യേകിച്ചും പിതാവിൻ്റെ മരണശേഷമൊക്കെ പിതാവിൻ്റെ സഹോദരനെ പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെ നിർത്താനും കൂടിയാലോചനയിലും അതേപോലെ സംസാരത്തിലുമൊക്കെ അവരെ പരിഗണിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബഹുമാനവും ആദരവും പരിഗണനയും ഒക്കെ പ്രത്യേകം നൽകേണ്ടതുണ്ട്. ഉപദ്രവിക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക എന്നതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാം നൽകുന്ന മഹത്തായ ഒരു സന്ദേശമായിട്ടുകൂടി പ്രിയമുള്ളവരെ നമ്മളിതിനെ കാണണം. പിതാവിൻ്റെ സഹോദരന്മാർ അന്യരല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബന്ധങ്ങൾ കുറയുകയും ബന്ധങ്ങൾ അകലുകയുമൊക്കെ ചെയ്യുന്ന കാലത്ത് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഇസ്ലാം വളരെയധികം ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ സഹോദരന്മാരെ വളരെ അവരുമായി നല്ല ബന്ധമുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെയാണ് മാതാവിൻ്റെ സഹോദരിമാരുടെ കാര്യത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ സഹോദരിമാർ മാതാവിൻ്റെ സ്ഥാനത്താണ്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമ്മയുടെ സ്ഥാനത്താണ് ഖാല, അതായത് മാതാവിൻ്റെ സഹോദരി. അതും അലി ബിൻ അബി താലിബ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. പുണ്യം ചെയ്യുന്ന കാര്യത്തിലും ആദരവിൻ്റെ കാര്യത്തിലും ബന്ധം ചേർക്കുന്ന കാര്യത്തിലുമൊക്കെ അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ബന്ധത്തെ കൂടുതൽ പ്രോജ്ജലമാക്കുന്ന പല കാര്യങ്ങളും പല സംഭവങ്ങളും നമുക്ക് കാണാം. നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലെ, എനിക്കൊരു അബദ്ധം പറ്റി, ഒരു കുറ്റം എൻ്റെ അടുത്ത് വന്നു, എനിക്ക് തൗബയുണ്ടോ എന്ന്, പ്രായശ്ചിത്തമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു ചോദിക്കുന്നത്, നിനക്ക് ഉമ്മയുണ്ടോ, മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നിനക്ക് ഖാലയുണ്ടോ, മാതാവിൻ്റെ സഹോദരിയുണ്ടോ, മാതാവിൻ്റെ ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഫബിർ റഹാ, അവൾക്ക് നീ പുണ്യം ചെയ്യുക, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹയെ ഉമ്മു അബിദില്ല എന്ന് വിളിച്ചിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ഒരിക്കൽ പറയുന്നുണ്ട്, റസൂലെ, നബിയുടെ ഭാര്യമാരെ, എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും കുനിയത്തുണ്ട്, അതായത് അവർക്കൊക്കെ മക്കളുള്ളവരും ആ മക്കളുടെ ഉമ്മ എന്ന നേരിൽ പേരുള്ളവരുമാണ്. അതോ അപ്പോൾ എനിക്കങ്ങനെ ഒരു പേരില്ലല്ലോ എന്നവർ സങ്കടപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി പറയുന്നുണ്ട്, നീ ഉമ്മി അബ്ദില്ലയാണ്,

0: അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുള്ള. അപ്പൊ ഉമ്മു അബ്ദില്ല എന്ന് നിന്നെ വിളിക്കും, നീ ഉമ്മു അബ്ദില്ലയാണ്. അപ്പൊ സഹോദരി അസ്മായിന്റെ മകൻ അബ്ദുള്ളയുടെ ഉമ്മ എന്നർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും ഉമ്മു അബ്ദില്ല എന്ന് പേര് വിളിച്ചോളാൻ, ഓമനെ പേര് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയെന്ന് കാണാം. അപ്പോൾ പ്രിയമുള്ളവരെ, വലിയ മഹത്വമാണിത്. സഹോദരന്മാർ, പിതാവിൻ്റെ സഹോദരന്മാർ, മാതാവിൻ്റെ സഹോദരിമാർ, ഇവർക്കൊക്കെ പ്രത്യേക സ്ഥാനമുണ്ട്. അതേപോലെ തന്നെ പിതാവിൻ്റെ സഹോദരന്മാരെ പോലെ തന്നെ പിതാവിൻ്റെ സഹോദരിമാർക്കും മാതാവിൻ്റെ സഹോദരിമാരെ പോലെ തന്നെ മാതാവിൻ്റെ സഹോദരന്മാർക്ക്, അതായത് അമ്മാവന്മാർക്കുമൊക്കെ വലിയ സ്ഥാനമാണ്. വളരെ അടുപ്പമാണല്ലോ. പിതാവിനോട് ഏറ്റവും അടുത്തവരാണ് പിതാവിൻ്റെ സഹോദരി സഹോദരന്മാർ. മാതാവിലൂടെ ഏറ്റവും അടുത്തവരാണ് മാതാവിൻ്റെ സഹോദരി സഹോദരന്മാർ. ഇവരൊക്കെ നമ്മുടെ അടുത്ത കുടുംബങ്ങളാണ്, അടുത്ത ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളെപ്പോഴും ചേർത്തുകൊണ്ടിരിക്കണമെന്ന വലിയ സന്ദേശമൊക്കെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ നാം തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. നമ്മോടൊപ്പം കെ വി മുഹമ്മദ് അലി ആയിരുന്നുണ്ടായിരുന്നത്. പിതാവിൻ്റെ സഹോദരങ്ങൾ പിതാവിൻ്റെ സ്ഥാനമുള്ളവർ എന്ന ഒരു വലിയ വിലപിടിച്ച, അല്ലേ, ഒരു വിഷയമാണ് നമ്മളിന്ന് കേട്ടത്.

0: പിന്നെ ധാരാളം ഫീഡ്ബാക്കുകൾ നമുക്കുണ്ട്, നമ്മൾ ബോധപൂർവം പോകേണ്ടതുണ്ട്. അതായത് അൽഹംദുലില്ലാ, നല്ലൊരു ഹദീസ് പറഞ്ഞു തന്ന മൗലവിക്ക് അള്ളാഹു ഇനിയും അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആമീൻ എന്നാണ്. സുഹൈബ എം വളപട്ടണം തിരുമുഴയെക്കുറിച്ച് എഴുതിയൊരു മെസ്സേജാണ്.
1: യെസ്, മാഷാല്ലാ, ആരോഗ്യമുള്ള, പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത, സാമ്പത്തിക ശേഷിയുള്ള കടം ബാധ്യത ഷെബിന ചെറുകൂടിൻ്റെ പ്രതികരണം
0: എന്തുമായി ബന്ധപ്പെട്ടെന്ന് അറിയില്ല.
1: അതെ അതെ, ചില കാര്യങ്ങൾ ഇങ്ങനെ ആളുകളെ മനസ്സിൽ വിചാരിച്ചിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ പ്രതികരിക്കും അല്ലേ.
0: അതെ,
1: ഷെരീഫാസി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അൽഹംദുലില്ലാ, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജ് ചെയ്തിരുന്നു, വീണ്ടും ആഗ്രഹമുണ്ട്. അതിനുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ ഹജ്ജ് മുമ്പ് ചെയ്തോ എന്ന് ചോദിക്കുമോ എന്നൊരു ചോദ്യമാണ്. യെസ്,
0: എന്തായാലും ശ്രോതാക്കൾ പ്രോഗ്രാമിനെക്കുറിച്ച്, കഴിയുന്ന പ്രോഗ്രാമിനെക്കുറിച്ചുള്ള ആശയം ഉൾക്കൊള്ളുന്ന പ്രസക്തമായ മെസ്സേജുകൾ ഫീഡ്ബാക്കിൽ അയക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ട് വരുന്നിട്ടുണ്ട്. പുതിയ ശ്രോതാക്കളായിരിക്കും അല്ലേ. അൽഹംദുലില്ലാ, ഞാൻ 10 വർഷത്തോളമായി ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 52 വയസ്സായി. ഇൻഷാല്ലാ വരുന്ന ഹജ്ജിന് പോകാൻ റെഡിയായി. ഇന്ന് ഹജ്ജ് പഠന ക്ലാസ്സിന് പോകാൻ ഒരുങ്ങുന്നു. 8 മണിക്ക് എത്തണം. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഇത് ഇപ്പോൾ ഈ ഹജ്ജിനെ അപേക്ഷിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിന് നമ്മളെ ഈ റേഡിയോ ശ്രോതാക്കളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കിന്ന് ഹജ്ജ് അതിൻ്റെ മുമ്പായിട്ടുള്ള പഠന ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള പോക്ക് നമ്മളെ എന്ത് ചെയ്യണം, അറിയിക്കുകയാണ്. അവർക്ക് ഹജ്ജിന് ആത്മാർത്ഥമായി എത്താനും അതിൽ കർമ്മങ്ങൾ ചെയ്യാനും കബൂലായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനും ഒക്കെയുള്ള പ്രാർത്ഥനയ്ക്കും വേണ്ടിയിട്ടാണ് ഈ മെസ്സേജുകൾ അയക്കുന്നത്. അള്ളാഹുവിന് പൂർണ്ണമായും മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ,
1: ആമീൻ. ഹരിഫ എം പി വട്ടത്തൂരാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ആ അതെ, ആ
1: ഓക്കെ. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ഉമ്മയും ഉപ്പയും പോയിട്ടില്ല. ഞാൻ മാത്രം പോകുമ്പോൾ അവർക്ക് വിഷമമുണ്ടായാലോ? എല്ലാവരെയും കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഇപ്പോൾ എന്താ ചെയ്യുക? അതൊക്കെ മനസ്സിലുള്ളൊരു വികാരമാണ് അല്ലേ.
0: എന്തായാലും ആ ഒരു അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അവിടുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ മതി. ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
1: ഫസീല വൈലത്തൂർ
0: സഫിയാക്ക തിരുവരങ്ങാടിയും ഹജ്ജിന് പോകുന്നുണ്ട്, നിയത്ത് വെച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. മാഷാല്ലാ, ധാരാളം ശ്രോതാക്കൾ മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ എല്ലാവരും. മുമ്പൊക്കെ 10-60 വയസ്സാവണം. 60 ആയിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ അപ്പം നോക്കാം എന്നാണ്. ഇപ്പം അതിന് മാറി. ഇപ്പോൾ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ഹജ്ജിനും ഉംറക്കൊക്കെ ചെറുപ്രായത്തിൽ തന്നെ അതിന് തനിക്കുള്ള പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾ ചെയ്യുന്നൊരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, എല്ലാവർക്കും അതിനുള്ള ആവതും തൗഫീഖുമൊക്കെ അള്ളാഹു സാഹചര്യവുമൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. റുഷ്ദ കാളികാവിൻ്റെ ഒരു അറിയിപ്പ് കേട്ടോ, അത് വായിക്കേണ്ടതുണ്ട്. ടെക്നിക്കൽ ടീം ശ്രദ്ധിക്കുക, 2 ആങ്കർമാർക്കും സൗണ്ട് കുറവുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണോ ഇനി ടെക്നിക്കൽ ടീം ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് ശ്രോതാക്കളുടെ എഴുത്താകുമ്പോഴേ
1: അല്ല, അത് ടെക്നിക്കലിൻ്റെ മാത്രം പ്രശ്നമാണെന്നുള്ളത് ഉറപ്പിക്കാനില്ലല്ലോ.
0: അറിയില്ല അല്ലേ.
1: അതെ, മറ്റാരും
0: എന്നോട് നോക്കി നോക്കുക. വേറെ ശ്രോതാക്കൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ.
1: യെസ്, ഓക്കെ. ഇൻഷാല്ലാ ഏതായാലും നമുക്കൊരു പാട്ട് കിട്ടുമെന്നാലോ.
0: അതിന് മുമ്പേ ഒരു പ്രാർത്ഥനാ മെസ്സേജ് വായിച്ച് പ്രാർത്ഥിക്കാം അല്ലേ. അസ്സലാമു അലൈക്കും. വീട്ടിൽ എല്ലാവരും രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നാണ്. അതൊരു ഒറ്റപ്പാലെന്നൊക്കെ കാണുന്നത്, പേര് കാണില്ല. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല, പനിയുടെ ഒരു സീസണാണ്, പല അസുഖങ്ങളുടെയും സീസണാണ് ഇപ്പോൾ ശരിക്കും. അപ്പോൾ അങ്ങനെ അസുഖമായി കഴിയുന്ന ഒരുപാട് ശ്രോതാക്കളുടെ കുടുംബങ്ങൾ വേറെ ഉണ്ടാവും. ഇവർക്കും എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ഷിഫാവിന് പ്രദാനം ചെയ്യുമാറാവട്ടെ, പൂർവ്വാരോഗ്യം നൽകുമാറാവട്ടെ.
1: ഓക്കെ, ഏതായാലും അൽഹംദുലില്ലാ ഇങ്ങനെയും ഉണ്ടൊരു കഥ. ഏതായാലും ഒരു പരിഹാരമായി അൽഹംദുലില്ലാ എന്നാണ് ആയിഷ മുഹമ്മദ് പറയുന്നത്. ഏതായാലും നമുക്ക് ഇനി ഒരു സ്വരം കേട്ടുവരാം.

0: മാഷാല്ലാ, സ്വരമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇന്നത്തെ സ്വരത്തിൽ കണ്ണടച്ചുറങ്ങും വേഗം എന്ന ഗാനവുമായി നഷീദ കെ ആണ് നമുക്ക് മുമ്പിൽ പാട്ട് ആലപിച്ചത്. എന്തായാലും ഇതുപോലെയുള്ള സ്വരം അഥവാ മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാതെ, നിഷിദ്ധങ്ങൾ കലരാത്ത, മാത്രവുമല്ല ആശയ സമ്പുഷ്ടമായ അർത്ഥം ഉൾക്കൊള്ളുന്ന നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാൻ പീസ് റേഡിയോ സ്വരം എന്നുള്ളത് റിവൈൻഡ് ഓപ്ഷൻ എപ്പോഴും കേൾക്കാം. അതിന് പുറമെ ഈണം യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്താൽ അത് സന്ദർശിച്ചാലും ഇഷ്ടംപോലെ നല്ല നല്ല ആശയമുള്ള പാട്ടുകൾ കുട്ടികളെ പഠിപ്പിക്കാനും കേൾക്കാനും കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശ്രോതാക്കൾ സ്വരവുമായി ബന്ധപ്പെട്ട മെസ്സേജ് അയച്ചിട്ടുണ്ട്. റുഹ്സാന, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഉപ്പയെക്കുറിച്ചുള്ള ഈ താരാട്ട് പാട്ട് വളരെ മനോഹരമായി, മാഷാ അല്ലാ, അഭിനന്ദനങ്ങൾ എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് ഇന്നത്തെ വൈവിളക്ക് എന്താണെന്ന് പരിശോധിച്ചു നോക്കാം. വൈവിളക്കിൽ ഇന്ന് ഒരു ഹദീസാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന പെരുമാറ്റത്തിലെ പ്രവാചക മാതൃക. 10 വർഷം ഞാൻ സേവനം ചെയ്തിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും എന്നോട് ചേ എന്നോ എന്തിനിങ്ങനെ ചെയ്തെന്നോ അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നോ പറഞ്ഞിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്.
0: എന്തായാലും 2653-ാമത്തെ വഴിവിളക്കാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ള, മറാഠി, ഡഗലോഗ് ഈ ഭാഷകളിലൊക്കെ വഴിവിളക്ക് പോസ്റ്റർ ലഭ്യമാണ് എന്ന് പറയുമ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തിരുവചനങ്ങളും പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നും നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ടോ എന്നും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ദാഴ്വത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ഭാഗമായി നമ്മൾ വിട്ടുകൊടുക്കാറുണ്ടോ എന്നൊക്കെ ശരിക്കും ആലോചിച്ച് നമ്മൾ ശരിക്കും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു.
1: മാഷാല്ലാ, സ്വരം മനസ്സിനെ കുളിർമയാക്കി, നിഷിദ എൻ്റെ അയൽവാസിയാണ് എന്നാണ് ആബിദ കാര പറയുന്നത്.
0: ആ, അയൽവാസിയാണ്. ആ, അപ്പം അയൽവാസി നല്ലൊരു പാട്ടുകാരിണ്ടല്ലേ.
1: യെസ്.
0: പിന്നെ മാഷാല്ലാ, സ്വരം സൂപ്പർ, മനസ്സിൽ തട്ടി, നല്ല അർത്ഥവത്തായ വരികൾ, നല്ല അവതരണം. ഒരിക്കലും മൗത്തില്ലാത്ത പരലോകത്ത് ഞങ്ങളെ ഒരുമിക്കണേ നാഥ, ആമീൻ. മൈമൂന കരുവാര കൊണ്ടാണ്.
1: യെസ്. ഷെരീഫ പെരിങ്ങോട്ട്, അസ്സലാമു അലൈക്കും, ഞങ്ങളുടെ ജില്ലയിൽ പ്രോഫ് കോൺ നടക്കുന്നു, ഞങ്ങൾ വളണ്ടിയേഴ്സ് ആയി യാത്ര തുടരുന്നു. മാഷാല്ലാ,
0: അതൊരു സഹോദരിയാണ് അയച്ചിട്ടുള്ളത് അല്ലേ.
1: യെസ്. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ പ്രോഫ് കോണിൻ്റെ 2-ാമത്തൊരു ദിനത്തിലാണുള്ളത്. സലമാഷേ,
0: ആ, ഇന്നലെ വൈകിട്ട് 5:30 ഉദ്ഘാടന പ്രോഗ്രാം ആരംഭിച്ച് ഇന്ന് 2-ാം ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രഭാതത്തിലാണുള്ളത്. ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം ഇന്നത്തെ ഒരു സമകാലികത്തിൽ അതിഥിയായി നമ്മോടൊപ്പം പ്രോഫ് കോൺ വേദിയിൽ നിന്ന് തന്നെ എത്തിച്ചേരുന്നത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ലീഡറായ സഫ്വാൻ ബറാമി അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ, സ്വാഭാവികമായി നമുക്കറിയാം ഈ പ്രോഫ് കോൺ എന്ന് പറയുമ്പം അതിനെപ്പറ്റി അറിയാത്ത ആളുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇനി അറിയുന്നവർക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ നിലക്കൊരു സമകാലികം ഇന്ന് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് അല്ലേ.
1: ഇൻഷാല്ലാ, ചില നേരിട്ട അനുഭവങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി നമ്മൾ ഈ ഒരു സമയത്ത് പോവുകയാണ്. പ്രോഫ് കോണിൻ്റെ വേദിയിൽ നിന്നും ലൈവായിട്ട് നമ്മുടെ കൂടെ ഇൻഷാല്ലാ അല്പസമയങ്ങൾക്കകം ബറാമി ചേരുന്നതാണ്.
0: പല പ്രദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന സ്റ്റുഡൻസ് വളരെ പാടുപെട്ട് പണിയെടുത്ത് കുട്ടികളെ കോൾ ക്യാമ്പയിനിലും അല്ലാതെയുമൊക്കെ നേരിട്ട് കണ്ടുമൊക്കെ ക്ഷണിച്ച് ആത്മാർത്ഥമായി വർക്ക് ചെയ്തിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെ ഒരു അവസാനം എന്നുള്ള നിലക്കാണ് ശരിക്കും ഈ പ്രഖ്യാപന, ഈ സമ്മേളനം ഇപ്പോൾ സമ്മേളന കയ്യിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള പ്രോഗ്രാമുകളിൽ നിന്നും വേറിട്ട ഒരവസ്ഥയിൽ തന്നെയാണ് ശരിക്കും പ്രോഫ് കോൺ എന്ന് പറയുമ്പം. സ്വാഭാവികമായും എല്ലാ ദിവസവും ഇസ്ലാമികമായ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടില്ലാത്ത രീതിയിലുള്ള ക്യാമ്പസുകളിലെ എല്ലാ വേണ്ടാത്തരങ്ങളും ഒരുപക്ഷെ അനാവശ്യ പ്രായത്തിൻ്റെ പക്വമായ പ്രായത്തിൻ്റെ ആ ഒരു തിരിച്ചറിവില്ലാത്ത രീതിയിൽ എല്ലാ നിലക്കുമുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ ഉള്ള ഈ മക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ? ഇൻഷാല്ലാ സഫ്വാൻ ബറാമി അൽ ഹക്കമി നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: സഫ്വാൻ ബറാമി കേൾക്കുന്നുണ്ടോ?
1: യെസ്, ഇൻഷാല്ലാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അദ്ദേഹത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്.
0: അതെ, നമുക്ക് ഫീഡ്ബാക്കിലൂടെ വേണമെങ്കിൽ പോകാൻ അതിൻ്റെ ഇടയിൽ തോന്നുന്നുല്ലേ.
1: ഇൻഷാല്ലാ
0: നമ്മുടെ ഉമ്മുകുൽസു ചിറമംഗലി പാട്ട് കേട്ട് അത് ലയിച്ചു, അത്രക്കും നല്ല വോയിസ് മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്ക് എന്നുള്ള സ്വരവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജാണ്.
1: ഓക്കെ, സഫാൻ ബറാമി നമ്മോടൊപ്പം ചേരുകയാണ്. കേൾക്കുന്നുണ്ടോ ബറാമി? അസ്സലാമു അലൈക്കും.
0: ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ?
1: ഇൻഷാല്ലാ ഒരല്പസമയത്തിന് ശേഷം വീണ്ടും നമുക്ക് തിരിച്ചു വരാം. പ്രൊഫ് കോൺ എൻ്റെ മോനും പോയിട്ടുണ്ട് എന്ന സന്തോഷം സഫിയ അടപ്പാട് പങ്കുവെക്കുന്നുണ്ട്.
0: അൽഹംദുലില്ലാ, അപ്പോൾ സഫിയ അടപ്പാടിൻ്റെ മോൻ പ്രോഫ് കോണിലാണ് എന്ന് മനസ്സിലായി അല്ലേ?
1: അതെ.
0: ഇതുപോലെ പ്രോഫ് കോണിന് പോയ മക്കൾ, പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോഴ്സിൽ പഠിക്കുന്ന മക്കൾ പ്രോഫ് കോണിന് പോയ ആളുകൾ ഒന്ന് ഫീഡ്ബാക്ക് വഴി കമൻറ്റ് ചെയ്യട്ടെ അല്ലേ? ഒരുപാട് ശ്രോതാക്കളുടെ മക്കളും കുടുംബങ്ങളും അയൽവാസികളും പോയിട്ടുണ്ടാവും.
1: വളരെ പെട്ടെന്ന് തന്നെ
0: വളരെ പെട്ടെന്ന് അവർ കമൻറ്റ് ചെയ്യട്ടെ.
1: ഓക്കെ, ഏതായാലും ബറാമി ഓക്കെ ആയി കഴിഞ്ഞാൽ ഇൻഷാല്ലാ അദ്ദേഹം നമ്മുടെ കൂടെ ചേരും.
0: അതെ, നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു കണക്ഷൻ്റെ ഒരു ലിങ്ക് കറക്റ്റ് ആവാണ്ട് അല്ലേ? ഇൻഷാല്ലാ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ ചേരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബറാമി ശബ്ദം കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ, പ്രോഫ് കോണിലെ വിവരങ്ങളുമായി പങ്കുവെക്കാൻ നമ്മുടെ സമകാലികത്തിൽ ഇന്ന് നമ്മോടൊപ്പം സഫ്വാൻ ബറാമി അൽ ഹക്കമി വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ലീഡർ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. പിന്നെ പ്രോഫ് കോണിപ്പോൾ ശരിക്കും ഇന്നലെ വൈകിട്ട് 5:30 ആരംഭിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇന്നലെ വൈകുന്നേരത്തെയും അതുമായി ബന്ധപ്പെട്ടുള്ള അല്പം ചില കാര്യങ്ങൾ ഒന്ന് ആമുഖമായി പങ്കുവച്ചാൽ നന്നാകുമെന്ന് തോന്നുന്നു.
2: ഇന്നലെ അൽഹംദുലില്ലാ പറഞ്ഞതുപോലെ ഇന്നലെ ഒരു 5:30 ഇന്നലെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒരു വേദിയിലുള്ള പ്രോഗ്രാമാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതില് പിന്നെ ഇവിടുത്തെ മലമ്പുഴ MLA പ്രഭാകരൻ പങ്കെടുത്തു, അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനായ അബൂബക്കർ സലഫിയാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുകളുടെ ചർച്ച പ്രധാനമായും ഇന്നലെ ഉണ്ടായിരുന്ന ഒരു സെഷൻ. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി പങ്കെടുത്തു. അതുപോലെ തന്നെ ബാലുശ്ശേരി MLA KSU നേതാവുമായ VT സൂരജ് MLA അദ്ദേഹം പങ്കെടുത്തു. പിന്നെ KU അംസാ എന്ന NSF നേതാവ് പങ്കെടുത്തു. നല്ല പ്രൊഡക്റ്റീവായ ഈ ജൻസി കാലത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രൊഡക്റ്റീവായ ഡിസ്കഷൻ ഇന്ന് പ്രൊഫോണിൽ പ്രധാനമായും നടന്നു. അതോടൊപ്പം റഷീദ് പുറക്കാടിന്റെ ഒരു സംസാരത്തോടു കൂടെയാണ് ഇന്നലെ പ്രോഗ്രാം അവസാനിച്ചത്. അൽഹംദുലില്ലാ ഇന്നലെ ഭംഗിയായി തുടങ്ങാൻ ഇന്നലത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായി തുടങ്ങിയിട്ടാണ് അള്ളാഹു.
1: ഓക്കെ, ഇന്നലത്തെ ഉദ്ഘാടന വേദിയിൽ വളരെ വിശിഷ്ടമായ ആളുകളൊക്കെ പങ്കെടുത്തു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണ് എടുത്തു പറയാനുള്ളത്?
2: ഇന്നലത്തെ സെഷൻ വൈസ് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു സെഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കന്മാർ, പിന്നെ അവരുടെ ഒരു ലീഡ് സെഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇപ്പൊ ഈ CJP ജെൻസി കാലത്തെ ഒരു രാഷ്ട്രീയം പുതിയ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ കുറേയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് അപ്പുറത്ത് വളരെ നന്നായി ആ ഡിസ്കഷനിൽ, പിന്നെ അവരും ഇടപെട്ട് നല്ലൊരു പ്രൊഡക്റ്റീവായ ഡിസ്കഷനായി അത് മാറി. ഇന്നലത്തെ സെഷനുകളിൽ ഹൈലൈറ്റ് ആയി എന്നത് പറയേണ്ട സെഷൻ അത് തന്നെയാണ്.
0: അടുത്തതായി ഒന്ന് ചോദിക്കുന്നത്, പിന്നെ നമ്മുടെ പ്രോഫ് കോൺ ഇതുവരെ വരാത്ത എന്നാൽ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ഇപ്പോഴും പ്രോഫ് കോൺ പങ്കെടുത്തിട്ടില്ലാത്ത ചില രക്ഷിതാക്കൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നത്, അവർക്ക് വേണ്ടി ഒരു ചോദ്യമാണ്. അതായത് ഈ പ്രോഫ് കോണിന് ഈ കുട്ടികളെ എങ്ങനെയാണ് ഇത്രയധികം കുട്ടികളെ പങ്കെടുപ്പിക്കാനും അതിൻ്റെ ഒരു റൂട്ട് ലെവൽ, ഗ്രാസ് റൂട്ട് ലെവൽ എങ്ങനെയാണ് അവരെ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗങ്ങൾ നമ്മൾ കണ്ടെത്താറുള്ളത് എന്നതിനെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് വേണ്ടി ഒന്ന് പങ്കുവച്ചത് നന്നാവുമെന്ന് തോന്നുന്നു.
2: അതെ, ഇതുള്ള കഴിഞ്ഞ ഇതിപ്പോ 30-ാമത് പ്രോഫ് കോൺ ആണല്ലേ, അള്ളാഹുവിന്റെ തോപ്പിക്കൊന്ന് 30-ാമത്തെ പ്രോഫ് കോൺ ആണ്. സംസാരിക്കുന്ന എന്നെക്കാളും പ്രായം പ്രോഫ് കോൺ ഉണ്ട്. അപ്പൊ ഇത്രയും കാലത്തെ പ്രോഫ് കോണിന്റെ പ്രൊഡക്റ്റുകളാണ് പ്രോഫ് കോൺ വളരെ ഭംഗിയാക്കുന്നത് എന്ന് എനിക്ക് പറയാം. അഥവാ ഇതുപോലെ പ്രോഫ് കോണിൽ പങ്കെടുത്ത പ്രൊഫഷണൽസ് അവരവരുടെ കരിയറും അവരുടെ പ്രൊഫഷണൽ ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സമയം വളരെ കൃത്യമായി ഇതിനു വേണ്ടി പിന്നെ ചെലവഴിച്ചിട്ടാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ പലതും നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ സിസ്റ്റം ഉപയോഗിച്ച് അല്ലെങ്കിൽ സാങ്കേതിക സഹായം ഉപയോഗിച്ച് ഇവിടുത്തെ മൂവ്മെന്റുകളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഫസ്റ്റിന്റെയും അതുപോലെ തന്നെ പിന്നെ കാര്യങ്ങളൊക്കെ അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രോഗ്രാം നടത്തുന്ന സ്ഥലവുമായി കൊണ്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, കുറെ അധികം കാര്യങ്ങൾ ഇതെല്ലാം പ്രോഫ് കോൺ ആണ്. അല്ല ആണ് സത്യം. അപ്പൊ എന്താന്ന് വെച്ചാല് എല്ലാം സ്മൂത്തായി കാര്യങ്ങൾ ചെയ്തു പോകാൻ അത് നമുക്ക് വളരെയേറെ ഒരു സഹായമാണ്. എവിടെയും ഒരു ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു 3 ദിവസം ക്യാമ്പാണ്, അതേസമയം ഒരു സമ്മേളനമാണ്, 10 ദിവസത്തിൽ പ്രോഗ്രാമാണ്. പക്ഷെ അതിന്റെ ഒരു ട്രാക്ഷൻ ഇല്ലാതെ കുട്ടികളുടെ മൂവ്മെന്റ്സുകൾ നമുക്ക് കൃത്യമായി ചെയ്തു പോകാൻ പറ്റുന്നത് ഈ വലിയൊരു ടീമിന്റെ ഒരു ഇന്റലക്ച്വൽ
1: ഓക്കെ. ഇന്നത്തെ ഇന്നിപ്പോൾ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, ഇന്ന് 2-ാമത്തെ ദിവസമാണ്. ഒരുപാട് സെഷനുകളിലൂടെ കടന്നു പോകും. ഇന്നത്തെ ഒരു സെഷനുകൾ ഏതൊക്കെ രൂപത്തിലാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് സൂചിപ്പിക്കാൻ പറ്റുമോ?
2: ഇന്ന് പ്രോഫ് കോൺ 3 ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പിന്നെ നമുക്ക് മാക്സിമം സമയം കിട്ടും. ഇപ്പൊ ഇൻഷാല്ല ഒരു കുട്ടികളുടെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് 10-20 മിനിറ്റോട് കൂടെ നമ്മുടെ പ്രോഗ്രാം രാത്രി 9:30 വരെ സമയം നമുക്ക് കിട്ടും. പക്ഷെ അത് പൂർണ്ണമായും പാക്ഡായ പ്രഭാഷണങ്ങൾ മാത്രമല്ല, അതിലെ ആക്ടിവിറ്റികൾ പിന്നീട് വൈകുന്നേരം 1 മണിക്കൂർ സമയം കുട്ടികളെ പുറത്ത് പിന്നെ എൻഗേജ് ചെയ്യുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അതിനപ്പുറം സെഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫ് കോണിലെ പ്രൈമായി നമുക്ക് പറയാൻ പറ്റുന്ന സെഷൻസ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വേദിയിൽ ഇന്നാണ് നടക്കുക. അഥവാ കുട്ടികൾ അവരുടെ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ, അവർക്ക് വേണ്ട ക്ലാരിറ്റി, വേണ്ട പാഠങ്ങൾ, അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു തുറന്ന ചർച്ച സംഘടിപ്പിക്കപ്പെടുന്ന, അതിനൊക്കെ സമയം കൊടുക്കുന്ന അത്തരം കാര്യങ്ങൾ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഐസ് പോക്കിംഗ് അതുപോലെ സ്വലാഹി അടക്കമുള്ള മുനവർ സ്വലാഹി ഒക്കെ അടക്കമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസ് അവരുടെ പിന്നെ സംസാരവും ഇന്ററാക്ഷൻസും ഒക്കെ നിർവഹിക്കുന്നത് ഇന്നത്തെ ദിവസമായിരിക്കും. അപ്പൊ പ്രധാന വേദികളിൽ അഥവാ പ്രൈം ഫ്ലോററ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രധാന വേദികളിൽ ഇന്ന് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ കുട്ടികൾ ആലോചിക്കേണ്ട അവർക്ക് കഴിഞ്ഞ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു പോകുന്ന സെഷനാണ് ഇൻഷാല്ല ഇന്ന് പ്രധാനമായും നടക്കുന്ന ഒരു അട്രാക്ട് ചെയ്യുന്ന സെഷൻ എന്ന് നമുക്ക് പറയാം.
0: അതുപോലെ തന്നെ ഈ പ്രോഫ് കോൺ എന്ന് പറയുമ്പം ഒരൊറ്റ വേദി മാത്രമല്ലല്ലോ, ഈ ആൺകുട്ടികൾക്കൊരു വേനു പെൺകുട്ടികൾക്ക് വേറൊരു വേനു എന്നതിലപ്പുറം ഈ പ്രായത്തിലുള്ള കുട്ടികളെ അതിൻ്റെ ഇടയ്ക്ക് റിലാക്സേഷൻ ചെയ്യാനുള്ള മറ്റു പല സംവിധാനങ്ങളുമുണ്ട്. എങ്ങനെയാണ് ഈ പ്രായത്തിലുള്ള അഥവാ ഈ ഒരു കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ജനസി കാലത്തെ കുട്ടികൾ ഒരിക്കലും ഒരു സീറ്റിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രായമല്ലല്ലോ, ഇവരെ ഈ നിലക്ക് അടക്കി ഒതുക്കിയിരുത്താനുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെയുണ്ട് എന്ന് കൂടി ഒന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു.
2: പ്രധാനപ്പെട്ട പ്രശ്നമനുസരിച്ച് അവർ അടങ്ങിയിരിക്കില്ല. പക്ഷെ പ്രോഫ് കോണുകൾ ഇപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ 3-ത്തെ വർഷത്തിലുള്ള പ്രോഫ് കോണുകളുടെ ഒരു ഒരു അനുഭവത്തിൽ നമുക്ക് അത്ര വലിയ ഒരു തലവേദനയും പ്രയാസവും ഇവിടെ വരുന്ന കുട്ടികളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരാറില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ നന്നായി ആസൂത്രണം സാങ്കേതികമായി ഉപയോഗിക്കാവുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിച്ച് അതൊരു മോണോലോഗായി അഥവാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ കുട്ടികളോട് പ്രസംഗിക്കുക എന്ന ശൈലി സ്വീകരിക്കുന്നതിനപ്പുറത്ത് കുറെ ഇന്ററാക്റ്റീവ് ആയ സെഷനുകൾ നമ്മൾ കൊണ്ടുവരുന്നു. LED വാൾ ഉപയോഗിച്ച് പരമാവധി കുട്ടികൾക്ക് ഇങ്ങോട്ടും സംവദിക്കാൻ പറ്റുന്ന പിന്നെ ഇടങ്ങൾ ഉണ്ടാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഒരു പരസ്പരം സംസാരിച്ചു പോകുന്ന ഒരു മൂഡ്, ഒരു വലിയ സമ്മേളനമാണെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തവണ അത് സ്വാഭാവികമായിട്ടുണ്ട്. അങ്ങനെ ആക്ടിവിറ്റി ഡ്രിവൺ ആയി നമ്മൾ പോകുന്നതോടൊപ്പം വൈകുന്നേര സമയം ഒരു ഒരു മണിക്കൂർ സമയം നമ്മൾ രാവിലെ 7 മണി 7 മണി ഏറെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5:30 ആയി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ സമയം മുതൽ തുടങ്ങി രാത്രി 9 മണി വരെ എന്ന് പറയുന്നത് മുഴുവൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി മാർക്കും മടുപ്പുണ്ടാകും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് സെഷൻസ് നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ലാത്ത വിധം അവരുടെ കൈകളിലേക്ക് സമയ കൃത്യമായ ഇടപാടുകളിൽ റിഫ്രഷ്മെന്റ്സ് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം വൈകുന്നേരം ഒരു ഓരോന്നോ 1.5 മണിക്കൂർ സമയം അവർ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ 3rd പ്രോഫോം നടക്കുന്നത് അഹല്യ ക്യാമ്പസ് എന്ന് പറഞ്ഞ വളരെ വിശാലമായ ക്യാമ്പസ് ആണ്. അപ്പൊ അവര് ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് വന്ന് ഒരു സോഷ്യലൈസ് ചെയ്യുന്ന അവർക്ക് ആ നിലക്ക് ഇടപെടാൻ പറ്റുന്ന കുറെ പിന്നെ ഒരു ഒരു ജീവിതത്തിലാണ് ആ പ്രോഗ്രാം ഔട്ട്ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിന് പേര് പറയാറുള്ളത്. ഈ പ്രോഫോൺ ഇടത്തിൽ കുട്ടികൾ സംസാരിച്ചും സംവദിച്ചും കളിവറച്ചും ചിരിച്ചും തമാശിച്ചൊക്കെ ആ ഒരു സമയം ഇങ്ങനെയൊക്കെ നമ്മൾ പിന്നെ സജ്ജീകരിക്കും.
1: പിന്നെ നമ്മൾ പാലക്കാടാണല്ലോ പ്രോഫ്കോൺ, അപ്പൊ സ്വാഭാവികമായിട്ട് ചൂട് അത്യാവശ്യമൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനപ്പുറത്ത് കുട്ടികളെ പുറത്തിപ്പോ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്താണ്? ഈ ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന കാര്യങ്ങൾ.
2: ഓക്കെ, നമ്മള് പാലക്കാടിന്റെ ഒരു ചൂട് എന്ന് പറയുന്നത് അത്ര കണ്ട് നമ്മള് വെനിയൂ ഇല്ല. കാരണം ഇവിടെ ഒരു ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഫുള്ള് പിന്നെ മരവും ഒക്കെ നട്ട് പിടിപ്പിച്ചൊരു നല്ല വിശാലമായ ക്യാമ്പസ് ആണ് നടക്കുന്നത്. എന്നാലും ഇല്ലാന്നല്ല, ചൂടുണ്ട്. പിന്നെ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പിന്നെ സ്വാഭാവികമായും എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള പിന്നെ ഓഡിറ്റോറിയാണ് ആൺകുട്ടികൾക്ക്. പിന്നെ വെനിയൂലേക്കൊക്കെ വന്നാലും ചുറ്റോട് ചുറ്റും മരങ്ങൾ മൂടി നിൽക്കുന്ന ക്യാമ്പസ് നമ്മളെ പിന്നെ വെനിയൂവിന്റെ ബാക്കിൽ തന്നെ കാണാൻ പറ്റും. ഈ മരങ്ങൾ ഉള്ള വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അത് അത്ര കണ്ട് അത് ബാധിക്കുന്നില്ല എന്ന് പറയാം. പിന്നെ പ്രോഫോൺ ഇടത്തിലെ അട്രാക്ഷൻ എന്താന്ന് ചോദിച്ചാൽ കുട്ടികൾ പിന്നെ അവർക്ക് ചിന്തിക്കാനും അവർക്ക് വളരെ അവിടെ ഇടത്തിലെ ചർച്ചക്ക് കൊണ്ടുവരാറുള്ളത്. അപ്പോ ഒരു കേവല തമാശ ഒരു നർമ്മമാണ് നമുക്ക് പറയാം. പലരും പല പറഞ്ഞു സംസ്ഥാനം സമയം വളരെ ആക്റ്റീവായി കുട്ടികൾക്ക് പിന്നെ ഇടപെടാൻ രൂപത്തിലുള്ള കുറെ സസ്പെൻസ്
0: മറ്റൊന്നായി ചോദിക്കാൻ തോന്നുന്നത്, പിന്നെ ഇവിടെ ഇപ്പോ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ BBA MBA അതുപോലെ തന്നെ മറ്റു പല പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന പല കുട്ടികളും പങ്കെടുക്കുന്നു. ഈ കുട്ടികൾ പല ക്യാമ്പസിൽ നിന്നും ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കുന്ന പല കുട്ടികളും പ്രൊഫഷണലി ഉണ്ടാകാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു കുട്ടി തിരിച്ച് വീട്ടിലെത്തി എത്തുമ്പം ആ മാതാപിതാക്കൾക്ക് ആ കുട്ടിയിൽ എന്ത് മാറ്റമാണ് കാണാൻ കഴിയുക എന്നതോടൊപ്പം തന്നെ മുൻകഴിഞ്ഞ പ്രോഫ്കോണുമായി ബന്ധപ്പെടുത്തി അതിൽ നിന്നുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മോടൊപ്പം ഉണ്ടല്ലോ, ഡോക്ടേഴ്സും മറ്റുള്ള പല ആളുകളും. അപ്പോൾ അവരുടെ ഒരു പിന്നെ പല ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഷെയറിങ് നന്നാവുമെന്ന് തോന്നുന്നു.
2: ഓഡിയൻസ് ആയി വരാറുള്ളത്. അപ്പോ നമ്മൾ ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ അവര് ഈ ഒരു നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നു എന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ അപ്പൊ അവിടെ എത്തിപ്പെടുമ്പോൾ അവര് ഒരു ഇപ്പം സർജറി അദ്ദേഹം നടത്തുന്ന സർജറിയുടെ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ആ ടൂളുകൾ എടുത്ത് മനുഷ്യന്റെ ശരീരത്തിൽ തട്ടിച്ച് എടുക്കുന്ന പണി അത് പിന്നെ ഒരു എത്തിക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ അത് കേവലം പിന്നെ ടൂളുകൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഇക്കാലത്ത് മെഷീനുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി മാത്രമായിരിക്കും, AIക്ക് ചെയ്യാൻ പറ്റുന്ന പണി മാത്രമായിരിക്കും. അതിനപ്പുറം മനുഷ്യത്വത്തോട് ഇടപെടാൻ പറ്റുന്ന കുറച്ച് വ്യക്തത എടുക്കാൻ പ്രൊഫഷണലുകൾക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല തീരി പിന്നെ വിശേഷിച്ച് സഹജീവികളോട് മാതാപിതാക്കളോട് സഹപ്രവർത്തകരോട് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോടൊക്കെ വളരെ സഹാനുഭൂതിയോടുകൂടെ ഇടപെടുന്ന ഒരു മനോഭാവത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിയും. അത് പ്രോഫോണിന്റെ ഒരു പ്രത്യേകതയാണെന്ന് വെച്ചാൽ അല്ല, ഇവിടെ ഖുർആനും ഹദീസും ഖുർആനുള്ള പ്രത്യേകതയാണ് അത് മനസ്സുകളെ ഈ രൂപത്തിൽ പിന്നെ എത്തിക്കും എന്നുള്ളത്. അതിന്റെ ഒരു എന്തെല്ലാം പ്രോഫോണും മാത്രമല്ല നമ്മൾ കൂട്ടായ്മ നടത്തുന്ന എല്ലാ പരിപാടിക്കും ഉണ്ട് വിശേഷം പ്രോഫോണും ഉണ്ട് എന്ന് നമുക്ക് പറയാം.
0: എനിക്ക് നിങ്ങള് ഇത് പറഞ്ഞപ്പോ ചില പേരുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. എന്താ നമ്മളെ ഡോക്ടർ ഷഹദാദ്, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ, ഡോക്ടർ അബ്ദുൽ ജലീൽ സർ, ഡോക്ടർ ബദീഉസ്സമാൻ പോലെയുള്ള ഒരുപാട് ആളുകളെ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ മിന്നും പറഞ്ഞു. മുസ്തമാഷ്,
1: യെസ്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഭാരങ്ങളേറ്റൊക്കെയായി കുട്ടികൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ അവർ പഠനത്തിൻ്റെ ഭാരം ഉണ്ടാകും, മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ അവർക്ക് ഇതൊന്ന് തുറന്നു പറയാനുള്ള അവസരങ്ങളുണ്ടോ? സാധാരണ നമ്മൾ ഈ കൗൺസില് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
2: അതെ, ഇപ്പൊ ഇത്തവണ നമ്മൾ ഗൈഡൻസ് സെന്ററുകൾക്ക് ഇത്തവണ നമ്മൾ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടാണ് ഇത്തരം പിന്നെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ നമ്മൾ കുറെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്ന് പറയാറുള്ളത്. പക്ഷെ ഇത്തവണ പ്രോഫോണ് നമ്മൾ കുറെ മുമ്പേ തന്നെ രജിസ്ട്രേഷൻ നടത്തി കുട്ടികൾക്ക് ടൈം സ്ലോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരം നമുക്ക് അതിനുവേണ്ടി പിന്നെ പ്രഗത്ഭരായ നമ്മുടെ ഫാക്കൽറ്റീസ് പിന്നെ ഈവൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയല്ല ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ക്ഷണിച്ച്.
1: ചെറിയൊരു ടെക്നിക്കൽ വിഷയം ഉണ്ട് അല്ലേ, കണക്ഷൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്.
0: അതെ അതെ
1: അതെ.
2: വീട്ടിലെ പ്രശ്നങ്ങളാകാം, മതപരമായ പ്രശ്നങ്ങളാകാം, കരിയറിലാകാം, ഇങ്ങനെ ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിലും അതൊക്കെ തുറന്നു പറയാൻ അതിനനുസരിച്ച് വിദഗ്ധരിൽ നിന്ന് പിന്നെ പരിഹാരം നേടാനും ഇന്നലെ തന്നെ അത് പ്രവർത്തനം പിന്നെ ഇന്നും ഇൻഷാല്ലാ അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. നേരത്തെ തന്നെ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്, പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അതിന് ആവശ്യപ്പെടുന്ന കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ സ്ലോട്ടുകൾ കൊടുക്കും.
1: ഇതിന്റെ ഒരു ചെറിയൊരു തുടർച്ചോദ്യം ഉണ്ട്.
0: അതെ,
1: എന്നുവെച്ചാല് ഇങ്ങനെ നമ്മളെ അത്തരം അവസരങ്ങൾ കൊടുക്കുമ്പോൾ പിന്നെ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാറുണ്ടോ? കണക്ഷൻ്റെ
0: അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തുള്ള റേഞ്ചിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അതാണ് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഇൻഷാല്ലാ നമുക്ക് നോക്കാം.
0: എന്തായാലും പ്രോഫ് കോണുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൽ നിന്നുള്ള ഒരു ഉപകാരങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഒരു കോർഡിനേഷൻ എങ്ങനെയാണ് അതിൻ്റെ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ബാക്കിയുണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ. ടെക്നിക്കൽ ചില അവിടുത്തെ റേഞ്ചിൻ്റെ പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ഈ സമകാലികം ഈ ഒരു സെഷൻ നമ്മളോടൊപ്പം ഇതുവരെ ചേർന്നത് പ്രോഫ് കോൺ വെനുവിൽ നിന്ന് തന്നെ അഹന്നിയ ക്യാമ്പസിൽ വെച്ച് കൊണ്ട് തന്നെ സഫ്വാൻ ബറാമി അൽഹക്കമിയാണ്, മുസ്ലിം സോസിൻ്റെ സംസ്ഥാന ലീഡറാണ് നമ്മളൊപ്പം പങ്കുചേർന്നത്. ആളുകൾക്കത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെഷൻ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: അതെ, 30 വർഷമായിട്ട് നമ്മൾ തുടരുന്ന ഈ പ്രൊഫഷണൽ സ്റ്റുഡൻസിനുള്ള പ്രത്യേകമായിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക. ഇൻഷാല്ലാ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി നമ്മൾ പരിശ്രമം നടത്തുക. അല്ലാഹു ഇതൊരു വലിയ കർമ്മമായി നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ.
0: അതെ, ശ്രോതാക്കളുടെ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ പ്രോഫ് കോൺ വലിയ ആധുനിക സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണോ കഴിയുന്നത് ആ നിലക്കുള്ള കോൺട്രിബ്യൂഷൻ ഒരു സംഭാവന സ്വതക്ക ഇനിയും ആവശ്യമായിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ്. അതിൻ്റെ ഗ്രൂപ്പിലും മറ്റുമൊക്കെ അതിൻ്റെ ക്യു ആർ കോഡും മറ്റുള്ള പിന്നെ ഗൂഗിൾ പേ മറ്റ് അയക്കേണ്ട നമ്പറുകളൊക്കെ നിങ്ങൾ കണ്ടവരായിരിക്കും. നിങ്ങളൊരു പക്ഷേ അയച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് പരിചയമുള്ളവരോട് അത് അവർക്ക് ഫോർവേഡ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം.
1: യെസ്, ഈ സമയത്ത് നമ്മുടെ ശ്രോതാക്കൾ മാഹിർ എന്താ പറയുന്നുണ്ട്, പാലക്കാട് എല്ലാ ജില്ലകളിലും പോലുള്ള ചൂട് തന്നെ ഉള്ളൂ, 1-2% മാത്രം കൂടുതലാണ്. മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമാണ് പാലക്കാട് ഭയങ്കര ചൂടാണ് എന്നുള്ള കാര്യം. അത് യഥാർത്ഥത്തിൽ തെറ്റായ ധാരണ മാത്രമാണ്.
0: പൊതുവെ അങ്ങനെ ഉണ്ടല്ലേ?
1: യെസ്,
0: അങ്ങനെ ഒരു പറച്ചിൽ പൊതുവെ ഉണ്ട്. നമ്മളടക്കം ഇടക്ക് ഞാനിടക്കൊക്കെ പറയാറുണ്ട് പാലക്കാട് ഈ സമയത്ത് എന്ത് ചൂടായിരിക്കുന്നു ഇടക്ക് പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ എല്ലാ സമയത്തും ആ നിലക്ക് അല്ലാന്ന് തോന്നുന്നു അല്ലേ. ഇദ്ദേഹം ഇപ്പം പറഞ്ഞല്ലോ എൻ്റെ മകനും പങ്കെടുക്കുന്നു, മാഷാല്ലാ. ആ മെസ്സേജ് കാണുമ്പോൾ വലിയൊരു സന്തോഷമല്ലേ. സുലൈമാൻ സി എച്ച് വളവന്നൂരോ.
1: അതെ അതെ അതെ. അപ്പോൾ ഇനിയും ശ്രോതാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെച്ചാൽ നമുക്ക് കൂടുതൽ സന്തോഷമാണല്ലോ.
0: നല്ല സന്തോഷമാണ്. അതെ അതെ.
1: എൻ്റെയും സിസ്റ്ററിൻ്റെയും സഹോദരിയുടെയും മക്കൾ പോയിട്ടുണ്ട് എന്ന് ജുലൈല പി പ്രതികരിക്കുന്നുണ്ട്.
0: അതെ. അവരൊക്കെ ശരിക്കേ ഈ പോയിട്ടുണ്ടെന്നും ഏത് കോഴ്സിനാണ് പഠിക്കുന്നതെന്നൊക്കെ ശരിക്ക് അവരയച്ചാൽ നമുക്ക് സമയബന്ധിതമായി നമുക്ക് വായിക്കാൻ പറ്റും.
1: അതെ അതെ.
0: പിന്നെ നമ്മൾ സമയമായിട്ടുണ്ട് നമുക്ക് ലൈവ് ക്വിസിൻ്റെ ആ ചോദ്യം വായിച്ചു ശരി ഉത്തരം അറിയിക്കേണ്ട സമയം.
1: തീർച്ചയായിട്ടും.
0: ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 42 മിനിറ്റായ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അറിയിക്കാം. ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് എന്നതിൽ മുൽക്ക് എന്നാൽ എന്ത് ആ പദത്തിൻ്റെ അർത്ഥമാണ് ചോദ്യം. ഓപ്ഷൻ എ അധികാരം, ബി വിധി, സി സ്വർഗം, ഡി നരകം. ഇങ്ങനെയാണ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത്. ശരിയായ ഉത്തരം പറഞ്ഞോളൂ.
1: ശരിയായ ഉത്തരം ഓപ്ഷൻ എ അധികാരം എന്ന ഒരു അർത്ഥത്തിൽ നമുക്കതിനെ വിളിക്കാം.
0: അതെ.
1: ഏതായാലും ഒരല്പസമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിജയികളെ കൂടി പ്രഖ്യാപിക്കാം. അതുവരെ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ചോദ്യം ഉത്തരം കേട്ടുവരാം.
0: അതെ.
3: പുരുഷന്മാർക്ക് സ്വർണം നിക്ഷേപമായി സൂക്ഷിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
4: പുരുഷന്മാർക്ക് സ്വർണം നിക്ഷേപമായി സൂക്ഷിക്കാവുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിൻ്റെ വിഷയത്തിൽ നിഷിദ്ധമെന്ന് പറഞ്ഞത് അത് ആഭരണമായി കൊണ്ട് ധരിക്കുന്ന രീതിയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
0: മാഷാല്ലാ. ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ള പങ്കുതിയാണ് നമ്മൾ കേട്ടത്. പുരുഷന്മാർക്ക് സ്വർണം നിക്ഷേപമായി സൂക്ഷിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധിയെ സംബന്ധിച്ച് ഷബീബ് സുലാഹിയുടെ സംസാരമാണ് കേട്ടത്. ഇതിലപ്പുറം അൽ ഇജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 കേൾക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുറമെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് അൽ ഇജാബയിലേക്ക് നേരിട്ട് ലൈവായിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട് എന്നും ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: ഈ ഒരു സമയത്തെ നമ്മൾ റേഡിയോയുടെ അപ്ഡേറ്റ്സിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന് ഇസ്ലാമിക് പാരന്റിങ് കോഴ്സാണ്. അത് 1 സെപ്റ്റംബർ കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്കാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ക്ലാസ് 4 വരെ കോഴ്സ് ഓപ്ഷൻ ലഭ്യമാണ്. അഥവാ 4 ക്ലാസ്സുകൾ കഴിഞ്ഞു അത് ഓപ്ഷൻ നമുക്ക് ലഭ്യമാണ്.
0: അതെ. ആ ക്ലാസ് കേൾക്കണമെങ്കിൽ അവർ ശരിക്കും കോഴ്സ് ഓപ്ഷനിൽ എന്ത് ചെയ്യണം, പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ എൻറോൾ ചെയ്തവർക്ക് മാത്രമേ ആ ക്ലാസ് കേൾക്കാൻ കഴിയൂ. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാലും എൻറോൾ ചെയ്തവർക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സുകളും കേൾക്കാവുന്നതാണ്. അതിനുള്ള അവസരം അതിലുണ്ട്.
1: രണ്ടാമതൊന്ന് സൂചിപ്പിക്കാനുള്ള നമ്മുടെ അറബി ഭാഷാ പഠനമാണ്. അതിൻ്റെ മൊഡ്യൂൾ 2 ഇപ്പോൾ നമ്മളുള്ളത്. ഉസ്താദ് സലീം സുലൈമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സ് ജൂലൈ 25 ആരംഭിച്ചത്.
0: ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞാൽ, ഖുർആനും ഹദീസൊക്കെ അറബി ഭാഷയിലാണല്ലോ. അപ്പോൾ അറബി ഭാഷയുടെ അക്ഷരങ്ങളും അതിൻ്റെ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അത് കൂട്ടി വായിക്കാനും അതിൻ്റെ ഗ്രാമറും അതിൻ്റെ ഭാഷാജ്ഞാനവും ഉള്ള ഒരാൾക്ക് മാത്രമാണ് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കാൻ കഴിയുക. ആ രൂപത്തിൽ കൃത്യമായ തിരിച്ചറിവ് നൽകുന്ന ക്ലാസ്സാണ് ശരിക്ക് അറബി ഭാഷ പഠനം. അതിൻ്റെ 2 മൊഡ്യൂൾ ഇന്ന്, പിന്നെ അതിൻ്റെ 13 ക്ലാസ് ഇന്ന് രാത്രി 10 അതിന് കേൾക്കാൻ കഴിയുക. ശ്രോതാക്കളുടെ ആ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയും ഇതുപോലെയുള്ള കോഴ്സ് എന്നുള്ള ആ ഒരു ബട്ടൺ ശരിക്ക് മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
1: ഓക്കെ. ഇൻഷാല്ലാ ഒരല്പം ഫീഡ്ബാക്കിലേക്കൊക്കെ നമുക്ക് തിരിച്ചു വരാം.
0: അതെ.
1: എന്താണ് ഈ ഒരു സമയത്ത് പങ്കുവെക്കാനുള്ള
0: ശ്രോതാക്കളുമായി നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് സാധാരണ ഒരു സ്ത്രീ എന്ന് പറയുമ്പം ശരിക്കും ഒരു മാതൃത്വവും അലിവും വാത്സല്യവും ദയവുമൊക്കെ ഉള്ള ഒരു മനസ്സിൻ്റെ ഒരു ഉടമയാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില സംഭവങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആർദ്രതയും വലിവുമൊക്കെ എത്രമാത്രം അതിൽ നിന്ന് വ്യത്യസ്തതയുണ്ടോ എന്ന് നമുക്ക് സംശയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ അടുത്ത് ഒരു 30 പൂർത്തിയായിട്ടില്ല, അതിനു മുമ്പുള്ള ഒരു പെൺകുട്ടിയാണ്. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ആ നിലക്കുള്ള സമയം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വളരെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു സമയമാണ്. കാരണം വിവാഹം കഴിഞ്ഞ് പിന്നെ ഒരു വയസ്സിൽ പ്രായത്തിലൊരു കുട്ടി ഇങ്ങനെ നിൽക്കുമ്പം ഒരു ജീവിതത്തിൻ്റെ ഒരു തുടക്ക സമയത്തുള്ള രസകരമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെയാണ് ശരിക്കും അത്, ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും കുടുംബത്തിൻ്റെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആ കുട്ടിയുടെയും ഒക്കെ നോക്കി, ആ കുട്ടിയെ എങ്ങനെ നോക്കി പരിചരിച്ചിരുന്ന പ്രായമാണ്. ആ പ്രായത്തിലുള്ള ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞിൻ്റെ മാതാവ് ആ ഒരു വയസ്സുള്ള കുഞ്ഞിനെ എന്തു ചെയ്യണം, നിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പിന്നെ ഒരു ചോദ്യചിഹ്നവും പിന്നെ കുറേ ഡോട്ടുമായിട്ട് ശരിക്ക് ജീവിക്കുന്ന ഇന്ന് ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഈ ഒരു തലമുറയിലുമുള്ള ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ജീവിതം കാത്തിരിക്കുന്ന യുവതികളും ജീവിതം ആരംഭിച്ചു കഴിഞ്ഞ വധുവരന്മാരുമൊക്കെ ശരിക്കും ഇതിൽ നിന്നൊരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത്? ഞാൻ അതിനൊരു നിമിത്തമാകുന്നുണ്ടോ? ഞാൻ കാരണത്തിൽ അങ്ങനെ ഒന്ന് എൻ്റെ ഭാര്യയുമായിട്ട് സംഭവിക്കുമോ? അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭർത്താവിന് ഈ നിലക്കുള്ള പ്രയാസങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ സാഹചര്യം ഒരുക്കുമോ എന്നുള്ള ഒരുപാട് ആലോചനകൾ ഈ ഒരു സംഭവത്തിൽ നിന്നും ശരിക്ക് ആളുകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി നമുക്ക് പങ്കുവെക്കാം.
1: അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ആർക്കൊരു പ്രയാസം തോന്നാത്ത ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിച്ച് സന്തോഷകരമായി കഴിയേണ്ട ഒരു തുടക്കക്കാരെന്ന് പറയാം, അല്ലെങ്കിൽ അത്തരം ഒരു പ്രായത്തിലുള്ള ആളുകൾ പോലും ഇത്തരം നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ വലിയ തെറ്റുകൾ ഉണ്ടാകും. ഒരു പക്ഷേ അവർക്ക് നന്ദി പ്രസവിച്ച് അല്ലെങ്കിൽ സന്തോഷിച്ച് അല്ലെങ്കിൽ ഹലാലായ മാർഗത്തിലൂടെ അങ്ങനെ പല കാരണങ്ങളുണ്ടല്ലോ സ്വന്തം മക്കളെ, അത് ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും.
0: പ്രത്യേകിച്ച് അതിൻ്റെ വാർത്തയും വീഡിയോ ഒക്കെ കണ്ടപ്പോഴേ അതിൻ്റെ മുത്തശ്ശി പിന്നെ അവരുടെ വല്യമ്മമാർ രണ്ട് വീട്ടിലുള്ള ആൾക്കാരിങ്ങനെ ഉള്ള സംസാരങ്ങളൊക്കെ കേട്ടു. വളരെ നെഞ്ചു പൊട്ടുന്ന രീതിയിലാണ് നമുക്ക് ആ സംസാരം കേൾക്കാൻ കഴിയുക. മാത്രമല്ല അപ്പോൾ ഇത് മനസ്സിലാക്കി തരുന്നത് എന്താ ചോദിച്ചാൽ, ശരിക്കും ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അത്രയും ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നോ മറ്റോ അത്രയും പൊറുതികേടും പൊറുതിമുട്ടും ഉള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ശരിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പൈശാചികമായി പെട്ടെന്ന് എത്തിച്ചേരുന്നത്. അപ്പം അത്തരം ഒരു പ്രവണതയും ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് മാനുഷികമായി പല പോരായ്മകളും ഉണ്ടാവാം, വാക്കിലും ഒക്കെ ഉണ്ടാവും. അത് മനുഷ്യനാണ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു പിന്നെ ഒരു വധുവിനെ തൻ്റെ കീഴിൽ തന്നോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇണയെ അത്രമാത്രം മാനസികമായും എല്ലാ നിലക്കും വേദനിപ്പിക്കുന്നൊരു സാഹചര്യത്തിൽ ഒരാളെങ്ങനെ എന്താ പറയുക, ഒരു യജമാനൻ ഒരടിമയെ ചങ്ങലക്കിട്ട് വളർത്തുന്ന രൂപത്തിൽ അതിന് സമാനമായ രീതിയിൽ ഒരു ഭാര്യയെ തൻ്റെ കൂടെ നിർത്തി കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക ഗുരുതരമാണ്. അത്തരം സാഹചര്യങ്ങളാണ് പൊതുവെ ഇത്തരം അവസ്ഥയിലേക്ക് എത്തിക്കാറുള്ളത്.
1: ഏത് സാഹചര്യത്തിലാണെങ്കിലും വിട്ടുവീഴ്ചയും മാപ്പ് നൽകലും മനസ്സിന് അലിവുണ്ടാവുക എന്നതും ഒരു വിശ്വാസിയാണെങ്കിൽ അവനക്ക് ഉണ്ടാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എത്ര ഇപ്പോൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ടാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും മക്കളെ കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റ്. രണ്ട്, ആ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ കൂടെ ജീവിതം തന്നെ അതിന് വലിയ സങ്കടങ്ങൾ ഭാവിയിൽ നൽകും. പിന്നെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ലാത്തൊരു ജീവിതം പോലെ കാലാകാലം മനസ്സിൽ ഒരു വിഷമമായി മുന്നോട്ടുള്ള യാത്രയിൽ എത്ര അള്ളാഹു നമുക്ക് പുറത്ത് തന്നാലും ഒരു പക്ഷേ പുറത്ത് തരാമല്ലോ, അപ്പോൾ എന്നാലും നമ്മുടെ മനസ്സിൽ വലിയൊരു ആഴത്തിലുള്ള മുറിവ് ഏറ്റതുപോലെ നമുക്ക് മറ്റെന്ത് ചെയ്യുമ്പോഴും ഈ ഒരു തിന്മ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി വന്ന് നമ്മുടെ എല്ലാ സന്തോഷങ്ങളെയും അതില്ലാതെയാക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം.
0: അതെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ശരിക്കും ഇവിടെ വിശ്വാസവും തവക്കുലും തന്നെയാണ് പ്രധാനം. ഇതിനൊക്കെ അടിസ്ഥാനം അതാണ്. അള്ളാഹുള്ള വിശ്വാസം ശരിക്കും ഉറച്ചു കഴിഞ്ഞൊരു വ്യക്തി, അത് ശരിക്കും കാര്യങ്ങൾ പ്രമാണത്തെ മനസ്സിലാക്കിയൊരു വ്യക്തി, ഞാൻ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായാലും ആത്മഹുതി അല്ലെങ്കിൽ എൻ്റെ മകനെ ഇങ്ങനെ കൊന്നു കളഞ്ഞാൽ, മോളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് കാലാകാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന തിരിച്ചറിവ്, ആ റബ്ബിലുള്ള വിശ്വാസവും റബ്ബിൻ്റെ കൽപ്പനയും അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ആ ഒരു ഭരമേൽപ്പിക്കാനുള്ള കഴിവും ആ ഒരു മനസ്ഥിതിയും ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിൻ്റെ ഉണ്ടാകാൻ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
1: പരിഹാരങ്ങളില്ലാത്ത ഒരു പ്രശ്നങ്ങളില്ല, പക്ഷേ മനുഷ്യൻ്റെ ചിന്തയും അവിവേകവും ആഴത്തിലുള്ള വേണ്ടാത്ത ചിന്തകളുമാണ് അവനെ കൂടുതൽ തിന്മകളിലേക്കും സങ്കടങ്ങളിലേക്കും തള്ളിയിടുന്നത്. അതുകൊണ്ട് പ്രശ്നപരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തണം.
0: അതെ, നമ്മളിപ്പോൾ നമ്മളെ വിശ്വാസത്തിൻ്റെ കരുത്തും ഈമാനികമായ ദാർഢ്യതയും ഇത്തരം അവസ്ഥകളിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇതിൻ്റെ ഒരു അനുബന്ധം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കാം,
1: പങ്കുവെക്കട്ടെ.
0: അതെ.

0: പ്രിയ ശ്രോതാക്കൾ, കാത്തിരിക്കുന്ന ആ തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളെ ഇതാ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇന്നത്തെ 13 പേര് ആരെന്ന് നോക്കാം.
1: ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ ആ ക്വിസിൽ നമുക്ക് ഉള്ള ചോദ്യം അല്ലെ, അൽമുൽക്ക് അതിൻ്റെ ശരിയായ ഉത്തരം അയച്ചാളുകളെ വായിക്കല്ലേ.
0: യെസ്,
1: അബ്ദുള്ള കെ എ ഇരിക്കൂർ,
0: ഖദീജ കുട്ടി പേരില്ല,
1: ശംഷീദ സ്ഥലം എഴുതിയിട്ടില്ല,
0: രണ്ടാളുകൾക്ക് ഫൈനുണ്ട്, സുബൈർ മൂവാറ്റുപുഴ,
1: ഷിഹാബ് കൽപ്പറ്റ വയനാട്,
0: ഷാദിയ ബിൻത് അബ്ദുള്ള
1: മുഹമ്മദ് തോണയിൽ,
0: സീനത്ത് പാലക്കാട്,
1: ഹൈറുന്നിസ അഷ്റഫ് പടിഞ്ഞാറത്തറ,
0: ഷാഹിദ സുഹ്ര മഞ്ചേരി,
1: മുംതാസ് കാസർഗോഡ്,
0: റഷീദ എൻ കെ,
1: ആയിഷ റഷീദ എൻ കെ കാഞ്ഞിരോട് അല്ലേ, ആയിഷ നാഥാപുരം.
0: ഓക്കെ, ഇതിലെ ഖദീജക്കുട്ടിയും ഷംസീദയും വേഗം ഡൊണേറ്റ് ബട്ടൺ അമർത്തി ഫൈൻ എടുക്കേണ്ടതാണ്.
1: ഒന്നുകൂടി വായിക്കാം അല്ലേ.
0: യെസ്, അബ്ദുള്ള കെ എ,
1: ഖദീജക്കുട്ടി,
0: ഷംസീദ,
1: സുബൈർ മൂവാറ്റുപുഴ,
0: ഷിഹാബ് കൽപ്പറ്റ,
1: ഷാദിയ ബിൻത് അബ്ദുള്ള
0: മുഹമ്മദ് തോണിയിൽ,
1: സീനത്ത് പാലക്കാട്,
0: ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ,
1: ഷാഹിദ സുഹറ മഞ്ചേരി,
0: മുംതാസ് കാസർഗോഡ്,
1: റഷീദ എൻ കെ കാഞ്ഞിരോട്,
0: ആയിഷ നാഥാപുരം.
1: മാഷാല്ലാ, ഈ 13 പേരാണ് സിസ്റ്റം തിരഞ്ഞെടുത്ത ഇന്നത്തെ ലൈവ് ക്വിസിലെ വിജയികൾ. അധികാരം എന്ന അൽ മുൽക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം അത് ശരിയായ അയച്ച ഒരുപാട് ആളുകളുണ്ട് അല്ലേ. എന്തായാലും ശരിയായ ഉത്തരം അയച്ചവർക്കെല്ലാം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ശ്രോതാക്കളെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അഭിനന്ദിക്കാം അല്ലേ.
0: എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഈ സീനത്ത് പാലക്കാട് ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര വിജയികളിൽ വല്ലാതെ ഉൾപ്പെടുന്നുണ്ട്.
1: അവരെ സിസ്റ്റത്തിൽ
0: ശ്രോതാക്കൾക്ക് അങ്ങനെ അഭിപ്രായം ഇല്ലെന്ന് അവന് പങ്കുവെക്കട്ടെ. ഏതായാലും ഡൊണേറ്റ് കൂടുതൽ നൽകുന്നതിലൂടെ അവര് വീണ്ടും വീണ്ടും വിജയിയായി
1: മാറുന്നുണ്ട്
0: അല്ലേ. ഇൻഷാല്ലാ. പണ്ട് കാലത്തൊക്കെ കൊലപാതകങ്ങൾ കേട്ടാൽ ഞെട്ടലായിരുന്നു. ഇപ്പോൾ ദിവസവും ഇത് തന്നെയാണ് കേൾക്കാറ്. വിശ്വസിക്കാൻ പറ്റാത്ത കൊലപാതകങ്ങൾ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി.
1: പിന്നെ പ്രോഫ് കോൺ സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്, അത് ഓർമ്മപ്പെടുത്തുകയാണ്. വിജയികൾക്ക് വിജയിക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്, ഇപ്പോൾ എൻറോൾ ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അമീറിട്ടി അയച്ചതായി കാണുന്നുണ്ട്. പിന്നെ എന്തൊരു മംഗ്ലീഷിന് മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ടോ, സുബൈദ,
0: യാ അല്ലാ, എന്തെല്ലാം വാർത്തയാണ്, കാണെ കരഞ്ഞ് കരൾ അനുഭവം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കരുണ ചെയ്യട്ടെ, ആമീൻ.
1: അതെ,
0: ഇതയച്ചാള് സുബൈദ.
1: സുബൈദ,
0: ഓക്കെ, പേര് ശരിയായിട്ട് കാണുന്നില്ല. ആയിഷ, കഥ എനിക്കിഷ്ടമാണ് എന്നാണ് ഹസ്ന.
1: സഫിയടപ്പള്, എൻ്റെ മൂത്ത അത് വായിച്ചു
0: ഇല്ല.
1: മൂത്ത മക്കളും പ്രോഫ് കോളിന് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ മകനാണ് പോയിട്ടുള്ളത്. അവൻ തിരൂർ പോളിടെക്നിക്കിൽ പഠിക്കുന്നു. മാഷാല്ലാ, പ്രോഫ് കോളുമായി നമ്മൾ അവർ പഠിക്കുന്നതൊക്കെ എഴുതാൻ പറഞ്ഞപ്പോഴേ സഫിയടപ്പള് കറക്റ്റായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: അത് കണ്ടോ, ജമീല വി കെ പോനൂരിൻ്റെ മെസ്സേജ്. എൻ്റെ അയൽവാസി കുട്ടികൾ പോയിട്ടുണ്ട്, സുന്നി കുടുംബത്തിലെ കുട്ടികളാണ്. കഴിഞ്ഞ പ്രോഫ് കോളിന് പോയിരുന്നു, പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് കൂടി പോകണമെന്ന്. അലഹമ്ദുലില്ലാ, പെൺകുട്ടികളാണ്,
1: സമസ്ത കുടുംബത്തിലുള്ള കുട്ടികളായിട്ട് അവർ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ.
0: മാഷാല്ലാ.
1: എന്തായാലും പിന്നെ അലഹമ്ദുലില്ലാ, ആളുകൾ പൊതുവെ മുമ്പത്തെ മാറിയല്ല. ഇപ്പം എന്താ വെച്ചാൽ കുറേ പിന്നെ തട്ടിപ്പുകളെ പിടിക്കപ്പെടുന്നുണ്ട്. മുമ്പ് ആളുകൾക്ക് തിരിച്ചറിയാനുള്ള മാർഗം വീഡിയോ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത് കണ്ട ഒരു നേന്ത്രപ്പഴം അല്ലേ, തോലി പൊളിക്കാത്ത നേന്ത്രപ്പഴം, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പഴം മുറിച്ചിരിക്കുകയാണ്. അപ്പം ആളുകൾ എന്ത് ചെയ്യണം, നേരിട്ട് ഒരു പഴം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലാകാം, ഇത് പാക്കി തരണം ഇപ്പൊ പറ്റൂല,
0: തരികട പൊളിഞ്ഞു.
1: അതെ,
0: ഇന്നലെ എൻ്റെ അടുത്ത് ഒരു സുഹൃത്തായ ഫൈസിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു 99.99% വ്യാജാണ്. അങ്ങനെ ഒരാൾക്ക് ഇനി അങ്ങനെ വല്ല കഴിവുണ്ടെങ്കിൽ അയാള് ഒരു തെറ്റും ജനിച്ചത് മുതൽ ഒരു തെറ്റും ചെയ്യാതെ, ഒന്ന് വലത്തേക്ക് തുപ്പുക പോലും ചെയ്യാതെ, അത്രയും സുന്നത്തുകളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അള്ളാഹു എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അത് അയാൾക്കുള്ളതാണ്,
1: പക്ഷെ അതും ഒരു കറാമത്തായിട്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും.
0: അയാൾക്കുള്ളതാണ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ മനസ്സിലുണ്ട്. ഇതേപോലെ കൊതുകമുള്ള മറ്റൊരു സാധനം നമ്മളിപ്പോ അടുത്ത് കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുറ്റി അടിച്ച സമയത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം അത് തിരുത്താണ് ചില ധാരണകൾ. അപ്പൊ എന്താ അറിയോ, ചില ആളുകൾ ഇതൊക്കെ മൂടി വെക്കും, പറയില്ല, പുറത്തു പറയില്ല. പക്ഷെ ചിലരത് പുറത്തു പറയും. അതാണ് വേണ്ടത് സമൂഹത്തോട്
1: തുറന്നു. ഹദീസിന്റെയും വെളിച്ചത്തിൽ തന്നെ ആളുകൾ എന്ത് ചെയ്യണം, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ആളുകൾ പഠിക്കാൻ ധാരാളമായി വരുന്നൊരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രോഫ് കോണും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ, ഇന്നും നാളെയുമായി, അതിൻ്റെ നാളെയാണ് അതിൻ്റെ സമാപനം. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ മക്കളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടാകും. അതിനു വേണ്ടി ആത്മദാന പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന് ഈ സമയത്ത് തന്നെയാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ വായിക്കാതെ വിട്ടുപോയ ചില മെസ്സേജുകൾ ഉണ്ടോ?
0: പ്രൊഫ് കോൺ ലൈവ് ലിങ്ക് ഉണ്ട്, എല്ലാവരും കേൾക്കണേ എന്ന് ശ്രോതാക്കൾ തന്നെ അറിയിക്കുകയാണ്.
1: റസിയ സി പി, റസിയ അസ്സലാമു അലൈക്കും. എൻ്റെ മകളും സഹോദരന്മാരുടെ മക്കളും കൂടി ഇന്നലെ വൈകിട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു കോളേജിലാണ് ഇന്നലെ താമസിച്ചത് എന്ന് പറഞ്ഞു. അലഹമ്മദില്ല, നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ അവർ വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മകൾ തിരുവങ്ങാടി സഫിയ താത്തയുടെ മരുമകളും കൂടിയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രൊഫ് കോണിലെ പരിപാടിക്ക് ഉണ്ടാവട്ടെ, ആമീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിച്ചു.
0: യെസ്, ഏറെ തെറ്റിദ്ധരിക്കപ്പെടാനും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടി ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തും പ്രൊഫഷണലായിട്ടുള്ള സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏറെ തെറ്റിദ്ധാരണ ഇല്ലാത്ത ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള വലിയൊരു സംരംഭമാണ് പ്രൊഫ് കോൺ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ കാണുക, ഷെയർ ചെയ്യുക, പങ്കുവെക്കുക.
1: മുംതാസ്, എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ്റെ രണ്ട് മക്കളും പോയിട്ടുള്ള അൽഹംദുലില്ല. അപ്പോൾ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ വലിയൊരു വൃന്ദം കുടുംബത്തിലെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടെന്ന് മെസ്സേജിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ല, എൻ്റെ മോൾ ക്യാമ്പസ് ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുന്നുണ്ട്.
0: ക്യാമ്പസ് ലീഡേഴ്സ്
1: മീറ്റിൽ സംസാരിക്കുന്നുണ്ട് എന്ന് ലൈല, നല്ല നല്ല മെസ്സേജുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ.
0: അടിപൊളിയാണ്.
1: അതെ അതെ, പ്രൊഫ് കോൺ കറക്റ്റ് ടൈമിൽ തുടങ്ങുമ്പോൾ ലൈവ് നമുക്ക് എത്തിച്ചതിലാണ് പറയണേ. അത് റിഷ്ദ കളികാവണത് സ്വാഭാവികമായിട്ടും ലൈവ് ലിങ്ക് ഉണ്ടല്ലോ, ഇന്നലെ മുതൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്.
0: ഏതായാലും ഇന്നത്തെ ലൈവ് മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുമ്പോൾ പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി, എൻ്റെ കൂടെ സഹൽ അരിപ്രയായിരുന്നു. ഏതായിരുന്നാലും ഇന്നത്തെ ധന്യമായ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സംരംഭങ്ങൾക്കും വിജയമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

ബിസ്മില്ലാ അൽഹംദുലില്ല സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ കൃത്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. സൃഷ്ടാവ് ആരാണ് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. ഖുർആനിൻ്റെ മാനവിക ദർശനം, അതിനെ പലപ്പോഴും കളിയാക്കുന്നവർ വിശുദ്ധ ഖുർആനിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊന്നും കടമെടുത്തുകൊണ്ട് മനുഷ്യരാശിക്ക് മുമ്പിൽ വെക്കുകയും ഇസ്ലാം ഒരു അറുപഴഞ്ചനാണ്, ഖുർആൻ അറുപഴഞ്ചനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ ഖുർആനിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും അല്ലെങ്കിൽ ഖുർആനിൻ്റെ യുക്തിയെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. ഈ പ്രപഞ്ചത്തെയും ജീവിതത്തെയും മനുഷ്യനെയും കുറിച്ചുള്ള ഖുർആനിൻ്റെ വീക്ഷണങ്ങളാണ് യുക്തിവിരുദ്ധമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ വസ്തുനിഷ്ഠമായ വിശകലനത്തിലേക്ക് പോയാൽ എന്താണ് ഖുർആനിക ദർശനത്തിന്റെ കാതലായ ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രപഞ്ചം സ്വയം പൂവല്ല എന്നും കണിശമായ വ്യവസ്ഥകൾക്ക് വിധേയമായി കൊണ്ട് ഒരു സൃഷ്ടാവിനാൽ സൃഷ്ടിപ്പ് നിയന്ത്രിക്കപ്പെടുന്നതാണെന്നുമുള്ള ഒരു സൃഷ്ടി സിദ്ധാന്തമാണ് ഇസ്ലാമിക ദർശനത്തിന്റെ സുപ്രധാനമായ ഒരു ഭാഗം. കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഖുർആൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗദർശനമാണ്. എന്നാൽ ഖുർആനിലൂടെ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ വെറുതെ എങ്ങനെ അള്ളാഹനെ ആരാധിക്കണ്ട. നിങ്ങൾ നിങ്ങളെ ചുറ്റുപാടിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നിങ്ങളെ സൃഷ്ടാവിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ അതിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു പോയി എന്നുള്ളതാ. എങ്കിൽ പോലും അതിൽ പോലും ഒരു തെറ്റ് കാണുവാൻ ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ സുപ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ആരാധ്യതയാണ്. മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുന്നു. അവരെ മാത്രമായിരിക്കില്ല, പക്ഷെ ഖുർആൻ കൃത്യമായി പറയുന്നത് വമൽ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നാണ്. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ഒന്നാമത്തെ സുപ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ആരാധിക്കുക, ആരാധനകൾ അത് സൃഷ്ടാവിന് തിരിച്ചു കൊടുക്കുക എന്നതാ. മനുഷ്യാസ്തിത്വത്തിന്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവന്റെ ബാധ്യതകൾ എന്നിവയെ സംബന്ധിച്ച ദർശനമാണ് മറ്റൊരു സുപ്രധാനമായ ഭാഗം. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ അവന് സ്വതന്ത്രമായിക്കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അവൻ അതിലുള്ള ബാധ്യതകൾ അവൻ എന്ത് ചെയ്യണം, നിർവഹിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നു. മറ്റൊരു ഭാഗം അള്ളാഹുവിൽ നിന്നുള്ള പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് സന്ദേശമാണ്. ആത്മാവും മലക്കുകളും പിശാചും സ്വർഗനരകങ്ങളും എന്നിവയെ പറ്റിയുള്ള വിശ്വാസങ്ങൾ, ഇത് പിശാജ് സ്വർഗനരകങ്ങൾ എന്നിവയെ പറ്റിയുള്ള വിശ്വാസമാണ്. പിന്നീടുള്ളത് മൗലികമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ കാര്യങ്ങൾ അത്രയും ശാസ്ത്രത്തിനും ബുദ്ധിക്കും എതിരായ മൂഢവിശ്വാസങ്ങളാണെന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് ഈ മൗഢ്യം നിറഞ്ഞ ഖുർആനെന്ന് യുക്തിവാദികൾ ജൽപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഭൗതിക ശാസ്ത്രത്തിലെയോ തർക്കശാസ്ത്രത്തിലെയോ ഏതെങ്കിലും ഒരു നിയമം അത് ദൈവാസ്തക്യം ഉൾപ്പെടെയുള്ള ഉപരിക്ത കാര്യങ്ങളെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് എന്ന് യുക്തിവാദികൾ ചൂണ്ടിക്കാണിക്കാറില്ല. ഇപ്പോൾ നോക്കൂ, കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങളിലെ പദാർത്ഥ സമുച്ചയം, അത് നിരന്തര പരിണാമ പ്രക്രിയയിലൂടെ ജൈവ പദാർത്ഥത്തിന്റെ അത്യുന്നത രൂപമായ മനുഷ്യ മസ്തിഷ്കം വരെ സ്വയം വന്നതാണ് എന്ന് പറയാൻ സാധിക്കുമോ? യാതൊരു ബാഹ്യശക്തിയുടെയും നിയന്ത്രണമില്ലാതെ വളർച്ച പ്രാപിച്ച് എത്തിച്ചേരുമെന്ന് ഭൗതിക ശാസ്ത്രം ഖണ്ഡിതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം കഴിയില്ല. എന്നാൽ അതെല്ലാം തന്നെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ, യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർക്ക് അതിന് അത്തരം മറുപടികൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, അതുപോലെ ഭൂമിയിലേക്ക് നോക്കിയാൽ, അവിടെയെല്ലാം കാണുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാണ്. സൗരയൂഥഗ്രഹത്തെപ്പറ്റി മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കിയ വസ്തുതകളുടെ വെളിച്ചത്തിൽ നമുക്കൊരു വിശകലനം നടത്തി നോക്കിയാൽ, സൂര്യൻ ജനനം മുതൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ജ്വലിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അന്തരീക്ഷ മേൽപ്പുര ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ മഴയോ മേഘമോ കാറ്റോ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയുണ്ടോ എന്നുള്ളതാണ്. ഇനി നാം ഭൂമിയിലേക്ക് നോക്കിയാലോ? ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു തുണ്ട് ഭൂമിയിൽ, ഒരു രാസഘടനയുടെ മണ്ണിൽ ഒരേ വെള്ളം വലിച്ചെടുത്ത് ഒരേ വളത്തിൽ നിന്ന് പോഷണം ഉൾക്കൊണ്ട് വളരുന്ന ചെടികൾ അല്ലേ, ഒരേ മണ്ണിൽ ഇപ്പൊ നമ്മുടെ വീടുകളിൽ വളരുന്ന അടുക്കളത്തോട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി വിത്തുകൾ, അത് ചിലത് കയ്പുള്ളതാണ്, ചിലത് മധുരിക്കുന്നതാണ്, ചിലത് പുളിയുള്ളതാണ്. ഇങ്ങനെ പല രസങ്ങളും ഒരേ മണ്ണിലാണ്, ഒരേ വളമാണ് ഇടുന്നത്, ഒരേ വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷേ

0: അതേ മണ്ണിലാണ്. എന്നിട്ട് പോലും വ്യത്യസ്തമായ രുചിയും മണവും പുളിയുമുള്ള, അതേപോലെ തന്നെ നിറങ്ങളിൽ വ്യത്യാസമുള്ള, മഞ്ഞയും ചുവപ്പും നീലയും ഒക്കെ കളറുള്ള ചെടികൾ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്? ഇത് തനിയെ ഉണ്ടാകുന്നതാണോ? ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനില്ലേ? ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ഒരു ബുദ്ധി അവിടെ പ്രയോഗിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം മനുഷ്യർക്കുണ്ടാകണമെന്നാണ്. ചില മരങ്ങൾ, ചിലത് കായ്ക്കുന്നത്, ചിലത് പൂവിടുന്നത്, ചിലത് മണ്ണിനടിയിൽ ഉണ്ടാകുന്നത്, ഇതിനെയെല്ലാം വ്യവസ്ഥയില്ലേ? ചില കായ്കൾ മണ്ണിനടിയിലാണ് ഉണ്ടാവുക, ചിലത് മരത്തിന്റെ മുകളിലാണ് ഉണ്ടാവുക, ചെടിയുടെ മുകളിലാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കൃത്യമായ ഒരു രൂപം എങ്ങനെയാണ് കടന്നു വന്നത്? എങ്ങനെയാണ് വെള്ളത്തിലുണ്ടാകുന്ന, മണ്ണിലുണ്ടാകുന്ന, ഇതിന്റെ എല്ലാം വ്യത്യാസങ്ങൾ എങ്ങനെ ഉണ്ടായി? ഓറഞ്ചിന് ഓറഞ്ച് എന്ന് പറയുന്നതിന് ആ ഓറഞ്ച് കളർ എങ്ങനെ വന്നു? ചെറുനാരങ്ങയ്ക്ക് എങ്ങനെയാണ് ആ മഞ്ഞ നിറം വന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ, ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ, ആ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കേണ്ടത് ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രകനുണ്ട് എന്ന്. അതല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരാൾ വെറുതെ അങ്ങോട്ട് എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് എന്നല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ വണങ്ങുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടി എന്ന് പറയാൻ കാരണം അതാണ്. കാരണം എന്നിട്ട് ആ വചനത്തിനു ശേഷം അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയായും ഉപരിഭാഗത്തെ മേൽപ്പുരയായും സംവിധാനിച്ച നാഥനെ ഈ ഉപരിഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന വൈവിധ്യമാർന്ന കനികൾ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഉൽപ്പാദിച്ചു തരുന്ന കൃത്യമായ സൃഷ്ടാവിനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനിൽ പങ്കാളികളെ വെച്ചുകൂടാത്തതുമാകുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സൃഷ്ടാവ് അവകാശപ്പെടുന്നത്, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടാവിനോടുള്ള കടപ്പാട് മനുഷ്യന് ഒരിക്കലും അവസാനിക്കുകയില്ല. അവന്റെ ജനനം മുതൽ മരണം വരെയും അല്ല, മരണത്തിനു ശേഷവുമുള്ള ജീവിതത്തിലുമെല്ലാം അവന്റെ കൂടെയുള്ളത് അവന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് സൃഷ്ടാവായ റബ്ബ് അവനോട് കണ്ണുകൾ കൊണ്ട് കാണാനും കാതുകൾ കൊണ്ട് കേട്ട് മനസ്സിലാക്കുവാനും ബുദ്ധി കൊണ്ട്, ഹൃദയം കൊണ്ട്, മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കുവാനുമൊക്കെ അവനോട് പറയുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഉപരിഭാഗത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിരിക്കുന്നു, എന്നിട്ടും അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കാത്തത് എന്നാണ്. നോക്കൂ, നിങ്ങൾ കേവലമായ ഭൗതികവാദത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമുള്ള ചില ചോദ്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത്. എന്നാൽ അതുപോലും കൃത്യമായി എന്താണ് എന്ന് ജനങ്ങളോട്, മനുഷ്യരോട് വിശദമായി പറയുവാനും പഠിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വെറുതെ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിനെ വിമർശിക്കുവാൻ, ഇസ്ലാമിനെ ചെളിവാരി എറിയുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവർക്ക് കൃത്യമായ ഒരു മാനവികത പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് കൃത്യമായി ഒരു മര്യാദകൾ പഠിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർ പറയുന്ന മര്യാദകളും മാനവികതയും എല്ലാം തന്നെ അത് ഇസ്ലാമിൽ നിന്നും കടമെടുത്തതാണ്. എന്നിട്ട് അവർ ഇസ്ലാമിനെതിരെ ചെളിവാരി എറിയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം മുൻധാരണകളും മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഒരു മുൻധാരണകളും നമുക്കുണ്ടാകുവാൻ പാടില്ല. കൃത്യമായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ സ്രോതസ്സുകൾ, ഏതൊരു ആദർശത്തെയും പഠിക്കുക. ഇപ്പോ ആദർശമാകട്ടെ, അതല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ, അതിനെ നാം പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? അതിനെ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് വിമർശനം എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല. കൃത്യമായി അതാണ് മനസ്സിലാക്കേണ്ടത്. വിമർശന ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ അതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആരാണ് ഇതിന്റെ ഓദർ ആരാണ്? ഖുർആൻ പറയുന്നത്, ഖുർആൻ ഇറക്കിയത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹു അത് അവകാശപ്പെടുന്നു, ആ ഗ്രന്ഥത്തിൽ അവകാശപ്പെടുന്നു, ഞാനാണ് ഇത് ഇറക്കിയത് എന്ന് അള്ളാഹു അവകാശപ്പെടുന്നു. ആ അവകാശവാദം പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു പറയുന്നു, ആ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു, ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു. മനുഷ്യ, നീ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. ഇനി നീ എന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. എന്നാൽ യുക്തിവാദികളായ ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാം, ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഖുർആൻ ഇതിനെല്ലാം മറുപടിയുണ്ട്. മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ച്, അവസ്ഥാന്തരങ്ങളെ കുറിച്ച്, അവന്റെ ജീവിത ക്രമണത്തെ കുറിച്ച് അവിടെ ഉത്തരമുണ്ട്. കൃത്യമായി മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും ഒരേ പ്രായമല്ല, ഒരേ വയസ്സല്ല, ഒരേ രൂപത്തിലുള്ള മരണങ്ങളല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമുക്ക് ആകാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, എല്ലാം ആഗ്രഹങ്ങളുടെയും ഓട്ടപ്പ പാച്ചിലിനിടയിൽ നമ്മൾ മരിച്ചു പോവുകയാണ്. പക്ഷെ അത് എന്താണ് അതിനുള്ള കാരണം എന്ന് കൃത്യമായി യുക്തിവാദികൾക്ക് ശാസ്ത്രവാദികൾക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ കൃത്യമായി മനുഷ്യന്റെ ഓരോ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിനും കൃത്യമായ മറുപടി ഖുർആനിന് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവന്റെ മരണത്തിന്റെ പ്രായം ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഖുർആൻ പറയുന്നു അവൻ എവിടെ വെച്ച് മരിച്ചാലും അതിനെല്ലാം ഒരു തീരുമാനമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഇങ്ങനെ ഒരു ആശ്വാസ വാക്ക് പറയാൻ ആർക്കും സാധിക്കും? ഖുർആൻ പറയുന്നു നിങ്ങൾ ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ മരിക്കും, അതല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ട് മരിക്കും, അതിനിടയിൽ മരിക്കാം, അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ഒരു നീതി എന്ന് പറയുന്ന രൂപത്തിൽ കൃത്യമായി എന്തുണ്ട്? ഒരു മനുഷ്യൻ, അയാൾ ജനിച്ചു, അയാളുടെ ജീവിതകാലത്തെ വിദ്യാഭ്യാസവും അയാളുടെ പഠനങ്ങളും എല്ലാം നടത്തി വളരെ കഷ്ടപ്പെട്ട് ഒരു ജോലി നേടി, ആ ജോലിക്ക് പോകുന്ന നേരത്താണ് അയാൾ കൃത്യമായിട്ട് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നത്. അവിടെ ഒരു യുക്തിവാദിക്ക് എന്താണ് അതിൽ സമാശ്വസിപ്പിക്കാൻ പറയാനുള്ളത്? കൃത്യമായി ഖുർആന് ആശ്വാസം പറയാനുണ്ട്. കാരണം ആ ആശ്വാസം എന്നുള്ളത് അവന്റെ കർമ്മങ്ങൾ കൃത്യമാണെങ്കിൽ, വക്രതയില്ലാത്തതാണെങ്കിൽ, നിഷ്കളങ്കമാണെങ്കിൽ അവന് കൃത്യമായി അവന്റെ ജീവിതം അള്ളാഹു തിരിച്ചു കൊടുക്കുമെന്നാണ്. അവന് പരലോകത്ത് അവന് തിരിച്ചു കൊടുക്കും, സ്വർഗം കൊടുക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു ശാസ്ത്രീയവാദിക്ക് അങ്ങനെയൊന്നും പറയാൻ, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് പറയാൻ, സമർത്ഥിക്കുവാൻ അവർക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. മറിച്ച് ഖുർആൻ മാത്രം. കാരണം ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് അവനിൽ അവതീർണമായ ഖുർആൻ അത് കൃത്യമാണ്, ദൈവികമാണ്. ഖുർആനെ വിമർശിക്കാൻ വേണ്ടി വെറുതെ എന്തെങ്കിലും വായിൽ തോന്നിയത് പറഞ്ഞാൽ പോരാ, മറിച്ച് അത് കൃത്യമായി പറയുവാൻ സാധിക്കണം. അതുകൊണ്ട് ഖുർആൻ വെല്ലുവിളിക്കുന്നു, ഈ ഖുർആനിനെ പോലെ ഒരു ആയത്തെങ്കിലും ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതുകൊണ്ട് യുക്തി ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കൃത്യമായ ബുദ്ധിയും യുക്തിയും ഉണ്ടെങ്കിൽ അവൻ എത്തിച്ചേരുക കൃത്യമായി അത് അള്ളാഹുവിലാണ്, ഖുർആനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ. അപ്പൊ ഇന്നത്തെ റേഡിയോ വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റിൽ കണ്ണു തുറക്കൂ ചിന്തിക്കൂ എന്ന വിഷയത്തെ ആ ഒരു ചിന്തയിലൂടെ കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നത് ഹനീഫ വണ്ടൂരായിരുന്നു. വൈബ്സിൽ നമുക്കിനിയൊരു പാട്ട് കേൾക്കാം.

0: മഷാല്ലാ, ലൈവിൻ്റെ ആ ഒരു സജീവതയ്ക്ക് ശേഷം നമ്മൾ നേരെ വൈബ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വൈബ്സിൽ നമ്മൾ സ്വരം കേട്ടിരിക്കുന്ന ആ ഒരു മൂഡിലാണ് ഇപ്പോഴുള്ളത്. നല്ലൊരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്, മഷാല്ലാ. ഇനി നമുക്ക് ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. നമുക്കറിയാം റേഡിയോയുടെ വളരെ പീക്ക് ടൈമിൽ നമ്മൾ കേൾക്കേണ്ടുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആരോഗ്യ വിചാരം. വ്യത്യസ്ത ഡോക്ടർമാർ, വിശ്വകരന്മാരായിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടതായ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന, ആരോഗ്യപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സെഷനാണ് ആരോഗ്യ വിചാരം. ഇന്ന് ഓട്ടിസം, ആശങ്കകൾക്ക് വിരാമമിടാം എന്ന ആ ഒരു ചർച്ചയുടെ ആറാം ഭാഗമാണ്.
1: ശരിക്ക് വൈബ്സിൽ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്തവരാണ്. ഒരു നല്ലൊരു ഒരു വിഷയത്തിൻ്റെ പഠനമാണ് നമ്മൾ കേട്ടത്.
0: അതെ അതെ അതെ.
1: ഡോക്ടർ സി പി അബൂബക്കർ ആൻഡ് ജാഫർ പകര എന്നിവരാണ് ആരോഗ്യ വിചാരത്തിൽ.
2: ബഹുമാനരായ പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, ഓട്ടിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു തലമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻസറി ഇഷ്യൂ എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ മാനേജ് ചെയ്യാനും എളുപ്പമുണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സൂചിപ്പിച്ചത്. അതിൽ മൂന്ന് സെൻസറി ഇഷ്യൂകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ബാക്കിയുള്ള സെൻസറി ഇഷ്യൂവിനെ കുറിച്ച് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മാനേജ്മെന്റും ഡോക്ടർ സി പി അബൂബക്കർ ഇൻഷാല്ല സംസാരിക്കും. ഇനി നമ്മൾ കാഴ്ച, കേൾവി, മണം, ഇത് മൂന്നും നമ്മൾ പറഞ്ഞു. പിന്നെ ടേസ്റ്റും, ടേസ്റ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി ചർച്ച ചെയ്തത്. ഇനി ടേസ്റ്റ്, അതേപോലെ തൊലി, തൊലിയിലൂടെ വരുന്ന അഞ്ച് സ്പർശനമുണ്ട്, അതേപോലെ വൈബ്രേഷൻ, ഡിപ്രഷൻ തുടങ്ങിയ അഞ്ച് ഏരിയകൾ ആ ഒരു പിന്നെ പഞ്ചേന്ദ്രിയങ്ങളിൽ തൊക്കിലൂടെ തൊലിയിലൂടെ പിന്നെ അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയി ഈ ഒരു വിഷയ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുക.
3: നമ്മൾ തൊലി, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ തൊലിയാണ്. ആ തൊലിയിൽ കൂടി നമുക്ക് അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. ഒന്ന്, നമുക്ക് സ്പർശനമുണ്ട്, വേദനയുണ്ട്, ടെമ്പറേച്ചറുണ്ട്, വൈബ്രേഷൻ ഉണ്ട്, ഡീപ് പ്രഷറുണ്ട്. ഈ അഞ്ചെണ്ണത്തിനും കുട്ടികൾക്ക് ഹൈപ്പറും വരാം, കുട്ടികൾക്ക് ഹൈപ്പോ വരാം. ടച്ചിന് ഹൈപ്പറാണെങ്കിൽ കുട്ടികൾക്ക് സ്പർശനം പറ്റില്ല. ഇത്തരം കുട്ടികൾ ഡ്രസ്സ് ഇടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഈ കോളറിൻ്റെ, ആൺകുട്ടികളാണ് മിക്കവാറും ആൾക്കാർ ഓട്ടിസക്കാരുള്ളത്, കോളറിൻ്റെ പിന്നിലുള്ള ലേബല് അവർക്ക് ഭയങ്കര, അവർ കൂറ പാറ്റ പിന്നെ ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ പെട്ടാൽ എത്രമാത്രം അസ്വസ്ഥമാകുന്നോ അതേപോലെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിർബന്ധിച്ചിട്ട് സ്കൂൾ പറഞ്ഞു വെച്ചാൽ, സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ ആദ്യം മുറ്റത്തെത്തി കഴിഞ്ഞാൽ ഇവർ ഷർട്ട് അഴിച്ച് കളയും, വരാന്തയിൽ എത്തിക്കഴിഞ്ഞാൽ പാൻറ് അഴിച്ച് കളയും.
2: നമ്മള് നെക്കുള്ള കോളറുള്ള ഷർട്ട് ഇടാൻ ബുദ്ധിമുട്ട് പ്രയാസം പറഞ്ഞ കുട്ടികളും ഫുൾ സ്ലീവ് വേണം എന്ന് വാശി പിടിക്കാറുണ്ട്. അപ്പോ അത് രണ്ട് തരമാണോ ആ ടച്ചിൽ വരുന്നത്?
3: ചില രണ്ട് പ്രദേശങ്ങളിൽ ഹൈപ്പറും ഹൈപ്പോ വന്നേക്കാം, അല്ലെങ്കിൽ അതിനേക്കാളപ്പുറം ചിലപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലിനെ കുറിച്ചുള്ള അവരുടെ അവരൊരു കൺസെപ്റ്റും ആയിരിക്കാം. ഏതാന്നുള്ളത് നമുക്ക് നോക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കുട്ടികളെ പിന്നെ ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കില്ല, അവർ അണ്ടർവെയർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ അവർക്ക് സോക്സ് ഇടാൻ പറ്റില്ല, പാൻറ് അധികം കട്ടിയുള്ള പാൻറ്റുകളൊന്നും അവർക്ക് പറ്റില്ല. അവരെ സ്കിന്നിന് പിന്നെ അവർ ഹൈപ്പറായിട്ടുള്ള കുട്ടികളാണ്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ അവർക്ക് വിരലിൽ ഭക്ഷണം പുരളുന്നത് അവർക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ അവർ വിരലുകൊണ്ട് ഭക്ഷണം എടുത്തിട്ട് വായിലിടും. വായിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ടച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വായിലെ സ്കിന്നിലെ ടച്ചിന് ഹൈപ്പറായിട്ടുള്ള കുട്ടികൾ ഈ അതേസമയം ഇത് വായിച്ചിൽ വെച്ചുകൊണ്ടിരിക്കില്ല, അവർ വിഴുങ്ങുക ചെയ്യുക. അപ്പോൾ വിരലുകൊണ്ട് ഭക്ഷണം എടുത്തിട്ട് അവർ വിഴുങ്ങും. ഇങ്ങനെ വിഴുങ്ങാൻ പറ്റുന്ന അധികം നല്ല വേവിച്ച സാധനങ്ങൾ മാത്രമേ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. ഈ ചില കുട്ടികളുണ്ടാവും അപ്പൊ പത്തിരിയും കറിയുണ്ട്. പത്തിരി അവർ കൈകൊണ്ട് കഴിക്കും. കറി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പ്രാവശ്യം ഈ കൈ ഡ്രസ്സിലെടുത്തിട്ട് തുടച്ച് വെച്ചാൽ പത്തിരിയുടെ ടച്ച് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറിയുടെ പറ്റുന്നില്ല. അങ്ങനെ ടച്ച് തന്നെ കുറേ വിശദാംശങ്ങളിലേക്കൊക്കെ അവർ പോവാറുണ്ട്. അപ്പോൾ ഈ ടച്ചിന് ഹൈപ്പറായിട്ടുള്ള കുട്ടികൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും സോക്സ് ഇടുന്ന കാര്യത്തിലായാലും അണ്ടർവെയർ ഇടുന്ന കാര്യത്തിലായാലും പല്ല് തേക്കുന്ന കാര്യത്തിലായാലും, പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷ്, പിന്നെ പേസ്റ്റിൻ്റെ ടച്ച് വരുന്നുണ്ട്, ടേസ്റ്റ് വരുന്നുണ്ട്, പെയിനും വരാം. അങ്ങനെ പലതിലും ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പല്ല് തേക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ടച്ചിന് ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികൾക്ക് ടച്ച് ഭയങ്കര ഇഷ്ടമാണ്. അവർ പിന്നെ നല്ല ഫുൾ ടൈറ്റ് ഫുൾ സ്ലീവ് ഡ്രസ്സ്, പിന്നെ ടൈ അടക്കം പോലെ, പിന്നെ അണ്ടർവെയർ, ജീൻസ് പോലുള്ള കട്ടിലുള്ള സാധനങ്ങൾ, ഷൂ പിന്നെ ഒക്കെ ഉള്ള ടിപ് ടോപ്പിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ടച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചില കുട്ടികളെങ്കിലും ഈ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടച്ച് നമുക്ക് അധികാലം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ചില ഒന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഇഗ്നോർ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവർക്ക് ഈ അണ്ടർവെയറിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചില കുട്ടികളെല്ലാം ചെയ്യുന്നത്, അവർ നിങ്ങൾ എത്ര മൂത്രം ഒഴിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അവർ അണ്ടർവെയറിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. കാരണം നനഞ്ഞ അണ്ടർവെയറിൻ്റെ അല്ല നനഞ്ഞ പാൻറ്റിൻ്റെ ടച്ചിൻ്റെ ഫീല് അവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിരൽ മുഴുവനും അല്ലെ കൈ മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ട് വായിൽ മുഴുവനും വാരി തേച്ചിട്ട്, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചാൽ അവർ കാണുമ്പോൾ തന്നെ അറിയാം ഭക്ഷണം കഴിച്ചാൽ വെച്ചാൽ അത്രയും വിശദമായിട്ടുള്ള ഭക്ഷണം കഴിക്കലാണ് അവർ ചെയ്യുക. അവർക്ക് ചേർന്നിരിക്കാൻ അവർക്കിഷ്ടം. ചില കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഒട്ടി നടക്കുന്ന കുട്ടികളുണ്ടാവും. ടീച്ചർമാരായാലും മാഷ്മാരായാലും ചേർന്ന് എപ്പോഴും ഇരിക്കുന്ന കുട്ടികളൊക്കെ ഈ ടച്ചിന് ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതൽ സമയം എടുക്കും. ഇപ്പം നമ്മൾ 8:30 ബസ് കയറുമ്പോൾ ആയി വേഗം തിന്നുക എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് മതിയാവില്ല. അവർ കൂടുതൽ സമയം ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർ. എനിക്കറിയുന്ന ഒരു കുട്ടിയെ പിന്നെ രാവിലെ ദോശ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ദോശയുടെ കഷ്ണം ഈ വായിൽ എവിടെയെങ്കിലും തിരികെ വെച്ചിട്ടുണ്ടാവും. കാരണം അത്രയും സമയം അവന് ആ ടച്ച് പിന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പല കുട്ടികളും ക്രിസ്പി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇപ്പം മുറുക്ക്, അവിൽ, റഫായിട്ട് നമ്മളെ പിന്നെ വായിൽ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളാണ് അവർക്കിഷ്ടം. ഇപ്പോൾ അവർ പിന്നെ കറികളാണെങ്കിൽ അവർ വലിയ വണ്ടൊക്കെ വലിയ കഷ്ണങ്ങളാക്കി കറി വെക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ അവർക്ക് ടച്ചിന് ഹൈപ്പർ ഹൈ ഉള്ള കുട്ടികളുണ്ടാവാം, ടച്ചിന് ഹൈപ്പോ ഉള്ള കുട്ടികളുണ്ടാവാം.
2: അതേപോലെ പിന്നെ ടച്ചിൽ തന്നെയുള്ള പെയിന് വരും,
3: വേദന വരുന്നുണ്ട്. വേദനക്ക് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് ചെറിയ വേദന പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവർ ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊതുക് അടിക്കുന്ന സമയത്തൊക്കെ അവർ അസഹ്യത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ പല കുട്ടികളും ഈ ചെരുപ്പിടാതെ നടക്കാനാണ് അവരാഗ്രഹം. കാരണം വെച്ചാൽ പരിവരത്ത പ്രതലത്ത് കൂടി നടക്കുന്ന സമയത്ത് അവർക്ക് ആ പെയിൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ നഖം വെട്ടാൻ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ നഖം വെട്ടുന്ന സമയത്ത് ചെറിയൊരു വേദന അവർക്കുണ്ട്. പലരും മുടി വെട്ടാൻ അവർ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് ഓട്ടീസുള്ള ആൾക്കാർ മുടി വെട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഒരു സംഭവമായിരിക്കും ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. മുടി വെട്ടുന്നതിൽ ടച്ച് മാത്രമല്ല വേദന മാത്രമല്ല, കാരണം ചീർപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ വേദന ഉണ്ട്, ഇവിടെ തൊടുന്ന ടച്ചിനുണ്ട്, പിന്നെ മൂന്ന് ഈ കത്രികയുടെ കരകര ശബ്ദമുണ്ട്. അത് ചെവിയിൽ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണവും ഈ കുട്ടികൾ ഈ മുടി വെട്ടാൻ സമ്മതിക്കില്ല. ഇനി പിന്നെ വേദനയുടെ ഹൈപ്പോ ഉള്ള കുട്ടികൾക്ക് വേദന ഇഷ്ടമാണ്. ആ വേദന ഇഷ്ടം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ സ്വന്തമായിട്ട് മുറിവേൽപ്പിക്കുന്നത്. സെൽഫ് ഇൻജൂറിയസ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് കൈ കടിക്കുന്നുണ്ട്, തല ചുമരിനിട്ടിടിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ വേദന ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ആസ്വാദന രീതികളാണ്.
2: ചെറിയ മക്കളാണെങ്കിൽ ഇപ്പോൾ തോളിലൊക്കെ എടുത്ത് നടക്കുന്ന മക്കളാണെങ്കിൽ ചിലപ്പോൾ തലയിടിക്കുക, ആളുടെ ഉമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ തലയിൽ ഇടിക്കുക. അവര് ആസ്വദിക്കുന്ന പോലെ തന്നെ നമ്മളെയും ആസ്വദിപ്പിക്കാൻ ശ്രമിക്കണ്ടേ പല കുട്ടികളും. അപ്പോ ഇങ്ങനെ മൂക്ക് പിടിച്ച് നന്നായി കടിക്കുക. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോ അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്ന കുട്ടികളുണ്ട്. നമ്മൾ അതേപോലെ തിരിച്ച് അവർ ചെയ്യുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്
3: കുട്ടികളും. തീർച്ചയായിട്ടും അപ്പം പിന്നെ തലയിടിക്കുന്ന കുട്ടികൾ, സെൽഫ് ഇഞ്ചുറിയസ് ബിഹേവിയർ എന്ന് പറഞ്ഞ് കടിച്ച് മുറിയാക്കുന്ന കുട്ടികളെല്ലാം പെയിൻ്റെ ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. എനിക്കറിയാം ഒരു കുട്ടി മുളക് പൊടി എടുത്ത് പെൺകുട്ടിയാണ്, മുളക് പൊടി എടുത്തിട്ട് മുഖത്തും ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ തേക്കുന്ന പെൺകുട്ടി, ചില മുളകിൻ്റെ എരിച്ചിൽ എന്ന് പറയുന്നത് പെയിനാണ്, ലോ മൊഡാലിറ്റി പെയിനാണ്, അത് ആസ്വദിക്കുന്ന കുട്ടികൾ ആണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്തത് ടെമ്പറേച്ചറാണ്, സ്കിന്നിൽ കൂടി ഊഷ്മാവ്, അത് ചൂടും തണുപ്പും വരുന്നുണ്ട്. അത് ഹൈപ്പറായാലും ഹൈപ്പോ ആയാലും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊരു വ്യക്തിപരമായിട്ടുള്ള, ചില കുട്ടികളാണ് നല്ല തണുപ്പത്ത് എല്ലാവരും പൊതിച്ച് കൂടുന്ന സമയത്ത് ഒന്ന് പുതക്കാതെ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെല്ലാം പുതക്കാതെ കിടക്കുന്ന സമയത്ത് കുട്ടി പുതച്ചിട്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ നല്ലപോലെ ചൂട് വേണം അവർക്ക്, അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള സാധനങ്ങളും അവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇതൊന്നും വലിയ വിഷയങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ വല്ലാതെ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. വൈബ്രേഷൻ, അതും ഹൈപ്പറായാലും ഹൈപ്പോ ആയാലും പ്രായോഗിക തലത്തിൽ മറ്റുള്ളവർക്ക് വിഷയമില്ലാത്തതുകൊണ്ട് നമ്മൾ വിടുകയാണ്. പിന്നുള്ളത് ഡീപ് പ്രഷറാണ്, അമർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗ്, കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് ഡീപ് പ്രഷർ, അല്ലെ ഉഴിയുന്ന സമയത്ത്, മസാജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് ഡീപ് പ്രഷർ. ഇതും സ്കിന്നിൽ കൂടി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരം കുട്ടികൾ, ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെ കൈപിടിച്ച് നടക്കാൻ അവർ ആഗ്രഹിക്കില്ല, അവർക്ക് പിന്നെ അമ്മ കെട്ടിപ്പിടിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബെഞ്ചിൽ ഇപ്പോൾ ഒരു സ്കൂള്, സർക്കാർ സ്കൂളിലെ ബെഞ്ചിലാണെങ്കിൽ തിങ്ങിയിരിക്കുന്നുണ്ടാവും, അപ്പോൾ തിങ്ങിയിരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഡിപ്രഷനും ഹൈപ്പറായാലും ഇങ്ങനെ പല സ്വഭാവങ്ങളും പ്രകടിപ്പിക്കും. പിന്നുള്ളത് ഡിപ്രഷൻ ഹൈപ്പോകാരാണ്, അവർക്ക് ചേർന്നിരിക്കണം, അവർക്ക് കെട്ടിപ്പിടിക്കുന്നത് മതിയാവില്ല, അമ്മ ഇനിയും കെട്ടിപ്പിടിക്കുക, ഇനിയും വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവാം, മറ്റുള്ളവരെ മടിയിൽ കയറിയിരിക്കുന്നുണ്ടാവാം. സ്കൂളൊക്കെ പിള്ളേരാണെങ്കിൽ അവർക്ക് റെസ്ലിംഗ് ഗെയിമിലായിരിക്കും ഭയങ്കര ഇഷ്ടം, അങ്ങോട്ടുള്ള ഗുസ്തിയിലാണ് അവർക്ക് താല്പര്യം. ഇതെല്ലാം ഡിപ്രഷർ ഹൈപ്പോയുടെ ലക്ഷണങ്ങളാണ്. ഇനി അടുത്തുള്ളത് ബാലൻസാണ്. ഈ ബാലൻസ്, നമ്മുടെ ഓർഗൻ ഇരിക്കുന്നത് നമ്മുടെ ചെവിയിൽ, കോക്ലിയാണ്. അതിന് ഹൈപ്പർ ആയിട്ടുള്ള ആൾക്കാർക്ക് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവർ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ, നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് വീണ് പോകും. പിന്നെ അവർക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഹൈറ്റ് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഊഞ്ഞാൽ, മെറിഗോ റൗണ്ട്, ഇതിലൊന്നും അവർക്ക് കളിക്കാൻ പറ്റില്ല. ഇതാണ് ബാലൻസിന് ഹൈപ്പറുകാർ ചെയ്യുന്നത്.
4: ഹൈപ്പറുകാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു അംഗവൈകല്യമുള്ള അവസ്ഥയിലേക്ക് അവർ മാറും. ഇപ്പോൾ ഉയർത്തിലേക്ക് നടക്കാൻ കഴിയില്ല, ഉയർത്തിലേക്ക് കയറാൻ പ്രയാസമുണ്ട്. അതുപോലെ പിന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി, ഇത് കാലം കൊണ്ട് ഒരു അംഗവൈകല്യം ഉണ്ടാകുന്ന കയ്യിന്,
3: അല്ല അങ്ങനെ അങ്ങനെയൊന്നും വരില്ല. ഞാൻ പറഞ്ഞ പിന്നെ ഇത് എത്രമാത്രം മാറ്റങ്ങൾ വരും എന്നുള്ളത് തലച്ചോറിൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ചിലരൊക്കെ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചേക്കാം. നമ്മൾ തെറാപ്പികളെക്കുറിച്ച് പറയുമ്പോൾ ചില തെറാപ്പികൾ ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ തെറാപ്പിയിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ ബാലൻസിന് ഹൈപ്പർ, ബാലൻസിന് ഹൈപ്പുള്ള കുട്ടികൾക്ക് ഈ മൂവ്മെൻറ്റൊക്കെ ബാലൻസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അത്തരം കുട്ടികൾ ഡെസ്കിൻ്റെ മുകളിൽ കയറിയിരിക്കും, ഷെൽഫിൻ്റെ മുകളിൽ കയറിയിരിക്കും, സൺഷെയ്ഡിൻ്റെ മുകളിൽ കൂടെ നടക്കും, കിണറിൻ്റെ ആൾമുറയ്ക്ക് ചുറ്റും വളരെ ഭംഗിയായിട്ട് അവരോടും. സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനൊക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ്. സോഫയുടെ മുകളിൽ തലക്കീഴായിട്ട് തൂങ്ങി നിൽക്കാനാണ് അവർക്ക് ഇഷ്ടം. അവർക്ക് ഊഞ്ഞാലാടണം, അവർക്ക് മെറിഗോ റൗണ്ട് കറങ്ങണം. അങ്ങനെ ഈ ബാലൻസ് ചെയ്യാനുള്ള എന്തെല്ലാം സാധ്യതകളുണ്ടോ അത് മുഴുവനും അവർ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരായിരിക്കും. എനിക്കറിയാം ഒരു കുട്ടിയെ അമ്മ എളിയിൽ ഒക്കത്തെടുക്കാൻ പറയും, അമ്മ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒക്കത്തെടുത്ത് കഴിഞ്ഞാൽ തല കീഴായിട്ട് നിൽക്കും, എന്നിട്ട് അമ്മയോട് കറങ്ങാൻ പറയും. അങ്ങനെ ആ ആസ്വാദനം, ചില അമ്മയ്ക്ക് ഒന്നിലധികം റൗണ്ട് പറ്റില്ല, പക്ഷേ ഇവന് അത് ആണ് ആവശ്യം. ഇങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ആടിക്കൊണ്ടിരിക്കും, റോക്കി മൂവ്മെൻ്റ്, നിൽക്കുന്ന സമയത്ത് ആടും, ഇരുന്നാലാടും. നമ്മുടെ ബിൽ ഗേറ്റ്സിന് ഓട്ടിസം ഉണ്ട് എന്ന് പറയാൻ രണ്ട് ലക്ഷണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, അയാൾ കുട്ടിക്കാലത്ത് ഈ ചക്രങ്ങൾ കറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്, ചില അവർ വിഷൻ ഹൈപ്പോ സെൻസിറ്റീവാണ്. അമേരിക്കയിൽ അയാളുടെ സിറ്റിയിൽ പ്രധാനപ്പെട്ട ട്രാഫിക് പോയിന്റിൽ പുൽത്തകിടിയിൽ കിടക്കും, എന്നിട്ട് റെഡ് സിഗ്നൽ വരുമ്പോൾ എല്ലാ വാഹനങ്ങളും അവിടെ സ്റ്റോപ്പാവും, പച്ച സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ എല്ലാ ചക്രം കൂടി ഒരൊറ്റ കറക്കമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് അയാൾ മണിക്കൂറുകളോളം ഈ ട്രാഫിക് പോയിന്റിൽ കിടക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അയാളുടെ ഓട്ടിസത്തിൻ്റെ ഒരു ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, അയാൾ ഇന്നും അയാൾക്ക് ഓഫീസിൽ മറ്റുള്ള സ്റ്റാഫൊന്നും ഇല്ലാത്ത സമയത്ത് അയാളുടെ ചെയറിൽ ഇങ്ങനെ റോക്കി മൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു ആസ്വാദനം എന്നുള്ള നിലക്ക് അയാൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം പിന്നെ ഈ ഇത്തരം ആൾക്കാർ പിന്നെ ബാലൻസിന് ഹൈപ്പുള്ള ആൾക്കാർ ഇതേമാതിരി ബാലൻസ് ചെയ്യാനുള്ള ഹൈറ്റ് കയറാനും ഇറങ്ങാനും എല്ലാത്തിനും വളരെ എക്സ്പേർട്സ് ആയിരിക്കും. അടുത്തത് ജോയിൻറ്റ് സെൻസാണ്. ജോയിൻറ്റ് സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നൂറുകണക്കിന് സന്ധികൾക്കുള്ളിൽ സെൻസ് ഓർഗൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി പൊസിഷനെക്കുറിച്ച് പിന്നെ വളരെ കൃത്യമായിട്ട് തലച്ചോറിൽ വിവരം തരുന്നതാണ് ഈ ജോയിൻറ്റ് സെൻസ്. ഈ ജോയിൻറ്റ് സെൻസിന് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ ജോയിൻ്റ് ഇളകുന്നതിന് അവർ ആഗ്രഹിക്കില്ല. അപ്പോൾ അവർ പൊതുവേ മടിയന്മാരായിട്ടിരിക്കും. കളിക്കാൻ പോയാലും പോവില്ല. ഇനി ടീച്ചേഴ്സ് എല്ലാം കൊണ്ട് നിർബന്ധിച്ച് പോയാലും അവർ ഗ്രൗണ്ടിൻ്റെ വരമ്പത്തെ അവിടെ പോയിരിക്കും എന്നല്ലാതെ അവർ ഒരിക്കലും കളിക്കാൻ നിൽക്കില്ല. മടിയന്മാർ എന്ന് പറയുന്ന ആൾക്കാർ ഈ ജോയിൻറ്റ് സെൻസിൻ്റെ ഹൈപ്പറുകാരാണ്. ജോയിൻ സെൻസിൻ്റെ ഹൈപ്പോകാർ ചില നേരെ വിധം വെച്ചാൽ അവർ ജോയിൻ്റ് കളിക്കൊണ്ടിരിക്കണം. അത്തരം ആൾക്കാർ അടങ്ങിയിരിക്കാത്ത കുട്ടികൾ എപ്പോഴും കളിക്കാൻ പോകണം, ഓടിച്ചാടണം, അല്ലെങ്കിൽ അവരെ ജോയിൻ്റ് പിന്നെ പ്രവർത്തിപ്പിക്കാൻ കിട്ടുന്ന ഏതൊരു സന്ദർഭവും അവർ ഉപയോഗപ്പെടുത്തും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് അവർ ഈ പിന്നെ ജോയിൻറ്റ് ചലിപ്പിക്കുന്നതാണ് നമുക്ക് പറ്റാത്തത്. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുട്ടികൾ അടങ്ങിയിരിക്കണം എന്നാണ് ടീച്ചേഴ്സിൻ്റെ നിയമം. അച്ചടക്കം ഉണ്ടാക്കലാണ്. അപ്പോൾ ഈ അച്ചടങ്ങാതിരിക്കുന്ന സമയത്ത് ഈ ടീച്ചർമാർ ഇവന് പ്രോബ്ലം ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ജോയിൻറ്റ് സെൻസിൻ്റെയും ബാലൻസിൻ്റെയും ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ ജന്മന അവരുടെ പ്രകൃതം അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെ സെൻസറി നീഡ് കൂടുതലായതുകൊണ്ടാണ് ഇതിന് രണ്ടും അവർ ഹൈപ്പോ ആയത്. ഇത്തരം ആൾക്കാർ വീട്ടിൽ ഒരു 5 വയസ്സിന് മുമ്പേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം കുട്ടികൾ ഓടി കളിച്ച് നടക്കുന്നുണ്ട്. സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ ടീച്ചർമാർ പറയും ഇവനെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, ഇവന് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഇവന് വീട്ടിൽ പോയിട്ട് പിന്നെ അമ്മമാരെ വിളിച്ചു വരുത്തിയിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം എന്ന് പറയും. ഡോക്ടർമാരടുത്ത് വരും കുട്ടി അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ കുട്ടി പിന്നെ ഡോക്ടർമാർ ചെയ്യുന്നത് ഇവർ സൂക്കറിൻ്റെ പേരങ്ങ് എഴുതും. ADHD അറ്റൻഷൻ ഡിഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിൽ അങ്ങ് കൊടുത്തിട്ട് ഇവനെ തളർത്തി കിടത്തുന്ന മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ADHD എന്ന് പറയുന്ന ഒരു ഇന്ന് പറയുന്ന ഈ സംഭവം ഇല്ല. ഇത്തരം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ പാരൻറ്റ് അല്ലെ ടീച്ചർ നിർബന്ധിക്കുന്ന സമയത്ത് പാരൻറ്റ് ഡോക്ടർമാരടുത്ത് പോകാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഡോക്ടർമാർക്ക് മരുന്നെഴുതുന്നത് മാത്രമേ അറിയൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ ADHD അസുഖം എന്ന് പറയുന്നത്. ഇത് മരുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് മാനേജ്മെൻറ്റിൽ നമുക്ക് പറയുന്നതാണ്.
4: അപ്പോൾ പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ രക്ഷിതാക്കൾ എൻ്റെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതും അതിനെ ഇത്തരം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ തളർത്തി കിടത്താനുള്ള ഒരുപക്ഷെ സൈക്കാട്രിസ്റ്റുകൾ അത്തരം ഭ്രാന്തന്മാർക്കൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള അത്രയും മാരകമായ എന്ന് പറയാൻ പറ്റുന്ന മരുന്നുകളാണ് ഇത്തരം കുട്ടികൾക്ക് പലപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇഷ്യൂ എന്താന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടാൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ പൂർണ്ണമായും ഇതിന്റെ മാനേജ്മെന്റിന്റെ കൃത്യമായി ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഇത് കേട്ട മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യവിചാരം നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇതിൽ നമ്മുടെ സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് ഫീഡ്ബാക്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ അറിയിക്കാൻ ചോദിക്കാം. ഇൻഷാല്ലാ. ആരോഗ്യചാരം പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ CP അബൂബക്കർ, അദ്ദേഹത്തോടൊപ്പം ജാഫർ പകര. ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാം എന്നതായിരുന്നു ചർച്ചയുടെ മർമ്മമായ ഭാഗം.
1: ആരോഗ്യവിചാരമൊക്കെ കേട്ട് നമ്മളിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥനാ പഠനത്തിൻ്റെ സമയം ഓട്ടോമാറ്റിക്കലായിട്ട് ഇനി പ്രാർത്ഥനാ പഠനമാണല്ലോ എന്ന് സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് വൈബ്സ് കേൾക്കുന്ന ആളുകൾ തോന്നും. അതെ, പ്രാർത്ഥനാ പഠനം തന്നെയാണ്. പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന, അപ്പോൾ ആ ഒരു പ്രാർത്ഥനയാണ് പഠിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രാർത്ഥന പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുകയും ധരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പലപ്പോഴും മറന്നുപോകുന്നവരുമാണ്. എന്നാൽ ഓർമ്മയോടുകൂടി സന്തോഷത്തിൻ്റെ വേളകൾ, ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ വസ്ത്രം പുതുതായിട്ട് വാങ്ങുകയും ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. ഈയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടുകൂടി അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ നിഅമത്ത് ബറക്കത്ത് വീണ്ടും വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരിമാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരിമാ സുനിഅ ലഹു സഹഹഹു അൽ അൽബാനി ഫി സുനൻ അബി ദാവൂദ് വ ഫി സഹീഹി തിർമിദി. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി. അല്ലാഹുമ്മ അല്ലാഹുവേ, ലക്കൽ ഹംദു നിനക്കാണ് സർവസ്തുതിയും നന്ദിയും. അൻത കസൗതനീഹി അൻത കസൗതനീഹി, നീയാണ് എന്നെ ഇത് അണിയിച്ചത്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി, അല്ലാഹുവേ നിനക്കാണ് എല്ലാ സ്തുതിയും നന്ദിയും, നീയാണ് ഇത് എന്നെ അണിയിച്ചത്. അസ് അലുക്ക മിൻ ഖൈരിഹി, അസ് അലുക്ക ഞാൻ ചോദിക്കുന്നു, മിൻ ഖൈരിഹി ഇതിൽ നിന്നുള്ള നന്മയും. വ ഖൈരിമ സുനിഅ ലഹു, ഇത് നിർമ്മിക്കപ്പെട്ട അഥവാ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള നന്മയും. അസ് അലുക്ക മിൻ ഖൈരിഹി വ ഖൈരിമ സുനിഅ ലഹു, ഇതിൽ നിന്നുള്ള നന്മയും ഇത് നിർമ്മിക്കപ്പെട്ട അഥവാ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള നന്മയും ഞാൻ നിന്നോട് തേടുന്നു. വ അഊദു ബിക മിൻ ശർരിഹി, ഇതിൽ നിന്നുള്ള തിന്മയിൽ നിന്നും. വ ശർരിമ സുനിഅ ലഹു, ഇത് നിർമ്മിക്കപ്പെട്ട അഥവാ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള തിന്മയും, ആ തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വ അഊദു ബിക മിൻ ശർരിഹി വ ശർരിമ സുനിഅ ലഹു, ഇതിൽ നിന്നുള്ള തിന്മയിൽ നിന്നും ഇത് നിർമ്മിക്കപ്പെട്ട അഥവാ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഈ പ്രാർത്ഥന നമ്മൾ മറന്നുപോവരുത്. പ്രാർത്ഥന ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നു: അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരിമാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരിമാ സുനിഅ ലഹു. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും മറന്നുപോവാതെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
0: മാഷാ അല്ലാഹ്, പ്രാർത്ഥനാ പഠനം. ഇതിൽ നമ്മൾ മിക്കവാറും നമ്മൾ പല ആളുകളും ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. എങ്കിലും ചില സമയങ്ങളിലെങ്കിലും ഒരു പുതുവസ്ത്രം ധരിക്കുമ്പോൾ അതിനി ചെറുതാകട്ടെ വലുതാകട്ടെ, ഇനിയിപ്പം പെരുന്നാളിൻ്റെ അവസ്ഥയിലോ മറ്റുള്ള സമയങ്ങളിലോ, ഇപ്പം ഇടക്കിടക്ക് പുതുവസ്ത്രം വാങ്ങുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ പ്രാർത്ഥന ഇൻഷാല്ലാ നമ്മൾ മറക്കരുത്. സ്ഥിരമായി ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുകൂടി ഓർപ്പെടുത്തുകയാണ്.
1: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൽ ഇനി പൂമരത്തണലിൽ. സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർ എന്ന വിഷയത്തിൽ പൂമരത്തണലിൽ കൂട്ടുകാരോടൊപ്പം സുബൈർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഏവർക്കും ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാ കുട്ടികളും നമ്മുടെ പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഒരു ദിവസം ഒരു കുട്ടി വന്നുകൊണ്ട് വീട്ടിൽ വന്ന് ഉപ്പയോട് പറയുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഉപ്പാനോട് വന്ന് കുട്ടികൾ പല കാര്യങ്ങളും വന്ന് ആവശ്യപ്പെടാറുണ്ട്. എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് ബിസ്ക്കറ്റ് വേണം, എനിക്ക് സൈക്കിള് വേണം, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അല്ലേ. എന്നാൽ ഈ കുട്ടി പറയുന്ന സംഭവം വേറെയാണ്. ഈ കുട്ടി എന്താ പറയുന്നറിയോ?

ഒന്നാമത് പറഞ്ഞത് സ്വർഗത്തിൽ പോകാൻ നല്ല പൂതിയുണ്ട്, നല്ല ആഗ്രഹമുണ്ടപ്പാ. സ്വർഗത്തെക്കുറിച്ച് കേട്ടാൽ നമുക്കത് മനസ്സിലാവും. നരകത്തെക്കുറിച്ച് കേട്ടാലോ നരകത്തിൽ പോകാൻ പേടിയുണ്ടപ്പാ എന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യത്തെ വിഷയം മാത്രം നോക്കി, സ്വർഗത്തിൽ പോകാൻ പൂതി ഉണ്ടാവണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് അറിയണ്ടേ? പരലോകത്ത് അള്ളാഹു സംവിധാനിച്ച ഏറ്റവും വലിയ സന്തോഷം നമുക്കൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ, ഓരോ നിസ്കാരം കഴിയുമ്പോഴും ഓരോ ഖുർആനോത്തും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കുള്ള പ്രതീക്ഷ എന്താ? പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടുമല്ലോ. ഏറ്റവും സമാധാനത്തോടു കൂടെ ജീവിക്കാൻ പറ്റില്ലേ?

നമ്മൾ കോടീശ്വരനാണ്. സ്വർഗം നമ്മൾ കിട്ടിയാൽ ചെറിയ ഭാഗത്തെത്തിയാൽ മതി. രണ്ട് കാല് വെക്കാൻ ആ സ്വർഗത്തിൽ സ്ഥലം കിട്ടിയാൽ നമ്മൾ ഈ ലോകം മുഴുവൻ കിട്ടിയതിനേക്കാൾ വലിയവനായി മാറാൻ പോവാ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, നമ്മളിങ്ങനെ ആഗ്രഹിക്കണം. ആ കുട്ടി പറഞ്ഞതുപോലെ

എന്ന് പറയാൻ തോന്നണ്ടേ? അതെപ്പോഴാണ് നമുക്ക് തോന്നുക? നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കുമ്പോഴായിരിക്കും കേട്ടോ. നമുക്കതറിയില്ലെങ്കിലോ നമുക്കൊരു പേടിയും ഉണ്ടാവില്ല. നരകത്തെക്കുറിച്ചുള്ള പേടി എപ്പോഴുണ്ടാവുക? അതിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ്. ശരി, എന്നാൽ നമ്മൾ അതിനേക്കാളേറെ വിഷമിക്കുന്നത് സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിച്ചും പൂതി വെച്ചും നടക്കുന്ന പല ആളുകൾക്കും സ്വർഗത്തിലെത്താൻ കഴിയൂല. അവരാരൊക്കെ? സ്വർഗത്തിൽ പോവണമെന്നവർക്ക് പൂതി ഉണ്ടാകും, പക്ഷെ അള്ളാഹു ഇത്തരം ചില തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ പ്രവേശനമല്ല. കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. അതിലൊന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ, ഏഴ് മഹാപാപങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ, ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരെ പറ്റി എന്താ പറഞ്ഞത്? ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധാക്കിയിരിക്കുന്നു. അൽ ജന്ന, സ്വർഗം നിഷിദ്ധാണ്. അപ്പൊ സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഷിർക്കിന്റെ ഏതെങ്കിലും അംശം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അത് വെറും പൂതി മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തതാരാന്നറിയോ? ഷിർക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിലിങ്ങനെ അഹങ്കാരം കുറച്ചിങ്ങനെ പഠിക്കാൻ തുടങ്ങി, നല്ല വീടൊക്കെ വായി തുടങ്ങി, ഉപ്പാൻ്റെ അടുത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ആയി, മറ്റു കുട്ടികൾക്കില്ലാത്ത പല കഴിവുകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവൻ്റെ മുമ്പിൽ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടെ നടക്കുക, ജീവിക്കുക, അങ്ങനെ സംസാരിക്കുക, അങ്ങനത്തെയൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദറത്തിൻ മിൻ കിബർ. അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം ഒരാളുടെ കൽബിലുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഹങ്കാരത്തിന് ഫിറൌന്റെയും കോമാൻ്റെ ഒന്നും പോലെ അത്ര വലിയ ഡോസൊന്നും ആവശ്യമില്ല. മിസ്കാല തറത്തി എന്ന് പറഞ്ഞ ഒരു ചെറിയ അംശം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെങ്കിലും ഒരു പൊട്ട് കിടക്കുന്നുണ്ടെങ്കിൽ വലിച്ചെറിയണം. നമ്മൾ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ എന്ത് പോസിറ്റീവ് എന്ത് കഴിവ് നമുക്ക് പടച്ചു തന്നാൽ അൽഹംദുലില്ലാ, അതൊന്നും വേറുള്ളവരെ ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നും ആകാൻ പാടില്ല. അതുകൊണ്ട് അഹങ്കാരമുള്ള മനുഷ്യന്മാർ അവർ സ്വർഗത്ത് പ്രവേശിക്കൂല. മൂന്നാമത് പറഞ്ഞത്, ഒരാൾ തൻ്റെ അയൽവാസി എപ്പോഴും നമ്മളെ പേടിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല. ലാ യഅ്മനു ജാറഹു ബവായിഖഹു, നിങ്ങൾ പഠിച്ചിട്ടില്ലേ മദ്രസ പുസ്തകത്തിലൊക്കെ അയൽവാസികളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മുടെ അയൽവാസികൾക്ക് എപ്പോഴും നമ്മൾ പേടിയാണ്, നമ്മളെന്തെങ്കിലും ചെയ്യുമോ, നമ്മളെന്തെങ്കിലും അവരെ ഉപദ്രവിക്കുമോ, അവരുടെ സ്ഥലത്തു നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോവോ, അങ്ങനെയൊക്കെ അവർക്ക് എപ്പോഴും നമ്മൾ പേടിയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എന്ത് അപകടം ഉണ്ടെങ്കിലും ആദ്യം വരാനുള്ള ആരാ? അയൽവാസികളാണ്. നമ്മുടെ വീട്ടിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് ആരെയാണ്? അവരെ തന്നെ, അയൽവാസികളെ തന്നെയല്ലേ. നമ്മളെന്തെങ്കിലും സാധനം വിൽക്കുകയാണെങ്കിൽ ആദ്യം അവരോട് ചോദിക്കേണ്ട, നിങ്ങൾക്ക് തീർക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയൊക്കെ നല്ല ബന്ധം ഉണ്ടാവണം എന്നാണ് അയൽവാസികളെ പറ്റി പറഞ്ഞത്. പക്ഷേ അയൽവാസികളോട് നേരെ തിരിച്ച് അവർക്ക് നമ്മളോട് ഒരു വിശ്വാസമില്ല, നമ്മൾ പേടിയാണെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. വെറുതെ പൂതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, പോകാൻ കഴിയണ്ടേ? പിന്നെ ആരാ? അതേപോലെ തന്നെ മറ്റൊന്ന്, ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ സ്വർഗത്ത് പ്രവേശിക്കൂല. ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലമായതുകൊണ്ട് വീട്ടിൽ സ്കൂളിൽ പോകാനും കഴിയാതെ വീട്ടിലിരിക്കുക, കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ടൂറ് പോകാൻ പറ്റുന്നില്ല, ബന്ധു വീട്ടുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ പല പല കാരണങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ട്രെയിനിന് തലവെക്കുക, പുഴയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുക, അതുപോലെ തന്നെ വിഷം കുടിക്കുക, പല പല കേസുകൾ നമ്മൾ വായിക്കണ്ടായി. ഈ കേസിലൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതറിയോ? നമ്മളൊരു മുസ്ലിമായ ഒരു കുട്ടിക്കും അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു കുട്ടിയുടെ തൊട്ടടുത്ത് നമ്മുടെ ഈ നമ്മൾ വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ ഒരു കുട്ടി, എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഉമ്മാനോട് ഫോൺ ചോദിച്ചു. ഉമ്മ ഫോൺ ഇപ്പോൾ തരാൻ പറ്റൂല, കുറച്ച് കാര്യങ്ങൾ കണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വാശി പിടിച്ചിട്ട് കുട്ടി വീട്ടിൽ ആത്മഹത്യ ചെയ്തു. നൗദുബില്ല. എന്താ അങ്ങനത്തെയൊക്കെ സംഭവം? ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എത്ര വലുതാവട്ടെ, സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? പാടില്ലല്ലോ. അള്ള തന്ന വലിയൊരു സമ്മാനമല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുക? അതുകൊണ്ട് എന്ത് കാരണങ്ങൾ വന്നാലും ആത്മഹത്യ ചെയ്യാൻ പറ്റൂല, അപ്പൊ സ്വർഗം കിട്ടൂല. പിന്നെയോ, മദ്യപാനി സ്വർഗത്ത് പ്രവേശിക്കൂല. നമുക്ക് എല്ലാവർക്കും അറിയാലോ കള്ളു കുടിച്ച് നടക്കുന്ന ആൾക്കാർ, നമ്മൾ കുട്ടികൾ ആരും
ഒരുപക്ഷെ മദ്യപിക്കണമെന്നും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ അങ്ങനത്തെ ആൾക്കാരുമായിട്ടോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഫാമിലികളുമായിട്ട് അതുപോലെ സിഗരറ്റ് വലിക്കുന്നവർ, വേണ്ടാത്ത രൂപത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ, അതിലൊന്നും നമ്മളൊരു 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ ഒന്നും കുഴപ്പമില്ല. കുറച്ചിങ്ങനെ വലിയ കുട്ടികളാകുമ്പോൾ നമ്മളിങ്ങനെ വേണ്ടാത്ത കുറേ സ്വഭാവങ്ങളിലേക്കും കൂട്ടുകെട്ടുകളിലേക്കും ചെന്ന് ചാടാൻ സാധ്യത ഉണ്ട്. നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമുക്ക് ആദ്യം വേണ്ടത് സ്വർഗ്ഗമല്ലേ? നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും തന്നെ അത്തരം കാര്യങ്ങളുമായി സഹകരിക്കാൻ പോലും നമ്മൾ പാടില്ല, സഹകരിക്കാൻ പോലും പാടില്ല. നിങ്ങളുടെ ഏതെങ്കിലും കുടുംബത്തിൽ അങ്ങനെ മദ്യപിക്കുന്നവരോ മദ്യപാനികളായ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓഫീസുമായി പീസ് റേഡിയോൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയണം. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത്തരം ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കള്ളുകുടിക്കുന്ന ഒരാളായോ അതുമായി ബന്ധപ്പെടുന്ന ഒരാളായി മാറാൻ പാടില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവന് അൽആഖുലിൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. ഇപ്പം ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഉപ്പയൊക്കെ ഉണ്ടാവും, അദ്ദേഹത്തെ പോയി ഇങ്ങനെ ഉപദ്രവിക്കുക, എനിക്ക് അത്ര പൈസ വേണം, എനിക്ക് ആ സൈക്കിൾ വേണം, എനിക്ക് ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞ് ദ്രോഹിക്കുക. ഉമ്മയൊക്കെ സങ്കടം വന്ന് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മേടിക്കുക, എപ്പോഴൊന്നും പറയൂല. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മോനെ ഒന്ന് പോയി മേടിച്ചുകൊണ്ട് വാടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉമ്മാനോട് ദേഷ്യം പിടിക്കുക, ഉമ്മാനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് സ്വർഗത്തിലെത്തണമെങ്കിലേ നമ്മൾ മാതാപിതാക്കളെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അവർ ദ്രോഹിക്കുന്നവർ സ്വർഗത്ത് പ്രവേശിക്കൂലെന്നാണ് പറഞ്ഞ്. സ്വർഗത്തിലല്ലെങ്കിൽ പിന്നെ അവരെവിടെ ഉണ്ടാവുക? അവർ നരകത്തിലല്ലേ? അപ്പോൾ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മളതിലെ നമ്മുടെ സ്വർഗം തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാവരുത്. എല്ലാ കുട്ടികളും ഒരു പ്രാർത്ഥന പഠിക്കണം. ഒരു ദിവസം 3 പ്രാവശ്യം

അലുകൽ ജന്ന. നമുക്കൊക്കെ ചോദിക്കേണ്ട കാര്യമല്ലേ, അള്ളാഹുവേ എനിക്ക് സ്വർഗം വേണം, അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വളരെ സന്തോഷകരമായ രൂപത്തിൽ അവിടുന്ന് മലായിക്കത്തുകൾ പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്വർഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന നമ്മൾക്കൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ, റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. നരകത്തുനിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഹസനത്തും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സ്വർഗം സന്തോഷത്തിൻ്റെ ലോകമാണ് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ സ്വർഗം

നമുക്ക് അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ബേസിക് നമുക്ക് എന്താ, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ? നിസ്കരിച്ചാൽ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ? ഉണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇമ്പോർട്ടൻ്റ് പ്രധാന പ്രതിഫലം ഇവിടുന്ന് അതവിടുന്നാണ്. അതുപോലെ തന്നെയാണ് സ്വർഗത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അവിടെ രോഗങ്ങളില്ലാത്ത, മരണമില്ലാത്ത, വയസ്സാകുന്ന പ്രശ്നമില്ലാത്ത, ജോലിക്ക് പോകേണ്ടതില്ല, പഠിക്കാൻ പോകേണ്ടതില്ല, ആനന്ദങ്ങളും ആസ്വാദനങ്ങളും മാത്രം.

ഞാൻ നിങ്ങൾക്ക് അറിയുന്ന ആയത്തുകൾ മാത്രം ഓർമ്മപ്പെടുത്തിയതാണ്. അമ്മയത്ത സാലുൺ സൂറത്തല്ലേ? തോട്ടങ്ങളും മുന്തിരികളും ആ അനുഭൂതികളും സന്തോഷങ്ങളും നിറഞ്ഞൊരു ലോകം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ. ഒരു വേണ്ടാത്ത വർത്തമാനം കൂടി കേൾക്കില്ല. ചീത്ത വിളിക്കുക, ചൂടാകുക, ദേഷ്യം പിടിച്ച് പ്രകോപനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ വഴക്കും ശണ്ടകളൊന്നുമില്ലാത്ത, കളവ് പറയേണ്ടതില്ലാത്ത നല്ല ഒരു ലോകം അവനെ കാത്തിരിക്കുന്നു. അതാണ് ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞത്. സ്വർഗത്തിന് 100 തട്ടുണ്ടെന്ന് പറഞ്ഞത്, സ്വർഗത്തിൻ്റെ തട്ടുകൾ 100 ദറജകൾ ഗ്രേഡുകൾ ഉണ്ട്. അതിലേറ്റവും മുകളിലാണല്ലോ ഫിർദൗസ് ഉള്ളത്. ജന്നാത്തുൽ ഫിർദൗസ് നുസുല. അതിൽ അമ്പിയാക്കന്മാർ ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഫിർദൗസ്, സിദ്ദീഖുമാർ, ഷുഹദാക്കന്മാർ, നല്ല സ്വാലിഹീങ്ങൾ, നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ, സലഫ് സ്വാലിഹീങ്ങളൊക്കെ അവിടെയാണ് അല്ലേ? നമുക്കൊക്കെ ആഗ്രഹമില്ലേ നബിന്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നബിനെ ഒന്ന് കാണാൻ, ബിലാൽ റളിയല്ലാഹുവിനെ കാണാൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ കാണാൻ ആഗ്രഹമല്ലേ? ആ കുട്ടി നേരത്തെ പറഞ്ഞല്ലോ പൂതിണ്ടെന്ന്.

0: അത് പറയാൻ നമുക്ക് തോന്നണം എപ്പോഴാണത്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ അനുഗ്രഹീതമായ ആ സ്വർഗത്തെക്കുറിച്ച് നന്നായി കേൾക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, അത് കിട്ടാൻ വേണ്ടുന്ന പണികൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ശീലമാക്കണം, നമ്മുടെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കണം, സമയമായാൽ ബാങ്ക് കൊടുത്താൽ അതിൻ്റെ അവൽ വക്കത്ത് നോക്കിക്കൊണ്ട് നമസ്കാരം ശീലമാക്കണം, നമ്മുടെ അനിയന്മാരെ അനിയത്തിമാരെയൊക്കെ ഒതുണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്ത് അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമസ്കാരമാണ് സ്വർഗത്തിൻ്റെ താക്കോൽ, സ്വർഗത്തിൻ്റെ പ്രവേശന കവാടം അല്ലെ. ആദ്യമായി നമ്മുടെ വിചാരണ ചെയ്ത് നമ്മുടെ ചെക്ക് ചെയ്യുന്ന പരിശോധിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചല്ലേ. നിസ്കാരം ശരിയാക്കുക, ഒതു ശരിപ്പെടുത്തുക. ഫർള് നമസ്കാരം കഴിഞ്ഞ് ഉടൻ ചാടി എണീറ്റ് പോകുന്നതിന് പകരം സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ആ നമസ്കാരങ്ങൾ കൂടെ ചെയ്യുക. അതേപോലെ തന്നെ ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയല്ലോ. നമ്മുടെ യഥാർത്ഥ പരീക്ഷ നടക്കുന്നത് എവിടെയാണ്? പരലോകത്താണ്. അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. വീട്ടിൽ ഒരു പക്ഷെ ഉപ്പ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാണ് വീട്ടിലുണ്ടാവുക. അപ്പോൾ വീട്ടിൽ അവിടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെങ്കിലും ഒക്കെ നിങ്ങൾ അവരെ സഹായിച്ചു കൊടുക്കുക. അതൊക്കെ നമുക്ക് പുണ്യം കിട്ടും. ചിലപ്പോൾ നമ്മുടെ അനിയത്തിനെ അല്ലെങ്കിൽ അനിയനെ കുറച്ചേരം ഒന്ന് കളിപ്പിച്ചാൽ മതി, അപ്പോൾ ഉമ്മാക്ക് ഒന്നുകൂടി ഫ്രീ ടൈം കിട്ടും. അപ്പം അതൊക്കെ അവർ നമുക്ക് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി അവർ മാറ്റിവെക്കണം അവരുടെ സമയം. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ്, ചിലപ്പോൾ ചെറിയ കുട്ടികളായ നമുക്ക് വീട്ടിൽ വേറെ അയൽവാസികൾക്ക് അവർ വീട്ടിലൊന്നും ആരും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങളുമായുള്ള നല്ല ബന്ധം ഉണ്ടാക്കുക. ആളുകളെ കാണുമ്പോൾ സലാം പറയുക, ചിരിക്കുക അല്ലേ. ഒന്ന് ചിരിച്ചുകൊണ്ട് സലാം പറയുന്നത് പോലും ഭയങ്കര പുണ്യം തന്നെയാണ് എന്ന് പറഞ്ഞത്. സ്വതക്കയായി നമുക്ക് ആരെങ്കിലുമൊക്കെ 10 or 100 rupees തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 5 or 10 rupees ബാക്കിയുള്ളവന് വേണ്ടി കിട്ടും, നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതൊക്കെ എന്തിനാ? നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം. അതോടൊപ്പം തന്നെ അതിന് തടസ്സം നിൽക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ മാറ്റിവെച്ചേ പറ്റും. അതിൽ പെട്ടതാണല്ലോ ഏശനി പറയാൻ പാടില്ല. നമ്മുടെ നമ്മുടെ നാവിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ വരുന്ന മിസ്റ്റേക്കുകൾ പോലും ഏശനി പറയുക, ആൾക്കാരെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകൾ പറയുക, ഉള്ളത് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിൽ പോയിട്ട് മറ്റുള്ളവനെ പറ്റി പറഞ്ഞു കൊടുക്കുക. നമ്മളാണെങ്കിൽ ഇഷ്ടപ്പെടും നമ്മളെ പറ്റിയിട്ട് ഒരാൾ ഇങ്ങനെ കുറ്റങ്ങൾ വേറൊരാളോട് പോയി പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, വേദനിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവുക. അതൊക്കെ എന്തിലാ പെടുക? അതൊക്കെ നമ്മുടെ സംസാര ദോഷങ്ങൾ വരെ നമ്മളെ സ്വർഗം മുടക്കുമോ എന്ന് പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങളാണ് സ്വർഗം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിലൊന്ന് തഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയമാണ്, പേടിയാണ്, സൂക്ഷ്മതയാണ്. 2 ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവമാണ്, നല്ല സ്വഭാവം ഉണ്ടാവുക, നല്ല അള്ളാഹുവിലെ തഖ്വ ഉണ്ടാവുക. അപ്പം നമുക്ക് നമ്മൾ പൂതി വെക്കുന്ന സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയായി മാറും. അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം സ്വർഗത്തിൻ്റെ ഉന്നതമായ ഫിറദോസിൽ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മൾക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ അവരെയും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങളുടെ ഈ വിഷയത്തിൽ പഠിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ, പൂമരത്തണലിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. കുട്ടികൾക്ക് ഇതൊരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അറിവിനേക്കാൾ വലിയ അനുഭവം മറ്റൊന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അറിവും അനുഭവങ്ങളും ഒത്തുചേർന്ന വലിയൊരു അവസരമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പൂമരത്തണലിൽ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്, കുട്ടികളോടൊപ്പം ചേർന്നത് സുബൈർ സലഫി ആയിരുന്നു. സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർ. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, അവർ പ്രത്യേകിച്ച് പൂമരത്തണൽ പ്രോഗ്രാം ഒക്കെ കേൾക്കുന്ന സമയത്ത് കുട്ടികളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവണം, അതുപോലെ തന്നെ അവർ എഴുതിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ രക്ഷിതാക്കൾ ബോധപൂർവം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒപ്പം അത് പഠിച്ചത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ വൈകുന്നേരത്തെ ഈവനിങ് ലൈവിൽ നമുക്ക് കിട്ടാറുണ്ട്.
2: റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകളാണ്. ബഹുമാനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയുടെ രചനയാണ്. പടച്ചവനോട് ചോദിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്, ഈ രചനയുടെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിൽ കേൾക്കുന്നത്.
3: പടച്ചവനോട് ചോദിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്, രചന പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. സൗദി കവിയായ ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അഷ്മാവിയുടെ ഒരു കുറിപ്പ് കണ്ടു. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, അസംഭവ്യമായതും അള്ളാഹുവിനോട് തേടുക. ഒരു അടിമ ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ അവ ശൂന്യമായി തിരിച്ചയക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിനോട് അവരിൽ പലരും സാധാരണ നിലയിൽ സംഭവിക്കാൻ ഇടയില്ലാത്തതും അറച്ചു നിൽക്കാതെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത്യുദാരൻ എന്ന നാമവിശേഷണത്തിന്റെ പൊരുൾ

0: കാറ്റും ജിന്നും പറവകളും മനുഷ്യരും അശ്വക്കൂട്ടവും കാട്ടുമൃഗങ്ങളും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി. നിശബ്ദ തരംഗങ്ങൾക്കും അപ്പുറത്തുള്ള ഉറുമ്പിന്റെ ഭാഷാക്ഷരങ്ങൾ തന്റെ കർണപുടങ്ങൾ തിരിച്ചറിഞ്ഞതും സൃഷ്ടിപൂജയുടെ വിട്ടിവേഷങ്ങൾ കെട്ടിയ ബിൽക്കീസിന്റെ പ്രജകളെ ഹുദുഹുദിനെ വിട്ട് താക്കീതു ചെയ്തതും പടച്ചവൻ നൽകുന്നതിന് കണക്കുവെക്കാനാവില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ? അള്ളാഹുവിനോട് തേടുമ്പോൾ കൂടിപ്പോയോ എന്നു കരുതി പിന്മാറേണ്ട ആവശ്യമേയില്ല. ഐഹിക കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥനയിൽ പരമാവധിയുടെ പരിധി എടുത്തുമാറ്റുക. പരലോക വിഷയമാണെങ്കിലോ ചോദിക്കുന്നെങ്കിൽ ശങ്കിച്ചു നിൽക്കാതെ ഫിർദൌസ് തന്നെ ചോദിക്കുക. ചോദിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്കൊരർഹതയുമില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടായാലും കാരണം നിങ്ങളുടെ അപേക്ഷ ചെല്ലുന്നത് കൊടുത്താൽ തീരാത്ത ഖജനാവുകളുടെ ഉടമസ്ഥന്റെ സമക്ഷത്തിങ്കലാണ്. പ്രാർത്ഥന തന്നെയല്ലേ വിശിഷ്ടമായ ആരാധന? എന്നാൽ അധിക പേരും ഈ യാഥാർത്ഥ്യം ഓർമ്മിച്ചിരിക്കാത്തവരാണ്. പരിധിയില്ലാത്ത വിധം അവനോട് ചോദിക്കുന്നവരോടാണ് അവനിഷ്ടം. അള്ളാഹുവിനെക്കുറിച്ച സദ്വിചാരം തന്നെ ആരാധനയാണ്. വിശിഷ്യ ഭാവിയെക്കുറിച്ച വ്യാകുലതകളും ആശങ്കകളും ഭൂലോകം നിറഞ്ഞു നിൽക്കുമ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് ദുഃഖഭാരം ഇറക്കിവെക്കാൻ ഈ ആരാധന പര്യാപ്തമാണ്. വളരെ മനോഹരമായ ഒരാശയം നമ്മുടെ ജീവിത പതിവുകളിൽ തുന്നിച്ചേർക്കാൻ മറക്കാതിരിക്കുക. അഥവാ പടച്ചവനെക്കുറിച്ച സദ്വിചാരത്തിന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ചാണ് ഇഹലോകത്ത് നമുക്ക് നന്മകൾ വന്നണയുന്നതും തിന്മകൾ നമ്മിൽ നിന്ന് അകലേക്കു മാറി നിൽക്കുന്നതും. അള്ളാഹുവിനെക്കുറിച്ച് നല്ല ധാരണ വെച്ചു പുലർത്തുക. അവൻ നിങ്ങളോട് കരുണ കാണിക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. നിരാശയെ ആട്ടിയകറ്റുക, കാരണം അത് സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ വൈബ്സിൽ നുറുങ്ങുകൾക്ക് ശേഷം ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വളരെ ഗഹനമായ ഒരു പഠന ഭാഗത്തേക്കാണ്. അസ്മാഉൽ ഹുസ്ന, സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിൽ ബഹുമാനായ അബ്ദുറൌഫ് അൽ ഹൈക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽ കരീം, മാന്യനും ഉദാരവാനും എന്ന അള്ളാഹുവിൻ്റെ വിശേഷണത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതെല്ലാം ഹുസ്നയാണ്, വിശിഷ്ടമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലുമെല്ലാം സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കരീം എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ കരീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുവചനങ്ങളിൽ ചില പ്രാർത്ഥനകളിലും അൽ കരീം എന്ന നാമം ധാരാളമായി പ്രതിപാദിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതിൽ തന്നെ അൽ കരീം എന്ന നാമം അതർത്ഥമാക്കുന്നതും വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും സുപ്രധാനമായ ചില അർത്ഥങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ഉദാരവാൻ എന്നുള്ള ഒരർത്ഥമാണ്. ധാരാളമായി ചിലവഴിക്കുന്നവൻ, ധാരാളമായി നൽകുന്നവൻ എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ധാരാളം നന്മകൾ, ഔദാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരർത്ഥമാണ് പകരമൊന്നും വാങ്ങാതെ നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ എന്ന ഒരർത്ഥവുമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, അവിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിനെ കുറ്റം പറയുന്നവർക്കും അള്ളാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവർക്കും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവർക്കും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർക്കും എന്നിങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഔദാര്യം അത് വിശാലമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കൽ കൊടുത്ത് അവസാനിപ്പിക്കൽ മാത്രമല്ല, നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അളവറ്റ ഔദാര്യം അത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരിക്കുകയായിരുന്നുവെങ്കിൽ അവിശ്വാസികളായ ധിക്കാരികളായ ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്തൊരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഔദാര്യവാനാണ്, അള്ളാഹു കരീമാണ്, അള്ളാഹു മാന്യനാണ്. അള്ളാഹു പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ തന്നെ ധാരാളമായി നൽകുന്നവനാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചോദിച്ചാൽ അത് നൽകുന്നവനാണ് കരീമായ അള്ളാഹു. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അടിമയുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റി കൊടുക്കാൻ കഴിവുള്ളവനാണ് അൽ കരീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു അൽ കരീം എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ

0: അള്ളാഹു സുബ്ഹാനഹു തആല ചില പ്രത്യേകമായ സൃഷ്ടികളെ കരീമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ ഏറ്റവും മഹോന്നനാണ്. ആ പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു പ്രവാചകൻ്റെ വാക്കുകളാണത് എന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രവാചകനിൽ ധാരാളം നന്മയുള്ളത് കൊണ്ടാണ് അവിടെ കരീമെന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത് ജിബ്രീൽ അലൈഹി സ്വലാമിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാമിലൂടെ ഒരുപാട് നന്മകൾ ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാം കരീമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പറയുന്നു. ഇന്നഹു ലഖുർആനിൻ കരീം, തീർച്ചയായും അത് കരീമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ചിലതിനെ കരീമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്വർഗത്തെക്കുറിച്ചും അവിടുത്തെ പ്രതിഫലങ്ങളെക്കുറിച്ചും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നതൊക്കെയും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു കരീമാണ് എന്ന് പറയുമ്പോൾ ധാരാളം നന്മകൾ ചെയ്യുന്നവൻ, പ്രതിഫലം ആഗ്രഹിക്കാതെ ധാരാളം അളവറ്റ് സഹായിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരീമാണെന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം കരീമാണെന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കരീമാണെന്ന് പറഞ്ഞു. അതൊക്കെ ഈ നന്മകൾ ധാരാളമായി നൽകുന്നത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് മുഴുവനായിക്കൊണ്ടും എല്ലാ മനുഷ്യർക്കും ഒരു താക്കീതുകാരനും സന്തോഷവാർത്ത നൽകുന്നവനുമായിക്കൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നന്മകളും പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് അകറ്റുന്ന, നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് താക്കീത് തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നന്മ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും അതിൽ നന്മ മാത്രമാണ്. അത് ആശ്ലേഷിക്കുന്നവർക്ക് സ്വർഗവും അതിനെ നിരാകരിക്കുന്നവർക്ക് നരകവുമാണ്. അതിൻ്റെ ഒരു ഹർഫ് പാരായണം ചെയ്യുമ്പോൾ, അലിഫ് എന്ന ഹർഫ് പാരായണം ചെയ്യുമ്പോൾ പോലും 10 നന്മകളാണ്. ഇനി ജിബ്രീൽ അലൈഹിസ്സലാമിനെ എടുത്തു നോക്കുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാമാണ് വാനലോകത്ത് നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹി ഏറ്റുവാങ്ങി പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്തത്. അത് ഏറ്റവും വലിയ നന്മയാണ്. ഇങ്ങനെ ദീനു പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാം വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഹാബത്തിന് ദീനു പഠിപ്പിച്ച സംഭവങ്ങളുണ്ട്. ഹദീസു ജിബ്രീൽ എന്നറിയപ്പെട്ട ഒരു സുദീർഘമായ ഒരു ഹദീസുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ധാരാളം നന്മകൾ പരത്തിയ ഒരു വ്യക്തിയാണ്, ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നന്മകളുമായി ഇറങ്ങി വന്ന മലക്കാണ്. വിശുദ്ധ ഖുർആൻ മാലോകർക്ക് മാർഗദർശനമായ, ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് വെളിച്ചമേകുന്ന, സന്മാർഗം കാണിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ പറയപ്പെട്ടതെല്ലാം നന്മ വീശിയടിക്കുന്നതാണ് എങ്കിൽ ഇതിനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു എത്ര നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും അലൈഹിസ്സലാം ഇവരൊക്കെയും അള്ളാഹു സംവിധാനിച്ചതാണ്. അള്ളാഹുവിലൂടെ നന്മകൾ ഈ ലോകത്ത് പരത്തിയവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വമേധയാൽ നന്മകൾ പരത്തുന്ന അള്ളാഹു ഔദാര്യവാനാണ്. പകരമൊന്നും പറ്റാതെ ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹു നൽകുന്നവനാണ്. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നൽകാൻ കഴിയുന്നവനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ അൽ കരീം എന്ന നാമം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മളൊരു ആൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം ചെയ്ത വ്യക്തിയാണ് വാഴ്ത്തലും പുകഴ്ത്തലും ആളുകൾ പ്രശംസിക്കലും ചെയ്യൽ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയല്ല. അള്ളാഹു ഒരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു നന്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെയാണ് പ്രശംസിക്കുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷം രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടു. കുടുംബക്കാർ വിട്ടകന്നു, അങ്ങനെ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസമനുഭവിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. എനിക്ക് ഒരു പ്രയാസം ബാധിച്ചു അള്ളാഹുവേ, അൻത അർഹമുർ റാഹിമീൻ, നീ എനിക്ക് എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തെ മാറ്റുവാൻ അള്ളാഹുവിനോട്, കാരുണ്യവാനായ റബ്ബിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞതോടൊപ്പം അള്ളാഹു അതിനുശേഷം ഒരു ആയത്ത് പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രാർത്ഥന കേട്ടു. എന്നിട്ട് അയ്യൂബ് നബി അലൈഹി സ്ലാമിന് ബാധിച്ച പ്രയാസത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കിക്കൊടുത്തു. എന്നിട്ടോ വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. വമിസ്ലഹും മഅഹും, അതോടൊപ്പം ഒന്നുകൂടെ കൊടുത്തു, അധികരിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് തീർന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയണു, വമിൻ ഇബാദിന വദിഖ്റാ ലിൽആബിദീൻ, എൻ്റെ അടിമകൾക്ക് അത് സ്മരണയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു വച്ചു. ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന എല്ലാവർക്കും അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ ആ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല കരീമൻ, അവൻ കരീമായത് നൽകിയതിന് ശേഷം ആ വ്യക്തിയെ പുകഴ്ത്തുന്നു, ആ വ്യക്തിയെ വാഴ്ത്തുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്, മനുഷ്യർക്ക് സാധിക്കാത്തൊരു വിഷയമാണ്. ഒരാൾക്കൊരു ഉപകാരം ചെയ്തതിന് ശേഷം ഉപകാരം ലഭിച്ച വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ വാഴ്ത്തുകയില്ല, പുകഴ്ത്തുകയില്ല. മറിച്ച് ഉപകാരം ആരാണോ ചെയ്തു കൊടുത്തത് അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നത് സമൂഹത്തിൽ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളുടെയും പ്രതിഫലം ആഗ്രഹിക്കാതെ അള്ളാഹു വിശാലമായി നൽകുന്ന ഔദാര്യവാനാണ് എന്ന് അൽ കരീമായ അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിരിക്കുന്നതും കരീമായ പ്രതിഫലമാണ്. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ അദൃശ്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കി കഴിഞ്ഞാൽ, ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക, പാപമോചനവും അതുപോലെ തന്നെ അജിരിൻ കരീം, മാന്യമായ പ്രതിഫലമുണ്ട് എന്ന്, സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അജിരിൻ കരീം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അപ്പോൾ മാന്യമായ പ്രതിഫലം നൽകുന്നവൻ അൽ കരീമായ അള്ളാഹു. അതുപോലെ തന്നെ ആ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതും റിസ്ഖിൻ കരീം, മാന്യമായ ഉപജീവനം അവിടെ ഉണ്ട് എന്നും വീണ്ടും എടുത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ലഹും മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർക്ക് പാപമോചനവും അതുപോലെ തന്നെ മാന്യമായ റിസ്ഖും പ്രതിഫലവും അള്ളാഹു നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുമ്പോൾ അവിടെ സ്വർഗമാണ് നമുക്ക് ഏറ്റവും മാന്യമായ പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ മാന്യമായി പ്രതിഫലം നൽകുന്ന, വിശാലമായി അളവറ്റ രൂപത്തിൽ ദയ നൽകുന്ന, അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കാതെ ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നവനാണ് അൽ ഖരീമായ അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അൽ ഖരീം എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ചില ഗുണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഔദാര്യമുള്ളവരായി മാറണം, നമ്മൾ മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്നവരായിക്കൊണ്ട് മാറണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ റിസ്ഖിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് നൽകണം, പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ നൽകണം. പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകളുടെ നന്മ പറച്ചിൽ, എന്നെക്കുറിച്ച് നല്ലത് പറയണം, അവൻ നല്ല സഹായിക്കുന്ന വ്യക്തിയാണ് എന്ന് നാലാളുകൾ പറയണം എന്ന രൂപത്തിൽ പറയാൻ നിന്നാൽ ഒരിക്കലും അതിന് പ്രതിഫലം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു പ്രതിഫലം ആഗ്രഹിക്കാതെ ഔദാര്യം ചെയ്യുന്നവനാണ്. നമ്മൾ ഔദാര്യവാനാകാൻ ശ്രമിക്കണം, അതോടൊപ്പം തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത്. അബ്റാറുകളെക്കുറിച്ച്, പുണ്യവാന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത്, ഇന്നമാ നുത്ഇമുക്കും ലിവജിഹില്ല ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. അവർ ആളുകളെ ഭക്ഷിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ജസാഅ, ഒരു ശുക്കുറോ ആഗ്രഹിച്ചുകൊണ്ടല്ല, അങ്ങനെയാകണം നമ്മൾ എന്നത് അൽ ഖരീം എന്ന നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത്തത് ഔദാര്യവാനായ അള്ളാഹു, അവനിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു സുബ്ഹാനഹു തആല ലജ്ജയുള്ളവനാണ്, മാന്യനാണ്, ഔദാര്യമുള്ളവനാണ്. യസ്തഹി ഇദാ റഫഅ അർറജുലു ഇലൈഹി യദൈഹി അയറുദ്ദഹുമാ സിഫ്രൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, എന്നിട്ടത് ഒന്നുമില്ലാതെ മടക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു, അവൻ മാന്യനാണ്, അവൻ ഔദാര്യവാനാണ്, അവൻ ലജ്ജയുള്ളവനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇരുകരങ്ങളും ഉയർത്തി റബ്ബിലേക്ക് പ്രാർത്ഥിച്ചാൽ, ഇരുകരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് തന്നെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. നിരന്തരം റബ്ബിനോട് ഇരുകരങ്ങളും ഉയർത്തി ഹയ്യായ കരീമായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവൻ എല്ലാം നൽകാൻ കഴിയുന്നവനാണ്. അവൻ കരീമാണ്, ഔദാര്യവാനാണ്. അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവൻ്റെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലും പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫിർദൗസ് എന്ന സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക. കരീമായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ. അബ്ദുറഊഫ് അൽ ഹൈക്കമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അസ്മാഉൽ ഹുസ്ന ഇവിടെ സമാപിക്കുന്നു. മാന്യനും ഉദാരവാനും അല്ലാഹുവിന്റെ നാമമായ അൽ കരീം എന്ന നാമത്തെക്കുറിച്ചുള്ള പാഠമാണ് അസ്മാഉൽ ഹുസ്നയിൽ നമുക്ക് ലഭിച്ചത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഗഹനമായ ചർച്ചകളും ആരോഗ്യ വിചാരം പ്രോഗ്രാമുകളും അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ നമ്മൾ കടന്നു വരുന്നു. ഇനി അല്പം മാനസികമായൊരു ഉല്ലാസവും ആസ്വാദനവും നമുക്ക് കഥ പറയാം പ്രോഗ്രാമിലൂടെ കേൾക്കാം. കഥ പറയാം. അത്ഭുതപ്പെടുത്തിയ അതിഥി, ഗൾഫിൽ നിന്നൊരു വിമാനം, അതിൻ്റെ 12-ാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പം കഥ പറയാം പ്രോഗ്രാമിൽ നമ്മുടെ വിടി മാഷാണ് ചേരുന്നത്. അബ്ദുസലാം വിടി,
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 12, അത്ഭുതപ്പെടുത്തിയ അതിഥി. വലതുകൈ ശക്തിയിൽ വീശി ബാഗും കുടയുമായി ജാഫർ മോൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ സുമയ്യ ഓർത്തു, ഉപ്പയുടെ അതേ നടത്തം. പനി പിടിച്ച് വളരെയധികം ക്ഷീണിച്ചിരുന്ന ശരീരം ഇപ്പോൾ തടിച്ചിരിക്കുന്നു. റുഷ്ദക്കും ആരോഗ്യം കൂടി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്നെന്താ മോൻ്റെ മുഖത്തൊരു വല്ലാത്ത തിളക്കം? അതോ ഇത്താത്താക്ക് ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി. സുമയ്യ ഇടത് കൈകൊണ്ട് റുഷ്ദയുടെ ബാഗ് വാങ്ങി വലത് കൈകൊണ്ട് അവളുടെ പുറം തടവി. മോൾക്കെന്താ ക്വിസിൽ ഫസ്റ്റായിട്ട് ജാഫുൻ്റെ അത്ര സന്തോഷമില്ലാത്തത്? ജാഫുന് പോയിന്റ് കുറഞ്ഞു പോയിട്ടാ എനിക്ക് ഉഷാറില്ലാത്തത്? മകളുടെ മറുപടി കേട്ടപ്പോൾ സുമയ്യ അള്ളാഹുവെ സ്തുതിച്ചു. മകന്റെയും മകളുടെയും ചിന്തകൾ ഈ പ്രായത്തിൽ മറ്റു കുട്ടികൾക്കുണ്ടാകാറില്ലാത്തതാണ്. പെങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതിൽ ആഹ്ലാദിക്കുന്ന ആങ്ങള, ആങ്ങളക്ക് പോയിന്റ് കുറഞ്ഞുപോയതിൽ തന്റെ വിജയം വിജയമായി കാണാത്ത പെങ്ങൾ, എത്രയെത്ര സഹോദരീ സഹോദരന്മാരാണ് എന്നും അസൂയയും കുത്തുവാക്കും നുള്ളും ചവിട്ടുമായി കഴിയുന്നത്. ഉമ്മമാർക്കും ബാപ്പമാർക്കും അവരുടെ കേസ് തീർക്കാനേ നേരമുള്ളൂ. സ്കൂളിൽ പോകുമ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ വഴക്കായിരിക്കും. റുഷ്ദക്കും ജാഫർ മോനും അത്തരമൊരു ചിന്തയേയില്ല. ശരി, അള്ളാഹു നമുക്ക് കൂടുതൽ നന്മ തരട്ടെ. ചായ ഇപ്പം വേണോ അതോ നിസ്കരിച്ചിട്ടോ? സുമയ്യ ചോദിച്ചു. നല്ലവണ്ണം വിശക്കുന്നുണ്ട്, ചായ കുടിച്ചിട്ട് നിസ്കരിക്കാമ്മാ, അവർ പറഞ്ഞു. ചായ കുടിയും നമസ്കാരവും കഴിഞ്ഞ് മക്കൾ മുറ്റത്ത് ഷട്ടിൽ കളിയിൽ ഏർപ്പെട്ടപ്പോൾ സുമയ്യ കോലായിൽ തോർത്തുമുണ്ട് വിരിച്ച് അത് നോക്കി നിന്നു. കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നതും കളിക്കുന്നതുമെല്ലാം കാണുമ്പോൾ വല്ലാത്ത ആനന്ദമായിരിക്കും ഏതു മാതാവിനുമുണ്ടാവുക എന്ന് അവൾക്ക് തോന്നി. അല്പം കഴിഞ്ഞ ശേഷം എഴുന്നേറ്റ് ബാപ്പയുടെ മുറിയിലേക്ക് പോയി. സ്വന്തം ബാപ്പയും ഉമ്മയുമില്ലാത്ത തനിക്ക് ഭർത്താവിൻ്റെ ഉപ്പയിൽ നിന്ന് വേണ്ടുവോളം സ്നേഹം ലഭിക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ സൃഷ്ടിക്കുന്ന ദുഃഖം ബാപ്പയിലൂടെയും ഉമ്മയിലൂടെയും മക്കളിലൂടെയുമാണ് ശമിപ്പിക്കുന്നത്. ഇതേപോലെ തൻ്റെ സാന്നിധ്യം ബാപ്പയ്ക്കും ആശ്വാസം അരുളുന്നുണ്ട് എന്ന് അവൾക്കറിയാം. ബാപ്പ എന്താ ആലോചിച്ചിരിക്കണത്? ഞാൻ ജനൽ തുറന്നിട്ട് ജാഫർ മോൻ്റെ റുഷ്തമോളുടെയും കളി കാണുക. അവരാവേശത്തിൽ കളിക്കട്ടെ, പഠിപ്പ് മാത്രം പോരല്ലോ, കളിച്ച് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം വെക്കണം. എന്റെ ലക്ഷ്യം അവരെ പഠിപ്പിച്ച് ഉയരത്തിലെത്തിക്കാനാ. പക്ഷേ അതിനെനിക്ക് ആയുസ് കിട്ടുമെന്നാ സംശയം, വല്യപ്പ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആയുസിന്റെ കാര്യം ആർക്കും പറയാൻ കഴിയൂല. പ്രായം കുറഞ്ഞ് ഞാൻ ആദ്യം പോയിന്ന് വരാം, തിരിച്ചുമാകാം. എന്നാലും ഉപ്പാനേക്കാൾ 15-20 വയസ്സധികമുള്ളവർ ആരോഗ്യത്തോടെ നടക്കുന്നുണ്ടല്ലോ, ഒക്കെ പടച്ചോന്റെ പക്കലാ, സുമയ്യ പറഞ്ഞു. ആ സംസാരത്തിനിടയിൽ ജാഫർ മോൻ അകത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, ഉമ്മാ, ഏതോ ഒരാൾ മുറ്റത്ത് വന്ന് നിൽക്കണുണ്ട്. സുമയ്യ തട്ടം ശരിയാക്കി പുറത്തേക്ക് ചെന്നു. പടച്ചോനെ, ഇതാര് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വന്നയാൾ ബാഗ് മുറ്റത്തിട്ട് സുമയ്യയെ കെട്ടിപ്പിടിച്ചു. റുഷ്ദയും ജാഫറും അമ്പരന്നു. ഇതാരാണുമ്മാ? രണ്ടുപേരും ഒപ്പമാണത് ചോദിച്ചത്. ഇത് നിങ്ങളെ ബല്ലിപ്പ. ഞങ്ങളെ ബല്ലിപ്പ മരിച്ചുപോയി എന്നല്ലേ ഉമ്മ പറഞ്ഞത്? ജാഫർ ചോദിച്ചു. അതെ, മരിച്ച ബല്ലിപ്പാന്റെ അനുജനായിത് ഉമ്മാന്റെ ചെറിയാപ്പ. സുമയ്യ ചെറിയാപ്പയുടെ കൈപിടിച്ച് വരാന്തയിലേക്ക് കയറി. നിലത്ത് കിടന്ന ബാഗെടുത്ത് റുഷ്ദയും കയറി. ജാഫർ അമ്പരപ്പ് മാറാതെ മുറ്റത്ത് തന്നെ നിന്നു. ആരാ അത്? ഹസ്സനലിയോ? അകത്തുനിന്ന് ഉമ്മ ചോദിച്ചപ്പോൾ അതേമ്മാ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് സുമയ്യ അകത്തേക്ക് കടന്നു. സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു അവൾ. ആദ്യം ചായ കൊടുക്കണമോ, അതല്ല വിവരങ്ങൾ ചോദിക്കണമോ, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരവുമായി ചെറിയാപ്പ ഇതാ മുന്നിൽ. ബാപ്പാ എന്ന ചെറു ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹം കട്ടിലിലിരുന്നു. ഞാൻ ഹയാത്തിലുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് സുമയ്യയുടെ ഭർത്തൃപിതാവ് വരാന്തയിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, അല്പം തടിച്ചുവെന്നല്ലാതെ ശബ്ദത്തിലും രൂപത്തിലും ഒരു മാറ്റവും ഇല്ല ഹസനലി. ഇതെല്ലാം കേട്ടുകൊണ്ട് ജാഫർ മോൻ വരാന്തയിലേക്ക് കയറി. അവൻ മനസ്സിൽ പറഞ്ഞു, ഹസനലി, ഉമ്മയുടെ ബാപ്പാന്റെ അനുജൻ. ഹസനലിക ജാഫറിനെ തന്റെ മടിയിൽ പിടിച്ചിരുത്തി. തലയിൽ ഉമ്മ വെച്ചു. ബാഗ് തുറന്ന് ഗൾഫ് മിഠായിയുടെ പൊതിയെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് മോൻ്റെ കുഞ്ഞിക്കൈകൊണ്ട് എല്ലാവർക്കൊന്ന് ഓഹരി വെച്ചു കൊടുക്ക്.
1: നസ്രു, കഥ കേട്ട് കഴിഞ്ഞു, നമുക്കിനി ദൃശ്യം കണ്ടാലോ?
4: ദൃശ്യം കാണാം, ദൃശ്യം കേൾക്കാം,
1: കേട്ട് കാണാം.
4: ഇൻഷാല്ലാ,
1: അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പറയാറുള്ളത്.
2: ദൃശ്യത്തിൽ നമ്മൾ ഈ ഇടക്കാലത്തായി ബിനോലിയടത്ത് നാട്ടുകാരുടെ സഞ്ചാര വഴികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: സിബഖത്തുള്ള മടത്തൊടിയും കൂടെയുണ്ട്.
2: അതെ
1: അല്ലേ, ഹൈദരാബാദിന്റെ വൈവിധ്യങ്ങളിലൂടെയാണ്.
2: ഹൈദരാബാദാണ് ഇന്നത്തെ വിഷയം. ഇൻഷാല്ലാ നമുക്കത് കേട്ട് വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതം അനന്തമായൊരു യാത്രയാണ് എന്ന് പറയാറുണ്ട്. അനന്തമെന്ന് പറഞ്ഞുകൂടാ, ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന ഒന്ന്. ഈ ജീവിതയാത്രയിൽ അനേകം യാത്രകൾ ചെയ്ത് ജീവിതം കൂടുതൽ ആസ്വാദ്യകരവും പഠനാർഹവുമാക്കുന്ന ചില വ്യക്തികളുണ്ട്. അതിൽ ഒരാളാണ് സിബഖത്തുള്ള മടത്തൊടി. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹം അപരിചിതനല്ല. ലോകാത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിബഖത്ത് മടത്തൊടിയെ സ്വാഗതം ചെയ്യാം. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശിയാണ്. 24 രാജ്യങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സർ, താങ്കളെ സ്വാഗതം ചെയ്യുന്നു. യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റയ്ക്കുള്ള യാത്ര, കുടുംബമൊത്തുള്ള യാത്ര, അങ്ങനെ പല തരത്തിലുള്ള യാത്രകളുണ്ട്. ഇന്ത്യയിൽ കുടുംബമൊത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതായിരിക്കും?
6: പ്രേക്ഷകരിലെല്ലാവർക്കും നമസ്കാരം. എന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ കുടുംബമൊത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലം പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞാനതിൽ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്നത് ഹൈദരാബാദ് ആയിരിക്കും. ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ. കുടുംബവും ഫാമിലിയും കുട്ടികളൊക്കെ ഒത്ത് രസിച്ചുല്ലസിക്കാൻ പറ്റിയൊരു സ്ഥലം ഹൈദരാബാദാണ്.
5: സ്വാഭാവികമായും ചോദ്യം വരും, എന്തുകൊണ്ട്?
6: എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കാഴ്ചകളിൽ നമുക്കൊരു, ഇപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലവർ ഏരിയ മാത്രം കാണും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡൽഹിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ ചരിത്ര സംസ്കാരം അങ്ങനെയുള്ളത് കാണും, ഇപ്പോൾ ബോംബെയിൽ പോവുകയാണെങ്കിൽ വേറെ, കൽക്കത്തയിൽ പോവുകയാണെങ്കിൽ വേറെ. നേരെ മറിച്ച് ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പോകാൻ ഏറ്റവും അടുത്തും വലിയൊരു ദൂരമല്ലാതെ, ഇപ്പോൾ നമ്മളൊരു ഷൊർണൂരിൽ നിന്ന് വണ്ടി കയറുകയാണെങ്കിൽ ഒരു 22-23 മണിക്കൂർ കൊണ്ട് നമ്മൾ ഹൈദരാബാദിലെത്തും. ഹൈദരാബാദിലെത്തിയാൽ പിന്നെ ഹൈദരാബാദിൽ പോയവർക്കറിയാം, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്നാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ റൂമുകൾ കിട്ടും. നമ്മളെ ഒരു സാമ്പത്തികത്തിനനുസരിച്ചുള്ള, നമ്മളെ ഫാമിലിക്ക് എങ്ങനെ നമ്മൾ നമ്മൾക്ക് എത്ര കണ്ട് ചിലവാക്കാൻ കിട്ടും, അത്രയും നല്ല റൂമുകൾ, ലോ സ്റ്റൈലും ഹൈ സ്റ്റൈലിലൊക്കെ ഉള്ള റൂമുകൾ കിട്ടും, സ്റ്റാർ സ്റ്റൈലിലൊക്കെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഏറ്റവും നല്ല, കുറേ ചുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല കുടുംബങ്ങളോട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഹൈദരാബാദ്.
5: കുടുംബയാത്ര എന്ന് പറയുമ്പോൾ കുട്ടികൾ ഒരു പ്രധാന ഘടകമാണ്. എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്നതും വേണം, അതേപോലെ കുട്ടികൾക്കും വേണം. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് തുടങ്ങാം.
6: എന്നാൽ പിന്നെ ഹൈദരാബാദ് തന്നെ ആയിക്കോട്ടെ. ഹൈദരാബാദിലാവുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആദ്യം ഹൈദരാബാദിൽ ചെന്നിറങ്ങിയാൽ ഹൈദരാബാദിനെ സംബന്ധിച്ച് ഒരുപാട് പുരാതന സാംസ്കാരിക ചരിത്രങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഈ ആധുനിക കാലത്ത് തുടങ്ങിയ രാമോജി ഫിലിം സിറ്റി പോലുള്ള വലിയ അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ട്. അല്ല, നമ്മൾ നമുക്ക് അവിടെ ഒരു യാത്രയെ കുറിച്ച് പറയുന്ന യാത്ര അവിടെ നമ്മളവിടെ ചെന്നിറങ്ങുമ്പോൾ, അതായത് ഹൈദരാബാദിൽ ചെന്നിറങ്ങി നമ്മൾ ഹൈദരാബാദിനാകുമ്പോൾ ഹൈദരാബാദും സെക്കന്ദരാബാദും രണ്ട് ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ഒരു ഹുസൈൻ സാഗർ തടാകം നല്ല വലിയൊരു തടാകമാണ്, മനുഷ്യനിർമ്മിതമായ തടാകമാണ്. ആ തടാകമാണ് ഈ ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വിഭജിക്കണേ. രണ്ട് കരയിലുമായിട്ട് ഇത് വിഭജിക്കുന്ന വലിയ പട്ടണമാണ്. അതിൻ്റെ നടുക്ക് വലിയൊരു ബുദ്ധപ്രതിമയുണ്ട് ഈ സാഗർ തടാകത്തിൻ്റെ ഒത്ത നടുക്കായിട്ട്. ഒരു വൈകുന്നേരം നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ NTR പിന്നെ ഒരു പൂന്തോട്ടം, അതുപോലെ തന്നെ ലുംബാനി പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർക്കുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പ് ഉണ്ടാക്കാം, വലിയവരെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷത്തിനുള്ള എല്ലാ ഒരു സെറ്റപ്പും ഉണ്ട് ഹൈദരാബാദിലെ ഈ ഹുസൈൻ സാഗർ തടാകവും അതിൻ്റെ ഈ ലുംബാനി പാർക്ക്. അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്ക് നമുക്ക് കളിക്കാനുള്ള ലഷർ ഷോകൾ, പിന്നെ ബോട്ട് യാത്രകൾ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നല്ല അടിപൊളി ഗാർഡൻസ്, നല്ല മനോഹരമായ ഗാർഡൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തിന്. അപ്പോൾ നമുക്ക് അവിടെ കുറേ എത്ര നമുക്ക് സമയം ചിലവഴിക്കാം എന്നുള്ളത് അല്ല, നമുക്ക് എത്ര കണ്ട് നമുക്ക് സമയം ചിലവഴിക്കാമെന്നില്ല, അത്രയും ചിലവഴിക്കാൻ പറ്റിയ അത്ര അതിമനോഹരമായൊരു സ്ഥലമാണ് ഹൈദരാബാദിൻ്റെ ആ ഒരു ഏരിയ. പിന്നെ നമ്മൾക്ക് ഓരോ ദിവസം, ഇപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പ് പോകാം, രണ്ട് ദിവസം ട്രിപ്പ് പോകാം, നാല് ദിവസം, അത് ട്രിപ്പിനനുസരിച്ച് നമ്മളെ സൗകര്യത്തിനും നമ്മളെ തിരക്കിനനുസരിച്ചുള്ള ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ ചെന്നിട്ടൊരു സാധാരണ ഒരു ട്രിപ്പാണെങ്കിൽ നമുക്കൊരു പിന്നെ സിറ്റി ടൂർ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ നമ്മളൊരു 9 മണിക്ക് വണ്ടിയിൽ കയറിയാൽ ആദ്യം നമുക്ക് കാണാൻ പോകുന്നത് ഗോൽഗുണ്ട പാർക്ക് കോട്ട. ഗോൽഗുണ്ട കോട്ട നല്ലൊരു നിസാമിൻ്റെ ആ സംസ്കാരങ്ങളൊക്കെ ആണ് ഇവിടുത്തെ. ഗോൽഗുണ്ട കോട്ടൻ്റെ മുകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ചെറിയ ഫീസുള്ളൂ, പക്ഷെ അതൊരു ശരിക്കൊരു സാഹസികമായിട്ടുള്ള ഇതാണ്. വയസ്സായവർക്കും സംബന്ധിച്ച് കുട്ടികൾക്കാണെങ്കിൽ ഓടിച്ചാടി കയറാം, അവരൊരു നല്ലൊരു ഇതൊക്കെ ഒരു
5: പിന്നെ
6: കയറ്റാണ്,
5: കുറേ
6: പടികളായിട്ട് കയറി കയറി അങ്ങോട്ട് പോകണം. അവിടെ ചെന്ന് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഹൈദരാബാദിൻ്റെ രണ്ട് വശം നമുക്ക് ഇഷ്ടംപോലെ കാണാനുള്ള, അതിൻ്റെ വിദൂരതയിലുള്ള ഹൈദരാബാദ് നമുക്ക് കാണാം. ഒരു വൈകുന്നേരങ്ങളൊക്കെ ആണെങ്കിൽ വല്ല കാഴ്ചയാണ്, പക്ഷേ ഒരു 5-6 മണി വരെയൊക്കെയുള്ള അവിടേക്കുള്ള യാത്രയുടെ ഇത്. അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾക്ക് പിന്നെ പോകാം. പിന്നെ ഒരു കാർ ഷോറൂമുണ്ട്. ഒരു കാർ ഷോറൂം പറഞ്ഞാൽ ഒരു പിന്നെ ടെക്നിക്കൽ ഷോറൂമാണ്. അതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പോലുള്ള കാറ്, ഫുട്ബോൾ പോലുള്ള കാറ്, അങ്ങനെയുള്ള ഒരു ഭയങ്കര നല്ല കാഴ്ച.
5: മ്യൂസിയം കൂടിയാണ്,
6: ഒരു മ്യൂസിയം കൂടിയാണ്, കാർ മ്യൂസിയം കൂടിയാണ്. അതായത് ഒരു വർക്ക്ഷോപ്പ്, ഒരു മ്യൂസിയം ഒക്കെ പാടും. അവിടെ ഒരുപാട് ഐറ്റംസിലെ കാറുകളുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂളജിക്കൽ പാർക്കുണ്ട്. ഇന്ത്യയിൽ തന്നെ വലിയൊരു സൂളജിക്കൽ പാർക്ക്. പലരും പിന്നെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഒക്കെ പറഞ്ഞ അങ്ങനെയുള്ളൂ. പക്ഷേ സൂളജിക്കൽ പാർക്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹൈദരാബാദിലെ സൂളജിക്കൽ പാർക്ക്. അതിലൊരുപാട് മൃഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ഐറ്റംസ്, ഒരു ചില ആമകളൊക്കെ ഞാനൊക്കെ അത്ഭുതപ്പെട്ട ആമനെ കണ്ടിരുന്നത് സൂവോളജിക്കൽ പാർക്കിൽ.
5: വലിപ്പം കൊണ്ടാണ്,
6: വലിപ്പം കൊണ്ട്, വലിപ്പം കൊണ്ട് അത്ര വലിപ്പം. നമ്മൾ അത്രയും ഒരു വലിപ്പത്തിനെ പറ്റി പറയില്ലേ, അത്ര വലിയൊരു ആമ, അത് അത്ര വലുത് ഞാൻ വേറെ കണ്ടിട്ടില്ല വേറെ എവിടെ. അതുപോലെ ഉള്ള ലോകം നമുക്ക് ഇഷ്ടംപോലെ സമയം ചിലവഴിക്കാനുള്ള ഒരു പാർക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളേറ്റവും നമ്മൾ ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം കയറി വരുന്നത് ചാർമിനാറാണ്. ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ചാർമിനാറിൻ്റെ അവിടെ ചെന്നാൽ ചാർമിനാറിൽ അതിൻ്റെ മുകളിൽ കയറാം, അതിൻ്റെ മുകളിൽ കയറാം, അല്ലെങ്കിൽ മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കി അതിൻ്റെ ഹൈദരാബാദിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഷോപ്പിംഗ് ഏരിയയാണ്. പതിനായിരക്കണക്കിന് കൊച്ചു കൊച്ചു കൊച്ചു കടകൾ, അതാണ് അവിടുത്തെ പ്രത്യേകത. പതിനായിരക്കണക്കിന്
5: എന്ത് ഐറ്റംസും കിട്ടും,
6: എന്ത് ഐറ്റംസും കിട്ടും അവിടെ. ഏറ്റവും നമ്മൾ ഈ അതായത് ഗ്ലൈസ് ഗിൽറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ, വളകളോ
5: ഫാൻസി
6: ഐറ്റം അതാണ്. അത് നമുക്ക് ചെന്നിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അതിൻ്റെ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നൂല. അതിലപ്പോൾ കുട്ടികളൊക്കെ ഒരു വളപ്പീടി ഒരു വളയൊക്കെയുള്ള സ്ഥലത്ത് കണ്ടാൽ നമുക്ക് പിടിച്ചു കൊണ്ടുവരണം കുട്ടികളെ. ഫാമിലിയോട്ട് പോകുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, കുട്ടികളൊക്കെ ഭയങ്കര നല്ല സ്ഥലമാണ്, നല്ല
5: കാശ് കുറച്ച്
6: കാശ് വേണമെങ്കിലും പക്ഷേ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാങ്ങാം. പക്ഷെ ഇഷ്ടംപോലെ സെലക്ഷനുകൾ ഉണ്ടാവുന്നു, എന്ത് ഐറ്റംസും അവിടെ ഭയങ്കര ഒരു പതിനായിരക്കണക്കിന് കടകളാണ്, ചെറിയ ചെറിയ കടകളാണ്, വലിയ ഷോപ്പുകളാണ്. അതാണ് അവിടുത്തെ. അതിൽ നേരെ ബിഹൈൻഡിൽ നമ്മളെ മക്ക മസ്ജിദ്, പേരുകേട്ട മക്ക മസ്ജിദ്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മസ്ജിദാണത്. ആ മക്ക മസ്ജിദിൽ നമുക്ക് പോവാം. അത് നമുക്ക് അവിടെ പോയി നമ്മൾ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്. അവിടെ പോകുമ്പോൾ അതിൻ്റെ ആ ഫോർമാലിറ്റീസൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളൂ.
5: ഡ്രസ് കോഡ്,
6: ആ ഡ്രസ് കോഡൊക്കെ പ്രത്യേകത ഉണ്ട്. അല്ലാതെ നമ്മൾ ട്രൗസർ ഇട്ടിട്ടില്ല എന്നല്ല, കുറച്ച് ഡ്രസ് കോഡൊക്കെ നോക്കണം. അങ്ങനെ നല്ല ഇതാണ് ആ ഭാഗത്ത്. ഇതോടെയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ഒരു ദിവസം നമ്മളത് നമ്മൾ ഫുള്ളാവും.
5: സിറ്റി ടൂറിന് തന്നെ ഒരു
6: ദിവസം സിറ്റി ടൂർ കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് കൂടി കഴിയുമ്പോൾ നമ്മളെ ഒന്നാമത്തെ ദിവസം കഴിയും. പിറ്റേ ദിവസം നമുക്ക് ഹൈദരാബാദിനെ ചുറ്റണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ്. ഒന്ന് മറ്റേ മറ്റേ നമ്മളെ എന്താണ് സലാർജംഗ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയം. ഈ പിന്നെ രാജാക്കന്മാരുടെ കാലത്തില്, മുഗൾ രാജാക്കന്മാരുടെ കാലത്തില്, അത്രയും പുരാതനമായിട്ടുള്ള രാജാക്കന്മാരുടെ കാലത്തില് എക്യുപ്മെൻസും പിന്നെ ഒടിക്കോപ്പുകളും അങ്ങനെയുള്ള പിന്നെ ആധുനിക പുരാതനമായിട്ടുള്ള ആയുധങ്ങളും അങ്ങനെയുള്ള നാണയങ്ങൾ, പുസ്തകങ്ങൾ, അങ്ങനെ ഈ അത്രയും വലിയൊരു മ്യൂസിയങ്ങളില്ല, ഡൽഹിയിൽ പോലും ഇല്ല അത്ര. ഹൈദരാബാദിലെ ഏറ്റവും പ്രശസ്തമായൊരു മ്യൂസിയമാണ് അത്, ആ മ്യൂസിയം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലുംബാനി പാർക്കിൻ്റെ ആ ഭാഗത്ത് വന്നാൽ തടാകത്തിൻ്റെ ഒരു സൈഡിലായിട്ട് സ്നോ വേൾഡ് ഉണ്ട്. സ്നോ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാശ്മീരിലും പിന്നെ മണാലിയിലുമൊക്കെ ഇപ്പം ഐസിൽ കളിക്കണ ആ കളി, അത് കളിയവിടെ അവിടെ നമ്മൾ ഓപ്പൺ എയർ. പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് പിന്നെ ഡ്രസ് ഇതൊക്കെ ഉണ്ട് അവിടെ തരും. പക്ഷെ നമ്മൾക്ക് പ്രായം മറന്ന് കളിക്കാൻ പറ്റിയ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഈ സ്നോ വേൾഡ്.
5: കൃത്രിമമായ ഒരു ഒരു മഞ്ഞ് പ്രദേശം.
6: ഇഗ്ലു എന്നൊക്കെ പറയില്ല, ഇഗ്ലു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഐസിൻ്റെ കൂടിനാണ് ഇഗ്ലു എന്ന് പറയുന്നത്. അത് മനുഷ്യനും കൂടിയാണ് കിടത്തിയാൽ അത്ര. അത് ഞാൻ ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങളെ പ്രായമുള്ളവരൊക്കെ നിന്നിട്ട് അതിനുള്ളിൽ ചെല്ലുമ്പോഴോ ഓലിക്ക് ശരിക്കും തന്നെ ഒരു ഉണർവ് വരിക. സാധാരണ ഐസിൽ പോകുമ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ തണുപ്പാണ്, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ്, ഭയങ്കരതാണ്. അതിൻ്റെ ഉള്ളിൽ സിറ്റിംഗ് ചെയറുകൾ, നമുക്ക് ഇഗ്ലുവിൻ്റെ ഉള്ളിൽ പോയിട്ട് താമസിക്കാം. അവിടെ തന്നെ ചായക്കടയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ,
5: അകത്ത്
6: ഹൈസ് ടീ ഹോട്ട് ടീ ഒക്കെ പറഞ്ഞു. ഭയങ്കര രസമാണ്. ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂറൊന്നും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അടിച്ചു പുറത്താക്കേണ്ട ഒരു അത്രയും നില. അതിനെ കുറിച്ച് അസ്വസ്ഥത ഉള്ളൊരു പ്രശ്നങ്ങളാണ് അവർക്ക് പെട്ടെന്ന്
5: അറിയാം.
6: നമുക്ക് നമ്മൾക്ക് ഇറങ്ങി പോരാൻ തോന്നില്ല, നമ്മളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരലാണ് അതിനൊക്കെ. അത്രയും നല്ലൊരു സംഭവം ഉണ്ടായില്ല അവിടെ. അതൊരു ഒരു ദിവസത്തിന് ഉണ്ട്. അതും ഈ സലാർജംഗ് നമ്മളെ മ്യൂസിയവും ഈ സ്നോ വേൾഡും കൂടി ആകുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞ്, പിന്നെ ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ പല ദിവസം ഒരു ദിവസം കൊണ്ട് കഴിയാനങ്ങനെ. പിന്നെ നമ്മൾക്കൊരു മൂന്നാമത്തെ ദിവസം നമുക്ക് കിട്ടുന്നു വെച്ചാൽ അതൊരു ഫുൾ ഡേക്ക് നമുക്ക് ഇവിടെ പോവാം, നമ്മളെ
5: ഫിലിം സിറ്റി.
6: ഫിലിം സിറ്റി
5: എന്താണ് അവിടെ ഇല്ലാത്തതെന്ന് ചോദ്യമായിരിക്കും കൂടുതൽ
6: പ്രസംഗമല്ലേ.
5: അവിടേക്ക് എങ്ങനെ എത്തും ടിക്കറ്റും കാര്യങ്ങളും?
6: ആ ടിക്കറ്റും കാര്യം നമുക്ക് ഏകദേശം ഒരു പിന്നെ നമ്മളെ സിറ്റിന്ന്, അതായത് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് നമ്മൾ പോവാണെങ്കിൽ ഏകദേശം ഒരു 25 kilometers ഏകദേശം അത്ര വരും. 25 kilometers അടുത്ത് വരും അപ്രോക്സിമേറ്റ്ലി. അവിടെ ചെന്നാൽ നമുക്ക് നമ്മളുടെ ചില ബസ്, ടൂറിസം ബസ്സിലാണെങ്കിൽ നമുക്ക് തലേ ദിവസം ഇവർ ബുക്ക് ചെയ്ത് തരും, നമ്മളെ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ രാവിലെ ബസ്സിൽ പോയാൽ മതി. ആ ഏരിയക്ക് ബസ്സുണ്ട്, ആ ബസ്സിന് പോയാൽ മതി. അവിടെ ചെന്ന് നമുക്ക് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ചില ടിക്കറ്റ് ഉണ്ട്. അത് ചില സമയത്ത് 1000 രൂപ വരെയൊക്കെ ഒരാൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പിന്നീട് നമ്മൾ കയറുന്നത് അവരുടെ ബസ്സിലാണ്. അവരുടെ ബസ്സിൽ പിന്നെ നമ്മളൊരു അഞ്ചാറ് ഒരു ആറ് കിലോമീറ്ററോളം ആ കോമ്പൗണ്ടിൽ കയറുന്നാൽ അത് ഏകദേശം ഒരു 1500 മുതൽ 2000 ഏക്കർ സ്ഥലം എന്നൊക്കെ പറയണത്, അത്രയും വിശാലമായിട്ടുള്ള ഏരിയ. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു
5: വേറെ ലോകം,
6: വേറെ ലോകമാണ്. അവിടെ അവൾക്ക് നമുക്കൊരു ആദ്യം പറ്റി നമ്മളെ ബസ് കയറ്റും. ബസ് കയറ്റി ഇതിൻ്റെ ഉള്ളിൽ ഏരിയയിൽ കൂടി ഒന്ന് നമ്മളൊന്ന് കറക്കിക്കൊണ്ട്
5: മൊത്തം ഒന്ന് കാണിച്ചു
6: ആദ്യം. അതിൽ നമുക്ക് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അവർ നമ്മൾക്ക് അവർ ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അനൗൺസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇന്ന സിറ്റി ഇന്ന പിന്നെ തെരുവിലൂടെയാണ് പോകുന്നത്. അത് ചിലപ്പോൾ പിന്നെ ആ തെരുവ് എന്ന് പറയുന്നത് ലണ്ടനിലൂടെയാണ്, ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുക്കിലൂടെയല്ലേ തെരുവിലൂടെയാണ് പോകുന്നത്. ചിലപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് വാൾ സ്ട്രീറ്റ് കൂടെയാണ് അമേരിക്കൻ്റെ. കാരണം നമുക്ക് നാല് ഭാഗത്ത് നോക്കുമ്പോൾ വാൾ സ്ട്രീറ്റ് അമേരിക്കൻ്റെ മാതിരി നമുക്ക് തോന്നും. ഇപ്പം നിങ്ങൾ പോകുന്നത് താജ്മഹലിൻ്റെ മുന്നിൽ കൂടിയാണ്, നമുക്ക് താജ്മഹലിൻ്റെ പുറത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ അതായത് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ വെച്ചുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഷൂട്ടിങ്ങും ആ ഒരു കോമ്പൗണ്ടിൽ നടത്തുന്നുണ്ട്.
5: റെയിൽവേ സ്റ്റേഷൻ
6: വിമാനത്താവളമുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്, പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ഗ്രാമങ്ങളുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, എല്ലാം അതിലുണ്ട്.
5: നമുക്ക് പൂന്തോട്ടങ്ങൾ
6: ഇഷ്ടം പോലെ. മുഗൾ ഗാർഡൻ നമ്മളെ മൈസൂര് പിന്നെ വൃന്ദാവൻ ഗാർഡൻ ഉണ്ടല്ലോ, വൃന്ദാവൻ ഗാർഡന് അതേ ഉണ്ട്. അതന്നെ സെയിം അവിടെ ഉണ്ടാക്കി വെച്ചാൽ അത് ഒറിജിനലാണ്, ഒന്നും ഉണ്ടാക്കി വെച്ചാലല്ലോ. മുഗൾ ഗാർഡൻ ഉണ്ട്, പിന്നെ കാശ്മീരിലെ ഗാർഡൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉണ്ട്. അതിലുണ്ട് അരിപ്പെട്ട തന്നെയാണ്. നമുക്കൊരു ഡോക്യുമെൻ്ററി എങ്ങനെ നിർമ്മിക്കണമെങ്കിലും നമ്മൾ സെറ്റിംഗ് കൊണ്ട് ചെന്നാൽ ബാക്കിയൊക്കെ അവർ പൈസ കൊടുത്താൽ ബാക്കിയൊക്കെ അവർ നമുക്ക് ചെയ്തു തരും. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് രാവിലെ പോയാൽ നമുക്ക് വൈകുന്നേരം വരെ അവിടെ
5: കാണാനുണ്ട്,
6: എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഊഞ്ഞാലുകൾ മറ്റേ യന്ത്ര ഊഞ്ഞാൽ അങ്ങനെ ഒരു സാധാരണ ഉത്സവ പ്രീതി ജനിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഫുഡ് പുറത്തുനിന്ന് അതിൻ്റെ ഉള്ളിൽ കലോടല്ല, അതിൻ്റെ ഉള്ളിൽ ഫുഡുണ്ട്. പക്ഷെ ആ ഫുഡ് നമ്മൾ വളരെ കെയർഫുള്ളാണ്, കാരണം നല്ല റേറ്റാണ്. അപ്പോൾ നമ്മളതിനെ ഒരുങ്ങിയിട്ട് തന്നെ പോകണം, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വിശന്നൊരിക്കലും നമ്മൾ ടൂറ് പോകില്ലല്ലോ നമുക്ക്. അപ്പോൾ അതൊരു നമ്മളെ മനസ്സിലാണ്, നിങ്ങളോട് പറഞ്ഞു മാത്രം. കാരണം അങ്ങനെ പോണവരുണ്ടെങ്കിൽ അത് നമ്മൾ കരുതിയിട്ട് വേണം പോകാനാണ്. കാരണം ഒന്ന് ഉള്ളിൽ കയറാനാകുമല്ലോ, പിന്നെ അവിടെ ചെന്ന് കുട്ടികൾ വിശന്നുവാങ്ങട്ടെ, ഓരോ സാധനത്തിനും വളരെ ഹൈ റേറ്റാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു സെറ്റപ്പ്. വൈകുന്നേരം ഒരു 4 മണി വരെ നമുക്ക് ഇഷ്ടം പോലെ കാണാനും. പിന്നെ നമുക്ക് തന്നെ കയറി പോയി മേലെ ഭാഗങ്ങളിലൂടെ മല സൈഡുണ്ട്, ആ മലയിലൂടെ പോയി അവിടെയൊക്കെ പൂന്തോട്ടങ്ങളും സ്റ്റാച്യൂസ് ഉണ്ട്, ഇഷ്ടംപോലെ ഫോട്ടോ അങ്ങനെ ക്യാമറകളിൽ നമ്മൾ പിന്നെ മൂവി എടുക്കാനും ഒക്കെ നമുക്ക് തന്നെ സ്വന്തം മൂവി എടുക്കാൻ പറ്റിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. രാമോജി ഫിലിം സിറ്റി എന്ന വളർത്തി ഫേമസ്, പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലുതാന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാന്ന് എനിക്കൊന്നും കാണുമ്പോൾ അത്രയും മനോഹരമായത്.
5: ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹൈദരാബാദി ബിരിയാണി പറയാതിരിക്കാൻ പറ്റില്ല.
6: അതിപ്പോൾ നമ്മൾ നാളെ പോരുന്നു ചെന്ന് രാത്രി, ഇപ്പോൾ നാളെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നാളെ പോരുകയാണെങ്കിൽ ഞാൻ അതിൽ പ്രത്യേകം പറയണത് ഇന്ന് രാത്രി ഹൈദരാബാദ് ദം ബിരിയാണി എന്നാണ് പറയാം. ഹൈദരാബാദ് ദം ബിരിയാണി കഴിക്കാതെ പിന്നെ അവിടുത്തെ പോകുന്നിട്ട് കാര്യമില്ല. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിനൊക്കെ ആണെങ്കിൽ
5: ഈ ബിരിയാണിൻ്റെ എന്താ പ്രത്യേകത?
6: ബിരിയാണിൻ്റെ പ്രത്യേകത ഓരോരോ സ്ഥലത്തും ഓരോരോ ബിരിയാണിയാണല്ലോ. ബിരിയാണി അല്ല, ഒരു
5: വളരെ സ്പൈസി അല്ല.
6: സ്പൈസി അല്ല എന്ന് ചോദിച്ചാൽ ആണതിനും ഒരു വല്ലാത്ത ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയില്ല, കാരണം ഇപ്പം നമ്മളെ നാട്ടിലും ഇഷ്ടംപോലെ ഫുഡിൻ്റെ ഒരു വെറൈറ്റികൾ വന്നല്ലോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഫുഡിന് പ്രശ്നങ്ങളെല്ലാം പലതരം ഫുഡുകൾ വന്നു.
5: അറേബ്യൻ ഫുഡുകൾ
6: വളരെ ലാവിഷായിട്ട് നമ്മളെ നാട്ടിൽ വന്നു. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ദം ബിരിയാണി എന്തൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ഹൈദരാബാദ് ദം ബിരിയാണി ഞാൻ കണ്ടിട്ട് ദുബായിലുണ്ട്, പിന്നെ എല്ലാ നമ്മൾ ചെല്ലുന്ന ഏത് രാജ്യത്താണെങ്കിലും ഹൈദരാബാദ്, ഇപ്പോൾ കേരളത്തിലടക്കമുണ്ട് ഹൈദരാബാദ് ദം ബിരിയാണി എന്നുള്ളൊരു ബോർഡ് വെച്ചാൽ പ്രശ്നം. പക്ഷെ അവിടെ തിന്നും കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര ഇതാണ് ഹൈദരാബാദിൽ ഫ്രൂട്ട്സ്. ഹൈദരാബാദിൽ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഹൈദരാബാദ് പിന്നെ മധ്യ പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെയും തെലുങ്കാനൻ്റെയും കൂടിയൊരു ക്യാപിറ്റലായിട്ട് അപ്പ് വരുന്നത് ഹൈദരാബാദ്. അതിലാണ് ആദ്യം ആന്ധ്രാപ്രദേശിൻ്റെ മാത്രം, ഇപ്പോൾ തെലുങ്കാന വേറെ സ്റ്റേറ്റ് ആയാലും അപ്പോൾ രണ്ടിൻ്റെയും ക്യാപിറ്റലായിട്ടാണ് ഇപ്പോൾ ഹൈദരാബാദ് വരുന്നത്. അതൊക്കെയാണ് ഹൈദരാബാദിനെ കുറിച്ചുള്ള
5: പൊതുവായിട്ടുള്ള. നമ്മൾ സ്നോ വേൾഡിനെ കുറിച്ച് പറഞ്ഞു, ആദ്യകാലത്ത് മറ്റ് സ്ഥലങ്ങളൊന്നും അത് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കോപ്പികളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ തന്നെ തുടങ്ങി. അതുപോലെ ലേസർ ഷോ ഒരു സംഭവമായിരുന്നു ആദ്യകാലത്തൊക്കെ, അതൊന്ന് പറയും.
6: ലേസർ ഷോ തന്നെ, ലേസർ ഷോ എന്ന് പറയുമ്പോൾ ഒരു ഏത് രാജ്യത്തിൻ്റെ ലേസർ ഷോ നടക്കുമ്പോൾ ദുബായിൽ നടക്കും. ദുബായിൽ നടക്കുമ്പോൾ അവരുടെ ചരിത്രങ്ങളായിരിക്കും മിക്കവാറും അതിൽ കാണും. ദുബായിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ പിന്നെ സിംഗപ്പൂർ ആകുമ്പോൾ ലേസർ ഷോന്റെ ഒരു പിന്നെ ഒരു ഡോക്യുമെന്ററി ഉണ്ടാവും. ലേസർ ഷോ സാധാരണ എന്തെങ്കിലും ഡോക്യുമെന്ററി
5: ചരിത്രം
6: ചരിത്രം കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരു ഒന്നുകൂടി ഫോർവേഡായി നല്ല കാഴ്ചകളാണ്.
5: ഒരുപാട് കാഴ്ചകളുണ്ട് ഹൈദരാബാദിൽ, എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട്. ചെലവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഫിലിം സിറ്റി കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. അതേപോലെ അവിടുത്തെ ഭക്ഷണം അല്ലാത്ത പൊതുവെ ചെലവുകൾ
6: സാധാരണ നമ്മളെ സാധാരണ ഒരു ടൂറിന്റെ ചെലവിനുള്ളു. ബസ് പിന്നെ ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്, ട്രെയിനിന് വേണമെങ്കിൽ പോവാ, ഫ്ലൈറ്റിന് വേണമെങ്കിൽ പോവാ, ഫ്ലൈറ്റിനും പോണം, ട്രെയിനും പോവാ. സാധാരണ ഒരു എന്തായാലും ഒരു 10 രൂപന്റെ താഴെ വരുന്നുള്ളൂ ടോട്ടൽ. എത്ര അടിച്ചു പൊളിച്ച് ചിലവാക്കിയാലും
5: 10,000.
6: അതെ, ഇനി അത് നമുക്ക് 5 രൂപ 3 രൂപ ഒതുക്കുക. നമ്മൾ സാധാരണ ഒക്കെ നമ്മളൊക്കെ സാധാരണ കാലത്ത് പോകുമ്പോൾ വളരെ ചെറിയ സംഖ്യയുള്ളൂ. കാരണം എന്താ 750-800 രൂപേൻ്റെ ഉള്ളിലുള്ളൂ ട്രെയിൻ ടിക്കറ്റ്. പിന്നെ ലോഡ്ജിങ് കാരണം 1,000 രൂപേൻ്റെ ഉള്ളിലൊരു 3 നാൾക്ക് താമസിക്കാൻ പറ്റും. നല്ല അടിപൊളി ലോഡ്ജുകൾ കിട്ടും. ഒരു 3 നാളൊക്കെ പോവുകയാണെങ്കിൽ, ഒരു ഫാമിലി പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 1,000 രൂപയൊക്കെ നല്ലൊരു ഫാമിലി റൂം ഇത് കിട്ടും. അവളിപ്പോൾ നമ്മൾ എത്ര ചിലവാക്കിയാലും അതിന് ഫാമിലി ആകുമ്പോഴല്ലോ. സിംഗിളും ഒക്കെ പോവുകയാണെങ്കിൽ 3,000-4,000 രൂപ ഉണ്ടെങ്കിൽ ലാവിഷ് ആയിട്ട് പോയി വരാം. ഈ ഒരു ഫിലിം സിറ്റിയിൽ മാത്രം വരുമ്പോൾ ആ ഒരു എൻട്രി ടിക്കറ്റിൻ്റെ ഒരു എക്സ്പെൻസ് ഉള്ളൂ, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ ടിക്കറ്റേ ഉള്ളൂ.
5: നമുക്ക് തൽക്കാലം ഹൈദരാബാദ് വിശേഷങ്ങൾ ഇവിടെ നിർത്താം. ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് ഹൈദരാബാദ്. കുട്ടികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളും അതിൽ ഉണ്ട്. വലിയ ചെലവില്ല, നമുക്ക് ട്രെയിനിന് പോയിട്ട് വരാവുന്ന ഒന്നുകൂടിയാണ്. ഹൈദരാബാദ് വിശേഷങ്ങൾ പങ്കുവച്ച സിബത്ത് മടത്തൊടി സാഹിബിന് പ്രത്യേകം ടീം പീസ് റേഡിയോ നന്ദി അറിയിക്കുന്നു.
6: എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് ദൃശ്യം, ഹൈദരാബാദിൻ്റെ വൈവിധ്യങ്ങളിലൂടെ ഇബിൻ അലി എടത്തനാട്ടുകരയും സിബഗത്തുള്ള മടത്തൊടിയുമായിരുന്നു ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരും ഒക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
3: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി, തുറക്കണില്ല. അപ്പോൾ അത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ അതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണതായൊക്കെ ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസയല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മൂപ്പര് കൃഷി ഇങ്ങനെ കച്ചവടം കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്ന് ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം, എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്, മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം, പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം

0: റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി സ്നേഹക്കൂട്.
1: സ്നേഹക്കൂടിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന ആ ഒരു ആപ്തവാക്യം എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ആ ഒരു വാക്യത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ ഇന്നത്തെ സ്നേഹക്കൂട് പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത് രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സറിയുക. വലിയൊരു ചിന്തയാണ്, വലിയൊരു വിഷയമാണ്. രക്ഷിതാക്കൾ തീർച്ചയായിട്ടും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യേണ്ടുന്നൊരു പ്രോഗ്രാമാണ്. ബഹുമാനനായ പ്രൊഫസർ കെ പി സാദ് സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പാരന്റ് ചെയ്യുന്നതിൽ, വളർത്തുന്നതിൽ രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ വളരെയധികം വികസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, സാങ്കേതികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ മനസ്സ് അറിയുക എന്നുള്ളത്

മറിച്ച് രക്ഷിതാക്കളിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത് സ്നേഹവാത്സല്യമാണെങ്കിൽ കുട്ടിയുടെ സഹോദരങ്ങളുടെ സാമീപ്യവും നല്ല കൂട്ടുകാരുടെ സഹവാസവും വീട്ടിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിതത്വവും പഠിക്കുന്ന കലാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അവിസ്മരണീയമായിട്ടുള്ള നല്ല അനുഭവങ്ങളും ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സാരവത്തായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മിൽ എത്ര കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുട്ടിയുടെ മനസ്സിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന കാലമാണ് കുട്ടിക്കാലം. പ്രത്യേകിച്ച് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. പ്രശസ്തരുടെ ആത്മകഥകൾ ഇതിന് ആക്കം കൂട്ടുന്നതാണ്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇതിന് സാക്ഷ്യം നിൽക്കുകയാണ്. അദ്ദേഹം ഓർക്കുന്നുണ്ട്, ഞാൻ സത്യസന്ധതയും അച്ചടക്കവും പഠിച്ചത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അമ്മയിൽ നിന്ന് ദയാഗുണവും നന്മയിലുള്ള വിശ്വാസവും ആർജിച്ചു. ഉത്തമ ഗുണങ്ങളുള്ള മാതാപിതാക്കളാണ് എൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരോടൊപ്പം ചിലവിട്ട സമയങ്ങളാണ് സവിശേഷമായൊരു ബാല്യവും അർത്ഥവത്തായ പിൽക്കാലവും കെട്ടിപ്പടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്കൂളിൽ പോയിട്ടില്ലാത്ത ആ ചങ്ങാതിമാരുടെ ജീവിത അവബോധവും മൂല്യങ്ങളുമാണ് എക്കാലത്തും എന്നിലെ സർഗാത്മകതയും ക്രിയാശേഷിയും വളർത്തിയത് എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർത്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ബോധപൂർവം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് പാരന്റിംഗ് എന്നുള്ളത്. ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഓരോ കുഞ്ഞിൻ്റെയും ബാല്യം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാണ്. നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യൻ്റെ പേര് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ നാം പെട്ടെന്ന് പറയും, ജർമ്മനിയിലെ നാസിപ്പടയുടെ തലവനായ അഡോൾഫ് ഹിറ്റ്ലർ. യുദ്ധക്കാലത്ത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ശ്വാസം മുട്ടിച്ചു കൊന്ന ക്രൂരനായ ഹിറ്റ്ലർ. അങ്ങനെ ആവാൻ ചില കാരണങ്ങൾ ഉണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിൽ അപ്പുറം പീഡനങ്ങളും വേദനകളും ബാല്യത്തിൽ ഹിറ്റ്ലർ അനുഭവിച്ചിട്ടുണ്ട്. 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ അസ്വസ്ഥത മുറ്റിനിൽക്കുന്ന കുടുംബാന്തരീക്ഷത്തിലാണ് ജനിച്ചു വളർന്നത്. മെയിൻ കാഫ് എന്ന ആത്മകഥയിൽ ഹിറ്റ്ലർ ഈ കാലഘട്ടത്തിലേക്കുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. ഭരണകൂടത്തോട് അമിത വിധേയത്വമുള്ള ഉദ്യോഗസ്ഥനായ ഹിറ്റ്ലറുടെ അച്ഛൻ ഭാര്യയോടും മക്കളോടും വളരെ പരുഷമായിട്ടാണ് പെരുമാറിയിരുന്നത്. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ കുട്ടികൾക്ക് ശ്വാസം വിടാൻ പേടിയായിരുന്നു. എല്ലാവരെയും ക്രൂരമായി മർദ്ദിക്കുന്ന അച്ഛൻ്റെ മർദ്ദനം സഹിക്കവയ്യാതെ സഹോദരൻ നാടുവിട്ടുപോയി. ആ പങ്ക് കൂടി പിന്നീട് ഹിറ്റ്ലർക്കാണ് കിട്ടിയത്. ശരീരത്തിനേറ്റ മുറിവുകൾ ഉണങ്ങി, എന്നാൽ ഹിറ്റ്ലറുടെ മനസ്സിനേറ്റ മുറിവുകൾ ഒരു കാലത്തും ഉണങ്ങിയില്ല. തന്നെപ്പോലെ മകനെയും സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്ന് വാശി പിടിച്ച ഹിറ്റ്ലറുടെ അച്ഛൻ അതിനുവേണ്ടി എല്ലാം ചെയ്തു. ഭൂമിയിൽ ആര് വിചാരിച്ചാലും തന്നെ എന്നെ സിവിൽ സർവൻ്റാക്കാൻ പറ്റില്ലെന്ന വാശി ഹിറ്റ്ലർക്കുണ്ടായിരുന്നു. അച്ഛനെ എല്ലാ നിലക്കും വെറുത്ത ആൺകുട്ടിയുടെ സകല സ്വഭാവ വിശേഷണങ്ങളും ഹിറ്റ്ലറിൽ ഉണ്ടായിട്ടുണ്ട്. ഭയം കലർന്ന വിധേയത്വമായിരുന്നു ഹിറ്റ്ലർക്ക് അച്ഛനോട് ഉണ്ടായിരുന്നത്. ഹിറ്റ്ലർ തൻ്റെ അമ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്രൂരനും മദ്യപാനിയുമായിട്ടുള്ള അച്ഛൻ്റെ മർദ്ദനങ്ങൾ നിശബ്ദമായി

0: സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഹിറ്റ്ലർ അനുഭവിച്ച ആത്മനിന്ദയും അടക്കിപ്പിടിച്ച നിസ്സഹായതയും പ്രതിഷേധവും ഹിറ്റ്ലർ പിൽക്കാലത്ത് മനുഷ്യരുടെ മേൽ അഴിച്ചുവിടുകയായിരുന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീടിൻ്റെ ചുവരുകൾ പോലും ഭയന്ന് ഉൾവലിയുമെന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടുള്ള ദേഷ്യമാണ് പഠനം ഉഴപ്പാൻ അവനെ പ്രേരിപ്പിച്ചത്. അച്ഛൻ വഴി ലഭിച്ച ജൂത പാരമ്പര്യത്തെ അവൻ വെറുത്തു. ജൂത കുലത്തോട് തന്നെ അടങ്ങാത്ത പകയായിരുന്നു ഹിറ്റ്ലർക്ക്. ഈ പക ഒരു രോഗമായി മാറി. എന്നാൽ ഹിറ്റ്ലറുടെ അമ്മ ഹിറ്റ്ലറിൻ്റെ ദൗർബല്യമായിരുന്നു. കുടുംബത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച അമ്മ ഹിറ്റ്ലറിന് നിരന്തര സ്നേഹവും പരിചരണവും നൽകി. ഹിറ്റ്ലറുടെ ഏറ്റവും കടുത്ത പിതൃവിരോധവും മാതാവിനോടുള്ള തീഷ്ണമായ സ്നേഹവും മാതൃ ജർമ്മനിക്ക് വേണ്ടിയുള്ള തീഷ്ണമായ പോരാട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരൻസിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായി സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് എല്ലാവരെയും പോലെ ആത്മാഭിമാനവും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മുതിർന്നവർ ഓർക്കുകയോ അറിയുകയോ ചെയ്യാറില്ല. എന്തിനും മുതിർന്നവരെ ആശ്രയിക്കേണ്ടി വരുന്ന കുട്ടികൾ അടിയും അപമാനവും സഹിക്കേണ്ടി വരുന്നത് നിസ്സഹായത കൊണ്ടാണ്. സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ വരുന്ന കുട്ടികൾ, അവർ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കുട്ടികൾ രണ്ട് തരക്കാരാണ്. ഒന്നുകിൽ തന്നെക്കാൾ ബലഹീനരോട് പക അഴിച്ചുവിടും, അല്ലെങ്കിൽ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയുമില്ലാത്തവരായി എപ്പോഴും മറ്റു വല്ലവരെയും ആശ്രയിച്ച് ജീവിതം കഴിക്കും. കുട്ടികളിൽ അക്രമവാസന വളരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പല കുട്ടികൾക്കും താഴെയുള്ള കുട്ടികളോട് അടങ്ങാത്ത ദേഷ്യം, വെറുപ്പ്, എന്നിട്ട് ആ കുട്ടികളെ തീരെ യുക്തിയില്ലാതെ അക്രമിക്കുകയും മുറിപ്പെടുത്തുകയും സ്വന്തം ബ്രദറിനെ അല്ലെങ്കിൽ സ്വന്തം അനിയനെ പോലും ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ കൊല ചെയ്യുന്ന സാഹചര്യം പോലും ഇന്ന് നമ്മൾ കേട്ടുവരുന്നു. ഇത്തരം അക്രമ പ്രവണതകൾ നമ്മുടെ കുട്ടികളിൽ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് പോസിറ്റീവാകാം നെഗറ്റീവാകാം, കുട്ടികൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ടെലിവിഷനിൽ കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടി മൊബൈൽ ഫോണിൽ കൂടി അക്രമ കാഴ്ചകൾ കുട്ടികൾ കാണാൻ ഇടവരുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികൾ എന്തെല്ലാം ചേഷ്ടകളാണ് കാണിക്കാറുള്ളത്. അവർ അടുത്തിടെ കണ്ട സിനിമയോ മൊബൈലിൽ അവർ കണ്ടിരിക്കുന്ന അക്രമ രംഗങ്ങളോ അനുകരിക്കാൻ കുട്ടികൾ പരിശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇവിടെ ഉപ്പയും ഉമ്മയും തമ്മിൽ സദാസമയവും വഴക്കടിക്കുന്ന, ക്വാറൽ ചെയ്യുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ അത്തരം സാഹചര്യം കുട്ടികളിൽ അക്രമവാസന ഉടലെടുക്കാൻ ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെ ടിവിയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഗെയിംസ്, നമുക്കറിയാം കുട്ടികളുടെ മനസ്സിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ ഇന്ന് നിലവിലുണ്ട്. ബ്ലൂ വെയിൽ, പബ്ജി പോലെയുള്ള ഗെയിംസിനെ കുറിച്ച് നമുക്കറിയാം. ഇത്തരം വീഡിയോ ഗെയിംസിന് കുട്ടികൾ എഡിക്റ്റഡ് ആവുമ്പം അവർ ഒരു ഫാൻറ്റസി വേൾഡിലാണ്, ഒരു സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻസിഡൻസും ഓരോ സംഭവങ്ങളും റിയാലിറ്റി ആയിട്ടാണ്, യാഥാർത്ഥ്യമായിട്ടാണ് കുട്ടികളുടെ മനസ്സ് സ്വീകരിക്കുക. സ്വാഭാവികമായും അവർ കണ്ടിട്ടുള്ള ഇത്തരം രംഗങ്ങളെ അനുകരിക്കാൻ ബാല്യത്തിൽ തന്നെ കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബോക്സിംഗ് അല്ലെങ്കിൽ റെസ്ലിംഗ് പോലെയുള്ള കാഴ്ചകൾ, ശത്രുവിനെ അടിച്ചു വീഴ്ത്തുന്നതും പരാജയപ്പെടുന്ന അയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നതും വിജയമാഘോഷിക്കുന്നതും, ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതായത് കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാഴ്ചകൾ കണ്ടു വളരുമ്പോൾ അതവരുടെ വ്യക്തിത്വത്തെ സാരമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കൂടെ ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ പാരൻസ് ഡൈവേഴ്സ്ഡ് ആവുന്ന ഒരു സാഹചര്യത്തിൽ വേണ്ട രൂപത്തിലുള്ള പരിചരണം, ശിക്ഷണം അല്ലെങ്കിൽ സ്നേഹം കുട്ടികൾക്ക് കിട്ടാതെ വരികയും സദാസന്ദർഭത്തിലും വഴക്കടിക്കുന്ന, ഡിവോഴ്സിന് മുമ്പ്, വിവാഹമോചനത്തിന് മുമ്പ് മാതാപിതാക്കൾ കലഹം നടത്തുകയും അത് നേരിട്ട് കാണാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്രമവാസന ഉടലെടുക്കാൻ സാധ്യത ഏറെയാണ്. ഇത്തരം കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ അക്രമവാസന കുട്ടികളിൽ ഉടലെടുക്കാനുള്ള കാരണം എന്നാണ് എൻ്റെ നിരീക്ഷണം. ഒബ്സർവേഷണൽ ലേണിംഗ്, അതായത് പലതും കുട്ടികൾ പഠിക്കുന്നത് നിരീക്ഷണത്തിൽ കൂടിയാണ് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും നന്നായി ഒബ്സേർവ് ചെയ്യുന്ന, നിരീക്ഷണം നടത്തുന്ന കുട്ടികൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒബ്സർവേഷനിൽ കൂടി, നിരീക്ഷണത്തിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രഗത്ഭനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആൽബർട്ട് ബണ്ടൂര അഭിപ്രായപ്പെടുന്നത്, ഹിംസാത്മകമായിട്ടുള്ള ദൃശ്യങ്ങൾ കുട്ടികളിൽ അക്രമവാസനയുടെ വിത്തുപാകുന്നു എന്നുള്ളതാണ്. ടെലിവിഷനിലും കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമവാസന വളർത്തുന്ന ഗുസ്തി പ്രകടനങ്ങൾ ഏറെ ദോഷം ചെയ്യുന്നവയാണ്. എതിരാളിയെ ചുഴറ്റി നിലത്ത് അടിക്കുന്നതും തോറ്റ് തളർന്നു വീഴുന്നവൻ്റെ മേൽ കയറിയിരുന്ന് ചാടിക്കൊണ്ട് വിജയം പ്രഖ്യാപിക്കുന്നതും ചീത്ത സന്ദേശങ്ങളാണ് കുട്ടികൾക്ക് നൽകുക. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ ഇന്നത്തെ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, പിടിച്ചുപറി, ഇതുപോലെയുള്ള ഒരുപാട് അധാർമിക പ്രവണതകൾ ഇന്ന് ഓരോ കുട്ടിയും നേരിട്ട് ലൈവായി അവരുടെ മൊബൈൽ ഫോണിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. ഭീതി ജനിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഗോസ്റ്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ, ഇതെല്ലാം കുട്ടികൾ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കാണുമ്പോൾ അതവരുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയ സംഘർഷങ്ങളുണ്ട്. ഈ സംഘർഷങ്ങൾ അവരുടെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുകയും പിന്നീട് ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ കൃത്യമായി ധൈര്യത്തോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം അവർക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സമ്മാനിക്കേണ്ടത് ഏറ്റവും നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നൽകുക. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവർക്ക് അവസരം കിട്ടുമ്പോൾ ആ റീഡിങ്ങിൽ കൂടി, വായനയിൽ കൂടി ഒബ്സേർവ് ചെയ്യുന്നത് പ്രഗത്ഭരായിട്ടുള്ള, ജീവിതത്തിൽ വിജയം വരിച്ച വ്യക്തികളുടെ ചരിത്രമായിരിക്കാം, കഥയായിരിക്കാം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അത്തരം സംഭവങ്ങളാവട്ടെ, കാര്യങ്ങളാവട്ടെ കുട്ടികൾ കേൾക്കാൻ ഇടവരുമ്പോൾ സ്വാഭാവികമായി അതവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുകയും ആ രൂപത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി ജീവിതത്തിൽ വിജയം വരിക്കാനുള്ള മാർഗങ്ങൾ ഇന്നതാണ് എന്ന് കൃത്യമായി നിർവചിക്കാൻ കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ കുട്ടികളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ രക്ഷിതാവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം കുട്ടികളുടെ ആത്മാഭിമാനം മുറിപ്പെടുത്തുന്ന കാഴ്ചകളോ രംഗങ്ങളോ സംസാരങ്ങളോ ഇടപെടലുകളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന് വലിയ സംഘർഷങ്ങളുണ്ടാക്കും. ക്ലാസ്സിൽ സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള 9 വയസ്സുള്ള സാബിത് എന്ന ഒരു കുട്ടി പെൻസിലും കോമ്പസും കൊണ്ട് സഹപാഠികളെ കുത്തുക എന്നുള്ളത് അവൻ്റെ പതിവാണ്. ദേഷ്യം വന്നാൽ അവരുടെ പുസ്തകങ്ങൾ വലിച്ചെറിയുക, കടിക്കുക, ചവിട്ടുക, ഇതെല്ലാം ഈ സാബിത് എന്ന കുട്ടി പതിവാക്കി. കുട്ടികളുടെ പരാതി സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഒരിക്കൽ ക്ലാസ് ടീച്ചർ ഉള്ളം കയ്യിൽ സ്കെയിൽ കൊണ്ട് 2 അടി കൊടുത്തു. 3-ാമത്തെ അടിയിലേക്ക് പ്രവേശിച്ചപ്പോൾ സാബിത് എന്ന ഈ കുട്ടി ടീച്ചറുടെ കൈ പിടിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ച അവൻ പറഞ്ഞു, ടീച്ചർ അടിച്ചാൽ എനിക്ക് ഒരു ചുക്കുമില്ല, എന്റെ ഉപ്പ എന്നെ ദിവസവും അടിക്കും, ഞാൻ നന്നാവില്ല. സ്വാഭാവികമായും ടീച്ചർക്ക് വലിയ വിഷമമുണ്ടായി. അടുത്ത ദിവസം നീ തൻ്റെ ഉപ്പയെ കൂട്ടി വരണം എന്ന് ടീച്ചർ അവനോട് പറഞ്ഞു, അല്ല എങ്കിൽ നിന്നെ ക്ലാസ്സിൽ കയറ്റുന്നതല്ല. അടുത്ത ദിവസം സാബിത്ത് ഉപ്പയെ കൂട്ടി വന്നു. 24 മണിക്കൂറും ടെൻഷൻ ഉണ്ടാക്കുന്ന ജോലിയാണ് ബാപ്പയുടേത്. ഈ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സാബിത്ത് കാണിച്ചു കൂട്ടുന്ന കുസൃതികൾ അത് ആസ്വദിക്കാനോ ഉൾക്കൊള്ളാനോ ഉപ്പക്ക് കഴിയാറില്ല. പകൽ മുഴുവൻ മേലധികാരിയുടെ ശാസനയും കുറ്റപ്പെടുത്തലും കിട്ടുന്ന സാബിത്തിൻ്റെ ഉപ്പക്ക് അതെല്ലാം ആരോടെങ്കിലും തീർക്കണം. അപ്പോൾ സൗകര്യത്തിന് ഈ ഉപ്പ കാണുന്നത് സാബിത്തിനെയാണ്. അതുകൊണ്ട് ഉപ്പയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി സാബിത്തിനോടാണ് ഉപ്പ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത്. ഈ അടിയാണ് കുട്ടിയുടെ മനസ്സിൽ വലിയ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും ഓരോ കുട്ടിക്കും അവൻ്റേതായിട്ടുള്ള ആത്മബോധവും ആത്മാഭിമാനവും ഉണ്ട് എന്ന് പല രക്ഷിതാക്കളും മനസ്സിലാക്കാറില്ല. നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, വീട്ടിൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ, ഇതാണ് ഓരോ കുട്ടിയും അവരുടെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കുന്നത് അല്ലെങ്കിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പല രക്ഷിതാക്കളും കുട്ടികൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൽ നിന്ന് കുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ അവരുടെ ദേഷ്യത്തിൽ അവർക്ക് ഈർഷ്യം വരുന്ന ഘട്ടത്തിൽ പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം വാക്കുകൾ കുട്ടികൾ ഒപ്പിയെടുക്കുകയും പ്രത്യേക ചില സന്ദർഭങ്ങളിൽ ആ വാക്കുകൾ അവൻ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, തങ്ങളുടെ കുട്ടികളെ പാരന്റ് ചെയ്യുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുട്ടി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ ആവണമെങ്കിൽ കുട്ടിയോട് മാന്യമായി പെരുമാറാനുള്ള ഒരു അന്തസ്സ് ഓരോ രക്ഷിതാവിനും വേണം. കൂടെ തന്നെ മര്യാദ കെട്ട് പെരുമാറുമ്പോൾ അത് കുട്ടിയുടെ വ്യക്തിത്വം മോശമാവുന്നതിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിയാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷണം അതൊരിക്കലും ശിക്ഷയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കുറവുകൾ ഒരു കുറ്റമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള ശേഷികളുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിക്കും നൽകിയിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി പിന്നിലാണെങ്കിൽ മറ്റ് ചില വിഷയങ്ങളിൽ കുട്ടി മുന്നിലായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ നമ്മോട് പ്രതികരിക്കുമ്പോൾ നമ്മെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനുമുള്ള സഹിഷ്ണുതയാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രമാണ് കാര്യമായി ശരീരം നോവിക്കാതെ വേദനിപ്പിക്കാതെ തല്ലുക എന്ന പ്രക്രിയയിലേക്ക് പോകാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ കുട്ടികളെ തല്ലരുത്, കുട്ടികളെ അടിക്കരുത് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അടിക്കാതെ എങ്ങനെയാണ് കുട്ടികളെ ശിക്ഷണം നൽകുക എന്ന ആധിയാണ് ഓരോ രക്ഷിതാവിനും ഉള്ളത്. മനസ്സ് സ്പർശിക്കുന്ന രീതിയിൽ കുട്ടികളോട് പെരുമാറാൻ ഓരോ രക്ഷിതാവിനും സാധിക്കുകയാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ വിവേചിച്ചറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. പലപ്പോഴും രക്ഷിതാക്കൾ വാശി കാണിക്കുന്ന ഒരു സംഗതി രക്ഷിതാക്കളുടെ അതേ മനോഭാവം കുട്ടികൾക്കുണ്ടാവണം എന്നുള്ളതാണ്. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 40ഓ 50ഓ അല്ലെങ്കിൽ 35ഓ വയസ്സായിട്ടുണ്ടാവും. എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ പ്രായം 10 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ ആണ്. കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കളിക്കുക അല്ലെങ്കിൽ കളിയിൽ കൂടി പഠനം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ കളിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇപ്പം ഈ കുട്ടികൾ രക്ഷിതാക്കളുമായി ക്വാറൽ ചെയ്യുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന അല്ലെങ്കിൽ അവരുമായി വഴക്കടിക്കുന്ന പ്രധാനപ്പെട്ട മേഖല കളിക്കാനുള്ള ഫ്രീഡം, കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപ്പ നൽകുന്നില്ല അല്ലെങ്കിൽ ഉമ്മ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കളി എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പഠന ഉപാധിയാണ്. കാരണം ഒരു ടീം സ്പിരിറ്റ്, ഒരു ഗ്രൂപ്പിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, എങ്ങനെ ഒരു തീരുമാനം എടുക്കണം, ഒരാളോട് ഏറ്റവും നന്നായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതെല്ലാം ഒരു കുട്ടി പഠിക്കുന്നത്, സെൽഫ് റെസ്പെക്ട് കുട്ടി പഠിക്കുന്നത്, നെഗോഷിയേഷൻ എന്നുള്ളത് കുട്ടി പഠിക്കുന്നത്, മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് കുട്ടി പഠിക്കുന്നത് കളിയിൽ കൂടിയാണ്. അല്ലാതെ എല്ലാ സന്ദർഭത്തിലും വീട്ടിൽ തന്നെ പരിമിതിപ്പെട്ട് അല്ലെങ്കിൽ അടങ്ങി നിന്ന് ഒരു കളിയിലും എൻഗേജ് ചെയ്യാതെയാണ് കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അപ്പം കുട്ടിക്ക് ആത്മബോധവും ആത്മാഭിമാനവും തീരുമാനമെടുക്കാനുള്ള കഴിവും മറ്റുള്ളവരുമായിട്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനുള്ള പ്രാപ്തിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ആ കുട്ടി കളിയിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ടത് അവർക്ക് വീട്ടിൽ അർഹമായിട്ടുള്ള ആദരവും അംഗീകാരവും നൽകാൻ നമ്മൾ മടിക്കാൻ പാടില്ല. കുട്ടികളുടെ പ്രായമനുസരിച്ച് പിന്നെ അവർക്ക് വേണ്ട ഒരു റെക്കഗ്നിഷൻ, അംഗീകാരം നമ്മൾ കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധം കുട്ടികളിൽ ഉണ്ടാവാൻ അതേറെ സഹായിക്കുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. ആ കൗൺസിലിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മകളെ ഒരു വ്യക്തി പ്രണയത്തിലേക്ക് അകപ്പെട്ടു. ആ പ്രണയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 20 വയസ്സുള്ള പെൺകുട്ടി ഒരു പ്രണയത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ നിന്ന സന്ദർഭത്തിലാണ് എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് അടുപ്പമുണ്ട്, അപ്പോൾ ആ വ്യക്തിയെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് കുട്ടി പറയുന്നത്. സ്വാഭാവികമായും ഒരു നിലക്കും ആ വീട്ടുകാർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കുട്ടി പ്രേമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഈ പ്രേമത്തിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച വേളയിൽ എനിക്ക് ബോധ്യമായത് ഈ വീട്ടിലുള്ള ഏക പെൺകുട്ടിയാണ് ഇവൾ. 20 വയസ്സുവരെ ഈ കുട്ടിക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ഒരു കോച്ചിങ്ങും ഒരു ട്രെയിനിങ്ങും രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ടില്ല. 20 വയസ്സായിട്ടുണ്ടെങ്കിലും കുട്ടി വീട്ടിലുള്ള ഒരു കാര്യത്തിലും ഇടപെടുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ജോലികളിൽ ഉമ്മയെ സഹായിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ഒരേ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതെല്ലാം ഉമ്മ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ ചീത്തയാക്കിയിരിക്കുന്നത്, അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ രക്ഷിതാവാണ്. അതുകൊണ്ട് വീട്ടിൽ ഓരോ കുട്ടിക്കും കണക്കില്ലാത്ത സ്നേഹം കൊടുത്തതിന് ശേഷം ഒരു നാൾ നമ്മളത് പെട്ടെന്ന് തിരിച്ചെടുക്കുമ്പോൾ അത് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ വല്ലാതെ ബാധിക്കുന്നതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഉയരം കൂടുന്തോറും വീഴ്ചക്ക് ആഘാതമേറും. നമ്മൾ അമിതമായ സംരക്ഷണവും അമിതമായ സ്നേഹവും നൽകുന്നതിന് ബദൽ എല്ലാം ഒരു മിതമായ രൂപത്തിൽ നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടാൻ പക്വമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കുട്ടികൾക്ക് സാധിച്ചേക്കും. അതുകൊണ്ട് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യത കുട്ടികൾക്ക് വീട്ടിൽ അർഹമായിട്ടുള്ള അംഗീകാരം നൽകുക, കൂടെ തന്നെ ഓരോ പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ സിബ്ലിംഗ് റിവൽറി എന്ന ഒരു ട്രെൻഡ് സാധാരണമാണ്. മൂത്ത കുട്ടി ഉണ്ടായി, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഒരു കുട്ടി ജനിച്ചു. സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് രണ്ടാമത്തെ കുട്ടിയോട് പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അടുപ്പവും ആ രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടായേക്കും. അപ്പോൾ സ്വാഭാവികമായി മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ഒരനിഷ്ടം രൂപപ്പെടുകയാണ്. കാരണം അതുവരെ ആ വീട്ടിലുള്ള എല്ലാ അംഗീകാരവും എല്ലാവരുടെ പ്രശംസയും എല്ലാവരുടെ അറ്റൻഷനും ഈ മൂത്ത കുട്ടിയിലായിരുന്നു. ആ മൂത്ത കുട്ടിയിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ മാറുമ്പോൾ അത് ഒന്നാമത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഉണ്ടാവാൻ കാരണമാവുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടാവുമ്പോൾ മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു ട്രെൻഡ് സർവ്വസാധാരണമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളും ഉള്ള രക്ഷിതാക്കൾ കുട്ടികൾക്കിടയിൽ നീതി പുലർത്താൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു വസ്തു വാങ്ങിക്കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി അഭിനന്ദിക്കുമ്പോൾ അത് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ഇകഴ്ത്തുന്ന രൂപത്തിലാവാതിരിക്കാനും അവർക്കും അവരുടേതായിട്ടുള്ള അംഗീകാരം കൊടുക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: റേഡിയോ വൈബ്സിൽ ഇപ്പോൾ സമാപിച്ചത് സ്നേഹക്കൂട്, രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സറിയുക എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സഹദ് സാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രവേശിക്കുന്നത്. അവസാനം അൽ ഉസൂൽ, ഇനി അൽ ഉസൂലിലേക്കാണ്.
2: അൽ ഉസൂൽ പ്രോഗ്രാമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ദീനിൻ്റെ, മതത്തിൻ്റെ അടിസ്ഥാന വശങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന, നമ്മളേറെ അറിയേണ്ടുന്ന ആ ഒരു വശങ്ങളിലൂടെയാണ്, ആ ഒരു ഭാഗങ്ങളിലൂടെയാണ് റേഡിയോ അൽ ഉസൂൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇന്ന് അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നത് അൽ മഖ്തൂ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അൽ ഉസൂൽ കേട്ട് നമുക്ക് വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ والصلاة والسلام على النبي الأمي المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിൻ്റെ ചർച്ചയിൽ ഹദീസുകൾ ആരിലേക്ക് ചേർത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസുകളെ വേർതിരിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അൽ മഖ്തൂഉ എന്നുള്ളത്. ഖത്അ എന്നാൽ മുറിച്ചു എന്നാണർത്ഥം. അൽ മഖ്തൂഉ എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടത്, ഛേദിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ വിവക്ഷ. വസ്വല ചേർത്തു, അൽ മൗസൂൽ ചേർക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ വിപരീതമായിട്ടാണ് അറബിയിൽ സാധാരണ ഇത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ മഖ്തൂഉ എന്നാൽ മാ ഉളീഫ ഇല താബിഈ ഔ മൻദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഇലിൻ. ഒരു താബിഈലേക്ക് അതല്ലെങ്കിൽ അയാളേക്കാൾ താഴെയുള്ള ആരെങ്കിലും അതല്ലെങ്കിൽ അയാളേക്കാൾ താഴെയുള്ള ആരിലേക്കെങ്കിലും അവരുടെ കൗലോ അവരുടെ പ്രവർത്തനമോ ചേർത്തി പറയുന്ന ഹദീസുകൾക്കാണ് അൽ മഖ്തൂഉ എന്ന് പറയുക. സ്വാഭാവികമായിക്കൊണ്ടും ആരാണ് താബിഈ എന്ന സംശയം ഇവിടെ ഉണ്ടാകും. താബിഈ എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നവൻ, പിന്തുടരുന്നവൻ എന്നാണ് ഭാഷാപരമായ അതിൻ്റെ വിവക്ഷ. അതേസമയം ഇസ്ലാമിക ശരീഅത്തിൽ ഒരാൾ താബിഈയാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പെട്ട ആരെങ്കിലും അയാൾ വിശ്വാസത്തോടുകൂടി കാണുകയും അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് താബിഈകൾ എന്ന് പറയുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു താബിഈ, അതല്ലെങ്കിൽ തബഅ താബിഈ, അതല്ലെങ്കിൽ അവർക്ക് താഴെയുള്ള ഏതെങ്കിലും ആളുകളിലേക്ക് അവർ ചെയ്തതായോ അവർ പറഞ്ഞതായോ ഉള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ ചേർക്കപ്പെട്ടുകൊണ്ട് വരുന്ന റിവായത്തുകളുണ്ടാകും. അത്തരം റിവായത്തുകൾക്കാണ് അൽ മഖ്തൂഉ എന്നത് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുക. പണ്ഡിതന്മാർ അതിന് ഒന്നുകൂടി വിശദീകരിച്ചത് ഇപ്രകാരമാണ്. ഐ ഹുവ മാ നുസിബ ഔ ഉസ്നിദ ഇല താബിഈ ഔ താബിഇ താബിഈ ഫമൻ ദൂന മിൻ ഖൗലിൻ ഔ ഫിഇലിൻ. അത് ചേർക്കപ്പെട്ടതാണ് താബിഈയിലേക്കോ അതല്ലെങ്കിൽ തബഅ താബിഈയിലേക്കോ അതല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ആരിലേക്കെങ്കിലുമോ, അവരുടെ വാക്കുകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ആ രീതിയിൽ ചേർക്കപ്പെട്ടതിനാണ് മഖ്തൂഉ എന്ന് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഖ്തൂഉ എന്നുള്ളത് മുൻഖത്തിഇന്റെ ഇനത്തിൽപ്പെട്ടതല്ല, അതല്ലെങ്കിൽ മുൻഖത്തിഉം മഖ്തൂഉം തമ്മിൽ വ്യത്യാസമുണ്ട്. മുൻഖത്തിഇ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു, സനദുകളിൽ എവിടെയെങ്കിലും മുറിവുകൾ അഥവാ ഇൻഖിതാഉകൾ സംഭവിച്ച ഹദീസുകൾക്കാണ് മുൻഖത്തിഅയ ഹദീസുകളെന്ന് പറയുക. മുർസല് പോലെ, മുഗ്ദല് പോലെയുള്ള ഹദീസുകൾ. അതേസമയം അൽ മഖ്തൂഉ എന്ന് പറഞ്ഞാൽ സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ താബിഈങ്ങളിലേക്കോ എത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ എത്താതെ താബിഈകളിൽ എത്തി നിൽക്കുന്ന റിവായത്തുകൾ, അത്തരം റിവായത്തുകൾക്കാണ് അൽ മഖ്തൂഉ എന്ന് പറയുന്നത്. മഖ്തൂഉ എന്നുള്ളത് അതിൻ്റെ മത്തിനിൻ്റെ വിശേഷണമാണ്. അല്ലെ അന്നൽ മഖ്തൂഉ മിൻ സിഫാത്തിൽ മത്തിനി. ആ മത്തിനെ നോക്കിയിട്ടാണ് ഹദീസിൻ്റെ സ്വീകാര്യതയും അല്ലെങ്കിൽ ഹദീസിൻ്റെ മഖ്തൂഉം മറ്റും തീരുമാനിക്കുന്നത്. അഥവാ സനദിൻ്റെ മത്തിനിൻ്റെ, മഖ്തൂഉ എന്ന് പറഞ്ഞാൽ മത്തിനിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതേസമയം വൽ മുൻഖത്തിഉ മിൻ സിഫാത്തിൽ ഇസ്നാദ്, ആ സനദിൽ ആരെങ്കിലും മുറിയുകയോ ആരെങ്കിലും വിട്ടുപോവുകയോ അതിലൊന്നോ അതല്ലെങ്കിൽ ഒന്നിലധികമോ ആളുകൾ വിട്ടുപോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഹദീസുകളാണ് മുൻഖത്തിഉായ ഹദീസുകൾ. അപ്പോൾ സനദിലാണ് ഇൻഖിതാഇന്റെ ചർച്ച കടന്നു വരുന്നത് എന്നർത്ഥം. മഖ്തൂഉ എന്നുള്ളത് ഹദീസിന്റെ മത്തുനുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ മഖ്തൂഉായ ഹദീസ് താബിഈയിലേക്കോ അല്ലെങ്കിൽ താബിഈക്ക് താഴെയുള്ളവരിലേക്കോ ചേർത്തപ്പെടുന്നു. ചിലപ്പോൾ ആ താബിഈ വരേക്കുമുള്ള സനദ് മുത്തസിലായിരിക്കും, വഖദ് യകൂനു സനദു ഇത്തസിലൻ വഖദ് യകൂനു സനദു മുത്തസിലൻ ഇലാ ദാലിക താബിഈ. ചില സന്ദർഭത്തിൽ ആരിലേക്കാണോ, ഏത് താബിഈയിലേക്കാണോ ചേർത്തപ്പെടുന്നത്, ആ താബിഈ വരേക്കുമുള്ള സനദ് മുത്തസിലായിരിക്കും. على حين ان المنقطع يعني ان اسناد ذلك الحديث غير متصل. അതിന്റെ അർത്ഥം ഈ സനദിന്റെ വലിപ്പം ഇത്രയേയുള്ളൂ, അത് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ മുൻഖത്ത് അങ്ങനെയുള്ള ഹദീസുകളല്ല, നേരെമറിച്ച് ആ സനദ് അവസാനം ഒരാളിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട്. ആ ചേർത്തപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഹദീസിൽ നിന്ന് ഒരുപാട് ഇൻഖിതാഉകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഹദീസുകൾ മുൻഖത്ത് ആകും. അപ്പോൾ ചുരുക്കത്തിൽ മുൻഖത്ത് ആയ ഹദീസുകൾ അല്ല മഖ്തു ആയ ഹദീസുകൾ, രണ്ടും വ്യത്യാസമുണ്ട് എന്നർത്ഥം. കേൾക്കുമ്പോൾ രണ്ടും പദത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ രണ്ടും വ്യത്യസ്തമായ ഹദീസുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ മുൻഖത്തുകൾ പറയുമ്പോൾ സാധാരണയായി മുഹദ്ദിസുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ശൈലി താബിഈയുടെ ഖൗലും ഫിഅലും പറഞ്ഞ് മാത്രം നിർത്തുക എന്നുള്ളതാണ്. അതേസമയം മർഫുഇനെ സംബന്ധിച്ച് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പ്രവാചകന്റെ ഖൗലും ഫിഅലും തഖരീറും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മൗഖൂഫ് സഹാബിയിലേക്ക് ചേർത്തപ്പെട്ട് പറഞ്ഞപ്പോഴും മാ ഉളീഫ ഇല സഹാബി മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീറിൻ എന്നുകൂടി പറഞ്ഞിരുന്നു. അതേസമയം താബിഈകളിലേക്ക് ചേർത്തി പറയുന്ന അൽ മഖ്തുഇനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ മാ ഉളീഫ ഇല താബിഈ ഔ മൻ ദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഅലിൻ എന്നു പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യാറുള്ളത്. താബിഈകളുടെ തഖരീറിനെ സംബന്ധിച്ച് അവരുടെ അംഗീകാരങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ അതിൽ ചേർത്തു പറയാറില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം അംഗീകരിക്കുക എന്നുള്ളത് അതിന് പ്രത്യേകതയുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും അതിനും ചില പ്രത്യേകതകളുണ്ട്. അതേസമയം താബിഈകളായ ആളുകളിൽപ്പെട്ട ആളുകൾ ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതിന് സഹാബത്ത് അംഗീകരിച്ചതുപോലെയുള്ള ഒരു പ്രത്യേകത നമുക്ക് കൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കാം അല്ലാഹു അലം ബിസ്വാബ് പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ആ ഒരു സൂക്ഷ്മത കൈക്കൊണ്ടിട്ടുള്ളത്. കൗലിയായ അഥവാ ഒരു താബിഈ തൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞ, തൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുള്ള കൗലിയായിട്ടുള്ള മഖ്തുഇന് പണ്ഡിതന്മാർ ഉദാഹരണം പറയാറുള്ളത് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുബത്തദിഇന്റെ ബിദ്അത്ത് ചെയ്യുന്നവൻ്റെ ബാക്കിൽ നമസ്കരിക്കാവോ എന്ന മസ്അല വന്നപ്പോൾ അദ്ദേഹം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു സല്ലി വഅലൈഹി ബിദ്അത്ത, നീ നമസ്കരിച്ചു കൊള്ളുക, ആ ബിദ്അത്ത് ബിദ്അത്തിൻ്റെ ആൾക്ക് മേലാകുന്നു എന്ന് പറഞ്ഞാൽ ആ ബിദ്അത്തിൻ്റെ കക്ഷിയുടെ ബിദ്അത്ത് നിന്നെ ബാധിക്കുന്നില്ല, നീ നമസ്കരിച്ചു കൊള്ളുക എന്ന് ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് മഖ്തുആയ അഥവാ താബിഈയുടെ ഒരു വാക്ക് ഉദ്ധരിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണമാണ്. മഖ്തുആയ ഫിഅലിയായ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുന്തഷിർ. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം വക്കാന മസ്റൂഖ്, അദ്ദേഹം പറയുകയാണ് കാന മസ്റൂഖ് ഖൗ ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുന്തഷിർ, അദ്ദേഹം താബിഈയായിരുന്ന മസ്റൂഖിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു യുർഖിസ്സിത്ര ബൈനഹു വബൈന അഹ്ലിഹി, തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ അദ്ദേഹം വിരി താഴ്ത്തിയിടുമായിരുന്നു, എന്നിട്ട് നമസ്കാരത്തിലേക്ക് അദ്ദേഹം തിരിയുമായിരുന്നു. ആ നമസ്കാരത്തിലേക്ക് തിന്നു കഴിഞ്ഞാൽ അവരുടെ ആ കുടുംബത്തെയും ദുനിയാവിനെയും ഒക്കെ അദ്ദേഹം വിസ്മരിച്ച് ആ നമസ്കാരത്തിലേക്ക് അത്രമാത്രം ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടാകുമായിരുന്നു എന്ന് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷർ മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് അദ്ദേഹം താബിഈയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹല്യത്തുൽ ഔലിയയിൽ കാണാൻ കഴിയും. ഇത് നമുക്ക് മഖ്തൂഉ ഫീലിക്ക് ഒരു ഉദാഹരണമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ച, മർഫൂ ആണെങ്കിൽ അത് ഹുജ്ജത്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ മൗഖൂഫാണെങ്കിലും അതിൻ്റെ ഹുജ്ജിയത്തിൻ്റെ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഖ്തൂഉ ആണെങ്കിൽ ആ മഖ്തൂഉവിനെ സംബന്ധിച്ചിടത്തോളം അത് ഇഹ്തിജാജിന് പറ്റുമോ, അതുകൊണ്ട് തെളിവെടുക്കാൻ പറ്റുമോ ഇല്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മഖ്തൂഉ ലാ യുഹ്തജു ബിഹി ഫീ ശൈഇം മിനൽ അഹ്കാമി ശർഇയ്യ أي ولو صحت نسبته لقائله لأنه كلام أو فعل أحد المسلمين مقطع لا يحتج به مقطع قندر كلم تلفد كبرغ إلا في شيء من الأحكام الشرعية شرعية آية أر حكم اند بشيط لهم شرعية آية أر ودقل لهم مقطع قندر تلفد كوا إن الله لا يجوز بعد الله تدانا അത് വലോസഹത്ത് നിസ്ബത്തുഹു ലിഖായിലി, ആ താബിഈയായ പണ്ഡിതൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നിരുന്നാലും ശരി, അതുകൊണ്ട് ഹുജ്ജത്താക്കാൻ പറ്റില്ല. ലി അന്നഹു, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കലാമൂൻ ഔ ഫിഅൽ അഹദുൽ മുസ്ലിമീൻ, ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു വാക്ക് മാത്രമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് പ്രത്യേകതകളുണ്ട്. അതേസമയം ആ സഹാബത്തിൽ പെടാത്ത ഒരു വ്യക്തി, ഉത്തമ നൂറ്റാണ്ടിന് പ്രത്യേകത പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, കാൻ അഹദു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഖൗലിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം. എന്നാൽ لكن ان كانت هناك قرينه تدل على رفعه ആ താബിഈയുടെ സംസാരത്തിന്റെ സൂചന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും എത്തുന്നുണ്ട് എന്ന രീതിയിലുള്ളതാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന് മർഫുഉൽ മുർസലിന്റെ ഹുക്മാണ്. അതായത് ചില റാവിമാർ ഇപ്രകാരം പറയുക, ഇൻദദിക്രി താബിഈ, താബിഈയെ പറഞ്ഞതിന് ശേഷം യർഫഉഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫയുഅ്തബറു ഇൻദ ഇദിൻ ലഹു ഹുക്മുൽ മർഫുഉൽ മുർസൽ, ഫയുഅ്തബറു ഇൻദ ഇദിൻ ലഹു ഹുക്മുൽ മർഫുഉൽ മുർസൽ, മുർസലായ മർഫുഉഇൻ്റെ ഹുക്മാണ് പണ്ഡിതന്മാർ അതിനെ നൽകിയിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ മർഫുഉ ഹുജ്ജത്തായതുപോലെ, മൗഖൂഫുകളിൽ ചിലത് ഹുജ്ജത്തായതുപോലെ, മഖ്തൂഉ ഒരിക്കലും ഹുജ്ജത്തായി സ്വീകരിക്കാൻ പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ല എന്നർത്ഥം. ഇനി ഈ വിഷയത്തിലുള്ള മറ്റൊരു കാര്യം, മുൻഗാമികളായ പണ്ഡിതന്മാർ ഇമാം ഷാഫിഈയെപ്പോലെയുള്ള, ഇമാം തബറാനിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ, അവർ അവരുടെ സംസാരങ്ങളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ രചനകളിൽ മഖ്തൂഉ എന്നുള്ളത് മുൻഖതിഉ എന്നുള്ളതിൻ്റെ പര്യായമായി കൊണ്ട് തന്നെ പ്രയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അഥവാ സനദ് മുത്തസിലായി വരാത്ത രീതിയിലുള്ള ചില ഹദീസുകൾക്ക് അവർ മഖ്തൂഉ എന്ന് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. പക്ഷെ ഇന്ന് ആ ഒരു പ്രയോഗം നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ വഹാദ വഹു ഇസ്തിലാഹുൻ ഗൈറു മഷ്ഹൂർ, മഷ്ഹൂറല്ലാത്ത ഒരു ഇസ്തിലാഹാണത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ രീതികളിലൊന്നും സ്വീകരിച്ച് വരാത്ത കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ആ പ്രയോഗങ്ങൾ, അവരുടെ കാലഘട്ടത്തിൽ അത് പൂർണ്ണമായും ശരിയായിരുന്നെങ്കിലും ഇന്ന് അതിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ വികാസവും അതിൻ്റെ ഇസ്ലാഹിയായ പദങ്ങളുടെ അർത്ഥ വ്യാപ്തിയുമെല്ലാം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ പണ്ട് നടത്തിയ ആ ഒരു ഇസ്ലാഹിയായ പ്രയോഗത്തിന് ഇന്ന് പ്രസക്തിയില്ല. നേരെ മറിച്ച് മഷൂറായ അഭിപ്രായം മഖ്തൂഉ എന്നുള്ളത് മുൻഖത്തിഉ എന്നുള്ളതും രണ്ടും രണ്ട് ഇസ്ലാഹിയായ പ്രയോഗങ്ങളാണ് എന്നർത്ഥം. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പ്രയോഗം അഥവാ മഖ്തൂഉ എന്നുള്ള പ്രയോഗം മുൻഖത്തിന് നടത്തുമ്പോൾ ഈ ഇസ്തിലാഹിയായ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുടെ കൺസെപ്റ്റുകളൊന്നും അന്ന് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വഖദ യതഅസറു ലിശാഫിഇ ബിഅന്നഹു ഖാല ദാലിക ഖബ്ല ഇസ്തിഖ്റാർ ഇസ്തിലാഹ്. ഉസ്തലഹുൽ ഹദീസിന്റെ നിയമങ്ങളും ഇസ്തിലാഹുന്റെ പ്രയോഗങ്ങളുമൊക്കെ നിലവിൽ വരുന്നതിന്റെ മുമ്പാണ് ഇമാം ഷാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ടുള്ളത്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചത് ഫഇതലാഖുഹു ദാലിക യുഅതബർ തജ്വീസൻ അലൽ ഇസ്തിലാഹ്, മുസ്തലഹിന്റെ ഭാഷയിൽ അത് രണ്ടും ജായിസാണ് എന്ന് കാണിക്കാനാണ്. പക്ഷേ സൂക്ഷ്മമായ അഭിപ്രായം രണ്ടും രണ്ടു തന്നെയാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. മഖ്തൂഉകളും അതുപോലെ തന്നെ മൗഖൂഫുകളുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് മുസന്നഫ് ഇബ്നു നബി ഷൈബ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ അൽ മുസന്നഫ്, ഇമാം അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുസന്നഫ്, അതേപോലെ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഇബ്നു നബി ഹാത്തിമിൻ്റെയും ഇബ്നു മുന്ദറിൻ്റെയും ഒക്കെ തഫാസീറുകൾ, ഇതിലൊക്കെ നമുക്ക് മഖ്തൂഉകളായ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവരൊക്കെ തന്നെയും ആ മഖ്തൂഉകൾ ധാരാളമായി കൊണ്ട് ഉദ്ധരിച്ച് തങ്ങൾ തഫ്സീർ ചെയ്യാൻ പോകുന്ന ഉദ്ധരിക്കാൻ പോകുന്ന ആയത്തുകളുടെ ഹദീസുകളുടെയും ഒക്കെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ നാനാ തുറകളിലേക്കുള്ള ഒരു വിജ്ഞാനം കരസ്ഥമാക്കുവാനും ഈ ഇത്തരം ഹദീസുകളൊക്കെ അവർ റിവായത്തൻ എഴുതി വച്ചിരുന്നു. ഹുജ്ജത്തിൻ ഒരിക്കലും ഒരുപക്ഷെ അവർ തെളിവെടുത്തിട്ടുണ്ടാവുകയില്ല. ഏതായിരുന്നാലും മഖ്തൂഉ എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ എന്താണ് അതിൻ്റെ വിവക്ഷ എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. അപ്പോൾ അടിസ്ഥാന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച, അടിത്തറകളെക്കുറിച്ചുള്ള പഠനം, ഇതാണ് അൽ ഉസൂൽ പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കാറുള്ളത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു അൽ ഉസൂൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത്. പ്രിയമുള്ളവർ, റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ദിനം റേഡിയോ മോർണിംഗ് ലൈവ് ഷോയും വൈബ്സും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം. എന്ന് ഇതുവരെയും റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ നസറുല്ലാ സലഹിയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: يا من يرى ما في الضمير ويسمع انت المعد لكل
4: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ലാബ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, നീ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. സൂറത്ത് ഇബ്രാഹിമിലെ 12-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, സൂറത്ത് ഇബ്രാഹിം ആണ് നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 11-ാമത് ആയത്ത് നാം പഠിച്ചു. എല്ലാ ശ്രോതാക്കളും നാം ഇതുവരെ മനഃപ്പാഠമാക്കിയ 11 ആയത്തുകളും പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അള്ളാ അടുത്തൊരായത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ഞാനത് ഓതാം.

0: جزاكم الله خير. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 12-ാം വചനം. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ക്യാറ്റ് അപേക്ഷ ഓഗസ്റ്റ് 3 മുതൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ നവംബർ 29 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ക്യാറ്റ് നവംബർ 29 3 സെഷനിലായി നടത്തും. MBA പ്രവേശനത്തിനും IIMകളിൽ ഉൾപ്പെടെ PhD പ്രവേശനത്തിനും ക്യാറ്റ് സ്കോർ പരിഗണിക്കും. കോഴിക്കോട് ഉൾപ്പെടെ 22 IIMകളുണ്ട്. മാനേജ്മെന്റ്, ഫിനാൻസ്, ലിബറൽ സ്റ്റഡീസ് ആൻഡ് മാനേജ്മെന്റ്, ബിസിനസ് ലീഡർഷിപ്പ് എന്നിവയാണ് കോഴിക്കോട് ലഭ്യമായ സ്പെഷ്യലൈസേഷനുകൾ. കൂടാതെ എക്സിക്യൂട്ടീവ് PGP കളുമുണ്ട്. സ്പെഷ്യലൈസേഷനുകളുടെ പട്ടിക വെബ്സൈറ്റിലെ വിശദാംശങ്ങളായി നൽകിയിട്ടുണ്ട്. ക്യാറ്റ് അപേക്ഷ ഓഗസ്റ്റ് 3 മുതലാണ്. വിശദ വിവരങ്ങൾക്ക് IIMCAT.ac.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നീറ്റ് PG പരീക്ഷ പോർട്ടലിൽ അറിയിച്ച നഗരം അന്തിമം. നീറ്റ് PG പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ നഗരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളിൽ ദേശീയ പരീക്ഷാ ബോർഡിന്റെ വിശദീകരണം. അപേക്ഷ പോർട്ടലിൽ അറിയിച്ചിരുന്ന പരീക്ഷാ നഗരം അന്തിമമാണെന്നും ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ യാത്ര ക്രമീകരിക്കണം എന്നും NBE വ്യക്തമാക്കുന്നു. പല വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ ഒരു നഗരവും SMS സന്ദേശത്തിൽ മറ്റൊരു നഗരവും ലഭിച്ചതിന് പിന്നാലെയാണ് ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ചില വിദ്യാർത്ഥികൾക്ക് തെറ്റായ SMS ലഭിച്ചതെന്നും അധികൃതർ ഇതു സംബന്ധിച്ച് വിശദീകരിച്ചു. പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയവ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: പീസ് റേഡിയോ നുറുങ്ങുകൾ, തന്ത്രപരമായ ആശങ്കകൾ. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: നമ്മൾ മണ്ടന്മാരായി ചിത്രീകരിക്കപ്പെടുമെന്ന മുസ്ലിം സമുദായത്തിനുള്ളിലെ ആശങ്ക ഗൗരവമായി എടുക്കേണ്ട ഒന്നല്ല. എന്നാൽ രണ്ടാമത്തെ ആശങ്ക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുമെന്നും എതിരാളികൾക്ക് ആയുധം നൽകുമെന്നും മുസ്ലിം വിദ്വേഷം കൂട്ടുമെന്നുമുള്ള ആശങ്കയാണത്. മുസ്ലിം ഇതര മതേതര സമൂഹവും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തത്വാധിഷ്ഠിതമാണല്ലെങ്കിലും തന്ത്രപരമായ ഒന്നാണ് ഈ ആശങ്ക. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പഴയ യുക്തിയാണ്. ന്യൂനപക്ഷ മതപ്രകാശനങ്ങളെ അവ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല വിലയിരുത്തുന്നത്, മറിച്ച് ഭൂരിപക്ഷ സമൂഹം അതിനോടെങ്ങനെ പ്രതികരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ശത്രുതാ മനോഭാവമുള്ളവരല്ല. വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അങ്ങനെയുള്ളത്. ഒരു ചെറിയ വിഭാഗം ആളുകളെ പേടിച്ച് മുസ്ലിങ്ങൾ പൊതു ഇടങ്ങളിൽ സ്വയം പരിമിതികൾ നിശ്ചയിക്കുകയാണെങ്കിൽ ആ വിലക്കുകൾ നമ്മൾ എവിടെയാണ് അവസാനിപ്പിക്കുക? അപകടകരമായ നിശബ്ദത. സംഘപരിവാറിന്റെ പ്രതിഷേധത്തിനു പിന്നിൽ മതപരിവർത്തനം എന്നാരോപണം ഉയർത്തി അക്രമത്തിന് വഴിമരുന്നിടാനുള്ള ഭീഷണിയാണ്. ഇവിടെയാണ് മതേതര പൊതുസമൂഹത്തിന്റെ പരാജയം വെറുമൊരു വൈരുദ്ധ്യമല്ലാതായി മാറുന്നതും അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാകുന്നതും. യു എ ടീമിന് നേരെ കായികമായ ആക്രമണം നടത്താനുള്ള ആഹ്വാനം പരസ്യമായ ആക്രമണ പ്രചരണമായിരുന്നു. എന്നാൽ മതേതര സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ കടുത്ത നിശബ്ദതയാണ് ഉണ്ടായത്. സംഘപരിവാറിന്റെ ആക്രമം നേരിട്ടുള്ളതും ദൃശ്യവുമാണെങ്കിൽ ഈ നിശബ്ദത ഉണ്ടാക്കുന്ന അക്രമം വ്യവസ്ഥാപിതമാണ്. ദൈനംദിന ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ വ്യവസ്ഥാപിത അക്രമം. തങ്ങൾക്ക് താൽപ്പര്യമുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഭീഷണികളെ ഭീഷണിയായി പേരെടുത്ത് പറയാതിരിക്കുകയും അനുകമ്പ പിൻവലിക്കുകയും ചെയ്യുന്ന രീതിയാണത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആഹ്വാനത്തെ വേഗത്തിൽ സെൻസർ ചെയ്യാൻ മുന്നോട്ടാകുന്ന മതേതര സമൂഹം. അതിക്രമത്തിനുള്ള പരസ്യമായ ആഹ്വാനങ്ങൾക്കെതിരെ മിണ്ടാതിരുന്നത് ഈ വ്യവസ്ഥാപിത അക്രമത്തിന്റെ ഭാഗമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള സംഭാഷണങ്ങളെക്കാൾ വേഗത്തിൽ അക്രമഭീഷണികളെ എതിർക്കാൻ കഴിയാതെ പോകുന്ന ഒരു ലിബറലിസം തങ്ങൾ യഥാർത്ഥത്തിൽ ഏത് അവകാശത്തിന് വിലകൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് തീർച്ചയായും പ്രകടന സ്വാതന്ത്ര്യമല്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മാത്രം വിഷയമായിരുന്നില്ല, മറിച്ച് ആർക്കാണ് സംസാരിക്കാനും ദൃശ്യമാക്കാനും മൈക്ക് കയ്യിൽ വയ്ക്കാനുമുള്ള അധികാരം എന്ന് നിശബ്ദമായി തീരുമാനിക്കുന്നതിന്റെ ഒക്കെ പ്രശ്നമാണിത്.
4: ജസാക്കല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, തന്ത്രപരമായ ആശങ്കകൾ. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാമിൻ്റെ ആഴത്തിലുള്ള പഠനം സാധ്യമാക്കിക്കൊണ്ട് പീസ് റേഡിയോ സലഫി ദുറൂസ് നുബുവത്തിൻ്റെ തെളിവുകൾ ഭാഗം 162 അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബ, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളുടെ പ്രത്യേകതകൾ ഒന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് രണ്ടാമത്തെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, എന്താണ് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിൽ നിന്ന് മാത്രമാണ് ശുദ്ധമായ വിശ്വാസം. അതിൽ നിന്നാണ് സലഫികൾ അഹ്ലു സുന്നൽ ജമാ അവരുടെ അഖീദ എടുക്കുക, അതുപോലെ കർമ്മവും എടുക്കുക. ഇനി രണ്ടാമത്ത് അതിൻ്റെ പ്രത്യേകത, ലാ യതഅറൽ നസ്ഉൻ സഹി മാ അഖിൽ സ്വരീ. ഒരിക്കലും സഹീഹായ നസ് സഹിയായ നസ് ആണ് വിശുദ്ധ ഖുർആനൊക്കെ സഹിയായ നസ്സാണ്. പിന്നെ സഹിയായ ഹദീസുകളും അത് യഥാർത്ഥത്തിലുള്ള ബുദ്ധി, നല്ല ബുദ്ധിക്ക് എതിരാവുകയില്ല, വ്യക്തമായ ശുദ്ധമായ ബുദ്ധിക്ക് എതിരാവുകയില്ല. അതൊരടിത്തറയായി മനസ്സിലാക്കേണ്ടതാണ്. പ്രമാണം ബുദ്ധിക്കെതിരാകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്, വ്യതിചലിച്ചവരാണവർ. അതുപോലെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് തന്നെ ചിലത് ഖുർആനെതിരുണ്ടാകും. ഖുർആൻ എങ്ങനെ ഖുർആൻ എതിരാവില്ല? ഇതുപോലെ വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമാണ് ഹദീസ്, അപ്പോൾ പിന്നെ ഹദീസ് ഖുർആൻ എതിരോ? അതില്ല, ഒരിക്കലുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമാണല്ലോ അത്. എതിരാവാനല്ല വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമായ ഹദീസ് അള്ളാഹ് ഇറക്കിയിട്ടുള്ളത്. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ ചിലത് വ്യക്തത വേണ്ടി വരും. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് മുഴുവൻ മനസ്സിലാവാത്തതുണ്ടാകും. അപ്പം എന്ത് ചെയ്യണം? അത് വിശദീകരിച്ച് തരണം. അതാരാ വിശദീകരിക്കുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. നമുക്ക് മനസ്സിലാത്ത ചില കാര്യങ്ങളുണ്ടാവില്ലേ? ഉദാഹരണം, വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ. താങ്കൾ താങ്കളുടെ റബ്ബിന് ഇബാദത്ത് എടുക്കുക താങ്കൾക്ക് യഖീൻ വരുന്നത് വരെ. അപ്പോൾ യഖീൻ എന്ന പദാർത്ഥം നോക്കുമ്പോൾ എന്താണ്? ഉറപ്പ് എന്നാണ്. ഉറപ്പ് വരുന്നത് വരെ ഇബാദത്ത് എടുക്കുക എന്നാണ് വരിക. അങ്ങനെ അർത്ഥം പറഞ്ഞ എന്താ? ഒന്ന്, പല സൂഫികളും വഴിതെറ്റി ജീവിക്കുന്ന, ദീനിൽ നിന്ന് ബഹുദൂരം അകന്ന ചില സൂഫികൾ പറയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നില്ല, നോമ്പ് നടക്കുന്നില്ല ഒക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. കാരണം എന്താ? ഞങ്ങൾക്ക് യഖീൻ വന്നിട്ടുണ്ട്. യഖീൻ വരുന്നവരെ ഈ ഭാഗത്ത് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊരു ദുരുപയോഗം ചെയ്യുന്നത്? യഖീൻ വന്നിട്ടില്ല. അപ്പോൾ റസൂൽ തിരുമേനിക്കും സഹാബികൾക്കൊന്നും അവരൊക്കെ മരിക്കുന്നത് വരെ ആരാധനകൾ എടുത്തതല്ലേ? അപ്പോൾ എന്താ അവിടുത്തെ യഖീൻ്റെ അർത്ഥം? അപ്പോൾ നമ്മൾ ഡിക്ഷണറി നോക്കി പദാർത്ഥം നോക്കിയാലൊന്നും ചില ആയത്തുകളുടെ ഹദീസുകളുടെ ആശയം മനസ്സിലാവില്ല. അപ്പോൾ അത് വിശദീകരിച്ച് തരണം. അപ്പോൾ ആരാ വിശദീകരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞ യഖീൻ ഉറപ്പ് എന്നൊന്നുമല്ല, മറിച്ച് അൽ മൗത്ത് മരണമാണ്. അപ്പോൾ മരിക്കുന്നത് വരെ റബ്ബിനെ ഭാഗത്തെടുക്കുക എന്നാണ് ആ പറഞ്ഞു. ഇതുപോലെ നബി തിരുമേനിയുടെ വിശദീകരണം ഇല്ലെങ്കിൽ മനസ്സിലാവാത്ത അനേകം വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ തന്നെ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം ചിലത് ഖുർആൻ തന്നെ പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ ചിലത് ഹദീസ് പറയുന്നുണ്ടാകും. ഇതുപോലെ നബി തിരുമേനി ഹദീസ് പറഞ്ഞ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല, അതിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വേറെ സ്ഥലത്തൊക്കെ പറഞ്ഞതുണ്ടാകും. അപ്പോൾ ഏതായാലും ശരി, വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നമല്ല അവിടെ ഉള്ളത്. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും വൈരുദ്ധ്യമാവാനല്ലല്ലോ ഇറക്കിയത്, മറിച്ച് പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമായിട്ട്, വിശുദ്ധ ഖുർആൻ്റെ വിവരണമായിട്ട് അറിയാത്തത് നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി തിരുമേനിക്കുള്ള ആ സുന്നത്തിന് അള്ളാഹു ഇറക്കി തന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇറക്കിയതാണെന്ന് തന്നെ ഖുർആൻ പറയുന്ന ഒരു കാര്യം കൂടി പറയാം. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജലബി. ശുദ്ധ ഖുർആൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നബി നാവ് ഇങ്ങനെ ഇട്ടടിക്കും, ചലിപ്പിക്കും, അത് ഇഫ്ലാക്കാൻ കഴിയില്ല എന്ന് പേടിച്ചിട്ടാണ്. വിശുദ്ധ ഖുർആൻ വരുമ്പോൾ അതങ്ങനെ ഹൃദിസ്ഥാക്കണമല്ലോ. അപ്പോൾ അത് കഴിയില്ലേ എന്നുള്ള പേടികൊണ്ട് ഇങ്ങനെ നബി തിരുമേനി തന്നെ പിന്നെ ചുണ്ടിങ്ങനെ ചലിപ്പിക്കും, അവരെ നാവ് ചലിപ്പിക്കും ഹൃദിസ്ഥമാക്കാൻ. അപ്പോൾ അള്ള പറയാം, അതൊന്നും വേണ്ട, ഇന്ന അലൈന ജംഅഹുവ ഖുർആന. ഇതൊക്കെ താങ്കളുടെ ഹൃദയത്തിൽ ക്രോഡീകരിച്ച് തരാനും താങ്കൾക്ക് ശരിക്കും ഹൃദയത്തിൽ തരാനും പിന്നെ അതിൻ്റെ വിശദീകരണത്തിൽ നൽകലൊക്കെ എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, നഷ്ടപ്പെട്ടു പോകില്ല. ഇതൊക്കെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അത് രണ്ടുകൂടെ പറയണം. സുമ്മ ഇന്ന അലൈന ജംഅഹുവ ഖുർആന, അത് ക്രോഡീകരിച്ച് തരിക, അത് ഓതിത്തരുക ഒക്കെ ഞാൻ തന്നെ ചെയ്യും. സുമ്മ ഇന്ന അലൈന ബയാൻ, പിന്നെ അതിൻ്റെ ബയാനും ഞാൻ തന്നെ ചെയ്തുതരുന്നു. അപ്പോൾ ഖുർആനും ഞാൻ തന്നെയാണ് ഇറക്കണത്, അതിൻ്റെ വിശദീകരണമായ സുന്നത്തും ഞാൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവ പരസ്പരം വൈരുദ്ധ്യമാകുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ധാരാളം ഷിർറുകൾ ഈ ഉമ്മത്തിൽ വന്നത്. ചിലരെന്ത് ചെയ്തു, അതിൽ വൈരുദ്ധ്യമുണ്ട്, പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ അത് വ്യാഖ്യാനിക്കണം, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞൊരു കൂട്ടർ വന്നു. പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ചിലത് വന്നത് അത് ചിലത് ബുദ്ധിക്കെതിരാണ്, ഒന്നുകിൽ അത് വ്യാഖ്യാനിച്ചൊപ്പിക്കണം, കണ്ട എങ്ങനെയാണോ അതിലുള്ളത് അത് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ വ്യാഖ്യാനിക്കണം, എന്നിട്ട് എന്താണോ അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത്, റസൂൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതെന്ത് ചെയ്യണം ഇവർ, അതുകൊണ്ട് ഒഴിവാക്കുക, ഫലത്തിലോ നിഷേധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിശുദ്ധ ഖുർആനിലൊരു വചനം, അതുപോലെ നബി തിരുമേനി പറഞ്ഞൊരു ഹദീസ്, ഞാനത് തള്ളിയിരിക്കുന്നു, നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയൽ മാത്രമല്ല ഹദീസ് നിഷേധം, ഖുർആൻ നിഷേധം. മറിച്ച് ആയത്തും ഹദീസും എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം ഒഴിവാക്കിയിട്ട് വേറെ ചില കാര്യങ്ങൾ അതിലേക്ക് കടത്തി കൂട്ടിയാലും ആ ഹദീസും ആയത്തും അസാധുവാക്കിയല്ലോ, അത് തന്നെയാണ് നിഷേധം, അത് നിഷേധം തന്നെയാണ്. അപ്പം ഈ രൂപത്തിലുള്ള നിഷേധങ്ങൾ വന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിലും വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഈ ഉമ്മത്തിൽ ഒരുപാട് ഫിത്നകൾ വന്നിട്ടുണ്ട്, അനേകം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ഫൈനല്ലതി ഖലഖൽ അഖിൽ, ഒരു പണ്ഡിതൻ്റെ വാചകം ഞാൻ പറയാം, ബുദ്ധിയെ സൃഷ്ടിച്ചവൻ തന്നെയാണ്, ഉവല്ലതി അൻസലന്നസ്, ഈ പ്രമാണത്തെ ഇറക്കിയത് അവൻ തന്നെയാണ്. അതുകൊണ്ട് ആ പ്രമാണത്തിറക്കിയ നാഥൻ, ആ നാഥൻ തന്നെയുള്ള മനുഷ്യരുടെ ബുദ്ധിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ബുദ്ധിക്കെതിരായതല്ലോ അവൻ ചെയ്ത് ഇറക്കുക, മറിച്ച് എല്ലാം അനുകൂലമായത് മാത്രം അവർക്കുള്ള വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നം ഇവിടെ ഇല്ല. അപ്പോൾ റബ്ബിൻ്റെ സന്ദേശം തന്നെ ഏറ്റവും നല്ല സന്ദേശമാണല്ലോ, അഹ്സനു ഹദീസനു അസ്ദഖു ഖീല, ഏറ്റവും നല്ല സംസാരമാണ്, പറയപ്പെട്ടതിൽ ഏറ്റവും സത്യസന്ധമായതാണ്, ഇറക്കിയവനാണ്, അലീമാണ്, ഖബീറാണ്, എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്, ഹക്കീമാണ്, എല്ലാം ഹിക്മത്തുള്ളവനാണവൻ, ഓരോ നേരത്തും എന്ത് പറയണം എന്നൊക്കെ ആ സമയത്തിനനുസരിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്നിട്ടുള്ളത്. അത് മുഴുവനും ഹിക്മത്തുകളാണ്, ഖുർആനും സുന്നത്തും മുഴുവൻ ഹിക്മത്തുകളാണ്. എന്തുകൊണ്ട്? ഹക്കീമായ റബ്ബാണ് അത് അവതരിപ്പിച്ച് തന്നത്. അപ്പോൾ ആ റബ്ബ് ഇറക്കുമ്പോൾ അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഇറക്കിയിട്ടുള്ളൂ, വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നം അവിടെ ഇല്ല. എന്നാൽ ചില നസ്സുകൾ, പരിശുദ്ധ ഖുർആനാണെങ്കിലും തിരുസുന്നത്താണെങ്കിലും ചില നസ്സുകളെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് ബുദ്ധിക്കെതിരായ ഒന്നുമില്ലെങ്കിലും ചിലത് ബുദ്ധി അത്ഭുതപ്പെടുത്തും. അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത ചിലത് കേൾക്കും. സാധാരണഗതിയിൽ മനുഷ്യർക്ക് പരിചയമുള്ള ചില വിഷയങ്ങളുണ്ടാകും, അതേസമയം മനുഷ്യർക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പറയുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ അതുടൻ അംഗീകരിക്കണം. ഇതുപോലെ ഇപ്പം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു ജിന്നുകളെയൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു, കെട്ടിടങ്ങൾ നിർമ്മിക്കാനും പലതിനും അദ്ദേഹം അവരുപയോഗിച്ചിരുന്നു. അവരും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽപ്പെട്ടവരായിരുന്നു. അങ്ങനെ അവർ പലതും നിർമ്മിക്കുന്നു, പ്രവർത്തിക്കുന്നു. സുലൈമാൻ നബി അങ്ങ് നോക്കി നിൽക്കുകയാണ് അവർ വടിയും പിടിച്ചിട്ട്. പക്ഷേ സുലൈമാൻ അലൈഹിസ്സലാം മരിച്ചു പോയിരുന്നു, പക്ഷേ അവരതറിഞ്ഞില്ല. അവർ സുലൈമാൻ അലൈഹിസ്സലാം നോക്കുന്നുണ്ട് വിചാരിച്ച്, അങ്ങനെ മാസങ്ങളോളം അധ്വാനിച്ചു. പിന്നെ അവലംബിച്ച് പിടിച്ചിരുന്ന ആ വടി ചെതലരിച്ച് അത് വീണു പോയപ്പം ഇദ്ദേഹം വീണുപോയി. അപ്പോഴാണ് അദ്ദേഹം മരിച്ചു വരുമ്പോഴേക്ക് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഒരാളിപ്പം മരിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ മണം തുടങ്ങൂല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇതാണ് നമുക്ക് പരിചയമുള്ളത്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ പ്രമാണങ്ങൾ നോക്കിക്കണ്ടത് ചില ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്ന ചിലത് അള്ളാഹുവോ അവൻ്റെ ദൂതനോ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. അപ്പോൾ അത് ബുദ്ധി അത്ഭുതപ്പെടുത്തുന്നൊരു വിഷയമാണ് ആ പറഞ്ഞിട്ടുള്ളത്, അതാണ് ചിലത്. പക്ഷെ അവിടെ ഉടനെ സ്വീകരിക്കുകയാണ്, കാരണം നമ്മുടെ ബുദ്ധിയെ നമുക്ക് തന്ന അതേ റബ്ബ് തന്നെയാണ് ഈ നസ്സുകൾ തന്നത്. അപ്പോൾ അത് ബുദ്ധിക്കെതിരെ ഒന്നും ഇതിലുണ്ടാവില്ല. തൽക്കാലം എനിക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളതല്ല, അതിൽ വേറെ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ചിലപ്പോൾ ഇനി മനസ്സിലായിട്ടില്ല എന്ന് തന്നെ വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അത് സഹിയായ നസ്സല്ലേ, അപ്പോൾ അതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കണം, ഉടനെ തന്നെ അത് സ്വീകരിക്കണം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ അത് അവർക്കൊരു പരീക്ഷണമാണ്, കാരണം ഒരു പരീക്ഷണം എന്നൽക്ക് ചിലത് ബുദ്ധിനെ ഹെറാനിത്തിലാക്കുന്നത് അള്ളാഹു ഇറക്കുന്നു പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഉദാഹരണത്തിന് ഒരു കൂട്ടരെ പറ്റി പറഞ്ഞു, അവരിങ്ങനെ ചില വിഷയങ്ങളൊക്കെ അള്ളാഹിൻ്റെ ദീന് പറയുമ്പോൾ അവർ പരിഹസിക്കും. അപ്പം ആ കൂട്ടത്തിലാണ് ഇന്ന അല്ല യസ്തഹി അൻ യദ്രിബ മസലമ്മ ബഅളത്തൻ ഫമാ ഫൗഖഹ, അള്ളാഹു ലജ്ജിക്കുകയില്ല ഉദാഹരണം പറയുമ്പോൾ ഒരു കൊതുകിൻ്റെ ഉദാഹരണമോ അതിനേക്കാൾ താഴ്ന്നതോ അതിൻ്റെയൊക്കെ മുകളിലുള്ളതോ. ഒക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ചിലരിങ്ങനെ അതിനെ എതിർത്ത് എന്താ ഒരു കൊതുകിൻ്റെ ഉദാഹരണം, ഇത്ര നിസ്സാരമായൊരു സൃഷ്ടിയാണത്, അത് അങ്ങനെ പറയുമ്പോൾ മനുഷ്യരൊരു തരം അഹങ്കാരിയാണെന്ന് കൂടി ഇന്ന് വരുന്നുണ്ടേ. മനുഷ്യർ എത്ര അഹങ്കരിച്ചാലും ഈ മനുഷ്യൻ റബ്ബിൻ്റെ സൃഷ്ടിയാണ്, കൊതുകും റബ്ബിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ഈ കൊതുകിനെ നിസ്സാരമാക്കി നിസ്സാരമാക്കുന്ന മനുഷ്യരും കൊതുകിൻ്റെ ശല്യം അവർക്ക് വലിയ പ്രശ്നമാണ്. ചില സമയങ്ങളിലൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളെപ്പറ്റിയൊക്കെ അതുണ്ടാക്കണ കാരണം കൊണ്ട് മനുഷ്യന്മാർ എന്തൊരു അസ്വസ്ഥരാണ്, എത്ര പേര് മരിച്ചു പോകുന്നുണ്ട് കൊതുകിൻ്റെ ശല്യം കൊണ്ട്. അപ്പോൾ അങ്ങനെ നിസ്സാരമാക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്നൊരു ശിക്ഷ തന്നെയായിരിക്കും അത്. അപ്പോൾ ഏതായാലും ശരി, ഇങ്ങനെയുള്ള ഉദാഹരണം പറയുമ്പോൾ അവർ പറഞ്ഞു എന്തിനാ അള്ളാഹു ഈ ഉദാഹരണം പറയണത്, വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ എന്നൊക്കെ പരിഹസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പരിഹസിക്കുന്നവരുണ്ടോ ഇല്ലയോ? അതല്ല, റബ്ബർ ഉദാഹരണം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടിട്ട് അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടാവും. നമ്മൾ നന്നാവാനാണത്, നമുക്ക് പാഠങ്ങൾ പഠിപ്പിക്കാനാണത് എന്നൊക്കെയുള്ള മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ കീഴടങ്ങുന്നുണ്ട്. പക്ഷെ ചിലരെന്ത് ചെയ്യും, അതിൽ നിന്നൊക്കെ കുതറി ഓടി പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടും. മറ്റൊരു പരീക്ഷണം കൂടി ഞാനിവിടെ സാന്ദർഭികമായി പറയാം. അതെന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്തുൽ ഇസ്റ മാ ജാലനർ ഉയർലെത്തി അറിയന കയ്യില്ല ഫിത്തനത്തൽ ലിന്നാസ്, പ്രവാചകരെ താങ്കൾക്ക് നമ്മൾ കാണിച്ചു തന്ന കാഴ്ചകളും അതുപോലെ ഷജറത്തൽ മൽഊനത്ത ഫിൽ ഖുർആൻ, ഖുർആനിൽ പറഞ്ഞ ശപിക്കപ്പെട്ട മരം, അതൊക്കെ ഇല്ല ഫിത്തനത്തൽ ലിന്നാസ്, ജനങ്ങൾക്കൊരു പരീക്ഷണമാണത്. ഉള്ള സത്യമാണ്, ചില സത്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് നിഷേധിക്കാൻ തോന്നും. പക്ഷെ നിഷേധിക്കരുതേ, ബുദ്ധി അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷേ എന്നാലും അതിൽ നിന്ന് കുതറി മാറരുത്. അങ്ങനെ ഉണ്ട് ചിലർ പരാജയപ്പെട്ടു. ഇതുപോലെ എന്താണ് അള്ളാഹുവിടെ കാണിച്ചു കൊടുത്ത ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ കാഴ്ചകൾ? അതേ നബി തിരുമേനിയുടെ ഇസ്റാ മിഅ്റാജിൻ്റെ അന്ന് അവിടുന്ന് കണ്ട കാഴ്ചകളാണ്, അത്ഭുതകരമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നൊരു ബുദ്ധി ആലോചിക്കുമ്പോൾ ആർക്കും പരിചയമില്ലാതെ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കണം, 2 മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ ഏതാനും അംശങ്ങൾ കൊണ്ടുപോയി വന്നു എന്നാണ് പറയുന്നത്. അത് സംഭവിക്കുമോ? ഇക്കാലഘട്ടത്തിലാണ് എന്തെങ്കിലുമൊക്കെ വിമാനമോ മറ്റൊക്കെ പറയുക, അതൊന്നും ആ കാലഘട്ടത്തിലില്ലല്ലോ. അതിനും പുറം പിന്നെ 7 ആകാശങ്ങളിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊക്കെ? സാധാരണഗതിയിൽ ഒരാൾക്ക് പറയാൻ ബുദ്ധി ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ സ്വഹീഹായ നസ്സാണോ, കിതാബാണോ, സുന്നത്താണോ, അവിടെ തന്നെ നിൽക്കണം എന്നതല്ലേ നിയമം? അവിടെ തന്നെ നിൽക്കണം. അതാണ് ഇവിടെ പറയുന്നത്, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് അംഗീകരിക്കുന്നവരാർ, അംഗീകരിക്കാത്തവരാർ. അതാവാ മാ ജഅൽന റുയ്യല്ലതി അറയ്നാക ഇല്ലാ ഫിത്നത്തൽ ലിന്നാസ് വശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പൂർവികർ ഇത്ര വലിയ വിഷയമായിട്ടും ഉടനെ അംഗീകരിച്ചു. അതാണ് അബൂബക്കർ സിദ്ദീഖൊക്കെ ഇത് കേട്ട ഉടനെ അംഗീകരിച്ചു. ചില നിഷേധികൾ വന്നു അദ്ദേഹത്തെ വസ്വാസാക്ക നോക്കി, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഒക്കെ അംഗീകരിക്കണ ആളല്ല, പക്ഷേ ഇപ്പം പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കില്ല എന്ന് അവർ വിചാരിച്ചു. അവർ പറഞ്ഞു 2 മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ നിന്റെ ആൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു അതെ, എന്നാൽ ഞാനതല്ല അപ്പുറം വിശ്വസിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടി. അപ്പോൾ നമുക്കൊക്കെ സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടും, നമ്മൾ അബൂ സിദ്ദീഖിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഗുണം കണ്ടത് എന്താണോ കിതാബിലും സുന്നത്തിലുള്ളത് അതങ്ങനെ തന്നെ അംഗീകരിച്ചിട്ട് ജീവിതത്തിൽ പകർത്തുക, അതാണ്. പിന്നെ ഖുർആനിൽ പറഞ്ഞ ആ ശപിക്കപ്പെട്ട മരം അതെന്താണ്? അത് സഖൂം എന്ന മരമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നാ ശജറത്തും തഹ്റുജു ഫി അസലുൽ ജഹീം, അത് അസലുൽ ജഹീം എന്ന് മീൻ അസലിൽ ജഹീം, നരകത്തിൻ്റെ അടിയിൽ നിന്നാണ് അത് വരിക, മുളച്ചു വരിക. അപ്പോൾ ഈ ലോകത്തെ ചൂടിനേക്കാൾ ഇത്രയും ചൂടുണ്ടല്ലോ നരകത്തിലെ തീ. അപ്പോൾ ഇത് കേട്ടപ്പോഴും ജലത്തിൽ ചിലർ ഇതെന്ത് വർത്താനാണ്, വൈരുദ്ധ്യമുണ്ട്, കാരണം നമുക്ക് പരിചയമുള്ള തീ തന്നെ എന്താണ്, അതിൽ നിന്നൊന്നും മുളക്കൂല, തീയറിനൊക്കെ കത്തിച്ച് കളയുന്നതാണ്, തീയിൽ നിന്നും വല്ലതും മുളക്കുമോ, എന്നിട്ട് പിന്നെ പരലോകത്തിലെ നരകത്തിലെ തീ എത്ര വലുതാണ്, എത്ര കഠിനമാണ്, ഉണ്ടായിരുന്നൊരു മരം മുളക്കുക എത്രേ, ഈ രൂപത്തിൽ പരിഹസിക്കുക. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ല വിഷയമാണോ എന്നല്ലേ ചിന്തിക്കേണ്ടത്. ഇത്ര നിസ്സാരമായി ചിന്തിക്കാവുന്ന കാര്യമാണ്. അള്ളാഹ് അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇന്നിവിടെ ചൂടിന് അല്ലെങ്കിൽ പിന്നെ തീക്ക് ചൂട് നൽകിയ ഒരാൾ അല്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാണ്, അള്ളാഹു ഇവിടെ തീക്ക് ചൂട് നൽകി. ആ അള്ളാഹു തന്നെ കുറച്ച് സമയം അതിൻ്റെ ചൂട് നിർത്തിയത് നമ്മൾ കേട്ടതല്ലേ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ഇബ്രാഹിം നബീനെ തീയിലേക്ക് ഇട്ടപ്പോൾ അല്പസമയം അതിനെ തണുപ്പിച്ചു, അദ്ദേഹത്തിന് ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. അങ്ങനെ മാറ്റം വരുത്താൻ റബ്ബിന് വല്ല പണിയുണ്ടോ? ഇനി പരലോകത്തിൽ കൊടും ചൂടാണ്, അതിൽ നിന്നൊരു മരത്തെ കൊണ്ടുവരാൻ റബ്ബിനെന്താ പണി? ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് പകരം അതിനൊക്കെ എതിർക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത് തീർച്ചയായും വഴിപഴച്ചവരുടെ മാർഗമാണ്, അതിലൊരിക്കലും പെടാൻ പാടില്ല. പക്ഷെ ഇവരൊക്കെ അതിനെ എതിർത്തു, കളഞ്ഞു, അതുകൊണ്ട് തന്നെ നരകത്തിൻ്റെ വഴി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത് കൊണ്ട് ഇവിടെ ഈ അടിത്തറ എന്താണ്? ഒരിക്കലും സഹിയായ നസ്സും അതുപോലെ യഥാർത്ഥത്തിലുള്ള ബുദ്ധിയും ഒരിക്കലും എതിരാവുകയില്ല എന്നാണ് നമ്മുടെ ഒരു അടിത്തറ വിശ്വാസം. പക്ഷേ ഈ വിശ്വാസത്തിൽ നിന്ന് ചിലർ വ്യതിചലിച്ചതുകൊണ്ട് അഹ്ലു സുന്നാ വൽ ജമാ അഥവാ സലഫികൾ പണ്ട് മുതലേ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു കൊണ്ടേയിരുന്നു തെറ്റരുത്, തെറ്റിപ്പോകരുത്, അതുകൊണ്ട് ഖുർആനും സുന്നത്തും വൈരുദ്ധ്യമുണ്ടാകുന്ന പ്രശ്നമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ വളരെ ശ്രദ്ധേയമായൊരു ഗ്രന്ഥം തന്നെ, വളരെ വിപുലമായൊരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ, വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ദറു തആറുദുൽ അഖ്ലി വൻ നഖൽ, അഖ്ലും നഖ്ലും എതിരാവൽ സംഭവിക്കില്ല, ഒരിക്കലും എതിരാവുകയില്ല എന്നാണ് ആ ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന് പേരിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആരൊക്കെ എന്തൊക്കെ പരസ്പര വൈരുദ്ധ്യമുണ്ട് അല്ലെങ്കിൽ ഇത് ദുർവ്യാഖ്യാനം ചെയ്യണം, അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ കിതാബും സുന്നത്തും ഉദ്ധരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത്തരം വിഷയങ്ങളിൽ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ട് അത് മുഴുവനും ഉൾപ്പെടുത്തിയിട്ട് വളരെ ബൃഹത്തായൊരു ഗ്രന്ഥം ഷെയ്ഖുൽ ഇസ്ലാം ഈ വിഷയത്തിൽ എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ വഴിയാണ് അഹ്ലു സുന്ന വൽ ജമാഅത്ത് സ്വീകരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അഹ്ലു സുന്നയാണോ? അത് പരിശുദ്ധ ഖുർആനിലെ തിരുസുന്നത്തിലെ ഒരു ഹർഫ് പോലും അല്ലെങ്കിൽ ഒരു പദം പോലും അത് അഖിലിനെതിരാണ്, ബുദ്ധിക്കെതിരാണ് എന്നൊരിക്കലും അവർ പറയുകയില്ല. അപ്പോൾ ഇവിടെ ബുദ്ധി അല്ല, അഖലുസ്വരി വ്യക്തമായ ബുദ്ധി അല്ലെ ശുദ്ധമായ ബുദ്ധി അതിനെതിരാവില്ല എന്ന്, ചിലരെ എതിരാന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ ബുദ്ധി ഇങ്ങനെ വ്യക്തമായ ബുദ്ധിയാവില്ല, ശുദ്ധമായ ബുദ്ധിയാവില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയും ഇവിടെ അല്ല അഖലുസ്വരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ടുള്ള ഉദ്ദേശം അല്ല അഖലുസ്സലീം, ശുദ്ധമായ സുരക്ഷിതമായ ബുദ്ധിയാണ്. വൽഖാലി മിനൽ ആഫാദ് വശുബഹ, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട ബുദ്ധിയാണ്. അതുപോലെ ശുബഹകളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, അബദ്ധ ആദർശങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ബുദ്ധിയാണ്. അപ്പോൾ ഇവിടെ ആഫാത്ത്, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ബുദ്ധി എന്ന് പറഞ്ഞല്ലോ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐതിൽ കൽ ഖവായിദ് വത്തുറുഖ് അൽ ഫൽസഫിയ അൽ കലാമിയ, ഫൽസഫ വചന ശാസ്ത്രം പറഞ്ഞ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ ഫൽസഫ തത്വശാസ്ത്രങ്ങൾ, അതുപോലെ വില കുറഞ്ഞ പലതും പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ അത് വലിയ വിഷയമാണ്, ഗ്രീക്ക് തത്വശാസ്ത്രം, അതുപോലെ ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വ്യാപിച്ചിരുന്ന കുറേ തത്വശാസ്ത്രങ്ങളൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ അതിലെന്തൊക്കെ കാര്യമുണ്ടെന്ന് വിചാരിച്ച് വളർന്നു വരുന്ന ചില ആൾക്കാർ അതിൻ്റെ പിന്നാലെ കൂടി അതിനൊപ്പിച്ചിട്ട് ഇസ്ലാമിൻ്റെ ശുദ്ധമായ തെളിമയാർന്ന സന്ദേശങ്ങൾ അതിനൊപ്പിച്ച് നീട്ടി വലിക്കാനോ നിഷേധിക്കാനോ ഒപ്പിക്കാനോ ഒക്കെ ശ്രമം നടന്നു. അപ്പോൾ അതാണ് വലിയ അപകടങ്ങൾ. ഏത് ആ അവരുണ്ടാക്കിയ കായിക അവരുടെ ഫലസഫയുടെ വചനശാസ്ത്രത്തിൻ്റെ മറ്റുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പലപ്പോഴും പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായി വരാൻ വഴിയുണ്ട്. അപ്പോൾ അതിനൊപ്പിച്ച് പിന്നെ ഖുർആനും സുന്നത്തിനും വ്യാഖ്യാനിക്കാൻ പാടുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിച്ച പലരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിലൊന്നും പെട്ടുപോകരുത്. കിതാബും സുന്നത്തും വൈരുദ്ധ്യമാകുന്ന പ്രശ്നമില്ല. അതിനെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയാലും ആദർശങ്ങളുമായി വന്നാലും അത് കിതാബും സുന്നത്തും എതിരാക്കാനുള്ളൊരു ന്യായമായി സ്വീകരിക്കരുത് എന്ന അടിത്തറയാണ് ഇവിടെ പറയുന്നത്. ഏതായാലും ശരി, ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇൻഷാല്ലാഹ് ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സലഫി ദുറൂസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നബൂവത്തിൻ്റെ തെളിവുകൾ ഭാഗം 162 വിശദീകരിച്ചു നൽകിയത് അബൂബക്കർ സലഫി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും സംഭവിക്കാവുന്നതാണ്. എന്നും സന്തോഷവും സമാധാനവും മാത്രമാവുക എന്നത് രുചിയില്ലാത്തതായിരിക്കാം. സന്തോഷവും സന്താപവും ഇടകലരുമ്പോഴാണ് ജീവിതം വ്യത്യസ്തമാകുന്നത്. പ്രതിസന്ധികളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ. പ്രതിസന്ധികളിൽ പറയേണ്ട വാക്ക്. ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിൽ സംസാരിക്കുന്നത് അബ്ദുള്ള സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി അല്ലദീ ബിസ്മിഹി തുത്മഇന്നു നുഫൂസ് وبنوره تستنير الدروب وبهديه تتلاشى القلوب والصلاة والسلام على رسوله المختار وعلى آله وصحبه الطهار أما بعد ലോകത്ത് മനുഷ്യർ നിരവധി അനവധി പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടവരാണ്. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വൈയക്തികമായും സാമൂഹികമായുമൊക്കെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മനുഷ്യനെ നിരന്തരം വേട്ടയാടാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവൻ എന്താണ് ചൊല്ലേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പാഠങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ജീവിത പാഠങ്ങളിലൂടെ നാം സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഖൈറുകൊണ്ടും അതേപോലെ തന്നെ പ്രയാസങ്ങൾ കൊണ്ടും പരീക്ഷിക്കും എന്ന് റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വ നഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ. ചില ഘട്ടങ്ങളിൽ മനുഷ്യനല്ലാഹു നല്ല റിസ്ക് നൽകിയിട്ടും അനുഗ്രഹങ്ങൾ നൽകിയും അവനെ പരീക്ഷിക്കും. അതൊരു പരീക്ഷണമാണ്. എല്ലാം ക്ലിയറായി കറക്റ്റായി കൃത്യമായി അങ്ങനെ നടന്നു പോകുന്ന ഒരു സാഹചര്യം, ഒരു മുട്ടുമില്ലാതെ ഒരല്ലലും അലട്ടലുമില്ലാതെ, പക്ഷെ അതൊരു പരീക്ഷണമാണെന്നൊരു വിശ്വാസി തിരിച്ചറിയണം. രണ്ടാമതൊരുത്തൻ വേറൊരു മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുകയാണ്, റിസ്ഖിനെ മുടക്കിക്കൊണ്ട്. കച്ചവടം നഷ്ടത്തിലാകും, ഒരുപക്ഷെ കടത്തിലകപ്പെടും, മറ്റൊരുപാട് പ്രയാസങ്ങൾ കൊണ്ട് അവനെ പരീക്ഷിക്കും. പക്ഷേ ഈ രണ്ട് ഘട്ടത്തിലും ഇതെൻ്റെ റബ്ബിനിൽ നിന്നുള്ളതാണ്, എന്നെ പരീക്ഷിക്കുകയാണ് എന്ന തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. പ്രത്യേകിച്ചും ഖൈറ് കിട്ടുമ്പോഴൊക്കെ മനുഷ്യൻ അങ്ങനെയൊന്നും ഒരു പക്ഷേ വഴിപിഴക്കുകയില്ല. പക്ഷേ ഷെറുണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, അന്നം മുട്ടിപ്പോകുമ്പോൾ, ദാരിദ്ര്യം എന്ന പരീക്ഷണം അവനെ പിടികൂടുമ്പോൾ, ഫയഖൂലു റബ്ബി അഹാനൻ, അവിടെയാണ് പലപ്പോഴും മനുഷ്യന് പഴവ് സംഭവിക്കുക. പ്രയാസങ്ങളെന്ന പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് മനുഷ്യൻ അവനല്ലാഹുവിനെ മറന്നുപോകുന്നത് അല്ലെങ്കിൽ റബ്ബിനെ പഴിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ എന്താണ് ചൊല്ലേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കൽ സ്വഹാബത്തിനോടായി പഠിപ്പിക്കുകയുണ്ടായി, കൈഫ അനഅം വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന വഹനൽ ജബഹത വഅസ്വഗ സമഅ. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ദുനിയാവിൽ ഇബാദത്തുകളെ മറന്ന് ദുനിയാവിനെ മാത്രം ആഗ്രഹിച്ച് അതിൻ്റെ സുഖലോലുപതകളിലും ആനന്ദങ്ങളിലും മതിമറന്ന് ഉല്ലസിച്ച് ജീവിക്കാൻ കഴിയുന്നത്? വസാഹിബുൽ ഖർനി, കാഹളത്തിൽ ഊദാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് കതിൽ തക്കമൽ കറിഞ്ഞ ആ കാഹളം തന്റെ ചുണ്ടുകളോട് അടുപ്പിച്ചു വച്ചിരിക്കുകയാണ്. നെറ്റി കൂർപ്പിച്ചു നിൽക്കുകയാണ്, നെറ്റി ചുളിച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ കാതുകൾ കൂർപ്പിച്ചു നിൽക്കുകയാണ്. എൻ എപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്? ഊതുവാൻ, കാഹളത്തിലൂതാൻ എപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് എന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ കൽപ്പന വന്നാൽ ഉടനെ ഊതുവാൻ. ഇങ്ങനൊരു മലക്ക് അതിനുവേണ്ടി മാത്രമായി ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ആ മലക്ക് കാഹളത്തിൽ ഊതാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. വേറൊരു പണിയും വേറൊരു ഏർപ്പാടും വേറൊരു ഡ്യൂട്ടിയും ആ മലക്കിനല്ലാഹു നിയോഗിച്ചിട്ടില്ല. അപ്പം അതിനുവേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട മലക്ക് കാതുകൾ കൂർപ്പിച്ച് നെറ്റി ചുളിച്ച് ചുണ്ടുകളോട് കാഹളം അടുപ്പിച്ച് വച്ച് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകുന്നത് എന്നും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു മലക്കുണ്ടായിരിക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇബാദത്തുകളെ മറന്ന് ദുനിയവിനെ മാത്രം ആഗ്രഹിച്ച് ആർത്തുല്ലസിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യന് ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ആ പ്രയാസം. ഏത് പ്രയാസം? അന്ത്യനാൾ സംഭവിക്കുക എന്ന പ്രയാസം. അതിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെയും അതിൻ്റെ ആ ഭയാനകതയും അതിൻ്റെ ആ പ്രയാസത്തെപ്പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകൾ അവരതിൻ്റെ പ്രയാസം നിമിത്തം പ്രസവിച്ചു പോവുകയാണ്. പത്തു മാസം നൊന്തു പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ ഈ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഒരു ഉമ്മ ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കൂല എന്നാണ്. ആ കുഞ്ഞിനെയും നിലത്തിട്ട്, മുലയൂട്ടുന്ന കുഞ്ഞിനെ നിലത്തിട്ട് ഉമ്മ ഓടിപ്പോകുമെന്നാണ്. അത്രയും പ്രയാസകരമായ ആ അന്ത്യനാൾ. ആ അന്ത്യനാളിനെ സംബന്ധിച്ച്, കാഹളത്തിൽ ഊതപ്പെടുന്ന മലക്കിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, കൈഫ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അന്ന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ മേലാണ് ആ അന്ത്യനാൾ സംഭവിക്കുന്നതെങ്കിൽ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? എങ്ങനെയാണ് ഞങ്ങൾ പറയേണ്ടത്? ഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ഘട്ടത്തിൽ പറയണം, ചൊല്ലണം, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ലാഹു മതി. ഏതു പ്രയാസത്തിലും ഏതു കഷ്ടപ്പാടിലും ഏതു പ്രതിസന്ധിയിലും ഹസ്ബുനല്ലാഹ്, അതൊക്കെ അത്താണിയായി ഇറക്കി വെക്കാൻ ഞങ്ങൾക്കല്ലാഹു മാത്രം മതി. വനിഅമൽ വക്കീൽ, ഞങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ഏൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമൻ. ഇതായിരിക്കണം അന്ത്യനാൾ നിങ്ങളുടെ മേൽ സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ മേലാണ് അന്ത്യനാൾ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചൊല്ലേണ്ട വാചകം അതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ അന്ത്യനാളല്ലാത്ത മറ്റേത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ വിശ്വാസികൾക്കത് ചൊല്ലാൻ കഴിയണമെന്നാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന വാചകത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ലേഖനങ്ങളും അറിഞ്ഞവരും കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ പലപ്പോഴും. പക്ഷേ അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി തൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു കരകയറലുണ്ടാകണം, ഒരു ആശ്വാസമുണ്ടാകണം എന്നാഗ്രഹിച്ച് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പ്രാർത്ഥിച്ച എത്ര ആളുകൾ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും അതാത്മാർത്ഥതയോടെ ചൊല്ലി എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഗൗരവമായി നമ്മൾ ആലോചിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ഈ വാക്കുണ്ടല്ലോ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വാക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിഞ്ഞ സന്ദർഭത്തിൽ. അദ്ദേഹത്തെ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കായിരുന്നു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ശത്രുക്കൾ ഒരു വലിയ തീകുണ്ടാരം ഒരുക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഇബ്രാഹിം എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി. എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിൻ്റെ പേരിലാണ് ഈ പ്രയാസം എനിക്ക് ഏൽക്കേണ്ടി വന്നത്. തീകുണ്ടാരത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ടത്. അതുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്നല്ല, ഏതു പ്രയാസത്തിൽ നിന്നും കയറുകയറ്റുവാൻ എനിക്കെൻ്റെ റബ്ബ് മാത്രം മതിയായവനാണ്. റബ്ബ് മതി, വനിഅമൽ വക്കീൽ, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, قالها محمد صلى الله عليه وسلم حين قالوا له ഈ വാക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സച്ചരിതരായ സ്വഹാബത്തും എപ്പോഴാണെന്നറിയുമോ? ഉഹുദിൻ്റെ രണാകണത്തിനു ശേഷമാണ്. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് മദീനത്തേക്ക് മടങ്ങുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വലിയ പരാജയത്തിൻ്റെ വക്കോളമെത്തിയ ഒരു യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ ആ യുദ്ധത്തിൽ ഷഹീദായി. ബാക്കി ജീവനോടെ ബാക്കിയായവരിൽ മിക്കവരുടെയും ശരീരത്തിൽ മാരകമായ മുറിവുകളായിരുന്നു. ചിലരുടെ കൈകാലുകൾ അറ്റുപോയിട്ടുണ്ട്. ഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലും പൊട്ടിപ്പോയ യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. അബൂ ആമിർ കുഴിച്ച ചതിക്കുഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഷഹീദായ യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. ആ യുദ്ധത്തിൽ ഒരുപാട് സ്വഹാബികൾ ഷഹീദായി. ബാക്കിയുള്ളവരിൽ മിക്കവർക്കും അവരുടെ ശരീരത്തിന് മാരകമായ മുറിവുകൾ ബാധി. രക്തം ഒരുപാട് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊരു അവസരത്തിലാണ് വേച്ച് വേച്ച് അവർ മദീനയിലേക്ക് മടങ്ങുകയാണ്. ആ ഘട്ടത്തിൽ മുനാഫിഖീങ്ങളിൽ ചില ആളുകൾ മുസ്ലിമീങ്ങളെ വന്ന് ഭയപ്പെടുത്തുകയാണ്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും. മുനാഫിഖികളിൽ ചില ആളുകൾ വന്ന് അവരോട് പറഞ്ഞു, മക്കത്തേക്ക് ശത്രുക്കൾ മടങ്ങിപ്പോയിട്ടില്ല, മക്കത്തേക്ക് ഖുറൈശികൾ മടങ്ങിപ്പോയിട്ടില്ല, അവർ വലിയ സൈന്യവുമായി വീണ്ടും മടങ്ങി വരികയാണ് നിങ്ങൾ ആക്രമിക്കാൻ. ഇന്നന്നാസ ഖദ് ജമഉ ലകും, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫഖ്ഷൗഹും, അതുകൊണ്ട് അവരെ നിങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ കൈകാലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നിട്ട് പോലും, ശരീരത്തിൽ മാരകമായ മുറിവുകൾ ബാധിച്ച അവസ്ഥയിലായിരുന്നിട്ട് പോലും അല്ലേ അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണ്, ലദീന യസീലൂനമിൻ, അവരുടെ ശരീരത്തിൽ നിന്നും ധാരധാരയായി രക്തം ഒഴുകിയതിൻ്റെ പേരിൽ അവർ ബോധം കെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ അങ്ങനത്തൊരവസരത്തിലായിട്ട് പോലും ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, വനിഅമൽ വക്കീൽ, ഭാരങ്ങൾ ഏൽപ്പിക്കുവാൻ പ്രയാസങ്ങൾ ഇറക്കി വെക്കുവാൻ അവനാണ് അത്യുത്തമൻ എന്ന് അവരവിടെ പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു പ്രഖ്യാപനമായിരിക്കണം നമ്മൾ ഓരോരുത്തരും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ആവർത്തിച്ചാവർത്തിച്ച് ജീവിതത്തിലുണ്ടാകുമ്പോൾ തളരാതെ പതറാതെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നു പ്രാർത്ഥിക്കാൻ, എന്നു പ്രഖ്യാപിക്കാൻ, എന്നു ചൊല്ലാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകും. എന്നും രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ, റിസ്ഖ് അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ, അതൊരു കച്ചവട സ്ഥാപനത്തിലേക്കാകാം, അല്ലെങ്കിൽ തൻ്റെ ക്ലിനിക്കിലേക്കാകാം, അല്ലെങ്കിൽ തൻ്റെ വിദ്യാലയത്തിലേക്കാകാം, അല്ലെങ്കിൽ തൻ്റെ കൃഷിസ്ഥലത്തേക്കാകാം, അല്ലെങ്കിൽ അങ്ങാടിയിലേക്കാകാം. എവിടെയാണ് തനിക്കല്ലാഹു റിസ്ഖ് ഒരുക്കി വെച്ചിട്ടുള്ളത്, അവിടേക്ക് താൻ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിലെല്ലാം അർപ്പിച്ച്, പടച്ചവനിൽ ബരമേൽപ്പിച്ച് വീട്ടിൽ നിന്നും ബിസ്മി ചൊല്ലേം, അല്ലാഹുവിൽ തവക്കുലു ചെയ്തു എന്ന് പ്രഖ്യാപിച്ച് പുറപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെയും, പക്ഷികൾക്ക് അല്ലാഹു അന്നം നൽകുന്നത് പോലെ അല്ലാഹു നമുക്കും അന്നം നൽകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയാണ്, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലുഹി, നിങ്ങളാരെങ്കിലും അല്ലാഹുവിനെ തവക്കുലു ചെയ്യേണ്ട മുറപ്രകാരം തവക്കുലു ചെയ്താൽ അതെങ്ങനെയാണ്, ലറസക്കക്കും അങ്ങനെ നിങ്ങൾ തവക്കുലു ചെയ്യേണ്ട മുറപ്രകാരം ചെയ്താൽ ലറസക്കക്കും, നിങ്ങൾക്ക് അല്ലാഹു റിസ്ഖ് നൽകും, കമായ റിസ്ഖു തൈർ, പക്ഷികൾക്ക് അല്ലാഹു റിസ്ഖ് നൽകുന്നത് പോലെ, ആ പക്ഷികൾ അവയുടെ കൂടുകളിൽ നിന്ന് വയറൊട്ടിയ നിലയിലാണ് അതിരാവിലെ പുറപ്പെടുന്നത്, എന്നിട്ട് വൈകുന്നേരം അവ മടങ്ങി വരുന്നത് വയറ് നിറഞ്ഞ അവസ്ഥയിലാണ്, അവക്കുള്ള ഭക്ഷണവും റിസ്ഖൊക്കെ കിട്ടിയിട്ടാണ്. അതുപോലെ അള്ളാഹുവിൽ തവക്കുലു ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ തവക്കുലു ചെയ്താൽ നിങ്ങൾക്കും അള്ളാഹു റിസ്ഖ് നൽകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ പാഠം, ഗുണപാഠം, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന വാചകം ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ജീവിത പാഠങ്ങൾ, പ്രതിസന്ധികളിൽ പറയേണ്ട വാക്ക്. സംസാരിച്ചത് അബ്ദുള്ള സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം

0: നോക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഡയലോഗ്. സൂംബയിലൂടെ ഒളിച്ചു കടത്തുന്നത് നാം കരുതിയിരിക്കുക. അവതരണം ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP.
3: ഇനി നമ്മൾ വിചാരിക്കും ശരി, കഞ്ചാവിനോട് മാത്രമുള്ള ഒരു സമീപനാണോ? അല്ല, ഇത് ലിബറൽ മതത്തിന്റെ ആശയമാണ്. കഞ്ചാവ് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും? എന്താ? MDMA അല്ലേ? MDMA ഈ മതപ്രകാരം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അടുത്ത ഭാഗം കേട്ടോളൂ.
4: MDMA എന്ന് പറഞ്ഞ ഇയാൾ എന്താ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. എടാ, ഇവിടെ കാറ് വെച്ച് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടോ? ഇത് ഞാൻ പറഞ്ഞ വെറുതെ ഭൂതത്തിനെ പേടിപ്പിക്കുന്ന സ്ഥലമാണ്.
5: ഈ കെമിക്കൽ ഡ്രഗ്സ് പെട്ടെന്ന്
4: ഒരാളെ പെട്ടെന്ന് പെത്തലിനെ മയക്കുമരുന്നില്ലാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ?
5: അപ്പൊ മൈത്രേയൻ പറയുന്ന ഇതൊന്നും നിരോധിക്കണം.
4: നിരോധിച്ചുകൂടാ. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടത്. നിരോധിച്ചാൽ ഉണ്ടാകുന്നത് സാധനത്തിന് അപ്പൊ തന്നെ വില കൂടും.
3: അതാണ് സാധനത്തിന് വില കൂടും, അത് നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോ MDMA നിരോധിച്ചുകൂടാ. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് സമാധാനിക്കാം. നമ്മുടെ സൂംബയൊക്കെ അല്ലേ വന്നിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോ MDMA എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള ക്ലാസ് അടക്കം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്താ ഇതിന്റെ കാരണം? ഇത് ഏതെങ്കിലും വ്യക്തിയുടെ പ്രശ്നമല്ല, ഇത് ഈ ആശയത്തിന്റെ പ്രശ്നമാണ്, ഈ മതത്തിന്റെ പ്രശ്നമാണ്. ആ മതം പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ്. അങ്ങനെ ആ ഒരു ആശയം വെച്ച് നോക്കിയാൽ ആസ്വാദനത്തിലുള്ള ഒരു വഴിയാണ് ലഹരി. ആ ലഹരി പാടില്ല എന്ന് പറയാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശ്വാസം മുട്ടിക്കലാണ്, എന്തൊരു കഷ്ടം പിടിച്ച ലോകമാണ് എന്ന് പറയലാണ്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, MDMA ലീഗലൈസ് ചെയ്യണം. ഇവിടെയൊക്കെ വളരെ വ്യാപകമായി അത് അവൈലബിൾ ആക്കണം ഒക്കെ വേണം. എന്നുമാത്രമല്ല, മരിക്കുമ്പം പോലും ഇങ്ങനെയുള്ള ഒരു മയക്കുമരുന്ന് കിട്ടി മരിക്കണമെന്നാകെ നമുക്കൊക്കെ മരണത്തിനെ കുറിച്ച് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ. ഇങ്ങനെ മരിക്കണം, ഇന്ന അവസ്ഥയിൽ മരിക്കണം, എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എന്റെ മക്കളെല്ലാവരും കൂടെ ഉണ്ടാവണം, കുടുംബം കൂടെ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകൾ നിങ്ങൾക്ക് പഴയകാല ആളുകൾക്കൊക്കെ ഇല്ലേ? പക്ഷേ ഈ ആളുകൾ ലിബറൽ മതം ബാധിച്ച ആളുകളുടെ സ്വപ്നം എന്തായിരിക്കും? മരണത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്തായിരിക്കും? അത് നിങ്ങൾ കേട്ടോളൂ.
6: നന്നായി ജീവിച്ചവർക്ക്, നന്നായി മനസ്സിലാക്കിയവർക്ക് മരണം വളരെ നന്നായി സ്വീകരിക്കാൻ പറ്റും.
7: ആസ്വദിച്ച് സ്വീകരിക്കാൻ പറ്റുമോ?
6: ആസ്വദിക്കാൻ. അതുകൊണ്ടാണ് മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് മരിക്കേണ്ടത്. രസകരമായി മരിക്കാൻ പറ്റും അല്ലെ? വേദനിച്ച് മരിക്കണ്ട.
7: മരണത്തിന് ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നത്
6: ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. മയക്കുമരുന്ന് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് ലോകത്തുള്ള സകല വിഷനും സകല ഈ കാണുന്ന ലോകത്തുള്ള സകല ദൈവങ്ങളെയും പ്രത്യക്ഷപ്പെടുത്തി ജീവിച്ച് മരിക്കാം.
3: അപ്പം മയക്കുമരുന്ന് ഉപയോഗിച്ച് വളരെ സന്തോഷപൂർവ്വം മരിക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ വേദനിച്ച് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. മരണത്തിന് വേദന ഇല്ല എന്നൊക്കെ വളരെ ആധികാരികമായിട്ട് പറയണം. മൂപ്പർ അഞ്ചാറ് വട്ടം മരിച്ച് തിരിച്ചു വന്ന വരെയാണ്. അപ്പൊ ഏതായാലും മരണത്തിന് വേദന ഒന്നും ഇല്ല, അത് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് വളരെ ആസ്വദിച്ച് മരിച്ചാൽ മതി എന്നാണ്. അപ്പോ ഇതിനെന്താ കാരണം? ഇതിന്റെ കാരണം വളരെ കൃത്യമാണ്. ഈ ലിബറൽ മതപ്രകാരം, ഈ മതരാഹിത്യം എന്ന മതപ്രകാരം ആസ്വാദനമാണെല്ലാം. ആ ആസ്വാദനത്തിൽ മനുഷ്യന് വളരെ സിമ്പിളായി കിട്ടുന്ന ഒരു ആസ്വാദനമാണ് ലഹരി.

0: ആ ലഹരിയെ ഇവരുടെ മതപ്രകാരം, ഇവരുടെ ആശയപ്രകാരം തെറ്റാണെന്ന് പോലും പറയാൻ പറ്റൂല. നമ്മൾ പറയുന്നത് ഈ ആശയമാണ്, ഇതിന്റെ വേരുകളാണ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഇത് പഠിപ്പിച്ചാൽ, ഇത് നടപ്പിലാക്കപ്പെട്ട, ഇത് നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി എങ്ങനെയായിരിക്കും? നമ്മൾ യൂറോപ്പ് എന്നൊക്കെ പറയില്ലേ, യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക, നല്ല കെട്ടിടങ്ങളും വളരെ സൗകര്യങ്ങളുള്ള കുറെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ. ഈ ലിബറൽ മതം കഴിഞ്ഞ 1970-80 തൊട്ട് നടപ്പിലാക്കപ്പെട്ട, പൊതുവിദ്യാലയങ്ങളിലൂടെയൊക്കെ പഠിപ്പിച്ച അമേരിക്കയുടെയും യൂറോപ്പിന്റെയും തെരുവുകൾ എങ്ങനെയാണ് എന്നുള്ളത്, അതിന്റെ റിയാലിറ്റി കൂടി നമ്മൾ കാണണം. ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് സാൻ ഫ്രാൻസിസ്കോയാണ്. നമ്മളുടെ മനസ്സിലുള്ള യൂറോപ്പ് അല്ല ഇന്നിന്റെ യൂറോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്പിന് മറ്റൊരു മുഖമുണ്ട്, നമ്മൾ കാണാത്ത ഒരു മുഖം. അവിടെ കാണുന്നത് ഈ ലഹരി ഉപയോഗിച്ച് ബോധം കെട്ട് അവിടെ കിടക്കുന്ന യൂറോപ്പിന്റെ യുവത്വത്തെയാണ്. ഇത് ഞാൻ പറയുന്നത് വെറുതെ ഉണ്ടാന്നല്ല, ലഹരി ഉപയോഗിക്കുന്ന കുറച്ചാൾക്കാരൊക്കെ എല്ലാ സൊസൈറ്റിയിലും ഉണ്ടാവും. പക്ഷേ ലഹരി എന്ന് പറയുന്നത് ആസ്വാദനത്തിന്റെ ഒരു രൂപമാണെന്നും, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി ആസ്വദിക്കലാണെന്നും, അതിനുള്ള നല്ലൊരു വഴിയാണ് ലഹരിയെന്നും, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും, അതിന് നിങ്ങൾക്ക് മതമോ കുടുംബമോ തടസ്സമാകരുത് എന്നും പഠിപ്പിക്കുന്ന ലിബറൽ മതം നടപ്പിലാക്കപ്പെട്ടപ്പോ യൂറോപ്പിന്റെ തെരുവുകൾ ഇങ്ങനെയായെങ്കിൽ നമ്മുടെ തിരൂരും നമ്മുടെ കോഴിക്കോടും നമ്മുടെ കേരളത്തിന്റെ തെരുവുകളും ഇതുപോലെയാക്കാൻ വേണ്ടിയാണ് ഈ ലിബറൽ മതം ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതാവുന്നവർക്കാകാം, കഞ്ചാവ് വലിക്കുന്നവർ വലിച്ചോട്ടെ, പക്ഷേ ഇവിടെയുള്ള പൊതുജനത്തിന്റെ അടുത്തേക്ക് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും വളരെ വിശ്വാസത്തോടുകൂടി അവന്റെ മക്കളെ പറഞ്ഞയക്കുന്ന പൊതുവിദ്യാലയത്തിലേക്ക് ഈ പറഞ്ഞ ലഹരി പോലും തെറ്റാണെന്ന് പറയാൻ സാധിക്കാത്ത ആശയം പുരോഗമനമെന്ന പേരിൽ, പുതിയ കാലത്തിന്റെ ആശയങ്ങൾ എന്ന പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനോട് വിയോജിപ്പുകൾ വരിക. അതിനോട് വിയോജിപ്പുകൾ വരുന്നത് അതിന്റെ അർത്ഥത്തിലാണ്. ഇത് കേവലം ലഹരിയിലോ, കേവലം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആണ് പെണ്ണാവലും പെണ്ണാണാവലും അതുപോലെ തന്നെ മനുഷ്യൻ പട്ടിയാവലിലും ഒന്നും ഒതുങ്ങുന്നതല്ല. നമ്മുടെ സമൂഹത്തിന്റെ കൾച്ചർ തന്നെ, സാംസ്കാരികമായി നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന അരുകും പിടികളുമെല്ലാം വലിച്ചെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കുന്നതാണ് ഈ ലിബറൽ മതം എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യൂറോപ്യൻ തെരുവുകളുടെ ലഹരിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടതെങ്കിൽ, യൂറോപ്യൻ തെരുവുകളുടെ മറ്റ് കാഴ്ചകളുണ്ട്. അവിടെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കാണ്. പലപ്പോഴും ഈ പുരോഗമനം പറയുന്ന ആളുകളൊക്കെ പറയുന്ന വെച്ചാൽ, ഞങ്ങൾ സ്ത്രീ സമത്വത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത്, ഞങ്ങൾ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയാണ് വാദിക്കുന്നതെന്നാണ്. പക്ഷേ ആ ലിബറലിസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ വളരെ രസകരമായി, വളരെ ആകർഷകമായി അത്തരത്തിലുള്ള കുറച്ച് ആശയങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് എന്താ? ചില്ലും കൂട്ടിൽ പ്രദർശന വസ്തുവായി പെൺശരീരം മാറുന്ന അവസ്ഥ ഇന്ന് യൂറോപ്യൻ തെരുവുകളുടെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മലയാളി വ്ലോഗർ, അവര് യൂറോപ്പിലേക്ക് അവരുടെ മാതാപിതാക്കളെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ട്രീറ്റിലേക്ക് പോകുന്ന ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കേട്ടോളൂ.
1: അമ്മയും അച്ഛനും നെതർലൻഡ്സിൽ വന്നിട്ട് ഒരു മാസമായെങ്കിലും അവർ ഇന്നേ വരെ ആംസ്റ്റർഡാം നൈറ്റ് ലൈഫ് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മള് നൈറ്റ് ലൈഫ് ചെറിയ രീതിയിൽ ഒന്ന് കാണിക്കാൻ പോവാണ്. ആദ്യം നമ്മൾ പോകുന്നത് RLD-ക്കാണ്, റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട്. ഈ ഒരു സ്ട്രീറ്റില് രണ്ട് സൈഡിലും റെഡ് ലൈറ്റ് വരുന്ന ഗ്ലാസ് ക്യാബിൻസിനകത്ത് സെക്സ് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അവര് പല രീതിയിൽ അവരുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. പല ആൾക്കാരും ആംസ്റ്റർഡാം വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ വീഡ് കൾച്ചറും RLD-നെയും പറ്റിയൊക്കെ വളരെ മോശമായി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഓരോരോ കൺട്രിക്കും ഓരോ കൾച്ചറാണ്, അത് അംഗീകരിക്കല്ലേ വേണ്ടത്. RLD ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാണ്. അമ്മയ്ക്കും അച്ഛനും നല്ലൊരു ഡിഫറൻറ്റ്.
0: അപ്പൊ ചില്ലും കൂട്ടിൽ ആരാ ഉള്ളത്? സ്ത്രീ ശരീരങ്ങൾ. ആ സ്ത്രീ ശരീരങ്ങൾ വിൽപ്പനക്കാണ്. പണം കൊടുത്ത് അത് ആസ്വദിച്ച് തിരിച്ചു വെക്കാൻ മാത്രം, അത്രമേൽ വസ്തുവൽക്കരിക്കപ്പെടുകയാണ്, ഒബ്ജക്ടിഫൈ ചെയ്യുകയാണ് സ്ത്രീ ശരീരങ്ങൾ അല്ലേ. നമ്മുടെ നാട്ടിലും റെഡ് സ്ട്രീറ്റുകൾ എന്ന പേരിൽ അത്തരത്തിലുള്ള സ്ട്രീറ്റുകളുണ്ട്. അത് കേരളത്തിലേക്ക് അടക്കം കൊണ്ടുവരണമെന്ന് മലയാളത്തിൽ പറയാൻ ഇവിടെയുള്ള പുരോഗമനവാദികൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം. ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിനൊക്കെ പൊതുവെ പറയുന്ന വെച്ചാൽ സ്ത്രീ വിരുദ്ധമായ മതം എന്നാണ്. ഇസ്ലാം സ്ത്രീക്ക് കൊടുത്ത ആ ഒരു പ്രാധാന്യവും ഈ ലിബറൽ മതത്തിൽ സ്ത്രീക്ക് കൊടുത്ത പ്രാധാന്യവും കമ്പയർ ചെയ്യാൻ പറ്റുമോ? പുരുഷന്മാർക്ക് കണ്ട് ആസ്വദിക്കാനും വില പറയാനും വില കൊടുത്ത് അല്പനേരത്തേക്ക് ആസ്വദിച്ച് തിരിച്ചു വെക്കാനും പറ്റുന്ന വെറും വസ്തുക്കളായിട്ട് സ്ത്രീകളെ മാറ്റി എന്നുള്ളതാണ് ഈ ലിബറൽ മതം സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവന. നമ്മുടെ നാട്ടിലും വേണോ ഇങ്ങനെയുള്ള ചില്ലുംകൂടുകൾ? എന്നിട്ട് പറയുന്നത് അത് അവരുടെ സംസ്കാരമല്ല, ആയിക്കോട്ടെ അവരുടെ സംസ്കാരം ആയിക്കോട്ടെ, അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരരുത്, നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കരുത്, അത് അടിച്ചേൽപ്പിക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പൊതുവെ പറയുക സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും ഇവർക്ക് ഒരു സ്വതന്ത്ര ചിന്തയും അല്ല ഉള്ളത്. ഈ പറഞ്ഞ രൂപത്തിൽ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു ലൈംഗിക ചിന്തകർ മാത്രമാണ് ഇവർ. ഏതുവരെ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഈ ശാസ്ത്രം വികസിക്കുമ്പോഴൊക്കെ നമ്മളെന്താ ചിന്തിക്കുക, നമ്മുടെ പണികൾ എളുപ്പമാകും, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും, ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാകും, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിന്തിക്കുന്നത് വെച്ചാൽ ആ ശാസ്ത്രമൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈംഗികത എന്ത് ചെയ്യാൻ പറ്റും, ടോയ്സിലൂടെ നേടിയെടുക്കാൻ പറ്റും എന്ന് മാത്രമല്ല AI കുറിച്ചാണ് ചർച്ച. AI കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട, ChatGPT ഉണ്ട്, അതുപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വർക്ക് തീർക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ ലൈംഗിക ചിന്തകർക്ക് AI കിട്ടിയാൽ അവരെന്താ ചെയ്യുക? അവർ ചെയ്യുന്ന കാര്യം നമുക്ക് ഇത്തരത്തിലൊരു സദസ്സിൽ അതേപോലെ പറയാൻ പ്രയാസമുണ്ടെങ്കിലും അവരവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ അത് പറഞ്ഞ ഭാഗം കുറച്ചു മാത്രം നമുക്ക് പൂർണ്ണമായി അത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്, കുറച്ചു മാത്രം നിങ്ങൾ കേട്ടോളൂ.
2: പറയുന്നത് ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരമായിട്ട് മുൻപോട്ട് വെക്കാവുന്ന ഒരു കാര്യമാണ് സെക്സ് ടോയ്സ് എന്ന് പറയാം. ഇന്ത്യയിൽ അത് നിയമപരമായിട്ട് നിരോധിച്ചിട്ടൊന്നുമില്ല, ചില തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. ഓൺലൈനായിട്ട് ധാരാളമായിട്ട് കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വലുതും ഗുണം തുച്ഛവുമാണെന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ. പക്ഷേ US ചൈനയിലും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഡോക് ജോൺസൺ പോലെയുള്ള കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ടോയ്സിനെ അവിടെ ഡിസൈൻ ചെയ്ത് തരും. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഇനി അടുത്ത് അവർ പ്രതീക്ഷിക്കുന്ന പോലും ആ കമ്പനി പോലും പ്രതീക്ഷിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലസ് റോബോട്ടിക്സ് വരുമ്പോഴത്തേക്ക് ശിവനും സത്യയും ചേർന്ന മാസ്ദ എന്ന് പറയുന്ന പോലെ ഒരവസ്ഥയിലേക്ക് വരാം. അപ്പം നമ്മൾ ഇന്ന് പഴയ തേച്ച കാമുകന്റെയോ കാമുകിയുടെ രൂപത്തിലോ സെലിബ്രിറ്റിയിലോ അപ്പുറത്തെ ചേച്ചിയുടെ ചേട്ടന്റെ ഒക്കെ രൂപത്തിലൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുത്താൽ
0: അപ്പം ശരിക്കും മനസ്സിലാക്കണം, ഇത്തരം ലിബറലുകൾ അല്ലെങ്കിൽ ലിബറൽ മതം വല്ലാതെ തലക്ക് കയറിയ ആളുകൾ അയൽപ്പക്കത്തുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ അയൽപ്പക്കത്തെ ചേച്ചിയുടെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ പേരിൽ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ പോലും AI ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവരുടെ ചിന്ത ഏത് രൂപത്തിലാ പോകുന്നത്. കാരണം എന്താ, ഒരടിസ്ഥാനമില്ല, ഒരു ധാർമ്മികതയുമില്ല, ഒരു ചട്ടക്കൂടുകളില്ല, ഒരു അതിർവരമ്പുകളില്ല, ഹറാമ് ഹലാലുകളില്ല, ഇവർക്ക് എന്തു ആവാം, സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ പിന്നാലെ പോയി ഈ ഒരു AI വരുമ്പോൾ പോലും ഇവർ ചിന്തിക്കുന്നത് ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് മാനവ മര്യാദക്ക് ജീവിക്കാൻ പറ്റുക? ഇത്തരക്കാരായ ഇത്തരം ചിന്തകളുള്ള ആളുകളുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും ധൈര്യത്തോടുകൂടി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? കാരണം AI ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രൂപമുണ്ടാക്കുന്നതിനെ കുറിച്ച് പോലും പച്ച മലയാളത്തിൽ, ഇത് ഏതെങ്കിലും കേവലം പീഡയക്കൊലാലിരുന്നിട്ട് ഏതെങ്കിലും ഞരമ്പ് രോഗി സംസാരിച്ചതല്ല, ഇത്തരക്കാരായ ആളുകളുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിച്ചതാണ്. ഇങ്ങനെ ഒരതിരുമില്ലാതെ ശരിയും തെറ്റും വേർതിരിക്കാൻ ഒരു മാനദണ്ഡവുമില്ലാതെ ഇങ്ങനെ പോയി പോയി അവസാനം ഏതുവരെയും ചോദിച്ചാൽ ഇതേ സംസാരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് വേറൊരു കാര്യം കാണാൻ സാധിക്കും, ഇൻസെസ്റ്റ് പോലും തെറ്റല്ല. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം പോലും. ഈ അവിഹിത ബന്ധങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ലട്ടോ, അവിഹിത ബന്ധം സ്വവർഗരതി ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. അതും കഴിഞ്ഞ് സ്വന്തം മാതാവിനോടോ സ്വന്തം പിതാവിനോടോ ലൈംഗിക ബന്ധം എന്ന് പറയുന്ന ഇത്തരമൊരു സദസ്സിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത, നമുക്കൊന്നും ആലോചിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത വൃത്തികേടുകൾ പോലും, അതുപോലും പരസ്പര സമ്മതമുണ്ടെങ്കിലാവാം എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിൽ വെച്ചാണ്. ആ ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ.
2: സ്വതന്ത്ര ലൈംഗികത നമ്മുടെ പാർട്ടാണ്. സ്വതന്ത്രത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്, പക്ഷെ അത് ഒരു പാർട്ടാണ്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ് ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്, ഇല്ലേ, 100 സ്വതന്ത്ര ചിന്തകൾ ഉണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വാതന്ത്ര്യ
0: അപ്പം ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ് അത്തരത്തിലുള്ള രക്തബന്ധത്തിലുള്ളവരോടുള്ള ലൈംഗികത പോലും തെറ്റാണെന്ന് പറയേണ്ടതില്ല, അത് പരസ്പര സമ്മതമുണ്ടെങ്കിലാവാം എന്നു പറയുന്ന ഐഡിയോളജിയാണിത്. ഞാൻ ഇത് ഇത് കാണിക്കാൻ കാരണം, ഇത് ഈ രൂപത്തിൽ തന്നെ വിശദീകരിക്കാൻ കാരണം, ഈ ഈ പറഞ്ഞ നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള ഈ മതത്തിന്റെ വേര് അത്രമേൽ വ്യാപ്തിയുള്ളതാണ്. അതിന്റെ പിന്നാലെ പോയാൽ പിന്നെ നമുക്ക് അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല, പിന്നെ നമുക്ക് സ്വവർഗരതി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പിന്നെ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള ധാർമ്മികത നമ്മുടെ കുട്ടികളോട് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ തന്നെ അതിന്റെ രൂപങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട അല്ലെങ്കിൽ ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ എങ്ങനെ ജീവിക്കും, നിങ്ങൾ ആരാ ചോദിക്കാന്, ഉപ്പയമ്മയും പറയണ്ട, മാന്റെ ഉപ്പാന്റെയും കാര്യം നോക്കിയാൽ മതി, ടീച്ചർ ടീച്ചറെ കാര്യം നോക്കിയാൽ മതി അല്ലെ, മാഷ് മാഷകാര്യം നോക്കിയാൽ മതി, മാഷ് വരുന്നുണ്ടെങ്കിൽ ഫിസിക്സ് പഠിപ്പിച്ച് പോയാൽ മതി, ഇന്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഇത്തരത്തിലുള്ള സംസാരം നമ്മൾ കേട്ടു തുടങ്ങിയിട്ടില്ലേ. ഉണ്ടെങ്കിൽ ഇത് യാദൃശ്ചികമായി വന്നതല്ല, നമ്മുടെ മക്കളുടെ സംസാരത്തിന്റെ രീതികളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ അത് യാദൃശ്ചികമല്ല, അവരുടെ പദപ്രയോഗങ്ങൾ മോശമായി മാറുന്നുണ്ടോ എങ്കിൽ അത് യാദൃശ്ചികമല്ല, മറിച്ച് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, അതിൽ യാതൊരു അതിർവരമ്പുകളും ആവശ്യമില്ല എന്ന ഈ ലിബറൽ മതം അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമാണത്. അത് പതിയെ പതിയെ അവരുടെ മനസ്സുകൾ കീഴടക്കി തുടങ്ങുന്നതിന്റെ ഭാഗമാണത്. കേവലമായ ഈ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ, സിനിമകളിലൂടെ, റീലുകളിലൂടെ ഇത്തരം ആശയങ്ങളാണ് നമ്മുടെ മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നു മാത്രമല്ല, എല്ലാ നന്മകളുടെയും ശവപ്പറമ്പാണ് ഈ മതമില്ലായ്മ എന്ന മതം. എല്ലാ നന്മകളുടെയും ശവപ്പറമ്പാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ ഈ സംസാരം കേൾക്കുന്നവരില് മുസ്ലിങ്ങളല്ലാത്തവരുണ്ടെങ്കിൽ പോലും ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ, ഈ അഹങ്കാരം എന്നുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? മതങ്ങളൊക്കെ മാറ്റിവെക്കുക, ഒരു മനുഷ്യൻ അഹങ്കാരിയാകുന്നത് നല്ലതാണോ? നമുക്ക് എല്ലാവർക്കും പറയാം അഹങ്കാരം നല്ലതല്ല, വിനയം നല്ലതാണ് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയും അല്ലേ. പക്ഷേ ഈ ലിബറൽ മതം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് പോയാൽ അഹങ്കരിക്കരുത് എന്ന് പോലും പറയാൻ പറ്റൂല. ഏയ് ഒന്ന് ആലോചിച്ച് നോക്കുക, അഹങ്കരിക്കരുത് എന്ന് പോലും പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഞാൻ വെറുതെ പറയുന്നതല്ല, അവർ തന്നെ, കാരണം അവർ പറയുന്നത് വെച്ചാൽ ഈ അഹങ്കാരം പാടില്ല, വിനയമുള്ളവരാകണം എന്നൊക്കെ പറയുന്നത് മതം പഠിപ്പിക്കുന്നതാണ്. പരലോകമുണ്ട്, ദൈവമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പഠിപ്പിക്കുന്നതാണ്, അതൊക്കെ വേറെ കുറെ കാര്യങ്ങളാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അഹങ്കാരം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് എന്നാണ്, കേട്ടോളൂ.
3: ഇപ്പൊ ഈ കയ്യാളി പറഞ്ഞ വരിക്കകത്ത് നോക്കിയാൽ അത് കാണാം, അഹങ്കാരം. നമ്മുടെ സ്വന്തമായ വ്യക്തിത്വം ഉണ്ടാകുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ചാണ് അടിമകളെ ഉണ്ടാക്കുന്നത്. അനുസരണയുള്ളവരെ ആക്കി മാറ്റുന്ന അങ്ങനെയാണ്. വിധേയത്വം, വിനയം, ഇതെല്ലാം അടിമയുടെ മൂല്യങ്ങളാണ്. നല്ല അടിമയായി, അതിന്റെ ഏറ്റവും ഉദാത്തമായ സ്ഥലമാണ്. നീ ചെയ്യുന്ന പ്രവൃത്തി നിന്റേതല്ലെന്നും അത് ദൈവത്തിൻ്റെതാണെന്നും ആ പ്രവൃത്തിയുടെ ഫലം നീ ഇച്ഛിക്കരുതെന്നും ആ ഫലം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണെന്നും കൂടെ നിങ്ങളെ പഠിപ്പിക്കും. ഇനി നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം ഇവിടെ ഈ ഭൂമിയിലല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടതെന്നും അത് മരണാനന്തരമാണ് ആഗ്രഹിക്കേണ്ടതെന്നും, അതിനാണ് സ്വർഗവും നരകവും ഒക്കെ വയ്ക്കുന്നത്. ഇങ്ങനെ മനുഷ്യരെ കീഴ്പ്പെടുത്തി അടിമയാക്കി പറഞ്ഞാലനുസരിക്കുന്ന ജീവികളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് അകത്തുള്ളതാണ്.
0: അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയയിലൂടെ മലയാളത്തിൽ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ. അഹങ്കാരം പാടില്ല എന്നുള്ളത് അടിമയുടെ മൂല്യങ്ങളാണ്. അത് ഈ പരലോകവും ദൈവമൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ ആൾക്കാർ കുറെ ഉണ്ടാക്കിയ കുറെ കൺസെപ്റ്റുകൾ മാത്രമാണ്. അഹങ്കാരം വേണം, വിനയം എന്ന് പറയുന്നത് മോശം കാര്യമാണ്, അത് അടിമയുടെ മൂല്യമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഇവരുടെ ഈ ലിബറൽ മതത്തിന്റെ അടിസ്ഥാനം അങ്ങനെയാണ്. ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ളതാണ് ലിബറൽ മതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അൾട്ടിമേറ്റ്. നമ്മൾ പൊതുവെ ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതിനെ മതം മാറ്റിവെച്ചാൽ പോലും നമ്മൾ പറയുക ഒരാളുടെ സ്വാതന്ത്ര്യം നമ്മൾ നോക്കണം, അതേപോലെ തന്നെ ആ ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിന് നല്ലതോ തെറ്റോ എന്ന് നമ്മൾ നോക്കണം, ഇത് നമ്മൾ പറയും അല്ലേ. പക്ഷെ ഈ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ബാധിക്കുന്നതൊക്കെ സെക്കൻഡറിയാണ്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണല്ല. അവിടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ ഭരിക്കാൻ രക്ഷിതാക്കൾ വരാൻ പാടില്ല. ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈ ആശയം തലയിൽ കയറുമ്പോൾ കുട്ടി പിന്നെ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളോട് ചാടിക്കയറുന്നതിന് വേറെ കാരണങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ ആശയം തലയിൽ കയറിയതാണ്, എന്ന് മാത്രമല്ല നന്ദി പോലും ആവശ്യമില്ല. നമ്മൾ പറയും നന്ദികെട്ട ആൾക്കാർ എന്നൊക്കെ പറയില്ലേ, അതൊരു ആശയമായി സ്വീകരിക്കണവര്. ഇത്രയും കാലം പോറ്റി വളർത്തിയ രക്ഷിതാക്കളോട് നന്ദിന്റെ ആവശ്യമുണ്ടോ? ഏ ഇല്ല. അതിന്റെ ഒന്നും ആവശ്യം, പരസ്പര ബഹുമാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായാൽ മതി, അതിനപ്പുറത്തേക്ക് നന്ദി പോലും ആവശ്യമില്ല. നന്ദി എന്നുള്ളത് ആവശ്യമില്ലാത്ത വികാരമാണ് എന്നാണ് ഈ മതത്തിന്റെ കാഴ്ചപ്പാട്. കേട്ടോളൂ,
1: അപ്പൊ നമ്മൾ ഇത്രയും നാള് നോക്കി വളർത്തിയ ആൾക്കാരാണ്.
3: അതൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ ഇത്രയും നാള് നോക്കി വളർത്തിയ എല്ലാ സാധനവും ലോകത്ത് എങ്ങനെ, നിങ്ങൾ മരിക്കാനും ഒക്കത്തില്ല.
1: അപ്പൊ നമുക്ക് നന്ദി അല്ലെങ്കിൽ തിരിച്ച്
3: ഒരു ആവശ്യമില്ലാത്ത ഒരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത്. നന്ദിയുടെ ആവശ്യമേ ഇല്ല, ലോകത്ത് ആവശ്യമില്ലാത്തതാണ് അത്. പണ്ട് മുതലാളിമാര് ചോറ് അവരുടേതാണ്, ജോലി അവരുടെ കൂടെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിരുന്നു, അപ്പോഴാണ് നന്ദി എന്ന് പറയുന്ന വികാരമൊക്കെ വേണ്ടത്. അത് ആവശ്യമില്ല.
1: അപ്പൊ ഇപ്പൊ താങ്കൾ താമസിക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, അപ്പൊ അവരോടും അങ്ങനെ ഒരു സംഭവമില്ല?
3: അല്പം പോലും നന്ദിയില്ല, ഒരു നന്ദി എനിക്കില്ല. കാരണം എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നും അവരെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള പരസ്പര ബഹുമാനമാണ് ഞങ്ങൾക്കുള്ളത്. പരസ്പരം ആവശ്യമുള്ളവരാണെന്ന് അറിയുന്നതിനുള്ള സ്നേഹമാണ്. നന്ദിയില്ല
1: ആരോടും, നന്ദിയില്ല
3: ഒരാളോടും, നന്ദിയില്ല. നന്ദി ആവശ്യമില്ലാത്ത വികാരമാണെന്ന് എനിക്കറിയാം.
0: അപ്പോ നന്ദിയില്ല, നന്ദി ആവശ്യമില്ലാത്ത വികാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇതാണ് ഈ ചിന്തയുടെ പരിണിതി എന്ന് പറയുന്നത്. നന്ദിയില്ലാത്ത, അഹങ്കാരമുള്ള, വിനയമില്ലാത്ത, ആരും മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതില്ലാത്ത, മൂത്തവരെ ബഹുമാനിക്കേണ്ടതില്ലാത്ത, ആരോടും കടപ്പാടുകളില്ലാത്ത, അവകാശങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുകയും കടമകളെ കുറിച്ച് ഒരറിവുമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്തുനിന്ന് സിനിമകളിലൂടെയൊക്കെ അത്തരം ആശയങ്ങൾ കടന്നു വരുന്നു, മറുഭാഗത്ത് സോഷ്യൽ മീഡിയയിലൂടെ അത്തരമൊരു കണ്ടീഷനിങ് നടക്കുന്നു. അതിൻ്റെ കൂടെ ഇതിനൊക്കെ അപ്പുറത്ത് കരിക്കുലത്തിലൂടെയും ഇത്തരത്തിലുള്ള ആശയങ്ങൾ വരുന്നു. സിനിമകളിലൂടെയും റീലുകളിലൂടെയും വരുന്നത് പോലെയല്ല, സ്വന്തം അധ്യാപകന്റെ നാക്കിൽ നിന്ന് ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആധികാരികമാണത്. അങ്ങനെ ആധികാരികമായി ഇത്തരം ആശയങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹം എങ്ങോട്ടായിരിക്കും പോവുക? ഒന്നാലോചിച്ചാൽ മതി, ഇതിന്റെ തുടക്കം ഏതാനും ചില കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ പുതിയ തലമുറ എവിടേക്ക് എത്തി എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി നമുക്ക് പിടിച്ചാൽ കിട്ടാൻ പറ്റാത്ത അത്ര ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ലഹരി വിരുദ്ധ ക്ലാസ്സൊക്കെ നടത്തും വലിയ രൂപത്തിൽ. ഇതാ ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും, കരളടിച്ചു പോകും എന്നൊക്കെയാണ് നമ്മൾ പ്രസംഗിക്കുക. കുട്ടി അത് കേട്ട് ചിരിക്കും. കാരണം എന്താ? അവൻ പഠിച്ചതെന്താ? ഈ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ജീവിതമാണ്. ആ ചെറിയ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ് എന്ന് പഠിച്ചൊരു കുട്ടി അവന് കരളടിച്ചു പോകും, കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാൽ ഓഹൻ വിചാരിക്കെന്താ, ആയിക്കോട്ടെ എന്തായാലും ചെറിയ ജീവിതം ഉള്ളൂ. ആ ചെറിയ ജീവിതം പരമാവധി ആസ്വദിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് MDMA ഉപയോഗിച്ച് ആസ്വാദനങ്ങളിലേക്ക് പോയിക്കൊണ്ട് അങ്ങനെ മരിക്കുന്നതാണെങ്കിൽ അങ്ങനെ മരിച്ചോട്ടെ, എന്തിനാപ്പ് ഇങ്ങനെ കഷ്ടപ്പെട്ട് 60 വയസ്സുവരെയൊക്കെ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോ ആ ചിന്ത ആരാ ഇട്ടുകൊടുത്തത്? ഈ പറഞ്ഞ ആസ്വാദനമാണെല്ലാം നന്മയും തിന്മയുമില്ല എന്ന ലിബറൽ മതമാണ് ആ ചിന്ത ഇട്ടുകൊടുത്തത്. ആ ചിന്തയെ ചികിത്സിക്കാതെ, ആ മതം അവരിൽ നിന്നും ഇല്ലായ്മ ചെയ്യാതെ നമ്മൾ കരളടിച്ചു പോകുന്ന കഥ പറഞ്ഞതുകൊണ്ടോ റാലി നടത്തിയതുകൊണ്ടോ പ്ലക്കാർഡുകൾ പിടിച്ചതുകൊണ്ടോ ലഹരി ഇല്ലാതാവില്ല. ലഹരി എന്ന് മാത്രമല്ല, ഒരു തിന്മയും ഇനി വരുന്ന തലമുറയിൽ നിന്നും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. തീർച്ചയായും കൃത്യമായ ധാർമ്മിക ചട്ടക്കൂടുള്ളത് കൊണ്ട് തന്നെ, മതപരമായി അത്രയും ചിട്ടയോടുകൂടി ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇതിന്റെ മുന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ പോരാട്ടം ഈ സമൂഹത്തിനു വേണ്ടിയാണ്. ഇത്തരമൊരു സൊസൈറ്റി നേരത്തെ നമ്മൾ കണ്ടു ആ പറഞ്ഞ സാൻ ഫ്രാൻസിസ്കോയിലും അതുപോലെ തന്നെ ആംസ്റ്റർഡാമിലൊക്കെയുള്ള റിയാലിറ്റി വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ കണ്ടു. ആ രൂപത്തിലേക്ക് നമ്മുടെ തിരൂരും നമ്മുടെ കോഴിക്കോടും നമ്മുടെ തിരുവനന്തപുരവും മാറ്റിയെടുക്കാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമം ഇപ്പൊ തന്നെ വന്നു തുടങ്ങി. നൈറ്റ് ലൈഫ് എന്ന പേരിൽ പലതും നടപ്പിലാക്കി തുടങ്ങി. അത് നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടായി, അവിടെ അടിപിടികളുണ്ടായി. മാനവീയം വീഥി തിരുവനന്തപുരത്തുള്ള ഒരു വീഥിയാണ്, രാത്രിയെ അടിച്ചു പൊളിക്കാൻ നമ്മുടെ സർക്കാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനം. അവിടെയുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ദിനേനയെന്നോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായ ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലമായ ഏതെങ്കിലും ഡ്രസ്സിങ്ങിനോടോ ഏതെങ്കിലും ഡാൻസ് രൂപത്തോടോ ഉള്ള ഒരു വിയോജിപ്പ് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പൊതുവെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ നമ്മൾ എതിർക്കാറുണ്ട് അല്ലെ. ടിപ്പു സുൽത്താനെ വെട്ടി അക്ബറിനെ പിന്നെ ക്രൂരനായി ചിത്രീകരിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ആരെങ്കിലും ചോദിക്കോ ഒരു ടിപ്പുവിനെ എതിർത്താൽ ഇപ്പം എന്താ, അക്ബറിനെ ക്രൂരനായി ആ രൂപത്തിൽ ചിത്രീകരിച്ചാൽ എന്താന്ന് ആരെങ്കിലും ചോദിക്കോ? ഇല്ല, ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിയുടെ ഒരു ഒരു വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുക എന്ന ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ അജണ്ടയുടെ തുടർച്ചകളിൽ ഒന്നു മാത്രമാണ് ടിപ്പുവിനെ വെട്ടുക എന്നുള്ളത്. അതിന്റെ തുടർച്ച മാത്രമാണ് അക്ബറിനെ ക്രൂരനായി ചിത്രീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കേവലമായി ഒന്നു മാത്രം എടുത്തുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഇത് ജൂമ്പക്ക് എന്താ കുഴപ്പം, പാൻറിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ച് നിർത്തേണ്ടുന്നൊരു വിഷയമല്ല ഇത്. ഇതൊരു പദ്ധതിയാണ്. ഇവിടെയുള്ള ലിബറൽ ഫാസിസ്റ്റുകൾ വളരെ ആസൂത്രിതമായി വർഷങ്ങളോളം എടുത്തുകൊണ്ട് നമ്മുടെ കരിക്കുലം മാറ്റി. നേരത്തെ കണ്ടു 9-ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ ആണ് പെണ്ണാവാം പെണ്ണാണാവാം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പദ്ധതി ഇങ്ങനെ ഇവിടെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി വരുന്ന എല്ലാത്തിനെയും അതിനെക്കുറിച്ച് ധാരണയുള്ളവർ എതിർക്കും. അതിന്റെ ഭാഗം തന്നെയാണ് സൂംബയോടുള്ള വിയോജിപ്പ്, അതിന്റെ ഭാഗം തന്നെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയോടുള്ള വിയോജിപ്പ്, അതിന്റെ ഭാഗം തന്നെയാണ് ലിബറൽ അജണ്ടകൾ പാഠപുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനോടുള്ള വിയോജിപ്പ് എന്ന് മനസ്സിലാക്കുകയും വിഷയങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാനും അപ്ഡേറ്റഡ് ആവാനും അത്തരം വിഷയങ്ങളെ കൃത്യമായി മതപരമായി തന്നെ അതിന്റെ ആംഗിളുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിർദ അവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂംബയിലൂടെ ഒളിച്ചു കടത്തുന്നത് നാം കരുതിയിരിക്കുക, അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ഊർജ സംരക്ഷണ പുരസ്കാരം അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ഊർജ സംരക്ഷണ പുരസ്കാരം 2026 എനർജി മാനേജ്മെന്റ് സെന്റർ കേരള അപേക്ഷ ക്ഷണിച്ചു. വൻകിട ഇടത്തരം ചെറുകിട ഊർജ ഉപഭോക്താക്കൾ, പൊതുസ്ഥാപനങ്ങൾ, സമൂഹതല സ്വാധീനവും ഊർജ സംരക്ഷണ നേതൃത്വവും, ഇങ്ങനെ 7 വിഭാഗങ്ങളിലായിട്ടാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 1 മുതൽ 4 വരെ വിഭാഗങ്ങളിലെ വിജയികൾക്ക് 100,000 രൂപ വീതവും, 5 മുതൽ 7 വരെ വിഭാഗങ്ങളിലെ വിജയികൾക്ക് 50,000 രൂപ വീതവും, ക്യാഷ് പ്രൈസിനൊപ്പം പ്രശസ്തിപത്രവും ഫലകവും ലഭിക്കുന്നതാണ്. യോഗ്യരായവർക്ക് ISO 5001 സർട്ടിഫിക്കേഷനും ഊർജ ഓഡിറ്റിനും സാമ്പത്തിക സഹായം ലഭിക്കുന്ന അധിക ആനുകൂല്യങ്ങൾക്കും പദ്ധതിയുണ്ടായിരിക്കും. ഊർജ സംരക്ഷണ പുരസ്കാരം 2026 അപേക്ഷകൾ ലഭിക്കേണ്ടുന്ന അവസാന തീയതി ഒക്ടോബർ 30. വിവരങ്ങൾക്ക് എനർജി മാനേജ്മെന്റ് സെന്റർ കേരള, ശ്രീകൃഷ്ണനഗർ, ശ്രീകാര്യം ബിയോ, തിരുവനന്തപുരം 6950017. ഊർജ സംരക്ഷണ പുരസ്കാരം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471259 4922.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ്. കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അംഗീകൃത പെൻഷൻ സൈറ്റ് വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്കെല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ ഓരോ ദിവസവും മനഃപ്പാഠമാക്കുക എന്നത്. അതിന് നമ്മെ സഹായിക്കുന്ന പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടിയാണ് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തു മുഹമ്മദിലെ മൂന്നാമത്തെ ആയത്താണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ മൂന്നാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിയ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകല്ലാഹു ഖൈറ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു. സൂറത്ത് മുഹമ്മദിലെ മൂന്നാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിസ് ജാഫർ സലഫി നമ്മെ പഠിപ്പിച്ചത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നിമിഷങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പീസ് റേഡിയോ തയ്യാറാക്കിയ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു ഇന്ന്. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധം. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരമപ്രധാനമായ കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ആയുധവും പ്രതീക്ഷയും പ്രാർത്ഥന തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രാർത്ഥനാ നിർഭരമായിരിക്കണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയില്ലായെങ്കിൽ അടിമകളെ ഉടമ പരിഗണിക്കുകയേയില്ല എന്നുള്ളതാണ് ഖുർആനിക വചനം. വിശുദ്ധ ഖുർആനിൻ്റെ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പരമകാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന, പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ ലഭിച്ച നല്ല അടിമകളെക്കുറിച്ച് പറയുകയും അവരുടെ വ്യത്യസ്ത പ്രാർത്ഥനകൾ എടുത്തു പറയുകയും ചെയ്തിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ്, ഖുൽ മാ യഅബ്ഉബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, മാ യഅബ്ഉബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് നൽകുക? എൻ്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുന്നത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അവരോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. വിശ്വാസികളെ, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അല്ലാഹുവിനെ ആരാധിക്കാനാണ് എങ്കിൽ ആ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥന തന്നെയാണ് എന്നാണ് പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുന്ന് പറയുകയുണ്ടായി, അഫ്ളലുൽ ഇബാദത്തി അദ്വാ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അദ്വാ, അത് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന അദ്വാഹു അൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നാം എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു പ്രയാസമോ ആവശ്യമോ വന്നു കഴിഞ്ഞാൽ നാം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താ? എൻ്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ള ഔലിയാക്കളോട് പ്രാർത്ഥിക്കാനോ മഹാന്മാരായ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കാനോ അല്ല. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, എൻ്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാ വശങ്ങളും നാം സ്വീകരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങാനും നാം ചെയ്യേണ്ടത് എന്നർത്ഥം. സഹോദരങ്ങളെ, പലപ്പോഴും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിരന്തരമായ പ്രാർത്ഥനയുമായി അള്ളാഹുവിൻ്റെ ആദരവ് നേടുന്ന പ്രവർത്തനവുമായി നാം എത്രത്തോളം അടുക്കുന്നുണ്ട് എന്ന് ഒന്ന് സ്വന്തത്തെ വിലയിരുത്തിക്കൊണ്ട് ചോദിക്കേണ്ട സമയമാണ്. ഒരു കാര്യം നാം ചെയ്യുമ്പോൾ അത് കൃത്യമായ രീതിയിൽ നടക്കാൻ, അത് വിജയിക്കാൻ, ഉദാഹരണത്തിന് നമ്മുടെ മക്കളുടെ കല്യാണം നടക്കുന്ന സമയത്ത്, കല്യാണം നോക്കുമ്പോൾ, ഒരു വീട് പണി നടത്തുമ്പോൾ, ഒരു ജോലി അന്വേഷിക്കുമ്പോൾ, നമ്മൾ എത്രത്തോളം സമയം ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടോ? അതിൻ്റെയൊക്കെ പത്തിലൊന്ന് സമയം പോലും ആ കാര്യങ്ങൾ വിജയിക്കാൻ, അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ചിലവഴിക്കാറുണ്ടോ എന്ന് സ്വന്തത്തോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ്ദുആ, പ്രാർത്ഥനയേക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന മറ്റൊരു പ്രവർത്തനവും ഇല്ല എന്നുള്ളതാണ്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആരാധന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുമാത്രവുമല്ല, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നഹു മല്ലം യസ്അലില്ലാഹ യഗളബു അലൈഹി, അള്ളാഹുവിനോട് ചോദിക്കാത്തവനെ അള്ളാഹുവിന് ദേഷ്യമാണ്. അള്ളാഹുവിനോടൊന്നും ചോദിക്കാതെ, അവനോട് യാചിക്കാതെ, പ്രാർത്ഥിക്കാതെ, എല്ലാം ഇങ്ങോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകൾ വലിയ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹുവിന് വെറുപ്പ് തന്നെയാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അശക്തൻ, ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നും ചെയ്യാത്തവൻ ആരാണ്? ഇസ്ലാമിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കാത്തവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അബ്ഖല നാസി മൻ ബഖില ബിസ്സലാം, ഏറ്റവും വലിയ പിശുക്കൻ സലാം പറയാത്തവനാണ്. അജ്സു നാസി മൻ അജ്സ അനി ദുആ, ഏറ്റവും വലിയ അശക്തൻ, കഴിവില്ലാത്തവൻ, പ്രാർത്ഥനയിൽ അശക്തനായവനാണ് പ്രാർത്ഥിക്കാത്തവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി, നിങ്ങളെന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പ്രാർത്ഥനയിൽ നിന്ന് അഹങ്കാരത്തോടുകൂടി നിങ്ങൾ മാറിപ്പോയാൽ, നിഞ്ഞന്മാരായിക്കൊണ്ട് വളരെയധികം പരിഹസിക്കപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്തുൽ ഗാഫിറിൻ്റെ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദുഊനീ അസ്തജീബു ലക്കും, നിങ്ങളെന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരാണോ അഹങ്കാരത്തോടുകൂടി മാറിപ്പോകുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അള്ളാഹു പറയുകയാണ്, അവർ നിഞ്ഞന്മാരായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കും. പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകാം, പ്രാർത്ഥിക്കാത്തവനാരോ അവന് നിഞ്ഞനായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തിരശിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനയുടെ മര്യാദകളായി ഇസ്ലാം പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ചിലത് നിർബന്ധമായി നാം സ്വീകരിക്കേണ്ട മര്യാദകളാണ്, മറ്റു ചിലത് കൂടുതൽ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള മര്യാദകളാണ്. എന്താണ് ഈ പ്രാർത്ഥനയുടെ മര്യാദകൾ? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മര്യാദകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും ആദ്യത്തേത്, പ്രധാനപ്പെട്ടത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ആ ഒരു കാര്യം നിർബന്ധമായിക്കൊണ്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ്. അതുപോലെ തന്നെ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഉത്തരം കിട്ടും എന്ന ഉറപ്പോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹംദും സലാത്തും ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന വാചകങ്ങൾ ഉരുവിടുക എന്നത് മറ്റൊരു മാർഗമാണ്. പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കൽ, പ്രാർത്ഥിക്കുന്ന കാര്യം തനിക്കാവശ്യമാണ് എന്ന ആഗ്രഹത്തോടുകൂടി, കിട്ടിയാൽ കിട്ടട്ടെ എന്ന മനോഭാവമല്ല, എന്തായാലും എനിക്കത് നേടിയെടുക്കണം എന്ന ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാനുള്ള വലിയൊരു മാർഗമാണ്. അതുപോലെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ 3 തവണ ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. താൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട്, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട്, മനസ്സറിഞ്ഞ്, അശ്രദ്ധനാവാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അള്ളാഹു അത്തരം പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം, പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് കഥ പറയാം. വിട്ടുവീഴ്ച വിജയമാണ്. അർഷദ് അൽഹിക്കമി താനൂർ എഴുതി, വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും. അവതരിപ്പിച്ചത് അബ്ദുസലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുന്ന കഥയാണ് വിട്ടുവീഴ്ച വിജയമാണ് എന്ന കഥ. വിട്ടുവീഴ്ച എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് വിട്ടുവീഴ്ച? വിട്ടുവീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പുറത്തു കൊടുക്കുക, ഫോർഗീവ് ചെയ്യുക, അവരോട് നമ്മൾ അവർ ചെയ്തതോ നമ്മളോട് പ്രവർത്തിച്ചതോ ആയ കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക എന്നർത്ഥം. ഒരിക്കൽ അലി സൈനുൽ ആബിദീൻ ആൺമക്കളുടെ കൂടെ പള്ളിയിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. ഒരാൾ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. അലി സൈനുൽ ആബിദീൻ അസഭ്യം പറയാൻ തുടങ്ങി. ചീത്ത പറയണ്, ഭയങ്കരമായ ചീത്ത പറച്ചിൽ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് കഴിയോ? നമ്മുടെ ഉപ്പച്ചിന് വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുമ്പോൾ അവർ അയാളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അലി സൈനുൽ ആബിദീൻ മക്കളെ തടഞ്ഞു. എന്നിട്ട് അസഭ്യം പറഞ്ഞ വ്യക്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ, നിങ്ങൾ പറഞ്ഞതിനേക്കാൾ അധികമാണ് എൻ്റെ കാര്യം. നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ അധികമുണ്ട് എന്നിൽ നിങ്ങൾക്കറിയാത്ത പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് ഞാൻ അറിയിച്ചു തരാം. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ലജ്ജിച്ചു തല താഴ്ത്തിയെന്ന്. എന്താണ് ആ പറഞ്ഞത്? തന്നെ ചീത്ത പറയാൻ വന്ന ആളോട് തിരിച്ചു പറഞ്ഞതാണ്. മക്കൾ ആ ചീത്ത പറഞ്ഞ ആളെ തടയാൻ ശ്രമിച്ചു, പക്ഷേ സൈനുൽ ആബിദീൻ മക്കളെ തടഞ്ഞു. എന്നിട്ട് ചീത്ത പറയുന്ന ആളോട് പറയാണ്, നിങ്ങൾ പറഞ്ഞതിനേക്കാളും അധികം എന്നെക്കുറിച്ച് പറയണ്ടാവും. നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ അധികം നിങ്ങൾക്കറിയാത്ത പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്കാവശ്യമാണെങ്കിൽ ഞാനത് അറിയിച്ചു തരാമെന്ന്. ഇത് കേട്ടപ്പോൾ അവർ ലജ്ജിച്ച് തല താഴ്ത്തിയെന്നാണ് പറഞ്ഞത്. അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിൻ്റെ മേൽക്കുപ്പായം മൂരി ആ വ്യക്തിക്ക് നൽകി. 1000 ദിർഹം കൂടെ അദ്ദേഹത്തിന് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അസഭ്യം പറഞ്ഞ വ്യക്തി സങ്കടം കൊണ്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, തീർച്ചയായും അദ്ദേഹം പ്രവാചകൻ്റെ മകൻ തന്നെയാണ്. ആലോചിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകളോട് തിരിച്ച് നല്ലൊരു രൂപത്തിൽ പ്രതികരിച്ചപ്പോഴേക്കും അവരുടെ എല്ലാ വിഷമങ്ങളും മാറി. ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റുമോ? ആലോചിച്ചു നോക്കണം. നമ്മൾ എന്തിനും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമ്മൾ എത്ര ക്ഷോഭത്തോടുകൂടി പ്രതികരിക്കലും വിഷമിപ്പിക്കലും തിരിച്ചും അതിനേക്കാൾ ഊക്കോടുകൂടി പറയലും. നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് ആരെങ്കിലും നമ്മളെ ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് എത്ര തോണ്ടലും എത്ര അടിയും, അല്ലേ? അറിയാതെ എന്തെങ്കിലും ഒന്ന് നമ്മളെ മറ്റുള്ള കൂട്ടുകാരനിൽ നിന്ന് വല്ലതും പറ്റിയാൽ തിരിച്ച് നമ്മളെന്താ പറയുക? പിന്നെ അവിടെ അടിയായി, പിടിയായി. അപ്പം നമ്മളെന്ത് ചെയ്യണം? അറിവില്ലായ്മ കൊണ്ട് പലരും ചെയ്യുമ്പോൾ നമ്മളവർക്ക് പുറത്തു

0: നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായി

0: സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അല്ലിജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അല്ലിജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, കരുണയുടെ വാതിൽ തുറന്നിട്ട നാഥൻ. ദുനിയാവിൻ്റെ വർണ്ണശബളിമ ക്ഷണികമാണെന്ന സത്യം ഈ സുന്ദര വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആലാപനം സിദ്റത്തുൽ മുൻതഹ.

0: റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് കുടുംബത്തിൽ നമസ്കാരം ശീലമാക്കുക എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹ്രീമിൽ ആറാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം. വഖൂദുഹൻ നാസു വൽ ഹിജാറ, അതിലെ ഇന്ധനം മനുഷ്യനും അതേപോലെ തന്നെ കല്ലുകളുമാകുന്നു. അലൈഹ മലായികതു ഗിലാദു ശിദാദ്, ആ നരകത്തിന് കാവൽക്കാരായി കഠിനന്മാരും പരുഷ സ്വഭാവികളുമായ മലക്കുകളുണ്ടായിരിക്കും. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അള്ളാഹു കൽപ്പിച്ചതിനോട് അവർ അനുസരണക്കേട് കാണിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, പരുഷന്മാരായ കഠിനന്മാരായ അള്ളാഹുവിനോട് ഒട്ടും അനുസരണക്കേട് കാണിക്കാത്ത മലക്കുകൾ കാവൽ നിൽക്കുന്ന, മനുഷ്യനും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു സംരക്ഷിക്കണമെന്നാണ്. കുടുംബമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, എല്ലാവരും അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാവശ്യമായ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും നല്ല നല്ല കാര്യങ്ങളിൽ അവർക്ക് ശക്തമായ പ്രോത്സാഹനം നൽകിക്കൊണ്ടും തിന്മയിൽ നിന്ന് അവരെ തടഞ്ഞുകൊണ്ടുമാണ് നാം അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. അപ്രകാരം നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ഏറ്റവും ശക്തമായി അവരെ ഉപദേശിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നാം ഏവരും മനസ്സിലാക്കിയതുപോലെ നമസ്കാരം എന്ന മഹത്തായ ഇബാദത്താണ് ആ ഒരു കാര്യം. പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിലെ 132-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, നീയും ക്ഷമയോടുകൂടി നമസ്കരിക്കുന്നവനാവുക. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളിൽ നിന്ന് ഞാൻ ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഞാനാകുന്നു. വൽ ആഖിബത്തു ലിത്തഖ്വ, തഖ്വക്കാണ് ശുഭകരമായ പര്യവസാനമുള്ളത്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നീ നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും നീയും നമസ്കാരത്തിൽ കൃത്യമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന കാര്യമാണ്. അപ്പോൾ നാം നമ്മുടെ കുടുംബത്തോട് ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തേണ്ടത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. കാരണം നമസ്കരിക്കാത്തവനെ മുസ്ലിമായി പരിഗണിക്കപ്പെടുകയില്ല. അലാഹുദുല്ലദി ബൈനന വബൈനഹുമുസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫർ, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള കരാറ് എന്നത്, അവർ തമ്മിലുള്ള വ്യത്യാസമെന്നത് അസ്സലാ നമസ്കാരമാണ്, അതൊഴിവാക്കിയവൻ സത്യനിഷേധിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവ്വലുമാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമ ചോദിക്കപ്പെടുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ് എന്നും, നമസ്കാരം നന്നായാൽ അവൻ്റെ മറ്റെല്ലാ അമലുകളും നന്നായി, അത് ചീത്തയായാൽ അവൻ്റെ മറ്റെല്ലാ അമലുകളും ചീത്തയായി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം വിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു. അപ്പോൾ ഇത്രമാത്രം ഗൗരവമുള്ള ഒരാൾ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് പരീക്ഷിക്കപ്പെടുന്ന മഹത്തായ ആരാധനയും ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമതായി നിലകൊള്ളുന്നതുമായ നമസ്കാരം, ആ നമസ്കാരം അതിൽ തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും കൃത്യമായി അതിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടോ, അവർ അത് കൃത്യമായ സമയങ്ങളിൽ നിർവഹിച്ചു പോരുന്നുണ്ടോ എന്ന് പരിശോധിക്കലും അവരെ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കലും വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ആ പ്രവാചകനിലൂടെ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും അല്ലാഹു പറയുന്നത്, വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. എന്നാൽ കുടുംബത്തോട് നമസ്കാരം നാം കൽപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശക്തമായ ഒരു മാതൃകയായി നാം നിലകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. നാം നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാതിരിക്കുകയും അതോടൊപ്പം കുടുംബത്തോട് നമസ്കരിക്കണമെന്ന് നാം പറയുകയും ചെയ്താൽ നമ്മുടെ മക്കളോ നമ്മുടെ ഇണകളോ അതനുസരിച്ചു കൊള്ളണമെന്നില്ല. അവർക്കൊരു ശക്തമായ മാതൃകയായി നമസ്കാരത്തിൽ നാം നിലകൊള്ളുകയും അതോടൊപ്പം തന്നെ അവരോട് കൃത്യമായി ഓരോ വക്തിലും പ്രത്യേകം പ്രത്യേകമായി നമസ്കരിക്കാൻ അവരെ നാം ഓർമ്മപ്പെടുത്തുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായാൽ നിങ്ങൾ അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം, 10 വയസ്സായാൽ അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ ചെറിയ രൂപത്തിൽ അവരെ ശിക്ഷിക്കണം, അങ്ങനെ അവരെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളുകളാക്കി നിങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയ്യത്തി റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ, നാഥ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ എൻ്റെ വീട്ടിൽ വന്നാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കാറുണ്ട്, അസ്വല്ലൽ ഗുലാം, കുട്ടി നമസ്കരിച്ചോ, അവൻ നമസ്കരിച്ചിട്ടാണോ കിടക്കുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കാറുണ്ട്. ഇപ്രകാരം നമസ്കാരം നിലനിർത്തുന്ന, അതിനുവേണ്ടി കൽപ്പിക്കുന്ന, അതിന് ശക്തമായ മാതൃകയായി നിലകൊള്ളുന്ന ഒരു നല്ല കുടുംബമായി നമ്മൾ മാറുക. നമ്മുടെ കുടുംബത്തെ നാം ഏറ്റവും ആദ്യം പരിശീലിപ്പിക്കേണ്ടത് നമസ്കാരമാണ്. അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിധം കൃത്യമായി അത് നിർവഹിച്ചു പോരുന്ന കുടുംബമായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനാണ് ഇരുലോകത്തും വിജയമുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. കുടുംബത്തിൽ നമസ്കാരം ശീലമാക്കുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: Peace Radio. Tune to reality.

0: നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അധ്യായമാണല്ലോ അബൂലഹബിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു ചരിത്ര ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഒരായത്തിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണ് വഅൻദിർ അഷീറതകൽ അഖ്റബീൻ, ഓ പ്രവാചക, അങ്ങ് താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിക്കുകയുണ്ടായി. ആ സൂചിപ്പിച്ച വേളയിൽ മഹാനായ അലിയു ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. യാ അലി, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത ബന്ധുക്കളോട് താക്കീത് നൽകാൻ എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തിനാണ് അലി റളിയല്ലാഹുവിനെ വിളിച്ചത്? മുമ്പേ തന്നെ പ്രവാചകനിൽ വിശ്വസിക്കുകയും കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകനിൽ വിശ്വസിച്ച ഒരാളാണ് അലി റളിയല്ലാഹു അൻഹു. അന്ന് 10 or 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ, അലി, നമുക്കൊരു സദ്യ ഒരുക്കണം, അതിൽ പാനീയങ്ങളും ഭക്ഷണവുമായിട്ട് നീ റെഡിയാക്കണം, എന്നിട്ട് നമ്മളുടെ കുടുംബത്തിലെ, അതായത് ഖുറൈശി എന്ന് പറഞ്ഞാൽ 10 കബീലകൾ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു കുടുംബമാണ്,
1: ചെറിയ ചെറിയ ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു
0: കുടുംബം, അവരെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു സദ്യ നടത്തുകയാണ്. അങ്ങനെ സദ്യയുടെ മർമ്മം ഇതാണ്, ഭക്ഷണം കൊടുത്തതിനു ശേഷം ഇവരോട് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയണം. ആദ്യം തൻ്റെ വീട്ടിലാണല്ലോ അത് പറയേണ്ടത്. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണമൊരുക്കി, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങൾ ഒരുക്കി. ഏകദേശം അലി റളിയല്ലാഹു അൻഹു അതിൽ പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 40 ആളുകൾ അതിൽ പങ്കെടുത്തു. പ്രഗത്ഭരായ ആളുകളാണ്, ഹംസ, അതേപോലെ തന്നെ പിന്നെ അബൂലഹബ്,
1: അബൂ ത്വാലിബ്,
0: ഇവരൊക്കെ അതിൽ സന്നിഹിതരാണ്. അങ്ങനെ പിന്നെ ഭക്ഷണം കൊടുത്തു. അപ്പം അതിലൊരു ഒരു ചെറിയൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു 2 or 3 ആളുകൾ ഇരുന്ന് കഴിച്ചാൽ തീരാവുന്ന ഭക്ഷണേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഇജിസത്ത് അവിടെ സംഭവിക്കുകയാണ്.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ
0: സംഭവിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ആ ഉണ്ടാക്കിയ ഭക്ഷണം ഇവരെല്ലാവരും കഴിച്ചതിനു ശേഷവും അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പല സന്ദർഭങ്ങളിലായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഇജിസത്ത്. ഇത് കുറഞ്ഞ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരുപാട് ആളുകൾ കഴിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അനേകം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ച് പാനീയവും കഴിച്ച് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു വേളയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം. അപ്പോൾ ഏകദേശം ഒരു 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന രഹസ്യ പ്രബോധനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന അബൂലഹബ് ഇത് എന്തോ ഒരു ഒരു ഒരു ഒരു കെണിയാണെന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് അവരുടെ ഭാഷയിലാണ് ഒരു കെണി എന്ന് പറയുന്നത്, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കുന്ന ഒരു ഒരു ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ആരെഴുന്നേറ്റു? അബൂലഹബും. അപ്പം അദ്ദേഹം സീനിയർ നേതാവല്ലേ, അപ്പോൾ അവരെഴുന്നേറ്റപ്പോൾ കുറച്ചാളുകൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം അന്ന് എന്ത് ചെയ്തില്ല, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതുപോലെ കാര്യം നടന്നില്ല. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്തോ ഒരു സദ്യ കൂടി ഒരുക്കണം. അങ്ങനെ മുൻപ് സംഭവിച്ച ആ ഒരു ഇത് സംഭവിക്കാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, തന്നിൽ ഏൽപ്പിച്ച ആ ദൗത്യത്തെക്കുറിച്ച് അള്ളാഹു തന്നെ നബിയായി തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് സവിസ്തരം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കാം. അവരാരും മിണ്ടിയില്ല, എല്ലാവരും മൗനം പാലിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ബാലനായിരുന്ന ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങയെ സഹായിക്കാം. അപ്പം അതിനെ അബൂലഹബ് പരിഹസിക്കുന്നുണ്ട്. അബൂലഹബ് പരിഹസിക്കുന്ന ഈ ചെറിയൊരു പിന്നെ ബാലൻ്റെ നമ്മൾ അനുസരിക്കണം എന്നാണോ ഈ ഭക്ഷണം തന്ന് മുഹമ്മദ് നമ്മളോട് പറയുന്നത്? മറ്റുള്ള ചില പിന്നെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർ മക്കാർ മുഹമ്മദിനെ കൈ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അവൻ്റെ കൈ പിടിക്കണം എന്ന് പറയുന്ന രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും.
1: ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ചു വരുത്തി കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ആദ്യം അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്.
0: അതെ.
1: അപ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് തൻ്റെ കുടുംബത്തിനോടുള്ള ഒരു സ്നേഹവും അവരുള്ള ബഹുമാനവും നിലനിർത്തി കുടുംബത്തിലെ കബീലകളിലെ ഓരോരുത്തരോടും പ്രത്യേകം അദ്ദേഹം വീട്ടിൽ വിളിച്ചു വരുത്തി അദ്ദേഹം വളരെ കൃത്യമായി അവരോട് തന്നെ സഹായിക്കണം, ഈ ദൗത്യ നിർവഹണത്തിൽ തൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിന് വിമർശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്ന ആ ഒരു മനോവേദന എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്.
0: അതുമാത്രമല്ല, നമ്മളുടെ പ്രബോധനം ആരംഭിക്കേണ്ടതിൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ അവിടെ പഠിപ്പിക്കുന്നുണ്ട്.
1: തീർച്ചയായും
0: സ്വന്തം കുടുംബത്തിൽ നിന്ന് നമ്മുടെ ദീൻ ആരംഭിക്കണം,
1: പ്രയോറിറ്റി അങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്.
0: അതെ. പിന്നീട് നമ്മൾ കാണുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫാ മലയുടെ മുകളിൽ കയറാൻ. അപ്പോൾ സൊഫാ മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അറിയിപ്പുകൾ നൽകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾ കയറിയിട്ട് ഒരു പ്രഖ്യാപനം നൽകുന്ന ഒരു സമയത്ത് എല്ലാവരും അതിന് താഴെ തടിച്ചുകൂടും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുകളിൽ കയറി ഓരോ ഗോത്രങ്ങളെയും പേരെടുത്ത് പറയും, അവരെ വിളിക്കുകയാണ്. എന്നിട്ട് അവരോടൊക്കെയും പറയാണ്, നിങ്ങൾ നിങ്ങളുടെ തടിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അതിൽ പറയുന്നുണ്ട്, യാ ഫാത്തിമ അൻകിദി നഫ്സക്കി മിനന്നാർ, ഉപ്പാക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടെ നിനക്ക് എല്ലാം ചെയ്തു തരാൻ കഴിയും, പക്ഷേ അവിടെ എനിക്കൊന്നും, ഞാൻ നിസ്സഹായനാണ് എന്ന രൂപത്തിലൊക്കെ പറയണം. എന്നിട്ട് അവിടെ കൂടിയ ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ഒരു ഇൻട്രോ, ഒരു ആമുഖം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ആമുഖം? ഈ മലക്കു പിന്നിൽ ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ?
1: തീർച്ചയായും.
0: അപ്പം അവരുടെ ഒന്നടങ്കമുള്ള മറുപടി
1: നമുക്ക്.
0: അതെ. ഇതുവരെ പിന്നെ ഞങ്ങളൊരു കളവ് പറയുന്നത് നിങ്ങളൊരു കളവ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു ശേഷം സുന്ദരമായി തൗഹീദും റിസാലത്തും ആഖിറത്തും ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കട്ടെ. അവിടെ നിന്നാണ് നമ്മുടെ ഈ അനുഭവത്തിൻ്റെ ചരിത്രപാഠത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. തബ്ബല്ലക് അലിഹാദ ജമാഅത്തന, നീ നശിച്ചു പോവട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ആരാ പറയുന്നത്? സ്വന്തം ചോരയാണ് എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നത്.
1: വാപ്പയുടെ സ്ഥാനമുള്ള,
0: അതെ,
1: വാപ്പ മരണപ്പെട്ട വാപ്പയെ പോലെ തന്നെ സംരക്ഷിക്കേണ്ട തൻ്റെ പിതൃവ്യൻ.
0: മാത്രമല്ല അഗാധമായ ബന്ധം, പ്രവാചകൻ്റെ രണ്ട് മക്കളെ അവിടേക്ക് മരുമക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം വളരെ മോശപ്പെട്ട രൂപത്തിൽ അദ്ദേഹം ഈ അബൂലഹബ് തൻ്റെ മക്കളെ നിർബന്ധിച്ചുകൊണ്ട് തൊലാക്ക് ചൊല്ലുന്നുണ്ട്, വളരെ മോശമായ രൂപത്തിൽ. അതിലൊരു മരുമകൻ പ്രവാചകനോട് പിന്നെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആ ഒരു വചനം തന്നെ എടുത്തിട്ട് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്കൊരു പാഠമായിട്ടത് നമ്മൾ പാരായണം ചെയ്യണം. തബ്ബത്തിയത അബീലഹബിം വതബ്ബ്, അല്ലേ, അബൂലഹബ് പിന്നെ നശിച്ചു പോകട്ടെ. മൂന്ന് തവണയാണ് ലഹബ് എന്നത് ഖുറാനിൽ കാണാൻ കഴിയുക. രണ്ടെണ്ണിടത്ത് ലഹബ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് നരകത്തിനോട് ചേർത്തിട്ടാണ്. ഒരു ഭാഗത്ത് ഈ ഒരു പിന്നെ സൂറത്തിലുമാണ് പിന്നെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു പര്യവസാനമായിരുന്നു അബൂലഹബിനുണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചൊരു വിഷയം ഇതാണ്, നമ്മൾ വിശ്വസിക്കുന്നത് 100-ൽ 110 പ്യുവർ പ്യൂരിറ്റിയുള്ള ഒരു ആദർശമാണ്. ഒരാളോടും നമുക്ക് മടിച്ചു നിൽക്കേണ്ടതില്ല, ആരോടും ഇത് നമുക്ക് പറയാം, അത് നമ്മുടെ ബാധ്യതയാണ്. അതാരംഭിക്കേണ്ടത് പ്രഥമമായി ആദ്യമായി തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ മാതൃകയാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ എന്തൊന്ന് പ്രതിസന്ധികളുണ്ടായാലും സ്വന്തം ചോരയെ മുൻനിർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രവാചകൻ്റെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അടിമയെ മോചിപ്പിച്ചു ഈ അബൂലഹബ്. ആ അബൂലഹബാണ് എന്തു ചെയ്തത്, പ്രവാചകൻ്റെ ദൈവത്തിന് തടസ്സമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മരണം വരെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളൊരു ടാസ്ക്കാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നുള്ളൊരു ടാസ്ക്. അത് പ്രഖ്യാപിക്കുന്നവരിലും നമ്മൾ മുൻപന്തിയിലുണ്ടാകണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസ്സലാത്തു വസ്സലാമു അല്ലതമ്മാനി അൽഅക്മലാനി അലൽ മബ്ഊസി റഹ്മത്തു ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബാബു സിദ്ഖിലെ അവസാനത്തെ ഹദീസാണ് ഇന്ന് നാം പഠന വിധേയമാക്കുന്നത്. അബുൽ ഖാലിദ് ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. അദ്ദേഹം അസ്ലമ ആമൽ ഫത്ഹ്, മക്കാ വിജയം നടന്ന വർഷമാണ് അദ്ദേഹം ഇസ്ലാമതം ആശ്ലേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മിൻ സാദത്തി ഖുറൈശ്, ജാഹിലിയത്തൻ വ ഇസ്ലാമൻ, ഇസ്ലാമിലും ജാഹിലിയത്തിലും അദ്ദേഹത്തിൻ്റെ പിതാവ് ഖുറൈശി നേതാക്കളിൽപ്പെട്ട ആളാണ്. ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ സഹോദര പുത്രനാണ്. ആമുൽ ഫീലിൻ്റെ മുമ്പ്, ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ഗജവർഷം, അത് നടക്കുന്നതിന് മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത്, അദ്ദേഹം ആലിമും ബിൽ അൻസാബ്, അറബികളുടെ വംശപരമ്പര നന്നായി അറിയുന്ന ആളായിരുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വംശപരമ്പരയെ സംബന്ധിച്ച് നല്ല പരിജ്ഞാനമുള്ള ആളായിരുന്നു അദ്ദേഹം. ബദർ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ശത്രുക്കളോടൊപ്പം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മക്കം പത്തിലാണ് അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ബദർ യുദ്ധമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ശത്രുപക്ഷത്താണ്. ഇസ്ലാമിനെതിരെ പടപൊരുതാൻ അദ്ദേഹം ശത്രുക്കളുടെ പക്ഷത്തണിനിരന്നിട്ടുണ്ട്. ഈ സംഭവം അദ്ദേഹം അനുസ്മരിച്ചുകൊണ്ട് പറയാറുണ്ട്, ബദറിൽ അല്ലാഹു തആല എന്നെ വധിക്കാതെ വീണ്ടും എനിക്ക് ജീവിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ അദ്ദേഹം പലപ്പോഴും സ്തുതിച്ചു പറയാറുണ്ട്. പല വിഷയത്തിലും സത്യം ചെയ്യേണ്ടി വന്നാൽ അദ്ദേഹം ഇങ്ങനെയായിരുന്നു എത്രേ സത്യം ചെയ്തിരുന്നത്. വല്ലദീ നജ്ജാനി യൗമ ബദർ മിനൽ ഖത്ൽ, കൊലപാതകത്തിൽ നിന്ന് വധിക്കപ്പെടുന്നതിൽ നിന്ന് ബദർ യുദ്ധ ദിനത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയവൻ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹു തന്നെയാണ് സത്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനദ്ദേഹം സ്വീകരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്, ബദർ യുദ്ധത്തിൽ വധിക്കപ്പെടാതെ എന്നെ രക്ഷപ്പെടുത്തി അല്ലാഹുവിന് സർവസ്തുതിയും എന്ന്. അത് വലിയൊരു നിഅമത്തായി അദ്ദേഹം കാണുന്നു, അതൊരു നിഅമത്ത് തന്നെയുമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ദാറുന്നദുവ എന്ന് പറയുന്ന ഖുറൈശികൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറ്റുമൊക്കെയായി ഒരുമിച്ചുകൂടുന്നവരുടെ ഒരു കേന്ദ്രമാണ് ദാറുന്നദുവ എന്ന് പറയുന്നത്. ആ ദാറുന്നദുവ മഹാനായ ഹക്കീം ബിൻ ഹിസാം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ നിന്ന് 100,000 നൽകി അദ്ദേഹം അത് വാങ്ങി. അപ്പം അദ്ദേഹത്തോട് ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഖുറൈശികളുടെ ഏറ്റവും ആദരണീയമായിരുന്ന അവിടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്ന ദാറുന്നദുവ നിങ്ങൾ കാശ് കൊടുത്തു വാങ്ങിയോ, അതും നിങ്ങൾ വാങ്ങിയോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അങ്ങനെയുള്ള സുപ്രധാനമായ കേന്ദ്രങ്ങൾ മഹത്വം എന്നതൊക്കെ ഇല്ലാതെയായിട്ടുണ്ട്, മഹത്വം തഖ്വയിൽ അധിഷ്ഠിതമായ മഹത്വം മാത്രമേ ഉള്ളൂ, തഖ്വക്ക് മാത്രമേ ഇനി മഹത്വമുള്ളൂ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി, ഞാനിതാ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ദീനിന് വേണ്ടി അദ്ദേഹം ധർമ്മം ചെയ്തു എന്ന ചരിത്രത്തിൽ കാണാം. വളരെ കുറഞ്ഞ ഹദീസുകളാണ് അദ്ദേഹത്തിൽ നിന്ന് റിവായത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഹദീസ് പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് 40 ഹദീസുകളാണ് അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മദീനയിൽ വെച്ച് ഹിജ്റ 54 അദ്ദേഹം മരണപ്പെട്ടത്. 120 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 120 60 അദ്ദേഹം ഇസ്ലാമിനെതിരും 60 അദ്ദേഹം മുസ്ലിമായിട്ടുമാണ് ജീവിച്ചിട്ടുള്ളത്. പാതി ജാഹിലിയത്തിലും അഥവാ അവിശ്വാസത്തിലും ശേഷിച്ച പാതി ദീനിലുമായിരുന്നു, ഇസ്ലാമിലുമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഖാലിദ് ബിൻ അബു ഖാലിദ് എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടാറുള്ളത്. ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അബു ഖാലിദ് ഹക്കീം ബിൻ ഹിസാം അദ്ദേഹമാണ് അദീത് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാർ മാലം ഉഫർഖ മാലം യതഫർഖ. അൽ ബയ്യാൻ എന്ന് പറഞ്ഞാൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർ എന്നാണ്. വിൽക്കുന്നവനും കച്ചവടം ചെയ്യുന്നവനും വസ്തു വാങ്ങുന്നവനും രണ്ടാളെയും ഉദ്ദേശിച്ചാണ് അൽ ബയ്യാനി എന്ന് പറയുന്നത്. വിൽപ്പന നടത്തുന്നവനും അത് വസ്തു വാങ്ങുന്നവനും. ഈ രണ്ടാളുകൾ അവർക്ക് ബിൽ ഖിയാർ, അവർക്ക് ഖിയാറുണ്ട്. ഖിയാർ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടം അത് ദുർബലപ്പെടുത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് രണ്ടുപേർക്കുമുണ്ട്. കച്ചവടം ചെയ്തു, ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറുവാനും അല്ല കച്ചവടം നടപ്പാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം വാങ്ങുന്ന ആൾക്കുമുണ്ട്, വിൽക്കുന്നവനുമുണ്ട്. അതാണ് ഖിയാർ എന്ന് പറയുന്നത്. പക്ഷെ അതിന് നിബന്ധനയുണ്ട്. ആ നിബന്ധനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാലം യതഫർഖ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ രണ്ട് വ്യക്തികൾ അവ രണ്ടുപേരും ശാരീരികമായി വേർപിരിയാത്ത കാലത്തോളം, ശാരീരികമായി കച്ചവടം നടന്ന സ്ഥലത്ത് നിന്ന് അവർ വേർപിരിയാത്ത കാലത്തോളം അവർക്ക് ഖിയാറുണ്ട്. ശാരീരികമായി പിരിയാത്ത കാലത്തോളം എന്ന് പറഞ്ഞതിൽ നിന്ന് അവർ ഒന്നിച്ച് എത്ര സമയമുണ്ടെങ്കിലും ശരി, ആ ഒരു ഖിയാറിൻ്റെ സമയം വേർപിരിയുന്നത് വരെ ശേഷിക്കും. ഉദാഹരണമായി പറയുന്നത്, ഒരാൾ ഫ്ലൈറ്റിൽ വെച്ച് ഒരു കച്ചവടം ചെയ്തു, ആ ഫ്ലൈറ്റിൽ അവർ യാത്ര ചെയ്യുകയാണ്. ഒരു 10 അല്ലെങ്കിൽ ഒരു 18 ആ യാത്രയിൽ അവർ ഒന്നിച്ചുണ്ടായിരുന്നാലും ആ സമയത്തൊക്കെ വേണമെങ്കിൽ ഈ രണ്ടിൽ ഒരാൾ, രണ്ടു പേർക്കും വേണമെങ്കിൽ എന്ത് പറയാം, ഞാൻ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയാം. രണ്ട് ആൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ ശാരീരികമായി വേർപിരിയാത്ത കാലത്തോളം, ഒന്നിച്ചവരുള്ള കാലത്തോളം അവർക്ക് ഈ ഖിയാറ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന്. ഇനി ചില സമയങ്ങളിൽ അവർ, ചില ആളുകൾ നിബന്ധന പറയും, ഖിയാറില്ല എന്ന് നിബന്ധന പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഖിയാറില്ലട്ടോ, സ്വാതന്ത്ര്യ യഥേഷ്ടം ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, അവിടുന്ന് പിരിഞ്ഞ് ഇത് കച്ചവടം നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് നടന്നത് തന്നെയാണ്. അങ്ങനെ ഇരുകൂട്ടരും ഷർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അവിടെ രണ്ടാൾക്കും ഖിയാറ് ഉണ്ടായിരിക്കില്ല. വാങ്ങുന്നവൻ പറയാണ്, എനിക്ക് ഖിയാറിൻ്റെ ആവശ്യമില്ല. മുഷ്തരി പറയാണ്, വിൽക്കുന്നവൻ പറയാണ്, എനിക്ക് ഖിയാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അയാൾക്കുണ്ടാവില്ല. വാങ്ങുന്ന ആൾ പറയാണ്, എനിക്കത് വേണം, ആ അങ്ങനെ ഷർത്ത് വെച്ചാൽ ആരാണോ ഷർത്ത് വെക്കുന്നത് അവന് ആ നിയമമുണ്ടാവുന്ന ഖിയാറിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫയിൻ സദഖ വബയ്യന ബൂരികലഹുമ ഫീ ബൈഇഹിമ, അവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ, അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ വിൽക്കുന്നവനും വാങ്ങുന്നവനും, അവർ രണ്ടുപേരും സത്യസന്ധരായി കാര്യം നിർവഹിച്ചാൽ, ഒബയ്യന അവർ രണ്ടുപേരും ന്യൂനതകൾ വ്യക്തമാക്കിയാൽ, വിൽക്കുകയും വിൽക്കുന്ന സാധനം അല്ലെങ്കിൽ വാങ്ങുന്ന സാധനം ഇതിന് വല്ല ന്യൂനതകളും ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ വ്യക്തമാക്കുകയും ചെയ്ത് ഇന്ന ഇന്ന ന്യൂനതകൾ, ഇന്ന ഇന്ന കുഴപ്പങ്ങൾ ഈ സാധനത്തിനുണ്ട് എന്ന് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ, അങ്ങനെ സത്യസന്ധത അവരുടെ ഇടപാടുകളിൽ അവർ സ്വീകരിച്ചാൽ സുലത പറഞ്ഞു, ബൂരിക്കലകുമാ ഫീ ബൈഇഹിമാ, അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഈ കച്ചവടത്തിൽ, ഈ ഇടപാടിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുന്നതാണ്, ബറക്കത്തുണ്ടാകും ആ കച്ചവടത്തിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അസ്സിയാദത്തു ഫിൽ ഖൈർ, നന്മയിലുള്ള വർദ്ധനവാണ്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായി നിർവഹിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു ദിനാർ, ഒരു രൂപ, അതാണ് കളവ് പറഞ്ഞിട്ട് കിട്ടുന്ന ആയിരത്തേക്കാൾ നിനക്ക് എന്തുകൊണ്ടും ഇരുലോകത്തും ഖൈർ. കാരണം സത്യസന്ധത പാലിക്കുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാകും. ഇതിൻ്റെ റസൂലുള്ള അതിൻ്റെ മറുവശം പറഞ്ഞിട്ടുണ്ട്, വയിൻ ഖദബ, രണ്ടുപേരും കളവ് പറഞ്ഞാൽ, വയിൻ ഖത്തമ, മറച്ചുവെക്കുകയും ചെയ്താൽ, വയിൻ ഖത്തമാവ ഖദബ, രണ്ടുപേരും മറച്ചുവെച്ചു, ന്യൂനതകൾ മറച്ചുവെച്ചു, രണ്ടുപേരും കളവും പറഞ്ഞു, ഇടപാടിൽ കളവും പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് വരാൻ പോകുന്നത്, അതുകൊണ്ടുള്ള ദോഷം. റസൂലുള്ള പറഞ്ഞു, മുഹിഖത് ബറക്കത്തു ബൈഇഹിമ, രണ്ടുപേരുടെയും ഇടപാടിൻ്റെ ഈ കച്ചവടത്തിൻ്റെ ബറക്കത്ത് അത് നിർമാർജനം ചെയ്യപ്പെടുന്നതാണ്, നീക്കം ചെയ്യപ്പെടുന്നതാണ് എന്നാണ്. സാധാരണ മഹക്ക് എന്ന് പറയാറുള്ളത് ചന്ദ്രൻ അതതിൻ്റെ പൂർണ്ണത പ്രാപിച്ച് അഥവാ പതിനാലാരാവായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ചെറുതായി ചെറുതായി വന്ന് പിന്നെ പാടെ മാസാവസാനം പാടെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയാണല്ലോ ഉണ്ടാകാറുള്ളത്. ഇതിനാണ് സാധാരണ മഹക്ക് എന്ന് പറയാറുള്ളത്. അപ്പോൾ അവിഹിതമായ രീതിയിൽ സമ്പാദിച്ച ഒരാൾ ചിലപ്പോൾ തുടക്കത്തിലൊക്കെ വലിയ സമ്പാദ്യവും നേട്ടവും ഒക്കെ അയാൾക്കുണ്ടെങ്കിലും ആത്യന്തികമായത് ഇല്ലാതെയാകും, അയാൾ തുലഞ്ഞ് നശിച്ച് ഒന്നുമല്ലാതെ പാപ്പരായി മാറുന്ന അവസ്ഥയുണ്ടാകും. ഇതിനൊക്കെയുള്ള യഥേഷ്ടം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സത്യസന്ധത ഈ രംഗങ്ങളിലെല്ലാം വളരെ കൃത്യമായി പാലിക്കൽ അനിവാര്യമാണ് എന്നതാണ് ഈ ഹദീസ് നൽകുന്ന ഏറ്റവും വലിയ പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യബീഅ സിൽഅതൻ യഅലമു അന്ന ബിഹാ ദാഅൻ ഇല്ലാ അഖ്ബറഹു, ഒരു മുസ്ലിമിനും ഹലാലല്ല ഒരു ചരക്ക് വിൽക്കൽ, അതിന് ന്യൂനതകളുണ്ട് എന്നറിഞ്ഞുകൊണ്ടത് വിൽക്കുക, ഇല്ലാ അഖ്ബറഹു, അത് തൻ്റെ അടുക്കൽ നിന്ന് വാങ്ങുന്ന ആളോട് പറയാതെ, വാങ്ങുന്ന ആളോട് ആ വിവരം പറയാതെ ഈ രീതിയിൽ വഞ്ചന നടത്തുന്നത് ഹലാലല്ല എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ മുത്തഖികളും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: ശരി, നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ. മധുരം ഖുർആൻ.
4: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അൽഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ള പറയണത് നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലെ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്തെത്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികൾ അതിനുള്ളിൽ കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല. ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്തെത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെ എന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകപ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടികളിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഗാസ്ട്രൈറ്റൈറ്റിസ് തടയാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ് നമുക്കുവേണ്ടി ആരോഗ്യ ചിന്തകളിലൂടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരോഗ്യ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗാസ്ട്രൈറ്റിസ് എന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആരോഗ്യ ടിപ്സാണ്. മെയിനായിട്ട് ഇതിന് 6-7 കാരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തതായിട്ട് കൂടുതലായിട്ട് ഓയിൽ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തതായിട്ട് കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക, കൂടുതൽ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ കിടക്കരുത്, ചുരുങ്ങിയതൊരു 2 മുതൽ 3 മണിക്കൂർ കഴിഞ്ഞ് കിടക്കാൻ പാടുള്ളൂ. നാലാമത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ ഫിസി ഡ്രിങ്ക്സ്, ഈ പെപ്സി, സെവനപ്പ് ഇതുപോലുള്ള വെള്ളങ്ങൾ, അത് മാക്സിമം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉറക്കം, ഈ ഗ്യാസ്ട്രൈറ്റിസിന് കൂടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്ട്രെസ്, നമ്മൾക്ക് ഇന്നുണ്ടാകുന്ന ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉറക്കം ഓൾമോസ്റ്റ് 7 മുതൽ 9 മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങാനും ശ്രദ്ധിക്കുക. ഇതുപോലെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ഇതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേക ചികിത്സയുണ്ട്, അത് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി അതിന് കണ്ടെത്താനും ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഗ്യാസ്ട്രൈറ്റിസ് തടയുന്നതിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പമുണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
5: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: നമുക്ക് പീസ് ടൈമിലൊന്ന് പോയി നോക്കാം. നമ്മൾ ശ്രോതാക്കൾ അയച്ചിട്ടുള്ള വിലപ്പെട്ട ഫീഡ്ബാക്കുകളാണ് നമ്മൾ പീസ് ടൈമിൽ വായിക്കൽ. ഒന്ന് വായിക്കാം അല്ലേ?
1: യെസ്, ഇന്നത്തെ പീസ് ടൈമിൽ അൻവർ എൻ ടി മുട്ടിൽ വയനാട് അവർ എഴുതിയൊരു ഫീഡ്ബാക്കാണ്. കാലം മാഴിക്കാത്ത മുറിവുകളില്ല, എന്നാൽ മനസ്സ് നിറയെ ഇഹപര ജീവിതത്തിലേക്ക് സന്തോഷം നൽകുന്ന വിഭവസമൃദ്ധമായ അറിവുകൾ. ഏത് കഠിനമായ മനസ്സിനെയും ലോലമാക്കാൻ കഴിയുന്ന തിരിച്ചറിവുകൾ. അതാണ് ഈ കാലഘട്ടത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്നത്. മാഷാല്ലാ.
0: പ്രത്യേകിച്ചൊന്നും പറയല്ല. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചില വികാരങ്ങളും തോന്നലുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ അവർ പങ്കുവെക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഈ അഭിപ്രായങ്ങൾക്ക് വലിയ ഒരു എന്താ പറയുക, നന്ദിയെന്ന് പറഞ്ഞുകൂടാ, പകരം അത് ആ ഒരു പ്രചോദനം നൽകുന്നതിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ് അല്ലേ? ഇൻഷാല്ലാ.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോഅപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: എൻ്റെ ഭർത്താവ് മൂക്കുകുത്താൻ വർഷങ്ങളായി ആവശ്യപ്പെടുന്നു, എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി? നാട്ടിലെ ചുറ്റുപാട് അനുസരിച്ച് ട്രെൻഡ് ആയിട്ടില്ലാത്ത മൂക്കുകുത്തൽ ഒരു സിസ്റ്റം ആയിട്ടില്ല എന്നാണ്.
2: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരവുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ, അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്കുകുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
3: ഇവിടെ ഒരു സംശയം: മറ്റു മതസ്ഥർ ഇങ്ങനെ ഒരു സമ്പ്രദായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് മൻ തഷബ്ബ ബി ഖൗമിൻ ഫഹുവ മിൻഹു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഇത് ആ ഗണത്തിലേക്ക് കൂട്ടുമോ? എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്?
2: മൻ തഷബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും, ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവരുടെ വസ്ത്രധാരണത്തിലും ഒക്കെ വേഷവിധാനങ്ങളിലുമൊക്കെ ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിയാണ്. എന്നാൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഒക്കെ, മൂക്കുകുത്തുക എന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം അടയാളമല്ല. ഒരു പക്ഷേ നമ്മുടെ കേരളക്കരയിൽ മൂക്കുകുത്തുക എന്ന സമ്പ്രദായം ഇല്ലായിരിക്കാം. എന്നാൽ വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു ആചാരം ആയി അത് കണ്ടുകൂടാ. മുസ്ലിങ്ങളായ സ്ത്രീകൾ പോലും അവിടെ മൂക്കുകുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മൂക്കുകുത്തുക എന്നതിനെ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു നാട്ടിൽ അവിടെ ഉള്ള ആചാരവും സമ്പ്രദായവുമൊക്കെ മൂക്കുകുത്തുന്നു എങ്കിൽ അങ്ങനെ ആ നാട്ടിൽ ഉള്ള സമ്പ്രദായമനുസരിച്ച് ഒരു സ്ത്രീ മൂക്കുകുത്തുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് സൂചിപ്പിച്ചത്.
1: നോമ്പ് നോൽക്കുവാൻ കഴിയാത്തവർ കൊടുക്കേണ്ട മുദ്ദ് റമദാനിൽ തന്നെ കൊടുക്കണോ, ഇപ്പോൾ കൊടുത്താൽ മതിയോ എന്നാണ്.
2: മുദ്ദുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരും, എന്തിനാണ് മുദ്ദ് കൊടുക്കേണ്ടത്, ആർക്ക് വേണ്ടിയാണ് മുദ്ദു കൊടുക്കേണ്ടത് എന്നത് ചിന്തിക്കാറില്ല. ആർത്തവകാരികൾ ഏഴ് നോമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കുകയാണ്, ഞാൻ എത്രയാണ് മുദ്ദു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഭേദമാകുന്ന രോഗമുള്ള ആളുകൾ അവരും ചോദിക്കുന്നു, ഞാൻ എത്രയാണ് മുദ്ദു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് മുദ്ദു കൊടുക്കേണ്ടത് എന്നാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ഇനി ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യമുള്ള രോഗികളും പ്രായം കൊണ്ട് അവശരായ ആളുകളുമാണ് നഷ്ടപ്പെട്ട നോമ്പിന് പകരമായി അവിടെ ഭക്ഷണം കൊടുക്കേണ്ടത്. മുദ്ദ് എന്ന പ്രയോഗമല്ല. മുദ്ദാണോ രണ്ട് മുദ്ദാണോ എന്നതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഒരു നേരത്തെ ഭക്ഷണം, അനസ് റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സമയത്തൊക്കെ എത്ര നോമ്പാണോ ഒഴിവാക്കിയത് അത്രയും ആളുകളെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം, ഒരു രണ്ട് മുദ്ദ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1200 1250 ഒക്കെ അരിയായി നമുക്ക് കണക്കാക്കാം. അത് സാധുക്കൾക്ക്, ഫക്കീർ മിസ്കീൻ എന്നീ ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. റമദാനിൻ്റെ ശേഷം കൊടുക്കാം. ഇപ്പോൾ ഇന്നൊരു നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇന്ന് കൊടുക്കാം. റമദാനിൻ്റെ മുമ്പ് തന്നെ മുൻകൂട്ടി കൊടുക്കുന്നു ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം റമദാൻ പരിപൂർണമായി താൻ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ഓരോ നോമ്പ് കഴിയുമ്പോഴും ആ ഓരോ ദിവസം കൊടുക്കാം. ഇനി അതല്ല, നോമ്പ് കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ഫിദിയ കൊടുക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ല, അനുവദനീയമാണ്. അതേപോലെ തന്നെ അതിലുള്ള മറ്റൊരു ചോദ്യം, ഇത് 30 ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. 30 ആളുകൾക്ക് കൊടുക്കാം. ഇനി അതല്ല, ഓരോ ദിവസവും ഓരോ പ്രത്യേകമായ നോമ്പാണ് എന്നതുകൊണ്ട് തന്നെ ഒരാളിലും കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ 10 ആളുകളാണ് ഉള്ളത് എങ്കിൽ അവിടെ 10 ആളുകൾക്കുള്ളത് കൊടുക്കുക, മറ്റൊരു വീട്ടിൽ 10 ആളുകൾക്കുള്ളത് കൊടുക്കുക, ഈ രൂപത്തിൽ കൊടുക്കാം. ഇനി വളരെ പാവപ്പെട്ട അർഹരായ ആളുകളുണ്ട് ആ ഒരു വീട്ടിൽ, ആ വീട്ടിലേക്ക് മുഴുവൻ കൊടുക്കുന്നതിനും കുഴപ്പമില്ല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ വിശദമായി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ആലം. എന്നാൽ നോമ്പിൻ്റെ ഫിദിയല്ലാത്ത മറ്റു ചില കഫാറത്തുകളുണ്ട്. ഉദാഹരണമായി, റമദാൻ്റെ പകൽ സമയത്ത് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ നിഹാറ് ചെയ്തു, അല്ലെങ്കിൽ സത്യലംഘനം നടത്തി. ഇപ്പോൾ ഇതിൽ ചിലത് 10 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാം, മറ്റു ചിലത് 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അവിടെ ഈ 60 പാവപ്പെട്ട, ഉദാഹരണമായി റമദാൻ്റെ പകൽ സമയത്ത് ഭാര്യയുമായി നോമ്പുള്ള ആൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും അടിമയെ മോചിപ്പിക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ മാത്രം 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. അതിനും കഴിയില്ലെങ്കിൽ മാത്രം 60 പാവപ്പെട്ട ആളുകൾക്ക് ഓരോ നേരത്തെ ഭക്ഷണം കൊടുക്കണം. അത് എല്ലാം കൂടെ ഒരു വീട്ടിലേക്ക് പാടില്ല, അത് 60 വ്യക്തികൾക്ക് തന്നെയായി കൊടുക്കണം. അത്തരം ഒരു നിബന്ധന ഈ നഷ്ടപ്പെട്ട നോമ്പിന് പകരമായി ഫിദിയ കൊടുക്കുമ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്.
1: മയ്യത്ത് നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ മറ്റു നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയുന്നത് കാണാം. അത് അങ്ങനെ തന്നെയാണോ എന്നാണ്.
4: ജനാസ നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, ഈ വബറകാത്തുഹു എന്നുള്ളത് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സുന്നത്തിലില്ലാത്തൊരു വിഷയമല്ല, അപ്രകാരവും സലാം വീട്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നതുപോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നും വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ നിർബന്ധ നമസ്കാരത്തിൻ്റെ വിഷയത്തിലും 1-ാമത്തെ സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് വബറകാത്തുഹു എന്ന പ്രയോഗം ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് നിർബന്ധ നമസ്കാരങ്ങളിൽ സലാം വീട്ടുമ്പോൾ 1-ാമത്തെ സലാമിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് ആ വബറക്കാത്തു എന്നുള്ള പ്രയോഗം എപ്പോഴെങ്കിലും നിർവഹിക്കുകയാണ് എങ്കിൽ അതിൽ പ്രശ്നമല്ല. ചില റിപ്പോർട്ടുകൾ അപ്രകാരം സലാം വീട്ടിയതായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
1: മോട്ടോർ തൊഴിലാളിക്ക് വാഹനത്തിനും തൊഴിലാളിക്കും ക്ഷേമനിധി എന്ന പദ്ധതിയിൽ അംഗത്വം എടുക്കേണ്ടതുണ്ട്. 60 വയസ്സുവരെ നിശ്ചിത തുക അടച്ചാൽ മാസപെൻഷൻ, മെഡിക്കൽ, കുടുംബസഹായം എന്നീ നിലയിൽ സഹായം ലഭിക്കുന്ന ഗവൺമെൻറ് പദ്ധതിയാണ്. ഇതിൽ നിന്നും ലഭിക്കുന്ന തുക അനുവദനീയമാണോ എന്നാണ്.
2: ഒരു നിശ്ചിത കാലം സേവനം ചെയ്യുന്നതിന് പ്രത്യുപകാരമായി സ്ഥാപനങ്ങൾ ഗവൺമെൻറ് നൽകുന്ന സഹായ ധനമാണ് പെൻഷൻ. അതൊരു പക്ഷേ ജോലിക്കാലങ്ങളിൽ ജോലിക്കാരിൽ നിന്നും നിശ്ചിതമായ ഒരു തുക സ്വീകരിക്കുകയും പിന്നീട് ഗവൺമെൻറ് വക സ്ഥാപനം വക ഒരു അധിക സംഖ്യ സഹായമായി നൽകുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സഹായമായിരിക്കാം. അത് സ്വീകരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഒരു ഗവൺമെൻറ് ആ രാജ്യത്തുള്ള പ്രജകൾക്ക് നൽകുന്നത് സഹായം എന്നുള്ള നിലയിൽ തന്നെയാണ്. അതിന് കുഴപ്പം എന്ന് പറഞ്ഞുകൂടാ.
1: ചോദ്യം ഇപ്രകാരമാണ്. എനിക്ക് താടിയില്ല, താടി വരാൻ വേണ്ടി മരുന്ന് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാണ്.
5: നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത രൂപത്തിലാണ് അവൻ്റെ സൃഷ്ടികളെ പടച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് നല്ല നീളമുള്ള താടിയുണ്ടാകും, തിക്കുള്ള താടിയുണ്ടാകും. ചില ആളുകൾക്ക് മീശ പോലും മുളക്കാത്ത, പ്രായമായാലും മീശയും താടിയൊന്നും മുളക്കാത്ത വരാത്ത ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് നേർത്ത ചെറിയ രൂപത്തിലുള്ളതുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏത് രൂപത്തിൽ സൃഷ്ടിച്ചാലും എന്ത് അള്ളാഹു നമുക്ക് തന്നാലും അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതിൽ തൃപ്തിപ്പെടുവാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകേണ്ടതാണ്. ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, ഏത് വിഷയത്തിലും. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ടും മക്കളില്ലാത്ത ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് കാത്തിരിക്കേണ്ടതില്ല, ബുദ്ധിമുട്ടില്ലാതെ മക്കളുണ്ടാവും. ഇങ്ങനെ പല രൂപത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട് വരാം. അതിലൊരു പൊറുതികേടും കാണിക്കേണ്ടതില്ല. താടിയില്ലാത്തതിൻ്റെ പേരിൽ താടി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രത്യേക ചികിത്സക്കും പോകണമെന്നില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഒരേ പ്രായക്കാരായ നമ്മുടെ കൂടെ പഠിച്ച, കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും താടിയുണ്ട്. എല്ലാവരും അതിൽ സന്തോഷിക്കുകയും അതിൽ എല്ലാവരെയും കാണുമ്പോൾ അതൊരു പ്രത്യേക രീതി, നമുക്ക് മാത്രം അതൊരു കുറച്ചിലും ഒരു പ്രയാസമൊക്കെ ആയിട്ട് തോന്നാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇതൊക്കെ ഒരു എന്താണെന്ന്, ഒരു ബിസിനസ് മേഖലയായിട്ട് പലതിനെയും ആളുകൾ കാണാൻ, മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്നറിഞ്ഞാൽ അതിനെ ബിസിനസ്സുമായി ബന്ധിപ്പിച്ച് അത് എങ്ങനെ പൈസയാക്കാം എന്നതാണ് ചില ആളുകളുടെ ഗവേഷണം തന്നെ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഓയിലുകളും മരുന്നുകളും ഒക്കെ ഏതെങ്കിലും കമ്പനിയുടെ പരസ്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഡോക്ടർമാർ അതല്ലെങ്കിൽ വിശ്വസ്തരായ ഏതെങ്കിലും നല്ല നല്ല വ്യക്തികൾ പറയാൻ അതിൻ്റെ ഫലങ്ങൾ, ഗുണങ്ങൾ, അതിനൊരു സൈഡ് എഫക്റ്റുമില്ല ശാരീരികമായി നമുക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലത്ത് ശരീരത്തിനോ ആരോഗ്യത്തിനോ ഹാനികരമല്ലാത്ത പ്രതികൂലമായ ഒന്നുമില്ലാത്ത സംഗതിയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. മീശ വെട്ടി ചെറുതാക്കാനും അഥവാ ചുണ്ടിന് താഴെ ഇറങ്ങാത്ത രൂപത്തിൽ വെട്ടി ചെറുതാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. താടി വളർത്തുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ആ രൂപത്തിൽ താടിയും മീശയുമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹാബികൾ പ്രയോഗവൽക്കരിച്ച ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൂടി പാലിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: സ്ത്രീകൾ മാത്രമായി ടൂർ പോകുന്നുണ്ട്, അതിൽ പോകാൻ പറ്റുമോ? ബസ്സിൽ മ്യൂസിക് ഇട്ട് തുള്ളുന്നവരുടെ കൂടെ പോകാൻ പറ്റുമോ എന്നൊക്കെയാണ്.
2: ദീർഘയാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന, ഒന്നിലധികം ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, ഒരു കസറാക്കാവുന്ന ദൂരപരിധിയിൽ യാത്രയായി മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകിൽ അവളുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മെഹ്റമായ ആരെങ്കിലോ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം ഗൗരവമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ സുരക്ഷിതത്വം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അവൾക്ക് ഒരു നിലക്കുമുള്ള നഷ്ടങ്ങൾ സംഭവിക്കുവാൻ പാടില്ല എന്നത് അള്ളാഹുവിൻ്റെ മതമായി ഇസ്ലാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിംറാഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് പാടില്ല, തുസാഫിറ മസീറത്തെ യോമിൻ, ഒരു ദിവസത്തെ യാത്ര ഇല്ലാ മഅദി മഹ്റം, മഹ്റമായ ആളുടെ കൂടെയല്ലാതെ എന്നാണ്. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുടെ കൂടെ മാത്രമേ വാപ്പ, സഹോദരൻ, മകൻ എന്നിത്യാദി മഹ്റമായ ആളുകളുടെ കൂടെ മാത്രമേ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, ഒരു ടൂർ പ്രോഗ്രാം, ഹജ്ജും ഉംറ പോലുമല്ല, ഒരു ടൂർ പ്രോഗ്രാമിന് വേണ്ടി സ്ത്രീകൾ മാത്രമായി ഒരുങ്ങിയാലും ശരി, അത് പാടില്ല എന്നാണ്. ഒരു പക്ഷേ നമുക്ക് പറയാനുണ്ടാവും, ഒരു കൂട്ടം സ്ത്രീകളുണ്ടാകുമ്പോൾ നിർഭയത്വവും സുരക്ഷിതത്വവും ഉണ്ടാകുമെന്ന് ആർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? ഇനി അങ്ങനെ ഒരു സുരക്ഷിതത്വം ആണ് എങ്കിൽ, നിർഭയത്വം ആവാമെങ്കിൽ സ്ത്രീകൾക്ക് പോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ, എത്രമാത്രം സ്ത്രീകൾ ഒരുമിച്ചുള്ള യാത്രയായിരുന്നാലും ശരി, അത്തരം യാത്രകളിലൊക്കെ മഹ്റമില്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് നാം അറിയേണ്ടത്.
3: നിക്കാഹ് കഴിഞ്ഞു, മഹർ കൊടുത്തിട്ടില്ല, ഇവർ തമ്മിൽ സംസാരിക്കാമോ? അങ്ങനെ ചെയ്താൽ അവരുടെ ഈ ബന്ധം ഹലാലാകുമോ എന്നൊക്കെയാണ് ചോദ്യം.
2: നിക്കാഹ് കഴിയുന്നതോടുകൂടി ഒരു ഭാര്യ ഭർത്താക്കന്മാരായി. നിക്കാഹിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മഹർ. പക്ഷേ അത് നിക്കാഹ് നടത്തിയ വേളയിൽ തന്നെ കൊടുത്തു കൊള്ളണമെന്നില്ല. ഏതുവരെ നിക്കാഹിൻ്റെ വേളയിൽ മഹർ പരസ്യപ്പെടുത്താത്ത, ഇന്ന മഹർ തരും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ നിക്കാഹ് ശരിയായി തീരും. അപ്പം അത്തരം വേളകളിൽ ആ നാട്ടിലൊക്കെ പൊതുവെ എത്രയാണോ മഹർ കൊടുക്കാറുള്ളത്, ആ മഹറാണ് അവിടെ കൊടുക്കേണ്ടത്. ഏതായിരുന്നാലും മഹർ കൊടുത്തിട്ടില്ലെങ്കിലും നിക്കാഹ് കഴിയുന്നതോടുകൂടി അവർ ഭാര്യ ഭർത്താക്കന്മാരായി,
3: മഹർ പിന്നീട് കൊടുത്തു
2: പിന്നീട് കൊടുത്തു വിട്ടിയാൽ മതി.
3: കൃത്യമായി ചെലവിന് നൽകാത്ത മക്കളുടെ വിദ്യാഭ്യാസ വസ്ത്ര ആവശ്യങ്ങൾ പരിഗണിക്കാത്തയാളാണ് ഭർത്താവ്. പരസ്ത്രീ ബന്ധം പിടിക്കപ്പെട്ട് മാപ്പ് നൽകിയിട്ടും വീണ്ടും അത്തരം ബന്ധങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇദ്ദേഹം ഇരുവിഭാഗത്തു നിന്നും ആൾക്കാരിരുന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുന്നുമില്ല. ഭാര്യക്കും മക്കൾക്കും ഇദ്ദേഹത്തോട് ഉറപ്പുമാണ്. ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണം? ഭർത്താവിനെ ഭാര്യ അനുസരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ അന്വേഷണം.
2: സത്യത്തിൽ ഭാര്യ ഈ ഒരു ചോദ്യമല്ല ചോദിക്കേണ്ടത്, ഭർത്താവിനെ അനുസരിക്കേണ്ടതുണ്ടോ എന്നല്ല. ഇസ്ലാമിൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ട അനിവാര്യ സാഹചര്യങ്ങൾ വേർപ്പെടുത്താനുള്ള അനുവാദമുണ്ട്. അത് തൊലാക്കുമുണ്ട്, ഖുൽഉമുണ്ട്. ഭർത്താവിൻ്റെ ദുസ്വഭാവം, ശാരീരികമായ പ്രശ്നങ്ങൾ, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭാര്യ അയാളുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന് ജീവിക്കാനല്ല ഖുർആൻ പറയുന്നത്, തന്നെ ഒഴിവാക്കി തരണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടാം. അതിനാണ് ഖുൽ എന്ന് പറയുന്നത്. ഇങ്ങനെ പരസ്ത്രീ ബന്ധമുള്ള, ഏറ്റവും വൃത്തികെട്ട സ്വഭാവമുള്ള, ഭാര്യയ്ക്കും മക്കൾക്കും പോലും അറപ്പും വെറുപ്പുമുള്ള ഈ ഒരു ഭർത്താവിനെ എന്തിനാണ് ഒരു ഭർത്താവ് എന്ന പേരിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഒരു പക്ഷേ തുടർന്നുള്ള ജീവിതം, പരസ്ത്രീ ബന്ധമുള്ള ഒരാളുമായുള്ള ജീവിതം, ഇവർക്ക് തന്നെയും മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപദേശിക്കുക, ഗുണദോഷിക്കുക, അതിന് സാധ്യമല്ല, ഭർത്താവ് നന്നാവുന്നില്ല എങ്കിൽ ഖുൽഇന് ആവശ്യപ്പെടുക. അയാളുടെ കീഴിൽ ഭാര്യ എന്ന പദവി അലങ്കരിക്കുന്ന കാലമത്രയും മതത്തിനെതിരല്ലാത്ത എന്തൊരു വിഷയം പറഞ്ഞാലും അത് അനുസരിക്കേണ്ടി വരും. ഭർത്താവാണോ അനുസരിക്കേണ്ടി വരും? ഇവിടെ ഭർത്താവുമായി ഒന്നിച്ചു പോകുന്നത് പ്രയാസകരമായതുകൊണ്ട് ആ ബന്ധം ഒഴിവാക്കാനുള്ള മാർഗമാണ് സ്വീകരിക്കേണ്ടത്.
3: ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ വളരെയധികം പണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അതുപോലുള്ള അസുഖങ്ങൾ വന്നാൽ മാത്രം ഉപയോഗിക്കുക എന്ന നിബന്ധനയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമോ?
2: നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ല ദാഹം ഉണ്ടാകും, അതുകൊണ്ട് കുറച്ച് മദ്യം മുൻകൂട്ടി വാങ്ങി വെക്കാം എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു ചോദ്യം തന്നെ വളരെ കറക്റ്റാണ്, ഇത്തരം ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയാം. കാരണം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വലിയ സംഖ്യ വരും, അതുകൊണ്ട് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്ന് പറയുമ്പോൾ ആ എടുത്തു വെക്കുന്ന ആളുടെ ലക്ഷ്യമെന്താണ്? കുറഞ്ഞ ഇൻകമിൽ വലിയ ലാഭം ലഭിക്കണമെന്നാണ്. നേരെ മറിച്ച് കമ്പനി അവിടെ ആഗ്രഹിക്കുക തങ്ങളുടെ സംരംഭത്തിൽ നിക്ഷേപിച്ച ആളുകൾ, ഇൻഷുറൻസ് പോളിസി എടുത്ത ആളുകൾക്കൊന്നും വരരുതേ, അവർക്ക് ഒരു അസുഖവും വരരുത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ സംഖ്യ കൊടുക്കേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ ചോദ്യകർത്താവും അങ്ങനെ തന്നെയാണല്ലോ, ക്യാൻസർ പോലുള്ള മാരക രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വലിയ പണം വരും, അതുകൊണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇൻഷുറൻസ് എടുക്കുക, അങ്ങനെ ഒന്നില്ല. കാരണം ചൂതാട്ടമാണ്, ലോട്ടറിയാണ് എന്നത് പൂർണ്ണമായ ബോധ്യമാണ് ഈ ചോദ്യത്തിലൂടെ മനസ്സിലാകുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസർ, മദ്യം ചൂതാട്ടം, ഇതൊക്കെ രിജ്സും മിൻ അമലി ശൈത്താൻ, മ്ലേച്ഛമാണ്, പൈശാചികമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൻ്റെ കദാകദൽ വിശ്വസിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട ചികിത്സാ വഴികൾ തേടി അതോടൊപ്പം മുസ്ലിം ഉമ്മത്ത് മറ്റ് സഹോദരങ്ങളൊക്കെ തന്നെ ഇത്തരം ആളുകളെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സഹായിച്ച് കടം കൊടുത്ത് മുന്നോട്ട് പോകുക, അതിലപ്പുറം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതാണ് ഇതിനുള്ള വഴി.
3: എൻ്റെ സുഹൃത്തിന് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ ആ സന്തോഷത്തിന് ആദ്യത്തെ സാലറി ലഭിച്ചപ്പോൾ എല്ലാവർക്കും ലഡു വാങ്ങിച്ചു നൽകി. അത് കഴിക്കാമോ എന്നാണ്
2: ഇവിടെ അദ്ദേഹം പ്രത്യേകിച്ച് ബാങ്കിൽ ജോലി ലഭിച്ചതിൻ്റെ പേരിൽ എന്ന് എടുത്തു പറഞ്ഞത്. ഏതെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അധ്യാപകനായിട്ടോ മറ്റേതോ ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ബാങ്കിൽ ജോലി ലഭിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പലിശ ബാങ്കുമായി ബന്ധപ്പെട്ട ശമ്പളമാണ് അയാൾ ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന്, അത്തരം ആളുകളോട് ഹലാലായ വഴികൾ സ്വീകരിക്കാനുള്ള ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ പലിശയുമായി ബന്ധമുണ്ടെങ്കിലും അയാൾ നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഹറാമായ കാര്യമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജൂതന്മാരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു. ജൂതസ്ത്രീ നൽകിയ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നു. അവസാന ദിനങ്ങളിൽ ജൂതന്മാരുമായി പടയങ്കി പണയം വെച്ച് ബാർലി വാങ്ങിയിരുന്നു. ജൂതന്മാരാകട്ടെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളായിരുന്നു. എന്നിട്ടും ആ വിഭാഗം ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യവഹാരങ്ങളും ഇടപാടുകളും നടത്തിയിരുന്നു, അവരുടെ ഭക്ഷണം കഴിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനം ഭക്ഷണം കഴിക്കുന്നത് ഹറാമല്ല. പക്ഷേ നാം അവിടെ അവരെ ഇത് ബോധ്യപ്പെടുത്തുകയും മറ്റ് ഹലാലായ വഴികൾ ജോലികൾ സമ്പാദിക്കുകയാണ് ചെയ്യേണ്ടത്. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുത്തുകാരും സാക്ഷികളുമൊക്കെ ലഅനത്തിന് വിധേയരാണ് എന്ന് ബോധ്യപ്പെടുത്തി ഇത്തരം ഒരു ഉപഹാരത്തിൽ നിന്നും അല്ലെങ്കിൽ ലഡു വാങ്ങിക്കൊടുത്തപ്പോൾ അത് ഇന്ന കാരണത്താൽ ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ നന്നായിരിക്കും. അതായിരിക്കും അയാൾക്ക് ഒന്ന് ചിന്തിക്കുവാൻ ഏറ്റവും ഉത്തമമായത് എന്നാണ് തോന്നുന്നത്. അല്ലാഹു തആല ആലം.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
6: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
7: നമുക്കൊരു ചെറിയൊരു ഗാനം കേട്ടാലോ?
8: അതെ,
7: സ്വരം സ്വരത്തിലേക്ക് പ്രവേശിക്കാം. മണിമുത്ത് റസൂലിൻ്റെ എന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട
1: അതെ
0: അല്ലേ നമ്മൾ
1: നല്ലൊരു
0: ഇടക്കിടക്ക് കേൾക്കുന്ന ഒരു ഗാനാണ്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ, ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്യൂസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി ശക്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്, സൗഹൃദം സുഹൃദമാകട്ടെ എന്ന എപ്പിസോഡിൽ ഇൻഷാല്ലാ വിവിധ പ്രോഗ്രാമുകളുമായി വ്യത്യസ്ത കൂട്ടുകാരാണ് ഇൻഷാല്ല നമ്മളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ അർത്ഥഗാംഭീര്യം നിറഞ്ഞ ഉപദേശങ്ങളുമായി ഒരുപാട് കൂട്ടുകാർ നമ്മിലേക്കെത്തി. നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, എങ്ങനെയുള്ള കൂട്ടുകാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, സ്കൂൾ മുറ്റത്തേക്ക് നമ്മൾ കാലടി വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല കൂട്ടുകാരെ കിട്ടണമെന്ന പ്രാർത്ഥനയോടുകൂടെയും ആ കൂട്ടുകാരോടൊപ്പം നല്ലൊരു കൂട്ടുകാരനായി സമയം ചെലവഴിക്കണമെന്ന അത്യാഗ്രഹത്തോടും കൂടെയാണ് എല്ലാ കൂട്ടുകാരും വിദ്യാലയത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് വിളിച്ച് തങ്ങളുടെ പ്രോഗ്രാമുകൾ അയച്ചു തന്ന, പ്രോഗ്രാമിൽ പങ്കെടുത്ത വ്യത്യസ്ത കൂട്ടുകാരുടെ പരിപാടികളിലേക്കാണ് ഇന്നും ഈ എപ്പിസോഡിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത്. ഇൻഷാല്ലാ ഒന്നാമതായി നമ്മിലേക്ക് പ്രോഗ്രാമുമായി എത്തുന്നത് സെയ്ൻ ബക്കർ എന്ന 7 വയസ്സുകാരനാണ്. കോഴിക്കോട് കുളത്തറ ഓർഫനേജ് ALP സ്കൂളിൽ നിന്നാണ് നമ്മുടെ ഒന്നാമത്തെ അതിഥി നമ്മിലേക്ക് എത്തുന്നത്. എന്തായാലും സെയ്ൻ ബക്കറിന്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കുഞ്ഞു കോഴിയും ഒരു ചെറിയ നെണ്ടുമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. അവർ വലിയ അമ്മമാർ അമ്മയും അമ്മമാരായി മാറി. എന്നാൽ നെണ്ടമ്മയായില്ല കേട്ടോ. അവർ ആ നെണ്ടായിരുന്നു. നെണ്ടിന് ഒരു കുട്ടി പോലുമില്ല. കോഴിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഒരു ദിവസം അമ്മയെ കാണുന്നില്ലല്ലോ. എനിക്ക് വരുമ്പോൾ സമ്മാനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ദേ അമ്മ വരുന്നു. കയ്യിൽ പന്തുകളാണെന്ന് തോന്നുന്നു, വേറെന്തോ ആണെന്ന് തോന്നുന്നു. അല്ല, ഇതാ മക്കളെ ഞാൻ പറഞ്ഞ സമ്മാനം, പന്തുകൾ. ഹായ് പന്തുകൾ. എല്ലാവരും വരി വരിയായി നിൽക്കും. കോഴിയമ്മ പറഞ്ഞു, നല്ല അനുസരണയുള്ള മക്കളാണല്ലോ എൻ്റെ മക്കൾ. ഏത് നിറത്തിൽ പന്താണ്? ചുവപ്പ്. ചുവപ്പ് നിറത്തിൽ ചെമ്പരത്തി. ചുവപ്പ് നിറത്തിൽ ചെമ്പരത്തി. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞു. ഒരു കുഞ്ഞിയും പറഞ്ഞു. ഏത് നിറത്തിൽ പന്താണ്? പച്ച. പച്ച നിറത്തിൽ ഇലകൾ. പച്ച നിറത്തിൽ ഇലകൾ. 2 കുഞ്ഞുങ്ങളും ആ ഒരു കുഞ്ഞും പറഞ്ഞു. ഏത് നിറത്തിൽ പന്താണ്? നീല. നീല നിറത്തിൽ ആകാശം. നീല നിറത്തിൽ ആകാശം. ഇനി ഞങ്ങൾ കളിച്ചോട്ടെ അമ്മേ? ഓ, അതിനെന്താ കളിച്ചു കൊള്ളൂ. എന്താ മക്കളെ, എൻ്റെ വണ്ടി കുഴിയിലേക്ക് വീണു. ഇതാര്? കോഴിയമ്മയോ? കൂടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. എന്താ കുഞ്ഞുങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? എൻ്റെ വണ്ടി കുഴിയിലേക്ക് വീണു. അതിനെന്താ, ഞാൻ എടുത്തു തരാലോ. എന്താ പിടിച്ചോ? ഹായ് പന്ത് കിട്ടി. രണ്ടമ്മാവന് നന്ദി പറയൂ കുഞ്ഞുങ്ങളെ. രണ്ടമ്മാവ നന്ദി. നല്ല അനുസരണയുള്ള നല്ല മക്കൾ. എൻ്റെ മക്കൾ നല്ല അനുസരണയുള്ള മക്കളാണ്. അമ്മേ, രണ്ടമ്മാവനക്ക് ഇങ്ങനെ ഈ കുടിയിൽ നിന്ന് വിശക്കില്ലേ? നമ്മളെ പോലെ എത്തിയിട്ട് തേടി പോകും. ശത്രുക്കളെ കണ്ടാൽ വേഗം വന്ന് മാളത്തിൻ്റെ ഉള്ളിൽ ഒളിക്കും. അമ്പടക്കള്ള. ഇതിൽ നിന്ന് ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇതിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം എന്ന് വെച്ചാൽ, നല്ല കൂട്ടുകാർ നമ്മെ എപ്പോഴും രക്ഷിക്കും. പീസ് റേഡിയോക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതു. സെയ്ൻ ബക്കറിൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അല്ലേ കൂട്ടുകാരെ. വളരെ മനോഹരമായി അവൻ അവൻ്റെ പ്രായത്തിലെ ആ പ്രായത്തെയൊക്കെ മറികടന്ന് തൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറിയ അവ്യക്തതകളൊക്കെ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ നല്ല രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബക്കർ തൻ്റെ ആ കഥ അവസാനിപ്പിച്ചിരിക്കുന്നു, അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കൂട്ടുകാർ കൊണ്ടുണ്ടാകുന്ന, നല്ല കൂട്ടുകാരെ കൊണ്ടുണ്ടാകുന്ന ഗുണം എന്ത് എന്നുള്ള ഒരു ഗുണപാഠമാണ് തൻ്റെ കഥയിലൂടെ ബക്കർ നമുക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചു തന്നിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും വളരെ രസകരമായി അത് ആ അഭിനയ തികവയോടുകൂടെ തന്നെ സുന്ദരമായി ബക്കർ സെയ്ൻ അത് സെയ്ൻ ബക്കർ അത് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സെയ്ൻ എന്തായാലും നല്ല ഉഷാറായിട്ടുണ്ട് എന്നറിയിക്കുകയാണ്. അടുത്ത പ്രോഗ്രാമിനും ഇതേപോലെ തന്നെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അതുപോലെ തന്നെ മറ്റുള്ള പൂമരത്തനൽ പോലുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണം. ടെലിക്വിസ്റ്റിനെ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ആ പ്രോഗ്രാമുകളൊക്കെ മത്സരത്തോടുകൂടെ തന്നെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് മുന്നോട്ട് പോവുകയാണ്. സൗഹൃദം സുഹൃദമാകട്ടെ എന്ന ഈ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മിലേക്ക് എത്തുന്ന അടുത്ത അതിഥി ഫാത്തിമ സജ കെ സി. 3ാം ക്ലാസ്സുകാരിയാണ് ഫാത്തിമ സജ. താഴേക്കോട്, മലപ്പുറം ജില്ലയിലെ താഴേക്കോട് GMLP സ്കൂളിൽ നിന്നാണ് ഫാത്തിമ സജ നമ്മിലേക്ക് വരുന്നത്. എന്തായാലും ഫാത്തിമയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
1: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ, സൗഹൃദം സുഹൃദമാവട്ടെ എന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് എന്തൊക്കെ സംസാരിക്കുന്നു. കൂട്ടുകാരെ, നല്ല കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ഉപമിച്ചിരിക്കുന്നതെന്നോ? അത്തർ വിൽപ്പനക്കാരനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ സുഗന്ധമായിരിക്കും അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ. ഇതുപോലെയാണ് നമ്മുടെ നല്ല കൂട്ടുകാർ. അവർ നമ്മുടെ തെറ്റുകൾ നമുക്ക് പറഞ്ഞു തരും, നമ്മെ നന്മയിലേക്ക് വിളിക്കും, നിസ്കരിക്കാൻ, മതപ്രസംഗം കേൾക്കാൻ, മതകാര്യങ്ങൾ പഠിക്കാൻ, അങ്ങനെ അങ്ങനെ നമ്മെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ ചീത്ത കൂട്ടുകാരനെ ആരോടാണ് ഉപമിച്ചിരിക്കുന്നതെന്നോ? കൊല്ലപ്പണിക്കാരനോട്. തീയിൽ വെച്ച് ഇരുമ്പ് ചൂടാക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരോട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പേടി തോന്നും. തീപ്പൊരികൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പൊള്ളിക്കുമോ? ചങ്ങാതിമാർ അവർ ചീത്തയാവും െങ്കിൽ അവർ ചെയ്യുന്ന പല തെറ്റും നമ്മളിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മുടെ ചങ്ങാതിമാർ നല്ലവരാണോ അല്ലേ എന്ന് നാം നോക്കണം. നല്ലവരുമായി നാം കൂട്ടുകൂടുക, ചീത്ത കൂട്ടുകെട്ട് ഒഴിവാക്കുക. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്,

0: ഇന്നയാളെ ഞാൻ ചങ്ങാതിയായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വൃത്തിയുള്ളവനും സത്യം പറയുന്നവനുമാ ദാപിതാക്കളെ അനുസരിക്കുന്നവനുമാവട്ടെ നമ്മുടെ
1: കൂട്ടുകാർ. ഫാത്തിമ സജ നല്ലൊരു പ്രസംഗമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കൂട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ടാകും. എന്തു തന്നെയാണെങ്കിലും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൻ്റെ ഒരു ആയത്ത് ആ സന്ദർഭോചിതമായി ഈ വിഷയത്തെ വളരെ മനോഹരമായി കൂട്ടുകാരിലേക്ക് എത്തിച്ച് തരുന്നതിന് വേണ്ടി ഫാത്തിമ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പണിയെടുത്ത രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർക്ക് നന്ദി അറിയിക്കുകയാണ്. കുട്ടികൾക്ക് ലഭിക്കുന്ന ഇത്തരം അവസരങ്ങൾ ഒരിക്കലും തന്നെ പാഴാക്കാതെ അതിനുവേണ്ടി അത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ അതിൽ പങ്കെടുപ്പിക്കാനുള്ള കുട്ടികൾക്കുള്ള പ്രോത്സാഹനങ്ങളൊക്കെ നമ്മൾ നൽകണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഫാത്തിമ സജ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫാത്തിമ സജ, അതുകൂടെ നമ്മൾ ഓർക്കണം. നല്ല വിഷയം, അതിൻ്റെ ഗാംഭീര്യമൊന്നും തന്നെ ചോരാതെ നമ്മിലേക്ക് കൂട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇൻഷാ അല്ലാ ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ ഫാത്തിമ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാ ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അടുത്തതായി നമ്മിലേക്ക് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാമുമായി വരുന്ന ഒരു ഒന്നാം ക്ലാസ്സുകാരിയാണ് നെഹ്ദ വി പി. നെഹ്ദ വി പി തോട്ടശ്ശേരിയറ എം എൽ പി സ്കൂളിൽ നിന്നാണ്. എം എൽ പി സ്കൂളിലെ ഒന്നാം തരം വിദ്യാർത്ഥിനിയാണ് നെഹ്ദ വി പി. നെഹ്ദ വി പി, നമുക്ക് നമ്മുടെ പ്രോഗ്രാം ആദ്യം അവതരിപ്പിക്കാം, എന്നിട്ട് ഇൻഷാ അല്ലാ കൂട്ടുകാരോട് നമുക്ക് അതിൻ്റെ അഭിപ്രായമൊക്കെ ചോദിക്കാം. ഓക്കെ നെഹ്ദ, അവതരിപ്പിച്ചോളൂ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ സൗഹൃദത്തെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതട്ടെ. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ കൊറോണ കാരണം സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകാൻ കഴിയാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നില്ലേ. സ്കൂളും മദ്രസയും ഒക്കെ അടുത്ത് തുറക്കുന്നു എന്ന സന്തോഷ വാർത്ത കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. സുഹൃത്തെ, നിന്നത് നമ്മൾ എല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ്. മനുഷ്യർ പരസ്പരം അറിയുകയും കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് സൗഹൃദങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള കൂട്ടുകാരുണ്ടാകും. നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പോകുന്ന, ഒപ്പം ഇന്ന് ഭക്ഷണം കഴിക്കുന്ന, ഒന്നിച്ച് കളിക്കുന്ന ഒരുപാട് കൂട്ടുകാർ അല്ലേ. കൂട്ടുകൂടുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനാണ്. നമ്മളെ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം ക്ഷണിക്കുന്ന, സത്യം പറയുന്ന, ആരെയും കളിയാക്കാത്ത നല്ല കൂട്ടുകാരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും എന്നും, നമ്മുടെ കൂട്ടുകെട്ട് നല്ലതാണെങ്കിൽ അതുവഴി നമുക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകും, അതല്ല മറിച്ചാണെങ്കിൽ നരകവും ലഭിക്കും. കൂട്ടുകാരെ, നമ്മുടെ നബിയുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം നല്ല സ്വഭാവക്കാരനും നബിക്ക് ഇഷ്ടപ്പെട്ട ആളുമായിരുന്നു. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ക്ലിയർ ആയിട്ടുള്ള ശബ്ദവും അതോടൊപ്പം തന്നെ ഓരോ വാക്കുകളും ഉച്ചാരണത്തിൽ പോലും ഒരു പാളിച്ച പോലും വരാതെ ഒന്നാം ക്ലാസ്സുകാരി നെഹ്ദ തൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ അല്ലെങ്കിൽ അറിവുകളാണ് നെഹ്ദ നമുക്ക് കൈമാറിയിട്ടുള്ളത്. ശരിക്കും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ, അതിലൊന്നാണ് ശരിക്കും സൗഹൃദം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ആ കൂട്ടുകാരെക്കുറിച്ച് പറയാൻ നമുക്ക് 100 നാവായിരിക്കും. എല്ലാവർക്കും ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ക്ലോസ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്നത് പൂർത്തിയാകുന്നതിന് മുമ്പേ നമുക്ക് നമ്മൾ ഫ്രണ്ടിൻ്റെ പേരറിയും. അത് പറഞ്ഞു കൊടുക്കും, അവരുടെ സ്വഭാവം, അവരുടെ സംസാരം, അവരിട്ടിരിക്കുന്ന ഡ്രസ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ കൂട്ടുകാരെക്കുറിച്ച് പറയണ്ടാവും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യനോട് തൻ്റെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ആ നല്ല ഡ്രസ്സുകാരന്, നല്ല നല്ല ഡ്രസ്സുള്ള ആളായിരിക്കണം എൻ്റെ കൂട്ടുകാരനെന്നാണോ? അല്ല, മറിച്ച് ആ സ്വഭാവവും അതോടൊപ്പം തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തൻ്റെ പ്രയാസങ്ങളിലൊക്കെ തന്നോടൊപ്പം നിൽക്കുകയും തൻ്റെ സന്തോഷങ്ങൾ കൂടെ കൂടുകയൊക്കെ ചെയ്യുന്ന നല്ല ഉത്തമനായ സൽസ്വഭാവിയായൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻ തന്നെ മതി നിനക്ക് നിൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ. അല്ലേ, പ്രവാചകൻ്റെ ആ വചനം നഹദ നമുക്ക് കൈമാറി നിൻ്റെ കൂട്ടുകാരൻ ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൻ്റെ സ്വഭാവമായിരിക്കും തൻ്റെ ഉള്ളിലും പകർന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ രോഗമാണ് പകരുക, ആരോഗ്യം ഒരിക്കലും പകരില്ല എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. മോശം കൂട്ടുകാരുടെ കൂടെ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം നമ്മിലേക്ക് പകരും. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരായിട്ടുള്ള ആളുകളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുക. സ്കൂളിലേക്ക് എത്തുമ്പോൾ അത്തരം കൂട്ടുകാരെ കിട്ടണേ എന്ന പ്രാർത്ഥന നമ്മിലുണ്ടാവുക. ഒപ്പം ഞാൻ ആരോട് കൂട്ടുകൂടുകയാണെങ്കിലും ഞാനൊരു നല്ല കൂട്ടുകാരനായിട്ട് അവന് മാറണം എന്ന ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ബോധപൂർവം നമ്മളൊക്കെ കേൾക്കേണ്ട ഈയൊരു വിഷയത്തിൻ്റെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പീസ് റേഡിയോ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ അടുത്ത പ്രോഗ്രാം ആരാണ് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇനി നമ്മിലേക്ക് വരുന്നത് ഒരു ഏഴാം ക്ലാസ് അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ ആറാം മൈലിലെ ഏഴാം തരം വിദ്യാർത്ഥിനിയാണ് ഇനി നമ്മിലേക്ക് വരുന്നത്. മിൻഹ ഫാത്തിമ കെ വി ആണ് മിൻഹയുടെ പ്രോഗ്രാം, നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കവി ശ്രീ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ കളഞ്ഞുപോയ സുഹൃത്ത് എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്.

0: മാഷാല്ലാ മിൻഹ ഫാത്തിമ ഒരു കവിതയാണ്. സുഹൃദത്തെ സൗഹൃദം ഉള്ളതാക്കി തീർക്കണം എന്ന വരികൾ, അല്ലെങ്കിൽ അതുൾക്കൊള്ളുന്ന വരികളുള്ള നല്ലൊരു കവിതയാണ് മിൻഹ ഫാത്തിമ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത്തരം പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ സ്വന്തം എഴുതിയ പ്രോഗ്രാമുകളൊക്കെ, ഇപ്പോൾ ഏഴാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ സുഹൃദത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കവിതയാവട്ടെ കഥയാവട്ടെ ഒക്കെ സ്വന്തമായി എഴുതാൻ കഴിയുമെങ്കിൽ അതൊക്കെ എഴുതാനുള്ള ഒരു താല്പര്യം കൂടെ നമ്മൾ ഉണ്ടാവണം. ഏഴാം ക്ലാസ്സുകാരും അതുപോലെ തന്നെ ആറാം ക്ലാസ്സുകാരായിട്ടുള്ളവർക്ക് സ്കൂളിൽ ഒരുപാട് വർക്കുകൾ കിട്ടുമല്ലോ. ആ വർക്കുകളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അത്തരം ചില വർക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ് പോലുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിലെ വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ആ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകളൊക്കെ നമ്മൾ തന്നെ എഴുതി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നന്നാകും. നന്നായിട്ടുണ്ട് മിൻഹ ഫാത്തിമ തൻ്റെ കവിത നല്ല രൂപത്തിൽ ആലപിച്ചിരിക്കുന്നു. പീസ് റേഡിയോ സൗഹൃദം സുഹൃദമാകട്ടെ എന്ന ഈ എപ്പിസോഡിൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്കുള്ള ആളെ ക്ഷണിക്കാൻ സമയമായിട്ടുണ്ട്. ജീവിതത്തിലെ നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും ഒരുപോലെ നമുക്കൊപ്പം നിൽക്കാനുള്ള കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ കൂട്ടുകാർക്ക് അവരുടെ പ്രയാസത്തിലും അവരുടെ സന്തോഷത്തിലൊക്കെ കൂടെ നിൽക്കാനും അവരാശ്വസിപ്പിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനുമൊക്കെയുള്ള നല്ല കൂട്ടുകാരായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കാൻ നമുക്ക് ഉള്ള ആളെ ക്ഷണിക്കാം. ഹംദ ബിൻത് മൊയ്തീൻ 6 വയസ്സുകാരിയാണ്, 1-ാം ക്ലാസ്സുകാരിയാണ്. GUPS തെക്കിൽപ്പറമ്പ, കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാലിൽ നിന്നും GUPS തെക്കിൽപ്പറമ്പയിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹംദ ബിൻത് മൊയ്തീൻ. ഹംദ ബിൻത് മൊയ്തീൻ്റെ പരിപാടി നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ കൊച്ചു കഥ പറയാൻ പോകുന്നു. കഥയുടെ പേര് ചങ്ങാതിമാര്. ഒരു ദിവസം ആമയും കൂട്ടുകാരായ മീനും രണ്ടും കുളത്തിൽ നീന്തി കളിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഉറ്റച്ചങ്ങാതിമാരായ ആടും തവളയും അതുവഴി വന്നു. ആടിൻ്റെ പുറത്തിരുന്ന് നാട് കാണാൻ ഇറങ്ങിയതാണ് തവള. ആടിനെ കണ്ട് ആമയിനോടും അർത്ഥേ കൂടി. പാവമീൻ, അവർക്കിടയിലേക്ക് വരാൻ കഴിയില്ലല്ലോ. മീനിൻ്റെ സങ്കടം കണ്ട് തവള വെള്ളത്തിലേക്ക് ഒറ്റച്ചാട്ടം. അവർ സന്തോഷത്തോടെ കുളത്തിൽ നീന്തി കളിച്ചു. കുളത്തിൽ നീന്തി കളിക്കാൻ താറാവും ഓടിയെത്തി. ഗുണപാഠം, ഇതുപോലെ നമ്മളും നല്ല ചങ്ങാതിമാരായി കൂട്ടുകൂടണം. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൻ്റെ കഥയിൽ നല്ല ഒരു ഉപദേശം കൈമാറിക്കൊണ്ടാണ് ഹംദ ബിൻത് മൊയ്തീൻ നമ്മിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച് പടിയിറങ്ങിയിരിക്കുന്നത്. നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ തീർച്ചയായും കൂട്ടുകാരുടെ വിഷയാധിഷ്ഠിതമായ ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടാകും എന്ന് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലെ ഈ എപ്പിസോഡ്

0: പങ്കെടുക്കുകയും വേണം, സമ്മാനങ്ങളൊക്കെ നേടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ രക്ഷിതാക്കൾക്കും ഭാവുകങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ എപ്പിസോഡ് തുടരുമ്പോൾ അടുത്തതായി നമ്മിലേക്ക് വരുന്നത് ഫഹീമ കെ പി. ഫഹീമ ചുഴലി ജി എച്ച് എസ് എസ് സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിനിയാണ് ഫഹീമ. ഫഹീമയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും. സൗഹൃദം സുഗന്ധമാകട്ടെ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കൊച്ചു കഥയോടെ അവതരിപ്പിക്കാം. ഒരു കാട്ടിൽ മനോഹരമായ ഒരു തടാകം ഉണ്ടായിരുന്നു. അവിടെ ഒരു ആമ ജീവിച്ചിരുന്നു. ഒരിക്കൽ അവരുടെ തേളുമാർ ചങ്ങാതത്തിലായി. അവരെല്ലായ്പ്പോഴും എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്നതിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഹായ് സുഹൃത്തെ, നിങ്ങളുമായുള്ള സൗഹൃദം വിലപ്പെട്ടതാണ്. എന്നിരുന്നാലും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മോശമായാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാനത് വിശ്വസിക്കില്ല. അപ്പോൾ തേള് പറഞ്ഞു, അതൊന്നുമില്ല, എൻ്റെ വാല കണ്ടിട്ടാണ് എല്ലാവരും എന്നെക്കുറിച്ച് മോശമായി പറയുന്നത്. എൻ്റെ മനസ്സ് ആരും കണ്ടില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആമയും തേളും നല്ല സുഹൃത്തുക്കളായി. നദിയിലെ വെള്ളം ഒഴുകി തടാകത്തിലെത്തി. തേള് പറഞ്ഞു, ഹേ സുഹൃത്തേ, ഇനി നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയാലോ. ആമ പറഞ്ഞു, അതെ സുഹൃത്തേ, എനിക്ക് ഭയമുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കും? എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം എന്ന് തേള് പറഞ്ഞു. ആമ അല്പസമയം ചിന്തിച്ചു. അവർ രണ്ടുപേരുടെയും ജീവിതം സുരക്ഷിതമാക്കാൻ ഒരു വഴി കണ്ടെത്തി. സുഹൃത്തേ, നമുക്കൊരു കാര്യം ചെയ്യാം. നീ എൻ്റെ പുറത്തു കയറിക്കോളൂ, ഞാൻ നിങ്ങളെ തീരത്തേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഒരു കാര്യം, നീ എന്നെ കുത്താൻ പാടില്ല. അപ്പോൾ തേള് പറഞ്ഞു, ഇത് പരിശിക്കലാണ്, ഞാൻ എന്ത് നിങ്ങളെ കുത്തണം? നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ നദീതീരത്തേക്ക് കൊണ്ടുപോകാമോ? ആമ തേളിനെ പുറത്തു കയറ്റി നീന്താൻ തുടങ്ങി. അങ്ങനെ വളരെ ദൂരം ആമ നീന്തി. പോകുന്ന വഴിക്ക് തേള് ആമയെ കുത്തി. ആമ, എന്തിനാണ് സുഹൃത്തെ നീ എന്നെ കുത്തിയത്? എന്നോട് ക്ഷമിക്കൂ സുഹൃത്തെ, അത് എൻ്റെ ഒരു ശീലമാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്. അയ്യോ, പെട്ടെന്ന് ആമ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതിൻ്റെ പിറകെ തേള് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആമ എങ്ങനെയോ തീരത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ തേള് മരിച്ചുപോയി, കാരണം തേളെ നീന്താൻ അറിയുമായിരുന്നില്ല. സൗഹൃദം രണ്ടുപേർക്കും നന്മ ഉണ്ടാവുന്ന രീതിയിൽ ആവണം. ഇതോടെ ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫഹീമ ഒരു കഥയിലൂടെ നമുക്ക് സുഹൃദം, സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം, സൗഹൃദം എന്തിനു വേണ്ടിയായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു അല്ലേ. അപ്പം അധികം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് തുറന്നു പറയാൻ കഴിയണം. അപ്പം അത്തരം നല്ല സുഹൃത്തുക്കളായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. കുട്ടികൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി വിദ്യാലയങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അവർക്ക് നമുക്ക് നൽകാനുള്ള ഉപദേശങ്ങളിൽ ഏറ്റവും ഒന്ന് നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പ്രിയ പ്രവാചകൻ നമ്മോട് പറഞ്ഞ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിന്റെ കൂട്ടുകാരൻ ആരായിരിക്കണമെന്നുള്ളതിൽ നിനക്ക് തീർച്ചയായും നിഷ്കർഷയുണ്ടായിരിക്കണം. ആരാധനാ കാര്യങ്ങളിൽ, അള്ളാഹുവുമായുള്ള ഭയപ്പാടിൻ്റെ കാര്യങ്ങളിൽ, തഖ്വയുടെ കാര്യങ്ങളിൽ, സൂക്ഷ്മതാബോധത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ തീർച്ചയായും നിന്റെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏറ്റവും നല്ലവരെ തിരഞ്ഞെടുക്കണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം മക്കൾക്ക്, മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ ഗുരുജനങ്ങൾ, മുതിർന്നവർ നൽകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സമ്പുഷ്ടമായ, സമ്പന്നമായ ഒത്തിരി പ്രോഗ്രാമുകൾ ഇനിയും നമുക്ക് മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാ അത് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. ഇപ്പോൾ തൽക്കാലം വിടവാങ്ങുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം ഈ ശാന്തശബ്ദം. ലോകം മുഴുവൻ

0: ജീവനം നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: قبل منامي مر ببالي وحي سؤال.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്ത്രീ ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി.
1: സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഏതൊരു ആരോപണം കടന്നു വരുമ്പോഴും യഥാർത്ഥ വിശ്വാസികൾ അതിൽ നിരാശപ്പെടുകയോ ആശങ്കപ്പെടുകയോ ചെയ്യാറില്ല. ആരോപണങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന് വളരാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും ലോകത്തുള്ള സാധാരണക്കാരായ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളിൽ പങ്കുചേരാത്ത ആളുകൾക്കൊരു അവസരമായിക്കൊണ്ടാണ് വിശ്വാസികൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഏതാരോപണമാകട്ടെ, ഡെൻമാർക്കിൽ ഒരാൾ കാർട്ടൂൺ വരച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാർട്ടൂൺ വരച്ചു. ചരിത്രം പറയുന്നത് ആ സംഭവത്തിന്റെ തൊട്ടു പിറകിൽ ലോകത്ത് നടന്നത് അത്ഭുതകരമായ കാര്യങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ പഠിച്ചു, ആളുകൾ കൂട്ടത്തോടുകൂടെ ഇസ്ലാമിലേക്ക് വന്നു. ഇതെല്ലാ കാലഘട്ടത്തിലും പതിവുള്ള കാര്യമാണ്. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം നമ്മുടെ കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ, ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ചില ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആരോപണത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നത്. പശ്ചാത്തലം നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പെൺകുട്ടികൾ അവര് ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാതെ ഇസ്ലാമികമായ വേഷം ധരിച്ച് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളിത് ചെയ്യും എന്ന് പറഞ്ഞ് ആടിപ്പാടിയപ്പോൾ ചില പണ്ഡിതന്മാർ വളരെ ശക്തമായി അതിനെ എതിർക്കുകയുണ്ടായി. ആ പറഞ്ഞ ശൈലിയിൽ ഒരുപക്ഷെ ആ എതിർപ്പിന്റെ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിങ്ങളാണ്, നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിന്റെ കണ്ടന്റ്, അവരുന്നയിച്ച കാര്യം, ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണിത്. ആ പശ്ചാത്തലത്തിലാണ് മുസ്ലിം സ്ത്രീകൾ, അവര് മാന്യതയോടുകൂടെ ജീവിക്കേണ്ടവരാണ്, അവർ മര്യാദകൾ പാലിക്കേണ്ട ആളുകളാണ് എന്ന രീതിയിലുള്ള കമന്റുകൾ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് നമ്മൾ കേട്ടത്. അത് പുറത്തു വന്നതോടുകൂടെ കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ, അതേപോലെ തന്നെ ചില നിരീശ്വര കൂണുകളിൽ നിന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പരിഗണിക്കാത്ത മതമാണ്, സ്ത്രീകൾക്ക് യാതൊരു ശ്രദ്ധയും കൊടുക്കാത്ത മതമാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അന്തി ചർച്ചകളിൽ നിരന്തരം എഴുതിവിടുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാചകം, ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കുഴപ്പത്തിന്റെ മതമാണ് എന്ന് പറയാനും വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ആ ആരോപണം വന്ന പശ്ചാത്തലം അവിടെ മുതൽ നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്ന് മുസ്ലിം സംഘടനകൾ വ്യത്യസ്തമായ കോണുകളിൽ, വ്യത്യസ്തമായ ആംഗിളുകളിൽ അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന പദവി, സ്ഥാനമൊക്കെ ആളുകൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളൊരു ആരോപണം വരുമ്പോൾ നിരാശരാകേണ്ട ആവശ്യമില്ല. റബ്ബിന്റെ ഖദറാണ്. വിഷയമറിയാത്ത ആളുകളിലേക്ക് വിഷയം എത്തിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്ന ഒരു അവസരമായിക്കൊണ്ടാണ്, വിവേകത്തോടുകൂടെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത് എന്നാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്റെ സഹോദരങ്ങളോട്, സഹോദരികളോട് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കണം. ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്ന ആരോപണത്തിന്റെ വസ്തുത എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ്, അവർ പറയുന്നതിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്ത്രീകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇസ്ലാം അവർ പറയുന്നത് പോലെ സ്ത്രീകൾക്കൊരു പരിഗണനയും കൊടുക്കാത്ത മതമാണോ? നമ്മളിത് പരിശോധിക്കേണ്ടത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം ജാഹിലിയ കാലഘട്ടമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകളെ അവർ കണ്ടിരുന്നത് എങ്ങനെയാണ് എന്ന് അറബ് ലോകത്തെ ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ, ഒരു സ്ത്രീ ഗർഭിണിയായാൽ, ഒരു പെണ്ണ് അവളുടെ പേറ്റുനോവ് അനുഭവിക്കുന്ന സമയം വന്നാൽ അവളെയും കൂട്ടി ആ പെണ്ണിന്റെ ഭർത്താവ് വിജനമായൊരു പ്രദേശത്തേക്ക് പോകും, ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകും, മരുഭൂമിയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ അവൾക്ക് പ്രസവിക്കാനുള്ള സൗകര്യം ഒരുക്കും. അയാൾ ആ പ്രസവിക്കുന്നതിന്റെ തൊട്ട് സമീപത്ത് ഒരു കുഴി കുത്തി വെക്കും. അവരുടെ പ്രസവം കഴിഞ്ഞാൽ ഭർത്താവ് ഒന്ന് നോക്കും, ആ ജനിച്ചു വീണ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പരിശോധിക്കും. പെൺകുട്ടിയാണ് എങ്കിൽ തന്റെ കാലുകൊണ്ട് ഒരൊറ്റ തട്ട് തട്ടി ആ കുഴിയിലേക്കിടും, ആ കുഴി മൂടും, ഭാര്യയുടെ കൈപിടിച്ചയാൾ വീട്ടിലേക്ക് തിരിച്ചു പോരും. ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയെയും ഭാര്യയെയും കൂട്ടി അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോരും. നോക്കൂ, നിങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട്, ഏതാനും വാചകങ്ങൾ കൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് ആ സമൂഹം നോക്കിക്കണ്ടത് എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഒരു സ്ഥാനവും കൊടുക്കാത്ത, സ്ത്രീകളെ പരിഗണിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. വ ഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൽ മുബീൻ, വ്യക്തമായ വഴികൾ, എല്ലാ തിന്മകളുമുള്ള പെൺകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന ആളുകൾ. ഖുർആൻ പറഞ്ഞ കാര്യമാണത്. പക്ഷെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലേക്ക് ചേർത്ത് അദ്ദേഹം മകളെ കുഴിച്ചു മൂടി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ ആ കഥക്കൊരു പിൻബലവുമില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പറയുന്ന ആ കഥ സ്വീകാര്യമല്ല, അത് സഹീഹല്ല. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിൽ അത്തരം ഒരു സമ്പ്രദായമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്താകട്ടെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീകൾക്കൊരു പരിഗണനയും കൊടുക്കാത്ത, സ്ത്രീകളെ പരിഗണിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത്. വല്ലാഹി ഇൻ കുന്നാതിൽ ജാഹിലിയ മാ നഅദു ലിന്നിസാഇ അംറൻ, സ്ത്രീകൾ ഒന്നുമല്ല എന്ന് ഞങ്ങൾ പരിഗണിച്ചിരുന്ന, സ്ത്രീകൾക്കൊരു സ്ഥാനവും കൊടുക്കാത്ത കാലഘട്ടത്തിലാണ്. ഹത്ത അൻസലല്ലാഹു ഫീഹിന്ന മാ അൻസല വഖസമ ലഹുന്ന മാ ഖസമ, അപ്പോഴാണ് ഇസ്ലാം കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിക്കുന്നത്, അവർക്കർഹമായ സ്ഥാനമുണ്ട് എന്ന് ഞങ്ങൾ പഠിക്കുന്നത്, ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോഴാണ് എന്ന് പറയുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് ഇതിനപ്പുറം എന്തു വേണം? നമ്മുടെ മതം, നമ്മുടെ ദീൻ സ്ത്രീകളെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ ഇതിനപ്പുറം എന്തു മറുപടി പറയണം നമ്മൾ? സ്ത്രീകളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നു. ഇസ്ലാം ആ സമൂഹത്തെ പഠിപ്പിക്കുന്നു സ്ത്രീകളെ കൊല്ലാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്ന അധ്യാപനം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. തുല്യരെന്ന് പറയുമ്പോൾ ആ തുല്യത എന്താണ്? സ്ത്രീകളുടെയും പുരുഷന്റെയും ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ ശരീരപ്രകൃതിയിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു പറഞ്ഞു, ആണും പെണ്ണും ഒരുപോലെയല്ല. ആരൊക്കെ എത്ര ശബ്ദത്തിൽ പറഞ്ഞാലും ആണും പെണ്ണും ഒരുപോലെയാകൂല. എന്നാൽ സ്ത്രീകളെ പരിഗണിച്ച, സ്ത്രീകളെ ശ്രദ്ധിച്ച, ആത്മീയമായും പിന്നെ മാനുഷികമായും സ്ത്രീയും പുരുഷനും സമത്വമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. യാ യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുംല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഇത്തഖൂ റബ്ബക്കുംല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ എന്ന് തുടങ്ങി അല്ലാഹു പഠിപ്പിക്കുന്നു. ഞാൻ ഓതി വെച്ച ആയത്താണ്. സത്യവിശ്വാസികളെ, ജനങ്ങളെ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്ത പടച്ച റബ്ബിനെ കുറിച്ച് പറയണം. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പങ്ങൾ ഒരാണിൽ നിന്ന്, ഒരു പെണ്ണിൽ നിന്നാണ്, ഒരു ആത്മാവിൽ നിന്നാണ്, ആദമിൽ നിന്ന് ഹവ്വയുണ്ടാകുന്നു, പിന്നെ അവരിൽ നിന്നാണ് ഈ ലോകത്തുള്ള മനുഷ്യരുണ്ടാകുന്നത് എന്ന ഒരാത്മാവിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്, ഒരു ഉമ്മയിൽ നിന്ന്, ഒരു ഉപ്പയിൽ നിന്നാണ് എന്ന സ്ത്രീയെയും പുരുഷനും ഇല്ലാതെ ഈ ലോകമില്ല എന്ന സത്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്ന ചോദ്യമല്ലേ, നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണെന്ന്. അയാൾ വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാ? ഉമ്മുക്ക, ഉമ്മുക്ക. മൂന്ന് തവണ ആവർത്തിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? അത് സ്ത്രീക്കുള്ള സ്ഥാനമാണ്. ബാപ്പയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ്, ബാപ്പാക്ക് നാലാമതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂക്ക എന്ന പ്രയോഗം നടത്തുന്നു. ആദ്യമൊക്കെ പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ എന്നാണ്. അത് സ്ത്രീകളെ ആദരിച്ച മതമാണ് ഇസ്ലാം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പറഞ്ഞു, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ആ സമൂഹത്തോട് അല്ലാഹു പഠിപ്പിച്ചു, കുഴിച്ചു മൂടപ്പെട്ട, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടുമ്പോൾ നീ ഏത് കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് അവരോട് ചോദിക്കുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതോടുകൂടെ ആ തിന്മ ഇല്ലാതെയാവാണ്, ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന ആളുകൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് കൊല്ലാൻ പാടില്ല. ഞാനാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് എന്ന അധ്യാപനത്തിലൂടെ ഇസ്ലാം ജീവിക്കാനുള്ള അവകാശം കൊടുക്കണം. ഇസ്ലാം വളരാനും ജീവിക്കാനും ഉയരാനുമുള്ള അവകാശം സ്ത്രീകൾക്ക് നൽകിയതായി കൊണ്ടാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കണോ, ആ സ്ഥാനം ലഭിക്കുന്ന ഒരു മാർഗമായി പ്രവാചകൻ പറഞ്ഞത് ഒരു പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും രണ്ട് പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ അവർ പ്രായപൂർത്തിയാകുന്നതുവരെ സ്നേഹത്തോടെയും അതേപോലെ തന്നെ സംരക്ഷണത്തോടെയും വളർത്തിയാൽ അന്ത്യനാളിൽ അവനും ഞാനും ഇതുപോലെ സ്വർഗത്തിൽ രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ച് നബി പറഞ്ഞത് ഇതുപോലെ അടുപ്പമായിരിക്കുമെന്നാണ്, ഒരുമിച്ചായിരിക്കുമെന്നാണ്. എന്താ കണ്ടീഷൻ? എന്താ, രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാൾക്ക്. അപ്പൊ ഈ ഖുത്ബ കേൾക്കുന്ന ആൾക്കാരുടെ ഇടയിൽ രണ്ട് പെൺകുട്ടികളുള്ള ആൾക്കാരുണ്ടാകും. അവരെ മാന്യമായി വളർത്തിയാൽ, അവരെ ഇസ്ലാമികമായി വളർത്തിയാൽ, അവർക്ക് വേണ്ട ശിക്ഷണം നൽകിയാൽ, എന്നിട്ട് അവരെ പ്രായപൂർത്തിയാകുമ്പോൾ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി ഏൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ്. സ്വർഗമെന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് എന്നാണ് പഠിപ്പിച്ചത്. ആൺകുട്ടിയെ പറഞ്ഞിട്ടില്ല പ്രകാരം, ഒരാൺകുട്ടി ഉണ്ടായാൽ എന്ന പ്രയോഗം അവിടെ നടത്തിയിട്ടില്ല. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, മനി ബുത്തലിയ മിൻ ഹാദിഹിൽ ബനാതി ബിഷൈഇൻ കുന്ന ലഹു സിത്രം മിനന്നാർ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ആർക്കെങ്കിലും പെൺമക്കളെ ലഭിക്കുകയും അവർ അവരോട് നന്നായി വർത്തിക്കുകയും ചെയ്താൽ ആ പെൺമക്കൾ അവർക്ക് നരകാഗ്നിയിൽ നിന്ന് കവചമായിരിക്കും. നമ്മുടെ പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് കവചമാണ്. നമ്മുടെ ലോകത്ത് ഏത് മതത്തിന് പറയാൻ പറ്റും, ലോകത്തിന് ഏത് ആശയങ്ങൾക്ക് പറയാൻ പറ്റും ഇതേപോലെ സ്ത്രീകളെ ആദരിച്ച പരിഗണിച്ചൊരു മതത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? നമ്മൾ മറ്റു മതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. മനുസ്മൃതിയാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള വേദഗ്രന്ഥങ്ങളുടെ താളുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് അവസരമില്ലാത്ത മതങ്ങളുണ്ട്. ഞാൻ മതങ്ങളെ ആക്ഷേപിക്കാൻ പറയല്ല, മതവേദഗ്രന്ഥങ്ങളിൽ പുനർവിവാഹത്തിന് അവസരമില്ലാത്ത മതഗ്രന്ഥങ്ങൾ ഇന്നും വായിക്കാൻ പറ്റും. തങ്ങളുടെ വേദഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ ഒരു പെണ്ണിന് പുനർവിവാഹത്തിന് അവസരമില്ല, സ്വത്തിന് അവകാശമില്ല. കടമുണ്ടായാൽ സ്വന്തം മക്കളെ, സ്വന്തം പെൺമക്കൾ അങ്ങാടിയിൽ കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇതൊക്കെ ലോകത്തുണ്ട്, അതൊന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ലോകത്ത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആദരിച്ച, സ്ത്രീകൾക്ക് പദവിയുണ്ട് എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിനെ കുറിച്ചാണ് ഇല്ലാത്ത ആരോപണം പറയുന്നത്. എന്ത് നമ്മൾ ചെയ്യേണ്ടത്? സ്ത്രീകള് പൊതുനിരത്തുകളിൽ പോയി അഴിഞ്ഞാടാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് ആരൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വർത്തമാന കാലഘട്ടത്തിൽ ഏതെങ്കിലും ചില പെൺകുട്ടികൾ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും ഒക്കെ ആളുകൾ പറയുന്നത് കേട്ട് തുള്ളുന്നുണ്ട് എങ്കിൽ ആ തുള്ളുന്ന ആളുകൾക്ക് അനുകൂലമായി ഫത്വ പറയുന്ന, ആ തുള്ളുന്ന ആളുകൾക്ക് യോജിച്ച രീതിയിൽ സംസാരിക്കുന്ന ആളുകളായി മാറുകയല്ല മുസ്ലിം ഉമ്മത്ത് വേണ്ടത്. മറിച്ച് ആ പെൺകുട്ടികളെ തിരുത്താൻ രക്ഷിതാക്കളും സമൂഹവും തയ്യാറാകണം. അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ആ ദൗത്യമാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ദീൻ സ്ത്രീകളെ ആദരിച്ച മതമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്താൽ തുല്യ പ്രതിഫലം. മൻ അമില സ്വാലിഹൻ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. മുഅ്മിനായിക്കൊണ്ട്, ആണാകട്ടെ പെണ്ണാകട്ടെ, മുഅ്മിനായിക്കൊണ്ട് ഒരാൾ സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവന് കൂലിയുണ്ട്. അവിടെ പെണ്ണിന് എന്തെങ്കിലും പിന്നെ മാറ്റമുണ്ടോ? ഒരു പെണ്ണ് നിസ്കരിച്ചു, ആണ് നിസ്കരിച്ചു, ആർക്കാണോ ഇഖ്ലാസ് കൂടുതൽ അവർക്കാണ് കൂലി കൂടുതൽ കിട്ടുക. ഇസ്ലാം അവിടെ അവരെ പരിഗണിക്കുകയാണ്. ലിംഗഭേദമില്ലാത്ത ആത്മീയമായ പദവിയാണ് ഇസ്ലാം നൽകുന്നത്. നിസ്കാരം എല്ലാവർക്കും ഒരേപോലെയാണ് അല്ലേ? നിസ്കാരത്തിന്റെ പ്രതിഫലം ഓരോ ആളുകൾക്കും അവരുടെ നിയത്തനുസരിച്ചാണ്. അവിടെ ജെൻഡർ പരിഗണിച്ചല്ല, മറിച്ച് അവരുടെ ഈമാൻ പരിഗണിച്ചാണ്, അവരുടെ വിശ്വാസം അനുസരിച്ചാണ് പ്രതിഫലമെന്നാണ് ഇസ്ലാം പറയുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, ഈ ലോകത്ത് മനസമാധാനവും പരലോകത്ത് സ്വർഗവും ആണാണോ പെണ്ണാണോ എന്ന വ്യത്യാസമില്ലാതെ, അതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ, അത് ആരാണോ കൂടുതൽ നന്മ ചെയ്യുന്നത് അവർക്കാണ് സ്വർഗം, അവിടെ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമല്ല. അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളിലെ പങ്കാളിത്തം. അപ്പൊ നോക്കൂ, നിങ്ങൾ ആരാധനകൾ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്ത് ആകട്ടെ, ഹജ്ജാകട്ടെ, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം, സ്ത്രീകൾക്ക് ചെയ്യാം, പുരുഷന്മാർക്ക് ചെയ്യാം. സ്ത്രീകളോട് നിസ്കരിക്കണ്ടെന്നുള്ള കൽപ്പന ഉണ്ടോ? പ്രത്യേക ചില സമയങ്ങളിൽ അവർക്ക് ഇളവുണ്ട്, അതവരെ പരിഗണിച്ചതിന്റെ അടയാളാണ്, അതവരെ പരിഗണിച്ച ദീനാണ്. കാരണം എന്താ, അവര് പ്രയാസപ്പെടുന്ന, അവര് ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭം. ഞാൻ പറഞ്ഞു, ആണും പെണ്ണും തുല്യരല്ല. ഏത് രീതിയിൽ? സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ പടച്ചതമ്പുരാൻ ആണിനെയും പെണ്ണിനെയും രണ്ടായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ചില ദൗത്യങ്ങളുണ്ട്. അവര് ഗർഭിണികളാകുന്നു, അവര് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു, അവർക്ക് മെൻസസ് പീരിയഡ് ഉണ്ട്, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ആ സമയത്ത് പടച്ചോനറിയാ, അവരെ പടച്ച പടച്ചോനറിയാ, ആ ബുദ്ധിമുട്ടിന്റെ സന്ദർഭത്തിൽ അവർക്ക് നിസ്കാരത്തിൽ ഇളവ് കൊടുത്തു, ദീൻ അവരെ പരിഗണിച്ചതാണ്. അവർ നിസ്കരിക്കാതിരുന്നാൽ നിസ്കരിച്ചതിന്റെ കൂലി അവർക്ക് കിട്ടും. സാധാരണ നിസ്കരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ സമയങ്ങളിൽ അവർ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അവർക്ക് കൂലി കിട്ടും. ഖുർആൻ ഓതിയിട്ടില്ലെങ്കിലും അവർക്ക് കൂലി കിട്ടും. ഹദീസിന്റെ അടിസ്ഥാനം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, നിങ്ങൾ ആരാധനാരംഗത്ത് അതേപോലെ തന്നെ ഏത് മേഖല എടുത്തു നോക്കിയാലും അവിടെയെല്ലാം സ്ത്രീകളെ പരിഗണിച്ച മതമാണ് ഇസ്ലാം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം അല്ലെ, സ്ത്രീകൾക്ക് പള്ളി പോയി കൂടെ. അപ്പൊ നമ്മുടെ നാട്ടില് പ്രസ്താവന നടത്തിയ ആളുകളുമായിക്കൊണ്ട് നമുക്കുള്ള വിയോജിപ്പ് എന്താ? സ്ത്രീകൾ പൊതുനിരത്തിൽ ഈ കാണിക്കുന്ന ആഭാസങ്ങൾ അത് ശക്തമായി എതിർക്കേണ്ടതാണ്. എന്നാൽ സ്ത്രീകൾ വീടിന്റെ ഉള്ളിൽ മാത്രം ഇരിക്കണം, അവര് പള്ളിയിൽ പോകാൻ പോലും പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എതിർക്കും. കാരണം നബിയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധക്കളത്തിൽ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെ മേഖലയിൽ സ്ത്രീകൾ അവരുടെ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാമിക ചരിത്രം. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആയിഷ ഉമ്മയുടെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തുള്ള സകല സ്ത്രീകളുടെയും വിജ്ഞാനം ഒരു തുലാസിലും ആയിഷ ഉമ്മയുടെ വിജ്ഞാനം മറു തുലാസിലും വെച്ചാൽ ആയിഷ ഉമ്മയുടെ വിജ്ഞാനത്തിനായിരിക്കും കനം കൂടുതൽ. ലോകത്തുള്ള എല്ലാ സ്ത്രീകളെക്കാളും ദീന് പഠിച്ച ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവര് പെണ്ണാണ്, നബിന്റെ കൂടെ അവർ ജീവിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ കിബാറുകളിൽപ്പെട്ട സ്വഹാബികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു. കിബാറുകളിൽപ്പെട്ട പിന്നെ സ്വഹാബികൾക്ക് ദീന് പഠിച്ചത്, ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചത് അവരായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യ, അവര് സമ്പന്നയായിരുന്നു. അവരെങ്ങനെ സമ്പന്നയായത്? ഇസ്ലാമിന്റെ മുമ്പാണ്, ശരിയാണ്, ഇസ്ലാമിന്റെ മുമ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി വരും അന്ന് നബി നബി ആയിട്ടില്ല. അവരവരുടെ സമ്പത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു. അവര് കച്ചവടക്കാരിയായിരുന്നു. അവര് കച്ചവടക്കാരിയാണ് എന്ന് പറഞ്ഞാൽ അവര് കച്ചവടം നടത്തിയെന്നല്ല, അവര് കച്ചവടം നടത്താൻ ആളുകളെ ഏൽപ്പിച്ചൊരു പെണ്ണാണ് അവര്. അതിന്റെ അർത്ഥം ഒരു പെണ്ണിന് കച്ചവടം നടത്താൻ തെളിവാണ് ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടക്കാരിയായിരുന്നു, അതാണ് തെളിവ് എന്ന് പറയണ്ട. ഒരു പെണ്ണിന് ഇസ്ലാമികമായി കച്ചവടം നടത്തുക ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഖദീജ ബിബി കച്ചവടക്കാരി ആണോ അല്ലേ എന്നുള്ള പ്രശ്നമല്ല. ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ച് ഒരു പെണ്ണിന് കച്ചവടം നടത്താം, ഒരു പെണ്ണിന് ജോലി ചെയ്യാം, അതിനൊക്കെ ഒരുപാട് തെളിവുകൾ ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർണായകമായ ഉപദേശം നൽകിയ, പ്രതിസന്ധി പരിഹരിക്കാൻ സഹായിച്ച ബുദ്ധിമതിയായ സ്വഹാബ വനിതയാണ് മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതേപോലെ തന്നെ നുസൈബ ബിൻതു കഅബ് റളിയല്ലാഹു അൻഹ യുദ്ധക്കളത്തിലെ അങ്ങേയറ്റത്തെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അവര്. എണ്ണി പറയുകയാണ് എങ്കിൽ ഒരുപാട് പറയാണ്ട് ഷിഫ ബിൻതു അബ്ദില്ല എന്ന് പറയുന്ന ഒരു മഹതിയെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉമറുള്ളാന്റെ കാലഘട്ടത്തിൽ, അമീറുൽ മുഅ്മിനീനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിലെ കമ്പോളങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളുടെ മേൽനോട്ട ചുമതല വഹിച്ച പണ്ഡിതയായിരുന്ന, അതേപോലെ തന്നെ ഭരണ കൗശലമുള്ള വനിതയായിരുന്നു ഷിഫ ബിൻതു അബ്ദില്ല എന്ന് പറയുന്ന മഹദി എന്ന് കാണാൻ പറ്റും. അള്ളാന്റെ റസൂല് ഈ മഹദിയെയാണ് ആയിഷ ഉമ്മയെ എഴുത്തു പഠിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. കാരണം ആ കാലഘട്ടത്തിൽ എഴുത്തറിയാവുന്ന ചുരുക്കം ചില ആളുകളുടെ കൂട്ടത്തിൽ ഈ മഹദി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാം. ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അധ്യാപകരിൽ നൂറിലധികം വനിതകളുണ്ടായിരുന്നു, നൂറിലധികം സ്ത്രീകൾ അദ്ദേഹത്തിന്റെ അധ്യാപകര് നൂറിലധികം മഹദികളിൽ നിന്ന് അദ്ദേഹം ദീന് പഠിച്ചിട്ടുണ്ട്. കരീമ മർവസിയ, കരീമ മർവസിയ എന്നാരാ? ഇമാം ബുഖാരിയുടെ റാവിയത്താണ് അവർ. സഹീഹുൽ ബുഖാരിയിൽ റാവിയായി വന്നയാളാണ് കരീമ മർവസിയ, മഹാപണ്ഡിതയാണ് അവര്. ഇങ്ങനെ ഞാൻ പറഞ്ഞു എണ്ണി പറയുകയാണെങ്കിൽ എത്രയോ ആളുകൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താ? ഇസ്ലാം പറയണെന്താ, ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് മാന്യമായി ജീവിക്കാനും മാന്യമായി ഇടപഴകാനും ഒക്കെ അവസരമുണ്ട്. എന്നാൽ ഇസ്ലാം ചില നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങൾ എന്തിനാ? അത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മക്ക് വേണ്ടിയാണ്, അവരുടെ നന്മക്ക് വേണ്ടിയാണ്, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ഞാനത് വിശദീകരിക്കാം. അപ്പൊ സഹോദരങ്ങളെ, പൊതുസമൂഹത്തിൽ ഒരു പെണ്ണ് ഇറങ്ങുമ്പോൾ എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ വിദ്യാഭ്യാസം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങണം. നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ പെണ്ണ് പഠിക്കാൻ പോകാൻ പാടില്ല? അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ. പെണ്ണ് പഠിക്കരുത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ശരിയാണ്, അത് അബദ്ധമാണ്. പെണ്ണ് പഠിക്കണം, ഇസ്ലാമിന്റെ നിയമം. നിങ്ങളെല്ലാവരും ആണാകട്ടെ പെണ്ണാകട്ടെ, മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ് അറിവന്യ. അത് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും പഠിക്കണം. അതേപോലെ തന്നെ ആരാധനത ഞാൻ പറഞ്ഞു, കച്ചവടത്തിന്റെ ഇത് പറഞ്ഞു അല്ലെ. സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം, അതിനൊരു പ്രശ്നമല്ല. പിന്നെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ പറയുന്നത് സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിൽ സ്ത്രീകളെ പരിഗണിക്കാത്ത മതാണ് ഇസ്ലാം. ആണിന്റെ പകുതിയാണ് പെണ്ണിന്. ഇത് പറയുന്ന ആൾക്കാരോ? പെണ്ണിന് സ്വത്തവകാശം തന്നെ അല്ല എന്ന് പറഞ്ഞ ആൾക്കാരോ? മറ്റു മതങ്ങള് പെണ്ണിന് സ്വത്തിൽ തന്നെ അവകാശമല്ല എന്നുള്ളതാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിലെ ആശയതാണ്. പെണ്ണ് സ്വത്തിൽ തന്നെ അവകാശമല്ല. ഇസ്ലാം പറഞ്ഞ എന്താ? പെണ്ണിന് ആണിന്റെ പകുതിയാണ്. എന്തിനാണ് പറഞ്ഞത് സഹോദരങ്ങളെ? അത്ഭുതം തോന്നണത്, ഒരു പെണ്ണിന് ജോലി ചെയ്യാം, ഒരു പെണ്ണിന് ബിസിനസ് നടത്താം, ഒരു പെണ്ണിന് പണം സമ്പാദിക്കാം, ആണിനെ പോലെ സമ്പാദിക്കും, ഒരു പ്രശ്നമല്ല. പക്ഷേ ഒരു റുപ്യ ആ പെണ്ണ് സമ്പാദിക്കുന്ന പണത്തിന് ഒരു രൂപ ആണിന് അവകാശമല്ല, ആണിന് എടുക്കാൻ പറ്റൂല. അത് പെണ്ണിൻ്റെത് മാത്രമാണ്, മനസ്സിലായി? പെണ്ണിൻ്റെത് മാത്രമാണ്. അവൾ തന്നാൽ, അവൾക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പെണ്ണിന്റെ സ്വത്ത് അവളത് മാത്രമാണ്. മനസ്സിലായോ? എന്നാൽ ഒരു ആണിനോ, ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉത്തരവാദിത്തമാണ് തന്റെ കീഴിലുള്ള പെണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അവളെ പോറ്റേണ്ട, അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ട, ഭക്ഷണം വാങ്ങിക്കൊടുക്കേണ്ട, അവൾക്ക് താമസ സൗകര്യം ഒരുക്കേണ്ട ചുമതല അല്ലാഹു ഏൽപ്പിച്ചതാരെയാ? ആണിനെയാണ്. അതുകൊണ്ട് തന്നെ പെണ്ണിന് ശരിക്കും എന്ന് പറഞ്ഞിട്ടില്ല, ഒരു രീതിയിലുള്ള സാമ്പത്തികമായ ബാധ്യതയും ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല, ഒരു രീതിയിൽ ഏൽപ്പിച്ചിട്ടില്ല. അത് ഏൽപ്പിച്ചത് ആരെ? ആണിനാണ്. അതുകൊണ്ട് ആണിന് പെണ്ണിനേക്കാൾ കുറച്ചേറെ കൊടുത്തു, പെണ്ണിനേക്കാൾ ഏറെ കൊടുത്തു. എന്നിട്ട് പെണ്ണിന് കൊടുക്കാതിരിക്കല്ല, ഈ രീതിയിലാണെങ്കിൽ ഒന്നും ആവശ്യമില്ല അവൾക്ക്. പക്ഷേ അവളെ പരിഗണിച്ചു, അവൾക്കും അവകാശമുണ്ട്, അവളുടെ വാപ്പാന്റെ സ്വത്തിൽ അവൾക്കും അവകാശമുണ്ട്. ആണിന്റെ പകുതി കൊടുത്തു, അതവൾക്ക് അവൾക്കും ഉപയോഗിക്കാം. ആണിന് കിട്ടിയാലോ? ആണിന് കിട്ടിയാലും പെണ്ണിനാണ്. ഇപ്പൊ ഒരു പെണ്ണിനെ നോക്കൂ നിങ്ങൾ, അവളുടെ കുട്ടിയായിരിക്കും അവളുടെ വാപ്പയാണ് സംരക്ഷിക്കുന്നത്, അവളുടെ വിവാഹം കഴിച്ച അവളുടെ ഭർത്താവാണ്. ഇനി അവളുടെ വിവാഹ ശേഷം, അവളുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചുപോയി, മക്കൾ സംരക്ഷിക്കാണ്ടാവും. എവിടെയും അവർക്ക് സംരക്ഷണത്തിന്റെ കവചം ഒരുക്കാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാം അവരെ പരിഗണിച്ച മതമാണ് എന്നുള്ളത് കൃത്യമായി കൊണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പെണ്ണ് മാന്യമായി സമൂഹത്തിൽ അവർക്ക് അധ്യാപികയാകാം, സയന്റിസ്റ്റ് ആകാം, പൈലറ്റ് ആകാം, ഏത് മേഖലയും ജോലി ചെയ്യാം. പക്ഷേ ഇസ്ലാമിന്റെ സംസ്കാരം പാലിക്കണം, അവർ മാന്യമായി വേഷം ധരിക്കണം, മാന്യമായി വേഷം ധരിക്കണം. അതിൽ യാതൊരു സംശയം. അതുകൊണ്ട് ഈ പള്ളിയിൽ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങളോട്, സഹോദരികളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, ഒരു പെണ്ണെന്ന നിലയിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇസ്ലാമികമായി കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവരുടെ വേഷം പുറത്തിറങ്ങുമ്പോൾ വേഷം ഇസ്ലാമികമാകണം. എന്തുകൊണ്ട് ഈ ചർച്ച ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് ഈ ചർച്ച വന്നത്? നോക്കൂ നിങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ മറ്റു മതവിശ്വാസികളായ ആളുകൾ അവരെ ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ കുട്ടികൾ തട്ടട്ടാടുന്നതാണ് കാണിക്കുന്നത് അല്ലെ? അവര് അതിനിറങ്ങിത്തിരിക്കാണ്. അപ്പൊ അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നത്, ഈ കോലം കെട്ടാനുള്ള സമ്പത്ത് ചെലവ് നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാരാണ്, ഈ രക്ഷിതാക്കളാണ്, ഈ സമൂഹത്തിലെ മുസ്ലിം ഉമ്മത്തെ രക്ഷിതാക്കളാണ്. അതുകൊണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പെൺമക്കൾ അവരെ വിവാഹപ്രായം വരെ മാന്യമായി വളർത്തി നല്ല ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ സ്വർഗമുണ്ട് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന് പാഠം ഉൾക്കൊള്ളുകയും അങ്ങനെ അവരെ പരിഗണിച്ച ആ രീതിയിൽ തന്നെ ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞത് സ്ത്രീകളെ പരിഗണിച്ച മതമാണ് എന്നുള്ളതാണ്. സ്ത്രീകൾ മൂടി പുതച്ച് നടക്കുന്നു, ചാക്കിൽ പൊതിയുന്നു, ആളുകൾ ഉന്നയിക്കുന്ന ആരോപണമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളോട് മാന്യമായി വേഷം ധരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച്, ഹിജാബ് ധരിക്കാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരു മഹതിയാണ്, ഒരു എഴുത്തുകാരി എന്ന് കമല സുരയ്യ. ഞാൻ അവരുടെ ഇന്റർവ്യൂ ഇന്നലെ മുമ്പ് കേട്ടത് ഇന്നലെ വീണ്ടും കേട്ടു നോക്കി. അതിലവർ പറയുന്നുണ്ട്, എനിക്കേറ്റവും സുരക്ഷിതമായ വേഷം പർദ്ദയാണെന്നാണ്. സുരക്ഷിതമായ വേഷം പർദ്ദയാണെന്ന്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പിന്നെ ഈ സിനിമാ മേഖലകളിലൊക്കെ ഉള്ള പല ആൾക്കാർ, അവർ പുറത്തിറങ്ങുമ്പോൾ അവർ പർദ്ദ ധരിച്ച് പുറത്തിറങ്ങുന്നു. കാരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സുരക്ഷിതത്വമാണെന്നാണ്, മറ്റുള്ള ആളുകളിൽ നിന്ന്, ഉപദ്രവിക്കുന്ന ആളുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന മതമാണ്. നോക്ക് നിങ്ങൾ, അള്ളാഹു വെച്ചൊരു നിയമം, മുസ്ലിം പെണ്ണിനോട് അവരുടെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങൾ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. തലമറക്കണം എന്ന് പറഞ്ഞു. മുഖമക്കന തലമറക്കുന്നത് മാറിലേക്ക് താഴ്ത്തിയിടണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ അപകട പെണ്ണിനുള്ളത്? പെണ്ണിന്റെ സംരക്ഷണമാണ്, അതാണ് ഇസ്ലാമിന്റെ നിയമം. അതേപോലെ തന്നെ കണ്ണ് താഴ്ത്താൻ പറഞ്ഞു. പെണ്ണിനോട് ആണിനോടും പറഞ്ഞിട്ടുണ്ട്, പെണ്ണിനോട് ആണിനോടും പറഞ്ഞു കണ്ണ് താഴ്ത്താൻ പറഞ്ഞു. എന്തിനാണത്? കണ്ണ് താഴ്ത്താൻ പറയുന്നത് തന്റെയും മഞ്ഞരുടെയും സുരക്ഷിതത്വമാണ്. ഇസ്ലാം പഠിപ്പിച്ച ഏതൊരു നിയമം എടുത്ത് നമ്മൾ നോക്കിയാലും ആ നിയമങ്ങളൊക്കെ എന്തായിരിക്കുന്നത്? നമുക്ക് സംരക്ഷണമാണ്, നമുക്ക് സുരക്ഷിതത്വമാണ്. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, എല്ലാവർക്കും സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യണം, നമ്മളെ ദീൻ നമ്മൾ ശരിക്കും പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ദീനിൽ നമ്മുടെ അറിവില്ലായ്മയാണ് പലപ്പോഴും വികാരത്തോടുകൂടെ എന്താ ഒരു സംശയമൊക്കെ ഉണ്ടാകാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദീൻ എന്ത് ചെയ്യാം? നമ്മൾ നന്നായി പഠിക്കുക. സ്ത്രീകൾക്ക് മഹർ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. സ്ത്രീകൾക്ക് മഹർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്,
1: നിർബന്ധമായിട്ട് അവളുടെ വിവാഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, പ്രേരിപ്പിക്കാൻ പാടില്ല, സമ്മതം വാങ്ങണം. വിധവയാണെങ്കിൽ നാവ് കൊണ്ട് പറയണം. കന്യകയാണെങ്കിൽ അവരോട് അനുവാദം ചോദിക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. യാത്രയിൽ അവർ ഒറ്റക്ക് പോകാൻ പാടില്ല, മഹറമില്ലാതെ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞു. അതവരുടെ സുരക്ഷിതത്വമാണ്. എവിടെയാണ് ഇസ്ലാം അവരെ പരിഗണിക്കാത്ത എല്ലാ മേഖലയിലും അവരെ സംരക്ഷിച്ച് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം നൽകിയ മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങൾ കൊണ്ട് ഇസ്ലാമിന് ഉയർച്ചയുണ്ടാകും, ഇസ്ലാമിനെ വളർച്ചയുണ്ടാകുമെന്നല്ലാതെ ഇസ്ലാം തകരുക എന്നുള്ളത് സാധ്യമല്ല. കാരണം ഇത് അള്ളാന്റെ ദീനാണ്, അള്ളാന്റെ മതമാണ്. ആ ബോധമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ആരോപണങ്ങളിൽ പതറാതെ സത്യസന്ധമായി ദീനിനെ പഠിക്കാനും പ്രചരിപ്പിക്കാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയേറിയ സമയം ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ചെറിയ പ്രായത്തിലാണ് സി എം അഷ്റഫ് സാഹിബിന്റെ മകൻ മുഹമ്മദ് അർഷാദ് അദ്ദേഹം മരണപ്പെടുന്നു. അല്ലാഹു ആ സഹോദരന്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. വളരെ ചെറിയ പ്രായത്തിലാണ് മരണം. നമ്മുടെയൊക്കെ ആയുസ്, നമ്മുടെയൊക്കെ ലൈഫ് ഇതുപോലെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. നാളെ ഒരു പ്രഭാതത്തിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും ചുറ്റുപാടിൽ നടക്കുന്ന മരണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യം മരണത്തെ ധാരാളമായി ഓർക്കുക, ഖബറുകൾ സന്ദർശിക്കുക. അതിനുള്ള ഒരു പിന്നെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളം കാണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരൻ അർഷദ് അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം പ്രയാസമില്ലാതിരിക്കാൻ, സ്വർഗം ലഭിക്കാൻ നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും കുടുംബാംഗങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും, വേദന ഉണ്ടാകും. അള്ളാഹുവരുടെ വേദനകൾ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ അവർക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ കുട്ടികൾ, വളർന്നു വരുന്ന ഈ കുട്ടികൾ അവര് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന, വഴികേടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തില് പ്രൊഫഷണൽ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരിലാണ് ധാരാളം ഇത്തരത്തിലുള്ള പിന്നെ തോന്നിവാസങ്ങൾ, അരാജകത്വങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടികൾ ആ ക്യാമ്പസുകളിൽ അവർ ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർ വലിയ പ്രതിസന്ധിയുണ്ട്. ദീനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് മതപരമായി ജീവിക്കാൻ കരുത്ത് നൽകുന്ന, അവരെ അതിന് പ്രേരിപ്പിക്കുന്ന, അവർക്ക് ധൈര്യം നൽകുന്ന ഒരു നല്ല പ്രോഗ്രാമാണ് കേരളത്തിൽ എല്ലാ വർഷവും പ്രൊഫഷണലുകളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രോഫ്കോൺ എന്ന പേരിൽ പ്രോഗ്രാം നടക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചില ആളുകൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും, അറിയാത്ത ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കണം. ഒന്ന് യൂട്യൂബിൽ പോയിട്ട് പ്രോഫ്കോണിന് പിന്നെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പ്രോഗ്രാം എന്താണെന്ന്. ക്യാമ്പസുകളിലെ പിന്നെ എം ബി ബി എസിൽ പഠിച്ച, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ പഠിച്ച ആൾക്കാര് ഈ പ്രോപ്കോൺ പോലെയുള്ള പ്രോഗ്രാമുകളിൽ വന്ന് അവരാണ് ഇന്ന് മതരംഗത്ത് ഏറ്റവും മനോഹരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, നബിയെ പരിചയപ്പെടുത്തുന്ന ചാനലുകളിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പല കുട്ടികളും പ്രോപ്കോണിന്റെ സന്തതികളാണ്. ഇന്ന് ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് പ്രോപ്കോൺ പോലെയുള്ള പ്രോഗ്രാമുകളിൽ വന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കിയ കുട്ടികളാണ്. അപ്പൊ ഇൻഷാല്ലാ ഈ വരുന്ന അടുത്ത വെള്ളി, ശനി, ഞായർ പാലക്കാട് വെച്ചാണ് പ്രോപ്കോൺ നടക്കുന്നത്. 30-ാമത്തെ പ്രോപ്കോൺ ആണ്. സാധിക്കുന്ന ആളുകൾ, പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ അതിലേക്ക് പറഞ്ഞയക്കണം. നഷ്ടമാവില്ല എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കുറേ പ്രോപ്കോണുകളുടെ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഉറപ്പ് പറയാൻ പറ്റുക, അവിടെ വരുന്ന ഒരു മിനിറ്റ് പോലും നിങ്ങളുടെ മക്കൾക്ക് നഷ്ടാവൂല. അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള കരുത്ത് ലഭിക്കും. ഉമ്മാനെയും ബാപ്പാനെ എങ്ങനെ പരിഗണിക്കണം എന്ന് അവർ പഠിക്കും. അതേപോലെ തന്നെ സമൂഹത്തോടുള്ള ബാധ്യത അവർ പഠിക്കും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ ആ ഒരു വലിയ പ്രോഗ്രാം 3 ദിവസങ്ങളിലായി ഒരു പിന്നെ എന്താ പറയാ, ലക്ഷങ്ങൾ മുടക്കിയാണ് പ്രോഗ്രാം നടത്തുന്നത്. അതിന് സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ട്. പറ്റുന്ന ആളുകൾ, ആരെയും നിർബന്ധിക്കുന്നില്ല, സാധിക്കുന്നയാൾ അവിടെ വരുന്ന ഒരു കുട്ടിയുടെ ഒരു ചെലവ് നമുക്ക് ഏറ്റെടുക്കാം. അവർക്ക് 3 ദിവസം ഭക്ഷണം കൊടുക്കണം, ഉറങ്ങാൻ സ്ഥലം വേണം, അവർക്ക് വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, അത് സൗജന്യമായിട്ട് അവരെ കൊണ്ടുക. കഴിഞ്ഞ പ്രോപ്കോണിവിടുന്ന് ബസ് പോയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കണത്, നമ്മുടെ പള്ളിയുടെ മുമ്പിൽ നിന്ന് ബസ് പോയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. പിന്നെ അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, അതിന് സാമ്പത്തികമായി കൊണ്ട് സഹായിക്കാൻ കൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ നന്മകളിലും പങ്കുചേരുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സഹോദരന്റെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെയും മറ്റ് വിശ്വാസികളുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയാ മിൻഹും വൽ അംബാദ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വ ആഖിറു ദഅവാനാ അൽ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മിമ്പർ.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: NCERT ഇനി കൽപ്പിത സർവകലാശാല. സർവകലാശാലകളുടെ അക്കാദമിക് അധികാരങ്ങളായി കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നതോടെ NCERT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് കൂടുതൽ കരുത്താർജിക്കും. വിദ്യാഭ്യാസ ഗവേഷണം, പുതിയ ആശയങ്ങളുടെ വികസനം, ദേശീയവും രാജ്യാന്തരവുമായ ഏജൻസികളുമായുള്ള സഹകരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള സാങ്കേതിക സഹായം തുടങ്ങിയവയിലും ഇനി കൗൺസിലിന് ഏർപ്പെടാം. NCERTക്ക് കൽപ്പിത സർവകലാശാല പദവി അനുവദിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുകാന്ത മജുംദാറാണ് ലോക്സഭയിൽ പറഞ്ഞത്. 1956 UGC Act 3 മൂന്നാം വകുപ്പനുസരിച്ചാണ് കൽപ്പിത സർവകലാശാലയാക്കുന്നതനുസരിച്ച് സാധാരണ സർവകലാശാലകൾക്കുള്ള ഒട്ടേറെ അക്കാദമിക അധികാരങ്ങൾ ഇതിന് ലഭിക്കും. പ്രോഗ്രാമുകളും കോഴ്സുകളും തുടങ്ങുക, കരിക്കുലവും സിലബസും തയ്യാറാക്കി അംഗീകരിക്കുക, മാനദണ്ഡങ്ങൾ നിർണയിച്ച് സ്വതന്ത്രമായി വിദ്യാർത്ഥി പ്രവേശനം നടത്തുക, ഫീസ് നിശ്ചയിക്കുക, പരീക്ഷകൾ നടത്തുക, ഓൺലൈൻ പ്രോഗ്രാമുകൾ നടത്തുക, തനത് UG PG PhD ബിരുദങ്ങളും ഡിപ്ലോമയും നൽകുക എന്നിവയെല്ലാം ഇനി ചെയ്യാം. എന്നാൽ കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യാനാകില്ല.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: നീറ്റ് PG പരീക്ഷ പോർട്ടലിൽ അറിയിച്ച നഗരം അന്തിമം. നീറ്റ് PG പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ നഗരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളിൽ ദേശീയ പരീക്ഷാ ബോർഡിന്റെ വിശദീകരണം. അപേക്ഷ പോർട്ടലിൽ അറിയിച്ചിരുന്ന പരീക്ഷാ നഗരം അന്തിമമാണെന്നും ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ യാത്ര ക്രമീകരിക്കണം എന്നും NBE വ്യക്തമാക്കുന്നു. പല വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ ഒരു നഗരവും SMS സന്ദേശത്തിൽ മറ്റൊരു നഗരവും ലഭിച്ചതിന് പിന്നാലെയാണ് ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ചില വിദ്യാർത്ഥികൾക്ക് തെറ്റായ SMS ലഭിച്ചതെന്നും അധികൃതർ ഇതു സംബന്ധിച്ച് വിശദീകരിച്ചു.
5: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. ഗർഭാശയം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം. ഡോക്ടർ തൗഫീഖ് അലി, കൂടെ മൂസ പി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയമുഴ എങ്ങനെയാണ് നൂതനമായി നമ്മളതിനെ ചികിത്സിക്കുക എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ അൽഷിഫ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റ് ഡോക്ടർ തൗഫീഖ് അലി സാറാണ്. അപ്പോൾ സാറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാധാരണ സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഈ ഗർഭാശയത്തിൽ വരുന്ന ഈ മുഴ. അപ്പോൾ അതിനെ ഈ ഫൈബ്രോയിഡ് അല്ലേ,
2: ഫൈബ്രോയിഡ്.
1: അപ്പോൾ ഈ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ. സാധാരണ ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഗർഭാശയ മുഴ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാമോ?
2: സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഒരു 30 മുതൽ 40% വരെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. അത് ഒരു ക്യാൻസർ അല്ലാത്ത ഒരു ബിനൈൻ ആയിട്ടുള്ള ഒരു വളർച്ചകളാണ് യൂട്രൈൻ. നമ്മുടെ ഗർഭപാത്രത്തിലുണ്ടാവുന്ന ബിനൈൻ ആയിട്ടുള്ള മുഴകളാണ് ഗർഭാശയ മുഴകൾ. അപ്പോൾ ഇത് കാരണം സ്ത്രീകൾക്ക് ഉള്ള ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അതല്ലാതെ ഇതിൻ്റെ സൈസ് വലുതായത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുകളായിട്ടുണ്ടാവുക.
1: പിന്നെ സാധാരണയായിട്ട് ഇവർക്കത് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും.
2: അതെ.
1: പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്നിപ്പോൾ നമുക്ക് ഒരാൾക്ക് സാധാരണ ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
2: അതെ, കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ ഗർഭപാത്രത്തിലെ മുഴകളെ സിംപ്റ്റംസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ക്രമാതീതമായ രക്തസ്രാവം, അതല്ലെങ്കിൽ സമയം തെറ്റിയുള്ള രക്തസ്രാവം, രക്തസ്രാവത്തിൻ്റെ സമയത്തുള്ള അതിക്രമാതീതമായ വേദന, അടിവായിട്ടുള്ള വേദന, ഇതെല്ലാമാണ് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളായിട്ട് സാധാരണ അനുഭവപ്പെടുക. അതല്ലാതെ ഇതിൻ്റെ വലിപ്പം കാരണമുള്ള അടിവയറ്റിൽ ഇതേപോലെ ഒരു വലിപ്പത്തിലായിട്ട് നല്ല വലിപ്പത്തിലുള്ള മുഴകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിയിലെ യൂറിൻ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് കൂടുതൽ ഗർഭം ധരിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഗർഭാശയ മുഴകൾ കാരണം ഉണ്ടാവാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി, എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇനി ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? വളരെ കോമൺ ആയിട്ട് കാണുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്?
2: ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു ബിനൈൻ ആയിട്ടുള്ള, അതായത് പ്രശ്നമൊന്നും ഉണ്ടാവാതെ, ഇൻ കേസ് സിംപ്റ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിനൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു തരം മുഴകളാണ്. അപ്പോൾ അതിന് ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അത് മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സിംപ്റ്റംസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് അപ്രോച്ച്. അതല്ലാതെ പിന്നെയുള്ളത് സർജിക്കൽ ഓപ്ഷൻസ് ആണ്. അതായത് ഒന്നുകിൽ ഗർഭപാത്രം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ മാത്രമായിട്ടോ എടുത്തു കളയുന്ന മയോമെക്ടമി ചികിത്സാ രീതികൾ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ.
1: നൂതന ചികിത്സാ രീതിയാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ നമ്മളിന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്.
2: അതെ,
1: നോക്കാം നമുക്ക്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തുടക്കത്തിൽ ഒരാൾ നമുക്ക് കണ്ടെത്തി, ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ ഒരു ഈ ചികിത്സയിലേക്ക് പോകണോ, അതോ ആ സമയത്ത് നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ, ഗുളികകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ കഴിച്ച് ഇത് ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് പറയാം?
2: അതെ, പ്രാഥമികമായിട്ട് നമ്മൾ ഇതേപോലെ സിംപ്റ്റംസ് കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്കാനിംഗ് ആണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം, പ്രിലിമിനറി ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ഗർഭാശയ മുഴകൾ കാരണമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഈ ആർത്തവ സമയത്തുള്ളതും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതെന്ന് കാരണം കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമുക്കൊരു MRI സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഗർഭാശയ മുഴകളാണെങ്കിൽ തന്നെ നമുക്കതൊരു ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, എത്രത്തോളം രക്തസപ്ലൈ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. അതെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു, പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ, അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവെൽ, അതായത് ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ വലിപ്പം കൂടി വരികയാണ്, അല്ലെങ്കിൽ സിംപ്റ്റംസ് ഇതേപോലെ മരുന്ന് കഴിച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അതേപോലെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകൾ, ഇവരിലെല്ലാം നമുക്ക് ഈ ഒരു യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്
1: അവർക്ക് ഈ ചികിത്സ.
2: അതെ.
1: ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ പ്രക്രിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർജറിയോ പിന്നെ അവർക്ക് നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം.
2: അതെ, ഇത് ഒരു മെയിനായിട്ട് ഒരു ഡേ കെയർ, അതല്ലെങ്കിൽ വളരെ മിനിമം ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ദിവസത്തെയോ മാക്സിമം ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അത് വളരെ മിനിമലി ഇൻവേസീവാണ്. മിനിമലി ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ തുന്നലുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വയറ് നമ്മൾ തുറക്കുന്നില്ല. കയ്യിലെയോ കാലിലെയോ, ഒരു 90% കയ്യിലൂടെയാണ് നമ്മളിത് ചെയ്യാറ്. കയ്യിലൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സൂചി അല്ലെങ്കിൽ ഒരു ഷീത്ത് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ യൂട്രൈൻ ആർട്ടറികൾ, അതായത് ഗർഭാശയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളെ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാനലേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ചെറിയ കണികകൾ, പോളിവിനൈൽ ആൽക്കഹോൾ, എംബോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കണികകൾ ഉപയോഗിച്ച് ഇതിൻ്റെ രക്തക്കോയിലുകളെ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുക. ഈ രക്തസപ്ലൈ നമ്മൾ അടച്ചു കളയുന്നത് മൂലം അതിന് ഓക്സിജനും വേണ്ട ബ്ലഡിലുള്ള ന്യൂട്രിയൻസും ഒന്നും കിട്ടാതെ ഈ ഗർഭാശയ മുഴകൾ കാലക്രമേണ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു. അപ്പോൾ മുഴുവനായിട്ട് ആ ഫൈബ്രോയിഡിനെ എടുത്തു കളയുന്നില്ല, പക്ഷേ അതിനെ ഒരു ചുരുക്കി ഒരു സ്കാറ് പോലെയാക്കി യൂട്രസിനുള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്.
1: പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലെ നരമ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്.
2: അതെ അതെ,
1: കൂടുതലും കയ്യിലെ നരമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ, അതായത് വേദനേൻ്റെ ഒരു കാര്യം പറയണ വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അനസ്തേഷ്യന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂടാതെ ഈ സ്ത്രീയിലെ ഗർഭപാത്രത്തിനെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്.
2: അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭാവിയിൽ ഗർഭം ധരിക്കാനും അവർക്ക് ആർത്തവം നോർമൽ ആയിട്ടുള്ള എങ്ങനെ രീതിയിലാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ
1: പറ്റുന്നതാണ്. ഓക്കെ, ഇനി സംശയം, മറ്റൊരു സംശയം വരിക, സാധാരണ അത് കേൾക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ സർജറിയും ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രോഗിക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്?
2: അതെ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പേഷ്യൻ്റ് രാവിലെ വരികയാണെങ്കിൽ അന്നേ ദിവസം ചെയ്ത് വേദനയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജായി പോകാനും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കിടന്ന് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡിസ്ചാർജായി പോകാനും സാധിക്കും. ഇതിന് നമുക്ക് കാര്യമായിട്ട് അനസ്തീഷ്യോ അല്ലെങ്കിൽ നട്ടിലുള്ള ഇഞ്ചെക്ഷനോ മയക്കലിൻ്റെയോ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ പേഷ്യൻറ്റ് നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പേഷ്യൻറ്റ് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വയറിലോ ആടിവയറ്റിലോ കാര്യമായിട്ട് തുന്നലോ മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സർജറി കഴിഞ്ഞാലുള്ള റെസ്റ്റ് പോലത്തെ ആവശ്യങ്ങൾ വളരെ കുറവാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്യുകയാണെങ്കിൽ.
1: ഓക്കെ, അപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ. ഓപ്പൺ ശസ്ത്രക്രിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പെയിനൊക്കെ അനുഭവപ്പെടും, പിന്നെ ഇതിനുശേഷവും പെയിൻ ഉണ്ടാവുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്നുള്ളത് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അധികം ദിവസം ഇല്ലാത്ത നമുക്ക് തിരിച്ചു വരാം, ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ടി വരുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഇതിന് കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അധികകാലം ലീവ് എടുക്കാതെ തന്നെ അവരുടെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും.
2: പിന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള വേദന ചെറിയ രീതിയിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്നതുപോലെ ഗർഭപാത്രത്തിൽ ചില ആൾക്കാരിൽ, വളരെ കുറഞ്ഞ 10% അനുഭവപ്പെടാറുണ്ട്. അത് നമുക്ക് മെഡിക്കലി തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഉണ്ടാവാറ്. അത് കുറഞ്ഞ 10% പേഷ്യൻസിൽ, അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസം കൊണ്ട് തന്നെ മാക്സിമം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് മാറാവുന്നതാണ്.
1: സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു സംശയം, ഇതിന് വലിയ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാർ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ വരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗർഭാശയത്തിൽ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാമോ?
2: അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന, അതായത് ചെയ്തു കഴിഞ്ഞാലുള്ള ഈ ഗർഭപാത്രത്തിനും മുഴകൾക്കും രക്തസപ്ലൈ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആർത്തവ സമയത്തുണ്ടാകുന്നത് പോലെയുള്ളൊരു അടിവായിട്ടുള്ളൊരു വേദനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ പോസ്റ്റ് എംബളൈസേഷൻ സിൻഡ്രോം, അതായത് ഓക്കാനം, ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി തന്നെ സിംപ്റ്റംസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോയിഡ് എംബളൈസേഷൻ ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കൊരു 6 മന്ത്സ് ഗ്യാപ്പ്, ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു 6 മന്ത്സ് ഗ്യാപ്പ്, അതെ അതെ, അതിന് നമ്മളൊരു പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. സർജറി കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഗർഭം ധരിക്കാൻ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള ഒരു ചെറിയ സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്.
1: കുറഞ്ഞ ശതമാനം കാണിക്കുന്നു. അതെ, ചികിത്സ കഴിഞ്ഞാൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അത് നേട്ടമുള്ളത്, അതുപോലെ തന്നെ ചികിത്സക്ക് ശേഷം രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി ഒന്ന് പറയാം.
2: അതെ, നമ്മൾ ഇപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേദനയ്ക്കുള്ള മരുന്നുകളും വളരെ ടൈമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യൻ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ തുന്നെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സർജറിയുടെ മുറിവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അനസ്തീഷ്യയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ഉണ്ടാവാറില്ല.
1: ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു സംശയം, സ്വാഭാവികമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ലഭ്യമാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്.
2: വളരെ ചുരുക്കം സെൻ്ററുകളിൽ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻ്ററുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, കാത്ത് ലാബ് സംവിധാനങ്ങളും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററുകളിൽ ഇത് ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്നൊരു ഇതിൻ്റെ ഒരു ചികിത്സാ ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ, സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണോ അല്ലെങ്കിൽ അതേ ലെവലാണോ അതോ കുറവുണ്ടോ?
2: നമുക്ക് ഒന്ന്, നമുക്ക് ഇപ്പോഴുള്ള അവൈലബിൾ ഇതിൻ്റെ വെച്ചിട്ട് ഇതിനുള്ള സാമഗ്രികളുടെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നല്ല കോസ്റ്റ്ലിയും അല്ല, പക്ഷേ സർജറിനേക്കാളും കുറച്ചൊരു മിനിമലി കുറച്ച് ചിലവുകൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ
1: സാധനങ്ങൾ
2: കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവണം. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് താനും.
1: ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ബെനിഫിറ്റ്സും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സർജറിയിലേറെ,
2: അതെ, പ്രൊഡക്റ്റീവ് ലൈഫ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം റെസ്റ്റും ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ഒരു മേജറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു,
1: അതെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്, ഈ ഒരു എംബോളൈസേഷൻ, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ.
2: പിന്നെ ഗർഭപാത്രം നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ, വീണ്ടും ഗർഭം ധരിക്കാൻ
1: ആഗ്രഹമുള്ള
2: ആൾക്കാർ, അതേപോലെ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, ഒരു സർജറി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, മാസമുറ കൃത്യമായിട്ട് തന്നെ വരണം,
1: നിലനിർത്തണം
2: എന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻസിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വളരെ ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ്.
1: ഓക്കെ, ഇനി മറ്റൊരു സംശയം, അല്ലെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു, പിന്നീട് ഇത് വരാനുള്ള ഒരു സാധ്യത എന്താണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ?
2: അതെ, റിക്കറൻസ് റേറ്റ് വളരെ മിനിമം. ഇപ്പോൾ ഒന്നുകിൽ ഈ മുഴകൾക്ക് രണ്ടാമത് സൈസ് കൂടി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്, അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മുഴകൾ ഉണ്ടായി വരാണ്. കാരണം നമ്മൾ ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്ത് കളയുന്നില്ല, അപ്പോൾ തിയററ്റിക്കലി ആ ഓർഗൻ അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും മുഴകൾ ഉണ്ടായി വരാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഗർഭപാത്രം എടുത്ത് കളയാതെ വീണ്ടും എംബളൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അപ്പത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന വേറെ രക്തക്കോയിലുകൾ വഴിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രക്ത സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ആ രക്തക്കോയിലുകളും നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ശാശ്വത പരിഹാരം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂടെ ചേർക്കാനുള്ളത്, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമാണ്
1: ഇതേപോലെ
2: റിക്കറൻസ് റേറ്റ് വരിക. അതായത് രണ്ടാമത് ഫൈബ്രോയിഡിന് വലിപ്പം വയ്ക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫൈബ്രോയിഡുകൾ ഉണ്ടായി വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്.
1: ആ സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കാരണം ഇത് ഒരിക്കൽ ചെയ്ത് വീണ്ടും മറ്റൊരു രക്തക്കോയിലൂടെ ഈ ബ്ലഡ് സപ്ലൈ കിട്ടി അത് വളർന്നു വരുമെന്നുള്ള, പക്ഷെ അതവിടെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ.
2: അതെ, വളരെ ചെറിയ ശതമാനം മാത്രമാണ്.
1: ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതൊരു ചെയ്തെടുക്കുന്നതിന്
2: പേഷ്യന്റ്
1: അപ്പോ സർ, അപ്പോ ഇതുപോലെ ഇപ്പൊ നമുക്ക് സാധാരണ ഒരു പേഷ്യന്റ് സർ ഒപ്പിയിൽ വന്ന് ഈ ഇങ്ങനെ ഇതാണെന്ന് കണ്ടെത്തി നമുക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമെന്ന് പേഷ്യൻറ്റോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ അന്ന് ഒപിയിൽ വന്ന ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതല്ലെങ്കിൽ അവർ സാധാരണ നമ്മൾ സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ മറ്റൊരു ദിവസത്തേക്ക് വരാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സൂചിപ്പിക്കാം?
2: ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു പേഷ്യൻ്റ് ഫൈബ്രോയിഡായിട്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഫൈബ്രോയിഡ്, ഇതേപോലെ ഞാൻ ഈ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ MRI സ്കാനിങ് പ്രധാനപ്പെട്ട ഒരു കാര്യം
1: സൂചിപ്പിച്ചു.
2: അപ്പോൾ ഈ MRI

0: ശേഷമാണ് നമ്മൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രൊസീജിയറിനായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നേ ദിവസം തന്നെ പേഷ്യൻറ്റ് വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു, അതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു. അത് നമ്മളൊരു കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റേയുടെ സഹായത്തിലാണ് ഇത് ചെയ്യുക. കയ്യിലെയോ കാലിലെയോ രക്തക്കോയിലൂടെ ട്യൂബ് കടത്തിവിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഈ രക്തക്കോയിലെ നമ്മൾ അടച്ചു കളയുന്നു. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിന് ഒരു 1 or 2 hours തന്നെ പേഷ്യൻറ്റിന് നടക്കാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേ ദിവസം തന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നു. വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: അത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നതല്ലേ? ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 hours കഴിയുമ്പോൾ പേഷ്യന്റ് നടക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ
0: അതെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നടക്കുകയൊക്കെ
1: ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ കേട്ടത് ഗർഭാശയമുഴയുള്ള സ്ത്രീകളിലെ എംബോലൈസേഷൻ പ്രക്രിയയെക്കുറിച്ചാണ്. അതായത് ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചികിത്സാരീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് ആൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൺസൾട്ടൻ്റ് ഡോക്ടർ തൗഫീഖ് അലി സാറായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യ വിചാരം. ഗർഭാശയം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ തൗഫീഖ് അലി എം, കൂടെ മൂസ പി പി.
3: എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്ന് ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
4: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: കാണാതായിപ്പോകുന്നവർ അറ്റമില്ലാത്ത കണ്ണീരനുഭവങ്ങൾ, തിരോഭവിക്കുന്നവരുടെയും ബന്ധുക്കളുടെയും വേദനകൾ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. നമ്മിൽപ്പെട്ട ഒരാളെ കാണാതായിപ്പോയാൽ, നമ്മുടെ മകൾ, മകൻ, സഹോദരി, സഹോദരൻ, മാതാവ്, പിതാവ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ തിരോഭവിക്കപ്പെട്ടാൽ ഓർക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ ആ വേദനകളും ദുരനുഭവങ്ങളും. ഒരാൾ മരണപ്പെടുന്നതിനേക്കാൾ, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളിലോ അപകടങ്ങളിലോ പെട്ട് ഗുരുതര പരിക്കേൽക്കുന്നതിനേക്കാൾ വേദനാജനകമാണത്. അതനുഭവിച്ചവർക്ക് മാത്രമേ ബോധ്യപ്പെടൂ. കാലാകാലം അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്നതുവരെ കണ്ണീരിൽ മുങ്ങി ജീവിക്കുകയാവും ഫലം. ഇങ്ങനെ തിരോധനം ചെയ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ലോകത്തുള്ളത്. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഏറെ ഭീതിതവും സങ്കടകരവും. ഇതിൽ ഭൂരിപക്ഷവും സ്വയം അറിഞ്ഞോ അറിയാതെയോ കാണാതായിപ്പോകുന്നവരാകാം. മറ്റു ചിലരെയാവട്ടെ സ്വന്തം ബന്ധുക്കളോ പരിചയക്കാരോ നിർബന്ധപൂർവം തിരോഭവിപ്പിക്കുന്നതുമാവാം. ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാണാതാവൽ പ്രക്രിയയുണ്ട്. സർക്കാർ

0: ന്റെയോ ഭരണകൂടത്തിന്റെയോ അറിവോടെയോ പിന്തുണയോടെയോ ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്ത ശേഷം ആ വ്യക്തി എവിടെയുണ്ടെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ പോലുമോ ഉള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ അധികാരികൾ വിസമ്മതിക്കുന്ന അവസ്ഥയാണിത്. ഇത്തരം തിരോധാനങ്ങളും ഇന്ത്യയടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്കെതിരായ മനുഷ്യാവകാശ ലംഘനത്തെക്കാൾ കൂടുതൽ സമൂഹത്തിൽ ഭീകരത പടർത്തുന്നതിനുള്ള ഒരു തന്ത്രമായി നിർബന്ധിത തിരോധാനം പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രീതി സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ അപ്രത്യക്ഷരായവരുടെ അടുത്ത ബന്ധുക്കളിൽ മാത്രമല്ല അവരുടെ സമൂഹങ്ങളെയും സമൂഹത്തെ മൊത്തത്തിലും ബാധിക്കുന്നു. ഇപ്പോൾ നിർബന്ധിത തിരോധാനം ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുന്നു. ലോകത്തിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിട്ടില്ല. ഒരു കാലത്ത് സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ ഫലമായിരുന്നെങ്കിൽ ഇന്നത് ആഭ്യന്തര സംഘർഷത്തിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് എതിരാളികളെ രാഷ്ട്രീയമായി അടിച്ചമർത്തുന്നതിനുള്ള ഒരു മാർഗമായി നടപ്പിലാക്കപ്പെടുന്നു. ഇങ്ങനെ കാണാതായിപ്പോകുന്ന അല്ലെങ്കിൽ നിർബന്ധിത തിരോധാനത്തിന് വിധേയമാക്കപ്പെടുന്ന ഇരകൾ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ തങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചോ കുടുംബക്കാരെക്കുറിച്ചോ ഒന്നും അറിയാതെ അവരെക്കുറിച്ചുള്ള ആധിയുമായി കാലാകാലം ജീവിക്കുന്നു. തങ്ങൾ എന്ന് മോചിപ്പിക്കപ്പെടുമെന്നോ തങ്ങളുടെ കുടുംബക്കാരെ വീണ്ടും കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യമുണ്ടാകുമെന്നോ ഉള്ള യാതൊരു നിശ്ചയവും അവർക്കില്ല. അവർ എത്തിപ്പെട്ടയിടത്ത് സഹിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലുകളും പീഡനങ്ങളും ദുര്യോഗങ്ങളും ഒന്ന് പങ്കുവെക്കാൻ പോലും ഒരാളോ ഒരവസരമോ കിട്ടാതെ ദുരിതപർവ്വത്തിൽ ജീവിക്കുകയോ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്യുന്നു. നിയമത്തിന്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തതിനാൽ വാസ്തവത്തിൽ അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയും തങ്ങൾ എത്തിപ്പെട്ടയിടത്തുള്ളവരുടെ കാരുണ്യത്തിലോ തങ്ങളെ പിടികൂടിയവരുടെ കാരുണ്യത്തിലോ കഴിയാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. ഇരകൾ ഏതെങ്കിലും സമയത്ത് മോചിതമായാൽ തന്നെ ദുസ്വപ്നങ്ങളും പേടിസ്വപ്നങ്ങളുമായി അവർ കാലം കഴിക്കുന്നു. മറ്റു ചിലർക്കാകട്ടെ മനുഷ്യത്വരഹിതവൽക്കരണത്തിന്റെയും അതിനോടൊപ്പമുള്ള ക്രൂരതയുടെയും പീഡനത്തിന്റെയും ശാരീരികവും മാനസികവുമായ മുറിവുകൾ അവശേഷിക്കുന്നു. ഇരയുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഇര ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ അവനല്ലെങ്കിൽ അവൾ എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് ആരോഗ്യസ്ഥിതിയിലാണ് എന്നറിയാതെ മന്ദഗതിയിലുള്ളതും ഗുരുതരവുമായ മാനസിക വേദന അനുഭവിക്കുന്നു. അവർ പ്രതീക്ഷയ്ക്കും നിരാശയ്ക്കുമിടയിൽ മാറി മാറി ജീവിക്കുന്നു. ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത വാർത്തകൾക്കായി ആശ്ചര്യപ്പെടുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു, ചിലപ്പോൾ വർഷങ്ങളോളം. കൂടാതെ തങ്ങളും ഇതേപോലെ തിരൂഭവിക്കപ്പെട്ടേക്കുമെന്നും തങ്ങൾക്കും അതേ വിധി നേരിടേണ്ടി വരുമെന്നും സത്യമന്വേഷിക്കുന്നത് കൂടുതൽ വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാമെന്നും അവർ ആശങ്കിക്കുന്നു. മരണ സർട്ടിഫിക്കറ്റില്ലാതെ പെൻഷൻ എടുക്കുന്നതിനോ മറ്റ് പിന്തുണാമാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോ പോലും അസാധ്യമാകുന്നു. വളരെ ദയനീയമായൊരു വസ്തുതയാണിത്. ഒടുവിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഒറ്റപ്പെടലും പാർശ്വവൽക്കരണവുമൊക്കെയാണ് പലപ്പോഴും ഇതിന്റെ ആത്യന്തിക ഫലം. ഇന്ത്യയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളെ കാണാതാകുന്നുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കാണാതാകുന്ന വ്യക്തികളിൽ നല്ലൊരു ശതമാനത്തെയും പിന്നീട് കണ്ടെത്തുന്നുണ്ടെങ്കിലും ദുരൂഹമായി തുടരുന്ന നിരവധി തിരോധാന കേസുകൾ രാജ്യത്തുണ്ട്. ഇന്ത്യയിൽ അധികാരികളാൽ തിരോധാനം ചെയ്യപ്പെട്ട ഏറെ കോളടക്കം സൃഷ്ടിച്ചൊരു കേസാണ് നജീബ് അഹമ്മദിന്റേത്. 2016 ഒക്ടോബർ 15 ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ബയോടെക്നോളജി വിദ്യാർത്ഥിയായിരുന്ന നജീബ് അഹമ്മദിനെ ക്യാമ്പസിൽ നിന്ന് കാണാതാവുകയുണ്ടായി. ക്യാമ്പസിൽ ABVP പ്രവർത്തകരുമായുണ്ടായ സംഘർഷത്തിന് തൊട്ടുപിന്നാലെയാണ് നജീബിനെ കാണാതായത്. വലിയ രാഷ്ട്രീയ കൂറുളക്കം സൃഷ്ടിച്ച ഈ സംഭവം രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. ഡൽഹി പോലീസിന്റെ അന്വേഷണത്തിൽ യാതൊരു തുമ്പും കിട്ടാതിരുന്നപ്പോൾ ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കേസ് CBI ഏറ്റെടുത്തു. പക്ഷേ അതും വിഫലമായപ്പോൾ 2018 കേസ് അവസാനിപ്പിക്കാനുള്ള CBI റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയാണുണ്ടായത്. കേരളത്തിലും ഇത്തരം നിരവധി തിരോധാന കേസുകളുണ്ട്. ആലപ്പുഴയിൽ നിന്ന് 17 വർഷം മുമ്പ് കാണാതായ 7 വയസ്സുകാരൻ രാഹുലിന്റെ തിരോധാനം കേരള പോലീസിനെയും CBIയെയും ഒരുപോലെ കുഴക്കിയ ദുരൂഹ കേസാണ്. കോഴിക്കോട് സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ 2023 ഓഗസ്റ്റ് മുതൽ കാണാതാവുകയും കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യുകയുണ്ടായി. ചുരുക്കത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം മുതൽ കശ്മീർ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നടന്ന രാഷ്ട്രീയ പരാക്രമപരമായ ദുരൂഹ തിരോധാനങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ടവയാണ്.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം, ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: يا من يرى مد البعوض جناحها
0: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പലവിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിന്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിന്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: Peace Radio. Tune to reality.

0: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പറങ്കിമാങ്ങ മണമുള്ള വേനലവധിക്കാലം. രചന ഇബിനു അലി എടത്തനാട്ടുകര, ശബ്ദം നൽകുന്നതും ഇബിനു അലി എടത്തനാട്ടുകര.
3: സ്കൂൾ അവധിക്കാലത്തിന് പറങ്കിമാങ്ങയുടെ മണമായിരുന്നു. അന്ന് ഞങ്ങൾ കുട്ടികൾ വേനലവധിക്കാലം വരുന്നത് കണക്കാക്കിയിരുന്നത് മാവ് പൂക്കുന്നത് നോക്കിയായിരുന്നു. കൊല്ലപരീക്ഷയ്ക്ക് മുമ്പേ മാമ്പൂക്കൾ കണ്ണിമാങ്ങയാകുന്നതും പതിയെ പതിയെ വലിപ്പം വെക്കുന്നതും നോക്കിയിരിക്കും. മദ്രസ വിട്ടു കഴിഞ്ഞാൽ ഇത്തിരി ദൂരെയുള്ള വളപ്പിലേക്ക് പോകും. പറങ്കിമാങ്ങ അറുക്കാനും പെറുക്കാനും അനിയന്മാരും കൂട്ടിനുണ്ടാകും. നീണ്ട മുളന്തോട്ടികൊണ്ട് കൊമ്പുകുലുക്കി കശുമാങ്ങ വീഴ്ത്തും. ഒരിടത്ത് ഒരുമിച്ച് കൂട്ടും. നന്നായി പഴുത്ത് തുടുത്ത് മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള മാങ്ങകൾ തോട്ടികൊണ്ട് പതുക്കെ എറുത്ത് മണ്ണിൽ വീഴാതെ കൈകൊണ്ട് പിടിച്ച് കഴിക്കും. ചില മാങ്ങകൾ മാവിൽ കാണുമ്പോഴേ എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യാറുണ്ട്. ചെറിയ ചവർപ്പ് ഉണ്ടെങ്കിലും പല വർണ്ണത്തിലുള്ള മാംസളമായ പറങ്കിമാങ്ങകൾ കഴിക്കുന്നത് കുട്ടിക്കാലത്ത് വലിയ കൗതുകമായിരുന്നു. പിന്നെ പെറുക്കിക്കൂട്ടിയ പറങ്കിമാങ്ങകളിൽ നിന്ന് കശുവണ്ടി പിരിഞ്ഞ് കൊട്ടയിലാക്കി വീട്ടിലേക്ക് നടന്ന് മടക്കും. തോട്ടത്തിലെ ചൂടും മാവ് കുലുക്കുമ്പോൾ വീണ് ദേഹത്ത് പറ്റിപ്പിടിക്കുന്ന വസ്തുക്കളും ചേർന്നുണ്ടാകുന്ന ചൂടും ചൊറിച്ചിലും അസ്വസ്ഥതയും മറക്കാൻ കഴിയില്ല. ചുട്ട കശുവണ്ടിയോ വറുത്തരച്ച തേങ്ങയോ ചേർത്തരച്ച ചമ്മന്തി കൂട്ടി ഇളം ചൂടുള്ള കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ഒരോട്ടമാണ്. സാറ്റ് എന്ന ഒളിച്ചു കളിയും പമ്പരം കളിയും തുണികൊണ്ട് കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ പന്തുകൊണ്ടുള്ള കളിയും ഏറെ രസകരമായിരുന്നു. അണ്ടിക്കാലത്ത് ഇടയ്ക്കിടെ കാലുകൾക്കും കാൽവിരലുകൾക്കിടയിലും മുറിവ് ഉണ്ടാകുന്നത് പതിവായപ്പോൾ മണ്ണിൻ്റെ പക ആണെന്ന് പറഞ്ഞ് ചെരുപ്പ് വാങ്ങിത്തന്നതും അത് ധരിച്ചു തുടങ്ങിയതോടെ മുറിവുകൾ അപ്രത്യക്ഷമായതും ഓർക്കുന്നു. പിന്നീടിങ്ങോട്ട് ചെരുപ്പ് പതിവായി. ഇടക്ക് കൂട്ടുകാരത്തുള്ള പ്രഭാത സവാരിയിൽ കുറച്ചുനേരമെങ്കിലും ചെരുപ്പ് ഇല്ലാതെ നടക്കൽ ശീലമാകുമ്പോൾ അന്നത്തെ ചെരുപ്പില്ലാത്ത കുട്ടിക്കാലം ഇടക്ക് ഓർമ്മ വരാറുണ്ട്. കാലിയായ ബാറ്ററി പെട്ടിയിൽ നിലക്കടല വറുത്തതോ കടലമിഠായിയോ ഇട്ട് കച്ചവടം നടത്തിയിരുന്ന കാലം ഓർമ്മ വരുന്നുണ്ട്. കാശ് ആയിരിക്കില്ല, പലപ്പോഴും കശുവണ്ടിയായിരിക്കും ഉപഭോക്താക്കൾ കടല വാങ്ങാൻ തരുന്നത്. ബുക്കും പെൻസിലും വാങ്ങാൻ ഈ കച്ചവടം ഒട്ടൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. പാടത്ത് മീൻ പിടിക്കാനും കുളത്തിലും തോട്ടിലും ചാടിത്തിമിർത്ത് കളിച്ച് പൊളച്ച് കുളിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. സ്കൂൾ പൂട്ടുന്നതോടെ കുട്ടികൾ റോഡരികിൽ നാല് കുപ്പിയിൽ മിഠായിയും കുറച്ച് പാക്കറ്റുകളും വെച്ച് കച്ചവടം നടത്തുന്നത് കാണുമ്പോൾ പഴയ കുട്ടിക്കച്ചവടക്കാലം ഓർമ്മ വരാറുണ്ട്. കൊണ്ടും കൊടുത്തും കളിയാക്കിയും കഥ പറഞ്ഞും അന്നത്തെ കാലം രസകരമായിരുന്നു. അയൽ വീട്ടിലെ ബാലപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു തീർക്കലായിരുന്നു ഇഷ്ടങ്ങളിൽ ഒന്ന്. വായിച്ചു തീർത്ത് തിരിച്ചു കൊടുത്ത് മറ്റൊന്ന് വാങ്ങുമ്പോൾ ചിലത് എനിക്ക് സ്വന്തമായി തരാറുണ്ടായിരുന്നു. അതിലെ കഥകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞ് കൂട്ടുകാർക്കിടയിൽ ആളാവാറുണ്ടായിരുന്നു അന്ന്. പഴുത്ത മാങ്ങകൾ കാറ്റിൽ താഴെ വീഴുന്നത് കൈയോടെ കൈവശപ്പെടുത്തുവാൻ കളിസ്ഥലം മാവിൻ ചുവട്ടിലേക്ക് മാറ്റാറായിരുന്നു പതിവ്. വീഴുന്ന മാങ്ങകൾ ഭാഗ്യവും വേഗതയുമുള്ളവനാണ് കൈക്കലാക്കുകയെങ്കിലും ആദ്യം അവൻ കടിച്ച് തിന്ന് പിന്നീട് കൂട്ടത്തിലുള്ളവർക്ക് എല്ലാം പങ്കുവച്ചിരുന്ന സൗഹൃദ ബാല്യം മറക്കാൻ കഴിയുന്നില്ല. അല്ലലും ദാരിദ്ര്യവും വിഷമവും ഉണ്ടെങ്കിലും അന്നത്തെ കുട്ടിക്കാലം ഹൃദ്യമായിരുന്നു. ഒരിക്കലും സാധ്യമല്ലെങ്കിലും ഇന്നത്തെ കലുഷിതകാലത്ത് നിന്ന് കുട്ടിക്കാലത്തെ നിഷ്കളങ്കതയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കാറുണ്ട്. ഇന്റർനെറ്റ് മൊബൈൽ അടിമത്തം കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അന്നത്തെ പോലെയുള്ള നല്ല കുട്ടിക്കാലം നഷ്ടമാകുന്നോ എന്നോർത്ത് ഇടക്ക് സങ്കടപ്പെടാറുണ്ട്.
2: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പറങ്കിമാങ്ങ മണമുള്ള വേനലവധിക്കാലം, ഇബിനു അലി എടത്തനാട്ടുകാരിയുടെ രചനയ്ക്ക് അദ്ദേഹം തന്നെയാണ് ശബ്ദം നൽകിയത്.
4: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ് നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂൻ 21-22 വചനങ്ങൾ.
5: കന്നുകാലികളിലെ കൗതുകം. വിശദീകരിക്കുന്നത് സഫീർ അൽഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി 20 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത രണ്ട് വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കാദ്യം ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്ര നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹ വലകും ഫീഹ മനാഫിഉ ഒന്നുകൂടെ മാറ്റി പോകുന്നുണ്ടായത്. വഇന്നലകും ഫിൽ അൻആമി ലഇബ്ര നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹ വലകും ഫീഹ മനാഫിഉ വലക്കും ഫീഹ മനാഫിഉ കസീറത്തു വമിൻഹ തഅകുലൂൻ വഅലൈഹ വഅലൽ ഫുൽകി തുഹ്മലൂൻ. അപ്പോൾ രണ്ട് ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ വചനങ്ങളിലൊക്കെ ആവർത്തിച്ചു വന്ന ചില നിയമങ്ങൾ ഇവിടെയുമുണ്ട്. വ ഇന്ന എന്ന് പറയുന്നിടത്ത് നൂനിന് ശബ്ദാണ്, അപ്പോൾ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് വചനങ്ങളും തഖുലൂൻ തുഹ്മലൂൻ എന്നതൊക്കെ താൽക്കാലിക സുകൂനിൽ വഖഫ് ചെയ്യുന്നത്, വഖഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് വാവ്, രണ്ടാമത്തേത് മദയ അക്ഷരം തന്നെയാണ്. അപ്പോൾ ദീർഘിപ്പിച്ച് മദ്ദുന ആയിരത് ദീർഘിപ്പിച്ചാണ് ഓതേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്ന മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ, ഇവിടെ വല വഇന്നലക്കും ഫിൽ അൻആമി എന്നിടത്തുള്ള നൂനിന് ശേഷം ഐന് വന്നതാണ്. അവിടെ നൂനിന് ശേഷം ഐൻ, ഐൻ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഹൽഖിൽ പെട്ടതാണ്. ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നാണ് അർത്ഥം. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. തൊണ്ടയുടെ ഹൽഖിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഹംസയും ഹാവും പുറപ്പെടുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഹാവും ഐനും പുറപ്പെടുന്നു. ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഹാവും ഗൈനും പുറപ്പെടുന്നു. ഈ 6 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഹൽഖ് എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവ ഹുറൂഫുൽ ഇൽഹാർ, വ്യക്തമായി പ്രകടമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ എന്നും ഈ അക്ഷരം അറിയപ്പെടുന്നു. അഥവാ സുക്കൂൻ കൊടുക്കപ്പെട്ട നൂനിൻ്റെ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങളിൽ ഏത് വന്നാലും നൂനിനെ വെളിവാക്കി, അതോടൊപ്പം അക്ഷരത്തെയും വെളിവാക്കി വേണം നമ്മൾ ഉച്ചരിക്കാൻ. അപ്പോൾ ഗോപ്യമായ രൂപത്തിൽ അൻആമി എന്ന് ഓതിയാൽ തെറ്റാൻ, ആമി എന്നോതാനും കഴിയില്ല. മറിച്ച് അൻ ആം എന്ന് സുക്കൂനുള്ള നൂനും ഐനും വെളിവാകുന്ന രൂപത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വ ഇന്നലകും ഫിൽ അൻ ആമി എന്ന് തന്നെ നൂനും ഐനും വെളിവാകുന്ന രൂപത്തിൽ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരങ്ങൾ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ നമ്മൾ ഇൽഹാർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ ആയത്തിൽ തന്നെ വമിൻഹ എന്നിടത്ത് നൂനിന് ശേഷം ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട ഹ, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട ഹ എന്ന അക്ഷരമാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെയും നമ്മളെന്തു ചെയ്യണം, ഇൽഹാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ശരി, ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറയുന്നത്? കഴിഞ്ഞ വചനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിനെ തുടർച്ചയായി കൊണ്ട് തന്നെയാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. വ ഇന്ന, നിശ്ചയമായും, ലക്കും, നിങ്ങൾക്കുണ്ട്, ഫിൽ അൻആം, അൻആം എന്ന് പറഞ്ഞാൽ കാലികൾ, കന്നുകാലികൾ എന്നാണ് അർത്ഥം. നാൽക്കാലികൾ, പ്രത്യേകിച്ച് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ കാലികൾ, ആട്, മാട്, ഒട്ടകം പോലെയുള്ള കാലികളാണ് ഇവിടുത്തെ ഉദ്ദേശം. അതിൽ ലഇബറ, നിങ്ങൾക്ക് ഇബറത്തുണ്ട്. ഇബറത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം ഉണ്ട് എന്നർത്ഥം. നുസ്ഖീകും, നുസ്ഖീകും, നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. മിമ്മാ ഫീ ബുതൂനിഹ, മിമ്മാ ഫീ ബുതൂനിഹ, അതിൻ്റെ വയറ്റിലുള്ളത് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു. വലക്കും ഫീഹ, നിങ്ങൾക്കതിലുണ്ട്, മനാഫിഉ, ഉപകാരങ്ങൾ, കസീറത്തുൻ, ധാരാളം. അപ്പോൾ അതിൻ്റെ വയറ്റിലുള്ളത് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുകയും അതേപോലെ തന്നെ നിങ്ങൾക്കതിൽ ധാരാളം കിടക്കിന് ദൃഷ്ടാന്തങ്ങൾ ഉപകാരങ്ങളുമുണ്ട്. വമിൻഹ തഅക്കുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഭക്ഷിക്കൽ അനുവദനീയമായ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആട് മാട് ഒട്ടകങ്ങളെക്കുറിച്ചാണ് ഈ വചനങ്ങൾ എന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ ഒറ്റ നോട്ടം നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ അതേ സമയത്ത് ഈ ആയത്തുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സൃഷ്ടികളും അതിൽ പെടുന്നില്ല, മറിച്ച് വെറും ഒട്ടകം മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മുഫസറുകൾ ചില ആളുകൾ പറഞ്ഞത് കാണാൻ സാധ്യമാകും. സമഖ്ശരി, ഇബ്നു ജുസി, നൈസാബൂരി, ഇബ്നു ആശൂർ പോലെയുള്ള മുഫസറുകളൊക്കെ അൽ മുറാദു ബിൽ അൻആമി ഹുന അൽ ഇബ്ലു ഖാസ്സ, ഇവിടെയുള്ള പ്രയോഗം അതിൻ്റെ ഉദ്ദേശം ഇബില് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തൊട്ടടുത്ത ആയത്തിൽ ഫുൽക്കിനെ കുറിച്ച്, കപ്പലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ കടലിലെ കപ്പൽ നമുക്കറിയാം, അതേപോലെ കരയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം കൂടി രണ്ടായത്തുകൾക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒട്ടകം മാത്രമാണ്. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ധാരാളം ഇബറത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയും ചെയ്യുന്നു. ഇന്നലക്കും ഫിൽ അൻആമി ലഇബറ, നിങ്ങൾക്കതിൽ ഇബറത്തുണ്ട്, അതേപോലെ മനാഫിഅ കസീറ ഉപകാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമായി കൊണ്ട് ഗുണപാഠമുള്ളതായി കൊണ്ട് ഖുർആനിൽ പഠിപ്പിച്ച മൃഗം അത് ഒട്ടകമാണ്. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന രൂപത്തിൽ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് സൂറത്തുൽ ഗാശിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഒട്ടകം മാത്രമാണെന്ന് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളുമാണ് എന്ന് ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നതായി മറ്റ് മുഫസ്സിറുകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ഈ നാൽക്കാലികളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അതിൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു, അഥവാ നാൽക്കാലികളിൽ നിന്നും ആടിൽ നിന്നും പശുവിൽ നിന്നും ഒട്ടകത്തിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പാല് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്നു എന്നുള്ളത് ഒട്ടകത്തിൽ നിന്ന്, പശുവിൽ നിന്ന്, ആടിൽ നിന്ന് നമുക്ക് കുടിക്കാൻ വേണ്ടി ലഭിക്കുന്ന പാലാണ് ഇവിടുത്തെ ഉദ്ദേശം. അത് നമുക്ക് വലിയ ഉപകാരമാണ്. കാരണം പിന്നെ പാല് പുറത്തേക്ക് വരുന്നത് ഏത് രൂപത്തിലാണ് നിശ തുടർവചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. രക്തത്തിൻ്റെ അതേപോലെ തന്നെ മറ്റു ജലാംശങ്ങൾക്കിടയിൽ നിന്നെല്ലാമാണ് പാല്, സ്വച്ഛമായ പാല് നമുക്ക് ലഭിക്കുന്നത്. മറ്റു ജീവികളൊന്നും പാൽ അതിൻ്റെ അകിടിൽ നിന്നും പാല് പുറത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവയവങ്ങളിൽ നിന്ന് പാല് പുറത്തേക്ക് വരുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ അവർക്ക് പാല് പുറത്തേക്ക് ചുരത്തുന്ന അവസ്ഥയില്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ ശരീരത്തിൽ കുട്ടി കുടിക്കാൻ വേണ്ടി പാലൊരുക്കി വെച്ചിട്ടുണ്ട്. സമാനമായ രൂപത്തിൽ ധാരാളക്കണക്കിന് എല്ലാ ജീവികളിലെയും സ്ത്രീകളിൽ, ഇണ പെൺവർഗ്ഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി അള്ളാഹു പാലൊരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ജീവികളിലും പെൺവർഗത്തിൽ പാലുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് കുടിക്കാൻ വേണ്ടി നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അതിൻ്റെ വയറ്റിൽ നിങ്ങളെ നാം കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതായ മൃഗങ്ങളിൽ നിന്നുള്ള പാലാണ്, അഥവാ ആട്, പിന്നെ മാട്, ഒട്ടകം പോലുള്ളതിൻ്റെ പാലാണ് നമുക്ക് കുടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ അനുവദിക്കപ്പെട്ട വെള്ളം, പാല് കുടിക്കൽ അനുവദിക്കപ്പെട്ട മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വമിൻ ഖാത്ത കുലൂൻ, അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തുൻ നഹലിൻ്റെ 66-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായ വചനം നമ്മളെ കുറച്ചുകൂടി വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. വഇന്നലക്കും ഫിൽ അൻആമില ഇബറം, നിങ്ങൾക്ക് അൻആമകളിൽ, കാലുകളിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, നിങ്ങളെ നാം അതിൽ നിന്നും കുടിപ്പിക്കുന്നു. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ, അതിൻ്റെ പിന്നെ ചലത്തിൽ നിന്നും അതേപോലെ രക്തത്തിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നാം ലബനൻ ഖാലിസൻ, നിങ്ങൾക്ക് നാം ഖാലിസായ സ്വച്ഛമായ, സായകല്ലി ഷാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് നല്ല മധുരമുള്ള പിന്നെ സ്വാദിഷ്ടമായ ഖാലിസായ സ്വച്ഛമായ പാല് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട് എന്ന് അല്ലാഹു സൂറത്തു നഹലിൻ്റെ 66-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾ, ഈ പറയപ്പെട്ട കാലികൾ, അതിൽ നിന്നും അള്ളാഹു നമുക്ക് പാല് നൽകുന്നു. അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും വലിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനാഫിയ കുറേ ഉപകാരങ്ങൾ നമുക്ക് നൽകുന്നു. അത് ഭക്ഷിക്കാനും ലഭിക്കുന്നു. അപ്പോൾ ഈ ജീവികളെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആ ജീവികളെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്, അതും കൃത്യമായി നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ജീവികളെ എങ്ങനെയെങ്കിലും തന്നാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും തന്നാൻ വേണ്ടി പറ്റൂല. അവയെ കൃത്യമായ രൂപത്തിൽ അറവ് നടത്തിയാൽ, അതും അല്ലാഹുവിനെ നാം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് തിന്നൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് വീണ് ചത്തതോ തല്ലിക്കൊന്നതോ സ്വമേധയാ പിന്നെ മരണപ്പെട്ടതോ തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളൊന്നും നമുക്ക് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ കണ്ടനാടിയിൽ കത്തിവെച്ച് ബിസ്മില്ല പറഞ്ഞുകൊണ്ട് അറുത്ത, അതിനെ സാധാരണ നമ്മുടെ നാട്ടിൽ ഹലാൽ ചെയ്യുക എന്ന് പറയും, ആ രൂപത്തിൽ ചെയ്ത മൃഗങ്ങൾ മാത്രമേ നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരുപാട് ഗുണഫലങ്ങൾ, ഹലാൽ ചെയ്താൽ അറവ് നടത്തിയാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ ശാസ്ത്രീയമായിക്കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ, ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഒരു ജീവിയെ അറുക്കുമ്പോൾ അതിൻ്റെ പിന്നെ കണ്ടനാടി കൃത്യമായി കൊണ്ട് അറുക്കുമ്പോൾ അതിലൂടെ ഹൃദയത്തിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷന് പെട്ടെന്ന് മുറിഞ്ഞു പോവുകയും രക്തം വളരെ വേഗത്തിൽ പുറത്തേക്ക് പോവുകയും അതിന് റാഹത്തുള്ള മരണം ലഭിക്കുകയും ചെയ്യുമെന്ന് പിന്നെ ആധുനിക ശാസ്ത്രം നമുക്ക് പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇദാ ഖതൽതും ഫഹ്സിനു അൽഖിത്ല, ഇദാ ദബഹ്തും ഫഹ്സിനു അദ്ബഹ, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായി കൊല്ലണം, നിങ്ങൾ അറിവ് നടത്തുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായി അറിവ് നടത്തണം. എങ്ങനെ മനോഹരമായി അറിവ് നടത്തുക എന്ന് പറഞ്ഞാൽ, ഫൽ, പ്രവാചകൻ സദാസ് പഠിപ്പിക്കും, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഫൽ യഹുദ് ശുഫ്രത്തഹു ഫൽ യുരി റാഹത്തഹു എന്നാണ്. നിങ്ങൾ അറുക്കുമ്പോൾ നിങ്ങളുടെ കത്തിയൊക്കെ മൂർച്ച കൂട്ടുകയും അങ്ങനെ ആ പിന്നെ അറവ് മൃഗത്തിന് നിങ്ങൾ റാഹത്ത് നൽകുകയും ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കും. കത്തിക്ക് മൂർച്ച കൂടിയാൽ പെട്ടെന്ന് അതിൻ്റെ കണ്ടനാടി മുറിയുകയും തലച്ചോറും ഹൃദയം തമ്മിലുള്ള കണക്ഷൻ ഒഴിവാവുകയും രക്തം വളരെ വേഗത്തിൽ പുറത്തു പോവുകയും അതുവഴി വേഗത്തിൽ അതിന് എളുപ്പമുള്ള മരണം ലഭിക്കുകയും ചെയ്യുമെന്ന്, വേദന കൂടാതെയുള്ള മരണം ലഭിക്കുമെന്ന് ആധുനിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം എത്രയോ മുമ്പ് ഇക്കാര്യം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമാണ്, അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഭക്ഷിക്കാൻ വേണ്ടി പറ്റുക. അതല്ലാതെ തല്ലിക്കൊന്നതും ഷോക്ക് അടിപ്പിച്ചു കൊന്നതും ഒന്നും നമുക്ക് പിന്നെ ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ഭക്ഷിക്കൽ അനുവദിക്കപ്പെട്ട അത്തരം മൃഗങ്ങൾ, അതിൻ്റെ പാല് അത് കുടിക്കൽ അനുവദനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. പാല് കുടിക്കാൻ പറ്റുന്ന മൃഗങ്ങളാണ് ഭക്ഷിക്കാൻ പറ്റുന്നത്, ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗങ്ങളുടെ പാലാണ് കുടിക്കാൻ പറ്റുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി അല്ലാഹു തുടർന്ന് പറയുന്നു, അതേപോലെ തന്നെ വഅലൈഹ വഅലൽഫുൽകി തുഹ്മലൂൻ, വഅലൈഹ അതിന്മേലും, അഥവാ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള മൃഗങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ ഇതിൻ്റെ ഉദ്ദേശം ഒട്ടകം മാത്രമാണെന്ന് പറയാനുള്ള കാരണം. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ, കപ്പലിന് മേലും തുഹ്മലൂൻ, നിങ്ങൾ വഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ വഹിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വഅലൈഹ എന്ന് പറഞ്ഞത് അതിൻ്റെ മേലെന്ന് പറഞ്ഞത് അൻആം കാലികൾ, അഥവാ ഈ പറയപ്പെട്ട ഏത് കാലികളുടെയും മുകളിൽ നിങ്ങൾ വഹിക്കുന്നു എന്നു, അഥവാ ഈ മൃഗങ്ങളെല്ലാം നമുക്ക് ഭാരം വഹിക്കാൻ വേണ്ടിയും യാത്ര ചെയ്യാനും വേണ്ടിയും ഒക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രത്യേകമായി ഇതിൻ്റെ ഉദ്ദേശം ഇബില് ഒട്ടകം മാത്രമാണ് എന്ന് പറഞ്ഞവർക്കും ഇതിൽ തെളിവുണ്ട്. വഅലിഹ വഅൽഫുൽക്ക് ഒട്ടകപ്പുറത്താണ് ദീർഘദൂര യാത്ര ചെയ്യാറുള്ളത്, അതല്ലാതെ പിന്നെ പശുവിൻ്റെയോ അല്ലെങ്കിൽ ആടിൻ്റെയൊക്കെ പുറത്ത് ആളുകൾ കയറി യാത്ര ചെയ്യാറില്ല, ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യാറുള്ളത്. എന്നാൽ ആടും അതേപോലെ പശുവിനെയും അല്ലെങ്കിൽ പോത്ത് പോലെയുള്ളതൊക്കെ നമുക്ക് ഭാരം വഹിക്കാൻ, എരുമയും ഒക്കെ ഭാരം വഹിപ്പിക്കാൻ വേണ്ടിയൊക്കെ പല സന്ദർഭം ഉപയോഗിക്കാൻ നമുക്ക് അറിയാൻ വേണ്ടി സാധ്യമാകും. അപ്പോൾ വഹിപ്പിക്കുന്നു, ഭാരം വഹിപ്പിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ സഞ്ചരിക്കുന്നു പറഞ്ഞിട്ടില്ല, ഭാരം വഹിപ്പിക്കുന്നു. വഅലൈഹ വഅൽഫുൽക്ക് തുഹ്മലൂൻ, നിങ്ങൾ ഭാരം വഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ പിന്നെ ആടിൻ്റെ പുറത്ത് യാത്ര ചെയ്യാറ്, പക്ഷെ അതിൻ്റെ പുറത്ത് വസ്തുക്കൾ വെച്ചുകൊണ്ടൊരു പക്ഷേ നമ്മളങ്ങനെ ചില ആളുകൾക്ക് അതിനെ ചെയ്യാറുണ്ട്. ആ നിരക്ക് വഹിപ്പിക്കുന്നു വളരെ സൂക്ഷ്മമായി തന്നെയാണ് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഫുൽക്കിൻ്റെ മേൽ, കപ്പലിൻ്റെ മേൽ അല്ലാഹു വഹിപ്പിക്കുന്നു, അത് വലിയ അത്ഭുതമാണ്. വളരെ ഭീമാകാരമായ വലിയ കെട്ടിട സമാനമായ വസ്തുക്കളൊക്കെ കപ്പലിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്, വഹിപ്പിക്കുന്നത് വലിയ ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കപ്പലൊരു വലിയ ദൃഷ്ടാന്തമാണ് എന്ന് കപ്പലും കടലും ചേർത്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ആ കപ്പലിനെ അല്ലാഹു വലിയ ദൃഷ്ടാന്തമായി തന്നെയാണ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, സാധാരണ നിലക്ക് ഒരു ഇരുമ്പ് വെള്ളത്തിലേക്കിട്ടാൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുക, പക്ഷേ ആധുനികമായ കപ്പലുകൾ, വലിയ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കപ്പലുകൾ, അതിലേക്ക് വലിയ ടൺ കണക്കിന് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. പക്ഷേ അതിന് പ്രശ്നവുമില്ല. പണ്ടുകാലം മുതലേ മരം കൊണ്ടൊക്കെ ഉള്ള കപ്പലുകൾ, കാറ്റിനെ സഹായകമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന കപ്പലുകൾ വലിയ ദൃഷ്ടാന്തമാണ്. അതുവഴി അവരുടെ വലിയ വലിയ വസ്തുക്കൾ, വസ്തുവകകൾ വഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. താരതമ്യേന യാത്രയിൽ ചെലവ് കുറഞ്ഞ യാത്രയാണ് കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമുക്കറിയാം സീ കാർഗോ, എയർ കാർഗോ രണ്ടിനെയും വ്യത്യാസം എത്രയാണ്. ഫ്ലൈറ്റിൽ നമ്മൾ കാർഗോ അയക്കുന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് കൊടുക്കണം, എന്നാൽ അതിനേക്കാൾ എത്രയോ തുച്ഛമായ വിലയാണ് കപ്പൽ മാർഗേന കാർഗോ അയക്കുമ്പോൾ. അതിനൽപ്പം സമയമെടുക്കുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. സമയമെടുത്താലും വളരെ സേഫ് ആയിക്കൊണ്ട് നമുക്കവിടെ ഇവിടേക്ക് എത്തിക്കാനും വേണ്ടി സാധ്യമാകും. ആ കപ്പൽ നിങ്ങൾ വഹിപ്പിക്കപ്പെടുന്നത് അള്ളാഹു നമുക്ക് നൽകിയത് ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിൽ അള്ളാഹു സുബ്ഹാനഹു തോന്നിപ്പിച്ച് കൊടുത്തതാണ് കപ്പൽ നിർമ്മാണം എന്നുള്ളത്. ആ നിർമ്മിക്കപ്പെട്ട കപ്പൽ വലിയ ദൃഷ്ടാന്തമാണ്. പണ്ടുകാലം മുതലേ ആളുകൾ കപ്പൽ യാത്ര ചെയ്യാറുണ്ട്. ലോകത്താദ്യമായി കപ്പൽ നിർമ്മിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് നമുക്ക് ഖുർആനിൽ നിന്നും ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധ്യമാകും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് കപ്പൽ ഉണ്ടാക്കാൻ പറയുകയും അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചത് ഇൻഷാല്ലാ സൂറത്തുൽ മുഅ്മിനൂന വരുന്ന ആയത്തിൽ നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. അപ്പോൾ ആ കപ്പലുകൾ മനുഷ്യൻ ഉണ്ടാക്കാനുണ്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു മനുഷ്യന് ഇങ്ങനെ പലതും പഠിപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യനവൻ്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടും അവൻ്റെ ജോലിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിന് എളുപ്പത്തിന് വേണ്ടിയും ഒക്കെ പല കാര്യങ്ങൾ അവൻ നിർമ്മിക്കുന്നുണ്ട്, പലതും കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്തായിക്കൊണ്ട് വ്യത്യസ്ത മനുഷ്യന്മാരുടെ തലയിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് നമുക്ക് മനസ്സിലാക്കി നൽകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ ഇതെല്ലാം നിർമ്മിക്കുന്നുവെങ്കിലും സൃഷ്ടിക്കുന്നുവെങ്കിലും ഇതെല്ലാം അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ ആ ഒരു വലിയ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ആ ഒരു കുദ്രത്ത്, അള്ളാഹുവിൻ്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനാണ് ഈ വചനങ്ങളും നമ്മൾക്ക് മാറേണ്ടത്. നമ്മൾക്ക് ഭക്ഷിക്കാനും വേണ്ടി ഭക്ഷണം നൽകുന്നു, ആകാശത്ത് നമുക്ക് മഴവെള്ളം നൽകുന്നു. അതിന് ഏറ്റവും സേഫായിക്കൊണ്ട് മഴ നിന്നാലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ നിന്നു കഴിഞ്ഞാലും അടുത്ത ഏപ്രിൽ മെയ് മാസം വരെ നമുക്ക് കുടിക്കാൻ മാത്രമുള്ള വെള്ളം കിണറുകളിലും ഭൂമിയുടെ ഉള്ളറകളിലുമൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്നു. അതൊക്കെ വലിയ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തമൊക്കെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നമുക്ക് നൽകുന്നത്? ഇത് നൽകാൻ അള്ളാഹു ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ ആരാണ് നമുക്ക് നൽകുക? അപ്പോൾ ആ റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കി, റബ്ബിലേക്ക് കൂടുതൽ അടുത്ത്, റബ്ബിന് കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ട്, റബ്ബിനെ നന്ദി ചെയ്തുകൊണ്ട് നല്ല അടിമകളായി മാറുവാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ നിലക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്നും 21-22 വചനങ്ങൾ, കന്നുകാലികളിലെ കൗതുകം, ഈ വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: ശാന്തി തൻ
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എല്ലാ ഇവനിങ്ങും നമ്മൾ പറയുന്ന പോലെ തന്നെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യേണ്ട, അള്ളാഹുവിനെ വാഴ്ത്തി പറയേണ്ട, അള്ളാഹുവിനെ പുകഴ്ത്തി പറയേണ്ട, മഹത്വങ്ങൾ എടുത്തു പറയേണ്ട ഒരു സമയത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, അത് കാൽ മസാ, അത് കൃത്യമായി ചൊല്ലാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ നമ്മൾ ഇന്ന് പെരിന്തൽമണ്ണ പി സി റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നാണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മംഗള, എന്നോടൊപ്പം
2: ഫൈറൂസ്.
1: ഓക്കെ, ഇൻഷാ അല്ലാ നമ്മളെ പി സി റേഡിയോ ഇവൻ്റ് ലെവലിലേക്ക് കയറുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറയാറുണ്ട്. അപ്പം എന്ത് ചെയ്യാം?
2: വലൈക്കും
1: അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരൊക്കെയാ സലാം പറഞ്ഞിട്ടുള്ളത്?
2: സുബൈദ, ഉമ്മു കുൽസു ചെറുമംഗലം,
1: സുബൈദ ഉമ്മു കുൽസു ചെറുമംഗലം, സഫിയ കെ തിരുരങ്ങാടി, അല്ലേ, എന്നീ ആളുകളാണ് സലാം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രാമുകൾ അയക്കാൻ അവസരമുണ്ട്. പി സി റേഡിയോ നമ്പറായ 90 20 840 840 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ, പാട്ടാകട്ടെ, കഥയാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന പ്രോഗ്രാമുകൾ നമ്മൾ അയച്ചു തരേണ്ടതാണ്. ഒരിക്കൽ കൂടി നമ്പർ ആവർത്തിക്കുകയാണ്, 9020 840 840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം നിങ്ങൾ അയക്കുക ഇൻഷാ അല്ലാ. പിന്നെയും ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. അമീറിട്ട് അടുത്തനാട്ടുകാര ആയിഷ, നഫീസ പി എ താമരശ്ശേരി, ഷമീജ പാറൽ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളേ അമീറിട്ട് അടുത്തനാട്ടുകാരൻ്റെ എഴുത്തി വന്നതും പോലെ ഇന്നും മുടക്കമില്ലാതെ എത്തിയിട്ടുണ്ട് അല്ലേ. നമുക്കൊന്ന് വായിക്കാം അല്ലേ. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് പകലിൻ്റെ അവസാനമല്ല, മറിച്ച് നാളത്തെ ഒരു പുതിയ പുലരിയിലേക്കുള്ള മനോഹരമായ കാത്തിരിപ്പാണ്. അതുകൊണ്ട് തന്നെ പകലിൻ്റെ തിരക്കുകൾ ഒടുങ്ങി സായാഹ്നത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഓരോ നെടുവീർപ്പും അള്ളാഹുവിലുള്ള സമ്പൂർണമായ ഭരമേൽപ്പിലാകട്ടെ. കഴിഞ്ഞുപോയ മണിക്കൂറുകളിലെ പിഴവുകൾക്ക് അവൻ പൊറുത്തു തരട്ടെയെന്നും വരാനിരിക്കുന്ന രാത്രി നമുക്ക് സമാധാനവും സംതൃപ്തിയും ഈമാനും നിറഞ്ഞതാകട്ടെയെന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും അവൻ എളുപ്പം തരുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഈ പകൽ മുഴുവൻ നമ്മെ സംരക്ഷിച്ച നാഥന് ഹൃദയം നിറഞ്ഞ് അൽഹംദുലില്ലാ ചൊല്ലിക്കൊണ്ട് അനുഗ്രഹീതമായ ഒരു സായാഹ്നം നമുക്ക് സ്വാഗതം ചെയ്യാം എന്നുള്ള
2: നല്ലൊരു അർത്ഥത്തെ
1: അല്ലേ.
2: യെസ്, ചിന്തിക്കാൻ ധാരാളമുണ്ട് ഇതിൽ.
1: ഇതിലുണ്ട്, ഒരുപാടുണ്ട്. നമ്മുടെ പകലിലെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയങ്ങൾ നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ്
2: ഞാൻ എന്ത് ചെയ്തു.
1: അതുപോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ മിനിറ്റുകളിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന്
2: ആലോചിക്കണം,
1: ചിന്തിക്കണം. അത് മസ്റ്റാണ്. അങ്ങനെ പിഴവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ റബ്ബിനോട് പറഞ്ഞ് നമ്മൾ അതിൽ നിന്നും മടങ്ങി റബ്ബിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഷംനാദ് ഖാൻ, താഹിറ ടി കെ കാസർഗോഡ്, സുലൈഖ, ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും
2: സലാം പറഞ്ഞിട്ടുണ്ട്
1: അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് അയക്കാം ഇൻഷാ അല്ലാ.
2: ഒരു പ്രോഫ് കോണ്ട ഒരു
1: പ്രൂഫ് കോണ്ട് അല്ലേ, അത് വന്നിട്ടുണ്ടല്ലേ. എല്ലാവരും പ്രൂഫ് കോണ്ട തിരക്കിലായിരിക്കും. നമ്മുടെ പ്ലസ് ടു പഠനം കഴിഞ്ഞ്
2: പ്രൊഫഷണൽ
1: വിദ്യാർത്ഥികൾ അല്ലെ,
2: പ്രൊഫഷണൽ മഹാസമ്മേളനം,
1: അവരുടെ മഹാസമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്
2: പാലക്കാട്.
1: അതിൻ്റെ ലൈവുകൾ നമ്മുടെ യൂട്യൂബിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എങ്കിലും ലൈവിൽ ശ്രമിക്കാൻ ശ്രമിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. വളരെ വലിയൊരു പ്രോഗ്രാമാണ്, ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിയും. ഒരുപാട് മാറ്റങ്ങൾ
2: സംഭവിച്ചിട്ടുണ്ട്, പല ആളുകൾക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
1: ഒരുപാട് ആളുകളുടെ ജീവിതത്തിന് മാറ്റം എന്ന പ്രോഗ്രാമുകളാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്ന് മനസ്സിലാക്കാം. പ്രോഫ്കോൺ പോലെ, ടീൻ സ്പേസ് പോലെ,
2: സി ആർ എ
1: പോലെ, അങ്ങനെ വലുത് മുതൽ ചെറിയ പ്രോഗ്രാം വരെ അല്ലേ, സ്റ്റേറ്റ്

0: സത്യബോധമായിരിക്കണം. സത്യമാണ് നമ്മുടെ രക്ഷ. അല്പസമയത്തേക്ക് ചിലപ്പോൾ സത്യമല്ലാതെയുള്ള മറ്റു കാര്യങ്ങൾ നമ്മെ രക്ഷിച്ചെന്നോ സമാധാനിപ്പിച്ചെന്നോ വരാം. എന്നാൽ ശാശ്വത രക്ഷ സത്യമാണ്. സത്യം സ്ഥിരമായ ആനന്ദം നൽകുന്നു. നമ്മളിൽ സത്യം കുടികൊള്ളുന്നതായാൽ നമുക്കൊരു വലിയ ശക്തി തോന്നും. എന്തു മർദ്ദനങ്ങളും ദ്രോഹങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും നാം സത്യം പുലർത്തിപ്പോരുന്നതായാൽ നമുക്ക് ആനന്ദം അനുഭവപ്പെടുന്നതാണ്. മിക്ക അപരാധങ്ങൾക്കും കാരണം സത്യത്തിൻ്റെ അഭാവമാണ്. സത്യത്തിൻ്റെ ഉന്നതമായ ഈ വില നാം ധാരാളം കേട്ടിട്ടുള്ളതാണെങ്കിലും മൗലവി സാഹിബിൻ്റെ ജീവിതം അതിന് നമുക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ്. KMനെ കേരളത്തിനു മറക്കാൻ സാധിക്കുകയില്ല. കേരള മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പ്രമുഖ നേതാവായി 4 ദശാബ്ദക്കാലം പരിലസിച്ചു. സമുദായത്തിൻ്റെ അഭിപ്രായ ഗതിയിൽ ദീർഘകാലം വലിയ സ്വാധീനം ചെലുത്തി. പുരോഗമനപരമായ പല പ്രവർത്തനങ്ങൾക്കും മാർഗദർശനം നൽകി. ഖ്യാതിയും പ്രശംസയും ഇച്ഛിക്കാതെ സമുദായത്തിൽ സജീവമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയെ എങ്ങനെ മറക്കും? അദ്ദേഹം പല ചർച്ചകളിലും പങ്കെടുത്ത് പുറപ്പെടുവിച്ച അഭിപ്രായങ്ങളും എഴുതിയ വിലപിടിച്ച ലേഖനങ്ങളും സമാഹരിച്ചുകൊണ്ടുള്ളൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചെങ്കിൽ എത്ര ഉപകാരമായിരുന്നു. KM മൗലവി സാഹിബിൻ്റെ നിര്യാണം പരിഹരിക്കാനാവാത്ത ഒരു നഷ്ടമാണ്. വിടവ് നികത്താൻ വളരെ പ്രയാസമാണ്. ഈ സന്ദർഭത്തിൽ ഒരു വലിയ പ്രശ്നം നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകുന്നു. അതായത്, ഒന്നാം കിട മതപണ്ഡിതന്മാർ നമ്മെ വിട്ടുപിരിയുമ്പോൾ അവരുടെ സ്ഥാനങ്ങളിലേക്ക് കയറുവാൻ നമ്മുടെ ഇടയിൽ ആളുകളുണ്ടോ എന്ന പ്രശ്നം. ഉന്നത നിലവാരത്തിലുള്ള മതപരിജ്ഞാനം സമ്പാദിക്കുകയും ആ പരിജ്ഞാനത്തിനനുസരിച്ചുള്ള ആചാര വൈശിഷ്ട്യം പുലർത്തിപ്പോരുകയും ചെയ്തുകൊണ്ടുള്ള ബഹുജനങ്ങളുടെ ആദരവിന് പാത്രീഭൂതരാകുന്ന മൗലവിമാർ നമ്മുടെ ഇടയിൽ കുറഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളും വളർത്തിപ്പോരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവണം. ഈ വിഷയം സമുദായത്തിലെ ചിന്തകന്മാരുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.
1: മാതൃകായോഗ്യൻ CA മുഹമ്മദ് മൗലവി. തെറ്റുപറ്റാത്ത നേതാവാണ് ജിന്ന സാഹിബെന്ന് ബംഗാളിലെ പ്രധാനമന്ത്രിയായിരുന്ന ഫസലുൽ ഹക്ക് സാഹിബ് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല എന്നേ അതുകൊണ്ട് ഹക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മർഹൂം KM മൗലവി സാഹിബിനും മതകാര്യങ്ങൾ പറയുന്നതിൽ തെറ്റുപറ്റാറില്ലെന്ന് പറയുന്നതിൽ അതിശയോക്തിയുണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം കൂലങ്കഷമായ പരിശോധന നടത്തി തിട്ടമായി അറിഞ്ഞതിന് ശേഷം വളരെ സൂക്ഷ്മതയോടെ മാത്രമേ അദ്ദേഹം മതകാര്യങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കള്ളം പറഞ്ഞിട്ടോ രേഖകളിൽ കൃത്രിമം കാണിച്ചോ അല്ലാതെ അദ്ദേഹം എഴുതിയിട്ടുള്ള യാതൊന്നിനെയും ഇതുവരെയും ആർക്കും എതിർക്കുവാൻ സാധിക്കാതിരിക്കുന്നത്. ഒരു ജമാഅത്തുകാരെക്കുറിച്ചും അതേപോലെ ഒരു മൗലവിയുടെ കൃതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞും എഴുതിയും വന്നിരുന്ന വിമർശനങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം പിന്മാറി തൗബ ചെയ്തിരിക്കുന്നുവെന്ന് ചില തൽപരകക്ഷികൾ പറഞ്ഞു വരുത്തിയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ആ വ്യാജവാർത്ത അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് സംസാരിച്ചത് വളരെ ഗൗരവത്തിലായിരുന്നുവെന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. തെറ്റുപറ്റിയെങ്കിൽ അതിൽ നിന്നൊരിക്കലും പിന്മാറാതെ അതിൽ ഉറച്ചു നിൽക്കുകയും അത് ശരിയാണെന്ന് വരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. ആ ലോകത്തുമല്ല സമര്യ പുരുഷൻ. നേരമറിച്ച് അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം.
0: ഓർമ്മയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. കേരള മുസ്ലിങ്ങൾക്ക് ആത്മീയവും വിദ്യാഭ്യാസപരവുമായ വെളിച്ചം വീശുന്നതിൽ വലിയ പങ്കുവഹിച്ച KM മൗലവി റഹിമഹുല്ലയുടെ ജീവിത ചരിത്രമാണ് വിവിധ ലേഖകരുടെ വരികളിലൂടെ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. KM മൗലവി സ്മാരക ഗ്രന്ഥം തുടർഭാഗങ്ങൾ ഓർമ്മയുടെ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് ഓർമ്മ. നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് ഷെരീഫ് കാര, ഒപ്പം ഷാനിബ് കാര.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
5: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകും.

0: സെമി ലാബ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. സെമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതിത്തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള സെമി ലാബ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര സെമി ലാബിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. സെമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിവ് നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചൂടുള്ള ഭക്ഷണം ഹാനികരമോ? വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ചൂടുള്ള പാനീയങ്ങൾ കുടിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് പലരും. അഥവാ ചൂടുള്ള ചായ, കാപ്പി പോലെ വളരെ ചൂടോടുകൂടി കഴിക്കാനാണ് പലരും ശ്രദ്ധിക്കുക. എന്നാൽ വളരെ ചൂടുള്ള പാനീയങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ മറ്റു ഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ ചായ ആയിരിക്കും അധികവും നമ്മൾ ചൂടോടുകൂടി കുടിക്കുക. കാരണം ചൂടോടുകൂടി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇത് കിട്ടുക എന്നുള്ളത്. ചൂടുള്ള ചായ കുടിക്കുന്നത് അന്നനാളത്തെ ബാധിക്കുന്ന ഈസോഫേജിയൽ ക്യാൻസർ, വളരെ അപൂർവമായി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ്, ആ ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇത് ചായയിലോ കാപ്പിയിലോ ഉള്ള രാസപദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, നേരെ മറിച്ച് അവയുടെ ആ ചൂട് മൂലം നമ്മുടെ ഈസോഫേജിയൽ സ്ക്വാമസ് സെല്ലിന് സംഭവിക്കുന്ന കേടുപാടുകളാണ് ഈ ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നത്. മെറ്റാനലിസ്റ്റുകൾ നടത്തിയ ഒരു ഗവേഷണത്തിൽ അവർ പറയുന്നത് ഈസോഫേജിയൽ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന ക്യാൻസർ വരാൻ ചൂട് പാനീയങ്ങൾ കുടിക്കുന്നവർക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കണ്ടെത്തിയത്. ചൂട് ചായ കുടിക്കുന്നത് നമ്മുടെ നാക്കിനെ പൊള്ളിക്കാറുണ്ട്, അതേപോലെ തന്നെ അത് നമ്മുടെ അന്നനാളത്തെയും പൊള്ളിക്കും. അങ്ങനെ സ്ഥിരമായി അന്നനാളത്തിൽ പൊള്ളലേൽക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ അമിത ചൂടുള്ള ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അന്നനാളത്തിലെ ആവരണം ചൂട് ആഗിരണം ചെയ്യുന്നു. എന്നാൽ അമിതമായ ചൂട് അന്നനാളത്തിൽ പോറലേൽപ്പിക്കുന്നു. വീണ്ടും വീണ്ടും ചൂട് പാനീയങ്ങൾ കുടിക്കുന്നു തുടരുമ്പോൾ ഈ പോറൽ ഉണങ്ങാതിരിക്കുകയും വീക്കമുണ്ടാക്കാനും അതിലൂടെ കോശങ്ങൾ നശിക്കുന്നതിനും ഒടുവിൽ ക്യാൻസറായി മാറുന്നതിനും കാരണമാകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണ വിഭാഗം 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള പാനീയങ്ങൾക്ക് പുറമെ പുകവലിക്കുകയും കൊഴുപ്പ് കൂടുതലുള്ള മാംസാഹാരം കഴിക്കുന്നതും അന്നനാളെ ക്യാൻസർ വരാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നുമാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. അപ്പോൾ ചൂടുള്ള ഭക്ഷണമോ പാനീയങ്ങളോ കഴിക്കുന്നതിന് മുമ്പ് 1-2 മിനിറ്റ് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. അത് ക്യാൻസർ പോലെയുള്ള അസുഖ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ചായയിലേക്കൊക്കെ ഊതി ചൂടാറ്റുന്നവരുണ്ടെങ്കിൽ അത് നമ്മൾ പരമാവധി ചെയ്യാതിരിക്കുക എന്നുകൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഊതുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുകയും ചൂടാറ്റിയ ശേഷം വളരെ ശക്തമായ ചൂടോടുകൂടി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, ചൂടുള്ള ഭക്ഷണം ഹാനികരമോ? അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാം മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രമായ വഴികാട്ടി. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കുന്ന ദൈവീക ദർശനം. ആ ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളിലേക്ക് വെളിച്ചം വീഴ്ത്തുന്ന പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിയോടെ നോ കോംപ്രമൈസ്. അവതരണം ജസീൽ കൊടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഭയപ്പെടുത്തുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെയാണ്. അതിലൊക്കെയും ലഹരിയുടെ സ്വാധീനം പല കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. തിന്മകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ തിന്മകളൊക്കെ അവസാനിക്കുക, ഇനി എന്ന് ഇതൊക്കെ നിൽക്കും? പലരും പറയുന്നത് ഇതൊന്നും ഇനി അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കമൻ്റൊക്കെയാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മകളും വലിയ ഭവിഷ്യത്തുകളുമൊക്കെ നിന്നതിൻ്റെ ചരിത്രം, അവസാനിച്ചതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തിന്മകളിൽ അഭിരമിച്ചിരുന്ന വലിയൊരു സമൂഹത്തെയാണ് 23 വർഷക്കാലം അതിൻ്റെ ദീനി പ്രബോധനത്തിൻ്റെ റിസൾട്ടായി ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ സമൂഹമായി മാറിയിട്ടുള്ളത്. ഒരുപാട് തിന്മകൾക്ക് അറുതി വന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന തിന്മകൾക്കും അറുതി വരുത്താൻ സാധിക്കും. അതിന് ഈയൊരു ദീനുൽ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹദീസ് റിപ്പോർട്ടർമാരിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹിബിൻ മുസ്ലിമ അൽ ഖഅനബി, ഇമാം മാലിക് റഹ്മഹുല്ലയുടെ ശിഷ്യനാണ് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല. അദ്ദേഹം കൂട്ടുകാരൊന്നിച്ച് എല്ലാ ദിവസവും മദ്യം കുടിക്കുന്ന, കള്ള് കുടിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂട്ടുകാരൊക്കൊത്ത് കൂടി കള്ളു കുടിച്ച് യാതൊരു ബോധവുമില്ലാതെ ഇങ്ങനെ നടന്നിരുന്ന യുവാവ് ഒരിക്കൽ അദ്ദേഹത്തിന് വീടിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ചുറ്റും കുറേ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടു. അപ്പം അദ്ദേഹം അയാൾ ചോദിച്ചു, ആരാണത്, ആർക്ക് ചുറ്റുമാണ് ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അപ്പം മറുപടി പറഞ്ഞു, ഷുഅബയുടെ ചുറ്റുമാണ് കൂടിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഒമാ ഷുഅബ, എന്താണ് ഷുഅബ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യമാണത്. അപ്പോൾ മറുപടി കിട്ടി, മുഹദ്ദിസുൻ മിൻ അയ്മത്തുൽ മുഹദ്ദിസീൻ, ഇപ്പോഴുള്ള മുഹദ്ദിസുകളിൽ പെട്ട, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അത് കേട്ട സമയത്ത് അബ്ദുല്ലാ അൽ ഖഅനബി അദ്ദേഹത്തിന് നേരെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. അപ്പോൾ ഷുഅബ റഹ്മഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഹദീസ് കേൾക്കേണ്ട ആളല്ല, നിങ്ങളുടെ ഇപ്പോഴുള്ള വേഷവും ഇപ്പോഴുള്ള രൂപവും പോലുമൊന്നും അതിന് പറ്റിയതല്ല. അപ്പോൾ ഉടനെ അയാൾ കയ്യിലുള്ള ആയുധമെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയണം എന്ന് വാശി പിടിച്ചു. അങ്ങനെ ആയുധം എടുത്ത സമയത്ത് ഷുഅബ റഹ്മഹുല്ല പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന ഒരു ഹദീസിൻ്റെ, ഹദീസ് നബിസ്വലമയുടെ വാചകം അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപാട് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല അദ്ദേഹം തന്നെ വീട്ടിലേക്ക് നേരെ ചെന്നു. അവിടെയുള്ള കൂട്ടുകാരൊന്നിച്ച് കള്ളു കുടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധിയായി വന്നിട്ട് ഉമ്മാനോട് പറയാണ്, കൂട്ടുകാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവിടെയൊക്കെയുള്ള കള്ളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം, അവർ പിരിഞ്ഞു പോയിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മദീനയിലേക്ക് ചെല്ലുകയാണ്. ഇമാം മാലിക് റഹ്മയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം വലിയ, അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അയാൾ മദ്യലഹരിയായിരിക്കെയാണ് ആ ഒരു സംഭവത്തിൻ്റെ തുടക്കം. പക്ഷേ അവിടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, അതിലെ ഒരു ഹദീസ് കേട്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായൊരു മാറ്റം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു സംഭവം നമ്മെ ഉണർത്തുന്നത്. ഇവിടെ ആ ഒരു കള്ളിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാഗം, അൽഹംറു ഉമ്മുൽ ഫവാഹിഷ്. വഅക്ബറുൽ കബായിർ മൻ ശരിബഹ വഖഅല ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. അങ്ങനെ മദ്യം തിന്മകളുടെ മാതാവാണ്, വൻപാപങ്ങളിലൊന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തൻ്റെ ഉമ്മയെയും മാതൃപിതൃ സഹോദരിയെയും വിഭജിച്ചതിന് തുല്യമാണ് എന്ന വളരെ ഗൗരവമേറിയ വിഷയം ഇതുപോലെയുള്ള ഒരുപാട് ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. യമനിലേക്ക് പ്രബോധനത്തിന് പോയ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടുത്തുകാർ തേനിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പാനീയത്തിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സഹോദരങ്ങളെ, ലഹരി ഉണ്ടാക്കുന്ന എത്ര ചെറുതും അത് ഹറാമാണ്. ജാഹിലിയ കാലത്ത് ചികിത്സക്കും ഇത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ത്വാരിഖ് ബിനു സുവൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നമ അസ്നഉഹാ ലിദ്ദവാ, ഞാനത് ഉണ്ടാക്കുന്നത് മരുന്ന് ആയിട്ടാണ്, മരുന്നിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ബിദവാഇൻ, അത് മരുന്നല്ല, പക്ഷേ വലാക്കിന്നഹു ദാഉൻ, അത് രോഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ കള്ളിൻ്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നിലും ഒരു ശിഫയും വെച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ പറയുന്നത്, പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള സമൂഹത്തോടാണ്? കള്ളിൽ മുങ്ങിക്കുടിച്ചിരുന്ന, അതിനുവേണ്ടി യുദ്ധം വരെ ചെയ്തിരുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്, സമുദായത്തിന്. അങ്ങനെ ഒരു കവി പാടിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമ്മത്തിൻ തുറവി ഇലാമി ബാദ മൗതി ഉറൂഖുഹ, എൻ്റെ മരണശേഷം എനിക്ക് എൻ്റെ എല്ലുകൾക്ക് മുന്തിരിവള്ളിയുടെ നീര് നുകരാൻ, മുന്തിരിയുടെ നീര് നുകരാൻ പാകത്തിൽ അവിടെ എന്നെ മറമാടണം. വലാ തദ്ഫിന്നി ബിൽ ഫലാത്തി ഫഇന്നി അഖാഫു ഇദാ മമുത്തു അൻല അദുഖുഹ, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രുചി എനിക്ക് രുചിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്നെ മറമാടരുത് എന്നൊക്കെ പാടിയിരുന്ന കവികൾ ജീവിച്ചിരുന്ന സമൂഹത്തിൽ, സമുദായത്തിൽ കൃത്യമായി ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചുകൊണ്ട് അതിലെ ഹറാമുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ ഭാഗത്ത് ഒരു വലിയ പാഠം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലാ യദ്ഖുൽ ജന്നത മന്നാനുൻ വലാഖ് വലാ മുദ്മിനു ഖംരിൻ, അപ്പം സ്ഥിരം മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അതിഗൗരവമേറിയ ഭാഗം നബി സല്ലല്ലാഹു പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്, അൻ ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഒന്ന്, വ ഇൻ ഖുത്തഅത വഹുരിഖ്ത, നിന്റെ ശരീരം ഛേദിക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ട് കരിച്ചു കളഞ്ഞാലും നീ ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. വലാ തത്രുക് സലാതൻ മക്തൂബതൻ മുതഅമ്മിദ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമസ്കാരം, ഫർദ് നമസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യരുത്. അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞു, വലാ തഷ്റബ് അൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ലി ശരിൻ, നീ കള്ളു കുടിക്കരുത്, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അത്രമേൽ ഗൗരവമേറിയ ശിർക്കിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമേറിയ നിസ്കാരത്തിൻ്റെയും കൂടെ കള്ളു കുടിക്കരുത് എന്ന ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തരണത്തിൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗം നമുക്കൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് അത്രമാത്രം ഗൗരവമേറിയാണ്, അതുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാവരുത്. വിശ്വാസം പഠിപ്പിച്ചു, ലഅന അല്ലാഹുൽ ഖംറ, അള്ളാഹു മദ്യത്തെ, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹ, അത് കുടിക്കുന്നവനെയും. വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെയും. വആസിറഹ വമുഅ്തസിറഹ, അത് കള്ള് നിർമ്മിക്കുന്നവനെയും. അത് ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്, നിർമ്മിക്കപ്പെടുന്നത് അവനെയും. വബായിഅഹ വമുബ്താഅഹ, അത് വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും. വഹാമിലഹ, അത് വഹിക്കുന്നവനെയും. അൽ മുഹ്മൂലു ഇലൈഹി, ആരിലേക്കാണത് വഹിച്ചു കൊണ്ട് ചെല്ലുന്നത് അവനെയും. വആക്കിലു സമനിഹ, അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും. അള്ളാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലഹരിയുടെ ഏതൊരു വകുപ്പിലും യാതൊരു സഹകരണവും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഹദീസാണത്. സഹോദരങ്ങളെ, ലഹരിയുടെ വിഷയം നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മദ്യമെന്നതിന് പകരം മറ്റു പല രൂപത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കാലത്ത് കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. ആ ലഹരിയോട് ഒരു അണുപോലും നമ്മൾ അതിനോട് അടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഹറാമെന്ന് പഠിപ്പിക്കുന്ന യായുഹല്ലദീന ആമനു ഇന്നമൽ ഖംർ വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം രിജ്സും മിൻ അമലി ഷൈത്താൻ ഫജ്തനിബൂഹു, നിങ്ങളതിനെല്ലാം വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഖുർആനിൻ്റെ വാചകങ്ങളും ആയത്തുകളും അതേപോലെ തന്നെ ഒരുപാട് ഹദീസുകളും ലഹരിയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലഹരിയോട് നോ കോംപ്രമൈസ് എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് ജസീൽ കൊടിയത്തൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശമാണ്. ആ പ്രകാശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗിച്ച അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഖുർആൻ പ്രകാശമാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. യാ അഹ്ലൽ കിതാബ് ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുന്തും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചുവെച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിതാ അള്ളാഹുങ്കിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നെത്തിയിരിക്കുന്നു. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മായിദയിലെ 15-ാമത്തെ സൂക്തം. സത്യത്തെ ജ്വലിപ്പിക്കുകയും ഇസ്ലാമിനെ പ്രകടമാക്കുകയും ഷിർക്കിനെ നിസ്കാസനം ചെയ്യുകയും ചെയ്യുന്ന വെളിച്ചമായാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദം വബശീറം വനദീറ വദാഇയൻ ഇലല്ലാ ബിഇദ്നിഹി വസിറാജം മുനീറ. നബിയെ, തീർച്ചയായും നിന്നെ നാം ഒരു സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അവങ്കരേക്ക് ക്ഷണിക്കുവാനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായിക്കൊണ്ട്. ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 45-46 സൂക്തങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെ: വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്ല ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയും അവർ ചിന്തിക്കാൻ വേണ്ടിയും. ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലിലെ 44-ാമത്തെ സൂക്തം. മനുഷ്യർക്ക് വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകന്റെ ഉത്തരവാദിത്തം അതവർക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, അതവർക്ക് വിവരിച്ചു കൊടുക്കൽ കൂടിയാണ്. വാക്കുമൂലവും പ്രവൃത്തിമൂലവും ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നറിയപ്പെടുന്നത്, നബിചര്യ എന്നറിയപ്പെടുന്നത്. ഖുർആനിന്റെ വ്യാഖ്യാനവും വിശദീകരണവും എന്ന നിലക്ക് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമാണ് സുന്നത്ത്. അപ്പോൾ സുന്നത്തും പ്രകാശമാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മതം പറയുകയില്ല. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മതം പറഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റു സംഭവിക്കാൻ ഖുർആൻ പറയുന്നത് മല്ല സാഹിബക്കും വമാ ഹവ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴി തെറ്റിയിട്ടില്ല, ദുർമാർഗീയുമായിട്ടില്ല. വമാ എന്തിക്വാനിൽ ഹവ, അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യം യൂഹ, അത് അദ്ദേഹത്തിന് ദിവ്യസന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തുൻ നജ്മിലെ 2-4 വരെ സൂക്തങ്ങൾ. അപ്പോൾ ദിവ്യസന്ദേശമാകുന്ന പ്രകാശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെടുത്തിയ വ്യക്തിയും പ്രകാശമാണ്. അദ്ദേഹം കൊണ്ടുവന്നതൊക്കെയും പ്രകാശമാണ്. അതുകൊണ്ട് ആ പ്രകാശത്തെ നാം പിൻപറ്റുക. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞു: അസ്സുന്നത്തു ഹിയ മാ ഖാമത്ത് ദലീലു ശറഇ അലൈഹി ബി അന്നഹു തഅത്തു ലില്ലാഹി വറസൂലിഹി. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടുമുള്ള അനുസരണം എന്ന നിലക്ക് മതത്തിന്റെ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇത്തിബാഉ ആസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിനം വല്ലാഹിറൻ വഇത്തിബാഉ സബീലു സാബിഖീന അല്ലവലീന മിനൽ മുഹാജിരീന വല്ലൻസാർ. പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാൽപ്പാടുകളെ പിൻപറ്റലും മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരുടെ മാർഗത്തെ പിൻപറ്റലുമാണ് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇബ്നു തൈമിയ റഹ്മഹുള്ള: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമെല്ലാം സുന്നത്തിന്റെ പരിധിയിലാണ് വരിക. മനുഷ്യരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലേക്കും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രകാശമുണ്ട്. ആ പ്രകാശം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഖുർആൻ കൽപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വറസൂലഹു വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവേയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. സത്യസന്ദേശം കേട്ടും കൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് പിന്തിരിഞ്ഞു കളയരുത്. ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാലിലെ 20-ാമത്തെ സൂക്തം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രകാശം വിട്ട് വ്യത്യസ്ത വഴികളിലൂടെ ജനങ്ങൾ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഭിന്നിപ്പുണ്ടാകും. അപ്പോൾ രക്ഷാമാർഗം എന്ന് പറയുന്നത് ദിവ്യപ്രകാശത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദി. എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ ധാരാളം ഭിന്നതകൾ കാണും. അപ്പോൾ നിങ്ങൾ എന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ചര്യയെ പിൻപറ്റണം. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും വേണം. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. പ്രവാചക ചര്യയെ പിൻപറ്റുന്നതിലൂടെ ഹൃദയത്തിനും ജീവനും പ്രകാശവും ലഭിക്കുന്നു. മനുഷ്യൻ ഇടപെടുന്ന ഏതു വിഷയത്തിലും പരിഹാരം കണ്ടെത്താൻ സഹായിക്കും. അതുകൊണ്ട് അടിസ്ഥാനപരമായ വിഷയങ്ങളിലാവട്ടെ, അതിന് താഴെയുള്ള വിഷയങ്ങളിലാവട്ടെ, വിധി തേടിപ്പോകേണ്ടത് ഖുർആനും സുന്നത്തുമാകുന്ന പ്രകാശങ്ങളിലേക്കാണ്. എന്നാൽ ഖുർആനും സുന്നത്തും അവഗണിച്ചും കൊണ്ട് മറ്റു വഴികളെ സ്വീകരിച്ചാൽ സ്വാഭാവികമായും അവർ ഇരുട്ടുകളുടെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഇതത്ര എന്റെ നേരായ പാത, നിങ്ങൾ അത് പിന്തുടരുക. മറ്റു മാർഗങ്ങൾ പിൻപറ്റരുത്. അവയൊക്കെ അവന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തു അൻആമിലെ 153-ാമത്തെ സൂക്തം. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നാം സ്വീകരിക്കേണ്ട നരനിലപാടുകൾ ഖുർആനും സുന്നത്തുമാകുന്ന ദിവ്യ വെളിപ്പാടിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുവാൻ ധാരാളം ഛിദ്രശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ പ്രമാണങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിൽ എന്ത് പ്രസക്തി! കാലോചിതമായി മാറേണ്ടതാണ് നമ്മുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും. ആധുനിക സ്ത്രീ അവളുടെ മാറിടം തുറന്നാലേ പുരോഗമനവാദിയാവുകയുള്ളൂ, മതത്തെ തള്ളിപ്പറഞ്ഞാലേ ബുദ്ധിജീവിയാവുകയുള്ളൂ. അങ്ങനെ മക്കനയിട്ട പെണ്ണ് മുദ്രാവാക്യം വിളിക്കുന്നു, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം. ഓണത്തിനും DJ പാർട്ടിയിലും അവളും അവനും ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നു, ലഹരി ഉപയോഗത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നു. ഇതിനെ എതിർത്താൽ മുസ്ലിം നാമധാരികളെ ഇരുത്തി ഖുർആനിനെയും സുന്നത്തിനെയും തെറിവിളിപ്പിക്കുന്നു. ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് ഇതിനെതിരെ സംസാരിക്കുമ്പോൾ അവർ മദ്രസ പൊട്ടന്മാരായി, സൊടാപ്പിയായി, ലോകം തിരിയാത്തവനായി, അറിവില്ലാത്തവനായി, 6-ാം നൂറ്റാണ്ടുകാരനായി ചിത്രീകരിക്കുന്നു. സ്ത്രീകളെ രക്ഷിക്കാനെന്ന നാട്യത്തിൽ ചാനൽ അവതാരിക ഖുർആനിന്റെയും സുന്നത്തിനെയും അവഹേളിക്കുന്നു. 6-ാം നൂറ്റി 53-ാം നൂറ്റാണ്ടിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് ഒരു ഹദീസ് ഇപ്രകാരം വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ നിലത്ത് ഒരു നേർരേഖ വരച്ചു, പിന്നീട് അതിന്റെ ഇടത്തോട്ടും വലത്തോട്ടുമായി ചില രേഖകൾ വരച്ചു, എന്നിട്ട് മധ്യത്തിലെ രേഖയിൽ കൈവച്ചുകൊണ്ട് ഇതാ നേരെ ചൊവ്വയുള്ള എന്റെ പാത എന്ന വചനം മോദി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെതായ ചൊവ്വായ മാർഗം, മറ്റുള്ളവയും ചില മാർഗങ്ങളാകുന്നു. ഓരോ മാർഗത്തിലും തന്നെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പിശാജുണ്ടായി. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഏത് വിഷയത്തിലും ഖുർആനിന്റെ അല്ലെങ്കിൽ സുന്നത്തിന്റെ വെളിച്ചം നാം ഉപേക്ഷിച്ചാൽ നാം എന്ത് നിലപാടാണ് സ്വീകരിക്കുക? പിന്നെ മനുഷ്യനിർമ്മിത നിയമങ്ങളാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. അതിൽ ഏകരൂപമില്ല. വസ്ത്രം ധരിക്കുന്നവനും ധരിക്കാത്തവരും അതിൽ മാന്യന്മാരാണ്. ലഹരി ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും നാർമിക ചിട്ടകൾ ഉൾക്കൊള്ളുന്നവർ ആളുകളാണ് അവരുടെ കാഴ്ചപ്പാടിൽ. വ്യഭിചരിക്കുന്നവരും വ്യഭിചരിക്കാത്തവരും സൽസ്വഭാവികളാകണം. കൊലപാതകികളും അക്രമകാരികളും മാന്യന്മാരാണ്. യഥാർത്ഥ ആരാധ്യനായ ദൈവത്തെ ആരാധിക്കുന്നവരും നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നവരും യഥാർത്ഥ വിശ്വാസികളാകുന്നു. ഇങ്ങനെ ഇരുട്ടുകളിൽ നിന്നും ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു ഉദാഹരണം, ഓണാഘോഷം ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മഹാവിഷ്ണുവിന്റെ 5-ാമത്തെ അവതാരമായ വാമനൻ അസുര രാജാവിനെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഐതിഹ്യം ഒരു മുസ്ലിമിനു വിശ്വസിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശത്തെ ധ്വംസിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ വളർന്നു വരുന്നു എന്നുള്ളത് നാം ഭയപ്പെടണം. മൻ തശബ്ബഹ ബികൗമിൻ ഫഹുവ മിൻഹും. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, ആരെങ്കിലും ഒരു ജനവിഭാഗത്തോട് സദൃശ്യം സ്വീകരിച്ചാൽ അവൻ അവരിൽപ്പെട്ടതാണ്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖുർആനിനെയും നബിവചനങ്ങളെയും തിരസ്കരിച്ചാൽ പിന്നെ നാം ആരെയാണ് അനുധാവനം ചെയ്യേണ്ടത്? ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പ്രവാചക ചര്യ പിൻപറ്റുന്നവർ വളരെ കുറവായിരിക്കും. അതുപോലെ സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും അവതരിപ്പിക്കാൻ അവർ കണഞ്ഞു പരിശ്രമിക്കും. തിന്മകളെ ആരൊക്കെ പൂവിട്ട് സ്വീകരിച്ചാലും ശരി, നന്മയെ ആരൊക്കെ കുഴിച്ചു മുടിയാലും ശരി, സത്യം വിജയിക്കുക തന്നെ ചെയ്യും. കുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു വലൗ അഅജബക കസ്റത്തുൽ ഖബായിസ് ഫത്തഖുല്ലാഹ യാ ഉലുൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹൂൻ. നബിയെ പറയുക, ദുഷിച്ചതും നല്ലതും സമമാവുകയില്ല. ദുഷിച്ചതിന്റെ വർദ്ധനവ് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. അതിനാൽ ബുദ്ധിമാന്മാരെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ സൂക്തം. ഏത് രംഗത്ത് നോക്കിയാലും നന്മയെ അപേക്ഷിച്ച് തിന്മക്കായിരിക്കും ജനശ്രദ്ധയും മുൻതൂക്കവും പ്രചാരണവും കാണുക. സ്വഭാവഗുണങ്ങൾ, പെരുമാറ്റങ്ങൾ, ധാർമ്മിക മര്യാദകൾ, മതപരവും സദാചാരവുമായ അച്ചടക്കങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എല്ലാ മേഖലകളിലും ഇത് വ്യക്തമാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആശയം എത്ര തന്നെ നീചമോ നികൃഷ്ടമോ ആയാലും ജനമധ്യ പ്രചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീചതയും നികൃഷ്ടതയും അതോടെ അവഗണിക്കപ്പെടുകയും ക്രമേണ അതൊരു മാന്യതയും ഉത്കൃഷ്ടതയും ആയി രൂപാന്തരപ്പെടുന്നതിന് ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഡി ജെ പാർട്ടി പെൺകുട്ടികൾ കളിക്കുമ്പോൾ പ്രശ്നമാകുന്നു, ആൺകുട്ടികൾ നടത്തുമ്പോൾ അത് മാന്യതയാകുന്നു. ലഹരിക്കെതിരെ സൂംബ ഡാൻസ് നാം കണ്ടു. ഇതൊക്കെ എങ്ങനെയാണ് നന്മയും തിന്മയും കൂടിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കാൻ തരുന്നു. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തെ എടുത്തു കളഞ്ഞ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അവർ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പാത സ്വീകരിക്കുക. അത് മോശമാണ്, കാലത്തിന് ചേരാത്തതാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്തതാണ്, ലോകം തിരിയാത്തവരാണ്, ശാസ്ത്രം അറിയാത്തവരാണ്, ആറാം നൂറ്റാണ്ടുകാരാണ്, മദ്രസ പൊട്ടന്മാരാണ്, സുടാപ്പികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദിവ്യപ്രകാശത്തെ ഊതിക്കെടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും പ്രവാചകന്റെ മാതൃക സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. പലരും പലതും പറഞ്ഞ് ഇസ്ലാമിക പ്രകാശത്തെ ഊതിക്കെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അള്ളാഹു ആട്ടെ തന്റെ പ്രകാശം പൂർണ്ണമാക്കാതെ സമ്മതിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമായിരുന്നാലും ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 32-ാമത്തെ സൂക്തം, സുന്നത്തിന്റെ വെളിച്ചത്തെ നാം ഉപേക്ഷിച്ചാൽ ദേഹേച്ഛകളെയും ദേഹേച്ഛകളാകുന്ന ഇരുട്ടുകളെയാണ് നാം പിന്നെ അനുധാവനം ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് സുന്നത്താകുന്ന പ്രകാശത്തെ, ഖുർആനാകുന്ന പ്രകാശത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ വിജയത്തിന്റെ മാർഗം. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ 210-ാമത്തെ ബാബ് അധ്യായം ജുമാഅയുടെ ജുമാഅ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകളും ആ ജുമാഅ ദിവസത്തിലെ ആദാബുകളും സുന്നത്തുകളും വിശദീകരിക്കുന്ന അധ്യായമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അൽ ജുമുഅ എന്ന പേരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നമ സുമ്മിയത്തിൽ ജുമുഅ ജുമുഅത്തൻ ലിഅന്നഹ മുസ്തഖത്തു മിനൽ ജമ്അ്. ജുമുഅക്ക് ജുമുഅ എന്ന പേര് ലഭിക്കുവാൻ കാരണം അത് ജമ്ഇൽ നിന്നും വിൽപ്പന്നമായതാണ്. അതായത് ജമ്അ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക. ഫ ഇന്ന അഹ്ലുൽ ഇസ്ലാമി യജ്തമിഉന ഫീഹി ഫീ കുല്ലി ഉസ്ബൂഇൻ മറ ബിൽ മആബിദിൽ കിബാരി വഫീഹി കമുല ജമീഉൽ ഖലായിഖ്. വിശ്വാസികളെല്ലാം തന്നെ ആഴ്ചയിലൊരിക്കൽ അടിമകളെല്ലാം ഒരുമിച്ചു കൂടുന്ന ചെറിയവരും വലിയവരും ഒക്കെയായിട്ടുള്ള സിട്ടികൾ ഒരുമിച്ചു കൂടുന്നു. ഫഇന്നഹുൽ യൗമു സാദിസ് മിനസ് സിത്ത അല്ലതീ ഖലഖല്ലാഹു ഫീഹ സമാവാത് വൽ അർദ് ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദുഖില ജന്ന വഫീഹി ഉഖ്രിജ മിൻഹ. ജുമുഅ ദിവസം എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ 6-ാമത്തെ ദിവസമാണ്. ആദ നബിയെ സൃഷ്ടിക്കപ്പെട്ടത് ജുമുഅ ദിവസത്തിലാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് ജുമുഅ ദിവസത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ജുമുഅ ദിവസത്തിലാണ്. വതഖൂ വഫീഹി തഖൂമു സാഅ, അന്ത്യദിനം സംഭവിക്കുക ഒരു ജുമുഅ ദിവസമായിരിക്കും. മാത്രമല്ല ഏറെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് ജുമുഅ ദിവസത്തിന്. പൗരാണികമായ ഭാഷയിൽ യൗമുൽ അറൂബ എന്നതാണ് പറയപ്പെട്ടിരുന്നത്. യഹൂദികൾക്ക് യൗമു സബത്തും നസാറാക്കൾ യൗമുൽ അഹദും തിരഞ്ഞെടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിവസത്തെ ജുമുഅ ദിവസത്തെ തൻ്റെ സിട്ടിപ്പ് പൂർത്തിയാക്കി വിശ്വാസികൾക്കായി നൽകിയിരിക്കുകയാണ്. നഹ്നുൽ ആഖിറൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നുൽ ആഖിറൂന സാബിഖൂന യൗമൽ ഖിയാമ, ഞങ്ങളാണ് അവസാനക്കാർ. എന്നാൽ അവസാനക്കാരായ ആളുകൾ ഖിയാമത്ത് നാളിൽ മുൻകടന്നവരായിരിക്കും നമുക്ക് മുമ്പുള്ള വേദക്കാരെക്കാളേറെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് ഈ ദിവസത്തിലേക്ക് ഹിദായത്ത് നൽകി. ഫന്നാസു ലനാ ഫീഹി തബഉൻ, ആളുകൾ ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ്. അൽ യഹൂദു ഗദൻ വന്നസാറ ബഅദ ഗദ്, അൽ ജുമുഅ വസ്സബത് വൽ അഹദ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അദല്ലല്ലാഹു മൻ കാന ഖബ്ലനാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പുള്ളവരെ നമ്മിൽ നിന്ന് തെറ്റിക്കുകയുണ്ടായി, ജുമുഅ ദിവസത്തിൽ നിന്ന് തെറ്റിക്കുകയുണ്ടായി. അപ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് സഹോദരങ്ങളെ, ജുമുഅ ദിവസത്തിൽ അമർ അല്ലാഹുൽ മുഅ്മിനീന ബിൽ ഇജ്തിമാഇ ലിഇബാദതിഹി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ചു കൂടണമെന്ന് സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ, സത്യവിശ്വാസികളെ നമസ്കാരത്തിലേക്ക് ജുമുഅ ദിവസത്തിൽ വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ ദിക്രിലേക്ക് ധൃതിപ്പെടുക. ഇഖ്സിദു വഅമദു, നിങ്ങളത് ഉദ്ദേശിക്കണം. അത് ലക്ഷ്യമാക്കി വഹ്തമ്മു ഫീ മസീരിക്കും ഇലൈഹ, നിങ്ങൾ അവിടേക്ക് നടക്കുന്നതിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കണം. ഇവിടെ അല്ല വലൈസൽ മുറാദ്, ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. വലൈസൽ മുറാദു ബിസ്സഇ ഫസ്അഉ ഇലാ ദിക്രില്ലാ, ധൃതിപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹാഹുന അൽ മഷിയു സരിഅ, ധൃതിപ്പെട്ട് വേഗത്തിൽ നടക്കുക എന്നുള്ളതല്ല. വൈന്നമാ ഹുവൽ ഇഹ്തിമാമു ബിഹ, അതിന് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കണം, അതിൻ്റേതായ ഗൗരവത്തോടുകൂടി. ഇന്ന് ജുമുഅയാണല്ലോ, നേരത്തെ പുറപ്പെടണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹും മുഅ്മിൻ, സൂറത്തുൽ ഇസ്രായിൽ കാണാം. ആരെങ്കിലും ആഖിറത്തെ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വസഅലഹ സഅയഹ വഹും മുഅ്മിൻ, ഈമാനോടുകൂടി അതിൻ്റേതായ പരിശ്രമം നടത്തിയാൽ അവിടെ ധൃതിപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുക, നമ്മിൽ നിന്നുണ്ടാവുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമായി ഇവരൊക്കെ അതവരതിൽ ഓതിയിരുന്നത് ഫസ്അഉ ഇലാ ദിക്രില്ല ഫംദു ഇലാ ദിക്രില്ല, നിങ്ങൾ അള്ളാഹിൻ്റെ ദിക്രിലേക്ക് പോവുക. അൽ മഷിയു സരിഅഉ ഇലാ സ്വലാത്തി ഫഖദ് നുഹിയാൻഹു, ധൃതിപ്പെട്ട് വേഗത്തിൽ ഓടിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് പോകുക എന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണല്ലോ. സഹീഹുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഇദാ സമിഅതുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ, ഫംഷു ഇലസ്സലാഹ് വഅലൈക്കും ബിസ്സകീന വൽവഖാർ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നടക്കുക വളരെ ശാന്തമായി സമാധാനമായി കൊണ്ട് ഗൗരവത്തോടെ. വലാ തുസ്രിഉ, നിങ്ങൾ ധൃതിപ്പെടരുത്, ഓടാൻ പാടില്ല. ഫമ അദ്റക്തും ഫസല്ലു, എത്രയാണോ നിങ്ങൾക്ക് ഇമാമിൻ്റെ കൂടെ കിട്ടിയത് അത് നമസ്കരിക്കുക. വമാ ഫാതക്കും ഫഅത്തിമു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തീകരിക്കുക. അബു ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് ആളുകൾ ധൃതിപ്പെട്ട് ഓടി വരുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഷാഅനുക്കും, എന്താ നിങ്ങളുടെ കാര്യം? അവർ പറഞ്ഞു, ഇസ്തഅജൽനാ ഇലസ്സലാഹ്, ഞങ്ങൾ നമസ്കാരത്തിലേക്ക് വേഗത്തിൽ ധൃതിപ്പെട്ട് വന്നതാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇദാ അതൈതുക്കും സ്വലാഹ്, നമസ്കാരത്തിന് നിങ്ങൾ വന്നാൽ, ഫംഷു അലൈക്കും ബിസ്സകീന, നിങ്ങൾ നടന്നു വരിക, നിങ്ങൾ ശാന്തമായി സമാധാനത്തോടുകൂടിയാണ് വരേണ്ടത്. ഫമ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് ഇമാമിൻ്റെ കൂടെ എത്ര ലഭിച്ചുവോ അത് നമസ്കരിക്കുക. ഫമ ഫാതക്കും ഫഅത്തിമു, നഷ്ടപ്പെട്ടത് ഇമാം സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുക, പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ പിന്നെ ധൃതിപ്പെട്ട് വരാൻ പാടില്ല, ശാന്തതയോടും സമാധാനത്തോടുകൂടി വരണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണിവിടെ ഈ ഒരു വിഷയം. അസ്സഈ അലൽ അഖ്ദാം, കാലുകളെ ധൃതിപ്പെട്ടോടുക എന്നത് വിരോധിക്കപ്പെട്ടതാണ് എന്നാണ്. എന്നാൽ ബിൽ ഖുലൂബി വന്നിയ വൽ ഖുഷു, നീയത്ത് കൊണ്ടും ഖുഷു കൊണ്ടും ഭക്തി കൊണ്ടും ഉദ്ദേശം കൊണ്ടും കലബുകൾ കൊണ്ടും വേഗത്തിൽ പുറപ്പെടണം എന്നതാണ്. ഖതാദ റഹമഹുള്ള പറയുന്നു, ഫസ്അഉ ഇലാ ദിക്രില്ല എന്നത് അൻതസ്അ ബിഖൽബിക വ അമലിക വഹുവൽ മഷീ ഇലൈഹ, നിന്റെ പ്രവർത്തനങ്ങളിലും നിന്റെ ഹൃദയം കൊണ്ടും നീ ധൃതിപ്പെടണം എന്നതാണ്. ആ ദിവസത്തിൽ നിർവഹിക്കേണ്ടുന്നതായ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മര്യാദകളെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നും, ഇദാ നൂദിയ ലിസ്സലാഹ്, നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ വിജയത്തിലേക്കുള്ള വിളിയാണ്, നമസ്കാരത്തിലേക്കുള്ള വിളിയാണ്. അതിനുത്തരം നൽകുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. മാത്രവുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വദറുൽ ബൈഅ്, കച്ചവടം ഉപേക്ഷിക്കണം. ഇസ്അഉ ഇലാ ദിക്രില്ലാഹി വതറുക്കുൽ ബൈഅ്, ഇദാ നൂദിയ ലിസ്സലാഹ്, നമസ്കാരത്തിന് ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നെ കച്ചവടങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞത്, അലാ തഹ്രീമിൽ ബൈഇ ബഅദ

0: ഇച്ഛിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഫളലിൽ നിന്നവർക്ക് തേടാം കച്ചവടകളും മറ്റുമായിക്കൊണ്ട്. ഇറാഖിബ്ന് മാലിക് റളിയല്ലാഹുഅൻഹു ജുമാ നമസ്കാരം കഴിഞ്ഞാൽ പിരിഞ്ഞുപോയി മസ്ജിദിൻ്റെ ബാബിൽ നിൽക്കും. അള്ളാഹുമ്മ ഇന്നി അജബ്തു ദഅവതക, അദ്ദേഹം പറയാറുണ്ട്, അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി. വസല്ലൈതു ഫരീദതുക്, നീ നിർബന്ധമാക്കിയത് ഞാൻ നമസ്കരിച്ചു. വന്തശർത്തു കമാ അമർത്തനി, നീ കൽപ്പിച്ചതുപോലെ ഞാനിതാ. ഫൈദാ ഖുദിയത്തി സ്വലാ ഫന്തഷിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളിലില്ലാ എന്ന് പറഞ്ഞല്ലോ. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന് തേടിക്കൊണ്ട് നിങ്ങൾ പുറപ്പെടുക. ഞാനിതാ പുറപ്പെടുന്നു. ഫർസുഖ്നി മിൻ ഫളിക, റബ്ബെ നിന്റെ ഔദാര്യത്തിൽ നിന്ന്, നിന്റെ ഫളിൽ നിന്ന് എനിക്ക് നീ റിസ്ഖ് നൽകണേ. വന്ത ഖൈറുർ റാസിഖീൻ, നീയാണ് റിസ്ഖ് നൽകുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമാക്ക് മുമ്പല്ല, ജുമാക്ക് ശേഷമാണ് അവിടെ കച്ചവടം ഖൈറായിട്ടുള്ളത്. ജുമാക്ക് മുമ്പ് നേരത്തെ പള്ളിയിലെത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക. നമസ്കാരത്തിന് മുമ്പും ജുമാ ദിവസത്തിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ലഅല്ല എന്നത് ഒരിവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നത് ഹുനാലി തഅലീൽ, ഇതൊരു കാരണത്തിന് വേണ്ടിയാണ്. ഒലൈസത്തിൽ തറജി തറജിക്ക് വേണ്ടിയല്ല, ഭാഷാപരമായി കൊണ്ടുള്ള ഒന്നാണ്, ഒരു പ്രതീക്ഷ എന്നുള്ള നിലക്കല്ല. വക്കുല്ലു മാ ജാഅത് കല അല്ല ഫി കിതാബില്ലാ ഫഹിയ ലിത്തഅലീൽ, അള്ളാഹുവിൻ്റെ കിതാബിൽ വന്ന ലഅല്ല എന്ന പ്രയോഗങ്ങളൊക്കെ ഒരു കാരണം തഅലീലിന് വേണ്ടിയാണ്. ലി അന്ന റജാ ഇന്നമാ യകുനു മിൻ ഷൈഇൻ മൻ യതഅസ്സറു അലൈഹി അംർ, കാര്യങ്ങൾ പ്രയാസമുള്ള ആളുകൾക്കാണ് ഒരു പ്രതീക്ഷ റജാഇൻ്റെ ഇതുണ്ടാവുന്നത്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല ആ മനുഷ്യർക്കെല്ലാം എളുപ്പമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ കാണുന്ന ലഅല്ലയൊക്കെ ഒരു കാരണം. അക്കാരണത്താൽ കുത്തിബ അലൈക്കും സ്വയാമും കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖവയുള്ളവരായേക്കാം. ലഅല്ലക്കും തത്തഖൂൻ ലി അജ്ലി അൻ തത്തഖൂ, നിങ്ങൾ തഖവയുള്ളവരാകാൻ വേണ്ടി, അക്കാരണത്തിന് വേണ്ടി. ലഅല്ലക്കും തുഫ്ലിഹൂൻ ലി അജ്ലി അൻ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി, വിജയിക്കുക എന്ന കാരണത്തിന് വേണ്ടിയാണ്. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വിജയം നൽകുന്നത് അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്നതിലൂടെയാണ്. നിങ്ങളുടെ കച്ചവടങ്ങളിലും വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. നിങ്ങളുടെ ദുനിയാവിൻ്റെ ബിസി ഒരിക്കലും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടസ്സമാകാൻ പാടില്ല. പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ദിക്ര് നിങ്ങളിലുണ്ടാവണം. മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ര്, ദാക്കിരീൻ അള്ളാഹ് കസീറ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവർ, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ ഓർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യവിശ്വാസികളോടായി കൽപ്പിച്ച ഈ ഒരു കാര്യം ജുമാ ദിവസത്തിലേക്ക് ധൃതിപ്പെട്ടു വരാൻ, കച്ചവടങ്ങൾ ഒഴിവാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലുള്ളതാണ് അബ്ഖ, അവശേഷിക്കുന്നതും ബാക്കിയാകുന്നതും. ആരാണ് ദീനിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്നത്? അവനാണ് യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നവൻ. അവന് വിജയിക്കുമെന്ന് വിചാരിച്ചേക്കാം, പക്ഷേ അവനാണ് നഷ്ടമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പിന്തുടരുക എന്നതാണിവിടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ വിജയത്തിനുള്ള കാരണങ്ങൾ ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത് തന്നെയാണ്. റസഖനല്ലാഹു വയ്യാക്കും വൽ അൽ ഫലാഹ വസ്സലാഹ്, അള്ളാഹു നമുക്ക് നന്മയും വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വല്ലി സലാഹ വൽ ഹിദായ, സന്മാർഗവും നന്മയും. നസ്അലുല്ലാഹ അൻ യഹ്ദിയന, അള്ളാഹു നമ്മെ സന്മാർഗത്തിലാക്കുമാറാവട്ടെ. വ അൻ യഹ്ദിയലന, നമുക്ക് വേണ്ടി സന്മാർഗം അവൻ നൽകുമാറാവട്ടെ. വ അൻ യഹ്ദിയ ബിന, നമ്മളെക്കൊണ്ട് സന്മാർഗം നൽകുമാറാവട്ടെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈയൊരു ആയത്തിനെ വിശദീകരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ട ഒരു കാര്യം, ബാങ്കിന് ശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുകയാണ്, വ ഉനബ്ബിഹു അലാ, ഞാൻ ഉണർത്തുകയാണ്, അന്ന തഹ്രീമൽ ബൈഇ ബഅദ നിദാഇൽ ജുമുഅ, ജുമുഅക്കുള്ള ബാങ്കിൻ്റെ ശേഷമുള്ള കച്ചവടം അത് ഹറാമാണ്. അത് പൊതുവായിക്കൊണ്ട് അതാരാണെങ്കിലും പള്ളിക്ക് പുറത്ത് ചില ആളുകൾ ഒരു അറാഖിൻ്റെ ബ്രഷാണ് വിൽക്കുന്നത് എങ്കിലും അതൊന്നും അനുവദനീയമല്ല, അത് വിൽക്കാനും പാകാനും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, വിജയത്തിൻ്റെ മാർഗം. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം. Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വമാ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ അൽ ഇജാബ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം:
2: എന്റെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായി. വിവാഹ സമയത്ത് ഉപ്പ 36.5 പവൻ സ്വർണം തന്നിരുന്നു. മഹറായി 5 പവൻ ഭർത്താവും തന്നിരുന്നു. 1 വർഷം കഴിയുന്നതിന് മുമ്പ് പെൺകുട്ടിയുണ്ടായപ്പോൾ 5 പവൻ വിറ്റു. അവൾക്ക് വേണ്ടി അതിൽ നിന്ന് 3 പവൻ വേറെ കൊടുത്ത് ആഭരണമുണ്ടാക്കി. വീണ്ടും 3 വർഷം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ പെൺകുട്ടി പിറന്നപ്പോൾ അവൾക്ക് വേണ്ടി 3 പവൻ കൊടുക്കുകയും ഭർത്താവിൻ്റെ ബിസിനസ്സിന് വേണ്ടി 10 പവൻ വേറെ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ സ്ഥിരമായി അണിയുന്ന 12 പവനും ബാക്കി മക്കൾക്കും എനിക്കുമായി ആകെ സ്ഥിരമായി ഉപയോഗിക്കാത്ത 12 പവനും ഉണ്ട്, ആകെ 24 പവൻ. കഴിഞ്ഞ 6 വർഷങ്ങളിലെ സക്കാത്ത് കണക്കാക്കി ഇപ്പോൾ കൊടുക്കാൻ കഴിയുമോ? 2 പെൺകുട്ടികളുള്ളത് കൊണ്ട് അവർക്ക് മാറ്റിവെച്ചാൽ സക്കാത്ത് വേണ്ടതില്ലാത്തതായി വരുമോ? അതോ ഓരോ വർഷത്തെയും സ്വർണം കണക്കാക്കി എല്ലാം എൻ്റേതാക്കി കൂട്ടി 6 വർഷത്തെ ടോട്ടൽ ഏകദേശം 1.5 ലക്ഷം രൂപ നൽകാൻ ഞാൻ ബാധ്യസ്ഥയാണോ എന്നൊക്കെയാണ് ഇവരുടെ സംശയം.
3: സ്വർണത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ കൈവശം 10.5 പവൻ സ്വർണത്തിൽ കൂടുതൽ 1 വർഷം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയാണ് ഉള്ളത്, ആ ഉള്ളതിൻ്റെ 2.5% അദ്ദേഹം കൊടുക്കൽ നിർബന്ധമാണ്. നിങ്ങൾ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ കയ്യിൽ വിവാഹത്തോടുകൂടി 36.5 പവൻ സ്വർണമാണ് ആദ്യമുണ്ടായിരുന്നത്. അതിലേക്ക് ഭർത്താവ് നൽകിയ മെഹറുമായി ബന്ധപ്പെട്ട 5 പവൻ ലഭിച്ചതോടുകൂടി 41 പവനും 5 ഗ്രാമുമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൈവശമുണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 വർഷം തികയുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി ഉണ്ടായപ്പോൾ 5 പവൻ വിറ്റു, അവർക്ക് വേണ്ടി അതിൽ നിന്ന് 3 പവൻ വേറെയും കൊടുത്തു എന്ന് പറയുമ്പോൾ, അപ്പോൾ ആദ്യ വർഷം നിങ്ങൾ 33 പവനും 5 ഗ്രാമും കണക്കാക്കി അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടത്. ആ രൂപത്തിലാണ് അടുത്ത കുഞ്ഞ് ജനിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ അതിൽ നിന്നും ചെലവഴിക്കുന്നത് വരെയുള്ളത് നൽകേണ്ടത്. ഇങ്ങനെ ഓരോ വർഷത്തെ കണക്കും നോക്കി എപ്പോഴാണോ നിങ്ങളുടെ സ്വത്തിൽ നിന്നും സ്വർണം കുറഞ്ഞുകൊണ്ടിരുന്നത്, ആ വർഷം ആ കുറഞ്ഞ സ്വർണത്തിൻ്റെ കണക്ക് ഒഴിവാക്കി ബാക്കി വരുന്നതിൻ്റെ 2.5% കൊടുക്കുക. ഏറ്റവും അവസാനത്തിൽ നിങ്ങളുടെ കൈവശമുള്ള നിങ്ങളുടേതായി 12 പവനാണ് എങ്കിൽ ആ 12 പവന് നിങ്ങൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ബാക്കി വരുന്ന മക്കളുടെ പേരിലുള്ള ഓരോരുത്തരുടെയും സ്വർണം അത് അവരുടേതായി കണക്കാക്കുകയും അതിനെ മൊത്തത്തിൽ കണക്ക് കൂട്ടാതെ അവരുടേതായി കണക്കാക്കുകയാണ് വേണ്ടത്. ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവരുടേതാണ്. ആ ഓരോരുത്തരുടേതും എടുത്തു നോക്കുമ്പോൾ ബാക്കി വരുന്ന 12 പവൻ എന്നുള്ളത് ഒരിക്കലും തന്നെ അതിന് നിസാബെത്തുന്ന രീതി കാണുന്നില്ല എന്നതിനാൽ നിങ്ങളുടെ കൈവശമുള്ള 12 പവനാണ് അവസാന സമയത്ത് സക്കാത്തുള്ളത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
4: കണ്ണുകാണാത്ത അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് കേട്ടു. ആരോഗ്യവും സന്ദർഭവും പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇസ്ലാമിക യുദ്ധത്തിൽ പങ്കെടുപ്പിക്കേണ്ടത്. വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കലാണ് ഉത്തമമെന്ന് പറഞ്ഞു യുദ്ധത്തിന് പുറപ്പെട്ട സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചല്ലോ. അപ്പോൾ ഈ അന്ധനായ സ്വഹാബി യുദ്ധത്തിൽ പങ്കെടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
5: ഈ ചോദ്യത്തിൽ ചില വിഷയം ഒന്ന് പ്രത്യേകം വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട സഹാബി റസൂൽ തിരിച്ചയച്ചു എന്നുള്ളത് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന ഒരു ഭാഗമല്ല. കാരണം ഇത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സഹാബിയാണ്, അദ്ദേഹം സ്വയം സന്നദ്ധനായിട്ട് പുറപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. അദ്ദേഹം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനെ മാറ്റിവെച്ചിട്ട് പോയൊരു വിഷയമൊന്നുമില്ല ചരിത്രത്തിൽ. അദ്ദേഹം ഖാദിസിയെ പോലുള്ളതായ യുദ്ധങ്ങളിൽ പങ്കെടുത്തു എന്ന് പറയുന്നു, ശരിയാണ്. പിന്നെ അംഗപരിമിതിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അത് കാഴ്ചക്കാകട്ടെ കേൾവിക്കാകട്ടെ ഇനി മറ്റെന്തെങ്കിലും അവയവങ്ങൾക്കാകട്ടെ, പരിമിതിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലൈസ അലൽ ആമ ഹറജുൻ എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതാല. കാഴ്ചക്കാണ് അംഗപരിമിതിയെങ്കിൽ, കാഴ്ചക്കാണ് പരിമിതിയെങ്കിൽ അതിൽ അവർക്ക് ജിഹാദ് നിർബന്ധമാകുന്ന സമയത്ത് ജിഹാദിൽ നിന്ന് പിന്താനുള്ള അവസരമുണ്ട്, ഇളവുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സഹാബികളൊക്കെ അവരുടെ ഈ അംഗപരിമിതി കാരണത്താൽ, അംഗവൈകല്യം കാരണത്താൽ അവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഈ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു തന്നെയും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയായി നിശ്ചയിക്കപ്പെടുമായിരുന്നു. പല യുദ്ധങ്ങളുടെ പുറപ്പാടിലും അതായിരുന്നു അവസ്ഥ. ചരിത്രം: ഏറെ പ്രസിദ്ധനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം. അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് സൂറത്തുൽ അബസയുടെ തുടക്കഭാഗം അവതീർണമായിട്ടുള്ളത്. അബസ വതവല്ല അഞ്ച അഹുൽ ആമ എന്നുള്ളിടത്ത് പറയപ്പെടുന്ന ഈ ആമ, അന്ധനായ വ്യക്തി, അത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആലാനുമാണ്. ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഗുണദോഷിച്ച് ആയത്ത് വറക്കുന്നത്. ഇവർക്ക് ജിഹാദിൽ പങ്കെടുക്കുക എന്നുള്ളത് നിർബന്ധമല്ല, ഇളവുണ്ട്. പക്ഷേ എന്നാലും ചില അംഗപരിമിതിയുള്ളവർ താല്പര്യപൂർവ്വം തിരുസമക്ഷത്തിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇളവ് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആലാന്റെ ഉപ്പ ഖൈസമയുടെ വിഷയം. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആളായിരുന്നു. അതേപോലെ തന്നെ ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്ത നുഅ്മാൻ ഇബ്നു ഖൗഖൽ എന്ന് പറയുന്ന സഹാബി, നുഅ്മാൻ ഇബ്നു ഖൗഖൽ ഇബ്നു ഖൗഖൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി, അദ്ദേഹം മുടന്തനായിരുന്നു, വ്യക്തമായ മുടന്തായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയണം, എനിക്ക് ജിഹാദിൽ പങ്കെടുക്കണം, ഉഹുദിൽ പങ്കെടുക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒഴിവുകഴിവ് അന്വേഷിക്കുകയാണ്, നിങ്ങൾക്ക് പിന്നെ അംഗപരിമിതി കാരണത്താൽ പിന്തി നിൽക്കാമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത്, എനിക്ക് എൻ്റെ ഈ മുടന്തേറ്റി എനിക്ക് പിന്നെ സ്വർഗത്തിലേക്ക് പോകണമെന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം ഉഹുദിൽ പങ്കെടുക്കുന്നത്. ഉഹുദിൽ ഷഹീദാണ് നുഅ്മാൻ ഇബ്നു ഖൗഖൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറയണേ, പ്രഭാതത്തിൽ മുടന്തേറ്റിയാണ് വന്നത്, പക്ഷേ പ്രദോഷമായപ്പോൾ അദ്ദേഹം മുടന്തില്ലാത്ത ശരിയായ കാലുമായിട്ട് സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഞാനത് കൊണ്ടുവന്നത് ഈ അംഗപരിമിതിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജിഹാദ് നിർബന്ധമില്ല. ജിഹാദ് നിർബന്ധമാകുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് ഒഴിവ് കഴിവുണ്ട്, ഇളവുണ്ട്. പക്ഷേ ചില ആളുകൾ ഇതേപോലത്തെ കേസുകളിൽ നിഫ്ലാസർ മതങ്ങൾ അവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്, അനുവാദം നൽകിയിട്ടുണ്ട്. അത് ആ ഒരു ഇളവിനെ ഉപയോഗപ്പെടുത്തിയായിരിക്കാം ഒരു വേള അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം അദ്ദേഹം ഖാദിസിയയിൽ പങ്കെടുത്തത്, ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതൊക്കെ ചരിത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കാം. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
4: താടി കറുപ്പിക്കുന്ന ഇമാമിനെ പിന്തുടരാമോ എന്ന ചോദ്യത്തിന് അബ്ദുൽ ജബ്ബാർ മദീനി മറുപടി പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ്. എന്നാൽ വുളു ഇല്ലാത്തവന് നിസ്കാരം ലഭിക്കുമോ? കാരണം താടി കറുപ്പിക്കുമ്പോൾ വെള്ളം ചേരില്ല എന്ന് കേട്ടിട്ടുണ്ട്.
5: കുറേ വിഷയങ്ങൾ ഇതേ കൂടിക്കൊഴിഞ്ഞൊരു മസലയാണ് ഈ ചോദ്യം. ഒന്ന് താടി കറുപ്പിക്കുന്ന വിഷയം, മറ്റൊന്ന് താടി കറുപ്പിച്ചാൽ അത് വെള്ളം ചേരാതിരിക്കുന്നൊരവസ്ഥ വരുമോ എന്നുള്ള വിഷയം. അതേപോലെ ചില മസാലകൾ, താടി കറുപ്പിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വജന്നിബു സവാദ്, കറുപ്പിനെ നിങ്ങൾ ഒഴിവാക്കണമെന്ന്. അബൂബക്കർ അള്ളാഹുവിൻ്റെ ഉപ്പ ഉസ്മാൻ അബു ഖുഹാഫ എന്നവരെ തിരുസവിധത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ അയാൾ വളരെ വൃദ്ധനായ ഒരു വ്യക്തിയായിരുന്നു, ഏറെ വാർദ്ധക്യത്തിലായിരുന്നു ഉസ്മാൻ അബു ഖുഹാഫ എന്നവർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഹദീസിൽ കാണാം, കഅന്നഹു സുഗാമത്തുൻ എന്നാണ്, അദ്ദേഹം ഒരു സുഗാമ പോലെ കാണപ്പെട്ടു എന്നാണ്. സുഗാമ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വെളുത്ത ഇലയും വെളുത്ത പൂക്കളും കായ്കളും ഒക്കെ ഉള്ളൊരു തരം വൃക്ഷമാണ്. അതേപോലെ അദ്ദേഹം കാണപ്പെട്ടു എന്നാണ്, ആകെ ഒരു നരച്ച് വെളുത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വയസ്സായത് കാരണത്താൽ സ്വന്തം ശരീരം നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുമല്ലോ. അപ്പോൾ അത് പരിഗണിക്കാൻ പറയും, റസൂലുള്ള പറയണം അദ്ദേഹത്തെ പരിഗണിക്കണം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ നര മാറ്റാൻ പറയാണ്. ഗയ്യറു ഹദ ശൈബ്, ആ നിറം മാറ്റാൻ പറഞ്ഞപ്പോൾ റസൂലുള്ള അവിടെ പറഞ്ഞാണ് ജന്നിബു സവാദ്, കറുപ്പൊഴിവാക്കിയിട്ട് നിറം മാറ്റാൻ പറയുകയുണ്ടായി. പിന്നെ വേറെയും ചില ഹദീസുകൾ കാണാം, സുനനുകളിലൊക്കെ വാരിതായ ഹദീസുകൾ. അതിലും ഈ പിന്നെ കറുപ്പ് കൊണ്ടുള്ള ഖദാബ്, ഈ ചായം തേക്കുന്നതിന് വെടിയാൻ പറഞ്ഞു. എന്തായാലും ഹദീസിൽ വന്നിട്ടുള്ള വിഷയമാണ് കറുപ്പ് ചായം ഒഴിവാക്കുക എന്നുള്ള വിഷയം. എന്നാൽ ഒരാൾ കറുപ്പ് തേച്ചു എന്നതിനാൽ, കറുപ്പ് ചായം കൊടുത്തു എന്നതിനാൽ, ഇപ്പോൾ താടിക്കാകട്ടെ മുടിക്കാകട്ടെ, അതിനാൽ അയാളുടെ അവയവങ്ങളിൽ വെള്ളം മേൽക്കൂല എന്ന് പറയാൻ പറ്റില്ല. മറ്റ് ചായം കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കറുപ്പല്ലാത്തൊരു ചായം കൊടുത്തെന്ന് വെക്കുക, അതേപോലെ തന്നെയാണ് കറുപ്പ് കൊടുത്താലും. കറുപ്പ് കൊടുത്താൽ മാത്രം വെള്ളം തട്ടില്ല, കറുപ്പല്ലാത്ത ചായം കൊടുത്തിനെങ്കിൽ വെള്ളം തട്ടുമെന്ന് അറിയുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ളതില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ മൈലാഞ്ചി കിടുന്നത് പോലെ, മൈലാഞ്ചി ഇട്ടാൽ വെള്ളമാവുന്നത് പോലെ തന്നെയാണ് പിന്നെ കറുപ്പ് ചായം കൊടുത്തിട്ടുണ്ടെങ്കിലും അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരാൾ കറുപ്പ് കൊണ്ട് ചായം തേച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അത് കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു വിഷയമാണ്. അത് എത്രമാത്രം കടുത്ത നിഷിദ്ധം എന്നതിലൊക്കെ വേറെ സംസാരമുണ്ട്, മനസ്സിലായോ? പിന്നെ അതിന് ഹറാമെന്ന് പറയുമ്പോൾ അതിൻ്റെ കടുപ്പം എത്രയെന്നുള്ള വിഷയത്തിൽ വേറെ ചില ചർച്ചകളുണ്ട്. ഏതായാലും ഇവിടെ ഒരാൾ ചായം തേച്ചതിനാൽ അത് അയാളുടെ പിന്നെ ശരീരാവയത്തിൽ വെള്ളം ഏൽക്കൂല എന്ന് പറയാൻ പറ്റൂല. വെള്ളം ഏൽക്കും നമ്മൾ, പിന്നെ എണ്ണക്കെ തേച്ചാലെന്ന പോലെ. അപ്പം നമ്മൾ താടി മുടിയിലൊക്കെ എണ്ണ തേച്ചു എന്നിട്ട് ഒതുടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ, അതേപോലെ ഒതു ശരിയാകും. അപ്പോൾ ഒരാൾ മുടിക്ക് ചായം കൊടുത്ത് ഒതു ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒതു ശരിയാണ്, അയാളുടെ ഒതു അസാധുവാകുന്ന വിഷയമല്ല. പിന്നെ അയാളുടെ പിന്നിൽ നിസ്കരിക്കുന്ന വിഷയമോ, അത് വേറൊരു മസല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ടതാണ് ഒരു വ്യക്തി ബറായാലും ഫാജിറായാലും പുണ്യാളനായാലും പാപിയായാലും അയാൾ ഇമാമാണ് അയാളുടെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാകും എന്നുള്ളത്. നമ്മൾ ഖവാരിജുകളല്ല, ഖവാരിജുകളാണ് ഇതുപോലത്തെ തീവ്ര ചിന്താഗതിക്കാർ. ഖവാരിജുകൾ ഒരു വ്യക്തി പാപം ചെയ്യുന്നതോടുകൂടി അയാൾ കാഫിറായി ഇസ്ലാമിന്ന് പുറത്തായി, അയാളെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിഘടനവാദികളാണ്. ഒരു അഹ്ലു സുന്നയിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു സലഫി ഒരിക്കലും ഇങ്ങനെയുള്ള വിഘടനവാദത്തിൻ്റെ വക്താക്കളല്ല. ഒരു വ്യക്തി അയാൾ പാപിയായാലും പുണ്യാളനായാലും അയാളുടെ പിന്നിൽ നിസ്കരിക്കാം, നിസ്കാരം ശരിയാകും. ഇതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയം. അതിനാൽ അയാൾ പിന്നെ ഒരു വിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ്, നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പിന്നിൽ നിസ്കാരം ശരിയാകില്ല എന്നൊന്നും പറയാൻ പാടുള്ളതല്ല. അതൊക്കെ ഒരു തീവ്ര വിശ്വാസമാണ് എന്നാണ് അതിൽ പറയാനുള്ളത്, അല്ലാഹു അഅലം.
4: അടുത്തൊരു ചോദ്യം, തുടർച്ചയായി മക്കൾക്ക് മാറാ രോഗമോ വൈകല്യമോ വരുമ്പോൾ ജനങ്ങൾക്കിടയിലൊരു സംസാരമുണ്ട്, തലമുറയിൽ ഉപ്പയോ മറ്റോ അനാഥയുടെ സ്വത്ത് അപഹരിക്കുകയോ മറ്റോ ചെയ്ത് ഉപ്പാക്ക് ശിക്ഷയും മക്കൾക്ക് പരീക്ഷണവുമാണ് ഇത് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നത് ശരിയാണോ?
5: അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ പറയുന്നത് തീർത്തും ശരിയല്ല. ഒരാളുടെ പാപഭാരം അതിനാൽ മറ്റൊരാൾ പേറുക എന്നുള്ളത് ഇല്ല. പഠിച്ചവൻ അങ്ങനെ ഒരു സുന്നത്ത് അള്ളാഹ്ക്കില്ല. അവലം യുനബ് ബിമാ ഫീ സുഹഫി മൂസ വ ഇബ്രാഹീം അല്ലദീ വഫ അല്ലാ തസിറു വസിറതു വിസ്ര ഉഖ്ര. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർവികർക്കും നമുക്കുമൊക്കെ ബോധനം നൽകിയൊരു വിഷയമാണിത്, ഒരാൾ മറ്റൊരാളുടെ പാപഭാരം പേറേണ്ടി വരില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൂർവികർ ചെയ്ത ഒരു തെറ്റിൻ്റെ ദുരന്തം പിൽക്കാലക്കാർ ഏൽക്കുക എന്നുള്ളത്, അതിൻ്റെ ശിക്ഷ ഏൽക്കുക എന്നുള്ളത് അത് ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ പക്ഷ പിന്നെ പക്കൽ നിന്ന് അങ്ങനെ ഒരു ശിക്ഷ, ഒരാളുടെ പാപത്തിന് മറ്റൊരാൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്, അവൻ്റെ നീതിയുടെ തേട്ടമാണ് കുറ്റം ചെയ്തവൻ അതിൻ്റെ ശിക്ഷ പേറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് നമ്മളിങ്ങനെ വിശേഷിപ്പിക്കുന്നതും വിധിക്കുന്നതും അതൊരു പിന്നെ ശരിയല്ല എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്, അള്ളാഹു അഅലം.
2: രണ്ടാമത്തെ മകന് അഖീഖ അറുക്കുവാനുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു ആടിനെ അറുക്കാനുള്ള സാമ്പത്തിക ശേഷിയേ ഉള്ളൂ. അങ്ങനെ ആൺകുട്ടികൾക്ക് ഒരു ആടിനെ അറുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
3: അഖീഖ എന്നത് പ്രബലമായ സുന്നത്താണ്. ആ പ്രബലമായ സുന്നത്ത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ചെയ്യണമെങ്കിൽ ഒരു ആൺകുട്ടിക്ക് രണ്ട് ആടും പെൺകുട്ടിക്ക് ഒരു ആട് എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആടിനെ അറുക്കുവാനുള്ള കഴിവും പ്രാപ്തിയുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം രണ്ടാടിനെ അറുക്കുക. അതല്ല, ഇനി ഒരാടിനെ അറുക്കുവാനുള്ള കഴിവും പ്രാപ്തിയേ ഉള്ളൂ എങ്കിൽ ഇത്തഖുല്ലാഹ മസ്തതഅത്തും, അഥവാ അള്ളാഹുവിനെ നിങ്ങൾക്ക് കഴിയുന്ന അത്ര കണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരാടിനെ അറുക്കുകയാണ് വേണ്ടത്. രണ്ടാടിനെ ഒന്നിച്ചറുക്കണമെന്നത് അഖീഖയുമായി ബന്ധപ്പെട്ട് എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതല്ലെങ്കിൽ രണ്ട് ആടുകളെ ഒന്നിച്ച് അറുക്കണമെന്നത് അത് അഖീഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലില്ല. രണ്ട് ആടുകളെ അറുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാടിനെ അറുക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ട് എങ്കിൽ ആ സമയത്ത് ഒരാടിനെ അറുക്കുക. അടുത്തത് എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് അറുത്താൽ മതിയാകുന്നതാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, അല്ലാഹു അഅലം.
2: എൻ്റെ ഉമ്മാക്ക് മൂന്ന് പെൺകുട്ടികളാണ്, എനിക്കും മൂന്ന് പെൺമക്കളാണ്, രണ്ടു പേർക്കും ആൺമക്കളില്ല. എൻ്റെ ഉമ്മ മരിച്ചു, ഉപ്പയുണ്ട്. എൻ്റെ ഭർത്താവ് ഒറ്റ മകനാണ്, ആറു സഹോദരിമാരുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മ ഇപ്പോൾ ഉണ്ട്, ഉപ്പ മരിച്ചു. ചോദ്യം, എൻ്റെ പേരിലുള്ള എൻ്റെ സ്വത്ത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മരണശേഷം മക്കൾക്കും ഭർത്താവിനും കൂടിയാണെന്ന് എഴുതി വെക്കാൻ പറ്റുമോ? കാരണം ഈ സ്വത്ത് ഞാനും മക്കളും ഭർത്താവും കൂടി ഉണ്ടാക്കിയതാണ്. ഇനി ഭർത്താവിൻ്റെ സ്വത്തും അങ്ങനെ തന്നെ, നമ്മൾ ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാനോ ഭർത്താവോ മരിച്ചാൽ ഇത് ഓഹരി വെക്കേണ്ടതുണ്ടോ? മൂന്ന് മക്കൾക്ക് മാത്രം കൊടുത്താൽ മതിയോ? എൻ്റെ പിതാവിനും ഭർത്താവിൻ്റെ മാതാവിനും ഇപ്പോൾ ചിലവിന് കൊടുക്കുന്നുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നത് വരെ അവരെ നോക്കിയാൽ മതിയാകുമോ? മക്കൾ പറയുന്നത് ഇത് നമ്മൾ കൂടി ഉണ്ടാക്കിയതല്ലേ എന്നാണ്. ഓഹരി വെക്കേണ്ടതില്ല, എഴുതി വെച്ചോളിൻ എന്നൊക്കെ അവർ പറയുന്നു. എന്താണ് ചെയ്യേണ്ടത്?
3: തൻ്റെ കാലശേഷം തൻ്റെ സ്വത്ത് മറ്റൊരാൾക്ക് ലഭിക്കുവാൻ വേണ്ടി എഴുതി വെക്കുന്നതിനെയാണ് ഇസ്ലാമികമായി വസീയത്ത് എന്ന് പറയാറുള്ളത്. തൻ്റെ സ്വത്ത് അനന്തരമെടുക്കുന്ന ആളുകൾക്ക് വസീയത്ത് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ പൊതുനിയമം. ഇന്നല്ലാഹ അഅത്ത ദീ കുല്ലി ഹഖിന ഹഖഹു ലാ വസീയത ലി വാരിസിൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഓരോരുത്തർക്കും നൽകേണ്ട അവകാശങ്ങളെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തരാവകാശികൾക്ക് വസീയത്തില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന സ്വത്തുക്കൾ എന്നുള്ളത് നമുക്കുള്ള പരീക്ഷണങ്ങളാണ്. നമ്മെക്കാളും കഴിവും പ്രാപ്തിയും ബുദ്ധിയും പക്വതയുമൊക്കെ ഉള്ള പല ആളുകൾക്കും അള്ളാഹു സ്വത്ത് നൽകിയില്ല. നമ്മൾ അധ്വാനിച്ചു ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അധ്വാനിക്കുവാനുള്ള കഴിവും അതുപോലെ തന്നെ അത് സമ്പാദിക്കുവാനുള്ള തൗഫീഖും അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ അത് നമ്മുടെ കയ്യിൽ നിലനിർത്തുവാനുള്ള എല്ലാം നൽകിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹു ആ വിഷയത്തിൽ പറഞ്ഞ എല്ലാ വിധികളും വിലക്കുകളും മറ്റുള്ള രംഗത്തുള്ള വിധിവിലക്കുകൾ സ്വീകരിക്കുന്നതുപോലെ സൂക്ഷിക്കുന്നതുപോലെ കൈകാര്യം ചെയ്യുന്നതുപോലെ ഈ രംഗത്തും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, തൻ്റെ കാലശേഷം തൻ്റെ ബന്ധുവിന് സ്വത്ത് കിട്ടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിൽ എഴുതി വെക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കുവാൻ മനുഷ്യൻ കണ്ടെത്തുന്ന വഴിയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പാപമാണ്, തെറ്റാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ശിക്ഷക്കർഹമാകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിലവിൽ നിങ്ങളുടെ സ്വത്ത് ആകട്ടെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വത്താകട്ടെ, അതിൻ്റെ മൂന്നിൽ രണ്ടിനുള്ള അവകാശം നിങ്ങളുടെ മക്കൾക്ക് തന്നെയാണ്. ബാക്കി വരുന്ന ഒരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ സഹോദരിമാർക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വത്തിലാണെങ്കിൽ അവരുടെ സഹോദരിമാർക്കൊക്കെ പോകുന്നത്. ജ്യേഷ്ഠാനുജന്മാരും അതുമായി ബന്ധപ്പെട്ട് സഹോദരി സഹോദരന്മാരെന്നുള്ള ബന്ധം അത് അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു സൂക്ഷിക്കുവാൻ പറഞ്ഞ അർഹാമുമായി ബന്ധപ്പെട്ട അഥവാ രക്തബന്ധവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളാണ്. നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്ക് തുണയാകുവാനും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കുമൊക്കെ തണലാകുവാനുമൊക്കെയുള്ളത് നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ മക്കളും അതുപോലെ തന്നെ അവരുടെ സഹോദരന്മാരുമൊക്കെ ആകുമെന്ന കാര്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരിക്കലും തന്നെ ഈ പറഞ്ഞതുപോലെ തൻ്റെ കാലശേഷം തൻ്റെ മക്കൾക്ക് ലഭിക്കണം എന്ന രൂപത്തിൽ അതല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് ലഭിക്കണമെന്നോ അല്ലെങ്കിൽ തൻ്റെ അനന്തരാവകാശികളായ ബന്ധുക്കൾക്ക് ലഭിക്കണമെന്ന രൂപത്തിലുള്ള എഴുതി വെക്കലുകൾക്ക് ഇസ്ലാമികമായി യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് തിരിച്ചറിയേണ്ടത്. സ്വത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സമ്മാനമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് നൽകാം. അങ്ങനെ നൽകുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അനന്തരാവകാശികൾക്ക് ലഭിക്കാതിരിക്കണം, ഈ സ്വത്തിന് അർഹരായ മറ്റുള്ള ആളുകൾക്ക് ഇത് ലഭിക്കാതിരിക്കണം എന്ന ചിന്തകളാണ് ഉള്ളത് എങ്കിൽ അതും തെറ്റായി തീരുന്നതാണ് എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: ഞാൻ പ്രവേശന ഫീസ് വെച്ച് കൊണ്ട് ഒരു മെൻഡി ക്വിസ് നടത്തുകയും അതിൽ വിജയികൾക്ക് പ്രവേശന ഫീസിൽ നിന്നും ഒരു ഭാഗം സമ്മാനമായി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഒരു വ്യക്തി ഇത് ഇസ്ലാമികപരമായി തെറ്റാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞാൻ അതിൽ നിന്നും പിന്മാറി. എന്താണ് ഇതിൻ്റെ ശരിയായ ഇസ്ലാമിക വശം?
3: കുറേ ആളുകളെ പക്കൽ നിന്നും ക്യാഷ് വാങ്ങുകയും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് മാത്രം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്ന രൂപത്തിൽ അത് തിരിച്ചു നൽകുകയുമൊക്കെ ചെയ്യുന്ന രീതികൾ അതിനെ ഇസ്ലാമികപരമായി ഹറാമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഖിമാറ് എന്ന് പറയുന്ന പന്തയം എന്ന് പറഞ്ഞ് ഇസ്ലാം വിലക്കിയ കച്ചവട രീതികളുടെ അതല്ലെങ്കിൽ ക്രയവിക്രയ രീതികളുടെ കൂട്ടത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വസ്തു ലഭിക്കുവാൻ വേണ്ടി കുറേ ആളുകൾ ഒന്നിച്ച് പണം ഇറക്കുകയും അതിൽ ചിലയാളുകൾക്ക് മാത്രമായിക്കൊണ്ട് അത് ലഭിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്തരം കച്ചവട രീതികളിൽ അല്ലെങ്കിൽ ക്രയവിക്രയ രീതികളിലെല്ലാം ഉണ്ടാകാറുള്ളത്. പ്രകടമായ നിലക്ക് ആ രീതിയോട് ഇത് യോജിച്ചു വരുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്. അല്ലാഹു അഅലം.
2: ആശൂറ, താസ്വ എന്നീ പദങ്ങളുടെ അർത്ഥം എന്താണ്? മുഹറം, 9-10 എന്നിവയുമായുള്ള ഇവയുടെ ബന്ധം, സൂറത്ത് ആശൂറായുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമായി വല്ല ബന്ധമുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്.
3: മുഹറം 9-10 ദിവസങ്ങൾക്ക് 9 താസ്വ എന്നും 10 ആശൂറ എന്നും പേര് വെക്കപ്പെട്ടിട്ടുണ്ട്. ആ പദം വന്നിട്ടുള്ളത് 9-ാമത്തെ ദിവസം 10-ാമത്തെ ദിവസം എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. ആഷറി എന്ന് പറഞ്ഞാൽ 10, അതിൽ നിന്നാണ് ആഷുറ ഉണ്ടായിട്ടുള്ളത്. തിസ എന്ന് പറഞ്ഞാൽ 9, അതിൽ നിന്നാണ് താസു എന്ന പദപ്രയോഗം ഉണ്ടായിട്ടുള്ളത്. ആ പദപ്രയോഗങ്ങൾക്ക് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധമില്ല. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിൻ്റെ ശെറുകളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ് എന്ന ചില ചരിത്ര രേഖകൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി പഴയ കാലഘട്ടം മുതലേ ജൂതന്മാർ മുഹറം 10 ഒരു പുണ്യദിനമായി കാണുകയും അന്ന് പ്രത്യേകമായി അവർ അതിനെ ആദരിച്ചു പോരുകയുമൊക്കെ ചെയ്തിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ മുഹറം 9 നോമ്പ് നോൽക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
6: ചോദ്യത്തിലേക്കടക്കം. തഹജ്ജുദ് നിസ്കാരം എത്ര റക്അത്താണ്, ഒറ്റയാണോ അതോ ഇരട്ടയാണോ എന്നാണ്?
5: തഹജ്ജുദ് നമസ്കാരം വലിയ പുണ്യാണ്. ഉമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്, അല്ലാഹു സുബ്ഹാനഹു വതആല രാവിൻ്റെ മറവിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. തഹജ്ജുദ് നമസ്കാരം 11 റക്അത്ത് നമസ്കാരമാണ് അതിൻ്റെ എണ്ണം. 2 റക്അത്ത് വീതം നമസ്കരിക്കുക, 2 റക്അത്ത് കഴിഞ്ഞാൽ സലാം വിട്ടുക, അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. ദീർഘമായി ഖുർആൻ ഓതിയിട്ടുള്ള, അതേപോലെ റുക്കുവും സുജൂദും ഒക്കെ സുദീർഘമാക്കിയുള്ള നിസ്കാരമാണ് തഹജ്ജുദ്. അതിൻ്റെ പൂർണ്ണത ഒറ്റയായിട്ടാണ് തഹജ്ജുദ് അവസാനിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം വിത്തറാക്കണം. ഒരാൾക്ക് 3 റക്അത്ത് നമസ്കരിക്കാം, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും 3 റക്അത്ത് നിസ്കരിച്ച് വിത്തറാക്കുക, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ 1 റക്അത്ത് നിസ്കരിച്ചിട്ട് 5 റക്അത്ത് നിസ്കരിക്കാം. ഇങ്ങനെ 7, 9, 11 ഒക്കെ റക്അത്തുകൾ തഹജ്ജുദ് നിസ്കരിക്കാം. ഒറ്റയായിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി നമസ്കാരത്തിൻ്റെ അവസാനം അത് വിത്തറായിരിക്കണം, ഒറ്റ റക്അത്ത് നിസ്കരിച്ചിട്ടായിരിക്കണം അവസാനിപ്പിക്കേണ്ടത്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഏറ്റവും ഉത്തമമായ രീതി. സലാത്തുൽ ലൈലി മസ്ന മസ്ന, 2 റക്അത്ത് 2 റക്അത്ത്, ഇങ്ങനെയാണ് രാത്രി നമസ്കാരം. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത്, അങ്ങനെ. അതാണ് അതിൻ്റെ പൂർണ്ണത. ഒരാൾ ഇനി 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇടയിലിരിക്കാതെ 3 റക്അത്തിലേക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഇരുന്ന് സലാം വീട്ടി, അങ്ങനെ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. 5 റക്അത്ത് ഇടയിലിരിക്കാതെ ഒന്നിച്ച് അവസാനം സലാം വീട്ടുന്ന രീതിയിൽ നിസ്കരിച്ചാൽ അങ്ങനെയൊക്കെ നിസ്കരിക്കാം. അതനുവദനീയമാണ്. പക്ഷെ ഏറ്റവും പൂർണ്ണത ഉത്തമം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി അങ്ങനെ നിസ്കാരം തുടർത്തുക, അവസാനം 1 റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്തറാക്കുക എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അലം.
6: ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൽ ഇസ്ലാമികമായി എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ്.
3: സർക്കാരുകൾ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടും പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുമൊക്കെ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് നൽകപ്പെടുന്ന മെഡിസപ്പ് പോലെയുള്ള, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ESI പോലെയുള്ള, അതുപോലെ തന്നെ സർക്കാരുകൾ നൽകുന്ന മറ്റു ആരോഗ്യ ഇൻഷുറൻസുകൾ, ഇതൊക്കെ പൗരന്മാരെന്നുള്ള നിലക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ തെക്കാഫുലിൻ്റെ ബാബിലാണ് കാണേണ്ടത്. ഒരിക്കലും തന്നെ അതൊരു ഇൻഷുറൻസ് എന്നതിനേക്കാൾ കൂടുതൽ അതൊരു പരിരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ, ഒരു സംഖ്യ എല്ലാ മാസവും നമ്മൾ അടക്കുകയും പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ ഇത്ര നിശ്ചിത സംഖ്യ വരെ തിരിച്ച് ലഭിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്നുള്ള കരാറിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഇൻഷുറൻസുകൾ എടുക്കാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല. ആ ഇൻഷുറൻസുകളിൽ പലിശ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖിമാറ് പന്തയം ഇത് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജഹാലത്ത് ഖറർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത് കൊണ്ട് അത് നിഷിദ്ധവുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
6: എംകോം പഠന ആവശ്യത്തിന് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം പോകാൻ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കുമോ? അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണെന്നാണ്?
5: സ്ത്രീകളുടെ നിർഭയത്വവും സുരക്ഷിതത്വവുമാണ് ഒരു മഹ്റമിൻ്റെ സാന്നിധ്യം യാത്രയിൽ ഉണ്ടാകുന്നതിൽ ഇസ്ലാം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ 3 യാത്രാദൂരം, 2 യാത്രാദൂരം, 1 യാത്രാദൂരം, 1 യാത്രാ ദൈർഘ്യം, ഇതിലൊക്കെ ഒരു സ്ത്രീ തനിച്ച് യാത്ര പോകരുത്, ഒരു മഹ്റം എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു പുരുഷന്റെ സാന്നിധ്യം കൂടെയില്ലാതെ എന്ന് തിരുമൊഴികളിൽ കാണാൻ സാധിക്കും. യാത്ര ദൈർഘ്യം കൂടിയതാണെങ്കിലും യാത്ര താരതമ്യേന ദൈർഘ്യം കുറഞ്ഞതാണെങ്കിലും ഒരു സ്ത്രീ തനിക്ക് അഭയം രക്ഷയാകുന്ന ഒരു പുരുഷന്റെ മഹറമായ പുരുഷന്റെ സാന്നിധ്യത്തിലായിരിക്കണം യാത്ര ചെയ്യേണ്ടത് എന്ന് ദീനുൽ ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അതെന്തുകൊണ്ട്? സ്ത്രീയുടെ നിർഭയത്വവും സുരക്ഷിതത്വവുമാണ് അവിടെ ഇസ്ലാം പ്രാധാന്യത്തിൽ പരിഗണിക്കുന്നത് എന്നതിനാലാണ്. അതുകൊണ്ട് മഹറം അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം ഒരു സ്ത്രീ ഒരു സ്ത്രീകളുടെ കൂട്ടത്തോടൊപ്പം പോകുന്നു, നിർഭയത്വം അവർക്കുണ്ടാകും എന്നുറപ്പുണ്ട്. അതല്ല, ഇനി തന്നെ അനുഗമിക്കുന്ന ഒരു സംഘം ആളുകൾ, അവർ എല്ലാവരും ഇവരുടെ മഹറമൊന്നുമല്ല, പിന്നെ ഒരു യാത്രാ സംഘമാണ്, പക്ഷേ അവർ തനിക്ക് നിർഭയത്വം ഉള്ള തരുന്ന ഒരു യാത്രാ സംഘമാണ് എങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂടെ പോകാമോ? പല പ്രാമാണികരായ പണ്ഡിതന്മാരും അങ്ങനെയുള്ളൊരു സംഘം അനുഗമിക്കാനുണ്ടെങ്കിൽ അവരുടെ കൂടെ യാത്രയാകാം എന്ന് ഉണർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് ഈ മഹ്റമിനെ നിഷ്കർഷിച്ചത്? യാത്ര പോകുന്ന സ്ത്രീയുടെ അഭിമാനം, അവരുടെ സുരക്ഷിതത്വം അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്, അത് കാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് ഉണർത്തുകയാണ്.
6: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ UAE-യിൽ ജീവിക്കുന്നു. ഞാൻ ഇതുവരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ നിയമങ്ങൾ കർശനമാണ്. വിസ പുതുക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. ഏതു തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഹലാൽ? നിർബന്ധിതമായി ഹലാൽ അല്ലാത്ത ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നാൽ എന്താണ് ഇസ്ലാമിക വിധി? അത് ഉപയോഗപ്പെടുത്താമോ എന്നാണ്.
7: ഇൻഷുറൻസിൻ്റെ പൊതുവായ വിധിയാണ് നമ്മൾ അലി ജാബയിൽ പല പ്രാവശ്യം പറഞ്ഞത്. അത് ചൂതാട്ട സമാനമാണ്, അത് പലിശയുമായി സാദൃശ്യമുണ്ട്, ഒരു മുസ്ലിമിന് ഒരിക്കലും അത് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറയപ്പെട്ടതുപോലെ നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു നിർബന്ധ സാഹചര്യം കണക്കിലെടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി താൽക്കാലികമായൊരു ചെറിയ ഇൻഷുറൻസ് എടുത്ത് രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത്. പല ആധുനിക പണ്ഡിതന്മാരും സൂചിപ്പിച്ചതുപോലെ എത്ര സംഖ്യയാണോ നാം ഇൻഷുറൻസ് ആയി എടുത്തത് അത് മാത്രമായിരിക്കണം നാം തിരിച്ചെടുക്കേണ്ടത്. അങ്ങനെ രോഗചികിത്സക്കാകട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ നിർബന്ധ സാഹചര്യത്തിൽ ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ തനിക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നൊരു അവസ്ഥയും ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര സംഖ്യയാണോ അടച്ചത് അതിലപ്പുറം എടുത്തുകൂടാ എന്നതും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. പരമാവധി ഹറാമുകളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ.
6: സ്വർഗത്തിൽ ഇണയായി ലഭിക്കുന്നത് ദുനിയാവിലെ ഇണകൾ തന്നെ ആയിരിക്കുമോ? ദുനിയാവിലെ കുടുംബജീവിതമാണോ അവിടെയും? ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാകുമോ എന്നൊക്കെയാണ് സംശയം.
8: സത്യത്തിൽ ഈ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ആ സ്ത്രീക്ക് വ്യത്യസ്തങ്ങളായ ഒന്നോ രണ്ടോ മൂന്നോ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പരലോകത്ത് അവൾക്ക് ഒരു ഇഖ്തിയാറിന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുമെന്നാണ്. അവൾക്ക് ആരുടെയെങ്കിലും ഒരാളുടെ ഭാര്യയായി അവളുടെ ഒരു ഭർത്താവായി അയാളെ തിരഞ്ഞെടുക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം, ആ വ്യത്യസ്തങ്ങളായ പുരുഷന്മാരിൽ ഏറ്റവും നല്ല സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടുമൊക്കെ ഏറ്റവും നല്ല മനുഷ്യനാരാണോ അയാളെയായിരിക്കും അവൾക്ക് ഭർത്താവായി കൊടുക്കുക. മൂന്നാമത്തെ ഒരു അഭിപ്രായം, അവരിൽ അവസാനത്തെ ഭർത്താവ് ആരാണോ അവരായിരിക്കും, അയാളായിരിക്കും അവളുടെ പരലോകത്തെ സ്വർഗത്തിലെ ഭർത്താവ് എന്നാണ്. അപ്പോൾ ഇതിന് മൂന്നിനും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും പിൻബലങ്ങളും പണ്ഡിതന്മാർ നിരത്തുന്നുണ്ടെങ്കിലും പല അഭിപ്രായങ്ങളുടെയും തെളിവുകൾ പരിശോധിച്ചാൽ വിമർശന വിധേയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ എന്ന് പറയാൻ പറ്റാത്ത ദുർബലതയുള്ള റിവായത്തുകളാണ് പലതിൻ്റെയും. മൂന്നാമത് പറഞ്ഞ അവസാനത്തെ ഭർത്താവായിരിക്കും വരിക എന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകൾക്ക് ആണ് താരതമ്യേന റിപ്പോർട്ടുകളുടെ വിഷയത്തിൽ പ്രബലതയുള്ളത്. പക്ഷേ അതിന് പണ്ഡിതന്മാർ അങ്ങനെ തന്നെയല്ല സ്വീകരിച്ചത്, ബാഹ്യമായ ആ അർത്ഥത്തിലല്ല. ചിലപ്പോൾ ഒരു സ്ത്രീയുടെ അവസാനത്തെ ഭർത്താവ് നല്ല മനുഷ്യനുമാണ് എങ്കിൽ, അവൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നവളാണ് ആളാണെങ്കിൽ, സ്വാഭാവികമായും അയാൾ തന്നെയായിരിക്കും അവളുടെ പരലോകത്തെ സ്വർഗത്തിലെ ഭർത്താവ്. എന്നാൽ മോശപ്പെട്ടൊരാളാണ് അവസാനം വിവാഹം കഴിക്കുന്നതെങ്കിലോ? ആദ്യത്തെ വ്യക്തി നല്ല ഭക്തനും നല്ല സ്വഭാവവുമുള്ള ഒരു വിശ്വാസിയാണ് എങ്കിൽ, അവസാനത്തെ ഭർത്താവ് എന്നുള്ള നിലയിൽ അതുകൊണ്ട് മാത്രം അയാൾ പരലോകത്ത് ഇവളുടെ ഭർത്താവായി വരുമോ? ഇല്ല എന്നതാണ് പല പണ്ഡിതന്മാരും ഈ പറഞ്ഞ തെളിവുകളുടെ എല്ലാം പിൻബലത്തിൽ പറഞ്ഞ ഒരു ഫത്വ, ഒരു മതവിധി വിശദീകരണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് അതും സ്വർഗത്തിലെത്തിപ്പെടുന്ന വിശ്വാസികളോട് വളരെ ആദരവും സ്നേഹവും നീതിയുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും, നീതിയോടുകൂടിയായിരിക്കും അള്ളാഹുവിൻ്റെ പെരുമാറ്റവും പ്രതികരണവുമൊക്കെ. അതുകൊണ്ട് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് ആകാൻ ആഗ്രഹിക്കുന്ന നല്ല ഒരു മനുഷ്യനെ തന്നെയായിരിക്കും പരലോകത്ത് കിട്ടുക. അവസാനത്തെ ഭർത്താവായി എന്നതുകൊണ്ട് മാത്രം അവൾ സഹിച്ച് പ്രയാസപ്പെട്ട് അയാളുടെ ഭാര്യയായി തുടരേണ്ട ഒരു അവസ്ഥ ദുനിയാവിലേതുപോലെ പരലോകത്തുണ്ടാവുകയില്ല. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല നീതിമാനാണ്, പരമകാരുണ്യകനാണ്, അളവറ്റ ദയാപരനാണ്. അതുകൊണ്ടൊക്കെ ഒരിക്കലും നമ്മൾ ഒരു ബേജാറിൻ്റെയും വിഷമത്തിൻ്റെയും അവസ്ഥയിൽ അകപ്പെടേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അർഹപ്പെട്ടതും മാന്യവുമായ ഒരു ജീവിതമാണ് നമുക്ക് നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ഹെയർ ഗ്രാഫ്റ്റിംഗ് ഇപ്പോൾ സാധാരണയാണല്ലോ, ഇതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
7: ഒരാളുടെ ശരീരത്തിലുള്ള മുടികൾ തന്നെ അയാളിൽ നട്ട് വളർത്തുന്നതിനാണ് ഹെയർ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുക. ഇത് ചെയ്യുന്നത് അയാളിലുണ്ടാവുന്ന വിരൂപത മാറ്റാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് എങ്കിൽ അനുവദനീയമാണ് എന്നാണ് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചിരിക്കുന്നത്.
2: വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു ഉസ്താദിന്റെ മെസ്സേജിൽ പാമ്പേഴ്സ് ധരിച്ച കുട്ടികൾ നിസ്കരിക്കുന്ന വേളയിൽ നമ്മെ തൊട്ടാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറയുന്നു. ആ പാമ്പേഴ്സ് നജസായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നജസുണ്ടെങ്കിൽ മടക്കി നിസ്കരിക്കണം, ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്ക് വളരെ പ്രയാസമാകുമല്ലോ ഇത്. ഇങ്ങനെ ഒരു വിധിയുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ അന്വേഷണം.
3: ഹാമിലത്തുൻ നജസ് അഥവാ നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ പമ്പേഴ്സ് ധരിക്കുകയും ആ പമ്പേഴ്സിൽ മൂത്രമൊഴിക്കുകയോ മലവിസർജനം നടത്തുകയോ ചെയ്ത കുട്ടികളെ ഹാമിലത്തുൻ നജസിലേക്ക് ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലേ, അതല്ലെങ്കിൽ അത്തരം കുട്ടികളെ എടുക്കുന്നയാളുകളെ ഹാമിലത്തുൻ നജസ് നജസ് വഹിക്കുന്നയാളുകൾ എന്ന രൂപത്തിൽ അവരെ ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് പമ്പേഴ്സിൽ മൂത്രമോ അതുപോലെ മലമോ അങ്ങനെ എന്തെങ്കിലും നജസുകൾ ഉണ്ട് എങ്കിൽ തന്നെ അത് ആ ശരീരത്തിൽ നിന്ന് അതല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോരാത്ത അവസ്ഥയിൽ അവിടെ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ, അതോടൊപ്പം തന്നെ എടുക്കുന്നയാളുടെ ശരീരത്തിലേക്കോ മറ്റോ ഒന്നും ആകുന്നുമൊന്നുമില്ല എന്നുറപ്പുണ്ട് എങ്കിൽ, നിസ്കരിക്കുന്ന സ്ഥലത്തും മറ്റുമൊന്നും അതിൻ്റെ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടാവുകയില്ല എന്നുറപ്പുണ്ട് എങ്കിൽ, അത് മഷക്കത്താണ് ആ കുട്ടിയെ ഏതാ ഓരോ സമയത്തും അങ്ങനെ മാറ്റി നിർത്തലും എന്നൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽ മഷക്കത്തു തജ്ലിബു തൈസീർ എന്ന ഹുക്കുമിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കുട്ടികളെ എടുത്തു നിസ്കരിക്കുന്നത് നിസ്കാരത്തെ ബാധിക്കുകയില്ല എന്ന അഭിപ്രായമാണ് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.
2: ജമാഅത്ത് നിസ്കാരത്തിന് ഇമാം വന്നു നിന്നതിന് ശേഷമാണോ ഇഖാമത്ത് വിളിക്കേണ്ടത്, അതോ ഇഖാമത്തിന് ശേഷമാണോ ഇമാം വന്ന് നിൽക്കേണ്ടത്? ഈ വിഷയത്തിൽ നബിചര്യ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ വിശദീകരിക്കാമോ?
9: ഇവിടെ ഒന്നാമതായിട്ട് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമിൻ്റെ അറിവോടെയാണ് മുഅദ്ദിനെ ഇഖാമത്ത് വിളിക്കേണ്ടത് എന്നതാണ്. ഇഖാമത്ത് വിളിക്കുന്നതിന് അല്പം മുമ്പായി പള്ളിയിൽ വരലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. നബി സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ ബിലാൽ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് നിസ്കാരത്തെപ്പറ്റി ഉണർത്തുകയും ചെയ്തിരുന്നതായിട്ട് ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് വിളിക്കാറുണ്ടായിരുന്നില്ല. ഫലാ യുഖീമു ഹത്ത യഖ്റുജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ ഇഖാമത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കാറില്ല. ഫൈദ ഖറജ അഖാമ സ്വലാ ഹീന യറാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നത് കാണുമ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് വിളിക്കാറുണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ പള്ളിയിലെ ഇഖാമത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയമാകുമ്പോൾ ഇവിടെ ഇമാമു ഉണ്ടായിരിക്കുക എന്നത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനത്താണ്. അതുപോലെ തന്നെ സമയമാകുന്ന നേരം ഇമാം അവിടെ ഹാജർ ഉണ്ടാകുക എന്നത് ഇഖാമത്ത് വിളിക്കാനുള്ള അനുവാദമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇമാം വന്ന് സമയമായാൽ ഇഖാമത്ത് വിളിക്കുക, അതോടെ മഅ്മൂമിങ്ങൾ നിൽക്കുകയും ചെയ്യുക. അതാണ് നമ്മളിതിൽ നിന്ന് വ്യക്തമാകുന്നത്, ഹദീസിൽ നിന്ന്. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും സമയമായി കഴിഞ്ഞാൽ പിന്നെ പിന്താതിരിക്കുക, അതൊരു അമാനത്തായിട്ട് നമ്മൾ കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇമാം മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് ആളുകൾ മഅ്മൂമിങ്ങളൊക്കെ ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ സമയം കൃത്യമായി കഴിഞ്ഞാൽ അത് ഇമാം അവിടെ ഉണ്ടായിരിക്കുകയാണ് വേണ്ടത്, അത് ഇമാം ഉണ്ടാകുന്ന സമയമായി കഴിഞ്ഞാൽ ഇഖാമത്ത് വിളിക്കുകയും ചെയ്യുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ആലം.
2: സക്കാത്തിൻ്റെ പൈസയിൽ നിന്ന് ഉമ്മയുടെ ചികിത്സയ്ക്ക് എടുക്കാൻ പറ്റുമോ? അതായത് കുറച്ച് മക്കളുള്ള ഒരു ഉമ്മയാണ്, ആരുടെ കയ്യിലും പൈസയില്ല, അവരും ചെറിയ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്, അവരുടെ കയ്യിലൊന്നും ബാലൻസായി ഒന്നുമില്ല. ഒരു മകൻ്റെ കയ്യിലും കുറച്ച് പൈസയുണ്ട്, ആ പൈസ എല്ലാ വർഷവും കണക്ക് കൂട്ടി പാവങ്ങളുടെ കയ്യിൽ എത്തിക്കാറുണ്ട്. ഈ പ്രാവശ്യം ആ പൈസ, അതായത് 500,000 ഉണ്ടെങ്കിലും അതിലൊരു 12,500 രൂപ പാവങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ആ പൈസ കൊണ്ട് ഉമ്മാൻ്റെ ചികിത്സയിലേക്ക് എടുക്കാമോ? പണം കൂടുതൽ ആവശ്യമായ ഒരു ചികിത്സയാണ് എന്നുകൂടി ചോദ്യകർത്താവ് സൂചിപ്പിക്കുന്നു.
7: പാവപ്പെട്ട മാതാപിതാക്കൾക്ക് മകൻ മകൾ മക്കൾ നൽകേണ്ടത് നഫഖത്താണ്, ചിലവിന് കൊടുക്കലാണ്. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഒരാളുടെ ചിലവിന് കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സക്കാത്ത് ഇനത്തിൽ നിന്നും കൊടുക്കുവാൻ പാടില്ല. മറ്റു മക്കളൊക്കെ ദരിദ്രരാണ്, എന്നാൽ ഒരു മകൻ സക്കാത്ത് കൊടുക്കാൻ അർഹനാണ് എങ്കിൽ ആ മകനും മറ്റുള്ള മക്കളുടെ സഹകരണത്തോടുകൂടി ഉമ്മയ്ക്കാവശ്യമായ കഴിയുന്ന ചികിത്സകൾ നൽകി ഉമ്മക്ക് ബിർറ് നന്മ ചെയ്യുകയാണ് വേണ്ടത്. ഒരിക്കലും സക്കാത്തിൽ നിന്ന് എടുത്തു കൊടുക്കുകയല്ല വേണ്ടത്. ഇബ്നു ഖുദാമ റഹിമഹുമുല്ലാ അദ്ദേഹം പറഞ്ഞു, വല യുഅതി മിന സദഖത്തിൽ മഫ്റൂദത്തിൽ വാലിദൈൻ, സക്കാത്തിൽ നിന്ന് ഒരിക്കലും മാതാപിതാക്കൾ കൊടുക്കുവാൻ പാടില്ല. മാത്രമല്ല ഇബ്നു മുൻദിർ റഹിമഹുല്ലാ പറഞ്ഞു, أجمع أهل العلم على أن الزكاة لا يجوز دفعها إلى الوالدين. زكاة ഒരിക്കലും മാതാപിതാക്കൾക്ക് കൊടുക്കുവാൻ പാടില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാകുന്നു. മക്കൾ സക്കാത്ത് അല്ലാത്ത പണത്തിലൂടെ ധനത്തിലൂടെ മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കുകയും അവർക്ക് ചികിത്സയും മറ്റു ചെലവ് മറ്റ് നഫഖത്തും കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
2: ഖുർആൻ മുഖത്തം തീർക്കുന്നതിന് എന്തെങ്കിലും നിയ്യത്ത് വെക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ല എങ്കിൽ എങ്ങനെയുള്ള നിയ്യത്താണ് വെക്കുക? ഖുർആൻ ഖത്തം ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെയാണ് ശ്രോതാവ് അന്വേഷിക്കുന്നത്.
10: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആനുമായൊരു ബന്ധം നമുക്കുണ്ടാകണം. നമുക്കൊരു ഹിസ്ബ് ജീവിതത്തിലുണ്ടാകണം. അഥവാ ഓരോ ദിവസവും നമ്മൾ ഖുർആനിൽ നിന്ന് ഇത്ര ഭാഗം പാരായണം ചെയ്യും. ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഒരു 3 മാസം കൊണ്ടെങ്കിലും ഒരിക്കൽ ഖുർആൻ ഞാൻ പൂർത്തിയാക്കും എന്നതൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു തീരുമാനങ്ങളാണ്. അങ്ങനെ ഓതി പൂർത്തിയാക്കിയാണ് നമ്മൾ ഖത്തം നിർവഹിക്കേണ്ടത്. അതിനപ്പുറത്ത് നമ്മൾ റമദാനിലും മറ്റ് ചില സന്ദർഭങ്ങളിലുമൊക്കെ ഓതിയിട്ട് നമ്മൾ ഖത്തം ചെയ്യുകയാണെങ്കിൽ അതതിൻ്റെ പ്രത്യേകമായ പുണ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആ ഖുർആൻ ഖത്തം തീർക്കുക എന്ന് പറയുന്ന ഒരിതിനപ്പുറത്ത് ഖുർആൻ ഓതുക എന്ന പ്രതിഫലമാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. വല്ലാഹു അലം.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീല ഫളീല എന്നിവ എന്താണെന്ന് വ്യക്തമാക്കാമോ എന്നാണ് ഒരു ശ്രോതാവ് ആവശ്യപ്പെടുന്നത്.
9: ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ബാങ്ക് വിളിക്കുന്നത് കേട്ട് അതുപോലെ പറയുകയും ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫലീല വബഅസ് മഖാം മഹ്മൂദൻ അല്ലദി വഅത്ത എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ഷഫാഅത്ത് ലഭിക്കുന്നതിന് അവർ അർഹരായി എന്നാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ, നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന ആള് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അതുപോലെ പറയുക, സുമ്മ സല്ലു അലിയ, പിന്നെ അതിനുശേഷം എന്റെ മേൽ നിങ്ങൾ സലാത്ത് ചൊല്ലുക. ഫൈന്നഹു മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അഷ്റൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് പത്ത് ഗുണം ചെയ്യുന്നതാണ് എന്ന്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, സുമ്മ സലുല്ലാഹലി അൽ വസീല, അതിനുശേഷം നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി വസീലക്ക് വേണ്ടി ചോദിക്കുക. ഫ ഇന്നഹ മൻസലത്തും ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള ഒരു പദവിയാണ്. മൻസലത്തും ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. ലാ തംബഗി ഇല്ലാലി അബ്ദിൻ മിൻ ഇബാദില്ല, അള്ളാഹുവിന്റെ അടിമകളിൽ ഒരടിമക്ക് മാത്രം ആണ് അത് ലഭിക്കുക. വാർജു അൻ അഖൂന അനഹുവ, ആ പദവിയുടെ ഉടമസ്ഥൻ അത് ലഭിക്കുന്നത് ഞാനായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഫമൻ സഅലലീ അൽ വസീല ഹല്ലത്ത് ലഹു ഷഫാ, എനിക്ക് വേണ്ടി ആരെങ്കിലും വസീല ചോദിച്ചാൽ, അള്ളാഹുവിനോട് വസീലക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന് ഷഫാഅത്ത് ലഭിക്കുന്നതിന് അർഹരായിരിക്കുന്നു എന്നാണ് ഇമാം മുസ്ലിമിന്റെ ഹദീസിലുള്ളത്. ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ മൻസിലത്തും ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു സ്ഥാനമാണ് എന്നും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു മാളിക കൊട്ടാരമാണ് അത് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഹദീസുകളിൽ വിവരിക്കുന്നുണ്ട്. ഫദീല എന്നുള്ളത് അൽ മർത്തബത്തു സായിദ അലാ സായിരുൽ ഖലായിഖ്, മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേകമായ സ്ഥാനം, ആ പദവി അതാണ് എന്നും, മഖാമുൽ മഹ്മൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യദിനത്തിൽ ഖിയാമത്ത് നാളിൽ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന ഒരു പ്രത്യേക സ്ഥാനം മഖാം, ആ സ്ഥാനമാണ് മഹ്മൂദ്. അതാണ് ഷഫാഅത്ത്, നമ്മളെ ശുപാർശ, ലോകത്തുള്ള ജനങ്ങളൊക്കെ ശുപാർശയൊക്കെ എടുക്കുന്നതിന് വേണ്ടി, വിചാരണയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് നൽകുന്ന ആ സ്ഥാനത്തെയാണ് മഖാമുൽ മഹ്മൂദ് എന്നൊക്കെ നമുക്കതിൽ നിന്ന് വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തആല ആലം.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
11: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ സ്ക്രോളിങ്ങുകൾക്കിടയിൽ നല്ലത് കാണുക എന്നുള്ളതൊരു ഭാഗ്യമായി വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കുട്ടി കുറേ പാവകൾ, ആ പാവകളെങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ്, പാവകളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പാവ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ തന്നെ പാവയാണ്, കുറേ പാവകളുണ്ട്. ആ പാവകളെങ്ങനെ ഇരുത്തിയിട്ട് അതിൻ്റെയൊക്കെ മുന്നിൽ ബുക്ക്, സ്ലൈഡ്, കളർ പേന, മഷിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാവകൾക്കിടയിലൂടെ ഒരു ക്ലാസ് റൂം ഫീലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാവകൾക്കിടയിലൂടെ ഈ കുട്ടി ഇങ്ങനെ ഒരു ടീച്ചറായിട്ട്, അന്നടത്തൊക്കെ കോണ മാത്രമുണ്ട്, ഒരു ഒന്നൊന്നര നടത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കമൻറ്റുകൾ ഒന്ന് പറയാമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടി കളിക്കുകയല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണ കുട്ടി കളിക്കുകയാണെന്നാണ്. കുട്ടി തൊട്ടിലാട്ടുമ്പോൾ നമ്മൾ വിചാരിക്കണ കുട്ടി തൊട്ടിലാട്ടി കളിക്കുകയാണെന്നാണ്, അല്ല, കുട്ടി സീരിയസ് ആയിട്ട് തൊട്ടിലാട്ടുകയാണ്. കുട്ടി ചോറുണ്ടാക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി വെരി സീരിയസ്, വളരെ ഗൗരവത്തിലാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് കുട്ടിക്ക് തോക്കും ജെ സി ബി എല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. കുട്ടി വെടിവെക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി സീരിയസ് ആയിട്ട് വെടിവെക്കുകയാണ്. അതാണ് ആ പ്രായത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഡോളുകളെ വിദ്യാർത്ഥിയാക്കുന്നു, കുട്ടി ടീച്ചറാകുന്നു, പുസ്തകത്തെ പാഠപുസ്തകമാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പ്രായത്തിൽ പടച്ചോൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അനുകരണം എന്നതാണ്. ആദ്യത്തത് കേൾവിയാണ്. ഗർഭപാത്രം മുതൽ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ കുട്ടി കൂടുതൽ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കാഴ്ചക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കേൾവിയിലൂടെയാണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പോണത്. കേട്ടതാണ് എന്ത് ചെയ്യണത്, പോണത്. അടുത്തൊരു ഘട്ടം ആ കുട്ടിയുടെ വികാസത്തിൻ്റെ അടുത്തൊരു ഘട്ടം, മുന്നിലെ കുറേ കാര്യങ്ങളെ, ഡാറ്റകളെ, വിഷയങ്ങളെ, ശബ്ദങ്ങളെ, ശൈലികളെ, ആംഗ്യങ്ങളെ ഒക്കെ ആ കുട്ടി ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു 2 മുതൽ 6 വയസ്സ് വരെയുള്ളത് ഒരു അങ്ങനത്തെ ഒരു റോൾ പ്ലേ ഏജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ടീച്ചറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ ഡ്രൈവറാണ് തുടങ്ങിയതൊന്നും കളിയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള അനുകരണങ്ങളാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ശരിക്കും വേണ്ടത് ഉപദേശമല്ല. മൂന്നാമത്തെ കാര്യം അതാണ്, നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മളങ്ങനെ ചെയ്യാണ് വേണ്ടത്. ചെരുപ്പ് അവിടെ കൊണ്ടുപോയിട് എന്ന് പറയല്ല, ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് വേണ്ടത്. വസ്ത്ര വലത്തെ കൈ കൊണ്ട് തന്നെ ഇടണം, വലത്തെ കൈ കൊണ്ട് ഇടല്ല, വലത്തെ കൈ കൊണ്ട് കഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടി ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലല്ല ഇടത്തെ കൈയല്ല, ഇടത്തെ കൈയല്ല, വലത്തെ കൈ എന്ന് പറയല്ല വേണ്ടത്. മറിച്ച് ആ കുട്ടിയുടെ കൈ കൊണ്ടുപോയി കഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് വലത്തെ കൈ കൊണ്ട് ഉടുപ്പിച്ച് എന്ത് ചെയ്യണം, കൊടുക്കണം, എന്നിട്ടാണ് പോകേണ്ടത്.
1: കുട്ടികൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നിസ്കാരത്തിൽ ഉമ്മയോടൊപ്പം കുട്ടി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അത്തഹിയാത്തിലെ വിരലനക്കൽ പോലും കുട്ടി അതുപോലെ കൃത്യമായി അനുകരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സാണ്, മുഹമ്മദ്. അപ്പോൾ ഓന് വണ്ടിയിൽ കയറിയാൽ ഉടനെ സീറ്റ് ബെൽറ്റുമ്മേ പിടിക്കും, ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കണം, മുമ്പിൽ ഈ പള്ളി കൊണ്ടുപോകുമ്പോൾ ഇരിക്കണം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി വണ്ടി നീങ്ങിയാൽ ഉടനെ എന്നൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, വണ്ടിയിൽ കയറിയാൽ ചെറിയ കുട്ടി, ഞങ്ങൾ ഒക്കെ ഉറക്കെ ദിക്ര ചൊല്ലലാണ്. അപ്പോൾ ആ ദിക്ര ചൊല്ലുന്നത് സമയം അത്രയും അവൻ്റേത് എന്ന ശബ്ദമാണ്. അപ്പോൾ അഥവാ നമ്മൾ മറന്നുപോയാലും അവൻ്റെ ഈ ശബ്ദത്തിലൂടെ നമുക്കത് ഓർമ്മ വരും.
0: അതെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അപ്പോൾ ഇത് അനുകരണത്തിൻ്റെ ഒരു ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആദ്യ പാഠപുസ്തകം വീട്ടിലെ മുതിർന്ന ആളുകളാണ്. അപ്പോൾ ഉമ്മ വാപ്പാനോട് എങ്ങനെ സംസാരിക്കുന്നു, വാപ്പ ഉമ്മാനോട് എങ്ങനെ സംസാരിക്കുന്നു, വീട്ടു ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സത്യത്തിൽ ഇതൊന്നും അറിയണില്ല. ഒരു ക്യാമറ വെച്ചിട്ടൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പോലെ കുട്ടി ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയാണ് തലച്ചോറ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അയാളുടെ വ്യക്തിത്വമായി, അയാളുടെ സമീപനമായി, രീതിയായി രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുട്ടി ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. പറയുന്ന ഭാഷ, വാക്കുകൾ, അതിൻ്റെ ടോണ്, അതിൻ്റെ സ്ലാങ്, അതിൻ്റെ പരിഹാസം, ചീത്തവിളി, സ്നേഹത്തോടുള്ളതൊക്കെ ഉപയോഗിക്കുന്ന വാക്കേതാണ്. മരിക്കുക, ചാവുക, എന്താ പറയുക, യാത്രയാവുക, വിയോഗം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രധാനമാണ്. ഇജ്ജ്, നീ, ഇങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സംഭവം, നമ്മളൊന്നും വീട്ടിൽ അങ്ങനെയല്ല, മക്കളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. ഞാനത് അവരോട് പറയുകയും ചെയ്തു, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പാഠമാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ നമുക്ക് പിന്നെ 99% കാര്യമൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന്, എന്ത് മാറ്റവും കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് പറ്റും എന്ന് തോന്നണില്ല, നമ്മളത് മറക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു കണ്ണാടിയായിട്ടാണ്, ഒരു കണ്ണാടിക്ക് നോക്കണ പോലെയാണ്, ഒരു കണ്ണാടിക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെയായിരിക്കും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് കുട്ടിയുടെ മുന്നിൽ ഒരു കാര്യവും ചെറിയ കാര്യമല്ല, നമ്മുടെ മുന്നിലെ കാര്യങ്ങൾ ചെറുതുള്ളൂ എന്ന കാര്യം നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അസത്യമായ വാക്ക്, മറ്റുള്ളവരെ പരിഹസിക്കൽ, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ, ഈ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ശരിക്ക് ആ കുട്ടി ഇതിലെ പോയാൽ സീബ്ര കിട്ടും, പക്ഷെ നമ്മളുള്ളത് കുറച്ച് അപ്പുറത്താണ്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സീബ്ര ക്രോസ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കുറച്ചൊരു ആക്സിഡൻറ്റ് സോണാണ്. അപ്പോൾ നമ്മൾ പിന്നെ അനൗൺസ് ചെയ്തും കുട്ടികളെ പറഞ്ഞു, അതങ്ങനെ സീബ്ര ക്രോസിലൂടെ ഇപ്പോൾ കുട്ടികൾ പോവുള്ളൂ. അപ്പം നമ്മളത് കുറച്ചൊരു കൺഷ്യായിട്ട് എടുക്കണതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു നമ്മുടെ ഒരു ട്രെയിനിങ് ടീച്ചർ, കുറച്ച് വൈകിയാണ് ടീച്ചർ വരുന്നത്, ഒന്ന് ട്രെയിനിങ് ടീച്ചറാകുക വൈകുക രണ്ടും കൂടി ആകുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ഈ വൈകണിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു ബേജാറിൽ അവർ പെട്ടെന്നാണ് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരുത്തൻ ചോദ്യം, ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ലേ മാഷേ? ആ എന്ത് സീബ്ര? ഞാൻ പറഞ്ഞു ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ ട്രെയിനിങ് ടീച്ചർ അങ്ങനെ മുറിച്ച് കടന്നല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, ഞാൻ നോക്കിക്കൊള്ളാറുണ്ട്. അല്ല പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട, പിന്നെ ഞാൻ വിചാരിച്ചു ടീച്ചർമാർക്ക് ഓൻ ട്രോളാണ് ഈ സംഭവേ. ഞാൻ പറഞ്ഞോടാ എനിക്കല്ല മനസ്സിലായാണ് ജി, എന്നെ ട്രോളാണ്, ആ ടീച്ചറേയും ട്രോളാണ് എനിക്ക് മനസ്സിലായാണ്. വളരെ നല്ലത്, ഞാൻ അത് ഓർമ്മിപ്പിച്ച വളരെ നന്നായി. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞു പോകാനാകെ ഇടകറേ. അല്ല പക്ഷേ ഞാനതെ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യണം, ടീച്ചറോട് തന്നെ ഓർമ്മിപ്പിക്കണം. മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ടീച്ചറോട് ഞാൻ പോയിട്ട് പറഞ്ഞു, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവനുള്ള ക്ലാസ്സിൽ കയറി അവനൊരു ക്ലാപ്പൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ. കാരണം അവനത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്യപ്പാനിയും വല്യമ്മാനിയും വാപ്പാനിയും ഉമ്മാനിയും ഒന്നും മാത്രമല്ല കുട്ടി ഈ പറയുന്ന ഏജിൽ റോൾ പ്ലേ ആയിട്ട് എടുക്കുന്നത്, മറിച്ച് യൂട്യൂബിലും റീൽസിലും ഒക്കെ കാണുന്നവരെടുക്കും. അതുകൊണ്ട് കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. പിന്നെ കുട്ടികളുടെ മുന്നിൽ രണ്ട്

നിസ്കരിക്കാൻ പോകാൻ നമുക്ക് നല്ലത് ഇങ്ങനെ പറയാം എന്നിട്ടോ, നമ്മൾ ഒതുക്കാൻ കയറൂല. നമ്മൾ ഒതുക്കെ എടുത്തതിൻ്റെ ശേഷമാണ് മക്കളോട് നിസ്കരിക്കാൻ പോകേണ്ട കാര്യം പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇങ്ങനെ ഉപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യണം, ഉപ്പാനെ വിളിക്കണം എന്ന് പറയാം. പിന്നെ ഞാൻ നിന്നെ വിളിച്ച് എണീപ്പിച്ചു, നീ ആ ഒന്ന് കിടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒതുകൊടുത്ത് കഴിയുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തോളാം, എണീറ്റോളാം, നീ എന്നെ വിളിക്കണം എന്ന് പറയാം. അങ്ങനെ അപ്പം അതിലൊരു മാതൃക ഉണ്ട്, ഉണരുമ്പോൾ വിളിക്കുമ്പോൾ നീ വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി, നീ വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം. ഇതൊക്കെ നമുക്കാകാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ബോധപൂർവമുള്ള ഇടപെടൽ വീട്ടിലുണ്ടാവണം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ, നാലാം ഭാഗം. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലേണ്ട വ്യത്യസ്ത തരം പ്രാർത്ഥനകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലത് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലും അത്തരത്തിലുള്ള ആ ഒരു സമയത്ത് നാം പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദതി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ഷർരി നഫ്സി വമിൻ ഷർരി ഷൈത്വാനി വശിർക്കിഹി. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനായ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അല്ലാഹുവേ, എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവും ഉടമയുമായവനെ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ദോഷത്തിൽ നിന്നും ഷെയ്ത്താനിൻ്റെ ഷെറുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അവനെന്നെ ക്ഷണിക്കുന്നതായ ഷിർക്കിൽ നിന്നും എന്നോട് തന്നെ ഞാൻ തിന്മ ചെയ്യുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ഇത് രണ്ട് ഘട്ടങ്ങളായിക്കൊണ്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദതി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു. ഇതുവരെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദതി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി. ആലിമൽ ഗൈബി വശ്ശഹാദതി ആലിമൽ ഗൈബി വശ്ശഹാദതി ആലിമൽ ഗൈബി വശ്ശഹാദതി റബ്ബ കുല്ലി ഷൈഇൻ റബ്ബ കുല്ലി ഷൈഇൻ റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശ്ശഹാദതി ആലിമൽ ഗൈബി വശ്ശഹാദതി അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി عالم الغيب والشهادة رب كل شيء ومليكه رب كل شيء ومليكه.
2: അപ്പോൾ ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ, ഭാഗം 4. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മാനസികമായും ശാരീരികമായും ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവരാണ് മനുഷ്യന്മാർ. ഒരുപക്ഷേ ശാരീരികമായുണ്ടാകുന്ന പ്രയാസങ്ങളേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ മാനസികമായുണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ മനുഷ്യന്മാർ അനുഭവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന മാനസികമായ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. അത് സൂറത്ത് യൂനസിൻ്റെ 58-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞ വിഷയമാണ്. അള്ളാഹു പറയുന്നുണ്ട്, വശിഫാഉൻ, ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ശമനമാണ്, ലിമാഫി സുദൂർ, ഹൃദയങ്ങളിലുള്ളതിന്, ഹൃദയങ്ങളിലുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിനെല്ലാമുള്ള ശമനമാണ്, പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ. ശാരീരികമായുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദുആയിലൂടെ, ഇസ്ലാം പഠിപ്പിക്കുന്ന ചികിത്സകളിലൂടെ, ഭൗതികപരമായി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെയെല്ലാം നമുക്ക് അതിനെ പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ മാനസികമായുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും? അതിനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വശിഫാഉൽ ലിമാഫി സുദൂർ, ഹൃദയങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ശമനമാണ് ഖുർആൻ എന്നാണ്. ഈ ആയത്തിന് വിശദീകരിച്ച് സഅദി റഹിമഹുള്ള പറയുന്നത്, ഖുർആൻ ശിഫാഉൽ ലിമാഫി സുദൂർ എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് അദ്ദേഹം പറയാണ്, മിൻ അംറാദി ശഹവാത്തി സ്വാദത്തി അനിൽ ഇൻഖിയാദി ലിശ്ശർഇ വ അംറാദി ശുബുഹാത്തിൽ ഖാദിഹത്തി ഫിൽ ഇൽമിൽ യഖീനി. അഥവാ ഈ വിശുദ്ധ ഖുർആൻ അത് മനസ്സുകളിലുള്ള രോഗങ്ങൾക്ക്, അഥവാ ദൈവീക നിയമങ്ങൾക്ക് ശരീഅത്ത് കീഴടങ്ങുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ആഗ്രഹങ്ങൾ, അതാണ് ശഹവത്ത്, ഇച്ഛകൾ, അത്തരത്തിലുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ അറിവിനെ, യഖീനിനെ നശിപ്പിച്ച് കളയുന്ന ശുബഹാത്തുകൾ, സംശയങ്ങൾ, അതിനുമുള്ള രോഗം, ആ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഈ പരിശുദ്ധ ഖുർആൻ. കാരണമെന്താണ്? ഫഇന്നമാ ഫീഹി മിനൽ മവാഇലി വത്തർഗീബി വത്തർഹീബി വൽവഅദി വൽവഈദി മിമ്മാ യൂജിബു ലിൽ അബ്ദി റഗ്ബ വറഹ്ബ. കാരണം ഈ ഖുർആനിലുള്ള ഉപദേശങ്ങളും പ്രേരണകളും ഭയപ്പെടുത്തലുകളും വാഗ്ദാനങ്ങളും താക്കീതുകളും ഇതെല്ലാം ഒരു അടിമയിൽ നന്മയോടുള്ള ആഗ്രഹവും തിന്മയോടുള്ള ഭയവും നിർബന്ധമായും ഉണ്ടാക്കുന്നതാണ്. അതുമാത്രമല്ല, അദ്ദേഹം വീണ്ടും പറയുന്നു, വഇദാ വുജിദത്ത് ഫീഹി റഗ്ബത്തു ഫിൽ ഖൈരി വറഹ്ബത്തു അനി ശരി വനമതാ അലാ തഖറുരി മാ യരിദു ഇലൈഹ മിൻ മആനിൽ ഖുർആൻ. അങ്ങനെ ഒരാൾ, അയാളിൽ നന്മയോടുള്ള ആഗ്രഹവും തിന്മയോടുള്ള ഭയവും ഉണ്ടാവുകയും ഖുർആനിക ആശയങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്നതിലൂടെ അത് വളരുകയും ചെയ്യുമ്പോൾ സ്വന്തം ഇച്ഛയേക്കാൾ അള്ളാഹുവിൻ്റെ താൽപര്യത്തിന് മുൻഗണന നൽകാൻ അതോടുകൂടി അവൻ പ്രാപ്തനായിത്തീരുന്നു എന്നാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ ഔജബ ദാലിക തഖദീമ മുറാദില്ലാഹി അലാ മുറാദിൻ നഫ്സ്, സ്വന്തം ഇച്ഛയേക്കാൾ അള്ളാഹുവിൻ്റെ ഇച്ഛകൾക്ക് താല്പര്യം തോന്നും. മനസ്സിന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. അത് ഖുർആൻ കൊണ്ട് കിട്ടുന്നാണ് പറയണത്. വസ്വാറമായുർദില്ലാഹ് അഹബ്ബ ഇലൽ അബ്ദി മിൻ ഷഹ്വത്തി നഫ്സിഹി, അതോടുകൂടി സ്വന്തം മനസ്സിൻ്റെ ആഗ്രഹങ്ങളെക്കാൾ അള്ളാഹുവിന് തൃപ്തികരമായ കാര്യങ്ങൾ ഒരടിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരമുള്ളതായി തീരുകയും ചെയ്യുന്നു. വകദാലിക മാഫീഹി മിനൽ ബറാഹീൻ വൽ അദില്ലത്തില്ലത്തി സ്വറഫഹല്ലാഹു ഗായത തസ്രീഫി വബയ്യനഹ അഹ്സന ബയാൻ മിമ്മ യുസീലു ശുബഹ അൽ ഖാദിഹ ഫിൽ ഹഖ് വയസിലു ബിഹിൽ ഖൽബു ഇലാ അഅലാ ദറജാത്തിൽ യഖീൻ. അതുപോലെ തന്നെ സത്യത്തെ ചോദ്യം ചെയ്യുന്ന സംശയങ്ങളെ നീക്കം ചെയ്യാനും ഹൃദയത്തെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവികളിലേക്ക് എത്തിക്കാനും അള്ളാഹു തികച്ചും വ്യക്തവും മനോഹരവുമായി വിവരിച്ചു തന്നിട്ടുള്ള തെളിവുകളും പ്രമാണങ്ങളും ഈ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ ദീനിലേക്ക്, അള്ളാഹുവിലേക്ക്, ഈ ആദർശത്തിലേക്ക് നമ്മളെ തെളിച്ചു കൊണ്ടുപോകുന്നതും അതിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നതുമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹൃദയത്തിനുണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങളാകട്ടെ, മാനസികമായ അസ്വസ്ഥതകളാകട്ടെ, ശുബഹാത്തുകളാകട്ടെ, ഷഹവാത്തുകളാകട്ടെ, എന്തൊന്നായിക്കൊള്ളട്ടെ, അതിൽ നിന്നെല്ലാമുള്ള ഒരു സംരക്ഷണം ഖുർആനിലൂടെ ലഭിക്കും. യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി യഖീനുള്ള ഹൃദയം നേടിയെടുക്കുവാൻ ഖുർആൻ കാരണമായി തീരും എന്നാണ്. അപ്പം അങ്ങനെ ഖുർആനെ നമ്മൾ കാണണം, അതേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും ഖുർആൻ മനസ്സിലാക്കാനും വായിക്കാനും എല്ലാം നമ്മളൊരു സമയം കണ്ടെത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. ദാമ്പത്യം വിജയിച്ചാൽ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പല സന്ദർഭങ്ങളിലായി പലരിൽ നിന്നുമായി കുടുംബപരമായ ക്ലാസുകളും പ്രഭാഷണങ്ങളും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് കേൾക്കുമ്പോഴും നാം നമ്മുടെ കുടുംബത്തിലേക്ക് ചേർത്ത് വച്ചാണല്ലോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുള്ളത്. നമ്മുടെ ദാമ്പത്യം വിജയകരമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള അടയാളങ്ങളിൽ ചിലത് നമുക്കിവിടെ മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ യോജിപ്പും ഏറ്റവും വലിയ ഇണക്കവും ഏറ്റവും വലിയ ഒരുമയും നിലനിൽക്കേണ്ടതാണല്ലോ ദമ്പതികൾക്കിടയിൽ. അങ്ങനെയുള്ള വിജയകരമായ ഒരു ദാമ്പത്യം പുലർന്നിട്ടുണ്ട് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു കാര്യം, തൻ്റെ ഇണയെക്കാളും ഇഷ്ടപ്പെട്ട മറ്റൊരാളുണ്ടാവില്ല. നമ്മൾ പരസ്പരം തൃപ്തിപ്പെടുത്ത് പരസ്പരം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആരെക്കുറിച്ച് കേട്ടാലും അവൾ എൻ്റെ ഭാര്യയെക്കാളും നല്ലവളാണെന്നോ അല്ലെങ്കിൽ കൂടുതൽ ഗുണകരമായവളാണെന്നോ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് പറയില്ല. അല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ മനസ്സ് അത് സമ്മതിക്കില്ല. കാരണം അതിനുമാത്രം നാം നമ്മുടെ ഭാര്യയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. തിരിച്ചും അങ്ങനെയാണ്. തൻ്റെ ഭർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപാകത മറ്റൊരാൾ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, എനിക്ക് കിട്ടിയതിൽ വെച്ച് എനിക്ക് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരാളെയാണ് എനിക്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഭാര്യയ്ക്ക് പറ്റും. ഏറ്റവും വലിയ സൗന്ദര്യവും നല്ല സ്വഭാവവും ഉത്തരവാദിത്വ ബോധവും എല്ലാമുള്ള ഒരു വ്യക്തി എൻ്റെ ഭർത്താവാണ്. എല്ലാ നിലക്കും എനിക്ക് എൻ്റെ ജീവിതത്തിന് ഏറ്റവും പൂർണ്ണമായ ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന തോന്നൽ വിജയകരമായ ദാമ്പത്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യമാണ്. ദാമ്പത്യം വിജയകരമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന രണ്ടാമത്തൊരു കാര്യം, ഒരിക്കലും നമ്മുടെ കുടുംബ രഹസ്യങ്ങൾ മറ്റൊരാളോട് പരാതിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. സ്വന്തം മാതാപിതാക്കളോട് പോലും നമ്മുടെ സ്വന്തം ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഒരു പരാതി പറയുന്ന ഒരവസ്ഥ മക്കളോട് ആരും ഉണ്ടാവില്ല. അത് പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പല വിവാഹിതരായ ആളുകളും പുതുവിവാഹങ്ങളിൽ ആഴ്ചകൾ പിന്നിടുന്നതിന് മുമ്പ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വന്തം മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടുമെല്ലാം പങ്കുവെക്കേണ്ടി വരുന്നത് അവിടെ അവർ തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ശരിയായ രൂപത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് പറയേണ്ടതെല്ലാം തൻ്റെ ഇണയോട് പറയാൻ, തൻ്റെ ഭർത്താവിനോട് പറയാൻ, ഭാര്യയോട് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതെപ്പോഴുണ്ടാവുക? തൻ്റെ പ്രശ്നങ്ങൾക്ക് ഗുണകരമായ സമീപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എല്ലാം കേൾക്കാൻ തയ്യാറാവുകയും അതിൻ്റെ മാനസിക പ്രയാസങ്ങൾ ഉൾക്കൊള്ളുകയും അത് ബുദ്ധിപരമായി പരിഹരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഏതൊരു ഭാര്യയോടും ഒരു ഭർത്താവ് തൻ്റെ വിഷയങ്ങൾ പറയും, ഭർത്താവിനോട് ഭാര്യയും തൻ്റെ വിഷയങ്ങൾ പറയും. ഒരിക്കലും ദാമ്പത്യ വിഷയങ്ങൾ മറ്റൊരാളോട് പറയേണ്ടാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദാമ്പത്യം വിജയിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന് വിജയകരമായ ശാരീരിക മാനസിക ബന്ധങ്ങളാണ്. മൂന്നാമത്തൊരു കാര്യം അതാണ്. നല്ല മനസ്സിണങ്ങുന്നവർ തമ്മിൽ വളരെ ശക്തമായി എല്ലാ ബന്ധങ്ങളും, ശാരീരികവും മാനസികവുമായ എല്ലാ ബന്ധങ്ങളും നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് അടുത്തു വരാതിരിക്കാനോ കൂടിച്ചേരാതിരിക്കാനോ ഒന്ന് വേറിട്ട് നിൽക്കാനോ ആഗ്രഹിക്കാത്ത വിധം അവിടെ മനസ്സ് പരസ്പരം കാണാനും പങ്കുവെക്കാനും ദാഹിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇന്നൊരു ദിവസം അവളില്ലെങ്കിൽ, ഇന്നൊരു ദിവസം അദ്ദേഹമില്ലെങ്കിൽ സ്വസ്ഥമായല്ലോ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ എന്തോ പരാജയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വിജയകരമായ ദാമ്പത്യത്തെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെല്ലാം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും അവർ തമ്മിൽ സംസാരങ്ങളാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ഏതു കാര്യങ്ങളും, മതവിഷയങ്ങളാവട്ടെ, ആനുകാലിക വിഷയങ്ങളാവട്ടെ, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാവട്ടെ, എല്ലാറ്റിലും അവരാണ് സുഹൃത്തുക്കൾ. മറ്റുള്ളവരോടൊക്കെ വിഷയങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാളും പരസ്പരം നിരന്തരമായ അറിവുകളെ പങ്കുവെച്ചുകൊണ്ടിരിക്കും. അവരെവിടെയാണ്, എന്താണ്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. വിജയകരമല്ലാത്ത ദാമ്പത്യങ്ങളിൽ മറ്റുള്ളവരോടെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയും തങ്ങൾ തമ്മ തമ്മിൽ മാത്രം സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇനി മറ്റൊരു കാര്യം, വിജയകരമായ ദാമ്പത്യത്തിലും പിണക്കങ്ങൾ ഉണ്ടാവാം, തെറ്റാം. ചില പ്രത്യേക ചില കാര്യങ്ങളിൽ പിണങ്ങാം. പിണങ്ങുന്നു എന്നതൊന്നും ദാമ്പത്യ പരാജയങ്ങളോ അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നോ പറയാൻ തെളിവല്ല. എന്നാൽ ആ പിണക്കത്തിൻ്റെ ഒരു പ്രത്യേകത, വിജയകരമായ ദാമ്പത്യത്തിലെ പിണക്കങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇണങ്ങുമ്പോൾ അത് ഏറ്റവും ശക്തമായിരിക്കും. സ്നേഹം വർദ്ധിക്കുകയും ഇഷ്ടം കൂടുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ബന്ധമാണ് പിന്നീട് പുനഃസ്ഥാപിക്കപ്പെടുക. ഇത്തരം ചില ലക്ഷണങ്ങളിലൂടെ വിജയകരമായൊരു ദാമ്പത്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. വിജയകരമായ ദാമ്പത്യം ഒരു വിശ്വാസിയുടെ ആഗ്രഹമാണ്. റബ്ബന ഹബ്ലന മിന സുവാജിന വദുരിയാത്തിന കുറത്തായു, കൺകുളിർമയുള്ള ഒരു ദാമ്പത്യം നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് എല്ലാം പരസ്പരം ഉൾക്കൊണ്ട് ഭർത്താവിനെ അനുസരിച്ചും അതേപോലെ തന്നെ ഭാര്യയോട് സ്നേഹവും പരിഗണനയും നൽകിയും നല്ല ഒരു ദാമ്പത്യത്തെ അറിഞ്ഞും മനസ്സിലാക്കിയും പഠിച്ചും ഉൾക്കൊണ്ട് അനുഭവങ്ങളിലൂടെ അത് സാധിച്ചെടുക്കാൻ, പ്രാർത്ഥനയിലൂടെ അത് സാധിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒരു ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദാമ്പത്യം വിജയിച്ചാൽ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് മധുരം ഖുർആനും കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ തോന്നുന്നുണ്ട്.
3: ഓക്കെ.

0: സൂറത്തുൽ അങ്കബൂത്തിലെ 60-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്.
1: യെസ്,
0: പാരായണം ചെയ്തത് ലോകപ്രശസ്ത കാര്യങ്ങളിൽപ്പെട്ട അബൂബക്കർ അഷാത്തിരി ഹഫ്ലഹുല്ല.
1: മാഷാല്ലാ. നമ്മുടെ ഇന്നത്തെ ആഴത്തിൻ്റെ ആശയങ്ങളിലേക്കൊന്ന് പോകുമ്പോൾ, എത്രയോ ജീവികളാണ് അവയുടെ ആഹാരം അവ സ്വയം വഹിക്കാത്തതായുള്ളത്. അവക്കും നിങ്ങൾക്കും അല്ലാഹു ആഹാരം നൽകുന്നു. അവനെല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്.
0: അതായത് സ്വന്തം
1: യെസ്
0: ഉപജീവനത്തിൻ്റെ ചുമതല വഹിക്കാത്ത ഒരുപാട് ജീവികളുണ്ട് ഈ ലോകത്ത്. അള്ളാഹുവാണ് അവർക്കും അതുപോലെ തന്നെ മനുഷ്യരോടും കൂടി പറയണേ, നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എന്നുള്ളത്.
1: യെസ്. അപ്പോൾ ഒരു ചെറിയ ആയത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ ഒരുപാട് ആശയങ്ങൾ, വിശാലമായ ആശയങ്ങളാണ് ഇതിലുള്ളത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അവനക്ക് ഭക്ഷണമാണെങ്കിലും മറ്റു ഏത് സംവിധാനങ്ങളാണെങ്കിലും അത് അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമല്ലാതെ ഒന്നും നമുക്ക് ലഭിക്കില്ല എന്നുള്ളത്
0: അതെ,
1: തന്നെയാണ്.
0: അതിൽ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ അതിലൊരു ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് കൊണ്ട് കാര്യമില്ല.
1: അതെ
0: കാരണം അള്ളാഹുവിൻ്റെ ഭൂമി എന്ന് പറയുന്നത് അത് വിശാലമാണ്.
1: അതെ,
0: അത് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് തന്നെ കിട്ടും.
1: തീർച്ചയായിട്ടും. അതായത് അത് കണ്ടെത്തേണ്ടവരുണ്ട്, എന്നാൽ അത് അള്ളാഹു അതിൻ്റെതായ സമയത്ത് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള സൃഷ്ടിപ്പിൽ, അങ്ങനെയുള്ള
0: അതെ,
1: സൃഷ്ടികൾക്കിടയിൽ അള്ളാഹുവിന് അങ്ങനെയുള്ള ചില നിശ്ചയങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്.
2: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ആരാണ് പൊതുവിടം സ്വന്തമാക്കുന്നത്? ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ ആഷിഖ് ഷൌക്കത്ത്. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
4: കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അൺമാസ്കിംഗ് അനോമലിസ് UA എന്ന പേരിൽ ഏതാനും മുസ്ലിം യുവാക്കൾ കോഴിക്കോട് ബീച്ചിൽ ക്യാമറയും മൈക്കുമായിട്ടെത്തിയത്. കറങ്ങാൻ വന്ന ആളുകളോട് സംസാരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സാധാരണ സ്ട്രീറ്റ് ഇന്റർവ്യൂകളിൽ കാണാറുള്ളതുപോലെ തന്നെയാണ് അവരും ചെയ്തത്. ആളുകളെ സമീപിച്ച് കുറച്ചു സമയം സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു. തുടർന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് അതൊരു ചർച്ചയാക്കി മാറ്റുന്നു. എന്നാൽ അവർ ചോദിച്ച ചോദ്യങ്ങളാണ് വേറിട്ട് നിന്നത്. ദൈവമുണ്ടോ? ഇന്നത്തെ ലോകത്ത് മതത്തിന്റെ ആവശ്യമുണ്ടോ? സംസാരിക്കാൻ താൽപ്പര്യമില്ലാത്തവരെ അവർ നിർബന്ധിച്ചില്ല. സംസാരിച്ചവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പങ്കെടുത്തത്. വീഡിയോയിൽ വരാൻ സമ്മതിച്ചവരെ മാത്രമാണ് ചിത്രീകരിച്ചത്. ഈ സംഭാഷണങ്ങൾക്ക് ശേഷം എല്ലാവരും മടങ്ങി. പിറ്റേ ദിവസം യൂട്യൂബിൽ ഇതിന്റെ വീഡിയോകൾ വരികയും ചെയ്തു. തുടർന്നാണ് ഇതിനെ ചൊല്ലി വിവാദങ്ങൾ ആരംഭിച്ചത്. പരസ്പര സമ്മതത്തോടെ നടന്ന തികച്ചും സാധാരണമായ സംഭവത്തെ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുള്ള മതപരിവർത്തന മാഫിയ എന്നൊരു രീതിയിലാണ് ജനം TV റിപ്പോർട്ട് ചെയ്തത്. ഭൗതികമായി കൈകാര്യം ചെയ്യുമെന്ന ഭീഷണിയുമായി സംഘപരിവാർ പ്രവർത്തകരും രംഗത്തെത്തുകയായിരുന്നു. അതേസമയം ഇത് ഉണ്ടാക്കാവുന്ന പ്രതിച്ഛായ പ്രശ്നങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചും ഓർത്ത് ചില മുസ്ലിം വിഭാഗങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചു. ആരെയും നിർബന്ധപൂർവ്വം സംസാരിപ്പിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടുമില്ല, ആരുടെയും സ്വകാര്യത ലംഘിക്കപ്പെട്ടിട്ടുമില്ല. പിന്നെ എന്താണ് ഈ വിവാദത്തിനു പിന്നിൽ? യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ മതത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണിത്. സെക്യുലറിസത്തിന്റെ അതിർവരമ്പുകൾ. തലാൽ അസദ് ചൂണ്ടിക്കാണിച്ചതുപോലെ മതത്തിനുമേലുള്ള അധികാരത്തിന്റെ അഭാവമല്ല സെക്യുലറിസം, മറിച്ച് ആ അധികാരം എങ്ങനെ പ്രയോഗിക്കണം എന്ന് ചരിത്രപരമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു രീതിയാണ്. സ്വകാര്യമായ വ്യക്തിവിശ്വാസം ഏതാണ്, പൊതുസമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പെരുമാറ്റമേതാണ് എന്ന് അത് ഒരു അതിർവരമ്പ് നിശ്ചയിക്കുകയും അത് സ്വാഭാവികമായ ഒന്നാണെന്ന മട്ടിൽ കാവൽ നിൽക്കുകയും ചെയ്യുന്നു. ഈ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ ബീച്ചിൽ വെച്ച് ബൈബിളോ ഖുറാനോ കയ്യിൽ പിടിച്ച് അപരിചിതരോട് സംസാരിക്കുന്ന ഒരാൾ സംശയനിഴലിലാകുന്നു. എന്നാൽ അതേ ബീച്ചിൽ വെച്ച് ആളുകളുമായി ആളുകളുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ചോദിക്കുന്ന ഒരാൾക്ക് ആ പ്രശ്നം ഒരിക്കലും നേരിടേണ്ടി വരുന്നുമില്ല. ഇതിലൊന്ന് മറ്റേതിനേക്കാൾ നിർബന്ധിത സ്വഭാവമുള്ളതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് മതം എന്നത് വ്യക്തിപരവും സ്വകാര്യവുമായ ഒന്നാണെന്ന് നിജപ്പെടുത്തുകയും അതേസമയം വ്യക്തിപരമായ തുറന്നു പറച്ചുകളെ ധീരമായ ചോദ്യങ്ങൾ, വിലക്കുകളെ ലംഘിക്കൽ എന്നൊക്കെ വിശേഷിപ്പിച്ച് പൊതുസമൂഹത്തിലേക്ക് അവയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യുക്തിവാദി യൂട്യൂബർമാർ തങ്ങളുടെ വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സമാനമായ സ്ട്രീറ്റ് ഇന്റർവ്യൂകൾ നടത്തിയിരുന്നു. എന്നാൽ അവർ നിശബ്ദരാക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അനുമതിയുടെയോ നിരോധാനത്തിന്റെയോ പ്രശ്നമല്ല. ഇതൊരു നിരോധനത്തിന്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. മിഷൽ ഫൂക്കോ നിരീക്ഷിച്ചതുപോലെ ഏത് തരത്തിലുള്ള സംസാരമാണ് പൊതുസമൂഹത്തിൽ സ്വീകാര്യമാകുന്നത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആരുടെ കയ്യിലാണോ? തന്ത്രപരമായ ആശങ്കകൾ. നമ്മൾ മണ്ടന്മാരായി ചിത്രീകരിക്കപ്പെടുമെന്ന മുസ്ലിം സമുദായത്തിനുള്ളിലെ ആശങ്ക ഗൗരവമായി എടുക്കേണ്ട ഒന്നല്ല. എന്നാൽ രണ്ടാമത്തെ ആശങ്ക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുമെന്നും എതിരാളികൾക്ക് ആയുധം നൽകുമെന്നും മുസ്ലിം വിദ്വേഷം കൂട്ടുമെന്നുമുള്ള ആശങ്കയാണത്. മുസ്ലിം ഇതര മതേതര സമൂഹവും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തത്വാധിഷ്ഠിതമാണില്ലെങ്കിലും തന്ത്രപരമായ ഒന്നാണ് ഈ ആശങ്ക. എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പഴയ യുക്തിയാണ്. ന്യൂനപക്ഷ മതപ്രകാശനങ്ങളെ അവ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല വിലയിരുത്തുന്നത്, മറിച്ച് ഭൂരിപക്ഷ സമൂഹം അതിനോടെങ്ങനെ പ്രതികരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കി. ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ശത്രുതാ മനോഭാവമുള്ളവരല്ല. വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അങ്ങനെയുള്ളത്. ഒരു ചെറിയ വിഭാഗം ആളുകളെ പേടിച്ച് മുസ്ലിങ്ങൾ പൊതു ഇടങ്ങളിൽ സ്വയം പരിമിതികൾ നിശ്ചയിക്കുകയാണെങ്കിൽ ആ വിലക്കുകൾ നമ്മൾ എവിടെയാണ് അവസാനിപ്പിക്കുക? അപകടകരമായ നിശബ്ദത. സംഘപരിവാറിന്റെ പ്രതിഷേധത്തിനു പിന്നിൽ മതപരിവർത്തനമെന്ന ആരോപണം ഉയർത്തി അക്രമത്തിന് വഴിമരുന്നിടാനുള്ള ഭീഷണിയാണ്. ഇവിടെയാണ് മതേതര പൊതുസമൂഹത്തിന്റെ പരാജയം വെറുമൊരു വൈരുദ്ധ്യമല്ലാതായി മാറുന്നതും അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാകുന്നതും. യു എ ടീമിന് നേരെ കായികമായ ആക്രമണം നടത്താനുള്ള ആഹ്വാനം പരസ്യമായ ആക്രമണ പ്രചരണമായിരുന്നു. എന്നാൽ മതേതര സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ കടുത്ത നിശബ്ദതയാണ് ഉണ്ടായത്. സംഘപരിവാറിന്റെ ആക്രമം നേരിട്ടുള്ളതും ദൃശ്യവുമാണെങ്കിൽ ഈ നിശബ്ദത ഉണ്ടാക്കുന്ന അക്രമം വ്യവസ്ഥാപിതമാണ്. ദൈനംദിന ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ വ്യവസ്ഥാപിത അക്രമം. തങ്ങൾക്ക് താൽപ്പര്യമുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഭീഷണികളെ ഭീഷണിയായി പേരെടുത്ത് പറയാതിരിക്കുകയും അനുകമ്പ പിൻവലിക്കുകയും ചെയ്യുന്ന രീതിയാണത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആഹ്വാനത്തെ വേഗത്തിൽ സെൻസർ ചെയ്യാൻ മുന്നോട്ടാകുന്ന മതേതര സമൂഹം. അതിക്രമത്തിനുള്ള പരസ്യമായ ആഹ്വാനങ്ങൾക്കെതിരെ മിണ്ടാതിരുന്നത് ഈ വ്യവസ്ഥാപിത അക്രമത്തിന്റെ ഭാഗമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള സംഭാഷണങ്ങളെക്കാൾ വേഗത്തിൽ അക്രമഭീഷണികളെ എതിർക്കാൻ കഴിയാതെ പോകുന്ന ഒരു ലിബറലിസം തങ്ങൾ യഥാർത്ഥത്തിൽ ഏത് അവകാശത്തിന് വിലകൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് തീർച്ചയായും പ്രകടന സ്വാതന്ത്ര്യമല്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മാത്രം വിഷയമായിരുന്നില്ല, മറിച്ച് ആർക്കാണ് സംസാരിക്കാനും ദൃശ്യമാക്കാനും മൈക്ക് കയ്യിൽ വയ്ക്കാനുമുള്ള അധികാരം എന്ന് നിശബ്ദമായി തീരുമാനിക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നമാണിത്.
3: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളെ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ, അതിന്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നമ്മോടൊപ്പം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം നിത്യേന ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പ്രാർത്ഥനകളാണ് നാം പഠിച്ചു കഴിഞ്ഞത്. അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അതുപോലെ ബിസ്മിക റബ്ബി വലാ തുജൻബി വബിക അർഫഅഹു ഇൻ അംസക്ത നഫ്സി എന്ന് തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥന. ഈ രണ്ട് പ്രാർത്ഥനയും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ആ വിഷയത്തിൽ തന്നെ ധാരാളം മറ്റു പ്രാർത്ഥനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മുഖേന നമുക്കൊരുപാട് പ്രാർത്ഥിക്കാനുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന വആവാന വകമ്മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ. എന്തതിൻ്റെ അർത്ഥം? ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ഞങ്ങൾക്ക് പാനീയം നൽകുകയും ഞങ്ങൾക്ക് സംതൃപ്തി നൽകുകയും ഞങ്ങൾക്ക് സ്വൈര്യമായ വാസസ്ഥാനം നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. എത്ര ആളുകളുണ്ട് വലിയ സമ്പത്തുണ്ടായിട്ടും സംതൃപ്തിയും സമാധാനമായ വാസസ്ഥലവും ലഭിക്കാതെ ജീവിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന വആവാന വകമ്മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ. അൽഹംദുലില്ലാഹില്ലദി الحمد لله الذي أطعمنا الحمد لله الذي أطعمنا وسقانا الحمد لله الذي أطعمنا وسقانا وكفانا وكفانا وكفانا وآوانا وآوانا وكفانا وآوانا الحمد لله الذي أطعمنا وسقانا وكفانا وآوانا الحمد لله الذي أطعمنا وسقانا وكفانا وآوانا وكم ممن وكم ممن وكم ممن لا كافي له وكم ممن لا كافي له ولا مؤوي وكم ممن لا كافي له ولا مؤوي الحمد لله الذي أطعمنا وسقانا وكفانا وآوانا وكم ممن لا كافي له ولا مؤوي. ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടി ആവർത്തിക്കാം. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ഞങ്ങൾക്ക് പാനീയം നൽകുകയും ഞങ്ങൾക്ക് ആ പാനീയത്തിലും ഭക്ഷണത്തിലും സംതൃപ്തി നൽകുകയും ഞങ്ങൾക്ക് സ്വൈര്യമായ വാസസ്ഥലം നൽകുകയും ചെയ്ത അള്ളാഹുവിന് മാത്രമാണ് സ്തുതികൾ. എത്രയോ ആളുകൾ സമ്പത്തുണ്ടായിട്ടും സംതൃപ്തിയും സ്വൈര്യമായ വാസസ്ഥലവും ലഭിക്കാതെ ജീവിക്കുന്നുണ്ട്. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന കൃത്യമായി കൊണ്ട് മനഃപ്പാഠമാക്കി പ്രാവർത്തികമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ശാന്തമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്ന് നമ്മൾ കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളുടെ മൂന്നാം ഭാഗം. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോയിൽ അസ്മാഉൽ ഹുസ്ന അൽ അനി ധന്യൻ അവതരണം അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അറിയുക എന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അല്ലാഹു ധന്യനാണ്, എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ പരിപൂർണതയെ ഇതിൽ അറിയിക്കുന്നു. അല്ലാഹു പരാശ്രയമുക്തനാണ് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നതും ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ. ആ അല്ലാഹുവിൻ്റെ ധന്യതയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക് അല്ലാഹു അവൻ്റെ ധന്യതയിൽ നിന്ന് ഔദാര്യമായി നൽകുന്നു. യഥാർത്ഥത്തിൽ സൃഷ്ടികൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അല്ലാഹു ആകട്ടെ മറ്റൊരാളുടെയും ആവശ്യമില്ലാത്തവനാണ്. അതാണ് അൽ ഗനീ എന്നതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സംവിധാനിച്ചു, അവരോട് നിസ്കാരം പറഞ്ഞു, നിസ്കരിക്കണമെന്ന് പറഞ്ഞു, നോമ്പ് നോക്കണമെന്ന് പറഞ്ഞു, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ഗനീയൻ. ഇത് അല്ലാഹുവിന് എന്തെങ്കിലും പ്രതാപം ഉയരാനോ അല്ലെങ്കിൽ അല്ലാഹുവിന് എന്തെങ്കിലും ധന്യത ലഭിക്കാനോ കുറച്ച് സമ്പത്ത് കൂടാനോ ഒന്നുമല്ല പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്താലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടാൻ പോകുന്നില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിനെ നിഷേധിച്ചു, നിസ്കരിക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, അല്ലാഹുവിൻ്റെ പവിത്രമായ ആ കഅബാലയത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും അല്ലാഹുവിൻ്റെ ധന്യതയ്ക്കോ അല്ലാഹുവിൻ്റെ പവിത്രതയ്ക്കോ അല്ലാഹുവിൻ്റെ ഇസ്സത്തിനോ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു ഗനിയാണ്. ആ ഗനിയിൽ നിന്നാണ്, ആ ഗനയിൽ നിന്നാണ് അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകുന്നത്. അത് വിശ്വസിച്ചവനും നൽകുന്നു, അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും നൽകുന്നു, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനും അല്ലാഹു അവൻ്റെ ഗനയിൽ നിന്ന് സമ്പത്ത് നൽകുന്നു. അപ്പോൾ അല്ലാഹുവാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ. അൽ ഗനി, പരമമായ സമ്പത്ത് അല്ലാഹുവിന് മാത്രമാണ്. അവൻ്റെ ആ സമ്പത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അവൻ്റെ സമ്പത്ത് നൽകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല വറബ്ബുകൽ ഗനിയു ദുർ റഹ്മ, അല്ലാഹു ഗനിയാണ്, സമ്പത്തുള്ളവനാണ്, അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറയാൻ കാരണം, ഇന്ന് ചില ആളുകൾ സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്ത് കാരുണ്യത്തോടുകൂടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കുന്നില്ല, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം നടിക്കുന്നു, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ മറക്കുന്നു, തൻ്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും പാവപ്പെട്ട അയൽവാസികളെയും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നു, കാരുണ്യമില്ലാത്ത ആളായി മാറുന്നു. സമ്പത്ത് കിട്ടിയാൽ ചില ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വറബ്ബുകൽ ഗനിയുദുർ റഹ്മ, അല്ലാഹു ഗനിയാണ്, സമ്പത്തുടയവനാണ്, അതോടൊപ്പം അവൻ റഹ്മത്ത് കാണിക്കുന്നവനാണ്. അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്ത് നൽകുന്നു. ഈ ലോകത്ത് സംവിധാനിച്ച എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും ആസ്വദിക്കുന്നു എന്നതാണ് അല്ലാഹുവിൻ്റെ ആ റഹ്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അല്ലാഹു പറഞ്ഞതെന്താണ്? അല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും, സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്തുടയവനാണ്, ധന്യനാണ്, പരിപൂർണമായ ധന്യനാണ്. ഒരാളുടെയും ഒരാവശ്യവും അല്ലാഹുവിന് ഇല്ല എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലോകത്തുള്ള ഏതേത് സമ്പന്നനെ എടുത്തു നോക്കിയാലും അവരുടെ ഒരാളുടെയും ആവശ്യമില്ല അല്ലാഹുവിന്. അതാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ മാ സിവല്ല, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം, മറ്റേത് സൃഷ്ടിയാകട്ടെ. ജിന്നാകട്ടെ ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യരാകട്ടെ മറ്റേത് സൃഷ്ടി വൈഭവങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം അള്ളാഹു ഗനിയാണ്, ധന്യനാണ്, ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ്, ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഗനിയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനതല വിശുദ്ധ ഖുർആനിൽ അൽ ഗനി എന്ന നാമത്തോടുകൂടി ചേർത്തു പറഞ്ഞത് അൽ ഹമീദ് എന്നതാണ്. സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ, സമ്പത്തുടയവനാണ്, അതോടൊപ്പം ആ സമ്പത്തുകൊണ്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ. നമ്മുടെ നാട്ടിലൊക്കെ ആർക്കെങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ, പെട്ടെന്നൊരു സമയത്ത് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മോശപ്പെട്ടതിന് ഉപയോഗിക്കും, ആ സമ്പത്ത് ധൂർത്തിൽ ഉപയോഗിക്കും, ആ സമ്പത്ത് മ്ലേച്ഛതകൾക്ക് വേണ്ടി ഉപയോഗിക്കും, ആ സമ്പത്ത് മോശപ്പെട്ട മാർഗത്തിലേക്ക് വിനിയോഗിക്കും. ഇങ്ങനെ മോശപ്പെട്ടതിലേക്കും ധൂർത്തിലേക്കും മ്ലേച്ഛതകളിലേക്കും ചിലപ്പോൾ സമ്പത്ത് അധികരിക്കുമ്പോൾ ആളുകൾ വിനിയോഗിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സമ്പത്ത് അൽ ഹമീദ്, സ്തുത്യർഹമായ മാർഗത്തിൽ മാത്രമാണ് വിനിയോഗിക്കുന്നത്. അവൻ ആ സമ്പത്തിനെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി കഷണ്ടിയൻ, കഷണ്ടി നിറഞ്ഞവൻ. രണ്ടാമത്തെ വ്യക്തി വെള്ളപ്പാണ്ടുള്ള വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തി അന്ധനൻ. ഈ മൂന്ന് പേർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അൽ ഗനിയായ അള്ളാഹു അവൻ്റെ ഗിനയിൽ നിന്ന് അല്പം സമ്പത്ത് കൊടുത്തു, അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തു. എന്നിട്ട് പരീക്ഷിക്കാൻ ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളപ്പാണ്ടുള്ള ആൾക്ക് ആ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുക്കുന്നു, കഷണ്ടിയുള്ള ആൾക്ക് ആ കഷണ്ടി മാറ്റിക്കൊടുക്കുന്നു, നല്ല സമൃദ്ധമായ മുടി തലമുടി നൽകുന്നു. അതോടൊപ്പം അന്ധനായ വ്യക്തിക്ക് കണ്ണുകാഴ്ച തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതോടൊപ്പം വെള്ളപ്പാണ്ടുള്ള വ്യക്തിക്ക് ഒട്ടകം ധാരാളമായി നൽകുന്നു, അവൻ്റെ ഗിനയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് നൽകുന്നു. അതോടൊപ്പം കഷണ്ടിയുള്ള വ്യക്തിക്ക് അള്ളാഹു പശുക്കളെ നൽകുന്നു, അന്ധനായ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആടുകൾ നൽകുന്നു. അങ്ങനെ അതിൽ നിന്ന് വലിയ സമ്പത്ത് അവർ നേടിയെടുക്കുന്നു, ധാരാളമായി കൊണ്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം, മലക്കുകൾ, ഒരു മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ യാത്രക്കാരനായി കൊണ്ടുവന്ന് ഓരോരുത്തരോടും സഹായം ചോദിക്കുന്ന രൂപത്തിൽ പരീക്ഷിക്കുന്നു. അതിൽ ആദ്യം കഷണ്ടിയുടെ അടുത്ത് കഷണ്ടി ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കാണ്, എനിക്ക് നിങ്ങളുടെ പശുക്കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ എനിക്ക് നൽകണം, കാരണം എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് മറ്റൊന്നും വിഭവമായി കൊണ്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയും, ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, എൻ്റെ വാപ്പയുടെയും അവിടുന്ന് മുമ്പുള്ള തലമുറകൾ കൈമാറിക്കൊണ്ടു വന്നതാണ്, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ തിരിച്ചയക്കും. ഈ മലക്ക്, മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന മലക്ക് അടുത്ത് ഒട്ടകങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട്

രൂപത്തിൽ ചെല്ലും, എന്നിട്ട് ഇതേ കാര്യം പറയും യാത്രക്കാരനാണ് എന്ന രൂപത്തിൽ പരീക്ഷണത്തിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് അയക്കും. ആ സമയത്ത് അന്ധനായ വ്യക്തി പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും എടുക്കാം, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതാണ് എനിക്കിഷ്ടം, നിങ്ങൾ ബാക്കിയാക്കുന്നതല്ല. കാരണം ഞാൻ അന്ധനായിരുന്നു, എനിക്ക് അള്ളാഹു കാഴ്ച നൽകി, എനിക്കൊന്നുമില്ലായിരുന്നു, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഇത്രയും അധികം ആടുകളെ നൽകി, അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയവൻ എന്ന് പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയായിരുന്നു ആ ഒരു അന്ധനായ വ്യക്തി, പിന്നീട് കണ്ണുകാഴ്ച അള്ളാഹു നൽകിയ വ്യക്തി. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമ്പത്ത് നൽകുന്നവനും അള്ളാഹുവാണ്, അൽ ഗനീ അള്ളാഹുവാണ്, ആ സമ്പത്തിനെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അള്ളാഹുവാണ്. അതാണ് അൽ ഗനീ എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഉള്ള, ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയെന്ന് അറിയപ്പെട്ട ഖാറൂൻ, നമുക്കറിയാം അല്ലേ, ഖാറൂണിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത്, ഖാറൂണിൻ്റെ ഖജനാവ് അതിൻ്റെ താക്കോലുകൾ കൊണ്ട് നടക്കാൻ തന്നെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു, പക്ഷേ അവൻ അഹങ്കരിച്ചു. അള്ളാഹു കൊടുത്ത സമ്പത്തിൽ, ഗനിയായ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ അവൻ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവനെയും അവൻ്റെ സമ്പത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്, അൽ ഗനിയായ അള്ളാഹു, അവൻ സമ്പത്ത് നൽകാനും കഴിവുള്ളവനാണ്, സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ്. ഒരാളെ ധന്യനാക്കാനും അള്ളാഹുവിന് കഴിയും, ഒരാളെ അവൻ്റെ ധന്യതയിൽ നിന്ന് പിടിച്ചു മാറ്റാനും അള്ളാഹുവിന് സാധിക്കും എന്നതാണ് ഇതിൽ നിന്നെല്ലാം, ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അള്ളാഹു ഗനിയാണ് എന്ന് പറയുന്നതോടൊപ്പം മറ്റു ചില നാമങ്ങളിലേക്കും ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വല്ലാഹു ഗനിയുൻ ഹമീദ്, സ്തുത്യർഹനായ സമ്പന്നൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഗനിയുൻ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ എന്നാണ്. അപ്പോൾ വിവേകമുള്ള സമ്പന്നൻ എന്ന അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവർക്ക് നന്മകൾ ചെയ്യാനും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ പെട്ടെന്ന് പിടികൂടാനും കഴിവുള്ളവനാണ്, ഗനിയാണ്. പക്ഷേ എന്നിരുന്നാലും അള്ളാഹു ഗനിയാണ്, ഹലീമാണ്, വിവേകത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല പെട്ടെന്ന് പിടികൂടാതെ ആളുകൾക്ക് അവസരം നൽകുന്നു തൗബയ്ക്ക്, അതുപോലെ തന്നെ മാറാൻ, മാറി ചിന്തിക്കാൻ, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരാൻ. ഗനിയുൻ ഹലീം, വിവേകമുള്ള ധന്യനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഗനിയുൻ കരീം, മാന്യനായ ധനികൻ എന്നും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതായത് മാന്യമായി സമ്പത്ത് വിനിയോഗിക്കുന്ന, മാന്യതയിൽ മാത്രം പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഔദാര്യവാനാണ് എന്നത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹുവിനെക്കുറിച്ച്. ഈ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, അള്ളാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ്, എല്ലാത്തിൻ്റെയും മേലാധികാരി, എല്ലാ സമ്പത്തിൻ്റെയും ഏറ്റവും വലിയ ധനികൻ അത് അള്ളാഹു മാത്രമാണ്, അവനാണ് സമ്പത്ത് നൽകുന്നവൻ, ഒന്നാമതായി മനസ്സിലാക്കുക. രണ്ടാമത്തത്, സമ്പത്ത് നൽകാനും സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിയുള്ളവൻ അള്ളാഹു മാത്രമാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് നൽകിയതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, അതിൽ റബ്ബിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നാലാമത്തത്, സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഔദാര്യമുള്ളവനായി നമ്മൾ മാറണം, പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കണം, സമ്പത്ത് വിനിയോഗിക്കണം, അത് കുടുംബത്തിലും വിനിയോഗിക്കണം, സ്വന്തം വീട്ടിൽ പോലും വിനിയോഗിക്കുമ്പോൾ ഔദാര്യവാനായിക്കൊണ്ട്, പിടിച്ചു വയ്ക്കുന്നവനായിക്കൊണ്ട് ഉപയോഗിക്കരുത്, മറിച്ച് ഔദാര്യവാനായിക്കൊണ്ട്, വിട്ടുവീഴ്ച നൽകുന്നവനായിക്കൊണ്ട് നമ്മൾ സമ്പത്തിനെ വിനിയോഗിക്കണം. നമ്മുടെ സ്വഭാവവും അങ്ങനെ ആക്കി തീർക്കണം, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ഔദാര്യവാനായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് ഈ അൽ ഗനി എന്ന നാമം അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതും
പരിവർത്തിപ്പിക്കേണ്ടതുമായ ഭാഗങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു തആലയെ കൂടുതൽ അടുത്തറിയുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ

0: ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ അനി, ധന്യൻ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഐ ടി ജാലകം. കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം? അവതരണം അബ്ദുൽ അഹദ് ചുങ്കത്തറ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വേർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ട്രെയിൻ സ്റ്റേഷൻ അടിസ്ഥാനത്തിൽ എങ്ങനെ സെർച്ച് ചെയ്യാം, ട്രെയിനിൻ്റെ നമ്പർ വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം, ലൈവായി എങ്ങനെ സെർച്ച് ചെയ്യാം, അലാറം അപ്ലിക്കേഷൻ, അലാറം എങ്ങനെ വെക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് കണക്ഷൻ ട്രെയിനുകളുടെ പ്രശ്നം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ട്രെയിനില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ട്രെയിനില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ട്രെയിനിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് പലപ്പോഴും ഒരു ട്രെയിൻ വൈകി പോകുന്നത് കൊണ്ട് നമുക്ക് മറ്റേ അടുത്ത ട്രെയിൻ കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനുള്ളൊരു പരിഹാരം കൂടി നമ്മളെ ഈ ഒരു വേർസ്മൈ ട്രെയിനിലുണ്ട്. ആ ഒരു കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ വേർസ്മൈ ട്രെയിൻ എന്നുള്ള അപ്ലിക്കേഷൻ എടുക്കുന്നു. നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അതിനുശേഷം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അപ്പോൾ ആദ്യമായി നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിനുകൾ നോക്കുമ്പോൾ രാവിലെ 5:30 ഉള്ള ട്രെയിന് 7:05 ഷൊർണൂർ എത്തുന്നുണ്ട്. ഈ ട്രെയിന് പോയാൽ നമുക്ക് 7:05 ഷൊർണൂരെത്താം. അതേസമയം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ നമ്മൾ നോക്കുമ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് 7:35 എത്തുന്നുണ്ട്. 7:05 നിലമ്പൂരിൽ നിന്നുള്ള ട്രെയിന് ഷൊർണൂരെത്തുന്നു. കൃത്യം 1.5 മണിക്കൂറിന് ശേഷം 7:35 ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുണ്ട്. അത് എല്ലാ ദിവസവുമില്ല, ആഴ്ചയിൽ 5 ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധ്യത പരിശോധിക്കുകയാണ്. ഈ ട്രെയിന് ഷൊർണൂരിൽ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരെത്തി 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് കയറാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആദ്യമായി പരിശോധന നടത്താം. അപ്പോൾ അതിനുദാഹരണമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു 7:35 തന്നെ ഈ ട്രെയിൻ എടുക്കാറുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ആ ജനശതാബ്ദിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ടുഡേ എന്നുള്ള ഭാഗത്ത് നോക്കുമ്പോൾ 7:30 ട്രെയിന് 7:44 ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുൻ ദിവസങ്ങളിലേത് കൂടി നമ്മൾ നോക്കുക. ഏകദേശം ഒരാഴ്ചയുടേത് നമ്മൾ നോക്കുന്ന നന്നായിരിക്കും. യെസ്റ്റർഡേ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നലെ 7:36 എടുത്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ ദിവസം നോക്കുമ്പോൾ ആ ഡേറ്റിന് ട്രെയിനില്ല. ഇനി അതിൻ്റെ മുമ്പത്തെ ഡേറ്റ് നമ്മൾ നോക്കുന്നു. ആ ഡേറ്റിന് നോക്കുമ്പോൾ 7:38 എത്തിയിട്ടുണ്ട്. വീണ്ടും കലണ്ടറിൽ നമ്മൾ നോക്കുന്നു, ആ ദിവസം 7:33. വീണ്ടും നമ്മൾ കലണ്ടറിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 7:30 ട്രെയിന് 7:35 5 മിനിറ്റിനുള്ളിലൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം, ആ ദിവസം ഇപ്പോൾ നമ്മൾ ഇന്ന് ആണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ കലണ്ടറിലെ ചൊവ്വാഴ്ചകൾ, 2-3 ചൊവ്വാഴ്ചകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം വീക്കിലി ട്രെയിനുകൾ വരാറുണ്ട്. വീക്കിലി ട്രെയിനുകൾ വരുമ്പോൾ ചില ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കലണ്ടറിലുള്ള മറ്റു ചൊവ്വാഴ്ചകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 7:34 അതേപോലെ തന്നെ ഇവിടെ 7:43 വീണ്ടും നമ്മൾ നോക്കുന്നു. ഇങ്ങനെ കുറച്ച് ദിവസത്തെ ട്രെയിനുകൾ നമ്മൾ ഒന്ന് നോക്കുന്നു, 7:29 എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജനശതാബ്ദി എന്നുള്ള ട്രെയിന് കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ എത്തുന്ന ടൈം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ട്രെയിന് കൃത്യമായ സമയത്ത് എത്തുന്നുണ്ടോ? ഇതൊരു ഡെയിലി ട്രെയിനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത് എടുത്തു 6:59 എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ നോക്കുമ്പോൾ 656 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ ദിവസം 655 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങൾ അങ്ങനെ നോക്കുന്നു, ഒരു ദിവസം 8 മണിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ദിവസം ഏതാണ് എന്ന് നമ്മൾ നോക്കും. ഇപ്പോൾ നമ്മൾ ഇന്നാണ് ചൊവ്വാഴ്ചയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ചൊവ്വാഴ്ചകൾ ഒന്നുകൂടി നോക്കുകയാണ്. 28-ാം തീയതി 7:03 എത്തിയിട്ടുണ്ട്. വീണ്ടും ചൊവ്വാഴ്ച 21 7:02 എത്തിയിട്ടുണ്ട്. വീണ്ടും നോക്കുന്നു 14-ാം തീയതി 6:51 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പുള്ള ആഴ്ചകൾ ഒക്കെ നോക്കുമ്പോൾ വളരെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമേ ഈ ട്രെയിന് ലേറ്റായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെയിന്, നമ്മൾ 7:05 എത്തുന്ന ട്രെയിന് 7:05 മുമ്പ് തന്നെ എത്തുന്നുണ്ട്. മറ്റേ ട്രെയിന് ഒരു 7:30 പുറപ്പെടുന്ന ട്രെയിൻ 7:35 വരെയൊക്കെ വൈകാറുണ്ട്. കൃത്യമായി 1/2 മണിക്കൂർ സമയം നമുക്ക് ലഭിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ യാത്ര ചെയ്യുന്ന ആ ദിവസങ്ങളിൽ ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ചകളിലെ പാറ്റേൺ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വേറെ ട്രെയിനുകൾ വരുമ്പോൾ വൈകാനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് നമുക്ക് ആ ട്രെയിൻ കണക്ഷൻ ട്രെയിനുകൾ പോകാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. പീസ് റേഡിയോയുടെ IT ജാലകത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ IT ജാലകം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷനാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം എന്നാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബിയുൽ അവ്വൽ 22 തീയതി, ക്രിസ്തുവർഷം 2026 സെപ്റ്റംബർ 4 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളിലത്ത് ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുള്ള ഖയ്യാത്ത് ഹഫിള്ളഹുല്ലാഹു താല വറഅ അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ ദാസന്മാരെ, അവനെ സൂക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആരാധനകളിൽ മുഴുകി എല്ലാ കാര്യത്തിലും നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോകുന്ന പാപങ്ങളിൽ നിന്ന് എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തെ പരലോകത്തിലേക്കുള്ള വിളവെടുപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇഹലോക ജീവിതത്തിൽ നിന്ന് നാളേക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അതിനു വേണ്ടത് സൂക്ഷ്മമായ ഒരു ജീവിതമാണ്. സൂക്ഷ്മതയോടെ അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുകയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു പറയുന്നു, وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ وَيَخْشَ اللَّهَ وَيَتَّقِهِ فَأُولَٰئِكَ هُمُ الْفَائِزُونَ. ജീവിതത്തിൽ ആരാണ് വിജയിച്ചവർ? അതിൻ്റെ മറുപടിയാണിത്. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാൽ അവർക്കാണ് ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത്. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ആവശ്യത്തിന് സമ്പത്ത്, അതുപോലെ തന്നെ നല്ല താമസ ഇടങ്ങൾ എന്നിങ്ങനെ അല്ലാഹു മനുഷ്യന് ഇഹലോകത്ത് നൽകുന്ന ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായാലും ഇല്ലെങ്കിലും അല്ലാഹുവിൻ്റെ ഔദാര്യത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് ആ ഔദാര്യം അല്ലാഹു നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം നാം മറക്കരുത്, എല്ലാം നൽകുന്ന റാസിഖാണ് അല്ലാഹു, റസ്സാഖാണ് അല്ലാഹു. നമുക്ക് ആഹാരമാവട്ടെ, മറ്റു ജീവിത സൗകര്യങ്ങളാവട്ടെ, അത് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അത് മറ്റൊരാൾക്കും നമുക്കീ സൗകര്യങ്ങൾ നൽകാനുള്ള കഴിവോ അവകാശമോ ഇല്ല. നമ്മളാണെങ്കിലോ ആ അല്ലാഹുവിനെ എപ്പോഴും ആവശ്യമുള്ളവനാണ്. അല്ലാഹുവോ നമ്മളിലേക്ക് ഒരാവശ്യവും ഇല്ലാത്തവനാണ്. അല്ലാഹു പറയുന്നത് കാണൂ, യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾക്കെപ്പോഴും അല്ലാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങൾ. അല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ആവട്ടെ ആരിലേക്കും ആവശ്യമില്ലാത്ത, എന്നാൽ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടവനാണവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അല്ലാഹുവാണ് എല്ലാം അപാരമായി നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, ശക്തനായിട്ടുള്ളവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, നാം മനസ്സിലാക്കണം, എല്ലാ കാര്യത്തിനും ചില കാരണങ്ങളുണ്ടായിരിക്കും, എല്ലാ ലക്ഷ്യത്തിലേക്കും ചില വഴികളുണ്ട്. ആ വഴി നാം സ്വീകരിക്കണം. ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും നല്ല ആഹാരങ്ങളും ആ വസ്തുക്കളും താമസ ഇടങ്ങളും ഒക്കെയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താൻ അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ ചില മാർഗങ്ങൾ അല്ലാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയവന് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവ നാം സ്വീകരിക്കുകയും വേണം. അല്ലാഹു തആല പറഞ്ഞത്, ഒന്നാമതായി അല്ലാഹുവിൽ ആത്മാർത്ഥമായി നാം വിശ്വസിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ അള്ളാഹു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു എക്സിറ്റ്, പുറത്തു കടക്കാനുള്ള ഒരു വഴി നമുക്ക് നൽകും. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ ദുർഘട നിമിഷത്തിൽ നിന്നും അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പുറത്തു പോകാനുള്ള വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത മാർഗത്തിൽ കൂടി അള്ളാഹു അവൻ്റെ എല്ലാ തരത്തിലുള്ള റിസ്ക്കുകളും ഞഴിമത്തുകളും അവൻ നമുക്ക് നൽകും. മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, അള്ളാഹു പറയുന്നു, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കവൻ ഒരുപാട് നന്മകൾ വർഷിച്ചു തരും എന്ന്. ഒലു അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ, ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫത്തഹന അലൈഹിം ബറക്കാത്തി മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് നാം തുറക്കപ്പെടുമായിരുന്നു. വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ കള്ളമാക്കിയപ്പോൾ, ഫ അഖദ്നാഹും ബിമാക്കാനു യക്സിബൂൻ, അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടി എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിങ്കൽ നിന്ന് ഞഴിമത്തുകളും റിസുക്കും ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അവനിലേക്ക് നാം അഭയം പ്രാപിക്കണം. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള വഴിയുള്ളൂ എന്നും, അള്ളാഹു തടഞ്ഞത് തരാൻ ആരുമില്ല എന്നും, അള്ളാഹു തന്നത് അത് മതിയെന്ന സംതൃപ്തിയുമാണ് നമ്മുടെ തവക്കുൽ വേണ്ടത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന മുവഹ്ഹിദുകൾക്ക് മാത്രമേ ഈ തവക്കുലിൻ്റെ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഒമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഒരാൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അത് മതി, ആ ഭരമേൽപ്പിക്കൽ മതി അവൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, എല്ലാ വിശ്വാസത്തിൻ്റെയും എല്ലാ സൽക്കർമ്മങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും വലിയ മാനദണ്ഡം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം തവക്കുലിലാണ് നിലകൊള്ളുന്നത്. ഒരു ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ്, ശിരസിൻ്റെ സ്ഥാനമാണ് തവക്കുലിനുള്ളത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആ ഒരു ബോധത്തിനുള്ളത്. ശരീരത്തിന് തലയില്ലാതെ ശരീരമില്ലല്ലോ. അതുപോലെ ഈമാനും സൽക്കർമ്മങ്ങളും തവക്കുലാകുന്ന അതിന്മേലല്ലാതെ നിലനിൽക്കുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, തവക്കുലാക്കുക എന്നതിൻ്റെ അർത്ഥം വെറുതെ എന്തെങ്കിലും കിട്ടും എന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹത്തിനു വേണ്ടി നാം തേടേണ്ടതുണ്ട്, തിരഞ്ഞു നടക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. വെറുതെ കിട്ടുന്നതല്ല തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തവക്കുൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവാണ് മാത്രമാണ് എനിക്ക് നൽകുന്നവൻ, അവനാണ് രക്ഷകൻ എന്ന ബോധത്തോടൊപ്പം ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ജീവിത ആയോധനങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും വേണം. അത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് തവക്കുൽ പൂർണ്ണമാകുന്നത്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞത് കാണാം, ഹുവല്ലദി ജഅല ലക്കുമുൽ അർള ദലൂല, ഈ ഭൂമിയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് അള്ളാഹുവാണ്. ഫംഷൂഫി മനാക്കിബിഹ, ആ ഭൂമിയുടെ പല ഭാഗത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കുക, നടക്കുക. വക്കുലൂമിർ റിസ്ഖിഹി, അവൻ തരുന്ന റിസ്ഖ് നിങ്ങൾ തിന്നുകൊള്ളുക. വൈലഹിൻ നുഷൂർ, അവനിലേക്കാണ് മടക്കം. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി കുത്തിയിരുന്നാൽ പോരാ, നമ്മൾ സഞ്ചരിക്കണം. എവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ കഴിയുക, അവിടെ നമ്മൾ അധ്വാനിക്കണം. നമ്മൾ ഓടേണ്ടയിടത്തും പോകേണ്ടയിടത്തും യാത്ര ചെയ്യേണ്ടയിടത്തും യാത്ര ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ലൗ തവക്കൽതും അലല്ലാഹി ഹക്ക തവക്കുലിഹി, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയായിരുന്നുവെങ്കിൽ ലറസഖക്കുംകമായ റിസുഖു തൈറ, പക്ഷികൾക്ക് ആഹാരം നൽകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. തഗദു ഹിമാസൻ, വഴി വയറൊട്ടിയ രൂപത്തിലാണ് പക്ഷികൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പ്രഭാതത്തിൽ വത്തറോഹു ബിത്താന, വയറ് നിറഞ്ഞുകൊണ്ടാണ് പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ പക്ഷികൾ കൂട്ടിലിരുന്ന് വയറ് നിറയുമെന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. കൂട്ടിൽ നിന്നെന്നും അതിരാവിലെ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടെയാണ് തിന്നാനുള്ളത്, എവിടെ നിന്നാണ് വെള്ളം കുടിക്കാനുള്ളത്, അത് നോക്കി നടന്ന് തിന്ന് കുടിച്ച് അത് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ വയറ് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നു. അവിടെ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറങ്ങിത്തിരിക്കണം, അധ്വാനിക്കണം, പ്രവർത്തിക്കണം, എങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ഖ് നമുക്ക് തരും. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ഇബ്നുൽ ജൗസി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യഖുദന്ന അഹദുക്കും അൻ തലബി റിസ്ഖി വഹുവ യഖൂൽ അല്ലാഹുമ്മ റിസ്ഖ്നി, അള്ളാഹുവേ എനിക്ക് റിസ്ക് നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ആ റിസ്ക്കിന് വേണ്ടി കുത്തിയിരുന്ന് റിസ്ക് വരും എന്ന് കാത്തിരിക്കരുത്. എവിടെയെങ്കിലും കുത്തിരിഞ്ഞ് ചടഞ്ഞിരുന്ന് ഒന്നും പ്രവർത്തിക്കാതെ എവിടേക്കും പുറത്തിറങ്ങാതെ റിസ്ക് തൻ്റെ വീട്ടിലേക്ക് വരും എന്നാരും കാത്തിരിക്കരുത്. പിന്നെ വഖദ് അലിമ അന്ന സമാ അലാ തുംതിറു ദഹബം വലാ ഫില്ലത്തൻ, ആകാശം സ്വർണവും വെള്ളിയുമല്ലല്ലോ, അത് മഴ വർഷിക്കുന്നത് വെള്ളമാണല്ലോ. വെള്ളമാണ് ആകാശം നൽകുന്നത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് കിട്ടുന്നത്. അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരുന്നത് വെള്ളമാണ്. ആ വെള്ളം നനയ്ക്കേണ്ടയിടത്ത് നനച്ചും തിരിച്ചുവിടേണ്ടയിടത്ത് തിരിച്ചുവിട്ടും ആ വെള്ളം കൊണ്ട് നാം കൃഷി ഉൽപ്പാദിപ്പിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു റിസ്ക് കിട്ടും. അതല്ലാതെ നേർക്കുനേരെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ നമുക്ക് വർഷിക്കുകയില്ല മുകളിൽ നിന്ന് എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അതുപോലെ ജീവിതത്തിൽ റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹുവിനോട് പാപക്കറയിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫക്കുൽത്തുസ്തഫിറു, നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം പറയുന്നയിടത്ത് കാണുന്നുണ്ട്, ഫക്കുൽത്തുസ്തഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, ഞാൻ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ പുറത്തു തരുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദറാറ, എങ്കിൽ മഴ ആകാശത്തു നിന്ന് മഴ അല്ലാഹു തആല വേണ്ടുവോളം വർഷിക്കും. വയുംദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും മക്കളും കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വൈജഅല്ലക്കും ജന്നാത്തിൻ വൈജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും നദികളും അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കണം എന്ന്. വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതും അതാണ്. നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, പശ്ചാത്തപിച്ച് മടങ്ങുക, തെറ്റുകളിൽ നിന്ന് മുക്തമാകുക, എങ്കിൽ യുമത്യഉക്കും മതാൻ ഹസനൻ ഇലാ അജലി മുസമ്മ, നല്ല ജീവിത വിഭവങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. വയുഉതികുല്ലദീ ഫളിലിൻ ഫളിലഹു, ഫളില് ശ്രേഷ്ഠതയുള്ളവർക്ക് അവൻ്റെ ശ്രേഷ്ഠതയുടെ അവകാശികൾക്ക് അതവൻ നൽകും. അതല്ല നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫൈനിയ ഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, ആ മഹാ ദിവസത്തെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുപോലെ റിസ്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിനോട്. പ്രാർത്ഥനയില്ലാതെ അള്ളാഹു നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. رب പറയുന്നു നിങ്ങളോട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ ഉത്തരം നൽകാം. എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കരിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരിക്കലും ഉത്തരം നൽകുകയില്ലെന്ന് മാത്രമല്ല അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥന വേണം, അതാണ് ആരാധന. ദുആഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ, ഞങ്ങളുടെ നാഥ ഇഹലോകത്തും പരലോകത്തും നന്മ ഞങ്ങൾക്ക് നീ തരണമേ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത പ്രാർത്ഥന. ഇഹലോകത്തിന് നന്മക്ക് വേണ്ടിയും പരലോകത്തെ നന്മക്ക് വേണ്ടിയും അള്ളാഹു തആല പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളെ റിസ്ക്, നല്ല ഭവനം, നല്ല വീട്, നല്ല ജീവിത സൗകര്യങ്ങൾ, ആരോഗ്യം, നല്ല മക്കൾ, അതൊക്കെ ദുന്യാവിൽ ഹസനത്താണ്. പരലോകത്ത് എളുപ്പമുള്ള വിചാരണ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി, എന്നിട്ട് അവസാനം സ്വർഗം. അതാണ് പരലോകത്ത് ഹസനത്ത്. രണ്ട് ലോകത്തും ഹസനത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കുക എങ്കിൽ നിങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് വിശാലമാക്കി തരും എന്നാണ്. മൻസറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു വ അൻ യുസ്അല ലഹു ഫീ അസരിഹി യുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. കുടുംബബന്ധം ചേർക്കുക, നിങ്ങൾക്ക് നല്ല നിലക്കുള്ള ആയുസ് അല്ലാഹു തആല നീട്ടിത്തരും, നിങ്ങളുടെ റിസ്ക് അല്ലാഹു തആല വിശാലമാക്കിത്തരും. അപ്പം കുടുംബബന്ധങ്ങൾ ഇതുപോലെ നേരായ മാർഗത്തിൽ കൂടി സഹോദരങ്ങളെ നാം നമ്മുടെ റിസ്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള ജീവിത സൗകര്യങ്ങൾ തേടണം. സത്യസന്ധമായ ആത്മാർത്ഥമായ നേരായ വഴികളിൽ കൂടി നമ്മൾ തേടണം. പക്ഷേ മനുഷ്യർ റിസ്ക് തേടുന്നത് നേരായ വഴിക്കല്ല, ഹറാമായ മാർഗങ്ങളിൽ കൂടി അത് നമ്മൾ തേടുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. നാം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനിസ്തബ്ദ വലാ യജ്രിമന്നക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി, ജിബ്രീൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലേക്ക് അറിവ് നൽകിയിട്ടുണ്ട്. എന്താണ്? അന്ന നഫ്സൻ ലൻ തമൂത അത്താ തസ്തക്മില അജല, ആരും അവധിയെത്താതെ മരിക്കുകയില്ല. എല്ലാവർക്കും ഒരു മരണത്തിൻ്റെ അവധിയുണ്ട്. അന്നേ മരിക്കൂ. വത്തസ്തഇദ റിസ്ഖഹ, ഓരോരുത്തർക്കും അല്ലാഹു തആല റിസ്ക്കുകൾ കണക്കാക്കിയിട്ടുണ്ട്. ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ താമസയിടങ്ങളൊക്കെ അല്ലാഹു കണക്കാക്കി അത് പൂർണ്ണമായും അവൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഫത്തഖുല്ലാഹ വ അജ്മിലു ഫിത്തലബ്, ഈ കണക്കാക്കിയ റിസ്ക് തേടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നല്ല നിലക്ക് ആ റിസ്ക് കിട്ടാൻ നിങ്ങൾ പ്രവർത്തിക്കണം. വലായ അഹമീലന്നക്കും ഇസ്തിബത്താ ഒരു റിസ്ക്കി, റിസ്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, വിചാരിച്ച പോലെ റിസ്ക് കിട്ടുന്നില്ല, ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കരുതി അന്യത്തുലു ബഹുബിമാസിയത്തില്ല, തെറ്റായ മാർഗങ്ങളിൽ കൂടി ആരും റിസ്ക്കിന് വേണ്ടി അന്വേഷിച്ച് നടക്കരുത്. അതായത് തെറ്റായ തിന്മയിൽ കൂടി, വ്യാജമായ പ്രവർത്തനങ്ങളിൽ കൂടി, കളവ് പറഞ്ഞ് കൈക്കൂലി വാങ്ങി, അതുപോലെ മറ്റു അനർഹമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച് സകാത്ത് നിർവഹിക്കാതെ സംഭരിച്ച് എനിക്ക് റിസ്ക് കൂടണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു ഉദ്ദേശിച്ചതേ കിട്ടൂ, അല്ലാഹു ഉദ്ദേശിച്ചത് കിട്ടാതിരിക്കുകയുമില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുദൂ മാ ഹല്ല വദഊ മാ ഹറുമ, നിങ്ങൾക്ക് ഹലാലായത് നിങ്ങൾ സ്വീകരിക്കണം, ഹറാമായത് നിങ്ങൾ തള്ളിക്കളയണം. സഹോദരങ്ങളെ, റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ദാനധർമ്മം കൊടുക്കണം എന്നത് മറ്റൊരു കാര്യമാണ്. ദാനധർമ്മം കൊടുത്തവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമാ അംഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദാനധർമ്മം കൊടുത്ത് ചെലവഴിച്ചാൽ അല്ലാഹു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് റിസ്ഖ് നൽകും. അല്ലാഹു ഖൈറുർ റാസിഖീൻ, റിസ്ഖ് നൽകുന്നവരിൽ ഉത്തമനാണ് അല്ലാഹു തആല. അതുപോലെ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വാഴ്ത്തി മുംസിക്കൻ തലഫ, ഓരോ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒരു മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് പകരം സമ്പത്ത് നൽകണമേ. മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ, ദാനധർമ്മം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്കും പിശുക്കന്മാർക്കും അവരുടെ സമ്പത്തിൻ്റെ നാശം നൽകണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ദാനധർമ്മം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് കാണാം, ഇന്നമാ അൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിൽ ഉഫാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലന്മാരായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ആ മഹത്വം കൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് നൽകുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സഹായം നൽകുന്നത്. ആ പാവപ്പെട്ടവരെ നമ്മൾ കയ്യൊഴിച്ചാൽ അല്ലാഹു നമ്മളെയും കയ്യൊഴിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ റിസ്ക് തേടുന്ന ആളുകൾ അതിനുവേണ്ടി വളരെ ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ജീവിത അധ്വാനത്തിന് വേണ്ടി ഏറ്റവും നേരത്തെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കൂടുതൽ ബർക്കത്ത് ലഭിക്കും എന്ന്. അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവെ അതിരാവിലെ ജീവിത മാർഗങ്ങളും തേടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സഹറുൽ ഗാമിദി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ദരിദ്രനായ സഹാബിയായിരുന്നു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെ തന്നെ അദ്ദേഹം വ്യാപാരങ്ങൾക്കു വേണ്ടി ഇറങ്ങുകയും വൈകുന്നേരം വരെ കഠിനാധ്വാനവും നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം സമ്പന്നനായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയായി കാണിച്ചു തന്നിരുന്നു എന്നാണ്. തെറ്റായ മാർഗത്തിൽ കൂടി ഒരിക്കലും റിസ്ക് നാം ആഗ്രഹിക്കരുത്. എന്നാൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നല്ല ജീവിതം ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു ഹലാലായ റിസ്ക് നൽകും. അത് ഈ ലോകത്ത് സുഭിക്ഷമായി ജീവിക്കാൻ നമുക്ക് സൗകര്യം തരും, പരലോകത്തും രക്ഷ കിട്ടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1 എന്ന പുസ്തകത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മോജിദത്തുകളും എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സുലാഹി.
1: ബിസ്മില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്ജിസത്തുകളും. പ്രവാചകന്മാരായി നിയോഗിക്കപ്പെടുന്നവർ പ്രവാചകന്മാരാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകാൻ വേണ്ടി അവരിലൂടെ അല്ലാഹു പ്രകടമാക്കുന്ന അമാനുഷികമായ അത്ഭുതങ്ങളാണല്ലോ മുഅ്ജിസത്തുകൾ. പല നബിമാരിലൂടെയും അല്ലാഹു വ്യത്യസ്തങ്ങളായ മുഅ്ജിസത്തുകൾ പ്രകടമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അല്ലാഹു പല വിധത്തിലുള്ള അമാനുഷിക സംഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവയിലെ ചില കാര്യങ്ങളാണ് ഇനി നാം മനസ്സിലാക്കുന്നത്. മറ്റു പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ച ഏക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് അനേകം നബിമാരെ അല്ലാഹു അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കാർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേകതയായിരുന്നു ഇത്. അഥവാ എല്ലാ നബിമാരും ചേർന്ന് നമസ്കരിക്കുകയും അതിൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിൽക്കുകയും ചെയ്തത്. നബിയുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ ഒരു യാത്രയായിരുന്നു ഇസ്റ മിഅ്റാജ്. ധാരാളം മൈലുകൾ താണ്ടി പോകേണ്ടുന്നിടത്തേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് അത്യത്ഭുതകരമായ കാര്യങ്ങൾ കണ്ട് തന്റേതായ താമസസ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയ അത്ഭുതയാത്രയായിരുന്നു അത്. ഈ അത്ഭുതം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അവിടുത്തെ ഉത്തരമുട്ടിക്കാൻ ശത്രുക്കൾ ശ്രമിച്ചപ്പോഴെല്ലാം അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ശത്രുക്കളാൽ അപമാനിക്കപ്പെടുന്നതിൽ നിന്നും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായ കാവൽ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്റ മിഅ്റാജ് യാത്രയ്ക്ക് ശേഷം ഉണ്ടായ സംഭവത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് നമുക്ക് ഇപ്രകാരം കാണാം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും ഞാൻ എന്നെ ഹിജറിൽ കാണുകയുണ്ടായി. ഖുറൈഷികൾ എന്റെ യാത്രയെപ്പറ്റി എന്നോട് ചോദിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഖുറൈഷികൾ ബൈത്തുൽ മുഖദ്ദസിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റി സ്ഥൈര്യം ഉള്ളവനായിരുന്നില്ല. അങ്ങനെ ഞാൻ ഏറെ വിഷമിക്കപ്പെട്ടു. അതുപോലെ തീരെ ഞാൻ വിഷമിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. നബി പറഞ്ഞു, അപ്പോൾ അല്ലാഹു എനിക്ക് അതിനെ അഥവാ ബൈത്തുൽ മുഖദ്ദസിനെ ഉയർത്തി. അങ്ങനെ ഞാൻ അതിലേക്ക് നോക്കി. അവർ എന്നോട് ഏതൊന്നിനെ തൊട്ട് ചോദിച്ചുവോ അതിനെക്കുറിച്ച് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നില്ല. ഞാൻ എന്നെ അംബിയ ഇന്റെ സംഘത്തിൽ കാണുകയുണ്ടായി. അപ്പോഴതാ മൂസ എഴുന്നേറ്റ് നിന്ന് നിസ്കാരം നിർവഹിക്കുന്നു. അപ്പോൾ അദ്ദേഹം ശനൂഅക്കാരിലെ ഒരാളെപ്പോലെ ചുരുണ്ട മുടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമും എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങളിൽ അദ്ദേഹത്തോട് ഏറ്റവും സാദൃശ്യത്തോട് അടുപ്പം ഉറുവത് ബിനു മസ്ഊദ് അസ്സഖഫിയോടാകുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും നിന്ന് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങളിൽ അദ്ദേഹത്തോട് സാദൃശ്യം നിങ്ങളുടെ കൂട്ടുകാരനാകുന്നു. നബിയെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമസ്കാരത്തിന് സമയമായി. അപ്പോൾ ഞാൻ അവർക്ക് ഇമാമായി നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ പറയുന്ന ഒരാൾ ഇപ്രകാരം പറഞ്ഞു, ഓ മുഹമ്മദ്, ഇതാകുന്നു നരകത്തിന്റെ ആളായ അഥവാ കാവൽക്കാരനായ മാലിക് എന്ന മലക്ക്. അതിനാൽ അദ്ദേഹത്തിന് താങ്കൾ സലാം പറയുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് സലാം കൊണ്ടു തുടങ്ങി. ഇസ്റ മിഅ്റാജ് യാത്രയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് സംഭവം വിവരിച്ചു കൊടുക്കുന്നുമുണ്ടായിരുന്നു. യാത്രാ വിവരണം കേട്ടപ്പോൾ ഖുറൈഷികൾ യാത്രയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും അവിടത്തോട് ചോദിച്ചു. ബൈത്തുൽ മുഖദ്ദസിൽ പോയ വിവരം നബി അവരോട് പറഞ്ഞപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് കണ്ടവർക്ക് പറയാൻ കഴിയുന്ന മാത്രം ചോദ്യങ്ങൾ അവർ നബിയോട് ചോദിച്ചു. മുഹമ്മദ് കള്ളനാണ് എന്ന് വരുത്താനായിരുന്നു അവർ ഇങ്ങനെയെല്ലാം ചോദിച്ചത്. ജനങ്ങൾക്കിടയിൽ അപമാനിക്കുവാനും നിന്ദനാക്കാനുമായിരുന്നു അവരുടെ മോഹം. അതിനായി ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിലുകളെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും അവർ ചോദിച്ചു. ആ സമയത്ത് നബിക്ക് തന്നെ ഉത്തരം പറയാൻ വിഷമമുണ്ടായിരുന്നു എന്നാണ് അവിടുന്ന് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. ബൈത്തുൽ മുഖദ്ദസ് കാണാത്തതിനാലോ അവിടേക്ക് പോകാത്തതിനാലോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചോദ്യങ്ങളെ തൊട്ട് പേടിച്ചത്. അത് സ്വാഭാവികമാണല്ലോ. നാം സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതിന്റെ മുഴുവൻ വശങ്ങളെക്കുറിച്ചും നമുക്ക് വിവരണമുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നാം സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതിന്റെ മുഴുവൻ വശങ്ങളെക്കുറിച്ചും നമുക്ക് വിവരമുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. തന്നെ അപമാനിക്കുവാനും നിന്ദിക്കുവാനും ശത്രുക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ പ്രയാസപ്പെട്ടതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിഷമത്തിലായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണാവുന്ന രൂപത്തിൽ നബിക്ക് അതിനെ ഉയർത്തിക്കൊടുത്തു. എത്രയോ കാതങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ആ ഭവനം സമീപത്ത് കാണുകയാണ് അല്ലാഹു നബിക്ക് പ്രകടമാക്കിയ മുഅ്ജിസത്തായിരുന്നു അത്. അല്ലാതെ കാഴ്ചക്ക് പരിമിതിയോ ഇല്ലാത്ത ആളായിരുന്നില്ല മുഹമ്മദ് നബി. ആ പ്രത്യേകത സ്രഷ്ടാവായ അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ബൈത്തുൽ മുഖദ്ദസ് അവിടുന്ന് കാണത്തക്ക വിധത്തിൽ അല്ലാഹു ഏർപ്പെടുത്തിയപ്പോൾ ശത്രുക്കൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം സുന്ദരമായി അവിടുന്ന് അവർക്ക് മറുപടി നൽകാൻ തുടങ്ങി. അതുപോലെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം പ്രവാചകന്മാരെ കാണുകയുണ്ടായി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശാരീരിക അവസ്ഥകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തു. ചുരുണ്ട മുടിയുള്ള ശനൂഅക്കാരിലെ ഒരാളെപ്പോലെയാണ് അന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുവരെ അവിടുന്ന് വിവരിച്ചു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആ അവസരത്തിൽ നബി കാണുകയുണ്ടായി. അദ്ദേഹവും നമസ്കരിക്കുന്നതാണ് നബി കാണുന്നത്. അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം ഉർവ റളിയല്ലാഹു അൻഹുവിനോടാകുന്നു എന്നും നബി പറഞ്ഞു തന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും നബി കാണുകയുണ്ടായി. അദ്ദേഹവും നമസ്കാരത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ സാദൃശ്യം മുഹമ്മദ് നബിയോടാകുന്നു എന്നും അവിടുന്ന് പറഞ്ഞു. പിന്നീട് നമസ്കാര സമയമായി. എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി അപ്പോൾ മുഹമ്മദ് നബിയാണ് നിന്നത്. ഇത് അവിടത്തേക്ക് ലഭിച്ച സ്ഥാനവും മഹത്വവും തന്നെയാണ്. നിസ്കാരശേഷം ഒരാൾ നബിയോട് പറഞ്ഞു, മുഹമ്മദ്, ഇതാകുന്നു നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്, അദ്ദേഹത്തോട് താങ്കൾ സലാം പറയുക. അങ്ങനെ നബി മാലിക്കിനോട് സലാം പറയാനായി അദ്ദേഹത്തെ കൊള്ളെ തിരിഞ്ഞപ്പോൾ അദ്ദേഹം നബിയോട് ആദ്യം സലാം പറയുകയുണ്ടായി. ഈ ഹദീസിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതും ചെയ്തതുമായ ഓരോ കാര്യവും നബിക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തായിരുന്നു. ഇതൊന്നും നബിയുടെ പ്രകൃതിപരമായ കഴിവിനാൽ കാണാനോ അറിയാനോ ചെയ്യുവാനോ കഴിയുകയില്ലല്ലോ. മുഅ്ജിസത്തുകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മുഹമ്മദ് നബിയോടുള്ള സ്നേഹം വർദ്ധിക്കുകയും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിൽ ദൃഢമായ വിശ്വാസമുണ്ടാവുകയും ചെയ്യും. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിലെ മറ്റൊരു മുഅ്ജിസത്ത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മഷാല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് യുഗചരിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്ജിസത്തുകളും. പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1. ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സുലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് 13 ബഹുവചനങ്ങൾ. അറബി ഭാഷാ പഠനം നിർവഹിക്കുന്നത് സലീം സുലമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഉനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹാ എന്ന കോഴ്സിലെ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മുടെ കോഴ്സിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ 13-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ബി പാർട്ടാണ് ഇൻഷാല്ലാ നമുക്കിന്ന് വായിക്കാനുള്ളത്, പഠിക്കാനുള്ളത്, അറിയുവാനുള്ളത്. കഴിഞ്ഞ ഇതിൻ്റെ എ പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയത് ഹാദ എന്നതിൽ തുടങ്ങി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആരംഭം തന്നെ ഹാദ എന്നതിൽ നിന്നാണ്. ഹാദ എന്നതിൽ തുടങ്ങി ആരംഭിച്ച ഈ ടെക്സ്റ്റ് ബുക്കിലെ ഹാദ എന്നതിൻ്റെ ബഹുവചനം, ഇങ്ങനെ ബഹുവചനങ്ങളെ അഥവാ ജംഉകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് സംസാരിക്കാം, എങ്ങനെ നമുക്ക് എഴുതാം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിശദീകരിച്ചത്. ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാർട്ടിൽ ഹാദിഹി എന്നതിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ബി പാർട്ടിൽ ഹാദിഹി എന്നതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ബഹുവചന രീതികൾ, അതുപോലെ തന്നെ മറ്റു വാക്കുകൾ അഥവാ മുഅന്നസായി സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളുടെ ബഹുവചന പ്രയോഗങ്ങളാണ് ഇൻഷാല്ലാ നമുക്കിന്ന് പഠിക്കാനുള്ളത്. ആദ്യമായി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബിസ്മില്ലാ ബി പാർട്ട് ശ്രദ്ധിക്കുക. മൻ ഹാ ഉലാഇൽ ഫതയാത്തു യാ മറിയമു ഹുന്ന ജമീലാത്തി അഹ്വാതുൻ ഹുന്ന നഅം ഹുന്ന അഖവാത്തുൻ. മൻ അബൂഹുന്ന അബൂഹുന്ന അശ്ശൈഖ് ബിലാൽ അബൂഹുന്ന അശ്ശൈഖ് ബിലാലുൻ ഉമ്മുഹുന്ന ഉസ്താദത്തി ഐന ബൈത്തുഹുന്ന ബൈത്തുഹുന്ന ഖരീബും മിനൽ മദ്റസത്തി. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് ഞാൻ പോകുന്നതിൻ്റെ മുമ്പ്, ഞാനിത് പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് അതിൻ്റെ അർത്ഥമൊന്ന് പറഞ്ഞു നോക്കുക. കാരണം ഇതിൻ്റെ വാക്കുകളെല്ലാം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ പഠിച്ച മുഫ്രദാത്തുകളെ, കലിമാത്തുകളെ, വാക്കുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തൊട്ടടുത്ത ഓരോ ചാപ്റ്ററുകളും അദ്ദേഹം ക്രമീകരിച്ചത്. ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനം അൽ കലിമാത്തുൽ ജദീദ എന്ന് കൊടുക്കുമ്പോൾ അഥവാ പുതിയ വാക്കുകൾ ഓരോ ചാപ്റ്ററിലും വന്നത് വളരെ കുറഞ്ഞ വാക്കുകളാണ്, ബാക്കിയെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിത് നൽകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്താണ്? പുതിയ വാക്കുകൾ കിട്ടുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ പ്രയോഗത്തിലേക്ക്, നമ്മുടെ എഴുത്തിലേക്കും അതുപോലെ തന്നെ വായനയിലേക്കും സംസാരത്തിലേക്കും എങ്ങനെ കൊണ്ടുവരാം എന്നത് ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസാണ്, പരിശീലനമാണ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. മൻ ഹാ ഉലാഇൽ ഫതയാത്തു യാ മറിയമു. പരിചയമില്ലാത്ത ഏതെങ്കിലും വാക്കുകൾ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് ആദ്യമൊന്ന് നമ്മൾ നോക്കൂ. മൻ നമുക്കറിയാം അല്ലേ? ഹാ ഉലാഇ, കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചു ഹാ ഉലാഇ എന്നത് എന്താണ് എന്നുള്ളത്. ഫതയാത്തു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, യാ മറിയമോ എന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഏതാ നമുക്ക് കിട്ടാത്തത്? ഒന്ന്, നമുക്ക് കിട്ടാത്ത വാക്കുകൾ ഇവിടെയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നമുക്കറിയാം, ഈ ഫതയാത്ത് എന്ന് പറയുന്നത് നോക്കൂ, ഫതയാത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫതാത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. ഫതാത്തുൻ ഫതാത്തുൻ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫത്താത്തുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ യുവതി എന്നതാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. യുവതി, ഫത്താത്തുൻ എന്നതിൻ്റെ അർത്ഥം യുവതി. അതിൻ്റെ ബഹുവചനമാണ് ജംഉ ആണ് ഫത്തയാത്ത്. ഫത്തയാത്ത് അതിൻ്റെ ബഹുവചനമാണ് ഫത്തയാത്ത്. ഫത്താത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഫത്തയാത്തുൻ എന്നത്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഫത്താത്തുൻ ഫത്തയാത്തുൻ. പക്ഷേ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബഹുവചനമാക്കി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ രീതി എന്താണ്? ഒറ്റക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചിരുന്നത്? ഹാദിഹി ഫത്താത്തുൻ എന്നതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഹാദിഹി ഫത്താത്തുൻ, ഇവൾ ഒരു യുവതിയാണ് എന്നർത്ഥം, അല്ലെങ്കിൽ ഇത് ഒരു യുവതിയാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഹാദിഹി ഫത്താത്തുൻ. എന്നാൽ ഇതിനെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ബഹുവചനമാക്കി മാറ്റുമ്പോൾ ഇവർ യുവതികളാണ് എന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക? അപ്പോൾ ഹാദിഹി എന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, ബഹുവചനമാക്കി മാറ്റണം. അപ്പോൾ ഹാദിഹി എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ഹാദിഹി എന്നതിൻ്റെ ബഹുവചനവും ഹഉലാഇ എന്നതാണ്. ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, കഴിഞ്ഞ ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഹാദ എന്നതിൻ്റെ ബഹുവചനം ഹഉലാഇ എന്നാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ദിസ്. ഹാദ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ഹഉലാഇ. എന്നാൽ ഇതേപോലെ തന്നെയാണ് ഹാദിഹി എന്നതിൻ്റെ ബഹുവചനവും ഹഉലാഇ എന്ന് തന്നെയാണ്. അപ്പോൾ സ്ത്രീ വിഭാഗത്തിനും പുരുഷ വിഭാഗത്തിനും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് ഹഉലാഇ എന്ന് പറയുന്നത്. ഇത് ഒരല്പം അധികം ഞാൻ വിശദീകരിച്ചത് നമുക്കിത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ മൻ ഹഉലാഇ എന്ന് പറഞ്ഞപ്പോൾ ഫത്താത്തുൻ എന്നതിൻ്റെ ബഹുവചനം എന്തു കൊടുത്തു? ഫത്തയാത്ത്. അപ്പോൾ മൻ ഹഉലാഇൽ ഫത്തയാത്തു യാ മറിയമു, എന്താ അതിൻ്റെ അർത്ഥം? ഈ യുവതികൾ ആരാണ് മറിയമേ? ഈ യുവതികൾ ആരാണ് മറിയമേ? ഓ മറിയം, ഈ യുവതികൾ ആരാണ്? മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. ശരി, അടുത്തത് അതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം കൊടുത്തത്? എന്താണ്? യെസ്, ഹുന്ന ജമീലാത്തി. ഹുന്ന ജമീലാത്തി, എന്താണ് അതിൻ്റെ അർത്ഥം? ഹുന്ന എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വിഭാഗത്തെ അവർ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പേരാണെന്ത്? ഹുന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളാണെങ്കിൽ എന്ത് പറയും? ഹിയ എന്നാണ് പറയുക, അവൾ അല്ലേ. ഹിയ രണ്ടാളുകളാണെങ്കിൽ ഹുമാ. ഇത് നമ്മൾ ഈ ടെക്സ്റ്റിൽ വന്നിട്ടില്ല, ഇൻഷാല്ലാ ഭാവിയിൽ നമ്മളത് മനസ്സിലാക്കും. ഹിയ ഹുമാ, രണ്ടാളാണെങ്കിൽ ഹിയ ഹുമാ. എന്നാൽ കുറേ പേരുണ്ടെങ്കിൽ, മൂന്നിലധികമോ ഉണ്ടെങ്കിൽ എന്താ പറയുക? ഹുന്ന എന്നാണ്. അപ്പോൾ ഹിയ അവൾ, അവളുമാർ രണ്ട് പേർ, അതുപോലെ തന്നെ ഹുന്ന അവർ, അഥവാ അവിടെ സ്ത്രീ വിഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മുമ്പ് ഹുവ എന്ന് പറഞ്ഞാലോ? ഹുവ അവൻ. അവർ രണ്ടുപേരാണെങ്കിലോ? ഹുമാ ഹും. അപ്പോൾ ആണിനും പെണ്ണിനും ഹുമാ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. ഇത് നമ്മൾ നേരത്തെ, ഒരു പക്ഷേ അറബി അറിയുന്ന നേരത്തെ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച ആളുകൾക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ ഈ ടെക്സ്റ്റ് ആദ്യമായി പഠിക്കുന്ന, മുമ്പ് പരിചയമില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവരുടെ പുതിയ അനുഭവങ്ങളാണ്, അഥവാ ഈ ടെക്സ്റ്റിലൂടെ അവർക്ക് ലഭിക്കുന്ന ആദ്യ അനുഭവങ്ങളാണ്, അറിവുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഹുന്ന ജമീലാത്തി, അവർ ആരാണ്? ജമീലാത്തി, ജമീലാത്തി, അവർ എൻ്റെ സഹപാഠികളാണ്. അപ്പോൾ സ്ത്രീകളായതുകൊണ്ട് സഹപാഠിനികളാണ്,

മാണ് ഉഹ്തുൻ, സഹോദരി. ഒരു സഹോദരിയാണെങ്കിൽ ഉഹ്തു എന്നാ പറയാം. അതിൻ്റെ ബഹുജനമാണ് അഹവാത്, അഹവാത്, അഹവാത് അഥവാ ജംഉ അഹവാത്. ഉഹ്തുൻ അഹവാത്തുൻ. നാം അഹവാത്തുൻ ഹുന്ന, അവർ സഹോദരിമാരാണോ? അവർ സഹോദരിമാരാണോ? നഅം ഹുന്ന അഹ്വാത്തുൻ, അതെ. നഅം അതെ, ഹുന്ന അഹ്വാത്തുൻ, അവർ സഹോദരിമാരാണ്, അവർ സഹോദരിമാരാണ്. മൻ അബൂഹുന്ന, ഇനിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ വായിക്കാം. മൻ അബൂഹുന്ന, അവരുടെ പിതാവ് ആരാണ്? മൻ അബൂഹുന്ന, അവരുടെ പിതാവ് ആരാണ്? അബൂഹുന്ന അഷ്ഷേഖ് ബിലാൽ. അബൂഹുന്ന അഷ്ഷേഖ് ബിലാൽ, അവരുടെ പിതാവ് ഷെയ്ഖ് ബിലാലാണ്. അബൂഹുന്ന അവരുടെ പിതാവ് ഷെയ്ഖ് ബിലാലാണ്. അപ്പോൾ നമുക്ക് ഷെയ്ഖ് മുഹമ്മദ്, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ നാസർ തുടങ്ങിയ രൂപത്തിൽ, അഥവാ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വാക്കാണ് അഷ്ഷെയ്ഖ്. അതുപോലെ തന്നെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വയോധികൻ, പ്രായമായ ആൾക്കും അത് ഉപയോഗിക്കും. ഷെയ്ഖ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററുകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഷെയ്ഖുൻ, ഷുയൂഖുൻ എന്ന പ്രയോഗം വന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അബൂഹുന്ന അഷ്ഷെയ്ഖ് ബിലാൽ, അവരുടെ പിതാവ് ഷെയ്ഖ് ബിലാലാണ്. ഉമ്മുഹുന്ന, ഉമ്മുഹുന്ന, അവരുടെ ഉമ്മ ഉസ്താദത്തി, അവർ അവരുടെ ഉമ്മ എൻ്റെ ഉസ്താദത്താണ്, എൻ്റെ അധ്യാപികയാണ്. ഉസ്താദ് എന്നതിന് അറബി ഭാഷയിൽ പ്രൊഫസർ എന്നൊക്കെയാണ് അതിന് ഉപയോഗിക്കാറുള്ളത്. ശരി, അവർ എൻ്റെ ഉസ്താദത്താണ്. അപ്പോൾ ഉസ്താദുൻ എന്നതിൻ്റെ മുഅന്നസാണ് എന്ത്? ഉസ്താദത്ത്, അഥവാ ഉസ്താദ് എന്നുള്ളത് പുല്ലിംഗ പദമാണ് എങ്കിൽ ഉസ്താദത്ത് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗ പദമാണ്. ഉമ്മുഹുന്ന, അവരുടെ ഉമ്മ ഉസ്താദത്തി, എൻ്റെ ഉസ്താദത്താണവർ. ഐന ബൈത്തുഹുന്ന, ഐന ബൈത്തുഹുന്ന, അവരുടെ വീട് എവിടെയാണ്? ഐന ബൈത്തുഹുന്ന, അവരുടെ വീട് എവിടെയാണ്? ബൈത്തുഹുന്ന ഖരീബുൻ മിനൽ മസ്ജിദ്, ബൈത്തുഹുന്ന ഖരീബുൻ മിനൽ മസ്ജിദ്. ബൈത്തുഹുന്ന, അവരുടെ വീട്, ഖരീബുൻ സമീപസ്ഥാണ്, മിനൽ മദ്രസത്തി, മദ്രസയുടെ അടുത്താണ്. അപ്പം ഖരീബുൻ മിൻ എന്നാണ് പറയുക. ഖരീബുൻ മിനൽ മദ്രസ, മദ്രസയുടെ അടുത്താണ് അവരുടെ വീടുള്ളത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ബി പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തംരീനുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ പാഠഭാഗത്ത് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ട തിയറികൾ, അതിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളതൊന്ന് പ്രാക്ടിക്കലാക്കുകയാണ് തംരീനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കൂ. മുമ്പ് പരിചയമുള്ള അതേ വാക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ വായിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. യെസ്, ഹവ്വിലിൽ മുബ്തദ ഫിൽ ജുമലിൽ ആതിയതി ഇലാ ജംഇൻ കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാലി. അർത്ഥം പറഞ്ഞു നോക്കൂ. ഹവ്വിൽ, ചേഞ്ച് ചെയ്യുക. എന്തിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? മുബ്തദ മുബ്തദഇനെ, മുബ്തദഇനെ, ഹവ്വിലിൽ മുബ്തദ മുബ്തദഇനെ ചേഞ്ച് ചെയ്യുക. ഫിൽ ജുമലിൽ ആത്തിയ, താഴെയുള്ള ജുംലകളിൽ, താഴെയുള്ള ജുംലകളിലെ മുബ്തദഇനെ ചേഞ്ച് ചെയ്യുക. എന്താണ് ചേഞ്ച് ആക്കേണ്ടത്? ഇല ജംഇൻ, ബഹുവചനത്തിലേക്ക്. അപ്പോൾ മുബ്തദഇനെ ബഹുവചനമാക്കി മാറ്റുക. കമാ ഹുവ മുവല്ലഹുൻ വിശദീകരിക്കപ്പെട്ടതുപോലെ, ഫിൽ മിസാലി ഉദാഹരണത്തിൽ വിശദീകരിക്കപ്പെട്ടതുപോലെ. അപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ, ഫോർ എക്സാമ്പിൾ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് താഴെയുള്ള ഉദാഹരണങ്ങൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക എന്നർത്ഥം. നോക്കൂ, എന്താണ് ഒന്നാമത്തെ ഉദാഹരണം? ഹാദിഹി ബിൻതുൻ, അല്ലേ? ഹാദിഹി ബിൻതുൻ, ഇതൊരു പെൺകുട്ടിയാണ്. അതിനെന്ത് ചെയ്യുന്നു? ബഹുവചനമാക്കി. കുറേ പെൺകുട്ടികൾ, ഹാ ഉലാ ഇബനാത്തുൻ, ഇവർ പെൺകുട്ടികളാണ്. അപ്പോൾ ബനാത്തുൻ എന്നത് ബിൻതുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ ഇത് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? ഹാ ഉലാ ഇ എന്നുള്ളത്. ഹാദ എന്നതിനും എന്താണ്? ഹാ ഉലാ, ഹാദ എന്നതിനും ഹാ ഉൽ, ഹാദിഹി എന്നതിനും പിന്നെ ബഹുവചനമായി ഉപയോഗിക്കുന്നത് ഹാ ഉലായി. അപ്പോൾ സ്ത്രീക്കും
അതുപോലെ തന്നെ പുരുഷനും ഹാഉലായി എന്ന് ഉപയോഗിക്കുമെന്ന് വീണ്ടും മനസ്സിലാക്കാം. ശരി, ഹാദിഹി ബിൻതുൻ എന്നതിനെ ഹാഉലായി ബനാത്തുൻ എന്നാക്കി മാറ്റി. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെയുള്ളതിനെ

0: ചെയ്യുന്നു. ഒന്നാമത്തേത് ഹാദിഹി തോലിബത്തുൻ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് തോലിബത്തുൻ എന്നതിൻ്റെ ബഹുവചനം അവിടെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ക്രമീകരിച്ചാൽ മതി. രണ്ടാമത്തേത് ഹാദിഹി മുദരിസത്തുൻ, അതിൻ്റെ ബ്രാക്കറ്റിൽ മുദരിസത്തുൻ എന്നതിൻ്റെ ബഹുവചനം കൊടുത്തു. മുദരിസത്ത് ടീച്ചർ, മുദരിസാത്ത് ലേഡി ടീച്ചർ അല്ലേ, മുദരിസത്തുൻ ലേഡി ടീച്ചർ, മുദരിസാത്തുൻ ലേഡി ടീച്ചേഴ്സ്. അതുപോലെ ഹാദിഹി തൊബീബത്തുൻ ലേഡി ഡോക്ടർ, തൊബീബാത്തുൻ ലേഡി ഡോക്ടേഴ്സ്, കുറേ സ്ത്രീ ഡോക്ടർമാർ. ഹാദിഹി മുസ്ലിമത്തുൻ, മുസ്ലിമത്ത് ഒരു മുസ്ലിം വനിത, മുസ്ലിമാത്തുൻ മുസ്ലിം വനിതകൾ. എങ്കിൽ ഇതിനെ നമ്മളൊന്ന് ക്രമീകരിച്ചു നോക്കാം. നമ്മൾ എന്താണ് ഇവിടെ പഠിക്കുന്നത്? ഹാ ഉലാ ഈ എന്നതിനെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പഠിക്കുന്നത്. ശരി, ഹാദിഹി തോലിബത്തുൻ, ഉത്തരം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ശരി, അതിൻ്റെ ഉത്തരം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞതും ഞാനും പറഞ്ഞതും ശരിയാണോ എന്ന് ഒരുമിച്ച് നോക്കുക. ഹാദിഹി തോലിബത്തുൻ, അതിനെന്തിന് ഹാദിഹി എന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബഹുവചനമാക്കി മാറ്റുന്നു. എങ്ങനെയാണ് ഹാദിഹി എന്നതിനെ നമ്മൾ ബഹുവചനമാക്കി മാറ്റുന്നത്? ഹാദിഹി ബഹുവചനം എന്താണ്? യെസ്, ഹാ ഉലാ ഇ, ഹാ ഉലാ ഇ. അതിൻ്റെ ശേഷം തോലിബത്തുൻ എന്നതിനെ ബഹുവചനമാക്കി മാറ്റുന്നു, തോലിബാത്തുൻ. അപ്പോൾ ഹാ ഉലാ ഇ തോലിബാത്തുൻ. ശരി, നിങ്ങൾ പറഞ്ഞ ഉത്തരവും ഞാൻ പറഞ്ഞതും ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് രണ്ടാമത്തേത് ഹാദിഹി മുദരിസത്തുൻ, ഹാദിഹി മുദരിസത്തുൻ, മുദരിസത്തുൻ എന്നതിൻ്റെ ബഹുവചനം കൊടുത്തിട്ടുണ്ട്, മുദരിസാത്തുൻ. അപ്പോൾ ഹാ ഉലാ ഇ മുദരിസാത്തുൻ. മൂന്നാമത്തേത് ഹാദിഹി തൊബീബത്തുൻ, ഇത് ഡോക്ടറാണ്, തൊബീബത്തുൻ അല്ലേ, ലേഡി ഡോക്ടറാണ്. എന്നാൽ ഇവർ ലേഡി ഡോക്ടർമാരാണ്, എങ്ങനെ പറയാം, ഹാ ഉലാ ഇ തൊബീബാത്തുൻ. ഹാദിഹി മുസ്ലിമത്തുൻ, ഇതൊരു മുസ്ലിം വനിതയാണ്, ഹാ ഉലാ ഇ മുസ്ലിമാത്തുൻ, ഇത് മുസ്ലിം, ഇവർ മുസ്ലിം വനിതകളാണ്. ഇതാണ് ഈ ഒരു നാല് തംറീനുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തതിലേക്ക് പോകാം. അഞ്ചാമത്തേത് ഹാദിഹി സൗജത്തുൻ, ഹാദിഹി സൗജത്തുൻ, ഇവൾ ഭാര്യയാണ്, ബഹുജനം എന്താണ്, ഹാ ഉലാ ഇ സൗജാത്തുൻ. ഹാദിഹി ഉഖ്തുൻ, ഇതൊരു സഹോദരിയാണ്, ഹ ഉലാ ഇ അഹവാത്തുൻ. ഏഴാമത്തേത് ഹാദിഹി ഫത്താത്തുൻ. അപ്പം നമ്മൾ ഫത്താത്ത്, അതുപോലെ തന്നെ ഫത്താത്ത് എന്നതിനെ നമ്മൾ ബഹുവചനമാക്കി മാറ്റുമ്പോൾ, നേരത്തെ നമ്മൾ പഠിച്ചു ഫത്താത്തുൻ എന്നതിൻ്റെത് ഫത്തയാത്തുൻ അല്ലേ. ഫതൻ എന്നതിൻ്റെ ബഹുവചനം എന്തായെന്ന് ഓർക്കുന്നുണ്ടോ? ഫത്തൻ എന്ന് പറഞ്ഞാൽ യുവാവ്, ഫിത്തിയത്തുൻ. എന്നാൽ ഫത്താത്തുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ഫത്തയാത്തുൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഹാദിഹി ഫത്താത്തുൻ എന്നതിനെ ബഹുവചനമാക്കി മാറ്റുമ്പോൾ ഹ ഉലാ ഇ ഫത്തയാത്തുൻ. അടുത്തത് ഹാദിഹി ജദീദത്തുൻ, ഹാദിഹി ജദീദത്തുൻ, ഇത് ഹാദിഹി ജദീദത്തുൻ, ഇത് പുതിയതാണ് അല്ലെങ്കിൽ ഇവർ അഥവാ ഇവൾ പുതിയതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. എങ്കിൽ ഹ ഉലാ ഇ ജുദുദുൻ. അപ്പം ജദീദത്തുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ജുദുദുൻ എന്നതാണ്. ജദീദത്തുൻ എന്നതിൻ്റെ ഭാഷയിൽ ജദീദാത്തുൻ എന്നതും അതിൻ്റെ ബഹുവചനമാണ്, ജുദുദുൻ എന്നതും അതിൻ്റെ ബഹുവചനമാണ്. പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റിൽ പ്രത്യേകമായി കൊടുത്തത് ജുദുദുൻ എന്നുള്ളപ്പോൾ ഹ ഉലാ ഇ ജുദുദുൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഹ ഉലാ ഇ ജുദുദുൻ. ഒമ്പതാമത്തേത് ഹാദിഹി കബീറത്തുൻ, ഹാദിഹി കബീറത്തുൻ, കബീറത്തുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? കിബാറുൻ. അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കബീറത്തുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? കിബാറുൻ. അപ്പം അവിടെ എങ്ങനെ ഉപയോഗിക്കും? ഹ ഉലാ ഇ കിബാറുൻ. പത്താമത്തേത് ഹാദിഹി സൊഗീറത്തുൻ, ഹാദിഹി സൊഗീറത്തുൻ, എങ്ങനെയാണ് ബഹുജനമാക്കി മാറ്റുക? ഹ ഉലാ ഇ, ഹ ഉലാ ഇ സിഗാറുൻ. പതിനൊന്നാമത്തേത് ഹാദിഹി തൊവീലത്തുൻ, അതിൻ്റെ ഉത്തരം ഹ ഉലാ ഇ ത്വിവാലുൻ. അപ്പം ഈ ഒരു ഉദാഹരണത്തിലൂടെ ചോദ്യം എന്തായിരുന്നു? തംരീനൊന്നും കൂടെ അതിൻ്റെ തംരീനൊന്ന് വായിച്ചു നോക്കൂ. എന്തായിരുന്നു ചോദ്യത്തിൽ വന്നത്? ഹവ്വിലിൽ മുബ്തദ, മുബ്തദ ഇനെ ചേഞ്ച് ചെയ്യുക. ഫിൽ ജുമലില്ലാത്തിയ, താഴെയുള്ള ജുംലയിൽ, ഇല ജംഇൻ, ബഹുവചനമാക്കിയിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ മുബ്തദ ഏതായിരുന്നു? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഹാദിഹി തോലിബത്തുൻ, ഹാദിഹി മുദരിസത്തുൻ, ഹാദിഹി തൊബീബത്തുൻ തുടങ്ങിയവയിലെ ആദ്യത്തെ തുടങ്ങുവാൻ വേണ്ടി ഉപയോഗിച്ച ആ വാക്കുകളാണ് ഇവിടെ മുബുദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മുബുദ്ധത ഇനെ ബഹുവചനമാക്കി മാറ്റിയപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ, ആ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരുത്തണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഉദാഹരണത്തിൽ നമ്മൾ കൊടുത്തതുപോലെ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ മാറ്റുകയും ചെയ്തു. ഇൻഷാല്ലാഹ് അടുത്ത തംബ്രീനിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പൂർണ്ണമായും ഇതിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് 13 ബഹുവചനങ്ങൾ. ക്ലാസ് എടുത്തത് സലീം സുല്ലമി.
2: ചോദ്യം 1. ഉക്തുബ് മുഫറദത ഫതയാതുൻ. ഫതയാത് എന്ന ബഹുവചനത്തിൻ്റെ ഏകവചനം എഴുതുക. ഓപ്ഷൻ എ ഫിത്യത്തുൻ, ഓപ്ഷൻ ബി ഫതൻ, ഓപ്ഷൻ സി ഫതാത്തുൻ. ചോദ്യം 2. റത്തിബിൽ കലിമാത് ഹത്താ തകൂന ജുംലതൻ സഹീഹതൻ. താഴെ നൽകിയിരിക്കുന്ന വാക്കുകൾ ക്രമത്തിലാക്കി ജുംലയെ ശരിയാക്കുക. ഹുന്ന തബീബാത്തുൻ. നഅമുൻ. ഓപ്ഷൻ എ നഅം തബീബാത്തുൻ ഹുന്ന. ഓപ്ഷൻ ബി നഅം ഹുന്ന തബീബാത്തുൻ. ഓപ്ഷൻ സി ഹുന്ന തബീബാത്തുൻ നഅം. ചോദ്യം 3. ഹൗവിദ് മുബ്തദ ഫിൽ ജുമലൽ ആതിയത്തി ഇല ജംഇൻ. താഴെയുള്ള ജുംലയിലെ മുബ്തദഇനെ ജംആക്കി മാറ്റുക. ഹാദിഹി മുമരിദത്തുൻ. ഓപ്ഷൻ എ ഹാഉലാഇ മുമരിദാത്തുൻ. ഓപ്ഷൻ ബി ഹാദിഹി മുമരിദാത്തുൻ. ഓപ്ഷൻ സി മുമരിദാത്തുൻ ഹുന്ന.
3: ഖബ്ല മനാമി മർറ ബിബാലി വഹ്യ സുആൽ.
4: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്ന ഒരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചക ജീവിതം പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് തിരുനുബിയോടൊപ്പം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വന്തം മക്കൾക്ക് വേണ്ടി അവരോട് കരുണയുള്ളവരാവുക, അവർക്ക് വേണ്ടി എല്ലാവിധ ഷെറുകളിൽ നിന്നും രക്ഷ തേടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, തൻ്റെ മക്കളോടുള്ള ദേഷ്യം കാരണം അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. കാരണം മാതാപിതാക്കളെന്ന നിലക്ക് മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ പ്രാർത്ഥന കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കെതിരെ നാം ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. മക്കയിലും മദീനയിലും മാറി മാറി ഇമാം നിൽക്കുന്ന ഇരു ഹറമുകളുടെയും ഖതീബും ഇമാമുമായ അൽ ഹാഫിൽ അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിലഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരു 3-4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സമയത്ത് ഒരിക്കൽ എൻ്റെ ഉമ്മ നല്ല ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് വെച്ചു. ആ സമയത്ത് പുറത്ത് മണ്ണ് വാരി കളിച്ചു കൊണ്ടിരിക്കുന്ന ഞാനൊരു പിടി മണ്ണ് എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ഉമ്മ വിളമ്പി വെച്ച ആ ഭക്ഷണത്തിലേക്ക് വിതറിയിട്ടു. ഇത് കണ്ട എൻ്റെ ഉമ്മ എന്നെ ശകാരിക്കുന്നതിന് പകരം, എന്നെ അടിക്കുന്നതിന് പകരം, എന്നെ വാരിയെടുത്തുകൊണ്ട് എൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ജഅലക്കല്ലാഹു ലിയൗമ അന്നാസ ഫിൽ ഹറമി യാ സുദൈസ്, അള്ളാഹു നിന്റെ ഹറമിലെ ഇമാമാക്കട്ടടാ സുദൈസേ എന്ന് എൻ്റെ മാതാവിൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹഫിൽ സുദൈസ് ഹഫിലഹുല്ല, അദ്ദേഹം വികാര നിർഭരനായിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ മാതാവിൻ്റെ ആ സമയത്തുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഈയൊരു സ്ഥാനത്തേക്ക് എന്നെ എത്തിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹാഫിൽ സുദൈസ് ഹഫിലഹുല്ലയുടെ ഉമ്മയായി നമ്മുടെ ഭാര്യമാർ മാറണം, നമ്മുടെ പെൺമക്കൾ മാറണം, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മരുമക്കൾ ഇവരെല്ലാം മാറണം. അങ്ങനെ സ്വന്തം മക്കളെ നല്ലതുപോലെ സ്നേഹിച്ച് നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് അവരെ വളർത്തണം എന്നാണ് ഇസ്ലാം നമ്മോട് കാണിക്കുന്ന അധ്യാപനം. അതുപോലെ അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യാനുസരണം ഓരോ മാതാപിതാക്കളും നൽകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സൂറത്തുൽ ഖുമാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം, ഒരു പിതാവ് മക്കളെ നന്മ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണമെന്നറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നൽകുന്ന ഒന്നാമത്തെ ഉപദേശമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറയുന്നതായി അല്ലാഹു പറയുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം, എൻ്റെ പൊന്നുമോനെ ലാ തുശ്രിക് ബില്ലാ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കല്ലേ, അല്ലാഹു അല്ലാത്തവരോട് നീ പ്രാർത്ഥിക്കല്ലേ, അല്ലാഹുവിനോടല്ലാതെ നീ സുജൂദ് ചെയ്യല്ലേ, അല്ലാഹുവിൽ നിന്നല്ലാതെ ഗുണവും ദോഷവും നീ പ്രതീക്ഷിക്കല്ലേ, അല്ലാഹുവിൻ്റെ പേരിലല്ലാതെ നീ സത്യം ചെയ്യല്ലേ. സഹോദരങ്ങളെ, ഇന്ന് സമൂഹത്തിൽ ശിർക്ക് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടുന്ന് കിട്ടുന്ന മന്ത്രി ചൂതിയ നൂലോ ഏലസോ കയ്യിൽ കെട്ടിയാൽ അല്ലെങ്കിൽ അരയിൽ കെട്ടിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പലരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്രക, ആരെങ്കിലും അങ്ങനെ ഏലസ് കിട്ടുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ചരട് കിട്ടുന്നുണ്ട് എങ്കിൽ, ഫഖദ് അശ്രക, അവൻ ചിർക്ക് തന്നെയാണ് ചെയ്തത്, അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് നാം നമ്മുടെ മക്കളെ ഒന്നാമതായി കൊണ്ട് ഉപദേശിക്കേണ്ടത് തൗഹീദുള്ളവനായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടെപ്പോഴും നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളത്. എല്ലാ മക്കളും ഒരു പരിധിവരെ തിന്മയിലേക്ക് പോകുന്നത് അവരുടെ കൂട്ടുകെട്ടുകൾ നന്നാവാത്തത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ മൻ യുഖാലിൽ, ഓരോരുത്തരും എല്ലാ മനുഷ്യരും അവൻ്റെ കൂട്ടുകാരൻ്റെ ആദർശത്തിലായിരിക്കും. എപ്പോഴും നമ്മുടെ കൂടെയുള്ളവൻ്റെ സ്വഭാവം നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തൻ്റെ മക്കളുടെ കൂട്ടുകെട്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അവൻ നല്ലവരോടൊപ്പമാണോ അതോ തിന്മയിൽ അകപ്പെട്ടവരുടെ കൂടെയാണോ നടക്കുന്നത് എന്ന കൃത്യമായ ബോധം നമ്മുടെ മക്കളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 5 നേരത്തെ കൃത്യമായ നമസ്കാരം, അത് ആ ഒരു കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരു മാതാവും ഒരു പിതാവും കാണിക്കരുത് എന്നുള്ളതാണ്. 5 നേരത്തെ ഫറളായ നമസ്കാരം അത് കൃത്യമായി കൊണ്ട് പാലിക്കാൻ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കാൻ നമ്മുടെ മക്കളെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നല്ല നല്ല സംരംഭങ്ങളുമായി അവരെ നാം ബന്ധിപ്പിക്കണം. ദീന് പഠിക്കാൻ പറ്റുന്ന ഖുർആൻ ക്ലാസ്സുകളിലേക്ക്, QHLS ക്ലാസ്സുകളിലേക്ക്, CRE ക്ലാസ്സുകളിലേക്ക്, അത്തരം ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ നാം അവരെ പറഞ്ഞയക്കണം. അതിനുവേണ്ടി നന്നായി അവരെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മെ വെറുക്കാതിരിക്കാൻ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഒരു മാതാവും പിതാവും എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് പ്രത്യേകം കൽപ്പിച്ചൊരു കാര്യം, നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങൾ പുറത്തു നിർത്തരുത് എന്നുള്ളതാണ്. വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ മക്കൾ ഉച്ച സമയത്ത് വെയിലത്ത് നിൽക്കുന്നത് കണ്ടാൽ അവരെ ശാസിച്ചുകൊണ്ടെങ്കിലും നമ്മൾ നല്ലത് പറഞ്ഞുകൊണ്ടാണെങ്കിലും അവരെ നമ്മൾ മാറ്റി നിർത്തും. ഏതെങ്കിലും ഒരു മഞ്ഞുള്ള ദിവസം രാവിലെ അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ വീടിനുള്ളിലേക്ക് തന്നെ കയറ്റാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖഫൂ സുബിയാനക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ വീട്ടിൽ തന്നെ നിർത്തണം, നിങ്ങളവരെ പുറത്ത് കളിക്കാൻ അനുവദിക്കരുത്. ആ പറഞ്ഞ സമയം മഗ്രിബിൻ്റെ സമയമാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളിക്കാം. മഗ്രിബിൻ്റെ സമയത്തോട് അനുബന്ധിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തിറക്കരുത്. ഹീന ഇദിൻ തൻതഷിറു ശയാത്തീൻ, അത്തരം സമയങ്ങളിൽ ഷെയ്ത്താൻ, പിശാചി വ്യാപിക്കുന്ന സമയമാണ്. അവർക്ക് പിശാചിൻ്റെ ബാധയേൽക്കാൻ, പിശാചിക്കൾ ദുർബോധനം നടത്താൻ, വലിയ തിന്മകളിലേക്ക് ആ കുഞ്ഞു മനസ്സുകളെ പിശാജ് റാഞ്ചിക്കൊണ്ടുപോകാൻ കാരണമാവുന്ന സമയമാണത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കൾ നല്ലവരായി തീരുകയുള്ളൂ, നമ്മളൊരു മാതൃകാ യോഗ്യരായ മാതാവും പിതാവുമായി മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കളുടെ പ്രാർത്ഥന കാരണം നമുക്ക് നന്മ ലഭിക്കും, അത് കാരണം നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, അത്തരം മക്കളായി തീരാൻ നമുക്ക് സാധിക്കണം, അത്തരം മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഈ വിഷയം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫുലുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 11-ാം വചനം ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്തുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറത്ത് ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 10-ാമത് ആയത്ത് വരെ നാം മനഃപ്പാഠമാക്കി. ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗം നാം ഇന്ന് മനഃപ്പാഠമാക്കും. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ, ദാമിദ് മനഃപ്പാഠമാക്കിയത് 11-ാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 11-ാം വചനം. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: Peace Radio. Tune to reality.
3: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
4: നേരത്തെയും വൈകിയുമുള്ള ആർത്തവം. എഴുത്ത് ഡോക്ടർ റഫീദ കെ. ആദ്യത്തെ ആർത്തവം എല്ലാ പെൺകുട്ടികൾക്കും ഒരേ പ്രായത്തിൽ ആരംഭിക്കണമെന്നില്ല. ശരീരവളർച്ച, ജനിതക ഘടകങ്ങൾ, പോഷണം, ശരീരഭാരം, ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങിയവ ആരംഭിക്കുന്ന സമയത്തെ സ്വാധീനിച്ചേക്കാം. സാധാരണയായി പ്രായപൂർത്തിയാകലിൻ്റെ മറ്റു ലക്ഷണങ്ങൾ വന്നതിനു ശേഷമാണ് ആദ്യത്തെ ആർത്തവം ആരംഭിക്കുന്നത്. 15 വയസ്സായിട്ടും ആർത്തവം ആരംഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്തനവളർച്ച പോലുള്ള പ്രായപൂർത്തിയാകലിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിച്ച് ഏകദേശം 3 വർഷമായിട്ടും ആർത്തവമുണ്ടായില്ലെങ്കിൽ ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. വളരെ കുറച്ചുമാത്രം ഭക്ഷണം കഴിക്കൽ, അമിതമായ വ്യായാമം, പോഷകക്കുറവ്, ചില ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയവയും ആർത്തവം വൈകാൻ കാരണമായേക്കും. 8 വയസ്സിന് മുമ്പ് ആർത്തവം ആരംഭിക്കുന്നത് സാധാരണയായി നേരത്തെയുള്ള പ്രായപൂർത്തിയാകലിൻ്റെ ഒരു സൂചനയായി കണക്കാക്കാം. അതിനാൽ ഇത് അവഗണിക്കാതെ കുട്ടിയെ ശിശുരോഗ വിദഗ്ധനെയോ ഹോർമോൺ വിദഗ്ധനെയോ കാണിക്കുന്നതും നല്ലതാണ്. സ്തനവളർച്ച, ഗുഹ്യരോമം, ശരീരദുർഗന്ധം തുടങ്ങിയ മാറ്റങ്ങൾ 8 വയസ്സിന് മുമ്പ് തുടങ്ങുകയാണെങ്കിൽ ഡോക്ടറുടെ വിലയിരുത്തൽ ആവശ്യമാണ്. വളർച്ചയുടെ വേഗത, അസ്ഥിവളർച്ച, ഹോർമോൺ നില എന്നിവ ഡോക്ടർ ആവശ്യാനുസരണം പരിശോധിച്ചേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾ കുട്ടിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും പിന്തുണയ്ക്കണം. എല്ലാ കുട്ടികളിലും കാരണം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതിനാൽ സ്വയം ചികിത്സിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. എപ്പോൾ വൈദ്യസഹായം തേടണം? ആദ്യ 12 വർഷങ്ങളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ആർത്തവം ചിലപ്പോൾ നേരത്തെയോ വൈകിയോ വരാം. ഇത് പലപ്പോഴും സ്വാഭാവികമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. തുടർച്ചയായി 90 ദിവസത്തിലധികം ആർത്തവം വരാതിരിക്കുക. ആർത്തവം 7 ദിവസത്തിലധികം നീണ്ടു നിൽക്കുക. വളരെ അമിതമായ രക്തസ്രാവം ഉണ്ടാവുക. കഠിനമായ വയറുവേദന കാരണം സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക. അമിതമായ ക്ഷീണം, തലചുറ്റൽ, വിളർച്ച തുടങ്ങിയ അനീമിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുക. ക്രമരഹിതമായ ആർത്തവത്തോടൊപ്പം അമിതമായ രോമവളർച്ച, കടുത്ത മുഖക്കുരു, ഭാരം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങളിലും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. രക്ഷിതാക്കളുടെ സമീപനം. ആദ്യത്തെ ആർത്തവത്തോടുള്ള രക്ഷിതാക്കളുടെ സമീപനം കുട്ടിയുടെ മനോഭാവത്തെ ഏറെ സ്വാധീനിക്കും. ചില രക്ഷിതാക്കൾ ഇതൊക്കെ സാധാരണ കാര്യമല്ലേ എന്ന് പറഞ്ഞ് കുട്ടിയുടെ ഭയവും സംശയങ്ങളും വേണ്ടത്ര ഗൗരവത്തോടെ കാണാതെ പോകുന്നു. മറുവശത്ത് ചിലർ അമിതമായ നിയന്ത്രണങ്ങളും ഭയപ്പെടുത്തലുകളും ഏർപ്പെടുത്തി കുട്ടിക്ക് ആർത്തവം തന്നെ ഒരു വലിയ പ്രശ്നമാണെന്ന തോന്നലുണ്ടാക്കുന്നു. ഇത് രണ്ടും ശരിയായ സമീപനമല്ല. ശരിയായ അറിവോടെയുള്ള സ്വാഭാവിക സമീപനമാണ് വേണ്ടത്. ആർത്തവം സ്വാഭാവികമാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നതിനൊപ്പം അവൾക്കുണ്ടാകുന്ന വേദന, ക്ഷീണം, മാനസിക അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കുകയും ആവശ്യമായ പരിചരണം നൽകുകയും വേണം. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ, മക്കളുമായി തുറന്ന സംഭാഷണത്തിന് സമയം കണ്ടെത്തണം. ഇതെല്ലാ സ്ത്രീകൾക്കും സ്വാഭാവികമായി സംഭവിക്കുന്നൊരു മാറ്റമാണ് എന്ന് പറഞ്ഞ് കുട്ടിക്ക് ആത്മവിശ്വാസം നൽകണം. ശരീരത്തിലെ മാറ്റങ്ങൾ, ശുചിത്വം, ഇസ്ലാമിക നിർദ്ദേശങ്ങൾ, ആവശ്യമായ ആരോഗ്യ പരിചരണം എന്നിവയെക്കുറിച്ച് പ്രായത്തിനനുയോജ്യമായ ഭാഷയിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നത് ആദ്യത്തെ ആർത്തവത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കും. സാധാരണമാണ് എന്നു പറഞ്ഞ് അവഗണിക്കാതെയും വലിയ പ്രശ്നമാണ് എന്നു പറഞ്ഞ് ഭയപ്പെടുത്താതെയും അറിഞ്ഞു കേട്ട് കരുതലോടെ സമീപിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ രക്ഷാകർത്തൃ സമീപനം. കുട്ടിയുടെ ശരീരഘടനയും ആരോഗ്യരോഗസ്ഥിതികളും കണക്കിലെടുക്കാതെ ഒരു ചടങ്ങായി എന്തൊക്കെയോ ഭക്ഷണങ്ങളും മരുന്നുകളും തീറ്റിക്കുന്നതും ശരിയല്ല. ഇതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ ആർത്തവം അവളുടെ സ്ത്രീത്വത്തിലേക്കുള്ള മനോഹരമായ ഒരു ചുവടുവയ്പ്പാണ്. ശരിയായ അറിവും കരുതലും ഇസ്ലാമിക ബോധവും നൽകാൻ കഴിഞ്ഞാൽ ഈ മാറ്റം ഭയത്തിനു പകരം ആത്മവിശ്വാസത്തിൻ്റെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും തുടക്കമായി മാറാം. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ നന്ദിയോടെയും വിശുദ്ധിയോടെയും സ്വീകരിക്കാൻ നമ്മുടെ പുതുതലമുറയെ നാം പ്രാപ്തരാക്കണം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
5: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോയിലിനി ഹൃദയവസന്തം. സൂറ ഹജ്ജിലെ 45-46 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹി നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فكأين من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معتلة وقصر مشيد.

فإنها لا تعمى الأبصار ولكن تعمى القلوب ولكن تعمى القلوب التي في الصدور. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് അതിൻ്റെ 45-46 ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജനതയാൽ കളവാക്കപ്പെട്ടപ്പോൾ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, താങ്കൾ മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഓരോ പ്രവാചകന്മാരും, നൂഹ് നബിയും ആദ് സമുദായവും അതേപോലെ തന്നെ സമൂദ് ഗോത്രവും ഇബ്രാഹിം നബിയുടെ ജനതയും ലൂത്ത് നബിയുടെ ജനതയും മൂസാ നബിയുടെ ജനതയും അതുപോലെ ഷുഐബ് നബിയുടെ ജനതയും ഒക്കെ ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങളായിരുന്നു. ഇനി ആ പ്രവാചകന്മാരെ കളവാക്കിയതിൻ്റെ കാരണത്താൽ അങ്ങനെയുള്ള ധാരാളം നാടുകളെ, ജനതകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട് എന്നും, ഹൃദയം തുറന്ന് ചിന്തിക്കുവാൻ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അതിലെല്ലാം ഗുണപാഠങ്ങളുണ്ട് എന്ന കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലായിട്ട് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. فَكَأَيِّن مِّن قَرْيَةٍ أَهْلَكْنَاهَا فَكَأَيِّن مِّن قَرْيَةٍ എത്രയെത്ര നാടുകൾ, കറിയത്ത് എന്ന് പറഞ്ഞാൽ നാട് എന്നർത്ഥം. فَكَأَيِّن مِّن قَرْيَةٍ എത്രയെത്ര നാടുകളാണ്, أَهْلَكْنَاهَا നാം അവയെ നശിപ്പിച്ചു, അഹ്ലക നശിപ്പിച്ചു, أَهْلَكْنَاها നാം അവയെ നശിപ്പിച്ചു, എങ്ങനെയിരിക്കെ വഹിയല്ലാലിമത്തുൻ അവർ അക്രമത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കെ, അല്ലെങ്കിൽ അവർ അക്രമികളായിരിക്കെ, അക്രമം ചെയ്തുകൊണ്ടിരിക്കെ, അതാണ് ലാലിമത് എന്ന് പറഞ്ഞത്. എത്രയെത്ര നാടുകളെയാണ് അവർ അക്രമം കാണിച്ചുകൊണ്ടിരിക്കെ, അക്രമികളായിക്കൊണ്ടിരിക്കെ, ആ നാടുകളെ നാം നശിപ്പിച്ചത്. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ, അങ്ങനെ അവയതാ അവയുടെ മേൽപ്പുരകളോടെ വീണുടഞ്ഞു കിടക്കുന്നു. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ, അവയൊക്കെ തകർന്ന് തരിപ്പിണമായിട്ടുണ്ട്. അതാണ് ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ, അതിൻ്റെ ആ മേൽപ്പുരകളോടുകൂടി തന്നെ അവയെല്ലാം തരിപ്പിണമായിട്ടുണ്ട്. ആ തരത്തിൽ ആ നാടുകളെ നാം നശിപ്പിച്ചു എന്നർത്ഥം. മാത്രമല്ല വബിഇരിം മുഅത്തലത്തിൻ, ഉപയോഗശൂന്യമായ കിണറുകൾ, ബിഇർ എന്ന് പറഞ്ഞാൽ കിണറുകൾ, മുഅത്തലത്ത് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായി തീർന്ന. അപ്പോ വബിഇരിം മുഅത്തലത്തിൻ, ഉപയോഗശൂന്യമായ എത്രയെത്ര കിണറുകളാണ്. അതേപോലെ തന്നെ വഖസ്രിം മശീദ്, മശീദ് എന്ന് പറഞ്ഞാൽ കെട്ടിയുണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ പടുത്തുയർത്തപ്പെട്ട കസ്ർ, കസ്റിനെ കൊട്ടാരങ്ങൾ, കോട്ടകൾ. അപ്പോ പടുത്തുയർത്തപ്പെട്ട എത്രയെത്ര കോട്ടകളും ഉപയോഗശൂന്യമായ എത്രയെത്ര കിണറുകളുമാണ്. അതേപോലെ തന്നെ മേൽപ്പുരകളോടുകൂടി തന്നെ തകർന്നു കിടക്കുന്നതായ രൂപത്തിൽ ആ ജനത അക്രമം കാണിച്ചുകൊണ്ടിരിക്കെ എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത് എന്നാണ്. അപ്പോ ഒരു ജനത ഇങ്ങനെ അക്രമം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നാടിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. തുടർന്ന് പറയുന്നു, അഫലം യസീറു ഫിൽ അർളി, അഫലം യസീറു, ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു, ഫിൽ അർളി, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. അഫലം, അഫലം യസീറു, അവർ സഞ്ചരിക്കുന്നില്ലേ, ഫിൽ അർളി, ഭൂമിയിലൂടെ, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, എങ്കിൽ ചിന്തിച്ചു മനസ്സിലാക്കാവുന്ന ഹൃദയങ്ങളോ. ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, യഅഖിലൂന ബിഹാ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന, ചിന്തിക്കുന്ന ഹൃദയങ്ങളും.
ഔ ആദാനുൻ, അല്ലെങ്കിൽ കാതുകൾ, യസ്മഊന ബിഹാ, അതുകൊണ്ട് കേൾക്കാനുതകുന്ന, അപ്പൊ ചിന്തിക്കാനുതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ അവർ ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുമായിരുന്നെങ്കിൽ, സഞ്ചരിക്കുകയായിരുന്നുവെങ്കിൽ, അതാണ് അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. ഫതകൂന ലഹും ഖുലൂബുൻ, അപ്പോൾ അവർക്ക് ഹൃദയങ്ങളുണ്ടാകുമായിരുന്നു. യഅഖിലൂന ബിഹാ, ചിന്തിച്ചു മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങൾ അവർക്കുണ്ടാകുമായിരുന്നു. ഔ, അല്ലെങ്കിൽ ആദാനുൻ, കാതുകളുണ്ടാകുമായിരുന്നു. യസ്മഊന ബിഹാ, കേട്ട് മനസ്സിലാക്കാൻ ഉതകുന്ന കാതുകളും അവർക്കുണ്ടാകുമായിരുന്നു. ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ, തീർച്ചയായും, ഫഇന്നഹാ, തീർച്ചയായും, ലാ തഅമൽ അബ്സ്വാർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്. ലാ തഅമ, അന്ധത ബാധിച്ചത് അല്ലബ്സ്വാർ, കണ്ണുകൾക്കല്ല എന്നർത്ഥം, കണ്ണിനല്ല അന്ധത ബാധിച്ചത്. വലാക്കിൻ, പക്ഷേ, തഅമൽ ഖുലൂബ്, ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത്. അല്ലതീഫി സുദൂർ, സ്വദിർ, സുദൂർ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ, നെഞ്ചിനാണ് സ്വദിർ എന്ന് പറയുക, ആ നെഞ്ചകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത്. വലാക്കിൻ തഅമൽ ഖുലൂബ് അല്ലതീഫി സുദൂർ, ആ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത്. വഹിയ ലാലിമത്തുൻ, അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ, അതിന്റെ ഫലമായി, ഫഹിയ ഖാവിയത്തുൻ അല ഉറൂശിഹ, മേൽപ്പുരകളോടുകൂടി തന്നെ അതൊക്കെ തകർന്നടിഞ്ഞു പോയി. വബി അരിമു അത്തലത്തിൻ, ഉപയോഗശൂന്യമായ കിണറുകൾ. വകസ്രിം മഷീദ്, അതേപോലെ കെട്ടുയർത്തപ്പെട്ട കോട്ടകൾ, അതെല്ലാം തകർത്ത് തരിപ്പണമായിപ്പോയി എന്നർത്ഥം. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ ജനതയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ കളവാക്കപ്പെട്ടപ്പോൾ, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ ആ നാടിനെയും ജനതയെയും നശിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത്. അതാണ് എത്രയെത്ര നാടുകളെ നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. വഹിയ ലാലിമത്തുൻ എന്ന്, അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കുക. എന്താണ് അവിടുത്തെ അക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഫ്സീർ സഅദിയിലൊക്കെ കാണാം. വഹിയ ലാലിമത്തുൻ ബികുഫ്രിഹ ബില്ലാ വതക്സീബിഹ ലിറുസുലിഹ് എന്നാണ്. അഥവാ അല്ലാഹുവിൽ അവർ അവിശ്വസിച്ചു, അതാണ് ഒരക്രമം. വതക്സീബിഹ ലിറുസുലിഹ്, ആ പ്രവാചകന്മാരെ അവർ കളവാക്കി. അപ്പൊ അവർ കാണിച്ച അക്രമം എന്ന് പറയുന്നത് അല്ലാഹുവിൽ അവിശ്വസിക്കുകയും ആ പ്രവാചകന്മാരെ കളവാക്കുകയും ചെയ്യുക, ഇതാണ് അവർ കാണിച്ച പ്രധാനപ്പെട്ട അക്രമം എന്ന് പറഞ്ഞത്. ആ അക്രമം കാരണത്താൽ എത്രയെത്ര നാടുകളെയാണ് നശിപ്പിച്ചു കളഞ്ഞത് എന്നാണ്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ, അഥവാ അവരുടെ ഭവനങ്ങളെല്ലാം തകർക്കപ്പെട്ടു എന്നാണ്. അവരുടെ ഭവനങ്ങൾ അതതിൻ്റെ മേൽപ്പുരയോടുകൂടി തകർന്ന് തരിപ്പിണമാക്കിക്കളഞ്ഞു എന്നാണ്. അതേപോലെ വബി എരിം അത്തലത്ത്, എത്രയെത്ര കിണറുകളാണ്. ഒരു കാലത്ത് ആ കിണറുകൾക്ക് ചുറ്റും ധാരാളം ആളുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ, കുടിക്കാൻ, അവരുടെ കന്നുകാലികളെ വെള്ളം കുടിപ്പിക്കാനായിട്ട് വെള്ളം എടുക്കാൻ വരുന്നവർ, ഇങ്ങനെയൊക്കെയായി ധാരാളം ആളുകൾ ചുറ്റുമുണ്ട്.

തരത്തിൽ തകർത്ത് നശിപ്പിച്ച് അതൊന്നുമല്ലാതെയായി കിടക്കുന്ന അവസ്ഥയിലേക്ക് ആക്കിത്തീർന്നു. അതെന്തായിരുന്നു അതിന് കാരണം? വഹിയല്ലാലിമത്തുൻ, ആ നാട്ടിലുള്ള ആളുകൾ അക്രമം കാണിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായിരുന്നു ആ അക്രമം? അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചു, ആ പ്രവാചകന്മാരെ കളവാക്കി. ഇതാണ് അവർ ചെയ്ത പ്രധാനപ്പെട്ട അക്രമം. അതിൻ്റെ കാരണത്താൽ ആ നാടിനെ അള്ളാഹു നശിപ്പിച്ചു. നമുക്ക് ഉദാഹരണം ധാരാളം പറയാൻ പറ്റും. ഇപ്പോൾ ആദ് സമുദായത്തിനെയും സമൂദ് ഗോത്രത്തിനെയാണെങ്കിലും നൂഹ് നബിയുടെ ജനതയാണെങ്കിലും ലൂത്ത് നബിയുടെ ജനതയാണെങ്കിലും അങ്ങനെയുള്ള ധാരാളം ആളുകളുടെ ഈ ഫിർഔന്റെ ചരിത്രമുണ്ട്, കാറൂനിൻ്റെ ചരിത്രമുണ്ട്. ഇങ്ങനെയൊക്കെ എണ്ണി എണ്ണി ധാരാളം സമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ അവരെ തകർത്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയുക, ഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അങ്ങനെ അവർ ഈ തകർക്കപ്പെട്ട ആ ഭൂമികളിലൂടെ അവർ സഞ്ചരിക്കുകയാണ് എങ്കിൽ ചിന്തിക്കാനുള്ള ഒരു ഹൃദയം അവർക്കുണ്ടാകുമായിരുന്നു, കേൾക്കാനുള്ള ഒരു കാത് അവർക്കുണ്ടാകുമായിരുന്നു. അതാണ് ഫതഖൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ, അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ഹൃദയവും അതേപോലെ കേൾക്കാനുള്ള ഒരു കാതും അവർക്കുണ്ടാകുമായിരുന്നു എന്നാണ്. പക്ഷേ പലപ്പോഴും ആളുകൾ പോകുമ്പോൾ ആ തരത്തിൽ അത് ചിന്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. അതാണ് അള്ളാഹു പറയുന്നത്, ഫഇന്നഹ ലാ തഅമ്മല ബസ്വാർ, അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, വലാക്കിൻ തഅമ്മൽ ഖുലൂബ് അല്ലതീ ഫിസ്സുദൂർ, നെഞ്ച് അകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് അവർ കാണുന്നുണ്ട്, കണ്ണിന് അന്ധത ബാധിച്ചിട്ടില്ല. കണ്ണുകൊണ്ട് അവർക്ക് ഈ പറയപ്പെടുന്ന ആ സ്ഥലങ്ങളും തകർക്കപ്പെട്ട കിണറുകളും കൊട്ടാരങ്ങളും വീടുകളും നാടും എല്ലാം അവർ കാണുന്നുണ്ട്. ആ തകർക്കപ്പെട്ട നാടിൻ്റെ അവശിഷ്ടങ്ങൾ അവർ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ ആ കണ്ണുകൊണ്ട് കാണുമ്പോഴും അവരുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചു, അഥവാ ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നാണ്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കാഴ്ച കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്കപ്പുറത്തേക്ക്, ഒരു ചരിത്രത്തിനപ്പുറത്തേക്ക് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇത് അവർക്ക് ലഭ്യമാകുന്നില്ല. അങ്ങനെ ലഭ്യമാകും, ചിന്തിക്കുമ്പോഴാണ് അവർക്ക് ആ കാര്യങ്ങൾ ബോധ്യമാവുക, അഥവാ എന്തുകൊണ്ട് ഇങ്ങനെ ഈ നാട് നശിപ്പിക്കപ്പെട്ടു. ഇവിടെ മുമ്പൊരു ജനത താമസിച്ചിരുന്നു, അവർ നശിപ്പിക്കപ്പെട്ടു. എന്തിനാണ് അവർ നശിപ്പിക്കപ്പെട്ടത്? ആ ഒരു രൂപത്തിലേക്ക് ആ കാഴ്ചകൾ കാണുമ്പോൾ അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ കഴിഞ്ഞുപോയ ജനതയെയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെയും ആ പ്രവാചകനെ കളവാക്കിയതിനെക്കുറിച്ച്, അള്ളാഹുവിനെ കളവാക്കിയതിനെക്കുറിച്ച്, അതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു അവരെ നശിപ്പിച്ചതാണ് തുടങ്ങിയ രൂപത്തിൽ ചിന്തിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചു, അതുകൊണ്ട് അവരിങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഗുണപാഠം കിട്ടുക, അഥവാ നമ്മിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, നമുക്കും കുറേ നിർദ്ദേശങ്ങളും ഒക്കെയുണ്ട്. ആ പ്രവാചകനെ കളവാക്കിയാൽ, ആ അള്ളാഹുവിൽ നിഷേധിച്ചാൽ, അവരുടെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിച്ചാൽ ഈ ജനതയ്ക്ക് എന്താണോ സംഭവിച്ചത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം, നമ്മുടെ നാടുകളിലും അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങാം. ഈ തരത്തിലേക്ക് ചിന്തിക്കാൻ കഴിയണം. അതാണ് അവർ സഞ്ചരിക്കുന്നില്ലേ? സഞ്ചരിക്കുകയാണെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള ഹൃദയവും കേൾക്കാനുള്ള കാതും ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവരുടെ കണ്ണിന് അന്ധത ബാധിച്ചിട്ടില്ല, പക്ഷേ ഹൃദയത്തിന് അന്ധത ബാധിച്ചിട്ടുണ്ട്, അഥവാ ഈ തരത്തിലേക്ക് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നർത്ഥം. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട രണ്ട് ആയത്തുകളാണ്. കഴിഞ്ഞുപോയ സമുദായങ്ങളെ നശിപ്പിച്ച ചരിത്രം പറയുന്നു, എന്നിട്ട് നമ്മോട് പറയുന്നത് ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങളുടെ കണ്ണിന് അന്ധത ബാധ, കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത്. ആ ഹൃദയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. നമുക്കൊന്നുകൂടെ ആയത്ത് പാരായണം ചെയ്യാം. فَكَأَيِّن مِّن قَرْيَةٍ أَهْلَكْنَاهَا وَهِيَ ظَالِمَةٌ فَهِيَ خَاوِيَةٌ عَلَى عُرُوشِهَا

0: കൃത്യമായി പദാനുപദ അർത്ഥങ്ങളും ആയത്തിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹൃദയവസന്ത പ്രോഗ്രാമിലൂടെ സൂറ അൽഹജ്ജിലെ 45-46 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അക്രമകാരികളായിരിക്കെ ധാരാളം ജനതയെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്കതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന താക്കീതാണ് ഈയൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമ ബർസഖുല്ലാ യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. രണ്ട് രോഗങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എത്രയോ നമ്മൾ കേൾക്കുന്നു, എത്രയോ ദീനിയായ കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷെ നമുക്ക് നാം വിചാരിച്ചതുപോലെ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ രണ്ടു കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു നിസ്സംഗതയ്ക്ക് ഏറ്റവും വലിയ കാരണം. ഒന്ന് അല്ല ഗഫ്ലത്താണ്, അശ്രദ്ധ. അശ്രദ്ധ എന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തിനാണോ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ടത്, ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥ. എന്താണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനൊരു സീരിയസ്നെസ് ഇല്ല. ഇന്നത്തെ പുതിയ തലമുറയിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണത്. കുട്ടികളിൽ എത്ര ഗൗരവപരമായ കാര്യങ്ങളുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരോ ശ്രദ്ധിക്കുന്നവരോ അല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും സീരിയസ് ആയി കാണേണ്ട, ഏറ്റവും ഗൗരവപരമായി കാണേണ്ട കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്, അതാണ് ഗഫ്ലത്ത്. അപ്പോൾ ഈ ഗഫ്ലത്ത് വരുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട, നാം ഉൾക്കൊള്ളേണ്ട, നാം കേട്ട ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഉത്ബോധനങ്ങളോ നമുക്ക് ഫലപ്പെടാതെ പോകും. രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ തൂലുൽ അമലാണ്. അതായത് ഞാൻ ഇനിയും കുറേ കാലം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ, അത് മനുഷ്യൻ എന്ത് ചെയ്യും, ആ ശരിയാവാലോ നന്നാവാലോ എന്ന ഒരു താമസത്തിലേക്ക് അവൻ എന്ത് ചെയ്യും, വരുത്തും. ഇത് രണ്ടുമാണ് ഗൗരവപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അശ്രദ്ധയും അതേപോലെ തന്നെ സമയമുണ്ടല്ലോ എന്ന ബോധവുമാണ് മനുഷ്യനെ ജീവിത മാറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാരണങ്ങൾ. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കുട്ടികളോട് ഇനി 10 മിനിറ്റുള്ളൂ, ഇനി 15 മിനിറ്റുള്ളൂ പരീക്ഷ തീരാൻ എന്ന് പറയുമ്പോൾ അവരെത്ര സജീവമായിരിക്കും. വെറുതെ ഇരുന്ന ആളുകളൊക്കെ ആ സമയത്ത് എന്ത് ചെയ്യും, എഴുത്ത് ഭയങ്കരമായി ശക്തമായിട്ട് അവർ സ്പീഡാക്കാൻ തുടങ്ങും. ദറുഹും യഅകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമലു ഫസൗഫ യഅലമൂൻ. ദറുഹും, അവരെ വിട്ടേക്കുക. യഅകുലു വയതമത്തഉ, അവർ തിന്നുകയും ആസ്വദിക്കുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യട്ടെ. വയുൽഹിഹിമുൽ അമലു, ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ അവരെ എന്ത് ചെയ്തു, അശ്രദ്ധമാക്കി. ഫസൗഫ യഅലമൂൻ, അവർ വഴിയെ മനസ്സിലാക്കുമെന്നാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു രോഗമാണത്, സമയമുണ്ട് സമയമുണ്ട് സമയമുണ്ട് എന്നുള്ള. നമ്മുടെ പ്രായത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മൾ ഞെട്ട്. നമ്മുടെ പ്രായത്തെക്കുറിച്ച് നമുക്ക് ബേജാറില്ല. നമ്മളെക്കാളും പ്രായമുള്ളവരെ കാണുമ്പോൾ അയാളുടെയൊക്കെ കാലം കഴിയാനായല്ലോ എന്ന് നമ്മുടെ മനസ്സ് പറയും. എന്നാൽ നമ്മുടെ താഴെ പ്രായമുള്ളവർ നമ്മളെക്കുറിച്ചും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്തുകൊണ്ടോ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ പ്രായം കൊണ്ട് മാറി വരും എന്ന് പ്രതീക്ഷിക്കുന്ന വെറുതെ. ലാ യസാലു ഖൽബുൽ കബീർ ശാബ്ബൻ ഫീ സിനത്തൈനി, എത്ര മുതിർന്ന ആളുകളുടെ, പ്രായമായ ആളുകളുടെ ഹൃദയം എന്ത് ചെയ്യും, രണ്ടു കാര്യങ്ങളിൽ യുവാവായിരിക്കുമെന്നാണ്. ഒന്ന് ഫീ ഹബ്ബി ദുനിയ, ദുനിയാവ് എന്ന് കാലപ്പഴക്കങ്ങൾ വരുംതോറും ദുനിയാവ് മടുക്കല്ലേ ചെയ്യുക, അങ്ങനെയല്ലേ വേണ്ടത് ശരിക്ക്. 60 കൊല്ലം 70 കൊല്ലമൊക്കെ ജീവിക്കുമ്പോൾ ഭൗതിക ജീവിതത്തോട് ആസക്തിയും ആഗ്രഹവും കുറേയല്ലേ വേണ്ടത്, പക്ഷെ അത് ഏറ്റവും ഒരു ശക്തമായി കൂടുക ചെയ്യാന്നാണ്. അതേപോലെ തന്നെ പ്രതീക്ഷ, ഇനിയും ഞാൻ ഉണ്ടാവും ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇനി എനിക്ക് എത്രയേ ഉള്ളൂ, കുറഞ്ഞ ഒരു 70-80 വയസ്സല്ലേ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ കാലാവധി, അല്ലെങ്കിൽ 60-70 ഇടക്ക്. അപ്പോൾ എനിക്കിനി 10 വർഷമുള്ളൂ, അല്ലെങ്കിൽ 5 വർഷമുള്ളൂ, 15 വർഷമുള്ളൂ എന്ന് പറയാൻ, എന്ന് വിചാരിക്കാനും ഭയപ്പെടാനും നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കാതെ പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിനെക്കുറിച്ച് കണക്കാക്കേണ്ടത് എങ്ങനെയാണ്, രാവിലെ വിചാരിക്കേണ്ടത് ഇന്നത്തെ പ്രഭാത വൈകുന്നേരത്ത് ഞാനില്ല എന്നാണ്, വൈകുന്നേരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നാളെ രാവിലെ ഞാനില്ല എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം എന്നാണ്. പക്ഷെ ആ നിലക്കല്ല എന്താണ്, കൈഫ യുസ്ബിഹു റജുലുൻ ഇദാ അസ്ബഹ ലാ യദ്രി അന്നഹു യുംസി. ഒരു മനുഷ്യൻ എങ്ങനെ അറിയാം വൈകുന്നേരം അവനുണ്ടാകുമെന്ന്, ഇദാ അംസ ലാ യദ്രി, രാവിലെ വൈകുന്നേരമായാൽ അവൻ അറിയുകയില്ല, അന്നഹു യുസ്ബിഹ, അവന് പ്രഭാതമാകുമോ എന്ന് അറിയില്ല എന്നാണ്. അപ്പോൾ അത്രയാണ്. അപ്പോൾ ജീവിതത്തോടുള്ളൊരു കാഴ്ചപ്പാട്, അത് മാറ്റുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ രോഗത്തെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഈ അശ്രദ്ധയെയും ഈ ഗൗരവമില്ലായ്മയെയും അതേപോലെ തന്നെ അമിത പ്രതീക്ഷ കൊണ്ട്, നമ്മൾ ഇനിയുമുണ്ടല്ലോ എന്ന പ്രതീക്ഷ കൊണ്ടുള്ളാകുന്ന ഈ വൈകിപ്പിക്കലിനെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ എന്തേ മാർഗമുള്ളൂ, കുൻ ഫിദ്ദുനിയക്കാന ഖാരിയും ഔ ആബിറു സബീൽ, നീ എന്ത് ചെയ്യണം, നീ പിന്നെ ഒരു വഴിയാത്രക്കാരനോ അല്ലെങ്കിൽ ഒരു വിദേശിയാണോ എന്ന് നീ എന്ത് ചെയ്യുക, അതുപോലെയാണ് ഈ ദുനിയാവിൽ നിന്ന് വിചാരിക്കുക എന്നാണ്. അതായത് എന്താണ് വഴിയാത്രക്കാരനും വിദേശിയും തമ്മിലെ വ്യത്യാസം, വഴിയാത്രക്കാരൻ ആ വഴിയിലൂടെ കടന്നു പോവുകയേ ചെയ്യുള്ളൂ ഏതാനും മിനിറ്റുകൾ, എന്നാൽ വിദേശി അറിയുമ്പോൾ 3 ദിവസം 1 ആഴ്ച 1 മാസമൊക്കെ താമസിച്ചേക്കാം, അത്രേ ഉള്ളൂ. അവരൊക്കെ മനസ്സിലെപ്പോഴും എന്താണ്, എനിക്ക് തിരിച്ചു പോകണമെന്നാണ്. ആ തിരിച്ചു പോകണമെന്ന ആഗ്രഹമാണ് അവരെ എപ്പോഴും എന്തിന് പ്രേരിപ്പിക്കുന്നത്. അവിടുത്തെ സൗകര്യങ്ങളെയോ കാര്യങ്ങളെയോ ചിന്തിച്ചും ആലോചിച്ചും സമയം കളയാതിരിക്കാൻ കാരണം ഞാനിവിടെ ഇല്ലല്ലോ, ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാനുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഈ സമീപനമാണ് ദുനിയാവിനോട് വേണ്ടത്. നമ്മൾ ഇന്നിവിടെ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് കിട്ടുന്ന സമ്പൂർണ്ണമായ സമ്പന്നമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് സ്വർഗ്ഗമെന്ന് പറഞ്ഞു. ഒരു വിദേശ നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ദാരിദ്ര്യവും പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ ഈ ദുനിയാവിനേക്കാളും എത്രയോ മടങ്ങ് സന്തോഷകരമായ സ്വർഗം നമ്മളുടെ തറവാടാണ്. അവിടേക്ക് തിരിച്ചു പോകാൻ മനസ്സാഗ്രഹിച്ചാൽ നമുക്ക് ഇവിടുത്തെ നൃത്തങ്ങൾ ശരിയായി കിട്ടൂല. നമ്മുടെ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകൾ തിരിച്ചു പോരാൻ ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ബാക്കിയുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവരുടനെ പർച്ചേസായിരിക്കും, നിരന്തര പർച്ചേസായിരിക്കും, കാണുന്നതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും. അതെന്താ, അവരുടെ മനസ്സ് എന്ത് ചെയ്തു, തിരിച്ചു പോരുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഇവിടെ വന്നാൽ താൻ കാണുന്ന കുട്ടികൾക്കും ബന്ധുക്കൾക്കും മക്കൾക്കും അവരഭിമുഖീകരിക്കുമ്പോൾ എന്ത്, അതിന് എന്ത് വാങ്ങണം, എന്ത് കൊണ്ടുപോകണം എന്ന ചിന്തയാണ് അവൻ്റെ മനസ്സിലുണ്ടാവുക. ആ ആലോചനയിൽ മാത്രം അയാൾ നിരതനായിരിക്കും. മറ്റെല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത് തിരിച്ചു പോരുന്നതിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ഒരു മനസ്സ് പരലോകത്തെക്കുറിച്ച് ദുനിയാവിലാകുമ്പോൾ നമുക്കുണ്ടാവുകയാണെങ്കിൽ ഇവിടെ എന്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടാലും എന്ത് ആഗ്രഹങ്ങൾ കണ്ടാലും ആ തിരിച്ചു പോക്കുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ രോഗം നമ്മളെ ബാധിക്കാതിരിക്കണം. അശ്രദ്ധ എന്ന രോഗവും അതേപോലെ തന്നെ അമിത പ്രതീക്ഷയും, ഇത് രണ്ടും നമ്മളെ നശിപ്പിച്ച് കളയും, നമ്മുടെ യാഥാർത്ഥ്യബോധത്തെ ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിന് വിശാലതയും നന്മ പ്രവർത്തിക്കാനുള്ള തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം
4: ചെയ്യുമാറാവട്ടെ.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, 10,000-ലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
6: പീസ് റേഡിയോ. Tune to reality.
7: ഒരു സന്തോഷവാർത്ത. കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
6: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
5: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
6: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ചരിത്ര വിവരണത്തിലെ കൃത്യത. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അത് ദൈവികമാണ് എന്നതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. അത്ഭുതകരമായ ഭാഷയും ശൈലിയും വാചക ഘടനയും മനുഷ്യ മനസ്സുകളെ ആകർഷിക്കുന്ന, പിടിച്ചുവലിക്കുന്ന അതിൻ്റെ സാഹിത്യ സമ്പുഷ്ടതയും, ഇങ്ങനെയുള്ള നിരവധി പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിക്കേണ്ടായി. ഇനി വിശുദ്ധ ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതല്ല. ഒരു മനുഷ്യന് എഴുതി ഉണ്ടാക്കാൻ കഴിയാത്ത വിധമുള്ള ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകളും, ചരിത്രം ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ കാണിച്ച സൂക്ഷ്മതയുമാണ്, അത്ഭുതകരമായ സൂക്ഷ്മതയാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സംസാരിക്കുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും രണ്ടും ഈജിപ്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പൊട്ടക്കിണറ്റിൽ നിന്ന് ചില ആളുകൾ കണ്ടെടുക്കുകയും അദ്ദേഹത്തെ മിസറിൽ വിൽപ്പനക്ക് വെക്കുകയും, അങ്ങനെ ഒരു വ്യക്തി വാങ്ങുകയും വീട്ടിൽ സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്ത സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. വഖാല ലദീ ഇസ്തറാഹു മിൻ മിസ്ര ലിംറാത്തി അക്രിമി മസ്വാഹു, സൂറത്ത് യൂസുഫിലെ 21-ാമത്തെ ആയത്തിൽ ഇത് കാണാം. മിസറിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാങ്ങിയ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയാണ്, മാന്യമായി ഈ കുഞ്ഞിനെ നീ നോക്കണം, സൽക്കരിക്കണം, അവനെ നമുക്കൊരു സന്താനമായി സ്വീകരിക്കാം. അതേ ചരിത്രത്തിൽ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഭരണാധികാരി ഒരു സ്വപ്നം കാണുന്നതായിക്കൊണ്ട് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വഖാലൽ മലിക്കു ഇന്നി അറാ സബഅ ബഖറാത്തിൻ സിമാനി യകുലുഹുന്ന സബഉൻ അജാഫ്, അവിടെയുള്ള മലിക്ക് രാജാവ് പറഞ്ഞു, ഞാൻ നല്ല മെലിഞ്ഞൊട്ടിയ പശുക്കൾ, അതുപോലെ തന്നെ തടിച്ച പശുക്കൾ, ആ തടിച്ച പശുവിനെ മെലിഞ്ഞൊട്ടിയ പശുക്കൾ ഭക്ഷിക്കുന്നതായിക്കൊണ്ട് ഞാൻ കാണുന്നു എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചോ അവിടുത്തെ മന്ത്രിമാരെക്കുറിച്ചോ ഫിർഔൻ എന്നൊരു പദം പ്രയോഗിക്കുന്നേയില്ല. ഒന്നുകിൽ മലിക്ക് എന്നോ രാജാവ് എന്നോ അതല്ലെങ്കിൽ അസീസ് എന്നോ, ഈ രണ്ട് പദങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിൽ പ്രയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ അതേ ഈജിപ്തിൽ തന്നെയാണ് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ വളരുന്നു, പിന്നീട് അവിടേക്ക് തന്നെ ദേവത്തിന് വേണ്ടി പോകുന്ന ചരിത്രം വിശാലമായ ചരിത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, മിസറിൻ്റെ ഈജിപ്തിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഫിറാവുൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. അവിടെ ഒരിക്കലും മലിക് എന്നോ അസീസ് എന്നോ പ്രയോഗിക്കുന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കുക, ഒരു രാജ്യം രണ്ടു കാലഘട്ടം, ഒരു രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ രണ്ടു കാലഘട്ടങ്ങളിൽ ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒരു നാടിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് രണ്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അവർ ഭരണം നടത്തിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ പദം ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ചരിത്രം വിശദീകരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരു സംഭവം അതിൻ്റെ പിന്നിലുണ്ട്. കേവലം ഒരു യാദൃശ്ചികതയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയ ഒരു സുപ്രഭാതത്തിൽ എഴുതി സമൂഹത്തിന് സമർപ്പിച്ചതാണെങ്കിൽ, ഒരു രാജ്യത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലും ഈ വ്യത്യാസം നമുക്കൊരിക്കലും കാണുക സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടവും അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടവും ആ ഭരണാധികാരികൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിൽ, ആ ഭരണകാലഘട്ടത്തിന് ഹൈക്സോസ് കാലഘട്ടമെന്നാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹൈക്സോസ് വംശം, ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ഹൈക്സോസ് വംശം, അവർ അടിസ്ഥാനപരമായിക്കൊണ്ട് ഈജിപ്ഷ്യൻ ആയിരുന്നില്ല. അവർ ഈജിപ്ത് ആക്രമിച്ച് കീഴടക്കിയ അന്യനാട്ടുകാരാണ്. ആറ്റിടയന്മാരായിക്കൊണ്ട് വന്ന് ആ നാട്ടിൽ താമസിച്ച് അവിടുത്തെ ഭരണം പിടിച്ചടക്കി, അഥവാ ഒരു അധിനിവേശ ശക്തികളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഈജിപ്തിലുള്ള പാരമ്പര്യമായ ഭരണാധികാരികളെക്കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അവിടെ നടത്തിയിട്ടില്ല. പാരമ്പര്യമായിക്കൊണ്ട് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറവന്മാരാണ്, ഫിർഔന്മാരാണ്. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈ ഹൈക്സോസ് ഭരണകൂടമാണ് അഥവാ ഈജിപ്തിലേക്ക് കടന്നു വന്ന് ആട്ടിടയന്മാരായി കടന്നു വന്ന് അവിടെ രാജ്യം ഭരിച്ച ആളുകളെ കീഴടക്കി ഭരണകൂടത്തെ പിടിച്ചടക്കി ഒരു അധിനിവേശ ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിയെ അവർ അൽ മലിക് രാജാവ് എന്നാണ് അഭിസംബോധന നടത്തി. ഫിറാവുൻ എന്നവർ അഭിസംബോധന നടത്തിയിരുന്നില്ല. അവിടുത്തെ മന്ത്രി അൽ അസീസ് എന്ന പേരിലാണ് അവർ അഭിസംബോധന നടത്തിയിരുന്നത്, ഫിറാവുൻ എന്ന പേരിലല്ല. ആ കാരണം കൊണ്ട് തന്നെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും ഫിറാവുൻ എന്ന പദം എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അത് അടിസ്ഥാനപരമായിക്കൊണ്ട് ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അതേസമയത്ത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഈ ഹൈക്സോസ് ഭരണാധികാരികളെ നിഷ്കാസിതമാവുകയും അവർ അധികാരഭ്രഷ്ടരാവുകയും അടിസ്ഥാനപരമായിക്കൊണ്ട് തന്നെ ഈജിപ്ഷ്യൻസ് ഭരണകൂടത്തിൽ വരികയും അങ്ങനെ ഫിറൌന്റെ ഭരണകൂടം അഥവാ ഈജിപ്ഷ്യൻ്റെ യഥാർത്ഥ ഭരണാധികാരികളുടെ ഭരണകൂടം നിലവിൽ വരികയും ചെയ്ത കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ജനിക്കുന്നതും അവിടെ വളർന്ന് പിന്നെ പ്രവാചകനാകുന്നതും. അപ്പം ആ മൂസാ നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ ഫിറൌൻ എന്ന പദം പ്രയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ചരിത്ര വസ്തുത ഈ അടുത്ത കാലഘട്ടത്തിൽ മാത്രമാണ് മനുഷ്യന്മാർക്ക് മനസ്സിലാവുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ആളുകൾ പഠിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചരിത്ര വസ്തുത മറയപ്പെട്ട് കിടന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്ര കൃത്യമായ പദപ്രയോഗം വിശുദ്ധ ഖുർആൻ എങ്ങനെ വന്നു? ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ആ വാക്കിൻ്റെ കൃത്യതയാണ് വിശുദ്ധ ഖുർആൻ്റെ ദൈവികത. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത്രയും സൂക്ഷ്മമായ, വളരെ ഡീപ്പായ ഒരു ചരിത്ര വസ്തുതയെ വിശകലനം ചെയ്തുകൊണ്ട് ആ ഭരണാധികാരികളെ എന്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം പോലും വളരെ കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ഇതെവിടുന്ന് സംഭവിച്ചു? ഇത് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിക്കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല എന്ന് 100% നമുക്ക് തെളിച്ചു പറയാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രഗ്രന്ഥം വായിച്ചിട്ടില്ല, ഒരു ചരിത്രഗ്രന്ഥം എഴുതിയിട്ടില്ല, ഒരു ചരിത്രകാരൻ്റെ സമീപത്തേക്ക് പോയിട്ടില്ല, അഹ്ലു കിതാബിലും ചരിത്രം പ്രവാചകൻ ശ്രവിച്ചിട്ടില്ല. ഇത് അള്ളാഹുവിൻ്റെ വഹയല്ലാതെ മറ്റൊന്നുമല്ല എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവുകളിൽ പെട്ട ഒന്നാണ് ഈ ചരിത്ര കൃത്യത. ഇത് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ആ ഖുർആൻ്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുന്ന ആ സൂക്ഷ്മതയുണ്ട്. ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങളാണെങ്കിലും ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഖുർആനിൽ മാത്രം കാണുന്ന അത്ഭുതകരമായ ചില യാഥാർത്ഥ്യങ്ങൾ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം വിശദീകരിച്ചെടുത്തത്, അവരുടെ എണ്ണം പറഞ്ഞെടുത്ത്, അവർ താമസിച്ച സ്ഥലം പറഞ്ഞെടുത്ത്, അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം നമുക്ക് ഈ ഒരു കൃത്യത കാണാൻ കഴിയും. ഈ ചരിത്ര സംഭവങ്ങളെല്ലാം ഇന്ന് ബൈബിളിലും അതുപോലെ തന്നെ പിന്നെ മറ്റു വേദഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാമെങ്കിലും ഈ ഒരു കൃത്യതയും ഈ ഒരു ദൈവികതയും നമുക്ക് അവിടെ ഒന്നും ദർശിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് മനുഷ്യന്മാർ രചിച്ചുണ്ടാക്കിയതാണ്, മനുഷ്യന്മാരുടെ കരങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു കൃത്യത എന്ന് പറഞ്ഞ മഹാത്ഭുതമായി ലോകം ഇന്നും അത്ഭുതത്തോടുകൂടി മാത്രം വായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയ്ക്ക് ഇതും ഏറ്റവും വലിയ തെളിവാണ്, ഈ ചരിത്രത്തിലെ കൃത്യതകൾ. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ പല തെളിവുകളിൽ ഒരു തെളിവാണിത്. ഇത് കൃത്യമായി പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ അതൊരു സാധാരണ ഗ്രന്ഥമല്ല. അതിനെ പഠിക്കും തോറും നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയും ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗദർശിയായി ഒരു മാർഗദർശിയായി ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള വിഷയങ്ങൾ, പിന്നീടുള്ള സംസാരങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ചരിത്ര വിവരണത്തിലെ കൃത്യത. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സ് ആരംഭിക്കുകയാണ്. റേഡിയോ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ നസറുല്ലാ സലായി. ഇൻസൈറ്റിൽ നസറു, നമ്മൾ ആദ്യ പ്രോഗ്രാം
1: ഇന്നത്തെ ഹനീഫ വണ്ടൂരാണ് നമ്മളൊപ്പം ചേരുന്നത്. കണ്ണു തുറക്കൂ ചിന്തിക്കൂ എന്ന പ്രത്യേക ടൈറ്റിൽ ഒരു നമുക്ക് സംസാരം കേൾക്കാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ കൃത്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. സൃഷ്ടാവ് ആരാണ് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. ഖുർആനിൻ്റെ മാനവിക ദർശനം, അതിനെ പലപ്പോഴും കളിയാക്കുന്നവർ വിശുദ്ധ ഖുർആനിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊന്നും കടമെടുത്തുകൊണ്ട് മനുഷ്യരാശിക്ക് മുമ്പിൽ വെക്കുകയും ഇസ്ലാം ഒരു അറുപഴഞ്ചനാണ്, ഖുർആൻ അറുപഴഞ്ചനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ ഖുർആനിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും അല്ലെങ്കിൽ ഖുർആനിൻ്റെ യുക്തിയെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. ഈ പ്രപഞ്ചത്തെയും ജീവിതത്തെയും മനുഷ്യനെയും കുറിച്ചുള്ള ഖുർആനിൻ്റെ വീക്ഷണങ്ങളാണ് യുക്തിബിരുദമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ വസ്തുനിഷ്ഠമായ വിശകലനത്തിലേക്ക് പോയാൽ എന്താണ് ഖുർആനിക ദർശനത്തിന്റെ കാതലായ ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രപഞ്ചം സ്വയം പൂവല്ല എന്നും കണിശമായ വ്യവസ്ഥകൾക്ക് വിധേയമായി കൊണ്ട് ഒരു സൃഷ്ടാവിനാൽ സൃഷ്ടിപ്പ് നിയന്ത്രിക്കപ്പെടുന്നതാണെന്നുമുള്ള ഒരു സൃഷ്ടി സിദ്ധാന്തമാണ് ഇസ്ലാമിക ദർശനത്തിന്റെ സുപ്രധാനമായ ഒരു ഭാഗം. കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഖുർആൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗദർശനമാണ്. എന്നാൽ ഖുർആനിലൂടെ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ വെറുതെ എങ്ങനെ അള്ളാഹനെ ആരാധിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ അതിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു പോയി എന്നുള്ളതാ. എങ്കിൽ പോലും അതിൽ പോലും ഒരു തെറ്റ് കാണുവാൻ ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ സുപ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ആരാധ്യതയാണ്. മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുന്നു. അവരെ മാത്രമായിരിക്കില്ല, പക്ഷെ ഖുർആൻ കൃത്യമായി പറയുന്നത് എന്നാണ്. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ഒന്നാമത്തെ സുപ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ആരാധിക്കുക, ആരാധനകൾ അത് സൃഷ്ടാവിന് തിരിച്ചു കൊടുക്കുക എന്നതാണ്. മനുഷ്യാസ്തിത്വത്തിന്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവന്റെ ബാധ്യതകൾ എന്നിവയെ സംബന്ധിച്ച ദർശനമാണ് മറ്റൊരു സുപ്രധാനമായ ഭാഗം. മനസ്സിലാക്കണം, മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ അവന് സ്വതന്ത്രമായിക്കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അവൻ അതിലുള്ള ബാധ്യതകൾ അവൻ എന്ത് ചെയ്യണം, നിർവഹിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നു. മറ്റൊരു ഭാഗം അള്ളാഹുവിൽ നിന്നുള്ള പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് സന്ദേശമാണ്. ആത്മാവും മലക്കുകളും പിശാചും സ്വർഗനരകങ്ങളും എന്നിവയെ പറ്റിയുള്ള വിശ്വാസങ്ങൾ, ഇത് പിശാജ് സ്വർഗനരകങ്ങൾ എന്നിവയെ പറ്റിയുള്ള വിശ്വാസമാണ്. പിന്നീടുള്ളത് മൗലികമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ കാര്യങ്ങൾ അത്രയും ശാസ്ത്രത്തിനും ബുദ്ധിക്കും എതിരായ മൂഢവിശ്വാസങ്ങളാണെന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് ഈ മൗഢ്യം നിറഞ്ഞ ഖുർആനെന്ന് യുക്തിവാദികൾ ജൽപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഭൗതിക ശാസ്ത്രത്തിലെയോ തർക്കശാസ്ത്രത്തിലെയോ ഏതെങ്കിലും ഒരു നിയമം അത് ദൈവാസ്തക്യം ഉൾപ്പെടെയുള്ള ഉപരിക്ത കാര്യങ്ങളെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് എന്ന് യുക്തിവാദികൾ ചൂണ്ടിക്കാണിക്കാറില്ല. ഇപ്പോൾ നോക്കൂ, കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങളിലെ പദാർത്ഥ സമുച്ചയം, അത് നിരന്തര പരിണാമ പ്രക്രിയയിലൂടെ ജൈവ പദാർത്ഥത്തിന്റെ അത്യുന്നത രൂപമായ മനുഷ്യ മസ്തിഷ്കം വരെ സ്വയം വന്നതാണ് എന്ന് പറയാൻ സാധിക്കുമോ? യാതൊരു ബാഹ്യശക്തിയുടെയും നിയന്ത്രണമില്ലാതെ വളർച്ച പ്രാപിച്ച് എത്തിച്ചേരുമെന്ന് ഭൗതിക ശാസ്ത്രം ഖണ്ഡിതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം കഴിയില്ല. എന്നാൽ അതെല്ലാം തന്നെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ, യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർക്ക് അതിന് അത്തരം മറുപടികൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, അതുപോലെ ഭൂമിയിലേക്ക് നോക്കിയാൽ, അവിടെയെല്ലാം കാണുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാണ്. സൗരയൂഥഗ്രഹത്തെപ്പറ്റി മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കിയ വസ്തുതകളുടെ വെളിച്ചത്തിൽ നമുക്കൊരു വിശകലനം നടത്തി നോക്കിയാൽ, സൂര്യൻ ജനനം മുതൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ജ്വലിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അന്തരീക്ഷ മേൽപ്പുര ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ മഴയോ മേഘമോ കാറ്റോ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയുണ്ടോ എന്നുള്ളതാണ്. ഇനി നാം ഭൂമിയിലേക്ക് നോക്കിയാലോ, ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തുണ്ട് ഭൂമിയിൽ ഒരു രാസഘടനയുടെ മണ്ണിൽ ഒരേ വെള്ളം വലിച്ചെടുത്ത് ഒരേ വളത്തിൽ നിന്ന് പോഷണം ഉൾക്കൊണ്ട് വളരുന്ന ചെടികൾ അല്ലേ, ഒരേ മണ്ണിൽ ഇപ്പൊ നമ്മുടെ വീടുകളിൽ വളരുന്ന അടുക്കളത്തോട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന പച്ചക്കറി വിത്തുകൾ, അത് ചിലത് കയ്പുള്ളതാണ്, ചിലത് മധുരിക്കുന്നതാണ്, ചിലത് പുളിയുള്ളതാണ്. ഇങ്ങനെ പല രസങ്ങളും ഒരേ മണ്ണിലാണ്, ഒരേ വളമാണ് ഇടുന്നത്, ഒരേ വെള്ളമാണ് ഒഴിക്കുന്നത്, പക്ഷേ ഒരേ മണ്ണിലാണ്. എന്നിട്ട് പോലും വ്യത്യസ്തമായ രുചിയും മണവും പുളിയുമുള്ള, അതേപോലെ തന്നെ നിറങ്ങളിൽ വ്യത്യാസമുള്ള, മഞ്ഞയും ചുവപ്പും നീലയും ഒക്കെ കളറുള്ള ചെടികൾ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് തനിയെ ഉണ്ടാകുന്നതാണോ? ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനില്ലേ? ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ഒരു ബുദ്ധി അവിടെ പ്രയോഗിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം മനുഷ്യർക്കുണ്ടാകണമെന്നാണ്. ചില മരങ്ങൾ, ചിലത് കായ്ക്കുന്നത്, ചിലത് പൂവിടുന്നത്, ചിലത് മണ്ണിനടിയിൽ ഉണ്ടാകുന്നത്, ഇതിനെയെല്ലാം വ്യവസ്ഥയില്ലേ? ചില കായ്കൾ മണ്ണിനടിയിലാണ് ഉണ്ടാവുക, ചിലത് മരത്തിന്റെ മുകളിലാണ് ഉണ്ടാവുക, ചെടിയുടെ മുകളിലാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കൃത്യമായ ഒരു രൂപം എങ്ങനെയാണ് കടന്നു വന്നത്? എങ്ങനെയാണ് വെള്ളത്തിലുണ്ടാകുന്ന, മണ്ണിലുണ്ടാകുന്ന, ഇതിന്റെ എല്ലാം വ്യത്യാസങ്ങൾ എങ്ങനെ ഉണ്ടായി? ഓറഞ്ചിന് ഓറഞ്ച് എന്ന് പറയുന്നതിന് ആ ഓറഞ്ച് കളർ എങ്ങനെ വന്നു? ചെറുനാരങ്ങയ്ക്ക് എങ്ങനെയാണ് ആ മഞ്ഞ നിറം വന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ, ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ, ആ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കേണ്ടത് ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രകനുണ്ട് എന്ന്. അതല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരാൾ വെറുതെ അങ്ങോട്ട് എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് എന്നല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ വണങ്ങുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടി എന്ന് പറയാൻ കാരണം അതാണ്. കാരണം എന്നിട്ട് ആ വചനത്തിനു ശേഷം അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയായും ഉപരിഭാഗത്തെ മേൽപ്പുരയായും സംവിധാനിച്ച നാഥനെ ഈ ഉപരിഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന വൈവിധ്യമാർന്ന കനികൾ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഉൽപ്പാദിച്ചു തരുന്ന കൃത്യമായ സൃഷ്ടാവിനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനിൽ പങ്കാളികളെ വെച്ചുകൂടാത്തതുമാകുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സൃഷ്ടാവ് അവകാശപ്പെടുന്നത്, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടാവിനോടുള്ള കടപ്പാട് മനുഷ്യന് ഒരിക്കലും അവസാനിക്കുകയില്ല. അവന്റെ ജനനം മുതൽ മരണം വരെയും അല്ല, മരണത്തിനു ശേഷവുമുള്ള ജീവിതത്തിലുമെല്ലാം അവന്റെ കൂടെയുള്ളത് അവന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് സൃഷ്ടാവായ റബ്ബ് അവനോട് കണ്ണുകൾ കൊണ്ട് കാണാനും കാതുകൾ കൊണ്ട് കേട്ട് മനസ്സിലാക്കുവാനും ബുദ്ധി കൊണ്ട് ഹൃദയം കൊണ്ട് മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കുവാനുമൊക്കെ അവനോട് പറയുന്നത് അതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഉപരിഭാഗത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിരിക്കുന്നു, എന്നിട്ടും അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കാത്തത് എന്നാണ്. നോക്കൂ, നിങ്ങൾ കേവലമായ ഭൗതികവാദത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമുള്ള ചില ചോദ്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത്. എന്നാൽ അതുപോലും കൃത്യമായി എന്താണ് എന്ന് ജനങ്ങളോട്, മനുഷ്യരോട് വിശദമായി പറയുവാനും പഠിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വെറുതെ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിനെ വിമർശിക്കുവാൻ, ഇസ്ലാമിനെ ചെളിവാരി എറിയുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവർക്ക് കൃത്യമായ ഒരു മാനവികത പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് കൃത്യമായി ഒരു മര്യാദകൾ പഠിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർ പറയുന്ന മര്യാദകളും മാനവികതയും എല്ലാം തന്നെ അത് ഇസ്ലാമിൽ നിന്നും കടമെടുത്തതാണ്. എന്നിട്ട് അവർ ഇസ്ലാമിനെതിരെ ചെളിവാരി എറിയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം മുൻധാരണകളും മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഒരു മുൻധാരണകളും നമുക്കുണ്ടാകുവാൻ പാടില്ല. കൃത്യമായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ സ്രോതസ്സുകൾ, ഏതൊരു ആദർശത്തെയും പഠിക്കുക. ഇപ്പോ ആദർശമാകട്ടെ, അതല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ, അതിനെ നാം പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? അതിനെ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് വിമർശനം എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല. കൃത്യമായി അതാണ് മനസ്സിലാക്കേണ്ടത്. വിമർശന ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ അതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആരാണ് ഇതിന്റെ ഓദർ, ആരാണ്? ഖുർആൻ പറയുന്നത് ഖുർആൻ ഇറക്കിയത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹു അത് അവകാശപ്പെടുന്നു, ആ ഗ്രന്ഥത്തിൽ അവകാശപ്പെടുന്നു, ഞാനാണ് ഇത് ഇറക്കിയത് എന്ന് അള്ളാഹു അവകാശപ്പെടുന്നു. ആ അവകാശവാദം പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു പറയുന്നു, ആ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു, ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നു. മനുഷ്യ, നീ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. ഇനി നീ എന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. എന്നാൽ യുക്തിവാദികളായ ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാം, ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഖുർആൻ ഇതിനെല്ലാം മറുപടിയുണ്ട്. മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ച്, അവസ്ഥാന്തരങ്ങളെ കുറിച്ച്, അവന്റെ ജീവിത ക്രമണത്തെ കുറിച്ച് അവിടെ ഉത്തരമുണ്ട് കൃത്യമായി. മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും ഒരേ പ്രായമല്ല, ഒരേ വയസ്സല്ല, ഒരേ രൂപത്തിലുള്ള മരണങ്ങളല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമുക്ക് ആകാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, എല്ലാം ആഗ്രഹങ്ങളുടെയും ആ ഓട്ടപ്പാച്ചിലിടയിൽ നമ്മൾ മരിച്ചു പോവുകയാണ്. പക്ഷെ അത് എന്താണ് അതിനുള്ള കാരണം എന്ന് കൃത്യമായി യുക്തിവാദികൾക്ക്, ശാസ്ത്രവാദികൾക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ കൃത്യമായി

0: എന്താണ് അതിൽ സമാശ്വസിപ്പിക്കാൻ പറയാനുള്ളത്? കൃത്യമായി ഖുർആന് ആശ്വാസം പറയാനുണ്ട്. കാരണം ആ ആശ്വാസം എന്നുള്ളത് അവന്റെ കർമ്മങ്ങൾ കൃത്യമാണെങ്കിൽ, വക്രതയില്ലാത്തതാണെങ്കിൽ, നിഷ്കളങ്കമാണെങ്കിൽ അവന് കൃത്യമായി അവന്റെ ജീവിതം അള്ളാഹു തിരിച്ചു കൊടുക്കുമെന്നാണ്. അവന് പരലോകത്ത് അവന് തിരിച്ചു കൊടുക്കും, സ്വർഗം കൊടുക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു ശാസ്ത്രീയവാദിക്ക് അങ്ങനെയൊന്ന് പറയാൻ, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് പറയാൻ, സമർത്ഥിക്കുവാൻ അവർക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. മറിച്ച് ഖുർആൻ മാത്രം. കാരണം ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് അവനിൽ അവതീർണമായ ഖുർആൻ അത് കൃത്യമാണ്, ദൈവികമാണ്. ഖുർആനെ വിമർശിക്കാൻ വേണ്ടി വെറുതെ എന്തെങ്കിലും വായിൽ തോന്നിയത് പറഞ്ഞാൽ പോരാ, മറിച്ച് അത് കൃത്യമായി പറയുവാൻ സാധിക്കണം. അതുകൊണ്ട് ഖുർആൻ വെല്ലുവിളിക്കുന്നു, ഈ ഖുർആനിനെ പോലെ ഒരു ആയത്തെങ്കിലും ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതുകൊണ്ട് യുക്തി ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കൃത്യമായ ബുദ്ധിയും യുക്തിയും ഉണ്ടെങ്കിൽ അവൻ എത്തിച്ചേരുക കൃത്യമായി അത് അള്ളാഹുവിലാണ്, ഖുർആനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ. അപ്പോൾ ഇന്നത്തെ റേഡിയോ വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റിൽ കണ്ണു തുറക്കൂ ചിന്തിക്കൂ എന്ന വിഷയത്തെ ആ ഒരു ചിന്തയിലൂടെ കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നത് ഹനീഫ വണ്ടൂരായിരുന്നു. വൈബ്സിൽ നമുക്കിനിയൊരു പാട്ട് കേൾക്കാം.

0: മഷാല്ലാ, ലൈവിൻ്റെ ആ ഒരു സജീവതയ്ക്ക് ശേഷം നമ്മൾ നേരെ വൈബ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വൈബ്സിൽ നമ്മൾ സ്വരം കേട്ടിരിക്കുന്ന ആ ഒരു മൂഡിലാണ് ഇപ്പോഴുള്ളത്. നല്ലൊരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്, മഷാല്ലാ. ഇനി നമുക്ക് ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. നമുക്കറിയാം റേഡിയോയുടെ വളരെ പീക്ക് ടൈമിൽ നമ്മൾ കേൾക്കേണ്ടുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ആരോഗ്യവിചാരം. വ്യത്യസ്ത ഡോക്ടർമാർ, വിശ്വഗരന്മാരായിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടതായ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന, ആരോഗ്യപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സെഷനാണ് ആരോഗ്യവിചാരം. ഇന്ന് ഓട്ടിസം, ആശങ്കകൾക്ക് വിരാമമിടാം എന്ന ആ ഒരു ചർച്ചയുടെ ആറാം ഭാഗമാണ്.
1: ശരിക്കും വൈബ്സിൽ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്ത് വരികയാണ്. ഒരു ഒരു നല്ലൊരു ഒരു വിഷയത്തിൻ്റെ പഠനമാണ് നമ്മൾ കേട്ടത്.
0: അതെ അതെ അതെ.
1: ഡോക്ടർ സി പി അബൂബക്കർ ആൻഡ് ജാഫർ പകര എന്നിവരാണ് ആരോഗ്യ വിചാരത്തിൽ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിയ ജമഈൻ അമബാദ്. ബഹുമാനരായ പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, ഓട്ടിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു തലമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻസർ ഇഷ്യൂ എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ മാനേജ് ചെയ്യാനും എളുപ്പമുണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സൂചിപ്പിച്ചത്. അല്ലെ, മൂന്ന് സെൻസർ ഇഷ്യൂകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ബാക്കിയുള്ള സെൻസർ ഇഷ്യൂവിനെ കുറിച്ച് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മാനേജ്മെന്റും ഡോക്ടർ സി പി അബൂബക്കർ ഇൻഷാല്ലാ സംസാരിക്കും. ഇനി നമ്മൾ കാഴ്ച, കേൾവി, മണം, ഇത് മൂന്നും നമ്മൾ പറഞ്ഞു. പിന്നെ ടേസ്റ്റും, ടേസ്റ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി ചർച്ച ചെയ്തത്. ഇനി ടേസ്റ്റ്, അതേപോലെ തൊലി, തൊലിയിലൂടെ വരുന്ന അഞ്ച് സ്പർശനമുണ്ട്, അതേപോലെ വൈബ്രേഷൻ, ഡിപ്രഷൻ തുടങ്ങിയ അഞ്ച് ഏരിയകൾ ആ ഒരു പിന്നെ പഞ്ചേന്ദ്രിയങ്ങളിൽ തൊക്കിലൂടെ തൊലിയിലൂടെ പിന്നെ അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയി ഈ ഒരു വിഷയ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുക.
3: നമ്മൾ തൊലി, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ തൊലിയാണ്. ആ തൊലിയിൽ കൂടി നമുക്ക് അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. ഒന്ന്, നമുക്ക് സ്പർശനമുണ്ട്, വേദനയുണ്ട്, ടെമ്പറേച്ചറുണ്ട്, വൈബ്രേഷനുണ്ട്, ഡീപ്രഷറുണ്ട്. ഈ അഞ്ചെണ്ണത്തിനും കുട്ടികൾക്ക് ഹൈപ്പറും വരാം, കുട്ടികൾക്ക് ഹൈപ്പോ വരാം. ടച്ചിന് ഹൈപ്പർ ആണെങ്കിൽ കുട്ടികൾക്ക് സ്പർശനം പറ്റില്ല, ഇത്തരം കുട്ടികൾ ഡ്രസ്സ് ഇടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഈ കോളറിൻ്റെ, ആൺകുട്ടികളാണ് മിക്കവാറും ആൾക്കാർ ഓട്ടിസക്കാരുള്ളത്, കോളറിൻ്റെ പിന്നിലുള്ള ലേബല് അവർക്ക് ഭയങ്കര, അവർ കൂറ പാറ്റ പിന്നെ ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ പെട്ടാൽ എത്രമാത്രം അസ്വസ്ഥമാകുന്നോ അതേപോലെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിർബന്ധിച്ചിട്ട് സ്കൂളിൽ പറഞ്ഞു വെച്ചാൽ, സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ ആദ്യം മുറ്റത്തെത്തി കഴിഞ്ഞാൽ ഇവർ ഷർട്ട് അഴിച്ചു കളയും, വരാന്തയിൽ എത്തിക്കഴിഞ്ഞാൽ പാൻറ് അഴിച്ചു കളയും.
2: നമ്മള് നെക്കുള്ള കോളറുള്ള ഷർട്ട് ഇടാൻ ബുദ്ധിമുട്ട് പ്രയാസം പറഞ്ഞ കുട്ടികളും ഫുൾ സ്ലീവ് വേണം എന്ന് വാശി പിടിക്കാറുണ്ട്.
3: ചില രണ്ട് പ്രദേശങ്ങളിൽ ഹൈപ്പറും ഹൈപ്പോ വന്നേക്കാം, അല്ലെങ്കിൽ അതിനേക്കാളപ്പുറം ചിലപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലിനെ കുറിച്ചുള്ള അവരൊരു കൺസെപ്റ്റും ആയിരിക്കാം. ഏതാന്നുള്ളത് നമുക്ക് നോക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കുട്ടികളെ പിന്നെ ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കില്ല, അവർ അണ്ടർവെയർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ അവർക്ക് സോക്സ് ഇടാൻ പറ്റില്ല, പാൻറ് അധികം കട്ടിയുള്ള പാൻറ്റുകളൊന്നും അവർക്ക് പറ്റില്ല. അവരെ സ്കിന്നിന് പിന്നെ അവർ ഹൈപ്പറായിട്ടുള്ള കുട്ടികളാണ്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ അവർക്ക് വിരലിൽ ഭക്ഷണം പുരളുന്നത് അവർക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ അവർ വിരലുകൊണ്ട് ഭക്ഷണം എടുത്തിട്ട് വായിലിടും. വായിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ടച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വായിലെ സ്കിന്നിലെ ടച്ചിന് ഹൈപ്പറായിട്ടുള്ള കുട്ടികൾ ഈ അതേസമയം ഇത് വായിച്ചിൽ വെച്ചുകൊണ്ടിരിക്കില്ല, അവർ വിഴുങ്ങുക ചെയ്യുക. അപ്പോൾ വിരലുകൊണ്ട് ഭക്ഷണം എടുത്തിട്ട് അവർ വിഴുങ്ങും. ഇങ്ങനെ വിഴുങ്ങാൻ പറ്റുന്ന അധികം നല്ല വേവിച്ച സാധനങ്ങൾ മാത്രമേ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. ഈ ചില കുട്ടികളുണ്ടാവും അപ്പൊ പത്തിരിയും കറിയുണ്ട്. പത്തിരി അവർ കൈകൊണ്ട് കഴിക്കും. കറി പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ പ്രാവശ്യം ഈ കൈ ഡ്രസ്സിലെടുത്തിട്ട് തുടച്ച് വെച്ചാല് പത്തിരിയുടെ ടച്ച് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറിയുടെ പറ്റുന്നില്ല. അങ്ങനെ ടച്ച് തന്നെ കുറെ വിശദാംശങ്ങളിലേക്കൊക്കെ അവർ പോവാറുണ്ട്. അപ്പൊ ഈ ടച്ചിന് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ ഡ്രസ്സിന്റെ കാര്യത്തിലായാലും സോക്സ് ഇടുന്ന കാര്യത്തിലായാലും അണ്ടർവെയർ ഇടുന്ന കാര്യത്തിലായാലും പല്ല് തേക്കുന്ന കാര്യത്തിലായാലും പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷ് പിന്നെ പേസ്റ്റിന്റെ ടച്ച് വരുന്നുണ്ട്, ടേസ്റ്റ് വരുന്നുണ്ട്, പെയിനും വരാം. അങ്ങനെ പലതിലും ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പല്ല് തേക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ടച്ചിന് ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികൾക്ക് ടച്ച് ഭയങ്കര ഇഷ്ടമാണ്. അവർ പിന്നെ നല്ല ഫുൾ ടൈറ്റ് ഫുൾ സ്ലീവ് ഡ്രസ്സ് പിന്നെ ടൈ അടക്കം പോലെ പിന്നെ അണ്ടർവെയർ ജീൻസ് പോലുള്ള കട്ടിലുള്ള സാധനങ്ങൾ ഷൂ പിന്നെ ഒക്കെ ഉള്ള ടിപ് ടോപ്പിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ടച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചില കുട്ടികളെങ്കിലും ഈ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടച്ച് നമുക്ക് അധികകാലം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ചില ഒന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഇഗ്നോർ ചെയ്യാൻ നോക്കും. അപ്പം ഇവർക്ക് ഈ അണ്ടർവെയറിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചില കുട്ടികളെല്ലാം ചെയ്യുന്നത് അവർ നിങ്ങൾ എത്ര മൂത്രം ഒഴിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അവർ അണ്ടർവെയറിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. കാരണം നനഞ്ഞ അണ്ടർവെയറിൻ്റെ അല്ല നനഞ്ഞ പാൻറ്റിൻ്റെ ടച്ചിൻ്റെ ഫീല് അവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിരൽ മുഴുവനും അല്ലെ കൈ മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ട് വായിൽ മുഴുവനും വാരി തേച്ചിട്ട് അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചാൽ അവർ കാണുമ്പോൾ തന്നെ അറിയാം ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ അത്രയും വിശദമായിട്ടുള്ള ഭക്ഷണം കഴിക്കലാണ് അവർ ചെയ്യുക. അവർക്ക് ചേർന്നിരിക്കാൻ അവർക്കിഷ്ടം. ചില കുട്ടികളെ കണ്ട് അങ്ങനെ ഒട്ടി നടക്കുന്ന കുട്ടികളുണ്ടാവും. ടീച്ചർമാരായാലും മാഷ്മാരായാലും ചേർന്ന് എപ്പോഴും ഇരിക്കുന്ന കുട്ടികളൊക്കെ ഈ ടച്ചിന് ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതൽ സമയമെടുക്കും. ഇപ്പം നമ്മൾ 8:30 ബസ് കയറുമ്പോൾ ആയി വേഗം തിന്നുക എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് മതിയാവില്ല. അവർ കൂടുതൽ സമയം ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർ. എനിക്കറിയുന്ന ഒരു കുട്ടിയെ പിന്നെ രാവിലെ ദോശ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ദോശയുടെ കഷ്ണം ഈ വായിൽ എവിടെയെങ്കിലും തിരികെ വെച്ചിട്ടുണ്ടാവും. കാരണം അത്രയും സമയം അവന് ആ ടച്ച് പിന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പല കുട്ടികളും ക്രിസ്പി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇപ്പം മുറുക്ക് അവില് റഫായിട്ട് നമ്മുടെ പിന്നെ വായിൽ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളാണ് അവർക്കിഷ്ടം. ഇപ്പോൾ അവർ പിന്നെ കറികളാണെങ്കിൽ അവർ വലിയ വണ്ടൊക്കെ വലിയ കഷ്ണങ്ങളാക്കി കറി വെക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ അവർക്ക് ടച്ചിന് ഹൈപ്പർ ഹൈ ഉള്ള കുട്ടികളുണ്ടാവാം, ടച്ചിന് ഹൈപ്പോ ഉള്ള കുട്ടികളുണ്ടാവാം.
2: അതേപോലെ പിന്നെ ടച്ചിൽ തന്നെ ഉള്ളോ പെയിന് വരും,
3: വേദന വരുന്നുണ്ട്. വേദനക്ക് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് ചെറിയ വേദന പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവർ ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊതുക് അടിക്കുന്ന സമയത്തൊക്കെ അവർ അസഹ്യത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ പല കുട്ടികളും ഈ ചെരുപ്പിടാതെ നടക്കാനാണ് അവരാഗ്രഹം. കാരണം വെച്ചാൽ പരുപരത്ത പ്രതലത്ത് കൂടി നടക്കുന്ന സമയത്ത് അവർക്ക് ആ പെയിൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ നഖം വെട്ടാൻ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ നഖം വെട്ടുന്ന സമയത്ത് ചെറിയൊരു വേദന അവർക്കുണ്ട്. പലരും മുടി വെട്ടാൻ അവർ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളാണ്, ഓട്ടീസുള്ള ആൾക്കാർ മുടി വെട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഒരു സംഭവമായിരിക്കും ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. മുടി വെട്ടുന്നതിൽ ടച്ച് മാത്രമല്ല വേദന മാത്രമല്ല, കാരണം ചീർപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ വേദന ഉണ്ട്, ഇവിടെ തൊടുന്ന ടച്ചിനുണ്ട്, പിന്നെ മൂന്ന് ഈ കത്രികയുടെ കരകര ശബ്ദമുണ്ട്. അത് ചെവിയിൽ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം ഈ കുട്ടികൾ ഈ മുടി വെട്ടാൻ സമ്മതിക്കില്ല. ഇനി പിന്നെ വേദനയുടെ ഹൈപ്പോ ഉള്ള കുട്ടികൾക്ക് വേദന ഇഷ്ടമാണ്. ആ വേദന ഇഷ്ടം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ സ്വന്തമായിട്ട് മുറിവേൽപ്പിക്കുന്നത്. സെൽഫ് ഇൻജൂറിയസ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് കൈ കടിക്കുന്നുണ്ട്, തല ചുമരിനിട്ട് ഇടിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ വേദന ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ആസ്വാദന രീതികളാണ്.
2: ചെറിയ മക്കളാണെങ്കിൽ ഇപ്പോൾ തോളിലൊക്കെ എടുത്ത് നടക്കുന്ന മക്കളാണെങ്കിൽ ചിലപ്പോൾ തലയിടിക്കുക, ആളുടെ ഉമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ തലയിലിടിക്കുക. അവര് ആസ്വദിക്കുന്ന പോലെ തന്നെ നമ്മളെയും ആസ്വദിപ്പിക്കാൻ ശ്രമിക്കണ്ടേ പല കുട്ടികളും. അപ്പോ ഇങ്ങനെ മൂക്ക് പിടിച്ച് നന്നായി കടിക്കുക. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോ അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്ന കുട്ടികളുണ്ട്. നമ്മൾ അതേപോലെ തിരിച്ച് അവർ ചെയ്യുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത് പല കുട്ടികളും.
3: തീർച്ചയായിട്ടും അപ്പം പിന്നെ തലയിടിക്കുന്ന കുട്ടികൾ, സെൽഫ് ഇഞ്ചുറിയസ് ബിഹേവിയർ എന്ന് പറഞ്ഞ് കടിച്ച് മുറിയാക്കുന്ന കുട്ടികളെല്ലാം പെയിൻ്റെ ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. എനിക്കറിയാം ഒരു കുട്ടി മുളക് പൊടി എടുത്ത് പെൺകുട്ടിയാണ്, മുളക് പൊടി എടുത്തിട്ട് മുഖത്തും ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ തേക്കുന്ന പെൺകുട്ടി എന്ന് വെച്ചാൽ മുളകിൻ്റെ എരിച്ചിൽ എന്ന് പറയുന്നത് പെയിനാണ്, ലോ മൊഡാലിറ്റി പെയിനാണ്. അത് ആസ്വദിക്കുന്ന കുട്ടികളാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്തത് ടെമ്പറേച്ചറാണ്, സ്കിന്നിൽ കൂടി ഊഷ്മാവ്, അത് ചൂടും തണുപ്പും വരുന്നുണ്ട്. അത് ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരു വ്യക്തിപരമായിട്ടുള്ള ചില കുട്ടികളാണ്, നല്ല തണുപ്പത്ത് എല്ലാവരും പൊതിച്ച് കൂടുന്ന സമയത്ത് ഒന്ന് പുതക്കാതെ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെല്ലാം പുതക്കാതെ കിടക്കുന്ന സമയത്ത് കുട്ടി പൊതച്ചിട്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ നല്ലപോലെ ചൂട് വേണം അവർക്ക്, അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള സാധനങ്ങളും അവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇതൊന്നും വലിയ വിഷയങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ വല്ലാതെ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. വൈബ്രേഷൻ, അതും ഹൈപ്പർ ആയാലും ഹൈപ്പോ ആയാലും പ്രായോഗിക തലത്തിൽ മറ്റുള്ളവർക്ക് വിഷയമില്ലാത്തതുകൊണ്ട് നമ്മൾ വിടുകയാണ്. പിന്നുള്ളത് ഡീപ്പ് പ്രഷറാണ്, അമർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗ്, കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗാണ് ഡീപ്പ് പ്രഷർ, അല്ലെ ഉഴിയുന്ന സമയത്ത് മസാജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗാണ് ഡീപ്പ് പ്രഷർ. ഇതും സ്കിന്നിൽ കൂടി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരം കുട്ടികൾ, ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെ കൈപിടിച്ച് നടക്കാൻ അവർ ആഗ്രഹിക്കില്ല, അവർക്ക് പിന്നെ അമ്മ കെട്ടിപ്പിടിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബെഞ്ചിൽ ഒരു സ്കൂൾ, സർക്കാർ സ്കൂളിലെ ബെഞ്ചിലാണെങ്കിൽ തിങ്ങിയിരിക്കുന്നുണ്ടാവും, അപ്പോൾ തിങ്ങിയിരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഡിപ്രഷറിന് ഹൈപ്പർ ആയാലും ഇങ്ങനെ പല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. പിന്നുള്ളത് ഡിപ്രഷർ ഹൈപ്പോകാരാണ്, അവർക്ക് ചേർന്നിരിക്കണം, അവർക്ക് കെട്ടിപ്പിടിക്കുന്നത് മതിയാവില്ല, അമ്മ ഇനിയും കെട്ടിപ്പിടിക്കുക, ഇനിയും വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവാം, മറ്റുള്ളവരെ മടിയിൽ കയറിയിരിക്കുന്നുണ്ടാവാം. സ്കൂളൊക്കെ പിള്ളേരാണെങ്കിൽ അവർക്ക് റെസ്ലിംഗ് ഗെയിമിലായിരിക്കും ഭയങ്കര ഇഷ്ടം, അങ്ങോട്ടുള്ള ഗുസ്തിയിലാണ് അവർക്ക് താല്പര്യം. ഇതെല്ലാം ഡീപ്രഷർ ഹൈപ്പോയുടെ ലക്ഷണങ്ങളാണ്. ഇനി അടുത്തുള്ളത് ബാലൻസാണ്. ഈ ബാലൻസ് നമ്മുടെ ഓർഗൻ ഇരിക്കുന്നത് നമ്മുടെ ചെവിയിൽ, കോക്ലിയാണ്. അതിന് ഹൈപ്പർ ആയിട്ടുള്ള ആൾക്കാർക്ക് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവർ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ, നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് വീണ് പോകും. പിന്നെ അവർക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഹൈറ്റ് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഊഞ്ഞാൽ, മെറിഗോ റൗണ്ട്, ഇതിലൊന്നും അവർക്ക് കളിക്കാൻ പറ്റില്ല. ഇതാണ് ബാലൻസിന് ഹൈപ്പറുകാർ ചെയ്യുന്നത്.
2: ഹൈപ്പറുകാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ അപ്പുറത്തൊക്കെ അവർക്കൊരു അംഗവൈകല്യമുള്ള അവസ്ഥയിലേക്ക് അത് മാറുമോ? ഇപ്പോൾ ഉയരത്തിലേക്ക് നടക്കാൻ കഴിയില്ല, ഉയരത്തിലേക്ക് കയറാൻ പ്രയാസമുണ്ട്. അതുപോലെ പിന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇത് കാലം കൊണ്ട് ഒരു അംഗവൈകല്യം ഉണ്ടാകുന്ന കയ്യിന്.
3: അല്ല, അങ്ങനെയൊന്നും വരില്ല. ഞാൻ പറഞ്ഞേ പിന്നെ ഇത് എത്രമാത്രം മാറ്റങ്ങൾ വരും എന്നുള്ളത് തലച്ചോറിൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ചിലരൊക്കെ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചേക്കാം. നമ്മൾ തെറാപ്പികളെ കുറിച്ച് പറയുമ്പോൾ ചില തെറാപ്പികൾ ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ തെറാപ്പിയിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ ബാലൻസിന് ഹൈപ്പർ, ബാലൻസിന് ഹൈപ്പുള്ള കുട്ടികൾക്ക് ഈ മൂവ്മെൻറ്റൊക്കെ ബാലൻസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത്തരം കുട്ടികൾ ഡെസ്കിൻ്റെ മുകളിൽ കയറിയിരിക്കും, ഷെൽഫിൻ്റെ മുകളിൽ കയറിയിരിക്കും, സൺഷെയ്ഡിൻ്റെ മുകളിൽ കൂടെ നടക്കും, കിണറിൻ്റെ ആൾമുറയ്ക്ക് ചുറ്റും വളരെ ഭംഗിയായിട്ട് അവരോടും. സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനൊക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ്. സോഫയുടെ മുകളിൽ തലക്കീഴായിട്ട് തൂങ്ങി നിൽക്കാനാണ് അവർക്ക് ഇഷ്ടം. അവർക്ക് ഊഞ്ഞാലാടണം, അവർക്ക് മെറിഗോ റൗണ്ട് കറങ്ങണം. അങ്ങനെ ഈ ബാലൻസ് ചെയ്യാനുള്ള എന്തെല്ലാം സാധ്യതകളുണ്ടോ അത് മുഴുവനും അവർ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരായിരിക്കും. എനിക്കറിയാം ഒരു കുട്ടിയെ അമ്മ എളിയിൽ ഒക്കത്തെടുക്കാൻ പറയും. അമ്മ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒക്കത്തെടുത്ത് കഴിഞ്ഞാൽ തല കീഴായിട്ട് നിൽക്കും, എന്നിട്ട് അമ്മയോട് കറങ്ങാൻ പറയും. അങ്ങനെ ആ ആസ്വാദനം, ചില അമ്മയ്ക്ക് ഒന്നിലധികം റൗണ്ട് പറ്റില്ല, പക്ഷേ ഇവന് അത് ആണ് ആവശ്യം. ഇങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ആടിക്കൊണ്ടിരിക്കും, റോക്കിംഗ് മൂവ്മെൻറ്റ്. നിൽക്കുന്ന സമയത്താടും, ഇരുന്നാലാടും. നമ്മളെ ബിൽ ഗേറ്റ്സിന് ഓട്ടിസം ഉണ്ട് എന്ന് പറയാൻ രണ്ട് ലക്ഷണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, അയാൾ കുട്ടിക്കാലത്ത് ഈ ചക്രങ്ങൾ കറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്, ചില അവർ വിഷൻ ഹൈപ്പോ സെൻസിറ്റീവാണ്. അമേരിക്കയിൽ അയാളുടെ സിറ്റിയിൽ പ്രധാനപ്പെട്ട ട്രാഫിക് പോയിന്റിൽ പുൽത്തകിടിയിൽ അവിടെ കിടക്കും, എന്നിട്ട് റെഡ് സിഗ്നൽ വരുമ്പോൾ എല്ലാ വാഹനങ്ങളും അവിടെ സ്റ്റോപ്പാവും. പച്ച സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ എല്ലാ ചക്രം കൂടി ഒരൊറ്റ കറക്കമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് അയാൾ മണിക്കൂറുകളോളം ഈ ട്രാഫിക് പോയിന്റിൽ കിടക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അയാളുടെ ഓട്ടിസത്തിൻ്റെ ഒരു ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, അയാൾ ഇന്നും അയാൾക്ക് ഓഫീസിൽ മറ്റുള്ള സ്റ്റാഫൊന്നും ഇല്ലാത്ത സമയത്ത് അയാളുടെ ചെയറിൽ ഇങ്ങനെ റോക്കി മൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു ആസ്വാദനം എന്നുള്ള നിലക്ക് അയാൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം പിന്നെ ഈ ഇത്തരം ആൾക്കാർ പിന്നെ ബാലൻസിന് ഹൈപ്പുള്ള ആൾക്കാർ ഇതേമാതിരി ബാലൻസ് ചെയ്യാനുള്ള ഹൈറ്റ് കയറാനും ഇറങ്ങാനും എല്ലാത്തിനും വളരെ എക്സ്പേർട്സ് ആയിരിക്കും. അടുത്തത് ജോയിൻ്റ് സെൻസാണ്. ജോയിൻ്റ് സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നൂറുകണക്കിന് സന്ധികൾക്കുള്ളിൽ സെൻസ് ഓർഗൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി പൊസിഷനെ കുറിച്ച് പിന്നെ വളരെ കൃത്യമായിട്ട് തലച്ചോറിൽ വിവരം തരുന്നതാണ് ഈ ജോയിൻ്റ് സെൻസ്. ഈ ജോയിൻ്റ് സെൻസിന് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ ജോയിൻ്റ് ഇളകുന്നതിന് അവർ ആഗ്രഹിക്കില്ല. അപ്പോൾ അവർ പൊതുവേ മടിയന്മാരായിട്ടിരിക്കും. കളിക്കാൻ പോയാലും പോവില്ല. ഇനി ടീച്ചേഴ്സ് എല്ലാം കൂടെ നിർബന്ധിച്ച് പോയാലും അവർ ഗ്രൗണ്ടിൻ്റെ വരമ്പത്ത് അവിടെ പോയിരിക്കും എന്നല്ലാതെ അവർ ഒരിക്കലും കളിക്കാൻ നിൽക്കില്ല. മടിയന്മാർ എന്ന് പറയുന്ന ആൾക്കാർ ഈ ജോയിൻ്റ് സെൻസിൻ്റെ ഹൈപ്പറുകാരാണ്. ജോയിൻ്റ് സെൻസിൻ്റെ ഹൈപ്പോകാർ ചില നേരെ വീതം വെച്ചാൽ അവർ ജോയിൻ്റ് ഇളകിക്കൊണ്ടിരിക്കണം. അത്തരം ആൾക്കാർ അടങ്ങിയിരിക്കാത്ത കുട്ടികൾ എപ്പോഴും കളിക്കാൻ പോകണം, ഓടിച്ചാടണം, അല്ലെങ്കിൽ അവരെ ജോയിൻ്റ് പിന്നെ പ്രവർത്തിപ്പിക്കാൻ കിട്ടുന്ന ഏതൊരു സന്ദർഭവും അവർ ഉപയോഗപ്പെടുത്തും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് അവർ ഈ പിന്നെ ജോയിൻ്റ് ചലിപ്പിക്കുന്നതാണ് നമുക്ക് പറ്റാത്തത്. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുട്ടികൾ അടങ്ങിയിരിക്കണം എന്നാണ് ടീച്ചേഴ്സിൻ്റെ നിയമം. അച്ചടക്കം ഉണ്ടാക്കലാണ്. അപ്പോൾ ഈ അച്ചടങ്ങാതിരിക്കുന്ന സമയത്ത് ഈ ടീച്ചർമാർ ഇവനെ പ്രോബ്ലം ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ജോയിൻ്റ് സെൻസിൻ്റെയും ബാലൻസിൻ്റെയും ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ ജന്മന അവരുടെ പ്രകൃതം അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ്റെ സെൻസറി നീഡ് കൂടുതലായതുകൊണ്ടാണ് ഇതിന് രണ്ടും അവർ ഹൈപ്പോ ആയത്. ഇത്തരം ആൾക്കാർ വീട്ടിൽ ഒരു 5 വയസ്സിന് മുമ്പേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം കുട്ടികൾ ഓടി കളിച്ച് നടക്കുന്നുണ്ട്. സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ ടീച്ചർമാർ പറയും ഇവനെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, ഇവന് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഇവന് വീട്ടിൽ പോയിട്ട് പിന്നെ അമ്മമാരെ വിളിച്ച് വരുത്തിയിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണമെന്ന് പറയും. ഡോക്ടർമാരടുത്ത് വരും കുട്ടി അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ കുട്ടി പിന്നെ ഡോക്ടർമാർ ചെയ്യുന്നത് ഇവർ സൂക്കറിൻ്റെ പേരങ്ങ് എഴുതും. ADHD അറ്റൻഷൻ ഡിഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ലാബിൽ അങ്ങ് കൊടുത്തിട്ട് ഇവനെ തളർത്തി കിടത്തുന്ന മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ADHD എന്ന് പറയുന്ന ഒരു ഇന്ന് പറയുന്ന ഈ സംഭവം ഇല്ല. ഇത്തരം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ പാരൻ്റ് അല്ലെ ടീച്ചർ നിർബന്ധിക്കുന്ന സമയത്ത് പാരൻ്റ് ഡോക്ടർമാരടുത്ത് പോകാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഡോക്ടർമാർക്ക് മരുന്നെഴുതുന്നത് മാത്രമേ അറിയൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ ADHD അസുഖം എന്ന് പറയുന്നത്. ഇത് മരുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് മാനേജ്മെൻറ്റിൽ നമുക്ക് പറയുന്നതാണ്.
2: അപ്പോൾ പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ രക്ഷിതാക്കളെ എൻ്റെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതും അതിനെ ഇത്തരം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ തളർത്തി കിടത്താനുള്ള ഒരുപക്ഷെ സൈക്യാട്രിസ്റ്റുകള് അത്തരം ഭ്രാന്തന്മാർക്കൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള അത്രയും മാരകമായ എന്ന് പറയാൻ പറ്റുന്ന മരുന്നുകളാണ് ഇത്തരം കുട്ടികൾക്ക് പലപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇഷ്യൂ എന്താന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടാൽ അതിന് നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ പൂർണ്ണമായും ഇതിന്റെ മാനേജ്മെന്റിന്റെ കൃത്യമായി ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഇത് കേട്ട മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇതിൽ നമ്മുടെ സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് ഫീഡ്ബാക്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ അറിയിക്കാൻ ചോദിക്കാം. ഇൻഷാല്ലാ. ആരോഗ്യചാരം പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ CP അബൂബക്കർ, അദ്ദേഹത്തോടൊപ്പം ജാഫർ പകര. ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാം എന്നതായിരുന്നു ചർച്ചയുടെ മർമ്മമായ ഭാഗം.
1: ആരോഗ്യവിചാരമൊക്കെ കേട്ട് നമ്മൾ നിൽക്കുമ്പോൾ പ്രാർത്ഥനാ പഠനത്തിൻ്റെ സമയം ഓട്ടോമാറ്റിക്കലായിട്ട് ഇനി പ്രാർത്ഥനാ പഠനമാണല്ലോ എന്ന് സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് വൈബ്സ് കേൾക്കുന്ന ആളുകൾ തോന്നും. അതെ, പ്രാർത്ഥനാ പഠനം തന്നെയാണ്, പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയാണ് പഠിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രാർത്ഥന പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുകയും ധരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പലപ്പോഴും മറന്നുപോകുന്നവരുമാണ്. എന്നാൽ ഓർമ്മയോടുകൂടി സന്തോഷത്തിൻ്റെ വേളകൾ, ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ വസ്ത്രം പുതുതായിട്ട് വാങ്ങുകയും ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടുകൂടി അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ നിഅമത്ത് ബറക്കത്ത് വീണ്ടും വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു സഹഹഹു അൽ അൽബാനി ഫി സുനൻ അബി ദാവൂദ് വ ഫി സ്വഹീഹി തിർമിദി. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി. അല്ലാഹുമ്മ അല്ലാഹുവേ, ലക്കൽ ഹംദു നിനക്കാണ് സർവസ്തുതിയും നന്ദിയും. അൻത കസൗതനീഹി അൻത കസൗതനീഹി, നീയാണ് എന്നെ ഇത് അണിയിച്ചത്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി, അല്ലാഹുവേ നിനക്കാണ് എല്ലാ സ്തുതിയും നന്ദിയും, നീയാണ് ഇത് എന്നെ അണിയിച്ചത്. അസ്അലുക മിൻ ഖൈരിഹി അസ്അലുക, ഞാൻ ചോദിക്കുന്നു. മിൻ ഖൈരിഹി, ഇതിൽ നിന്നുള്ള നന്മയും. വ ഖൈരി മാ സുനിഅ ലഹു, ഇത് നിർമ്മിക്കപ്പെട്ട അഥവാ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള നന്മയും. അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു, ഇതിൽ നിന്നുള്ള നന്മയും ഇത് നിർമ്മിക്കപ്പെട്ട അഥവാ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള നന്മയും ഞാൻ നിന്നോട് തേടുന്നു. വ അഊദു ബിക മിൻ ശർരിഹി, ഇതിൽ നിന്നുള്ള തിന്മയിൽ നിന്നും. വ ശർരി മാ സുനിഅ ലഹു, ഇത് നിർമ്മിക്കപ്പെട്ട അഥവാ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള തിന്മയും, ആ തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു, ഇതിൽ നിന്നുള്ള തിന്മയിൽ നിന്നും ഇത് നിർമ്മിക്കപ്പെട്ട അഥവാ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഈ പ്രാർത്ഥന നമ്മൾ മറന്നു പോവരുത്. പ്രാർത്ഥന ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നു: അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും മറന്നു പോവാതെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, പ്രാർത്ഥനാ പഠനം. ഇതിൽ നമ്മൾ മിക്കവാറും നമ്മൾ പല ആളുകളും ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. എങ്കിലും ചില സമയങ്ങളിലെങ്കിലും ഒരു പുതുവസ്ത്രം ധരിക്കുമ്പോൾ അതിനി ചെറുതാകട്ടെ വലുതാകട്ടെ, ഇനിയിപ്പം പെരുന്നാളിൻ്റെ അവസ്ഥയിലോ മറ്റുള്ള സമയങ്ങളിലോ, ഇപ്പം ഇടക്കിടക്ക് പുതുവസ്ത്രം വാങ്ങുന്നവരാണ് നമ്മൾ, അപ്പോൾ ഈ പ്രാർത്ഥന ഇൻഷാല്ലാ നമ്മൾ മറക്കരുത്. സ്ഥിരമായി ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുകൂടി ഓർപ്പെടുത്തുകയാണ്.
5: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൽ ഇനി പൂമരത്തണലിൽ. സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർ എന്ന വിഷയത്തിൽ പൂമരത്തണലിൽ കൂട്ടുകാരോടൊപ്പം സുബൈർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഏവർക്കും ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാ കുട്ടികളും നമ്മുടെ പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഒരു ദിവസം ഒരു കുട്ടി വന്നുകൊണ്ട് വീട്ടിൽ വന്ന് ഉപ്പയോട് പറയുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഉപ്പാനോട് വന്ന് കുട്ടികൾ പല കാര്യങ്ങളും വന്ന് ആവശ്യപ്പെടാറുണ്ട്. എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് ബിസ്ക്കറ്റ് വേണം, എനിക്ക് സൈക്കിള് വേണം, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അല്ലേ. എന്നാൽ ഈ കുട്ടി പറയുന്ന സംഭവം വേറെയാണ്. ഈ കുട്ടി എന്താ പറയുന്നറിയോ?

ഒന്നാമത് പറഞ്ഞത് സ്വർഗത്തിൽ പോകാൻ നല്ല പൂതിയുണ്ട്, നല്ല ആഗ്രഹമുണ്ടപ്പാ. സ്വർഗത്തെക്കുറിച്ച് കേട്ടാൽ നമുക്കത് മനസ്സിലാവും. നരകത്തെക്കുറിച്ച് കേട്ടാലോ നരകത്തിൽ പോകാൻ പേടിയുണ്ടപ്പാ എന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യത്തെ വിഷയം മാത്രം നോക്കി, സ്വർഗത്തിൽ പോകാൻ പൂതി ഉണ്ടാവണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് അറിയണ്ടേ? പരലോകത്ത് അള്ളാഹു സംവിധാനിച്ച ഏറ്റവും വലിയ സന്തോഷം, നമുക്കൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ ഓരോ നിസ്കാരം കഴിയുമ്പോഴും ഓരോ ഖുർആനോത്തും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കുള്ള പ്രതീക്ഷ എന്താ? പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടുമല്ലോ, ഏറ്റവും സമാധാനത്തോടു കൂടെ ജീവിക്കാൻ പറ്റില്ലേ? സ്വർഗം നിനക്ക്

നമ്മൾ കോടീശ്വരനാണ്. സ്വർഗം നമ്മൾ കിട്ടിയാൽ ചെറിയ ഭാഗത്തെത്തിയാൽ മതി, രണ്ട് കാല് വെക്കാൻ ആ സ്വർഗത്തിൽ സ്ഥലം കിട്ടിയാൽ നമ്മൾ ഈ ലോകം മുഴുവൻ കിട്ടിയതിനേക്കാൾ വലിയവനായി മാറാൻ പോവാ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, നമ്മളിങ്ങനെ ആഗ്രഹിക്കണം. ആ കുട്ടി പറഞ്ഞതുപോലെ സ്വർഗം

എന്ന് പറയാൻ തോന്നണ്ടേ? അതെപ്പോഴാ നമുക്ക് തോന്നുക? നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കുമ്പോഴായിരിക്കട്ടോ. നമുക്കതറിയില്ലെങ്കിലോ നമുക്കൊരു പേടിയും ഉണ്ടാവില്ല. നരകത്തെക്കുറിച്ചുള്ള പേടി എപ്പോഴുണ്ടാവുക? അതിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ്. ശരി, എന്നാൽ നമ്മൾ അതിനേക്കാളേറെ വിഷമിക്കുന്നത് സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിച്ചും പൂതി വെച്ചും നടക്കുന്ന പല ആളുകൾക്കും സ്വർഗത്തിലെത്താൻ കഴിയൂല. അവരാരൊക്കെ? സ്വർഗത്തിൽ പോവണമെന്നവർക്ക് പൂതി ഉണ്ടാകും, പക്ഷെ അള്ളാഹു ഇത്തരം ചില തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ പ്രവേശനമല്ല. കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. അതിലൊന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ, ഏഴ് മഹാപാപങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരെ പറ്റി എന്താ പറഞ്ഞത്? ومن يشرك بالله فقد حرم الله عليه الجنة حرمാണെന്ന ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധാക്കിയിരിക്കുന്നു. അൽജന്ന, സ്വർഗം നിഷിദ്ധാണ്. അപ്പൊ സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഷിർക്കിന്റെ ഏതെങ്കിലും അംശം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അത് വെറും പൂതി മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തതാരാന്നറിയോ? ഷിർക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിലിങ്ങനെ അഹങ്കാരം കുറച്ചിങ്ങനെ പഠിക്കാൻ തുടങ്ങി, നല്ല വീടൊക്കെ വായി തുടങ്ങി, ഉപ്പാൻ്റെ അടുത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ആയി, മറ്റു കുട്ടികൾക്കില്ലാത്ത പല കഴിവുകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവൻ്റെ മുമ്പിൽ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടെ നടക്കുക, ജീവിക്കുക, അങ്ങനെ സംസാരിക്കുക, അങ്ങനത്തെയൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദറത്തിൻ മിൻ കിബർ. അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം ഒരാളുടെ കൽബിലുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഹങ്കാരത്തിന് ഫിറൌന്റെയും കോമാൻഡെന്നും പോലെ അത്ര വലിയ ഡോസൊന്നും ആവശ്യമില്ല. മിസ്കാല തറത്തി എന്ന് പറഞ്ഞ ഒരു ചെറിയ അംശം നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എവിടെങ്കിലും ഒരു പൊട്ട് കിടക്കുന്നുണ്ടെങ്കിൽ വലിച്ചെറിയണം. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ എന്ത് പോസിറ്റീവ് എന്ത് കഴിവ് നമുക്ക് പടച്ചു തന്നാൽ അൽഹംദുലില്ലാ, അതൊന്നും വേറുള്ളവരെ ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നും ആകാൻ പാടില്ല. അതുകൊണ്ട് അഹങ്കാരമുള്ള മനുഷ്യന്മാർ അവർ സ്വർഗത്ത് പ്രവേശിക്കൂല. മൂന്നാമത് പറഞ്ഞത്, ഒരാൾ തൻ്റെ അയൽവാസി എപ്പോഴും നമ്മളെ പേടിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല. ലാ യഅമനു ജാറഹു ബവായിഖഹു, നിങ്ങൾ പഠിച്ചിട്ടില്ലേ മദ്രസ പുസ്തകത്തിലൊക്കെ അയൽവാസികളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മുടെ അയൽവാസികൾക്ക് എപ്പോഴും നമ്മൾ പേടിയാണ്. നമ്മളെന്തെങ്കിലും ചെയ്യുമോ, നമ്മളെന്തെങ്കിലും അവരെ ഉപദ്രവിക്കുമോ, അവരുടെ സ്ഥലത്തു നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോവോ, അങ്ങനെയൊക്കെ അവർക്ക് എപ്പോഴും നമ്മൾ പേടിയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എന്ത് അപകടം ഉണ്ടെങ്കിലും ആദ്യം വരാനുള്ള ആരാ? അയൽവാസികളാണ്. നമ്മുടെ വീട്ടിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് ആരെയാണ്? അവരെ തന്നെ, അയൽവാസികളെ തന്നെയല്ലേ. നമ്മളെന്തെങ്കിലും സാധനം വിൽക്കുകയാണെങ്കിൽ ആദ്യം അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് തീർക്കാൻ താല്പര്യമുണ്ടോ. അങ്ങനെയൊക്കെ നല്ല ബന്ധം ഉണ്ടാവണം എന്നാണ് അയൽവാസികളെ പറ്റി പറഞ്ഞത്. പക്ഷേ അയൽവാസികളോട് നേരെ തിരിച്ച് അവർക്ക് നമ്മളോടൊരു വിശ്വാസമില്ല, നമ്മളെ പേടിയാണെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. വെറുതെ പൂതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, പോകാൻ കഴിയണ്ടേ? പിന്നെ ആരാ? അതേപോലെ തന്നെ മറ്റൊന്ന്, ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ സ്വർഗത്ത് പ്രവേശിക്കൂല. ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലമായതുകൊണ്ട് വീട്ടിൽ സ്കൂളിൽ പോകാനും കഴിയാതെ വീട്ടിലിരിക്കുക, കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ടൂറ് പോകാൻ പറ്റുന്നില്ല, ബന്ധു വീട്ടുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ പല പല കാരണങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ട്രെയിനിന് തലവെക്കുക, പുഴയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുക, അതുപോലെ തന്നെ വിഷം കുടിക്കുക, പല പല കേസുകൾ നമ്മൾ വായിക്കേണ്ടായി. ഈ കേസിലൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതറിയോ? നമ്മളൊരു മുസ്ലിമായ ഒരു കുട്ടിക്കും അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു കുട്ടിയുടെ തൊട്ടടുത്ത് നമ്മുടെ ഈ നമ്മൾ വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ ഒരു കുട്ടി, എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഉമ്മാനോട് ഫോൺ ചോദിച്ചു. ഉമ്മ, ഫോൺ ഇപ്പോൾ തരാൻ പറ്റൂല, കുറച്ച് കാര്യങ്ങൾ കണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ട് കുട്ടി വീട്ടിൽ ആത്മഹത്യ ചെയ്തു. നൗദുബില്ല. എന്താ അങ്ങനത്തെയൊക്കെ സംഭവം? ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എത്ര വലുതാവട്ടെ, സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? പാടില്ലല്ലോ. അല്ല തന്ന വലിയൊരു സമ്മാനമല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുക? അതുകൊണ്ട് എന്ത് കാരണങ്ങൾ വന്നാലും ആത്മഹത്യ ചെയ്യാൻ പറ്റൂല, അപ്പം സ്വർഗം കിട്ടൂല. പിന്നെയോ, മദ്യപാനി സ്വർഗത്ത് പ്രവേശിക്കൂല. നമുക്ക് എല്ലാവർക്കും അറിയാലോ കള്ളു കുടിച്ച് നടക്കുന്ന ആൾക്കാർ, നമ്മൾ കുട്ടികൾ ആരും
ഒരുപക്ഷെ മദ്യപിക്കണമെന്നും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ അങ്ങനത്തെ ആൾക്കാരുമായിട്ടോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഫാമിലികളുമായിട്ടോ അതുപോലെ സിഗരറ്റ് വലിക്കുന്നവർ, വേണ്ടാത്ത രൂപത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ, അതിലൊന്നും നമ്മളൊരു 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലൊന്നും കുഴപ്പമില്ല. കുറച്ചിങ്ങനെ വലിയ കുട്ടികളാകുമ്പോൾ നമ്മളിങ്ങനെ വേണ്ടാത്ത കുറേ സ്വഭാവങ്ങളിലേക്കും കൂട്ടുകെട്ടുകളിലേക്കും ചെന്ന് ചാടാൻ സാധ്യത ഉണ്ട്. നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമുക്ക് ആദ്യം വേണ്ടത് സ്വർഗ്ഗമല്ലേ? നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും തന്നെ അത്തരം കാര്യങ്ങളുമായി സഹകരിക്കാൻ പോലും നമ്മൾ പാടില്ല, സഹകരിക്കാൻ പോലും പാടില്ല. നിങ്ങളുടെ ഏതെങ്കിലും കുടുംബത്തിൽ അങ്ങനെ മദ്യപിക്കുന്നവരോ മദ്യപാനികളായ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓഫീസുമായി പീസ് റേഡിയോൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയണം. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത്തരം ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കള്ളുകുടിക്കുന്ന ഒരാളായോ അതുമായി ബന്ധപ്പെടുന്ന ഒരാളായി മാറാൻ പാടില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവന് അൽആഖുലിൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഉപ്പയൊക്കെ ഉണ്ടാവും, അദ്ദേഹത്തെ പോയി ഇങ്ങനെ ഉപദ്രവിക്കുക, എനിക്ക് അത്ര പൈസ വേണം, എനിക്ക് ആ സൈക്കിള് വേണം, എനിക്ക് ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞ് ദ്രോഹിക്കുക. ഉമ്മയൊക്കെ സങ്കടം വന്ന് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മേടിക്കുക, എപ്പോഴൊന്നും പറയൂല. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മോനെ ഒന്ന് പോയി മേടിച്ചുകൊണ്ട് വാടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉമ്മാനോട് ദേഷ്യം പിടിക്കുക, ഉമ്മാനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അവരെ ദ്രോഹിക്കുന്നവർ സ്വർഗത്ത് പ്രവേശിക്കൂല എന്നാ പറഞ്ഞ്. സ്വർഗത്തിലല്ലെങ്കിൽ പിന്നെ അവരെവിടെ ഉണ്ടാവുക? അവർ നരകത്തിലല്ലേ? അപ്പോൾ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മളതിൽ നമ്മുടെ സ്വർഗം തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാവരുത്. എല്ലാ കുട്ടികളും ഒരു പ്രാർത്ഥന പഠിക്കണം. ഒരു ദിവസം 3 പ്രാവശ്യം

അസ്അലുകൽ ജന്ന. നമുക്കൊക്കെ ചോദിക്കേണ്ട കാര്യമല്ലേ, അള്ളാഹുവേ എനിക്ക് സ്വർഗം വേണം, അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വളരെ സന്തോഷകരമായ രൂപത്തിൽ അവിടുന്ന് മലായിക്കത്തുകൾ പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്വർഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന നമ്മൾക്കൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ, റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. നരകത്തുനിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഹസനത്തും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സ്വർഗം സന്തോഷത്തിൻ്റെ ലോകമാണ് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ സ്വർഗം

നമുക്ക് അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ബേസിക്ക് നമുക്ക് എന്താ, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ? നിസ്കരിച്ചാൽ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ? ഉണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇമ്പോർട്ടൻ്റ് പ്രധാന പ്രതിഫലം ഇവിടുന്ന് അത് അവിടുന്നാണ്. അതുപോലെ തന്നെയാണ് സ്വർഗത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അവിടെ രോഗങ്ങളില്ലാത്ത, മരണമില്ലാത്ത, വയസ്സാകുന്ന പ്രശ്നമില്ലാത്ത, ജോലിക്ക് പോകേണ്ടതില്ല, പഠിക്കാൻ പോകേണ്ടതില്ല, ആനന്ദങ്ങളും ആസ്വാദനങ്ങളും മാത്രം.

ഞാൻ നിങ്ങൾക്ക് അറിയുന്ന ആയത്തുകൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അമ്മ എത്തസാലുൻ സൂറത്തല്ലേ, തോട്ടങ്ങളും മുന്തിരികളും ആ അനുഭൂതികളും സന്തോഷങ്ങളും നിറഞ്ഞൊരു ലോകം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ, ഒരു വേണ്ടാത്ത വർത്തമാനം കൂടി കേൾക്കില്ല. ചീത്ത വിളിക്കുക, ചൂടാകുക, ദേഷ്യം പിടിച്ച് പ്രകോപനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ വഴക്കും ശണ്ടകളൊന്നുമില്ലാത്ത, കളവ് പറയേണ്ടതില്ലാത്ത നല്ല ഒരു ലോകം അവനെ കാത്തിരിക്കുന്നു. അതാണ് ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞത്. സ്വർഗത്തിന് 100 തട്ടുണ്ടെന്ന് പറഞ്ഞത്, സ്വർഗത്തിൻ്റെ തട്ടുകൾ 100 ദർജകൾ ഗ്രേഡുകൾ ഉണ്ട്. അതിലേറ്റവും മുകളിലാണല്ലോ ഫിർദൗസ് ഉള്ളത്. ജന്നാത്തുൽ ഫിർദൗസി നുസുല. അമ്പിയാക്കന്മാർ ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഫിർദൗസ്, സിദ്ദീഖുമാർ, ഷുഹദാക്കന്മാർ, നല്ല സ്വാലിഹീങ്ങൾ, നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ, സലഫ് സ്വാലിഹീങ്ങളൊക്കെ അവിടെയാണ് അല്ലേ? നമുക്കൊക്കെ ആഗ്രഹമില്ലേ നബിന്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നബിനെ ഒന്ന് കാണാൻ, ബിലാൽ റളിയല്ലാഹുവിനെ കാണാൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കാണാൻ ആഗ്രഹമില്ലേ? ആ കുട്ടി നേരത്തെ പറഞ്ഞല്ലോ പൂതിണ്ടെന്ന്. സ്വർഗ

0: അത് പറയാൻ നമുക്ക് തോന്നണം എപ്പോഴാണത്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ അനുഗ്രഹീതമായ ആ സ്വർഗത്തെക്കുറിച്ച് നന്നായി കേൾക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, അത് കിട്ടാൻ വേണ്ടുന്ന പണികൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ശീലമാക്കണം, നമ്മുടെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കണം, സമയമായാൽ ബാങ്ക് കൊടുത്താൽ അതിൻ്റെ അവ്വൽ വക്കത്ത് നോക്കിക്കൊണ്ട് നമസ്കാരം ശീലമാക്കണം, നമ്മുടെ അനിയന്മാരെ അനിയത്തിമാരെയൊക്കെ ഒതുണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്ത് അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമസ്കാരമാണ് സ്വർഗത്തിൻ്റെ താക്കോൽ, സ്വർഗത്തിൻ്റെ പ്രവേശന കവാടം അല്ലെ. ആദ്യമായി നമ്മുടെ വിചാരണ ചെയ്ത് നമ്മുടെ ചെക്ക് ചെയ്യുന്ന പരിശോധിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചല്ലേ. നിസ്കാരം ശരിയാക്കുക, ഉദു ശരിപ്പെടുത്തുക. ഫർള് നമസ്കാരം കഴിഞ്ഞ് ഉടൻ ചാടി എണീറ്റ് പോകുന്നതിന് പകരം സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ആ നമസ്കാരങ്ങൾ കൂടെ ചെയ്യുക. അതേപോലെ തന്നെ ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയല്ലോ. നമ്മുടെ യഥാർത്ഥ പരീക്ഷ നടക്കുന്ന എവിടെയാണ്? പരലോകത്താണ്. അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. വീട്ടിൽ ഒരു പക്ഷെ ഉപ്പ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാണ് വീട്ടിലുണ്ടാവുക. അപ്പോൾ വീട്ടിൽ അവിടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെങ്കിലും ഒക്കെ നിങ്ങൾ അവരെ സഹായിച്ചു കൊടുക്കുക. അതൊക്കെ നമുക്ക് പുണ്യം കിട്ടും. ചിലപ്പോൾ നമ്മുടെ അനിയത്തിനെ അല്ലെങ്കിൽ അനിയനെ കുറച്ചു നേരം ഒന്ന് കളിപ്പിച്ചാൽ മതി, അപ്പോൾ ഉമ്മാക്ക് ഒന്നുകൂടി ഫ്രീ ടൈം കിട്ടും. അപ്പം അതൊക്കെ അവർ നമുക്ക് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി അവർ മാറ്റിവെക്കണം അവരുടെ സമയം. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ്, ചിലപ്പോൾ ചെറിയ കുട്ടികളായ നമുക്ക് വീട്ടിൽ വേറെ അയൽവാസികൾക്ക് അവർ വീട്ടിലൊന്നും ആരും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങളുമായുള്ള നല്ല ബന്ധം ഉണ്ടാക്കുക. ആളുകളെ കാണുമ്പോൾ സലാം പറയുക, ചിരിക്കുക അല്ലേ. ഒന്ന് ചിരിച്ചുകൊണ്ട് സലാം പറയുന്നത് പോലും ഭയങ്കര പുണ്യം തന്നെയാണ് എന്ന് പറഞ്ഞത്. സ്വതക്കയായി നമുക്ക് ആരെങ്കിലുമൊക്കെ 10 or 100 rupees തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 5 or 10 rupees ബാക്കിയുള്ളവന് വേണ്ടി കിട്ടും, നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതൊക്കെ എന്തിനാ? നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹിൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം. അതോടൊപ്പം തന്നെ അതിന് തടസ്സം നിൽക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ മാറ്റിവെച്ചേ പറ്റും. അതിൽ പെട്ടതാണല്ലോ ഏശനി പറയാൻ പാടില്ല. നമ്മുടെ നമ്മുടെ നാവിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ വരുന്ന മിസ്റ്റേക്കുകൾ പോലും ഏശനി പറയുക, ആൾക്കാരെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകൾ പറയുക, ഉള്ളത് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിൽ പോയിട്ട് മറ്റുള്ളവനെ പറ്റി പറഞ്ഞു കൊടുക്കുക. നമ്മളാണെങ്കിൽ ഇഷ്ടപ്പെടും നമ്മളെ പറ്റിയിട്ട് ഒരാൾ ഇങ്ങനെ കുറ്റങ്ങൾ വേറൊരാളോട് പോയി പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, വേദനിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവുക. അതൊക്കെ എന്തിലാ പെടുക? അതൊക്കെ നമ്മുടെ സംസാരദോഷങ്ങൾ വരെ നമ്മളെ സ്വർഗം മുടക്കുമോ എന്ന് പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് സ്വർഗം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിലൊന്ന് തഖ്വല്ലാ, അള്ളാഹുവിനോടുള്ള ഭയമാണ്, പേടിയാണ്, സൂക്ഷ്മതയാണ്. രണ്ടാമത്തേത് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവമാണ്, നല്ല സ്വഭാവം ഉണ്ടാവുക, നല്ല അള്ളാഹുവിലെ തഖ്വ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മൾ പൂതി വെക്കുന്ന സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയായി മാറും. അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം സ്വർഗത്തിൻ്റെ ഉന്നതമായ ഫിറദോസിൽ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മൾക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ അവരെയും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങളുടെ ഈ വിഷയത്തിൽ പഠിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, പൂമരത്തണലിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. കുട്ടികൾക്ക് ഇതൊരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അറിവിനേക്കാൾ വലിയ അനുഭവം മറ്റൊന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അറിവും അനുഭവങ്ങളും ഒത്തുചേർന്ന വലിയൊരു അവസരമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പൂമരത്തണലിൽ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്, കുട്ടികളോടൊപ്പം ചേർന്നത് സുബൈർ സലഫി ആയിരുന്നു. സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർ. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, അവർ പ്രത്യേകിച്ച് പൂമരത്തണൽ പ്രോഗ്രാം ഒക്കെ കേൾക്കുന്ന സമയത്ത് കുട്ടികളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവണം, അതുപോലെ തന്നെ അവർ എഴുതിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ രക്ഷിതാക്കൾ ബോധപൂർവം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒപ്പം അത് പഠിച്ചത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ വൈകുന്നേരത്തെ ഈവനിങ് ലൈവിൽ നമുക്ക് കിട്ടാറുണ്ട്.
2: റേഡിയോ വൈബ്സിലിനി നുറുങ്ങുകളാണ്. ബഹുമാനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയുടെ രചനയാണ്. പടച്ചവനോട് ചോദിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്, ഈ രചനയുടെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിൽ കേൾക്കുന്നത്.
3: പടച്ചവനോട് ചോദിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്, രചന പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. സൗദി കവിയായ ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അഷ്മാവിയുടെ ഒരു കുറിപ്പ് കണ്ടു. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, അസംഭവ്യമായതും അള്ളാഹുവിനോട് തേടുക. ഒരു അടിമ ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ അവ ശൂന്യമായി തിരിച്ചയക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിനോട് അവരിൽ പലരും സാധാരണ നിലയിൽ സംഭവിക്കാൻ ഇടയില്ലാത്തതും അറച്ചു നിൽക്കാതെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത്യുദാരൻ എന്ന നാമവിശേഷണത്തിന്റെ പൊരുൾ അവർ ആഴത്തിൽ ഗ്രഹിച്ചിരുന്നു. സുലൈമാൻ നബിയുടെ പ്രാർത്ഥന പരിശോധിക്കുക. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നീ എനിക്ക് പുറത്തു തരികയും എനിക്കുശേഷം ഒരാൾക്കും കൈവരാത്ത ഒരു രാജവാഴ്ച നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. തീർച്ചയായും നീ തന്നെയാണ് ഏറ്റവും വലിയ ഉദാരമതി. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചത് ലോകത്ത് മറ്റാർക്കും കിട്ടാത്ത ഭരണാധികാരമാണ്. അതാണെങ്കിൽ സമാനതകളില്ലാത്ത അസാധാരണത്വത്തിന്റെ കലവറയും. പ്രാർത്ഥന കേട്ട അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വവും രാജാധികാരവും ജ്ഞാനവും യുക്തിദീക്ഷയും ഒന്നിച്ചു നൽകി. കാറ്റും ജിന്നും പറവകളും മനുഷ്യരും അശ്വക്കൂട്ടവും കാട്ടുമൃഗങ്ങളും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി. നിശബ്ദ തരംഗങ്ങൾക്കും അപ്പുറത്തുള്ള ഉറുമ്പിന്റെ ഭാഷാക്ഷരങ്ങൾ തന്റെ കർണപുടങ്ങൾ തിരിച്ചറിഞ്ഞതും സൃഷ്ടിപൂജയുടെ വിട്ടിവേഷങ്ങൾ കെട്ടിയ ബിൽക്കീസിന്റെ പ്രജകളെ ഹുദുഹുദിനെ വിട്ട് താക്കീതു ചെയ്തതും പടച്ചവൻ നൽകുന്നതിന് കണക്കുവെക്കാനാവില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ? അള്ളാഹുവിനോട് തേടുമ്പോൾ കൂടിപ്പോയോ എന്നു കരുതി പിന്മാറേണ്ട ആവശ്യമേയില്ല. ഐഹിക കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥനയിൽ പരമാവധിയുടെ പരിധി എടുത്തുമാറ്റുക. പരലോക വിഷയമാണെങ്കിലോ ചോദിക്കുന്നെങ്കിൽ ശങ്കിച്ചു നിൽക്കാതെ ഫിർദൌസു തന്നെ ചോദിക്കുക. ചോദിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്കൊരർഹതയുമില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടായാലും കാരണം നിങ്ങളുടെ അപേക്ഷ ചെല്ലുന്നത് കൊടുത്താൽ തീരാത്ത ഖജനാവുകളുടെ ഉടമസ്ഥന്റെ സമക്ഷത്തിങ്കലാണ്. പ്രാർത്ഥന തന്നെയല്ലേ വിശിഷ്ടമായ ആരാധന? എന്നാൽ അധിക പേരും ഈ യാഥാർത്ഥ്യം ഓർമ്മിച്ചിരിക്കാത്തവരാണ്. പരിധിയില്ലാത്ത വിധം അവനോട് ചോദിക്കുന്നവരോടാണ് അവനിഷ്ടം. അള്ളാഹുവിനെക്കുറിച്ച സദ്വിചാരം തന്നെ ആരാധനയാണ്. വിശിഷ്യ ഭാവിയെക്കുറിച്ച വ്യാകുലതകളും ആശങ്കകളും ഭൂലോകം നിറഞ്ഞു നിൽക്കുമ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് ദുഃഖഭാരം ഇറക്കിവെക്കാൻ ഈ ആരാധന പര്യാപ്തമാണ്. വളരെ മനോഹരമായ ഒരാശയം നമ്മുടെ ജീവിത പതിവുകളിൽ തുന്നിച്ചേർക്കാൻ മറക്കാതിരിക്കുക. അഥവാ പടച്ചവനെക്കുറിച്ച സദ്വിചാരത്തിന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ചാണ് ഇഹലോകത്ത് നമുക്ക് നന്മകൾ വന്നണയുന്നതും തിന്മകൾ നമ്മിൽ നിന്ന് അകലേക്ക് മാറി നിൽക്കുന്നതും. അള്ളാഹുവിനെക്കുറിച്ച് നല്ല ധാരണ വെച്ചു പുലർത്തുക. അവൻ നിങ്ങളോട് കരുണ കാണിക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. നിരാശയെ ആട്ടിയകറ്റുക, കാരണം അത് സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ വൈബ്സിൽ നുറുങ്ങുകൾക്ക് ശേഷം ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വളരെ ഗഹനമായ ഒരു പഠനഭാഗത്തേക്കാണ്. അസ്മാഉൽ ഹുസ്ന, സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിൽ ബഹുമാനായ അബ്ദുറൌഫ് അൽ ഹൈക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽ കരീം, മാന്യനും ഉദാരവാനും എന്ന അള്ളാഹുവിൻ്റെ വിശേഷണത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതെല്ലാം ഹുസ്നയാണ്, വിശിഷ്ടമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലുമെല്ലാം സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കരീം എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ കരീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുവചനങ്ങളിൽ ചില പ്രാർത്ഥനകളിലും അൽ കരീം എന്ന നാമം ധാരാളമായി പ്രതിപാദിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതിൽ തന്നെ അൽ കരീം എന്ന നാമം അതർത്ഥമാക്കുന്നതും വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും സുപ്രധാനമായ ചില അർത്ഥങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ഉദാരവാൻ എന്നുള്ള ഒരർത്ഥമാണ്. ധാരാളമായി ചിലവഴിക്കുന്നവൻ, ധാരാളമായി നൽകുന്നവൻ എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ധാരാളം നന്മകൾ, ഔദാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു അർത്ഥമാണ് പകരമൊന്നും വാങ്ങാതെ നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ എന്ന ഒരർത്ഥവുമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, അവിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിനെ കുറ്റം പറയുന്നവർക്കും അള്ളാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവർക്കും അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവർക്കും അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർക്കും എന്നിങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഔദാര്യം അത് വിശാലമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കൽ കൊടുത്ത് അവസാനിപ്പിക്കൽ മാത്രമല്ല, നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അളവറ്റ ഔദാര്യം അത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല വിചാരിക്കുകയായിരുന്നുവെങ്കിൽ അവിശ്വാസികളായ ധിക്കാരികളായ ആളുകൾക്ക് അല്ലാഹു ഈ ലോകത്തൊരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു ഔദാര്യവാനാണ്, അല്ലാഹു കരീമാണ്, അല്ലാഹു മാന്യനാണ്. അല്ലാഹു പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ തന്നെ ധാരാളമായി നൽകുന്നവനാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചോദിച്ചാൽ അത് നൽകുന്നവനാണ് കരീമായ അല്ലാഹു. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അടിമയുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റി കൊടുക്കാൻ കഴിവുള്ളവനാണ് അൽ കരീമായ അല്ലാഹു സുബ്ഹാനഹു വതാല. അല്ലാഹു അൽ കരീം എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ചില പ്രത്യേകമായ സൃഷ്ടികളെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ ഏറ്റവും മഹോന്നനാണ്. ആ പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു പ്രവാചകൻ്റെ വാക്കുകളാണത് എന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രവാചകനിൽ ധാരാളം നന്മയുള്ളത് കൊണ്ടാണ് അവിടെ കരീമെന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത് ജിബ്രിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിബ്രിൽ അലൈഹിസ്സലാമിലൂടെ ഒരുപാട് നന്മകൾ ഈ ലോകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്, അല്ലാഹുവിൻ്റെ സൃഷ്ടിയല്ല, അല്ലാഹുവിൻ്റെ കലാമാണ്. ആ കലാം കരീമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു, ഇന്നഹു ലഖുർആനിൻ കരീം, തീർച്ചയായും അത് കരീമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതാല ചിലതിനെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്വർഗത്തെക്കുറിച്ചും അവിടുത്തെ പ്രതിഫലങ്ങളെക്കുറിച്ചും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുന്നതൊക്കെയും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു കരീമാണ് എന്ന് പറയുമ്പോൾ ധാരാളം നന്മകൾ ചെയ്യുന്നവൻ, പ്രതിഫലം ആഗ്രഹിക്കാതെ ധാരാളം അളവറ്റ് സഹായിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരീമാണെന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം കരീമാണെന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കരീമാണെന്ന് പറഞ്ഞു. അതൊക്കെ ഈ നന്മകൾ ധാരാളമായി നൽകുന്നത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് മുഴുവനായിക്കൊണ്ടും എല്ലാ മനുഷ്യർക്കും ഒരു താക്കീതുകാരനും സന്തോഷവാർത്ത നൽകുന്നവനുമായിക്കൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നന്മകളും പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് അകറ്റുന്ന, നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് താക്കീത് തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നന്മ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും അതിൽ നന്മ മാത്രമാണ്. അത് ആശ്ലേഷിക്കുന്നവർക്ക് സ്വർഗവും അതിനെ നിരാകരിക്കുന്നവർക്ക് നരകവുമാണ്. അതിൻ്റെ ഒരു ഹർഫ് പാരായണം ചെയ്യുമ്പോൾ, അലിഫ് എന്ന ഹർഫ് പാരായണം ചെയ്യുമ്പോൾ പോലും 10 നന്മകളാണ്. ഇനി ജിബ്രിൽ അലൈഹിസ്സലാമിനെ എടുത്തു നോക്കുമ്പോൾ ജിബ്രിൽ അലൈഹിസ്സലാമാണ് വാനലോകത്ത് നിന്ന് അല്ലാഹുവിൽ നിന്ന് വഹി ഏറ്റുവാങ്ങി പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്തത്. അത് ഏറ്റവും വലിയ നന്മയാണ്. ഇങ്ങനെ ദീന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാം വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഹാബത്തിന് ദീന് പഠിപ്പിച്ച സംഭവങ്ങളുണ്ട്. ഹദീസു ജിബ്രീൽ എന്നറിയപ്പെട്ട ഒരു സുദീർഘമായ ഒരു ഹദീസുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ധാരാളം നന്മകൾ പരത്തിയ ഒരു വ്യക്തിയാണ്, ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നന്മകളുമായി ഇറങ്ങി വന്ന മലക്കാണ്. വിശുദ്ധ ഖുർആൻ മാലോകർക്ക് മാർഗദർശനമായ, ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് വെളിച്ചമേകുന്ന, സന്മാർഗം കാണിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ പറയപ്പെട്ടതെല്ലാം നന്മ വീശിയടിക്കുന്നതാണ് എങ്കിൽ ഇതിനെയൊക്കെ സംവിധാനിച്ച അല്ലാഹു എത്ര നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും അലൈഹിസ്സലാം ഇവരൊക്കെയും അല്ലാഹു സംവിധാനിച്ചതാണ്. അല്ലാഹുവിലൂടെ നന്മകൾ ഈ ലോകത്ത് പരത്തിയവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തല സ്വമേധയാൽ നന്മകൾ പരത്തുന്ന അള്ളാഹു ഔദാര്യവാനാണ്. പകരമൊന്നും പറ്റാതെ ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹു നൽകുന്നവനാണ്. ചോദിക്കുന്നതിനു മുമ്പ് തന്നെ നൽകാൻ കഴിയുന്നവനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ അൽ കരീം എന്ന നാമം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മളൊരു ആൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം ചെയ്ത വ്യക്തിയാണ് വാഴ്ത്തലും പുകഴ്ത്തലും ആളുകൾ പ്രശംസിക്കലും ചെയ്യൽ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയല്ല. അള്ളാഹു ഒരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു നന്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ആ വ്യക്തിയെയാണ് പ്രശംസിക്കുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷം രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടു. കുടുംബക്കാർ വിട്ടകന്നു. അങ്ങനെ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട്

അതോടൊപ്പം ഒന്നുകൂടെ കൊടുത്തു, അധികരിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്നു, വമിൻ ഇബാദിന വദിഖ്റാലിൽ ആബിദീൻ, എൻ്റെ അടിമകൾക്ക് അത് സ്മരണയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു വച്ചു. ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന എല്ലാവർക്കും അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ആ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല കരീമൻ, അവൻ കരീമായത് നൽകിയതിന് ശേഷം ആ വ്യക്തിയെ പുകഴ്ത്തുന്നു, ആ വ്യക്തിയെ വാഴ്ത്തുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്, മനുഷ്യർക്ക് സാധിക്കാത്തൊരു വിഷയമാണ്. ഒരാൾക്കൊരു ഉപകാരം ചെയ്തതിന് ശേഷം ഉപകാരം ലഭിച്ച വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ വാഴ്ത്തുകയില്ല, പുകഴ്ത്തുകയില്ല. മറിച്ച് ഉപകാരം ആരാണോ ചെയ്തു കൊടുത്തത് അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നത് സമൂഹത്തിൽ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളുടെയും പ്രതിഫലം ആഗ്രഹിക്കാതെ, അള്ളാഹു വിശാലമായി നൽകുന്ന ഔദാര്യവാനാണ് എന്ന് അൽ കരീമായ അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വച്ചിരിക്കുന്നതും കരീമായ പ്രതിഫലമാണ്. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ അദൃശ്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കി കഴിഞ്ഞാൽ, ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക, പാപമോചനവും അതുപോലെ തന്നെ അജിരിൻ കരീം, മാന്യമായ പ്രതിഫലമുണ്ട് എന്ന്, സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അജിരിൻ കരീം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അപ്പം മാന്യമായ പ്രതിഫലം നൽകുന്നവൻ അൽ കരീമായ അള്ളാഹു. അതുപോലെ തന്നെ ആ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതും റിസ്ഖിൻ കരീം, മാന്യമായ ഉപജീവനം അവിടെയുണ്ട് എന്നും വീണ്ടും എടുത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് ലഹും മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർക്ക് പാപമോചനവും അതുപോലെ തന്നെ മാന്യമായ റിസ്ഖും പ്രതിഫലവും അള്ളാഹു നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുമ്പോൾ, അവിടെ സ്വർഗമാണ് നമുക്ക് ഏറ്റവും മാന്യമായ പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ മാന്യമായി പ്രതിഫലം നൽകുന്ന, വിശാലമായി അളവറ്റ രൂപത്തിൽ ദയ നൽകുന്ന, അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കാതെ ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നവനാണ് അൽ ഖരീമായ അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അൽ ഖരീം എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ചില ഗുണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഔദാര്യമുള്ളവരായി മാറണം, നമ്മൾ മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്നവരായിക്കൊണ്ട് മാറണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ റിസ്ഖിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് നൽകണം, പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ നൽകണം. പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകളുടെ നന്മ പറച്ചിൽ, എന്നെക്കുറിച്ച് നല്ലത് പറയണം, അവൻ നല്ല സഹായിക്കുന്ന വ്യക്തിയാണ് എന്ന് നാലാളുകൾ പറയണം എന്ന രൂപത്തിൽ പറയാൻ നിന്നാൽ ഒരിക്കലും അതിന് പ്രതിഫലം കിട്ടുകയില്ല എന്നു മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല തിരിച്ചു പ്രതിഫലം ആഗ്രഹിക്കാതെ ഔദാര്യം ചെയ്യുന്നവനാണ്. നമ്മൾ ഔദാര്യവാനാകാൻ ശ്രമിക്കണം, അതോടൊപ്പം തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത്. അബ്റാറുകളെക്കുറിച്ച്, പുണ്യവാന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത്, ഇന്നമാ നുത്തഇമുക്കും ലിവജിഹില്ല ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. അവർ ആളുകളെ ഭക്ഷിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ജസാഅോ ഒരു ശുക്കുറോ ആഗ്രഹിച്ചുകൊണ്ടല്ല, അങ്ങനെയാകണം നമ്മൾ എന്നത് അൽ ഖരീം എന്ന നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത്തേത്, ഔദാര്യവാനായ അള്ളാഹു, അവനിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു സുബ്ഹാനഹു വതആല ലജ്ജയുള്ളവനാണ്, മാന്യനാണ്, ഔദാര്യമുള്ളവനാണ്. യസ്തഹി ഇദാ റഫഅ അർറജുലു ഇലൈഹി യദൈഹി അയറുദ്ദഹുമാ സിഫ്രൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, എന്നിട്ടത് ഒന്നുമില്ലാതെ മടക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു, അവൻ മാന്യനാണ്, അവൻ ഔദാര്യവാനാണ്, അവൻ ലജ്ജയുള്ളവനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ഇരു കരങ്ങളും ഉയർത്തി റബ്ബിലേക്ക് പ്രാർത്ഥിച്ചാൽ
ഇരുകരങ്ങളും ഉയർ

0: ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് തന്നെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. നിരന്തരം റബ്ബിനോട് ഇരു കരങ്ങളും ഉയർത്തി ഹയ്യായ കരീമായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവൻ എല്ലാം നൽകാൻ കഴിയുന്നവനാണ്. അവൻ കരീമാണ്, ഔദാര്യവാനാണ്. അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവൻ്റെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലും പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫിർദൗസ് എന്ന സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക. കരീമായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ. അബ്ദുറഊഫ് അൽ ഹൈക്കമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അസ്മാഉൽ ഹുസ്ന ഇവിടെ സമാപിക്കുന്നു. മാന്യനും ഉദാരവാനും അള്ളാഹുവിന്റെ നാമമായ അൽ കരീം എന്ന നാമത്തെക്കുറിച്ചുള്ള പാഠമാണ് അസ്മാഉൽ ഹുസ്നയിൽ നമുക്ക് ലഭിച്ചത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഗഹനമായ ചർച്ചകളും ആരോഗ്യ വിചാരം പ്രോഗ്രാമുകളും അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ നമ്മൾ കടന്നു വരുന്നു. ഇനി അല്പം മാനസികമായൊരു ഉല്ലാസവും ആസ്വാദനവും നമുക്ക് കഥ പറയാം പ്രോഗ്രാമിലൂടെ കേൾക്കാം. കഥ പറയാം. അത്ഭുതപ്പെടുത്തിയ അതിഥി, ഗൾഫിൽ നിന്നൊരു വിമാനം, അതിൻ്റെ 12-ാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പം കഥ പറയാം പ്രോഗ്രാമിൽ നമ്മുടെ വി ടി മാഷാണ് ചേരുന്നത്. അബ്ദുസലാം വി ടി,
3: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 12, അത്ഭുതപ്പെടുത്തിയ അതിഥി. വലതുകൈ ശക്തിയിൽ വീശി ബാഗും കുടയുമായി ജാഫർ മോൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ സുമയ്യ ഓർത്തു, ഉപ്പയുടെ അതേ നടത്തം. പനി പിടിച്ച് വളരെയധികം ക്ഷീണിച്ചിരുന്ന ശരീരം ഇപ്പോൾ തടിച്ചിരിക്കുന്നു. റുഷ്ദക്കും ആരോഗ്യം കൂടി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്നെന്താ മോൻ്റെ മുഖത്തൊരു വല്ലാത്ത തിളക്കം? അതോ ഇത്താത്താക്ക് ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി. സുമയ്യ ഇടത് കൈകൊണ്ട് റുഷ്ദയുടെ ബാഗ് വാങ്ങി വലത് കൈകൊണ്ട് അവളുടെ പുറം തടവി. മോൾക്കെന്താ ക്വിസിൽ ഫസ്റ്റായിട്ട് ജാഫൂൻ്റെ അത്ര സന്തോഷമില്ലാത്തത്? ജാഫൂന് പോയിന്റ് കുറഞ്ഞു പോയിട്ടാ എനിക്ക് ഉഷാറില്ലാത്തത്? മകളുടെ മറുപടി കേട്ടപ്പോൾ സുമയ്യ അള്ളാഹുവെ സ്തുതിച്ചു. മകന്റെയും മകളുടെയും ചിന്തകൾ ഈ പ്രായത്തിൽ മറ്റു കുട്ടികൾക്കുണ്ടാകാറില്ലാത്തതാണ്. പെങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതിൽ ആഹ്ലാദിക്കുന്ന ആങ്ങള, ആങ്ങൾക്ക് പോയിന്റ് കുറഞ്ഞുപോയതിൽ തന്റെ വിജയം വിജയമായി കാണാത്ത പെങ്ങൾ, എത്രയെത്ര സഹോദരി സഹോദരന്മാരാണ് എന്നും അസൂയയും കുത്തുവാക്കും നുള്ളും ചവിട്ടുമായി കഴിയുന്നത്. ഉമ്മമാർക്കും ബാപ്പമാർക്കും അവരുടെ കേസ് തീർക്കാനേ നേരമുള്ളൂ. സ്കൂളിൽ പോകുമ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ വഴക്കായിരിക്കും. റുഷ്ദക്കും ജാഫർ മോനും അത്തരമൊരു ചിന്തയേയില്ല. ശരി, അള്ളാഹു നമുക്ക് കൂടുതൽ നന്മ തരട്ടെ. ചായ ഇപ്പം വേണോ അതോ നിസ്കരിച്ചിട്ടോ? സുമയ്യ ചോദിച്ചു. നല്ലവണ്ണം വിശക്കുന്നുണ്ട്, ചായ കുടിച്ചിട്ട് നിസ്കരിക്കാമ്മാ, അവർ പറഞ്ഞു. ചായ കുടിയും നമസ്കാരവും കഴിഞ്ഞ് മക്കൾ മുറ്റത്ത് ഷട്ടിൽ കളിയിൽ ഏർപ്പെട്ടപ്പോൾ സുമയ്യ കോലായിൽ തോർത്തുമുണ്ട് വിരിച്ച് അതു നോക്കി നിന്നു. കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിവരുന്നതും കളിക്കുന്നതുമെല്ലാം കാണുമ്പോൾ വല്ലാത്ത ആനന്ദമായിരിക്കും ഏതു മാതാവിനുമുണ്ടാവുക എന്ന് അവൾക്കു തോന്നി. അല്പം കഴിഞ്ഞ ശേഷം എഴുന്നേറ്റ് ബാപ്പയുടെ മുറിയിലേക്ക് പോയി. സ്വന്തം ബാപ്പയും ഉമ്മയുമില്ലാത്ത തനിക്ക് ഭർത്താവിൻ്റെ ഉപ്പയിൽ നിന്ന് വേണ്ടുവോളം സ്നേഹം ലഭിക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ സൃഷ്ടിക്കുന്ന ദുഃഖം ബാപ്പയിലൂടെയും ഉമ്മയിലൂടെയും മക്കളിലൂടെയുമാണ് ശമിപ്പിക്കുന്നത്. ഇതേപോലെ തൻ്റെ സാന്നിധ്യം ബാപ്പയ്ക്കും ആശ്വാസമരുളുന്നുണ്ട് എന്ന് അവൾക്കറിയാം. ബാപ്പ എന്താ ആലോചിച്ചിരിക്കണത്? ഞാൻ ജനൽ തുറന്നിട്ട് ജാഫർ മോൻ്റെയും റുഷ്ദമോളുടെയും കളി കാണുക. അവരാവേശത്തിൽ കളിക്കട്ടെ, പഠിപ്പ് മാത്രം പോരല്ലോ, കളിച്ച് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം വെക്കണം. എന്റെ ലക്ഷ്യം അവരെ പഠിപ്പിച്ച് ഉയരത്തിലെത്തിക്കാനാ. പക്ഷേ അതിനെനിക്ക് ആയുസ് കിട്ടുമെന്നാ സംശയം, വല്യപ്പ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആയുസിന്റെ കാര്യം ആർക്കും പറയാൻ കഴിയൂല. പ്രായം കുറഞ്ഞ് ഞാൻ ആദ്യം പോയിന്നു വരാം, തിരിച്ചുമാകാം. എന്നാലും ഉപ്പാനേക്കാൾ 15 20 വയസ്സധികമുള്ളവര് ആരോഗ്യത്തോടെ നടക്കുന്നുണ്ടല്ലോ. ഒക്കെ പടച്ചോന്റെ പക്കലാ, സുമയ്യ പറഞ്ഞു. ആ സംസാരത്തിനിടയിൽ ജാഫർ മോൻ അകത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, ഉമ്മാ, ഏതോ ഒരാൾ മുറ്റത്ത് വന്ന് നിൽക്കണുണ്ട്. സുമയ്യ തട്ടം ശരിയാക്കി പുറത്തേക്ക് ചെന്നു. പടച്ചോനെ, ഇതാര് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വന്നയാൾ ബാഗ് മുറ്റത്തിട്ട് സുമയ്യയെ കെട്ടിപ്പിടിച്ചു. റുഷ്ദയും ജാഫറും അമ്പരന്നു. ഇതാരാണുമ്മാ? രണ്ടുപേരും ഒപ്പമാണത് ചോദിച്ചത്. ഇത് നിങ്ങളെ ബല്ലിപ്പ. ഞങ്ങളെ ബല്ലിപ്പ മരിച്ചുപോയി എന്നല്ലേ ഉമ്മ പറഞ്ഞത്? ജാഫർ ചോദിച്ചു. അതെ, മരിച്ച ബല്ലിപ്പാന്റെ അനുജനായിത് ഉമ്മാന്റെ ചെറിയാപ്പ. സുമയ്യ ചെറിയാപ്പയുടെ കൈപിടിച്ച് വരാന്തയിലേക്ക് കയറി. നിലത്ത് കിടന്ന ബാഗെടുത്ത് റുഷ്ദയും കയറി. ജാഫർ അമ്പരുപ്പ് മാറാതെ മുറ്റത്ത് തന്നെ നിന്നു. ആരാ അത്? ഹസ്സനലിയോ? അകത്തുനിന്ന് ഉമ്മ ചോദിച്ചപ്പോൾ അതേമ്മാ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് സുമയ്യ അകത്തേക്ക് കടന്നു. സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു അവൾ. ആദ്യം ചായ കൊടുക്കണമോ, അതല്ല വിവരങ്ങൾ ചോദിക്കണമോ, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരവുമായി ചെറിയാപ്പ ഇതാ മുന്നിൽ. ബാപ്പാ എന്ന ചെറു ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹം കട്ടിലിലിരുന്നു. ഞാൻ ഹയാത്തിലുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് സുമയ്യയുടെ ഭർത്തൃപിതാവ് വരാന്തയിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, എൽപ്പം തടിച്ചുവെന്നല്ലാതെ ശബ്ദത്തിലും രൂപത്തിലും ഒരു മാറ്റവും ഇല്ല ഹസനലി. ഇതെല്ലാം കേട്ടുകൊണ്ട് ജാഫർ മോൻ വരാന്തയിലേക്ക് കയറി. അവൻ മനസ്സിൽ പറഞ്ഞു, ഹസനലി ഉമ്മയുടെ ബാപ്പാന്റെ അനുജൻ. ഹസനലിക ജാഫറിനെ തന്റെ മടിയിൽ പിടിച്ചിരുത്തി. തലയിൽ ഉമ്മ വെച്ചു. ബാഗ് തുറന്ന് ഗൾഫ് മിഠായിയുടെ പൊതിയെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് മോൻ്റെ കുഞ്ഞിക്കൈകൊണ്ട് എല്ലാവർക്കൊന്ന് ഓഹരി വെച്ചു കൊടുക്ക്.
1: നസ്രു, കഥ കേട്ട് കഴിഞ്ഞു, നമുക്കിനി ദൃശ്യം കണ്ടാലോ?
2: ദൃശ്യം കാണാം, ദൃശ്യം കേൾക്കാം,
1: കേട്ട് കാണാം.
2: ഇൻഷാല്ലാ,
1: അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പറയാറുള്ളത്.
2: ദൃശ്യത്തിൽ നമ്മൾ ഈ ഇടക്കാലത്തായി ബിനോലിയടത്ത് നാട്ടുകാരുടെ സഞ്ചാര വഴികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: സിബഗത്തുള്ള മടത്തുടിയും കൂടെയുണ്ട്.
2: അതെ
1: അല്ലേ, ഹൈദരാബാദിൻ്റെ വൈവിധ്യങ്ങളിലൂടെയാണ്.
2: ഹൈദരാബാദാണ് ഇന്നത്തെ വിഷയം. ഇൻഷാല്ലാ നമുക്കത് കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതം അനന്തമായൊരു യാത്രയാണ് എന്ന് പറയാറുണ്ട്. അനന്തമെന്ന് പറഞ്ഞുകൂടാ, ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന ഒന്ന്. ഈ ജീവിതയാത്രയിൽ അനേകം യാത്രകൾ ചെയ്ത് ജീവിതം കൂടുതൽ ആസ്വാദ്യകരവും പഠനാർഹവുമാക്കുന്ന ചില വ്യക്തികളുണ്ട്. അതിൽ ഒരാളാണ് സിബ്ഗത്തുള്ള മടത്തൊടി. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹം അപരിചിതനല്ല. ലോകാത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിബ്ഗത്ത് മടത്തൊടിയെ സ്വാഗതം ചെയ്യാം. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശിയാണ്. 24 രാജ്യങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സർ, താങ്കളെ സ്വാഗതം ചെയ്യുന്നു. യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റയ്ക്കുള്ള യാത്ര, കുടുംബമൊത്തുള്ള യാത്ര, അങ്ങനെ പല തരത്തിലുള്ള യാത്രകളുണ്ട്. ഇന്ത്യയിൽ കുടുംബമൊത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതായിരിക്കും?
5: പ്രേക്ഷകരിലെല്ലാവർക്കും നമസ്കാരം. എന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ കുടുംബമൊത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞാനതിൽ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്നത് ഹൈദരാബാദ് ആയിരിക്കും ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ. കുടുംബവും ഫാമിലിയും കുട്ടികളൊക്കെ ഒത്ത് രസിച്ച് ഉല്ലസിക്കാൻ പറ്റിയൊരു സ്ഥലം ഹൈദരാബാദാണ്.
4: സ്വാഭാവികമായും ചോദ്യം വരും, എന്തുകൊണ്ട്?
5: എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു കാഴ്ചകളിൽ നമുക്കൊരു, ഇപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലവർ ഏരിയ മാത്രം കാണും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡൽഹിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ ചരിത്ര സംസ്കാരം അങ്ങനെയുള്ളത് കാണും. ഇപ്പോൾ ബോംബെയിൽ പോവുകയാണെങ്കിൽ വേറെ, കൽക്കത്തയിൽ പോവുകയാണെങ്കിൽ വേറെ. നിർമ്മിച്ച് ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പോകാൻ ഏറ്റവും അടുത്തും വലിയൊരു ദൂരമല്ലാതെ, ഇപ്പം നമ്മളൊരു ഷൊർണൂരിൽ നിന്ന് വണ്ടി കയറുകയാണെങ്കിൽ ഒരു 22-23 മണിക്കൂർ കൊണ്ട് നമ്മൾ ഹൈദരാബാദിലെത്തും. ഹൈദരാബാദിലെത്തിയാൽ പിന്നെ ഹൈദരാബാദിൽ പോയവർക്കറിയാം, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്നാൽ തന്നെ നമുക്കിഷ്ടം പോലെ റൂമുകൾ കിട്ടും. നമ്മളെ ഒരു സാമ്പത്തികത്തിനനുസരിച്ചുള്ള നമ്മുടെ ഫാമിലിക്ക് എങ്ങനെ നമ്മൾ നമ്മൾക്ക് എത്ര കണ്ട് ചിലവാക്കാൻ കിട്ടും അത്രയും നല്ല റൂമുകൾ, ലോ സ്റ്റൈലും ഹൈ സ്റ്റൈലും ഒക്കെ ഉള്ള റൂമുകൾ കിട്ടും, സ്റ്റാർ സ്റ്റൈലുള്ളത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഏറ്റവും നല്ല കുറേ ചുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല കുടുംബങ്ങളോട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഹൈദരാബാദ്.
4: കുടുംബയാത്ര എന്ന് പറയുമ്പോൾ കുട്ടികൾ ഒരു പ്രധാന ഘടകമാണ്. എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്നതും വേണം, അതേപോലെ കുട്ടികൾക്കും വേണം. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങും.
5: എന്നാൽ പിന്നെ ഹൈദരാബാദ് തന്നെ ആയിക്കോട്ടെ. ഹൈദരാബാദിലാവുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആദ്യം ഹൈദരാബാദിൽ ചെന്നിറങ്ങിയാൽ ഹൈദരാബാദിനെ സംബന്ധിച്ച് ഒരുപാട് പുരാതന സാംസ്കാരിക ചരിത്രങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഈ ആധുനിക കാലത്ത് തുടങ്ങിയ രാമോജി ഫിലിം സിറ്റി പോലുള്ള വലിയ അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ട്. അല്ല, നമ്മൾ നമുക്ക് അവിടെ ഒരു യാത്രയെ കുറിച്ച് പറയേണ്ട യാത്ര അവിടെ നമ്മളവിടെ ചെന്നിറങ്ങുമ്പോൾ, അതായത് ഹൈദരാബാദിൽ ചെന്നിറങ്ങി നമ്മൾ ഹൈദരാബാദിനാകുമ്പോൾ ഹൈദരാബാദും സെക്കന്ദരാബാദും രണ്ട് ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ഒരു ഹുസൈൻ സാഗർ തടാകം എന്നുള്ള വലിയൊരു തടാകമുണ്ട്, മനുഷ്യനിർമ്മിതമായ തടാകമാണ്. ആ തടാകമാണ് ഈ ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വിഭജിക്കണത്. രണ്ട് കരയിലുമായിട്ട് ഇത് വിഭജിക്കുന്ന വലിയ പട്ടണമാണ്. അതിൻ്റെ നടുക്ക് വലിയൊരു ബുദ്ധപ്രതിമയുണ്ട് ഈ സാഗർ തടാകത്തിൻ്റെ ഒത്ത നടുക്കായിട്ട്. ഒരു വൈകുന്നേരം നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ NTR പിന്നെ ഒരു പൂന്തോട്ടം, അതുപോലെ തന്നെ ലുംബാനി പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർക്കുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പുണ്ടാക്കാം. വലിയവരെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷത്തിനുള്ള എല്ലാ ഒരു സെറ്റപ്പും ഉണ്ട് ഹൈദരാബാദിലെ ഈ ഹുസൈൻ സാഗർ തടാകവും അതിൻ്റെ ഈ ലുംബാനി പാർക്ക്. അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്ക് നമുക്ക് കളിക്കാനുള്ള എല്ലാ ഷർ ഷോകൾ, പിന്നെ ബോട്ട് യാത്രകൾ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നല്ല അടിപൊളി ഗാർഡൻസ്, നല്ല മനോഹരമായ ഗാർഡൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തിന്. അപ്പോൾ നമുക്ക് അവിടെ കുറേ എത്ര നമുക്ക് സമയം ചിലവഴിക്കാമെന്നുള്ളത് അല്ല, നമുക്ക് എത്ര കണ്ട് നമുക്ക് സമയം ചിലവഴിക്കാമെന്നില്ല, അത്രയും ചിലവഴിക്കാൻ പറ്റിയ അത്ര അതിമനോഹരമായൊരു സ്ഥലമാണ് ഹൈദരാബാദിൻ്റെ ആ ഒരു ഏരിയ. പിന്നെ നമ്മൾക്ക് ഓരോ ദിവസം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ട്രിപ്പ് പോകാം, രണ്ട് ദിവസം ട്രിപ്പ് പോകാം, നാല് ദിവസം, അത് ട്രിപ്പിനനുസരിച്ച് നമ്മളെ സൗകര്യത്തിനും നമ്മളെ തിരക്കിനനുസരിച്ചുള്ള ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ ചെന്നിട്ടൊരു സാധാരണ ഒരു ട്രിപ്പാണെങ്കിൽ നമുക്കൊരു പിന്നെ സിറ്റി ടൂർ സംഘടിപ്പിക്കുകയാണ്. നമുക്ക് രാവിലെ തന്നെ നമ്മളൊരു 9 മണിക്ക് വണ്ടിയിൽ കയറിയാൽ ആദ്യം നമുക്ക് കാണാൻ പോകുന്നത് ഗോൽഗുണ്ട പാർക്ക്, കോട്ട, ഗോൽഗുണ്ട കോട്ട, നല്ല ഒരു നിസാമിൻ്റെ ആ സംസ്കാരങ്ങളൊക്കെ ആണ് ഇവിടെ. ഗോൽഗുണ്ട കോട്ടൻ്റെ മുകളിലേക്ക് പോകാൻ തന്നെ ചെറിയ ഫീസുള്ളൂ, പക്ഷെ അതൊരു ശരിക്കൊരു സാഹസികമായിട്ടുള്ള ഇതാണ്. വയസ്സായവർക്ക് സംബന്ധിച്ച് കുട്ടികൾക്കാണെങ്കിൽ ഓടിച്ചാടി കയറാം, വലിയൊരു നല്ലൊരു ഇതൊക്കെ ഒരു
4: പിന്നെ
5: കയറ്റാണ്,
4: കുറേ
5: പടികളായിട്ട് കയറി അങ്ങോട്ട് പോകണം. അവിടെ ചെന്നതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഹൈദരാബാദിൻ്റെ രണ്ട് വശം നമുക്ക് ഇഷ്ടം പോലെ കാണാനുള്ള അതിൻ്റെ വിദൂരതയിലുള്ള ഹൈദരാബാദിനെ നമുക്ക് കാണാം. ഒരു വൈകുന്നേരങ്ങളൊക്കെ ആണെങ്കിൽ വലിയ കാഴ്ചയാണ്, പക്ഷേ ഒരു 5-6 മണി വരെയൊക്കെയുള്ള അവിടേക്കുള്ള യാത്രയുടെ ഉണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾക്ക് പിന്നെ പോകാം. പിന്നെ ഒരു കാർ ഷോറൂമുണ്ട്. ഒരു കാർ ഷോറൂം പറഞ്ഞാൽ ഒരു പിന്നെ ടെക്നിക്കൽ ഷോറൂമാണ്. അതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പോലുള്ള കാറ്, ഫുട്ബോള് പോലുള്ള കാറ്, അങ്ങനെയുള്ള ഒരു ഭയങ്കര നല്ല കാഴ്ച.
4: മ്യൂസിയം കൂടിയാണ്,
5: ഒരു മ്യൂസിയം കൂടിയാണ്, കാർ മ്യൂസിയം കൂടിയാണ്. അതായത് ഒരു വർക്ക്ഷോപ്പ്, ഒരു മ്യൂസിയം ഒക്കെ പാടെ. അവിടെ ഒരുപാട് ഐറ്റംസിൻ്റെ കാറുകളുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂളജിക്കൽ പാർക്കുണ്ട്. ഇന്ത്യയിൽ തന്നെ വലിയൊരു സൂളജിക്കൽ പാർക്ക്. പലരും പിന്നെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ളൂ. പക്ഷെ സൂളജിക്കൽ പാർക്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹൈദരാബാദിലെ സൂളജിക്കൽ പാർക്ക്. അതിലൊരുപാട് മൃഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ഐറ്റംസ്, ഒരു ചില ആമകളൊക്കെ, ഞാനൊക്കെ അത്ഭുതപ്പെട്ട ആമനെ കണ്ടിരിക്കുന്നത് സൂളജിക്കൽ പാർക്ക്.
4: വലിപ്പം കൊണ്ടാണ്,
5: വലിപ്പം കൊണ്ട് അത്ര വലിപ്പം, നമ്മൾ അത്രയും ഒരു വലിപ്പത്തിനെ പറ്റി പറയില്ല, അത്ര വലിയൊരു ആമ, അത് അത്ര വലുത് ഞാൻ വേറെ കണ്ടിട്ടില്ല വേറെ എവിടെ. അതുപോലെ ഉള്ളവർക്ക് നമുക്ക് ഇഷ്ടംപോലെ സമയം ചിലവഴിക്കാനുള്ള ഒരു പാർക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളേറ്റവും നമ്മൾ ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം കയറി വരുന്നത് ചാർമിനാറാണ്. ഒരു വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ ചാർമിനാറിൻ്റെ അവിടെ ചെന്നാൽ ചാർമിനാറിൽ അതിൻ്റെ മുകളിൽ കയറാം. അതിൻ്റെ മുകളിൽ കയറാം, അല്ലെങ്കിൽ മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കി അതിൻ്റെ ഹൈദരാബാദിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഷോപ്പിംഗ് ഏരിയയാണ്. 10,000-ക്കണക്കിന് കൊച്ചു കൊച്ചു കൊച്ചു കടകൾ, അതാണ് അവിടുത്തെ പ്രത്യേകത. 10,000-ക്കണക്കിന്
4: എന്ത് ഐറ്റംസും കിട്ടും,
5: അവിടെ ഏറ്റവും നമ്മൾ ഈ അതായത് ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ, വളകൾ,
4: ഫാൻസി
5: ഐറ്റം, അതാണ്. അത് നമുക്ക് ചെന്നിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അതിൻ്റെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അതിലപ്പോൾ കുട്ടികളൊക്കെ ഒരു വളപ്പീടി ഒരു വളയൊക്കെ ഉള്ള സ്ഥലത്ത് കണ്ടാൽ നമുക്ക് പിടിച്ചു കൊണ്ടുവരാം കുട്ടികളെ. ഫാമിലിയോട്ട് പോകുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, കുട്ടികളൊക്കെ ഭയങ്കര നല്ല സ്ഥലമാണ്, നല്ല
4: കാശ് കുറച്ച്
5: ഉണ്ടെങ്കിലും പക്ഷേ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. പക്ഷേ ഇഷ്ടംപോലെ സെലക്ഷനുകൾ ഉണ്ടാവും, എന്ത് ഐറ്റംസും അവിടെ ഭയങ്കര ഒരു 10,000 കടകളാണ്, ചെറിയ ചെറിയ കടകളാണ്, വലിയ ഷോപ്പുകളാണ്. അതാണ് അവിടുത്തെ. അതിൻ്റെ നേരെ ബിഹൈൻഡിൽ നമ്മളെ മക്ക മസ്ജിദ്, പേരുകേട്ട മക്ക മസ്ജിദ്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മസ്ജിദാണത്. ആ മസ്ജിദ് മക്ക മസ്ജിദിൽ നമുക്ക് പോവാം. അത് നമുക്ക് അവിടെ പോയി നമ്മൾ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്. അവിടെ പോകുമ്പോൾ അതിൻ്റെ അവിടുത്തെ ആ ഫോർമാലിറ്റീസൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളൂ.
4: ഡ്രസ് കോഡ്,
5: ആ ഡ്രസ് കോഡൊക്കെ പ്രത്യേകത ഉണ്ട്. അല്ലാതെ നമ്മൾ ട്രൗസർ ഇട്ടിട്ടില്ല എന്നല്ല, കുറച്ച് ഡ്രസ് കോഡൊക്കെ നോക്കണം. അങ്ങനെ നല്ല ഇതാണ് ആ ഭാഗത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ഒരു ദിവസം നമ്മളത് ഇങ്ങനെ ഫുള്ളാവും.
4: സിറ്റി ടൂറിന് തന്നെ ഒരു
5: ദിവസം സിറ്റി ടൂർ അത് കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് കൂടി കഴിയുമ്പോഴേക്ക് നമ്മളെ ഒന്നാമത്തെ ദിവസം കഴിയും. പിറ്റേ ദിവസം നമുക്ക് ഹൈദരാബാദിനെ ചുറ്റണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ്. ഒന്ന് മറ്റേ നമ്മളെ എന്താണ് സലാർ ജംഗ് മ്യൂസിയം എന്നൊരു മ്യൂസിയം ഉണ്ട്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയം. നിസാം പിന്നെ രാജാക്കന്മാരുടെ കാലത്തിലെ, മുഗൾ രാജാക്കന്മാരുടെ കാലത്തിലെ, അത്രയും പുരാതനമായിട്ടുള്ള രാജാക്കന്മാരുടെ കാലത്തിലെ എക്യുപ്മെൻസും പിന്നെ വെടിക്കോപ്പുകളും അങ്ങനെയുള്ള പിന്നെ ആധുനിക പുരാവണമായിട്ടുള്ള ആയുധങ്ങളും അങ്ങനെയുള്ള നാണയങ്ങൾ, പുസ്തകങ്ങൾ, അങ്ങനെ ഈ അത്രയും വലിയൊരു മ്യൂസിയങ്ങളില്ല, ഡൽഹിയിൽ പോലും ഇല്ല അത്ര. ഹൈദരാബാദിലെ ഏറ്റവും പ്രശസ്തമായൊരു മ്യൂസിയമാണ് അത്, ആ മ്യൂസിയം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലുംബാനി പാർക്കിൻ്റെ ആ ഭാഗത്ത് വന്നാൽ തടാകത്തിൻ്റെ ഒരു സൈഡിലായിട്ട് സ്നോ വേൾഡ് ഉണ്ട്. സ്നോ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാശ്മീരിലും പിന്നെ മണാലിയിലുമൊക്കെ ഇപ്പം ഐസിൽ കളിക്കണ ആ കളി, അത് കളിയോട് അവളെ നമ്മൾ ഓപ്പൺ എയർ. പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് പിന്നെ ഡ്രസ്സ് ഇതൊക്കെ ഉണ്ട് അവൾക്ക് തരും. പക്ഷെ നമ്മൾക്ക് പ്രായം മറന്ന് കളിക്കാൻ പറ്റിയ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഈ സ്നോ വേൾഡ്.
4: കൃത്രിമമായ ഒരു ഒരു മഞ്ഞ് പ്രദേശം,
5: ഇഗ്ലു എന്നൊക്കെ പറയില്ലേ, ഇഗ്ലു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഐസിൻ്റെ കൂടിനാണ് ഇഗ്ലു എന്ന് പറയുക. അത് മനുഷ്യനും കൂടിയാണ് കിടത്തിയാൽ അത്ര. അത് ഞാൻ ഞങ്ങളൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ പ്രായലൊക്കെ നിന്നിട്ട് അതിനുള്ളിൽ ചെല്ലുമ്പോഴോ ഒലിക്ക് ശരിക്കും തന്നെ ഒരു ഉണർവ് വരിക. സാധാരണ ഐസിൽ പോകുമ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ തണുപ്പാണ്, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ്, ഭയങ്കര ഇതാണ്. അതിൻ്റെ ഉള്ളിൽ സിറ്റിംഗ് ചെയറുകൾ, നമുക്ക് ഇഗ്ലുവിൻ്റെ ഉള്ളിൽ പോയിട്ട് താമസിക്കുക. അവിടെ തന്നെ ചായക്കടയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ,
4: അകത്ത്
5: ഹൈസ് ടീ ഹോട്ട് ടീ ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്, ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊന്നും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അടിച്ചു പുറത്താക്കേണ്ട ഒരു അത്രയും നേരം. അതിനെ കുറിച്ച് അസ്വസ്ഥത ഉള്ളൊരു പ്രശ്നങ്ങളാണ് അവർക്ക് പെട്ടെന്ന്
4: അറിയാം.
5: ഉണ്ട്, നമുക്ക് നമ്മൾക്ക് ഇറങ്ങി പോരാൻ തോന്നില്ല, നമ്മളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരലാണ് അതിനൊക്കെ. അത്രയും നല്ലൊരു സംഭവം ഉണ്ടായില്ല അവിടെ. അതൊരു ഒരു ദിവസത്തിന് ഉണ്ട്, അതും ഈ സലാർ ജംഗ് നമ്മളെ മ്യൂസിയവും ഈ സ്നോ വേൾഡും കൂടി ആകുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞ്. പിന്നെ ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ പല ദിവസം ഒരു ദിവസം കണ്ട് കഴിയാൻ അങ്ങനെ. പിന്നെ നമുക്കൊരു മൂന്നാമത്തെ ദിവസം നമുക്ക് കിട്ടുന്നു വെച്ചാൽ അതൊരു ഫുൾ ഡേക്ക് നമുക്ക് ഇവിടെ പോവാം, നമ്മളെ
4: ഫിലിം സിറ്റി.
5: ഫിലിം സിറ്റി
4: എന്താണ് അവിടെ ഇല്ലാത്തതെന്ന് ചോദ്യമായിരിക്കും കൂടുതൽ പ്രസംഗം
5: അല്ലേ.
4: അവിടേക്ക് എങ്ങനെ എത്തും ടിക്കറ്റും കാര്യങ്ങളും?
5: ആ ടിക്കറ്റും കാര്യങ്ങളും നമുക്ക് ഏകദേശം ഒരു പിന്നെ നമ്മളെ സിറ്റിന്ന്, അതായത് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 25 kilometers ഏകദേശം അത്ര വരും. 25 kilometers അടുത്ത് വരും അപ്രോക്സിമേറ്റ്ലി. അവിടെ ചെന്ന് നമുക്ക് നമ്മളുടെ ചില ബസ് ടൂറിസം ബസ്സിലാണെങ്കിൽ നമുക്ക് തലേ ദിവസം ഇവർ ബുക്ക് ചെയ്ത് തരും, നമ്മളെ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ രാവിലെ ബസ്സിൽ പോയാൽ മതി, ആ ഏരിയയ്ക്ക് ബസ്സുണ്ട്, ആ ബസ്സിന് പോയാൽ മതി. അവിടെ ചെന്ന് നമുക്ക് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ചില ടിക്കറ്റ് ഉണ്ട്, അത് ചില സമയത്ത് 1,000 രൂപ വരെയൊക്കെ ഒരാൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പിന്നീട് നമ്മൾ കയറുന്നത് അവരുടെ ബസ്സിലാണ്. അവരുടെ ബസ്സിൽ പിന്നെ നമ്മളൊരു 5-6 kilometers ആ കോമ്പൗണ്ടിൽ കയറുന്നാൽ അത് ഏകദേശം ഒരു 1,500 to 2,000 acres സ്ഥലം എന്നൊക്കെ പറയണത്, അത്രയും വിശാലമായിട്ടുള്ള ഏരിയ. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു
4: വേറെ ലോകം,
5: വേറെ ലോകമാണ്. അവിടെ അവൾക്ക് നമുക്കൊരു ആദ്യം പറ്റി നമ്മളെ ബസ് കയറ്റും. ബസ് കയറ്റി അതിൻ്റെ ഉള്ളിൽ ഏരിയയിൽ കൂടി ഒന്ന് നമ്മളൊന്ന് കറക്കിക്കൊണ്ട്
4: മൊത്തം ഒന്ന് കാണിച്ചിരുന്നു
5: ആദ്യം. അതിൽ നമുക്ക് ഇപ്പം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അവർ നമ്മൾക്ക് അവർ ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അനൗൺസ് ചെയ്യും, ഇപ്പം നമ്മൾ ഇന്ന സിറ്റി ഇന്ന പിന്നെ തെരുവിലൂടെയാണ് പോകുന്നത്. അത് ചിലപ്പോൾ പിന്നെ ആ തെരുവ് എന്ന് പറയുന്നത് ലണ്ടനിലൂടെയാണ്, ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുക്കിലൂടെ അല്ലേ തെരുവിലൂടെയാണ് പോകുന്നത്. ചിലപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് വാൾ സ്ട്രീറ്റ് കൂടെയാണ് അമേരിക്കൻ്റെ, കാരണം നമുക്ക് നാല് ഭാഗത്ത് നോക്കുമ്പോൾ വാൾ സ്ട്രീറ്റ് അമേരിക്കൻ്റെ മാതിരി നമുക്ക് തോന്നും. അപ്പം ഇപ്പം നിങ്ങൾ പോകുന്നത് താജ്മഹലിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ താജ്മഹലിൻ്റെ അപ്പുറത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ അതായത് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ വെച്ചുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഷൂട്ടിങ്ങും ആ ഒരു കോമ്പൗണ്ടിൽ നടത്തുന്നുണ്ട്.
4: റെയിൽവേ സ്റ്റേഷൻ
5: വിമാനത്താവളമുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്, പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ഗ്രാമങ്ങളുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, എല്ലാം അതിലുണ്ട്.
4: നമുക്ക് പൂന്തോട്ടങ്ങൾ
5: ഇഷ്ടം പോലെ, മുഗൾ ഗാർഡൻ, നമ്മളെ മൈസൂർ, പിന്നെ വൃന്ദാവൻ ഗാർഡൻ ഉണ്ടല്ലോ, വൃന്ദാവൻ ഗാർഡന് അതേ ഉണ്ട്. അതന്നെ സെയിം അവിടെ ഉണ്ടാക്കി വെച്ചാൽ അത് ഒറിജിനലാണ്, ഒന്നും ഉണ്ടാക്കി വെച്ചാലല്ലോ. മുഗൾ ഗാർഡൻ ഉണ്ട്, പിന്നെ കാശ്മീരിലെ ഗാർഡൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉണ്ട്, അതിലുണ്ട്. അതിൽ പെട്ട തന്നെയാണ് നമുക്കൊരു ഡോക്യുമെൻ്ററി, ഒരു ഡോക്യുമെൻ്ററി എങ്ങനെ നിർമ്മിക്കണമെങ്കിലും നമ്മൾ സെറ്റിംഗ് കൊണ്ട് ചെന്നാൽ ബാക്കിയൊക്കെ അവർ പൈസ കൊടുത്താൽ ബാക്കിയൊക്കെ അവർ നമുക്ക് ചെയ്തു തരും. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് രാവിലെ പോയാൽ നമുക്ക് വൈകുന്നേരം വരെ അവിടെ
4: കാണാനാണ്,
5: എൻ്റർടൈൻമെൻറ്റ്. പിന്നെ നമുക്ക് പിന്നെ ഊഞ്ഞാലുകൾ, മറ്റേ യന്ത്ര ഊഞ്ഞാൽ, അങ്ങനത്തെ ഒരു സാധാരണ ഉത്സവ പ്രീതി ജനിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഫുഡ് പുറത്തുനിന്ന് അതിൻ്റെ ഉള്ളിൽ കലോടല്ല, അതിൻ്റെ ഉള്ളിൽ ഫുഡുണ്ട്. പക്ഷെ ആ ഫുഡ് നമ്മൾ വളരെ കെയർഫുള്ളാണ്, കാരണം നല്ല റേറ്റാണ്. അപ്പോൾ നമ്മളതിനെ ഒരുങ്ങിയിട്ട് തന്നെ പോകണം, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വിശന്നൊരിക്കലും നമ്മൾ ടൂർ പോകില്ലല്ലോ നമുക്ക്. അപ്പോൾ അതൊരു നമ്മളെ മനസ്സിലാണ്, നിങ്ങളോട് പറഞ്ഞു മാത്രം കാരണം അങ്ങനെ പോകണവരുണ്ടെങ്കിൽ അത് നമ്മൾ കരുതിയിട്ട് വേണം പോകാനാണ്. കാരണം ഒന്ന് ഉള്ളിലേക്ക് കയറാനാകില്ല, പിന്നെ അവിടെ ചെന്ന് കുട്ടികൾ വിശന്നു അങ്ങനെ ഓരോ സാധനത്തിനും വളരെ ഹൈ റേറ്റാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു സെറ്റപ്പ്. വൈകുന്നേരം ഒരു 4 മണി വരെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ. പിന്നെ നമുക്ക് തന്നെ കയറി പോയി മേലെ ഭാഗങ്ങളിലൂടെ മല സൈഡുണ്ട്, ആ മലയിലൂടെയൊക്കെ പോയി അവിടെയൊക്കെ പൂന്തോട്ടങ്ങളും സ്റ്റാച്യൂസ് ഉണ്ട് ഇഷ്ടംപോലെ, ഫോട്ടോ അങ്ങനെ ക്യാമറകളിൽ നമ്മൾ പിന്നെ മൂവി എടുക്കാനൊക്കെ നമുക്ക് തന്നെ സ്വന്തം മൂവി എടുക്കാൻ പറ്റിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. രാമോജി ഫിലിം സിറ്റിയാണ് വൺ ഓഫ് ദി ഫേമസ്, പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലുതാന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാന്ന് എനിക്ക് തോന്നുന്നു കാണുമ്പോൾ, അത്രയും മനോഹരമായത്.
4: ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹൈദരാബാദി ബിരിയാണി പറയാതിരിക്കാൻ പറ്റില്ല.
5: അതിപ്പോൾ നമ്മൾ നാളെ പോരുന്നു ചെന്ന് രാത്രി, ഇപ്പോൾ നാളെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നാളെ പോരുകയാണെങ്കിൽ ഞാൻ അതിൽ പ്രത്യേകം പറയണത് ഇന്ന് രാത്രി ഹൈദരാബാദ് ദം ബിരിയാണി എന്ന് തന്നെ പറയാം. ഹൈദരാബാദ് ദം ബിരിയാണി കഴിക്കാതെ പിന്നെ അവിടുന്ന് പോകുന്നിട്ട് കാര്യമില്ല. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ
4: ഈ ബിരിയാണിൻ്റെ എന്താ പ്രത്യേകത?
5: ബിരിയാണിൻ്റെ പ്രത്യേകത ഓരോരോ സ്ഥലത്തും ഓരോരോ ബിരിയാണിയല്ലോ. ബിരിയാണി അല്ല, ഒരു
4: വളരെ സ്പൈസി അല്ല,
5: സ്പൈസി അല്ല എന്ന് ചോദിച്ചാൽ ആണതിനും ഒരു വല്ലാത്ത ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയില്ല, കാരണം ഇപ്പം നമ്മളെ നാട്ടിലും ഇഷ്ടംപോലെ ഫുഡിൻ്റെ ഒരു വെറൈറ്റികൾ വന്നല്ലോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഫുഡിന് പ്രശ്നങ്ങളെല്ലാം ഒരു പലതരം ഫുഡുകൾ വന്നു,
4: അറേബ്യൻ ഫുഡുകൾ
5: വളരെ ലാവിഷായിട്ട് നമ്മളെ നാട്ടിൽ വന്നു. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ദം ബിരിയാണി എന്തൊക്കെ ഒരു ടേസ്റ്റായിരുന്നു. ഇന്നിപ്പോൾ ഹൈദരാബാദ് ദം ബിരിയാണി ആണെങ്കിൽ ദുബായിലുണ്ട്, പിന്നെ എല്ലാ നമ്മൾ ചെല്ലുന്ന ഏത് രാജ്യത്താണെങ്കിലും ഹൈദരാബാദ്, ഇപ്പോൾ കേരളത്തിലടക്കമുണ്ട് ഹൈദരാബാദ് ദം ബിരിയാണി എന്നുള്ളൊരു ബോർഡ് വെച്ചാൽ പ്രശ്നം. പക്ഷെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര ഇതാണ് ഹൈദരാബാദിൽ ഫ്രൂട്ട്സ്. ഹൈദരാബാദിൽ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, പിന്നെ ഹൈദരാബാദ് പിന്നെ മധ്യ പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെയും തെലുങ്കാനൻ്റെയും കൂടിയൊരു ക്യാപിറ്റലായിട്ട് അപ്പോൾ വരുന്നത് ഹൈദരാബാദ്. അതിലാണ് ആദ്യം ആന്ധ്രാപ്രദേശിൻ്റെ മാത്രം, ഇപ്പോൾ തെലുങ്കാന വേറെ സ്റ്റേറ്റ് ആയാലോ. അപ്പോൾ രണ്ടിൻ്റെയും ക്യാപിറ്റലായിട്ടാണ് ഇപ്പോൾ ഹൈദരാബാദ് വരുന്നത്. അതൊക്കെയാണ് ഹൈദരാബാദിനെ കുറിച്ചുള്ള
4: പൊതുവായിട്ടുള്ള
5: പൊതുവായിട്ടുള്ള.
4: നമ്മൾ സ്നോ വേൾഡിനെ കുറിച്ച് പറഞ്ഞു, ആദ്യകാലത്ത് മറ്റ് സ്ഥലങ്ങളൊന്നും അത് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കോപ്പികളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ തന്നെ ഒക്കെ തുടങ്ങി. അതുപോലെ ലേസർ ഷോ ഒരു സംഭവമായിരുന്നു ആദ്യകാലത്ത്, അതൊന്ന് പറയൂ.
5: ലേസർ ഷോ തന്നെ, ലേസർ ഷോ എന്ന് പറയുമ്പോൾ ഒരു ഏത് രാജ്യത്തിൻ്റെ ലേസർ ഷോ നടക്കുമ്പോൾ ദുബായിൽ നടക്കും. ദുബായിൽ നടക്കുമ്പോൾ അവരുടെ ചരിത്രങ്ങളായിരിക്കും മിക്കവാറും അതിൽ കാണും. ദുബായിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ പിന്നെ സിംഗപ്പൂർ ആകുമ്പോൾ ലേസർ ഷോൻ്റെ ഒരു പിന്നെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാവും അതിൽ. സാധാരണ എന്തെങ്കിലും ഡോക്യുമെന്റ്
4: ചരിത്രം
5: കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഒന്നുകൂടി ഫോർവേഡായി നല്ല കാഴ്ചകളാണ്.
4: ഒരുപാട് കാഴ്ചകളുണ്ട് ഹൈദരാബാദിൽ, എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട്. ചെലവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഫിലിം സിറ്റി കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. അതേപോലെ അവിടുത്തെ ഭക്ഷണം അല്ലാത്ത പൊതുവെ ചെലവുകൾ
5: സാധാരണ നമ്മളെ സാധാരണ ഒരു ടൂറിന്റെ ചെലവിനുള്ളൂ. ബസ് പിന്നെ ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്, ട്രെയിന് വേണമെങ്കിൽ പോവാം, ഫ്ലൈറ്റിന് വേണമെങ്കിൽ പോവാം, ഫ്ലൈറ്റിനും പോകണം, ട്രെയിനും പോവാം. സാധാരണ ഒരു എന്തായാലും ഒരു 10 രൂപേൻ്റെ താഴെ വരുന്നുള്ളൂ ടോട്ടൽ, എത്ര അടിച്ചു പൊളിച്ച് ചിലവാക്കിയാലും
4: 10,000.
5: അതെ, ഇനി അത് നമുക്ക് 5 രൂപ ഒതുക്കുക, 3 രൂപ ഒതുക്കുക, നമ്മൾ സാധാരണ ഇപ്പം നമ്മളൊക്കെ സാധാരണ കാലത്ത് പോകുമ്പോൾ വളരെ ചെറിയ സംഖ്യയുള്ളൂ, കാരണം എന്നാൽ 750-800 രൂപേൻ്റെ ഉള്ളിലുള്ളൂ ട്രെയിൻ ടിക്കറ്റ്. പിന്നെ ലോഡ്ജിങ് കാരണം 1000 രൂപേൻ്റെ ഉള്ളിലൊരു മൂന്നാൾക്ക് താമസിക്കാൻ പറ്റും, നല്ല അടിപൊളി ലോഡ്ജുകൾ കിട്ടും. ഒരു മൂന്നാളൊക്കെ പോവാണെങ്കിൽ, ഒരു ഫാമിലി പോവാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 1000 രൂപയൊക്കെ നല്ലൊരു ഫാമിലി റൂം ഇത് കിട്ടും. അവളിപ്പോൾ നമ്മൾ എത്ര ചിലവാക്കിയാലും അതിന് ഫാമിലി ആകുമ്പോഴല്ലോ, സിംഗിളും ഒക്കെ പോവാണെങ്കിൽ 3000-4000 രൂപ ഉണ്ടെങ്കിൽ ലാവിഷ് ആയിട്ട് പോയി വരാം. ഈ ഒരു ഫിലിം സിറ്റിയിൽ മാത്രം വരുമ്പോൾ ആ ഒരു എൻട്രി ടിക്കറ്റിൻ്റെ ഒരു എക്സ്പെൻസ് ഉള്ളൂ, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ ടിക്കറ്റുള്ളൂ.
4: നമുക്ക് തൽക്കാലം ഹൈദരാബാദ് വിശേഷങ്ങൾ ഇവിടെ നിർത്താം. ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് ഹൈദരാബാദ്. കുട്ടികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളും അതിൽ ഉണ്ട്. വലിയ ചിലവില്ല, നമുക്ക് ട്രെയിനിന് പോയിട്ട് വരാവുന്ന ഒന്നുകൂടിയാണ്. ഹൈദരാബാദ് വിശേഷങ്ങൾ പങ്കുവച്ച സിബത്ത് മടത്തൊടി സാഹിബിന് പ്രത്യേകം ടീം പീസ് റേഡിയോ നന്ദി അറിയിക്കുന്നു.
5: എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് ദൃശ്യം, ഹൈദരാബാദിൻ്റെ വൈവിധ്യങ്ങളിലൂടെ ഇബിൻ അലി എടത്തനാട്ടുകരയും സിബഗത്തുള്ള മടത്തൊടിയുമായിരുന്നു ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലീ രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറേ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
2: അന്നൂർ കോഴ്സ് അറിയിപ്പ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ പഠിതാവായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അന്നൂർ എന്റെ ഫോണിൽ കിട്ടുന്നില്ല. കുറെ ശ്രോതാക്കൾ ഇത്തരം ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട്. ചിലർ പാസ്വേഡ് മറന്നു, മറ്റു ചിലർക്ക് യൂസർ നെയിം അറിയില്ല, കുറെ ശ്രോതാക്കൾ റിവൈൻഡ് ഓപ്ഷനും മെറ്റീരിയൽ വിൻഡോയും കണ്ടിട്ടേയില്ല. പീസ് റേഡിയോ കുടുംബാംഗങ്ങളുടെ, ഇത്തരം നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിന്റെ വെർച്വൽ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ 9544-795-099 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: Peace Radio. Tune to reality.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി സ്നേഹക്കൂട്.
1: സ്നേഹക്കൂടിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന ആ ഒരു ആപ്തവാക്യം എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ആ ഒരു വാക്യത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ ഇന്നത്തെ സ്നേഹക്കൂട് പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സറിയുക വലിയൊരു ചിന്തയാണ്, വലിയൊരു വിഷയമാണ്. രക്ഷിതാക്കൾ തീർച്ചയായിട്ടും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യേണ്ടുന്നൊരു പ്രോഗ്രാമാണ്. ബഹുമാനനായ പ്രൊഫസർ കെ പി സാദ് സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പാരന്റ് ചെയ്യുന്നതിൽ, വളർത്തുന്നതിൽ രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ വളരെയധികം വികസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, സാങ്കേതികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ മനസ്സ് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ മനസ്സറിയാൻ എത്ര രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്? ശരിക്കും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി രക്ഷിതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹവാത്സല്യമാണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കുട്ടികൾ വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഭാവി ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് രക്ഷിതാക്കളിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത് സ്നേഹവാത്സല്യമാണെങ്കിൽ കുട്ടിയുടെ സഹോദരങ്ങളുടെ സാമീപ്യവും നല്ല കൂട്ടുകാരുടെ സഹവാസവും വീട്ടിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിതത്വവും പഠിക്കുന്ന കലാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അവിസ്മരണീയമായിട്ടുള്ള നല്ല അനുഭവങ്ങളും ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സാരവത്തായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മിൽ എത്ര കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുട്ടിയുടെ മനസ്സിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന കാലമാണ് കുട്ടിക്കാലം. പ്രത്യേകിച്ച് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. പ്രശസ്തരുടെ ആത്മകഥകൾ ഇതിന് ആക്കം കൂട്ടുന്നതാണ്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇതിന് സാക്ഷ്യം നിൽക്കുകയാണ്. അദ്ദേഹം ഓർക്കുന്നുണ്ട്, ഞാൻ സത്യസന്ധതയും അച്ചടക്കവും പഠിച്ചത് എന്റെ അച്ഛനിൽ നിന്നാണ്, അമ്മയിൽ നിന്ന് ദയാഗുണവും നന്മയിലുള്ള വിശ്വാസവും ആർജിച്ചു. ഉത്തമ ഗുണങ്ങളുള്ള മാതാപിതാക്കളാണ് എന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരോടൊപ്പം ചിലവിട്ട സമയങ്ങളാണ് സവിശേഷമായൊരു ബാല്യവും അർത്ഥവത്തായ പിൽക്കാലവും കെട്ടിപ്പടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്കൂളിൽ പോയിട്ടില്ലാത്ത ആ ചങ്ങാതിമാരുടെ ജീവിത അവബോധവും മൂല്യങ്ങളുമാണ് എക്കാലത്തും എന്നിലെ സർഗാത്മകതയും ക്രിയാശേഷിയും വളർത്തിയത് എന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓർത്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ബോധപൂർവം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് പാരന്റിംഗ് എന്നുള്ളത്. ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഓരോ കുഞ്ഞിൻ്റെയും ബാല്യം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാണ്. നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യൻ്റെ പേര് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ നാം പെട്ടെന്ന് പറയും ജർമ്മനിയിലെ നാസിപ്പടയുടെ തലവനായ അഡോൾഫ് ഹിറ്റ്ലർ. യുദ്ധകാലത്ത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ശ്വാസം മുട്ടിച്ചു കൊന്ന ക്രൂരനായ ഹിറ്റ്ലർ. അങ്ങനെ ആവാൻ ചില കാരണങ്ങൾ ഉണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിൽ അപ്പുറം പീഡനങ്ങളും വേദനകളും ബാല്യത്തിൽ ഹിറ്റ്ലർ അനുഭവിച്ചിട്ടുണ്ട്. 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ അസ്വസ്ഥത മുറ്റി നിൽക്കുന്ന കുടുംബാന്തരീക്ഷത്തിലാണ് ജനിച്ചു വളർന്നത്. മെയിൻ കാഫ് എന്ന ആത്മകഥയിൽ ഹിറ്റ്ലർ ഈ കാലഘട്ടത്തിലേക്കുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. ഭരണകൂടത്തോട് അമിത വിധേയത്വമുള്ള ഉദ്യോഗസ്ഥനായ ഹിറ്റ്ലറുടെ അച്ഛൻ ഭാര്യയോടും മക്കളോടും വളരെ പരുഷമായിട്ടാണ് പെരുമാറിയിരുന്നത്. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ കുട്ടികൾക്ക് ശ്വാസം വിടാൻ പേടിയായിരുന്നു. എല്ലാവരെയും ക്രൂരമായി മർദ്ദിക്കുന്ന അച്ഛന്റെ മർദ്ദനം സഹിക്കവയ്യാതെ സഹോദരൻ നാടുവിട്ടുപോയി. ആ പങ്ക് കൂടി പിന്നീട് ഹിറ്റ്ലർക്കാണ് കിട്ടിയത്. ശരീരത്തിനേറ്റ മുറിവുകൾ ഉണങ്ങി, എന്നാൽ ഹിറ്റ്ലറുടെ മനസ്സിനേറ്റ മുറിവുകൾ ഒരു കാലത്തും ഉണങ്ങിയില്ല. തന്നെപ്പോലെ മകനെയും സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്ന് വാശി പിടിച്ച ഹിറ്റ്ലറുടെ അച്ഛൻ അതിനുവേണ്ടി എല്ലാം ചെയ്തു. ഭൂമിയിൽ ആര് വിചാരിച്ചാലും തന്നെ എന്നെ സിവിൽ സർവൻ്റാക്കാൻ പറ്റില്ലെന്ന വാശി ഹിറ്റ്ലർക്കുണ്ടായിരുന്നു. അച്ഛനെ എല്ലാ നിലക്കും വെറുത്ത ആൺകുട്ടിയുടെ സകല സ്വഭാവ വിശേഷണങ്ങളും ഹിറ്റ്ലറിൽ ഉണ്ടായിട്ടുണ്ട്. ഭയം കലർന്ന വിധേയത്വമായിരുന്നു ഹിറ്റ്ലർക്ക് അച്ഛനോട് ഉണ്ടായിരുന്നത്. ഹിറ്റ്ലർ തൻ്റെ അമ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്രൂരനും മദ്യപാനിയുമായിട്ടുള്ള അച്ഛൻ്റെ മർദ്ദനങ്ങൾ നിശബ്ദമായി സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഹിറ്റ്ലർ അനുഭവിച്ച ആത്മനിന്ദയും അടക്കിപ്പിടിച്ച നിസ്സഹായതയും പ്രതിഷേധവും ഹിറ്റ്ലർ പിൽക്കാലത്ത് മനുഷ്യരുടെ മേൽ അഴിച്ചുവിടുകയായിരുന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീടിൻ്റെ ചുവരുകൾ പോലും ഭയന്ന് ഉൾവലിയുമെന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടുള്ള ദേഷ്യമാണ് പഠനം ഉഴപ്പാൻ അവനെ പ്രേരിപ്പിച്ചത്. അച്ഛൻ വഴി ലഭിച്ച ജൂത പാരമ്പര്യത്തെ അവൻ വെറുത്തു. ജൂത കുലത്തോട് തന്നെ അടങ്ങാത്ത പകയായിരുന്നു ഹിറ്റ്ലർക്ക്. ഈ പക ഒരു രോഗമായി മാറി. എന്നാൽ ഹിറ്റ്ലറുടെ അമ്മ ഹിറ്റ്ലറിൻ്റെ ദൗർബല്യമായിരുന്നു. കുടുംബത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച അമ്മ ഹിറ്റ്ലറിന് നിരന്തര സ്നേഹവും പരിചരണവും നൽകി. ഹിറ്റ്ലറുടെ ഏറ്റവും കടുത്ത പിതൃവിരോധവും മാതാവിനോടുള്ള തീക്ഷ്ണമായ സ്നേഹവും മാതൃ ജർമ്മനിക്ക് വേണ്ടിയുള്ള തീക്ഷ്ണമായ പോരാട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരൻസിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായി സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് എല്ലാവരെയും പോലെ ആത്മാഭിമാനവും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മുതിർന്നവർ ഓർക്കുകയോ അറിയുകയോ ചെയ്യാറില്ല. എന്തിനും മുതിർന്നവരെ ആശ്രയിക്കേണ്ടി വരുന്ന കുട്ടികൾ അടിയും അപമാനവും സഹിക്കേണ്ടി വരുന്നത് നിസ്സഹായത കൊണ്ടാണ്. സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ വരുന്ന കുട്ടികൾ, അവർ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കുട്ടികൾ രണ്ട് തരക്കാരാണ്. ഒന്നുകിൽ തന്നെക്കാൾ ബലഹീനരോട് പക അഴിച്ചുവിടും, അല്ലെങ്കിൽ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയുമില്ലാത്തവരായി എപ്പോഴും മറ്റു വല്ലവരെയും ആശ്രയിച്ച് ജീവിതം കഴിക്കും. കുട്ടികളിൽ അക്രമവാസന വളരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പല കുട്ടികൾക്കും താഴെയുള്ള കുട്ടികളോട് അടങ്ങാത്ത ദേഷ്യം, വെറുപ്പ്, എന്നിട്ട് ആ കുട്ടികളെ തീരെ യുക്തിയില്ലാതെ അക്രമിക്കുകയും മുറിപ്പെടുത്തുകയും സ്വന്തം ബ്രദറിനെ അല്ലെങ്കിൽ സ്വന്തം അനിയനെ പോലും ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ കൊല ചെയ്യുന്ന സാഹചര്യം പോലും ഇന്ന് നമ്മൾ കേട്ടുവരുന്നു. ഇത്തരം അക്രമ പ്രവണതകൾ നമ്മുടെ കുട്ടികളിൽ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് പോസിറ്റീവാകാം നെഗറ്റീവാകാം, കുട്ടികൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ടെലിവിഷനിൽ കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടി മൊബൈൽ ഫോണിൽ കൂടി അക്രമ കാഴ്ചകൾ കുട്ടികൾ കാണാൻ ഇടവരുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികൾ എന്തെല്ലാം ചേഷ്ടകളാണ് കാണിക്കാറുള്ളത്! അവർ അടുത്തിടെ കണ്ട സിനിമയോ മൊബൈലിൽ അവർ കണ്ടിരിക്കുന്ന അക്രമ രംഗങ്ങളോ അനുകരിക്കാൻ കുട്ടികൾ പരിശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇവിടെ ഉപ്പയും ഉമ്മയും തമ്മിൽ സദാസമയവും വഴക്കടിക്കുന്ന, ക്വാറൽ ചെയ്യുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ അത്തരം സാഹചര്യം കുട്ടികളിൽ അക്രമവാസന ഉടലെടുക്കാൻ ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെ ടി വിയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഗെയിംസ്, നമുക്കറിയാം കുട്ടികളുടെ മനസ്സിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ ഇന്ന് നിലവിലുണ്ട്. ബ്ലൂ വെയിൽ, പബ്ജി പോലെയുള്ള ഗെയിംസിനെ കുറിച്ച് നമുക്കറിയാം. ഇത്തരം വീഡിയോ ഗെയിംസിന് കുട്ടികൾ എഡിക്റ്റഡ് ആവുമ്പം അവർ ഒരു ഫാൻറ്റസി വേൾഡിലാണ്, ഒരു സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻസിഡൻസും ഓരോ സംഭവങ്ങളും റിയലിറ്റി ആയിട്ടാണ്, യാഥാർത്ഥ്യമായിട്ടാണ് കുട്ടികളുടെ മനസ്സ് സ്വീകരിക്കുക. സ്വാഭാവികമായും അവർ കണ്ടിട്ടുള്ള ഇത്തരം രംഗങ്ങളെ അനുകരിക്കാൻ ബാല്യത്തിൽ തന്നെ കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബോക്സിംഗ് അല്ലെങ്കിൽ റെസ്ലിംഗ് പോലെയുള്ള കാഴ്ചകൾ, ശത്രുവിനെ അടിച്ചു വീഴ്ത്തുന്നതും പരാജയപ്പെടുന്ന അയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നതും വിജയമാഘോഷിക്കുന്നതും, ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതായത് കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാഴ്ചകൾ കണ്ടു വളരുമ്പോൾ അതവരുടെ വ്യക്തിത്വത്തെ സാരമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കൂടെ ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികൾ, എന്നുവെച്ചാൽ പാരൻസ് ഡൈവേഴ്സ്ഡ് ആവുന്ന ഒരു സാഹചര്യത്തിൽ വേണ്ട രൂപത്തിലുള്ള പരിചരണം, ശിക്ഷണം അല്ലെങ്കിൽ സ്നേഹം കുട്ടികൾക്ക് കിട്ടാതെ വരികയും സദാസന്ദർഭത്തിലും വഴക്കടിക്കുന്ന, ഡിവോഴ്സിന് മുമ്പ് വിവാഹമോചനത്തിന് മുമ്പ് മാതാപിതാക്കൾ കലഹം നടത്തുകയും അത് നേരിട്ട് കാണാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്രമവാസന ഉടലെടുക്കാൻ സാധ്യത ഏറെയാണ്. ഇത്തരം കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ അക്രമവാസന കുട്ടികളിൽ ഉടലെടുക്കാനുള്ള കാരണം എന്നാണ് എൻ്റെ നിരീക്ഷണം. ഒബ്സർവേഷണൽ ലേണിംഗ്, അതായത് പലതും കുട്ടികൾ പഠിക്കുന്നത് നിരീക്ഷണത്തിൽ കൂടിയാണ് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും നന്നായി ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷണം നടത്തുന്ന കുട്ടികൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒബ്സർവേഷനിൽ കൂടി, നിരീക്ഷണത്തിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രഗത്ഭനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആൽബർട്ട് ബണ്ടൂര അഭിപ്രായപ്പെടുന്നത്, ഹിംസാത്മകമായിട്ടുള്ള ദൃശ്യങ്ങൾ കുട്ടികളിൽ അക്രമവാസനയുടെ വിത്തുപാകുന്നു എന്നുള്ളതാണ്. ടെലിവിഷനിലും കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമവാസന വളർത്തുന്ന ഗുസ്തി പ്രകടനങ്ങൾ ഏറെ ദോഷം ചെയ്യുന്നവയാണ്. എതിരാളിയെ ചുഴറ്റി നിലത്ത് അടിക്കുന്നതും തോറ്റ് തളർന്നു വീഴുന്നവൻ്റെ മേൽ കയറിയിരുന്ന് ചാടിക്കൊണ്ട് വിജയം പ്രഖ്യാപിക്കുന്നതും ചീത്ത സന്ദേശങ്ങളാണ് കുട്ടികൾക്ക് നൽകുക. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ ഇന്നത്തെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, പിടിച്ചുപറി, ഇതുപോലെയുള്ള ഒരുപാട് അധാർമിക പ്രവണതകൾ ഇന്ന് ഓരോ കുട്ടിയും നേരിട്ട് ലൈവായി അവരുടെ മൊബൈൽ ഫോണിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. ഭീതി ജനിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഗോസ്റ്റ് സ്റ്റോറീസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ, ഇതെല്ലാം കുട്ടികൾ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കാണുമ്പോൾ അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയ സംഘർഷങ്ങളുണ്ട്. ഈ സംഘർഷങ്ങൾ അവരുടെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുകയും പിന്നീട് ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ കൃത്യമായി ധൈര്യത്തോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം അവർക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സമ്മാനിക്കേണ്ടത് ഏറ്റവും നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നൽകുക. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവർക്ക് അവസരം കിട്ടുമ്പോൾ ആ റീഡിങ്ങിൽ കൂടി, വായനയിൽ കൂടി ഒബ്സേർവ് ചെയ്യുന്നത് പ്രഗത്ഭരായിട്ടുള്ള, ജീവിതത്തിൽ വിജയം വരിച്ച വ്യക്തികളുടെ ചരിത്രമായിരിക്കാം, കഥയായിരിക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അത്തരം സംഭവങ്ങളാവട്ടെ, കാര്യങ്ങളാവട്ടെ കുട്ടികൾ കേൾക്കാൻ ഇടവരുമ്പോൾ സ്വാഭാവികമായി അതവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുകയും ആ രൂപത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി ജീവിതത്തിൽ വിജയം വരിക്കാനുള്ള മാർഗങ്ങൾ ഇന്നതാണ് എന്ന് കൃത്യമായി നിർവചിക്കാൻ കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ കുട്ടികളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ

അവരുടെ പുസ്തകങ്ങൾ വലിച്ചെറിയുക, കടിക്കുക, ചവിട്ടുക, ഇതെല്ലാം ഈ സാബിത് എന്ന കുട്ടി പതിവാക്കി. കുട്ടികളുടെ പരാതി സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഒരിക്കൽ ക്ലാസ് ടീച്ചർ ഉള്ളം കയ്യിൽ സ്കെയിൽ കൊണ്ട് രണ്ടടി കൊടുത്തു. മൂന്നാമത്തെ അടിയിലേക്ക് പ്രവേശിച്ചപ്പോൾ സാബിത് എന്ന ഈ കുട്ടി ടീച്ചറുടെ കൈ പിടിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ച അവൻ പറഞ്ഞു, ടീച്ചർ അടിച്ചാൽ എനിക്ക് ഒരു ചുക്കുമില്ല, എൻ്റെ ഉപ്പ എന്നെ ദിവസവും അടിക്കും, ഞാൻ നന്നാവില്ല. സ്വാഭാവികമായും ടീച്ചർക്ക് വലിയ വിഷമമുണ്ടായി. അടുത്ത ദിവസം നീ തൻ്റെ ഉപ്പയെ കൂട്ടി വരണം എന്ന് ടീച്ചർ അവനോട് പറഞ്ഞു, അല്ല എങ്കിൽ നിന്നെ ക്ലാസ്സിൽ കയറ്റുന്നതല്ല. അടുത്ത ദിവസം സാബിത്ത് ഉപ്പയെ കൂട്ടി വന്നു. 24 മണിക്കൂറും ടെൻഷൻ ഉണ്ടാക്കുന്ന ജോലിയാണ് ബാപ്പയുടേത്. ഈ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സാബിത്ത് കാണിച്ചു കൂട്ടുന്ന കുസൃതികൾ, അത് ആസ്വദിക്കാനോ ഉൾക്കൊള്ളാനോ ഉപ്പക്ക് കഴിയാറില്ല. പകൽ മുഴുവൻ മേലധികാരിയുടെ ശാസനയും കുറ്റപ്പെടുത്തലും കിട്ടുന്ന സാബിത്തിൻ്റെ ഉപ്പക്ക് അതെല്ലാം ആരോടെങ്കിലും തീർക്കണം. അപ്പോൾ സൗകര്യത്തിന് ഈ ഉപ്പ കാണുന്നത് സാബിത്തിനെയാണ്. അതുകൊണ്ട് ഉപ്പയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി സാബിത്തിനോടാണ് ഉപ്പ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത്. ഈ അടിയാണ് കുട്ടിയുടെ മനസ്സിൽ വലിയ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും ഓരോ കുട്ടിക്കും അവൻ്റേതായിട്ടുള്ള ആത്മബോധവും ആത്മാഭിമാനവും ഉണ്ട് എന്ന് പല രക്ഷിതാക്കളും മനസ്സിലാക്കാറില്ല. നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, വീട്ടിൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ, ഇതാണ് ഓരോ കുട്ടിയും അവരുടെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കുന്നത് അല്ലെങ്കിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പല രക്ഷിതാക്കളും കുട്ടികൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൽ നിന്ന് കുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ അവരുടെ ദേഷ്യത്തിൽ അവർക്ക് ഈർഷ്യം വരുന്ന ഘട്ടത്തിൽ പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം വാക്കുകൾ കുട്ടികൾ ഒപ്പിയെടുക്കുകയും പ്രത്യേക ചില സന്ദർഭങ്ങളിൽ ആ വാക്കുകൾ അവൻ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, തങ്ങളുടെ കുട്ടികളെ പാരന്റ് ചെയ്യുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുട്ടി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ ആവണമെങ്കിൽ കുട്ടിയോട് മാന്യമായി പെരുമാറാനുള്ള ഒരു അന്തസ്സ് ഓരോ രക്ഷിതാവിനും വേണം. കൂടെ തന്നെ മര്യാദ കെട്ട് പെരുമാറുമ്പോൾ അത് കുട്ടിയുടെ വ്യക്തിത്വം മോശമാവുന്നതിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിയാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷണം അതൊരിക്കലും ശിക്ഷയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കുറവുകൾ ഒരു കുറ്റമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള ശേഷികളുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിക്കും നൽകിയിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി പിന്നിലാണെങ്കിൽ മറ്റ് ചില വിഷയങ്ങളിൽ കുട്ടി മുന്നിലായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ നമ്മോട് പ്രതികരിക്കുമ്പോൾ നമ്മെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനുമുള്ള സഹിഷ്ണുതയാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രമാണ് കാര്യമായി ശരീരം നോവിക്കാതെ വേദനിപ്പിക്കാതെ തല്ലുക എന്ന പ്രക്രിയയിലേക്ക് പോകാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ കുട്ടികളെ തല്ലരുത്, കുട്ടികളെ അടിക്കരുത് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അടിക്കാതെ എങ്ങനെയാണ് കുട്ടികളെ ശിക്ഷണം നൽകുക എന്ന ആധിയാണ് ഓരോ രക്ഷിതാവിനും ഉള്ളത്. മനസ്സ് സ്പർശിക്കുന്ന രീതിയിൽ കുട്ടികളോട് പെരുമാറാൻ ഓരോ രക്ഷിതാവിനും സാധിക്കുകയാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ വിവേചിച്ചറിയാനും

0: മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. പലപ്പോഴും രക്ഷിതാക്കൾ വാശി കാണിക്കുന്ന ഒരു സംഗതി, രക്ഷിതാക്കളുടെ അതേ മനോഭാവം കുട്ടികൾക്കുണ്ടാവണം എന്നുള്ളതാണ്. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 40ഓ 50ഓ അല്ലെങ്കിൽ 35ഓ വയസ്സായിട്ടുണ്ടാവും. എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ പ്രായം 10 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ ആണ്. കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കളിക്കുക അല്ലെങ്കിൽ കളിയിൽ കൂടി പഠനം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ കളിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇപ്പം ഈ കുട്ടികൾ രക്ഷിതാക്കളുമായി ക്വാറൽ ചെയ്യുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന അല്ലെങ്കിൽ അവരുമായി വഴക്കടിക്കുന്ന പ്രധാനപ്പെട്ട മേഖല കളിക്കാനുള്ള ഫ്രീഡം, കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപ്പ നൽകുന്നില്ല അല്ലെങ്കിൽ ഉമ്മ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കളി എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പഠന ഉപാധിയാണ്. കാരണം ഒരു ടീം സ്പിരിറ്റ്, ഒരു ഒരു ഗ്രൂപ്പിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, എങ്ങനെ ഒരു തീരുമാനം എടുക്കണം, ഒരാളോട് ഏറ്റവും നന്നായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതെല്ലാം ഒരു കുട്ടി പഠിക്കുന്നത്, സെൽഫ് റെസ്പെക്ട് കുട്ടി പഠിക്കുന്നത്, നെഗോഷിയേഷൻ എന്നുള്ളത് കുട്ടി പഠിക്കുന്നത്, മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് കുട്ടി പഠിക്കുന്നത് കളിയിൽ കൂടിയാണ്. അല്ലാതെ എല്ലാ സന്ദർഭത്തിലും വീട്ടിൽ തന്നെ പരിമിതിപ്പെട്ട് അല്ലെങ്കിൽ അടങ്ങി നിന്ന് ഒരു കളിയിലും എൻഗേജ് ചെയ്യാതെയാണ് കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അപ്പം കുട്ടിക്ക് ആത്മബോധവും ആത്മാഭിമാനവും തീരുമാനമെടുക്കാനുള്ള കഴിവും മറ്റുള്ളവരുമായിട്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനുള്ള പ്രാപ്തിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ആ കുട്ടി കളിയിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ടത് അവർക്ക് വീട്ടിൽ അർഹമായിട്ടുള്ള ആദരവും അംഗീകാരവും നൽകാൻ നമ്മൾ മടിക്കാൻ പാടില്ല. കുട്ടികളുടെ പ്രായമനുസരിച്ച് പിന്നെ അവർക്ക് വേണ്ട ഒരു റെക്കഗ്നിഷൻ, അംഗീകാരം നമ്മൾ കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധം കുട്ടികളിൽ ഉണ്ടാവാൻ അതേറെ സഹായിക്കുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. ആ കൗൺസിലിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മകളെ ഒരു ഒരു വ്യക്തി പ്രണയത്തിലേക്ക് അകപ്പെട്ടു, ആ പ്രണയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 20 വയസ്സുള്ള പെൺകുട്ടി ഒരു പ്രണയത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ നിന്ന സന്ദർഭത്തിലാണ് എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് അടുപ്പമുണ്ട്, അപ്പോൾ ആ വ്യക്തിയെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് കുട്ടി പറയുന്നത്. സ്വാഭാവികമായും ഒരു നിലക്കും ആ വീട്ടുകാർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കുട്ടി പ്രേമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഈ പ്രേമത്തിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച വേളയിൽ എനിക്ക് ബോധ്യമായത് ഈ വീട്ടിലുള്ള ഏക പെൺകുട്ടിയാണ് ഇവൾ. 20 വയസ്സുവരെ ഈ കുട്ടിക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ഒരു കോച്ചിങ്ങും ഒരു ട്രെയിനിങ്ങും രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. 20 വയസ്സായിട്ടുണ്ടെങ്കിലും കുട്ടി വീട്ടിലുള്ള ഒരു കാര്യത്തിലും ഇടപെടുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ജോലികളിൽ ഉമ്മയെ സഹായിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ഒരേ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതെല്ലാം ഉമ്മ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ ചീത്തയാക്കിയിരിക്കുന്നത്, അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ രക്ഷിതാവാണ്. അതുകൊണ്ട് വീട്ടിൽ ഓരോ കുട്ടിക്കും കണക്കില്ലാത്ത സ്നേഹം കൊടുത്തതിന് ശേഷം ഒരു നാൾ നമ്മളത് പെട്ടെന്ന് തിരിച്ചെടുക്കുമ്പോൾ അത് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ വല്ലാതെ ബാധിക്കുന്നതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഉയരം കൂടുന്തോറും വീഴ്ചക്ക് ആഘാതമേറും. നമ്മൾ അമിതമായ സംരക്ഷണവും അമിതമായ സ്നേഹവും നൽകുന്നതിന് ബദൽ എല്ലാം ഒരു മിതമായ രൂപത്തിൽ നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടാൻ പക്വമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കുട്ടികൾക്ക് സാധിച്ചേക്കും. അതുകൊണ്ട് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യത കുട്ടികൾക്ക് വീട്ടിൽ അർഹമായിട്ടുള്ള അംഗീകാരം നൽകുക, കൂടെ തന്നെ ഓരോ പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ സിബ്ലിംഗ് റിവൽറി എന്ന ഒരു ട്രെൻഡ് സാധാരണമാണ്. മൂത്ത കുട്ടി ഉണ്ടായി, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഒരു കുട്ടി ജനിച്ചു. സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് രണ്ടാമത്തെ കുട്ടിയോട് പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അടുപ്പവും ആ രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടായേക്കും. അപ്പോൾ സ്വാഭാവികമായി മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ഒരനിഷ്ടം രൂപപ്പെടുകയാണ്. കാരണം അതുവരെ ആ വീട്ടിലുള്ള എല്ലാ അംഗീകാരവും എല്ലാവരുടെ പ്രശംസയും എല്ലാവരുടെ അറ്റൻഷനും ഈ മൂത്ത കുട്ടിയിലായിരുന്നു. ആ മൂത്ത കുട്ടിയിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ മാറുമ്പോൾ അത് ഒന്നാമത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഉണ്ടാവാൻ കാരണമാവുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടാവുമ്പോൾ മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു ട്രെൻഡ് സർവ്വസാധാരണമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളും ഉള്ള രക്ഷിതാക്കൾ കുട്ടികൾക്കിടയിൽ നീതി പുലർത്താൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു വസ്തു വാങ്ങിക്കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി അഭിനന്ദിക്കുമ്പോൾ അത് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ഇകഴ്ത്തുന്ന രൂപത്തിലാവാതിരിക്കാനും അവർക്കും അവരുടേതായിട്ടുള്ള അംഗീകാരം കൊടുക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: റേഡിയോ വൈബ്സിൽ ഇപ്പോൾ സമാപിച്ചത് സ്നേഹക്കൂട്, രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സറിയുക എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സഹദ് സാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രവേശിക്കുന്നത്. അവസാനം അൽ ഉസൂൽ, ഇനി അൽ ഉസൂലിലേക്കാണ്.
2: അൽ ഉസൂൽ പ്രോഗ്രാമിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ദീനിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാന വശങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മളേറെ അറിയേണ്ടുന്ന ആ ഒരു വശങ്ങളിലൂടെയാണ്, ആ ഒരു ഭാഗങ്ങളിലൂടെയാണ് റേഡിയോ അൽ ഉസൂൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇന്ന് അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നത് അൽ മഖ്തൂ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അൽ ഉസൂൽ കേട്ട് നമുക്ക് വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ والصلاة والسلام على النبي الأمي المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിൻ്റെ ചർച്ചയിൽ ഹദീസുകൾ ആരിലേക്ക് ചേർത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസുകളെ വേർതിരിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അൽ മഖ്തൂഉ എന്നുള്ളത്. ഖത്അ എന്നാൽ മുറിച്ചു എന്നാണ് അർത്ഥം. അൽ മഖ്തൂഉ എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടത്, ഛേദിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ വിവക്ഷ. വസല ചേർത്തു, അൽ മൗസൂൽ ചേർക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ വിപരീതമായിട്ടാണ് അറബിയിൽ സാധാരണ ഇത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ മഖ്തൂഉ എന്നാൽ മാ ഉലീഫ ഇല താബിഈ ഔ മൻദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഇലിൻ. ഒരു താബിഈലേക്ക് അതല്ലെങ്കിൽ അയാളേക്കാൾ താഴെയുള്ള ആരെങ്കിലും അതല്ലെങ്കിൽ അയാളേക്കാൾ താഴെയുള്ള ആരിലേക്കെങ്കിലും അവരുടെ കൗലോ അവരുടെ പ്രവർത്തനമോ ചേർത്തി പറയുന്ന ഹദീസുകൾക്കാണ് അൽ മഖ്തൂഉ എന്ന് പറയുക. സ്വാഭാവികമായിക്കൊണ്ടും ആരാണ് താബിഈ എന്ന സംശയം ഇവിടെ ഉണ്ടാകും. താബിഈ എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നവൻ പിന്തുടരുന്നവൻ എന്നാണ് ഭാഷാപരമായ അതിൻ്റെ വിവക്ഷ. അതേസമയം ഇസ്ലാമിക ശരീഅത്തിൽ ഒരാൾ താബിഈയാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പെട്ട ആരെങ്കിലും അയാൾ വിശ്വാസത്തോടുകൂടി കാണുകയും അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് താബിഈകൾ എന്ന് പറയുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു താബിഈ, അതല്ലെങ്കിൽ തബഅ താബിഈ, അതല്ലെങ്കിൽ അവർക്ക് താഴെയുള്ള ഏതെങ്കിലും ആളുകളിലേക്ക് അവർ ചെയ്തതായോ അവർ പറഞ്ഞതായോ ഉള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ ചേർക്കപ്പെട്ടുകൊണ്ട് വരുന്ന റിവായത്തുകളുണ്ടാകും. അത്തരം റിവായത്തുകൾക്കാണ് അൽ മഖ്തൂഉ് എന്നത് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയുക. പണ്ഡിതന്മാർ അതിന് ഒന്നുകൂടി വിശദീകരിച്ചത് ഇപ്രകാരമാണ്: ഐ ഹുവ മാ നുസിബ ഔ ഉസ്നിദ ഇല താബിഈ أو تابع التابع فمن دونه من قول أو فعل. അത് ചേർക്കപ്പെട്ടതാണ് താബിഈയിലേക്കോ അതല്ലെങ്കിൽ തബഅ താബിഈയിലേക്കോ അതല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ആരിലേക്കെങ്കിലുമോ, അവരുടെ വാക്കുകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ആ രീതിയിൽ ചേർക്കപ്പെട്ടതിനാണ് മഖ്തൂഉ് എന്ന് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഖ്തൂഉ് എന്നുള്ളത് മുൻഖത്തിഇന്റെ ഇനത്തിൽപ്പെട്ടതല്ല, അതല്ലെങ്കിൽ മുൻഖത്തിഉം മഖ്തൂഉും തമ്മിൽ വ്യത്യാസമുണ്ട്. മുൻഖത്തിഉ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു, സനദുകളിൽ എവിടെയെങ്കിലും മുറിവുകൾ അഥവാ ഇൻഖിതാഉകൾ സംഭവിച്ച ഹദീസുകൾക്കാണ് മുൻഖത്തിഉായ ഹദീസുകളെന്ന് പറയുക. മുർസല് പോലെ, മുഗ്ദല് പോലെയുള്ള ഹദീസുകൾ. അതേസമയം അൽ മഖ്തൂഉ് എന്ന് പറഞ്ഞാൽ സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ താബിഈങ്ങളിലേക്കോ എത്താതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ എത്താതെ താബിഈകളിൽ എത്തി നിൽക്കുന്ന റിവായത്തുകൾ, അത്തരം റിവായത്തുകൾക്കാണ് അൽ മഖ്തൂഉ് എന്ന് പറയുന്നത്. മഖ്തൂഉ് എന്നുള്ളത് അതിൻ്റെ മത്തിനിൻ്റെ വിശേഷണമാണ്. അല്ലെ, അന്നൽ മഖ്തൂഉ് മിൻ സിഫാത്തിൽ മത്തിനി. ആ മത്തിന് നോക്കിയിട്ടാണ് ഹദീസിൻ്റെ സ്വീകാര്യതയും അല്ലെങ്കിൽ ഹദീസിൻ്റെ മഖ്തൂഉും മറ്റും തീരുമാനിക്കുന്നത്. അഥവാ സനദിൻ്റെ മത്തിനിൻ്റെ, മഖ്തൂഉ് എന്ന് പറഞ്ഞാൽ മത്തിനിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതേസമയം വൽ മുൻഖത്തിഉ് മിൻ സിഫാത്തിൽ ഇസ്നാദ്, ആ സനദിൽ ആരെങ്കിലും മുറിയുകയോ ആരെങ്കിലും വിട്ടുപോവുകയോ അതിലൊന്നോ അതല്ലെങ്കിൽ ഒന്നിലധികമോ ആളുകൾ വിട്ടുപോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഹദീസുകളാണ് മുൻഖത്തിഉായ ഹദീസുകൾ. അപ്പോൾ സനദിലാണ് ഇൻഖിതാഇന്റെ ചർച്ച കടന്നു വരുന്നത് എന്നർത്ഥം. മഖ്തൂഉ് എന്നുള്ളത് ഹദീസിന്റെ മത്തുനുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ മഖ്തൂഉ് ആയ ഹദീസ് താബിഈയിലേക്കോ അല്ലെങ്കിൽ താബിഈക്ക് താഴെയുള്ളവരിലേക്കോ ചേർത്തപ്പെടുന്നു. ചിലപ്പോൾ ആ താബിഈ വരേക്കുമുള്ള സനദ് മുത്തസിലായിരിക്കും. വഖദ് യകൂനു സനദു ഇത്തസിലൻ വഖദ് യകൂനു സനദു മുത്തസിലൻ ഇലാ ദാലിക താബിഈ. ചില സന്ദർഭത്തിൽ ആരിലേക്കാണോ, ഏത് താബിഈയിലേക്കാണോ ചേർത്തപ്പെടുന്നത്, ആ താബിഈ വരേക്കുമുള്ള സനദ് മുത്തസിലായിരിക്കും. അലഹീന അന്നൽ മുൻഖതിഉ് യഅനി അൻ ഇസ്നാദ ദാലികൽ ഹദീസ് ഗൈറ മുത്തസിൽ. അതിൻ്റെ അർത്ഥം ഈ സനദിൻ്റെ വലിപ്പം ഇത്രയുള്ളൂ, അത് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ മുൻഖതിഉ് അങ്ങനെയുള്ള ഹദീസുകളല്ല, നേരെ മറിച്ച് ആ സനദ് അവസാനം ഒരാളിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട്, ആ ചേർത്തപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഹദീസിൽ നിന്ന് ഒരുപാട് ഇൻഖിതാഉകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഹദീസുകൾ മുൻഖത്തിഉ് ആകും. അപ്പോൾ ചുരുക്കത്തിൽ മുൻകത്തി ആയ ഹദീസുകൾ അല്ല മഖ്തു ആയ ഹദീസുകൾ, രണ്ടും വ്യത്യാസമുണ്ട് എന്നർത്ഥം. കേൾക്കുമ്പോൾ രണ്ടും പദത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ രണ്ടും വ്യത്യസ്തമായ ഹദീസുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ മുൻഖത്തികൾ പറയുമ്പോൾ സാധാരണയായി മുഹദ്ദിസുകൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ശൈലി, താബിഈയുടെ ഖൗലും ഫിഅലും പറഞ്ഞ് മാത്രം നിർത്തുക എന്നുള്ളതാണ്. അതേസമയം മർഫുഇനെ സംബന്ധിച്ച് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പ്രവാചകന്റെ ഖൗലും ഫിഅലും തഖരീറും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മൗഖൂഫ് സഹാബിയിലേക്ക് ചേർത്തപ്പെട്ട് പറഞ്ഞപ്പോഴും മാ ഉളീഫ ഇല സഹാബി മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീറിൻ എന്നുകൂടി പറഞ്ഞിരുന്നു. അതേസമയം താബിഈകളിലേക്ക് ചേർത്തി പറയുന്ന അൽ മഖ്തുഇനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ മാ ഉളീഫ ഇല താബിഈ ഔ മൻ ദൂനഹു മിൻ ഖൗലിൻ ഔ ഫിഅലിൻ എന്ന് പറഞ്ഞു നിർത്തുകയാണ് ചെയ്യാറുള്ളത്. താബിഈകളുടെ തഖരീറിനെ സംബന്ധിച്ച് അവരുടെ അംഗീകാരങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ അതിൽ ചേർത്തു പറയാറില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം അംഗീകരിക്കുക എന്നുള്ളത് അതിന് പ്രത്യേകതയുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും അതിനും ചില പ്രത്യേകതകളുണ്ട്. അതേസമയം താബിഈകളായ ആളുകളിൽപ്പെട്ട ആളുകൾ ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതിന് സ്വഹാബത്ത് അംഗീകരിച്ചതുപോലെയുള്ള ഒരു പ്രത്യേകത നമുക്ക് കൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കാം അല്ലാഹു അലം ബിസ്സവാബ് പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ആ ഒരു സൂക്ഷ്മത കൈക്കൊണ്ടിട്ടുള്ളത്. കൗലിയായ അഥവാ ഒരു താബിഈ തൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞ തൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുള്ള കൗലിയായിട്ടുള്ള മഖ്തുഇന് പണ്ഡിതന്മാർ ഉദാഹരണം പറയാറുള്ളത്, ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുബ്തദിഇന്റെ ബിദ്അത്ത് ചെയ്യുന്നവൻ്റെ ബാക്കിൽ നമസ്കരിക്കാവോ എന്ന മസ്അല വന്നപ്പോൾ അദ്ദേഹം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സല്ലി വഅലൈഹി ബിദ്അത്ത, നീ നമസ്കരിച്ചു കൊള്ളുക, ആ ബിദ്അത്ത് ബിദ്അത്തിൻ്റെ ആൾക്ക് മേലാകുന്നു എന്ന് പറഞ്ഞാൽ ആ ബിദ്അത്തിൻ്റെ കക്ഷിയുടെ ബിദ്അത്ത് നിന്നെ ബാധിക്കുന്നില്ല, നീ നമസ്കരിച്ചു കൊള്ളുക എന്ന് ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് മഖ്തു ആയ അഥവാ താബിഈയുടെ ഒരു വാക്ക് ഉദ്ധരിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണമാണ്. മഖ്തു ആയ ഫിഅലിയായ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷിർ. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം വക്കാന മസ്റൂഖ്, അദ്ദേഹം പറയുകയാണ് കാന മസ്റൂഖ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷിർ, അദ്ദേഹം താബിഈയായിരുന്ന മസ്റൂഖിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ അദ്ദേഹം വിരി താഴ്ത്തിയിടുമായിരുന്നു, എന്നിട്ട് നമസ്കാരത്തിലേക്ക് അദ്ദേഹം തിരിയുമായിരുന്നു. ആ നമസ്കാരത്തിലേക്ക് തിന്നുകഴിഞ്ഞാൽ അവരുടെ ആ കുടുംബത്തെയും ദുനിയാവിനെയുമൊക്കെ അദ്ദേഹം വിസ്മരിച്ച് ആ നമസ്കാരത്തിലേക്ക് അത്രമാത്രം ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടാകുമായിരുന്നു എന്ന് ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ മുൻതഷിർ മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച്, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹല്യത്തുൽ ഔലിയയിൽ കാണാൻ കഴിയും. ഇത് നമുക്ക് മഖ്തു ഫിഇലിക്ക് ഒരു ഉദാഹരണമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ച, മർഫു ആണെങ്കിൽ അത് ഹുജ്ജത്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ മൗഖൂഫാണെങ്കിലും അതിൻ്റെ ഹുജ്ജിയത്തിൻ്റെ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഖ്തു ആണെങ്കിൽ ആ മഖ്തൂഇനെ സംബന്ധിച്ചിടത്തോളം അത് ഇഹ്തിജാജിന് പറ്റുമോ, അതുകൊണ്ട് തെളിവെടുക്കാൻ പറ്റുമോ ഇല്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മഖ്തൂഉ ലാ യുഹ്തജു ബിഹി ഫീ ഷൈഇൻ മിൻ അൽ അഹ്കാമി ശർഇയ്യ ഐ വലൗ സഹത് നിസ്ബതുഹു ലിഖായിലിഹി ലിഅന്നഹു കലാം ഔ ഫിഅൽ അഹദുൽ മുസ്ലിമീൻ. മഖ്തൂഉ ലാ യുഹ്തജു ബിഹി, മഖ്തൂഉ കൊണ്ടൊരിക്കലും തെളിവെടുക്കപ്പെടുകയില്ല. ഫീ ഷൈഇൻ മിൻ അൽ അഹ്കാമി ശർഇയ്യ, ശർഇയ്യായ ഒരു ഹുക്മിന്റെ വിഷയത്തിലും, ശർഇയായ ഒരു വിധികളിലും മഖ്തൂഉ കൊണ്ട് തെളിവെടുക്കുക എന്നുള്ളത് ലായജൂസ്, പാടില്ലാത്തതാണ്. അത് വലോ സഹത്ത് നിസ്ബത്തുഹു ലിഖായിലി, ആ താബിഈയായ പണ്ഡിതൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നിരുന്നാലും ശരി, അതുകൊണ്ട് ഹുജ്ജത്താക്കാൻ പറ്റില്ല. ലി അന്നഹു, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കലാമൂൻ ഔ ഫിഅൽ അഹദുൽ മുസ്ലിമീൻ, ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു വാക്ക് മാത്രമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് പ്രത്യേകതകളുണ്ട്. അതേസമയം ആ സഹാബത്തിൽ പെടാത്ത ഒരു വ്യക്തി, ഉത്തമ നൂറ്റാണ്ടിന് പ്രത്യേകത പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാന അഹദു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഖൗലിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം. എന്നാൽ ലാക്കിൻ ഇൻകാനത്ത് ഹുനാക ഖരീനത്തും തദുല്ലു അല റഫ്ഇഹി, ആ താബിഈയുടെ സംസാരത്തിൻ്റെ സൂചന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും എത്തുന്നുണ്ട് എന്ന രീതിയിലുള്ളതാണെങ്കിൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന് മർഫുഉൽ മുർസലിൻ്റെ ഹുക്മാണ്. അതായത് ചില റാവിമാർ ഇപ്രകാരം പറയുക, എന്തത് കിരിത്താബിഈ, താബിഈയെ പറഞ്ഞതിന് ശേഷം യർഫഉഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫയുഅ്തബറു ഇൻദ ഇദിൻ ലഹു ഹുക്മുൽ മർഫുഉൽ മുർസൽ, ഫയുഅ്തബറു ഇൻദ ഇദിൻ ലഹു ഹുക്മുൽ മർഫുഉൽ മുർസൽ, മുർസലായ മർഫുഉൻ്റെ ഹുക്മാണ് പണ്ഡിതന്മാർ അതിനെ നൽകിയിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ, മർഫുഉ ഹുജ്ജത്തായതുപോലെ, മൗഖൂഫുകളിൽ ചിലത് ഹുജ്ജത്തായതുപോലെ, മഖ്തൂഉ ഒരിക്കലും ഹുജ്ജത്തായി സ്വീകരിക്കാൻ പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ല എന്നർത്ഥം. ഇനി ഈ വിഷയത്തിലുള്ള മറ്റൊരു കാര്യം, മുൻഗാമികളായ പണ്ഡിതന്മാർ, ഇമാം ഷാഫിഈയെപ്പോലെയുള്ള, ഇമാം തബറാനിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ, അവർ അവരുടെ സംസാരങ്ങളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ രചനകളിൽ മഖ്തൂഉ എന്നുള്ളത് മുൻഖതിഉ എന്നുള്ളതിൻ്റെ പര്യായമായിക്കൊണ്ട് തന്നെ പ്രയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അഥവാ സനദ് മുത്തസിലായി വരാത്ത രീതിയിലുള്ള ചില ഹദീസുകൾക്ക് അവർ മഖ്തൂഉ എന്ന് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. പക്ഷെ ഇന്ന് ആ ഒരു പ്രയോഗം നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ, വഹാദ വഹു ഇസ്തിലാഹുൻ ഗൈറു മഷ്ഹൂർ, മഷ്ഹൂറല്ലാത്ത ഒരു ഇസ്തിലാഹാണത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ രീതികളിലൊന്നും സ്വീകരിച്ച് വരാത്ത കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ആ പ്രയോഗങ്ങൾ, അവരുടെ കാലഘട്ടത്തിൽ അത് പൂർണ്ണമായും ശരിയായിരുന്നെങ്കിലും, ഇന്ന് അതിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ വികാസവും അതിൻ്റെ ഇസ്ലാഹിയായ പദങ്ങളുടെ അർത്ഥ വ്യാപ്തിയുമെല്ലാം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, ആ പണ്ട് നടത്തിയ ആ ഒരു ഇസ്ലാഹിയായ പ്രയോഗത്തിന് ഇന്ന് പ്രസക്തിയില്ല. നേരെ മറിച്ച്, മഷൂറായ അഭിപ്രായം മഖ്തൂഉ എന്നുള്ളത് മുൻഖതിഉ എന്നുള്ളതും രണ്ടും രണ്ട് ഇസ്ലാഹിയായ പ്രയോഗങ്ങളാണ് എന്നർത്ഥം. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പ്രയോഗം, അഥവാ മഖ്തൂഉ എന്നുള്ള പ്രയോഗം മുൻഖത്തിന് നടത്തുമ്പോൾ, ഈ ഇസ്തിലാഹിയായ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുടെ കൺസെപ്റ്റുകളൊന്നും അന്ന് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വഖദ യതഅസറു ലിശാഫിഈ ബിഅന്നഹു ഖാല ദാലിക ഖബ്ല ഇസ്തിഖ്റാർ ഇസ്തിലാഹ്, ഉസ്തലഹുൽ ഹദീസിന്റെ നിയമങ്ങളും ഉസ്തലാഹുവിന്റെ പ്രയോഗങ്ങളുമൊക്കെ നിലവിൽ വരുന്നതിൻ്റെ മുമ്പാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ടുള്ളത്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചത് ഫഇത്ലാഖുഹു ദാലിക യുഅ്തബർ തജ്വീസൻ അലൽ ഇസ്തിലാഹ്, മുസ്തലഹിന്റെ ഭാഷയിൽ അത് രണ്ടും ജായിസാണ് എന്ന് കാണിക്കാനാണ്. പക്ഷേ സൂക്ഷ്മ അഭിപ്രായം രണ്ടും രണ്ടു തന്നെയാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. മഖ്തൂഉകളും അതുപോലെ തന്നെ മൗഖൂഫുകളുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് മുസന്നഫ് ഇബ്നു അബി ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ അൽ മുസന്നഫ്, ഇമാം അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുസന്നഫ്, അതേപോലെ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഇബ്നു അബി ഹാത്തിമിൻ്റെയും ഇബ്നു മുന്ദറിൻ്റെയും ഒക്കെ തഫാസീറുകൾ, ഇതിലൊക്കെ നമുക്ക് മഖ്തൂഉകളായ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവരൊക്കെ തന്നെയും ആ മഖ്തൂഉകൾ ധാരാളമായി കൊണ്ട് ഉദ്ധരിച്ച് തങ്ങൾ തഫ്സീർ ചെയ്യാൻ പോകുന്ന ആയത്തുകളുടെ ഹദീസുകളുടെ മിക്ക അർത്ഥവ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ നാനാ തുറകളിലേക്കുള്ള ഒരു വിജ്ഞാനം കരസ്ഥമാക്കുവാനും ഈ ഇത്തരം ഹദീസുകളൊക്കെ അവർ റിവായത്തൻ എഴുതി വച്ചിരുന്നു. ഹുജ്ജത്തൻ ഒരിക്കലും ഒരുപക്ഷെ അവർ തെളിവെടുത്തിട്ടുണ്ടാവുകയില്ല. ഏതായിരുന്നാലും മഖ്തൂഉ എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ എന്താണ് അതിൻ്റെ വിവക്ഷ എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. അപ്പോൾ അടിസ്ഥാന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച, അടിത്തറകളെക്കുറിച്ചുള്ള പഠനം, ഇതാണ് അൽ ഉസൂൽ പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കാറുള്ളത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു അൽ ഉസൂൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത്. പ്രിയമുള്ളവർ, റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ദിനം റേഡിയോ മോർണിംഗ് ലൈവ് ഷോയും വൈബ്സും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം. എന്ന് ഇതുവരെയും റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ നസറുല്ലാ സലഹിയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമോയെന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോയെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ്, അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
1: ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്.

0: മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസായിലെ 1-ാമത്തെ ആയത്തിൽ വളരെ ഗൗരവമായ ഒരു ഉണർത്തൽ മനുഷ്യ സമുദായത്തെ വിളിച്ചുകൊണ്ട് നടത്തുന്നതാണ് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ ഉള്ളടക്കം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിം വാഹിദ, ഒരേ ആത്മാവിൽ ഒരേ ആളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും, വഖലഖ മിൻഹ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും, വബത്ത മിൻഹുമ റിജാലൻ കസീറം വനിസാ, ആ രണ്ടാളിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത റബ്ബിന്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, യാതൊരുവൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അല്ലാഹുവിനെയും കുടുംബബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ. ഇന്നല്ലാഹ ഖാന അലൈക്കും റഖീബ, നിശ്ചയമായും അല്ലാഹു നിങ്ങളിൽ മേൽനോട്ടം ചെയ്യുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തിൽ സൂചിപ്പിച്ച കാര്യം ഒരു വിശദീകരണത്തിന് ഇടയില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? മനുഷ്യ സമുദായമായ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുകയും പിന്നീട് അതിൽ നിന്നും അതിൻ്റെ ഇണയിൽ നിന്നുമായി നിങ്ങളെ പെരുപ്പിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നു പറഞ്ഞ ശേഷം നിങ്ങൾ യാതൊരു അള്ളാഹുവിൻ്റെ പേരിൽ അവനെ മുൻനിർത്തിക്കൊണ്ട് അന്യോന്യം ചോദിക്കാറുണ്ടോ? ആ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പിന്നെയും പറഞ്ഞിരിക്കുന്നു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാവ് അള്ളാഹുവാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പലപ്പോഴും അവനെ മുൻനിർത്തി പരസ്പരം പലതും ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതും. ആ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കൽ നിങ്ങളുടെ പ്രകൃതിയായുള്ള ഒരു കടമയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുവെന്നാണ് ഇതിലടങ്ങിയ സൂചന. അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഓർത്ത് ഇന്നിന്ന പ്രകാരം ചെയ്തു തരണം, പടച്ചവനെ മുൻനിർത്തിയാണ് ഞാനിത് പറയുന്നത് എന്നിങ്ങനെ മനുഷ്യർ മുൻകാലത്തെന്ന പോലെ ഇക്കാലത്തും അന്യോന്യം ചോദിക്കലും പറയലും പതിവാണല്ലോ. ദൈവവിശ്വാസികളല്ലാത്തവരിൽ നിന്ന് പോലും കുടുങ്ങിയ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുക ദുർലഭമല്ല. കുടുംബബന്ധം പാലിക്കുന്നതിനും കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നതിനും ഇസ്ലാമിൽ നൽകപ്പെട്ട പ്രാധാന്യം മറ്റൊരു മതത്തിലും നൽകി കാണപ്പെടുകയില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഖുർആനിൽ പലപ്പോഴും ഉപദേശിച്ച് കാണാം. ഹദീസിലും അങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തിലെ തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ അനാഥ കുട്ടികളെയും ഗാർഹികവും കുടുംബപരവുമായ പല കാര്യങ്ങളെയും സംബന്ധിച്ച് വളരെയധികം പ്രസ്താവനകൾ ഈ സൂറത്തിൽ വരുന്നുണ്ട് താനും. ആ നിലക്ക് കുടുംബബന്ധങ്ങൾ പാലിക്കുന്നതിനെപ്പറ്റി 1-ാമത്തെ ഈ വചനത്തിൽ തന്നെ പ്രത്യേകം ഉണർത്തുന്നത് അനുയോജ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഊന്നിപ്പറഞ്ഞതോട് ചേർത്തുകൊണ്ട് കുടുംബബന്ധങ്ങളെയും സൂക്ഷിക്കണം വല്ല റഹാം എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, യാതൊരു അള്ളാഹുവിൻ്റെ പേരിലും കുടുംബബന്ധങ്ങളുടെ പേരിലും നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ എന്ന് വളരെ കൃത്യമായി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം തൊട്ട് മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്തതികളായി പിറന്നവരാണെന്നും എല്ലാവരും ചേർന്നുള്ള ഒരു വമ്പിച്ച കുടുംബമാണ് വാസ്തവത്തിൽ മനുഷ്യ സമുദായമെന്നും അതുകൊണ്ടവർ പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണമെന്നുള്ളതും വളരെ വ്യക്തമായൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കലും കുടുംബബന്ധം സൂക്ഷിക്കലും ഒരേ ഉദ്ദേശത്തിലല്ല കലാശിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടെന്ന് ആവശ്യമില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കൽ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടും കുടുംബബന്ധത്തെ സൂക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമുള്ളവരോട് നന്നായി വർത്തിക്കുക എന്നതുമാണ് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിനോടും കുടുംബങ്ങളോടുമുള്ള കടമകളെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് അള്ളാഹു അവസാനം ഈ ആയത്തിൻ്റെ അവസാനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്.
0: ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളങ്ങനെ സൂചിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒത്തക്കുള്ളാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ എങ്ങനെയാണ് ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരാധനാ കർമ്മങ്ങളിലൂടെ, സൽപ്രവർത്തനങ്ങളിലൂടെ, സൽസ്വഭാവങ്ങളിലൂടെ, പെരുമാറ്റമര്യാദകളിലൂടെ ഒരു നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കും. ഇനി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയും. അപ്പം ഈ ആയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വല്ലറഹം, കുടുംബത്തെയും സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അപ്പം അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ എത്ര കണ്ട് ജാഗ്രത നമ്മൾ കാണിക്കുന്നുണ്ടോ അതേ ജാഗ്രത കുടുംബബന്ധം നഷ്ടപ്പെടാതിരിക്കുവാനും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്ന ഒരു മഹത്തായ ദർശനം തന്നെയാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ കുടുംബബന്ധം നഷ്ടപ്പെടാതെ അതിനെ പവിത്രമാക്കി ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടാതെ കൊണ്ടുപോവുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ ത്യാഗം നിർവഹിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? നിന്നോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നവരുമായി അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കൽ. നേരെമറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കുന്നതിലാണ് കുടുംബ ബന്ധത്തിൻ്റെ മഹിമയുള്ളത്. ഇപ്പം അതല്ലാത്തടത്തോളം എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഓനും വരുന്നുണ്ട്, ഓൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്. പെരുന്നാളാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സന്ദർശിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഓനും സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം, അങ്ങനെ ഒരു കുടുംബ ബന്ധം അതനിവാര്യമാണെങ്കിലും യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളിടത്താണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനവും ഇതിനോട് ഉപോൽപ്പലകമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുമാണ്.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള ശ്രോതാക്കളെ, കച്ചവട സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചാണല്ലോ ഈ സന്ദർഭത്തിൽ നമ്മൾ സംസാരിച്ചു വരുന്നത്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവൻ്റെ നിത്യേനയുള്ള ഇടപാടുകളിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് വാടക വസ്തുക്കളുമായുള്ള ബന്ധം. മനുഷ്യന് ഉപകാരപ്രദമായ എല്ലാ വിഷയങ്ങളും അനുവദനീയമാക്കിയ പരിശുദ്ധ ദീൻ ഇസ്ലാമിന് കച്ചവടത്തിനെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതുപോലെ തന്നെ വാടക സംബന്ധമായ വിഷയങ്ങളിലും വ്യക്തമായൊരു കാഴ്ചപ്പാട് കാണിച്ചു തരുന്നുണ്ട്. ഇത്രമാത്രം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഈ ഒരു ഏർപ്പാടിനെ, ഇടപാടിനെ ഒരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈയൊരു മുആമലത്തിൽ നിന്നും ഒരാൾക്കും ഒഴിവാകുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിവാഹത്തിന്, വിവാഹ സദ്യയ്ക്ക് ആവശ്യമായ പാത്രങ്ങളും കസേരയും എന്നുവേണ്ട വസ്തുക്കളൊക്കെ ഓരോരുത്തരും കാശ് കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അതിൽ വരുന്ന അബദ്ധം എത്രമാത്രമാണ്? 100, 200, 500 കസേരകൾ വാങ്ങുവാൻ ആർക്കാണ് കഴിയുക? വലിയ വലിയ ചെമ്പുകളും പാത്രങ്ങളുമൊക്കെ ആർക്കാണ് വാങ്ങാൻ സാധിക്കുക? ഇനി ഒരാൾ അത് വാങ്ങി എന്ന് തന്നെ ഇരിക്കട്ടെ, എത്ര ദിവസത്തേക്കാണ് ഇത് ഉപകാരപ്പെടുക? ആ ഒരു കല്യാണത്തിന് മാത്രം. അതല്ലെങ്കിൽ അതുപോലുള്ള വലിയ കല്യാണവും അയാളുടെ വീട്ടിൽ നടന്നാൽ ആ ഒരു സന്ദർഭത്തിൽ മാത്രം. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ സ്വന്തം ആവശ്യത്തിന് കാശ് കൊടുത്തു വാങ്ങുന്നത് അത് വലിയ ധൂർത്തും അനാവശ്യമായൊരു പ്രവർത്തനവുമായി തീരും. എന്നാൽ അയാളുടെ വിവാഹത്തിന്, അയാളുടെ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിന് ഇതൊക്കെ ആവശ്യവുമാണ്. അപ്പോൾ കാശ് കൊടുത്തു വാങ്ങൽ ഒന്ന് വാങ്ങാൻ കഴിയില്ല, 2 വാങ്ങിക്കഴിഞ്ഞാൽ തന്നെയും അത് ധൂർത്തും അനാവശ്യവുമായി തീരും. എങ്കിൽ എന്താണ് അതിനുള്ള രണ്ടാമത്തെ ഒരു മാർഗം? നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ എടുത്തതുപോലെ വായ്പ വാങ്ങലാണ്, ആരിയത്ത് വായ്പ വാങ്ങൽ. ശരി, അത് എത്രമാത്രം പ്രായോഗികമാണ്? ചെറിയ ഒരു സദ്യയും ഒരു സൽക്കാരവുമൊക്കെയാണ് എങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ഫർണിച്ചറുകൾ, പാത്രങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കും. അവരത് തരികയാണെങ്കിൽ അത് സമ്മതമാണ് എങ്കിൽ. എന്നാൽ അത്യാവശ്യം വലിയ ഒരു സൽക്കാരമാണ്, വിവാഹമാണ് നടക്കുന്നതെങ്കിൽ, സദ്യയാണ് നടക്കുന്നതെങ്കിൽ അത്രയും ആളുകളെ സ്വീകരിക്കുവാൻ ആവശ്യമായ ഉപകരണങ്ങൾ എത്രമാത്രം അയൽപക്കത്ത് പോയി അന്വേഷിച്ചാലും കൂട്ടുകാരുടെ അടുക്കൽ അന്വേഷിച്ചാലും ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് വായ്പ വാങ്ങൽ അതും ഒരു പ്രായോഗികമായ മാർഗമല്ല. എങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം വാടകയ്ക്ക് വാങ്ങലാണ്. വായ്പയും വാടകയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതാണ്. വായ്പ വാങ്ങുകയാണ് എങ്കിൽ ഉപകാരം കഴിഞ്ഞതിന് ശേഷം പ്രത്യുപകാരമൊന്നും കൊടുക്കാതെ തന്നെ ആ വസ്തു തിരിച്ചേൽപ്പിക്കുന്നു. എന്നാൽ വാടകയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ വാങ്ങിയ വസ്തുവിന് യാതൊരു കേടുപാടും കൂടാതെ എന്താണോ മുൻകൂട്ടി നിർണയിച്ച സംഖ്യ വാടക, ആ സംഖ്യയോടൊപ്പം തിരിച്ചു കൊടുക്കുന്നു. ഇവിടെ 2 ഭാഗത്തും ഉപകാരമാണ്. ഒന്ന്, വാടക വസ്തുക്കൾ വാങ്ങിയ മനുഷ്യന് വലിയ ഉപകാരമാണ്. തുച്ഛമായ സംഖ്യ കൊടുത്തുകൊണ്ട് തൻ്റെതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നു. 2 ഉപകാരം വാടകയ്ക്ക് കൊടുക്കുന്ന മനുഷ്യനാണ്. അയാൾ ഭീമമായൊരു സംഖ്യ കൊടുത്തുകൊണ്ട് വാങ്ങിയ വസ്തുക്കളൊക്കെ നിശ്ചിതമായ ദിവസങ്ങളിൽ നിർണിത സംഖ്യ വാടകയ്ക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ ലഭിക്കുന്ന സംഖ്യ അയാൾക്കൊരു നിത്യ വരുമാനവുമായി തീരുന്നു. അതുകൊണ്ട് തന്നെ ഇജാറത്ത് എന്ന് പറയുന്ന ഈ ഏർപ്പാട് വാടക ഇസ്ലാം അനുവദിച്ചു. വാടക എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് അറബി ഭാഷയിൽ അജർ എന്നാണ് പറയുക, ഇജാറത്ത് എന്നൊക്കെ പറയും. കൂലി എന്ന് ഒരർത്ഥം അതിനുണ്ട്. അൽ അജ്റു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അജർ എന്ന് പറയുമ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള വാടക എന്നർത്ഥത്തിലല്ല. ഒരു സൽക്കർമ്മം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രതിഫലം കൂലി എന്ന അർത്ഥത്തിനാണ് അവിടെ അജർ എന്ന് പറയുക. ഭാഷാപരമായി കൂലി എന്നാണ് അജർ എന്നതുകൊണ്ട് ഈജാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അജർ എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന മഹറിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. യാ അയ്യുഹ നബി ഇന്ന അഹലൽന ലക അസ്വാജക അല്ലാതി ആതൈത ഉജൂറഹുൻ, സൂറത്ത് അഹ്സാബിലെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിസംബോധനയായി, ഹേ പ്രവാചകരെ, ഇന്ന അഹലൽന ലക അസ്വാജക, നാം താങ്കൾക്ക് താങ്കളുടെ ഭാര്യമാരെ അനുവദനീയമാക്കി തന്നിരിക്കുന്നു. ആരാണ് ആ ഭാര്യമാർ? ലാത്തി ആതൈത ഉജൂറഹുന്ന, താങ്കൾ അവർക്ക് അവരുടെ അജർ പ്രതിഫലം കൂലി അഥവാ അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മഹർ താങ്കൾ നൽകിയ താങ്കളുടെ ഭാര്യമാരെ നാം താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഭാഷാപരമായി അജർ എന്ന് പറഞ്ഞാൽ കൂലി പ്രതിഫലം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സാങ്കേതികമായി അഥവാ ഇസ്തിലാഹിയായി ഷറഇൽ മതത്തിൽ വാടക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വിവക്ഷ? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലരും ഇത്തരത്തിലുള്ള നിർവചനങ്ങൾ താരീഫുകൾ പറയുമ്പോൾ എന്തിനാണ് ഒരു വാടകയുടെ നിർവചനം പറയേണ്ട ആവശ്യം, കച്ചവടം എന്നതിൻ്റെ നിർവചനം എന്തിനാണ് ഓർമ്മിപ്പിക്കപ്പെടുന്നത്, അതൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണല്ലോ എന്നായിരിക്കും. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ല മതത്തിൽ ഒരു നിർവചനം സ്ഥിരീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും. ഒരുപക്ഷെ നാം മനസ്സിലാക്കിയ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളും വാടക ഇനങ്ങളുമൊക്കെ അതിന് വിരുദ്ധമായ രൂപത്തിൽ അല്ലെങ്കിൽ അതിന് വ്യത്യാസമുള്ള രൂപത്തിലായിരിക്കും മതം പറയുന്ന നിർവചനങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, വാടക എന്ന് പറയുമ്പോൾ കേവലം വാടകയ്ക്ക് കൊടുക്കുന്ന വസ്തുക്കൾ മാത്രമല്ല, കൂലി വേല ചെയ്യുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, ശമ്പളക്കാർ, അവരൊക്കെ തന്നെയും ഈ ഒരു ഗണത്തിലാണ് ഉൾപ്പെടുക. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിർവചനങ്ങളെ ചുരുക്കി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ജാർ അല്ലെങ്കിൽ വാടക എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ഇപ്രകാരമാണതിന് നൽകിയ വിവരണം: നാണയങ്ങൾക്കോ മറ്റെന്തെങ്കിലും വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകാരങ്ങൾക്കോ പകരമായി ലഭിക്കുന്ന, നേടുന്ന അനുവദനീയവും നിർണിതവും അറിയപ്പെട്ടതുമായ ഗുണത്തിനാണ് വാടക എന്ന് പറയുക. ഞാൻ നിർവചനം ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്: നാണയങ്ങൾക്കോ വസ്തുക്കൾക്കോ ഉപകാരങ്ങൾക്കോ പകരമായി ലഭിക്കുന്ന അല്ലെങ്കിൽ നേടുന്ന അനുവദനീയവും നിർണിതവും അറിയപ്പെട്ടതുമായ ഗുണത്തിനാണ് വാടക ഈജാർ എന്ന് പറയുക. ഈ ഒരു നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമായി നമുക്കറിയുവാൻ സാധിക്കും. ഒന്ന്, ഉപകാരമായി ലഭിക്കുന്ന ഉപകാരത്തിനാണ് ഈജാർ എന്ന് പറയുക. ഉപകാരം എന്ന് പറയുമ്പോൾ ഒരു വാടകയ്ക്ക് നാം എടുക്കുന്ന വസ്തു, ആ വസ്തുവിൻ്റെ ഉപകാരം മാത്രമാണ് നാം എടുക്കുന്നത്, ആ വസ്തു നാം കാശ് കൊടുത്ത് വാങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഉപകാരം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അനുവദനീയമായ ഉപകാരമായിരിക്കണം. അനുവദനീയമല്ലാത്ത ഉപകാര വസ്തുക്കൾ അത് ഈ ജാറിൻ്റെ മതപരമായി ഈ ജാർ എന്ന ഗണത്തിൽ ഉൾപ്പെടുകയില്ല. ഉദാഹരണമായി ഒരാൾ സംഗീതം ശ്രവിക്കുവാൻ വേണ്ടി സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നു. ചെണ്ട, മദ്ദളം, തബല, ഗിത്താർ, വീണ, ഓടക്കുഴൽ എന്നു വേണ്ട സംഗീത ഉപകരണങ്ങൾ. അതിൽ നിന്ന് ഉപകാരമുണ്ടോ? അതെ, ഉപകാരമാണ്. അത് അയാൾ കാശ് കൊടുത്തു വാങ്ങിയാണോ? അല്ല, അതിൻ്റെ ഉപകാരമെടുക്കുകയാണ്. പക്ഷേ ആ ഉപകാരം അനുവദനീയമാണോ അല്ലയോ? അനുവദനീയമല്ല എങ്കിൽ അത് ഇസ്ലാം അനുശാസിക്കുന്ന അനുവദനീയമായ ഈജാറിൻ്റെ ഗണത്തിൽ ഒരിക്കലും ഉൾപ്പെടുകയില്ല. അത് അനുവദനീയമായ വാടക ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അതേപോലെ തന്നെ നിർണിതമായ ഒരു സമയത്തേക്കായിരിക്കണം, നിർണിതമായ ഒരു കാലത്തേക്ക് ആയിരിക്കണം. നിർണിതമല്ലാത്ത കാലത്തേക്ക് നാം എടുക്കുകയാണെങ്കിൽ അതിന് ഈജാർ അല്ലെങ്കിൽ വാടക എന്ന് പറയുകയില്ല. വിവാഹം കഴിക്കുന്നു, അത് ഉപകാരമാണ്. ഒരു ഭാര്യയുണ്ടാകുക, ഇണയുണ്ടാകുക ഉപകാരമാണ്. ആ ഉപകാരം ഹറാമാണോ അല്ല അനുവദനീയവുമാണ് എങ്കിൽ അതിന് ഈജാർ. വിവാഹം കഴിക്കുന്നതിന് ഈജാർ. ഭാര്യയെ വാടകയ്ക്ക് എടുത്തു അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ വാടകയ്ക്ക് സ്വീകരിച്ചു എന്ന് പറയുമോ? ഇല്ല. എന്തുകൊണ്ട്? വിവാഹം കഴിക്കൽ ഒരു മുദ്ദത്തും മഅലൂമ, കൃത്യമായും നിർണയിക്കപ്പെട്ട ഒരു അവധി വരേക്കുമുള്ള ഉപകാരമല്ല. മരണം വരെ ഉപകാരമെടുക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിവാഹമോചനം സംഭവിക്കുന്നുവെങ്കിൽ അതുവരെ ആണ് ആ വിവാഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ഈജാർ എന്ന് പറയുകയില്ല. ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് നിക്കാഹ് എന്ന് തന്നെയാണ് പറയുക. കാരണം അവിടെ നിർണിതമായ ഒരു സമയം വരെയുള്ള ഉപകാരമെടുക്കലല്ല. ശരി, ഇതൊക്കെയാണ് ഈജാർ എന്നതിൻ്റെ വാടക എന്ന ഇനത്തിൽ ഉൾപ്പെടുകയെങ്കിൽ പ്രസ്തുത വിഷയത്തിന് ഉള്ള തെളിവെന്താണ്? പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുമൊക്കെ ഈജാർ സംബന്ധമായ രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ

കുഞ്ഞിനു വേണ്ടി മുലയൂട്ടുകയാണ് എങ്കിൽ ഫആതൂഹുന്ന ഉജൂറഹുന്ന, അവർക്ക് നിങ്ങൾ അഥവാ ഭർത്താക്കന്മാർ, വിവാഹമോചനം ചെയ്ത ഭർത്താക്കന്മാർ, ഫആതൂഹുന്ന ഉജൂറഹുന്ന, അതിൻ്റെ അജ്ർ, കൂലി, പ്രതിഫലം അവർക്ക് നൽകണം. വാടക എന്ന അർത്ഥത്തിലല്ല, വാടകയല്ലല്ലോ, കൂലി എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ന ഖൈറ മൻ ഇസ്തജർത്തൽ ഖവീൽ അമീൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് വരുമ്പോൾ രണ്ട് സ്ത്രീകൾ വെള്ളത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്, സൂറത്ത് ത്വഹയിലും സൂറത്ത് ഖസസിലുമൊക്കെ. അതിൽപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ പിതാവിനോട് പറയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ പറയും, ഇന്ന ഖൈറ മൻ ഇസ്തജർത്ത അൽ ഖവി അൽ അമീൻ, താങ്കൾ കൂലിക്കെടുത്ത, അജറിനെടുത്ത ആ മനുഷ്യൻ അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അൽ ഖവി, ശക്തനാണ്. എന്തൊരു ജോലിയാണോ ഏൽപ്പിക്കപ്പെട്ടത് അത് നിർവഹിക്കുവാൻ ശക്തിയുള്ള ആളാണ്, ഒരു ജോലിക്കാരൻ്റെ, ഒരു കൂലിക്കാരൻ്റെ യോഗ്യത. രണ്ട്, അൽ അമീൻ, ഏൽപ്പിക്കപ്പെട്ട കാര്യം ഭംഗിയായി ചെയ്യും എന്നതിൽ തീർച്ചയായും വിശ്വാസമുണ്ട്, വിശ്വാസയോഗ്യനാണ്, അമാനത്ത് നിർവഹിക്കപ്പെടുന്നവനുമാണ് എന്ന കാര്യം പിതാവിനോട് പറയുന്ന രംഗ ഖുർആൻ പറയുന്നുണ്ട്. അവിടെയും ഇസ്തഇജർത്ത, താങ്കൾ കൂലിക്ക് സ്വീകരിച്ച, പ്രതിഫലത്തിന് സ്വീകരിച്ച എന്ന വാക്കാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ കൂലിക്കെടുക്കുന്നതിന്, വാടകക്കെടുക്കുന്നതിന് രേഖ, ഹദീസുകളിലാണെങ്കിൽ ഒന്നിലധികം സംഭവങ്ങൾ, മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെക്കുറിച്ച് പറയുമ്പോൾ ഹദീസിൻ്റെ ഭാഷയിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഹിജ്റയുടെ വേളയിൽ മുശ്രിക്കായ ഒരു മനുഷ്യനെ ഹാദി, മാർഗദർശിയായി, വഴികാട്ടിയായി കൂലിക്ക് സ്വീകരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടപാട് ഇസ്ലാം അംഗീകരിക്കുന്നതാണ് എന്ന് നമ്മൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയേണ്ടിയിരിക്കും. ഇത്തരം ഇടപാടുകൾ നടക്കുമ്പോൾ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും ഇതിലുണ്ടാവുക. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ, കൂലിക്ക് സ്വീകരിക്കുമ്പോൾ, കൂലിക്കെടുക്കുമ്പോൾ, മൂന്ന് ഘടകങ്ങൾ, അർക്കാനുകളാണ്. അതിലൊന്ന് വാടകയ്ക്ക് കൊടുക്കുന്നവനും വാടകയ്ക്ക് വാങ്ങുന്നവനും, അല്ലെങ്കിൽ കൂലി വേല ചെയ്യുന്നവനും ആർക്കു വേണ്ടിയാണോ ജോലി ചെയ്യുന്നത് അവനും, ഇതൊരു ഘടകമാണ്, വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്രകാരം തന്നെ എന്തൊരു കാര്യമാണോ വാടകയ്ക്കെടുക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണോ കൂലി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, അതും ഒരു ഘടകമാണ്. മൂന്നാമത്തെ ഘടകം പരസ്പരമുള്ള തൃപ്തിയും സ്വീകാര്യതയും അംഗീകാരവും. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അല്പം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഒന്ന്, ജോലി ചെയ്യുന്നതും കൂലിവേല ചെയ്യുന്നതും വാടക വസ്തു കൊടുക്കുന്നതും വാടക വസ്തു സ്വീകരിക്കുന്നതുമൊക്കെ ഇരുവരും പരസ്പരം ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മുആമലത്തിൻ്റെ, ഇടപാടിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് അൻ തറാദിൻ ബൈനക്കും, നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള ഇഷ്ടമുണ്ടായിരിക്കണം. കച്ചവടം ചെയ്യുന്നവനും വാങ്ങുന്നവനും അത് വിൽക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാത്ത, ആരുടെയും പ്രേരണയ്ക്ക് അല്ലാതെ സ്വയം ഇഷ്ടപ്പെട്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതേപോലെ തന്നെ ഒരു വസ്തു നമ്മൾ വാടകയ്ക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിനോ, ആരെയെങ്കിലും ഭയപ്പെട്ടുകൊണ്ടോ, ആരുടെയെങ്കിലും പ്രലോഭനത്തിനോ വഴങ്ങിയോ ആകാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ പ്രസ്തുത ഇടപാട് അനുവദനീയമായി തീരുകയുള്ളൂ. അതേപോലെ തന്നെ ഈ ഇടപാടുകൾ നടത്തുന്ന ഇരു വ്യക്തിയും, വാടകയ്ക്ക് കൊടുക്കുന്ന ഇടപാടുകാരനും വാടക വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ഇടപാട്

0: കാരനും കൂലിവേലയ്ക്ക് വേണ്ടി പോകുന്ന വ്യക്തിയും ആരാണോ അദ്ദേഹത്തെ ജോലിക്ക് വേണ്ടി ക്ഷണിച്ചത് ആ വ്യക്തിയും അവരറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, അവരതിന് യോഗ്യരായിരിക്കണം. എന്റെ അവകാശമില്ലാത്ത, എന്റെ ഉടമസ്ഥതയിൽ പെടാത്ത ഒരു വസ്തു എനിക്കൊരിക്കലും വാടകയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ വകതിരിവില്ലാത്ത ആളുകൾ കൂലിവേലയ്ക്ക് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യുക, ആ ഒരു ഏർപ്പാടും അനുവദനീയമായി തീരുകയില്ല. ചെറിയ ഒരു കുഞ്ഞ്, ഒരു 5 വയസ്സുള്ള കുഞ്ഞ്, ആ പിതാവിൻ്റെ ഇതേപോലുള്ള ഒരു കട, വാടകയ്ക്ക് കൊടുക്കുന്ന വസ്തുക്കളൊക്കെയുള്ള ഒരു കട, ആ കടയിൽ പോയി ആ കുഞ്ഞാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്. വകതിരിവെത്തിയിട്ടില്ല, തമീസില്ല, പ്രായപൂർത്തിയെത്തിയിട്ടില്ല, അതൊരിക്കലും ശരിയായി തീരുകയില്ല. ചുരുക്കത്തിൽ, ഈ ഒരു മുആമലത്ത് ഇടപാടിന് അർഹനായിരിക്കണം ഭ്രാന്തൻ പാടില്ല. അതേപോലെ സഫി വിവരദോഷിയെ ബോഷനായ വ്യക്തി ഇവരൊന്നും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതിന് പ്രത്യുപകാരമായി കൊടുക്കുന്ന വസ്തു, ഒരു വസ്തു വാടക എടുക്കുകയാണെങ്കിൽ ആ വാടക വസ്തു എന്തെങ്കിലും ഒരു മെൻഫാക്ട് ഉപകാരമുള്ള വസ്തു ഇതായിരിക്കണം. ജനങ്ങൾക്കൊന്നും ഒരു ഉപകാരവും ഇല്ലാത്ത വസ്തു അതൊരിക്കലും വാടക എടുക്കാൻ പാടില്ലല്ലോ. അനുവദനീയമായിരിക്കണം, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില മസലകൾ, ചില ചർച്ചകൾ നാം അറിയേണ്ടതുണ്ട്. നിത്യേനയെന്നോണം നമ്മൾ ഇത്തരം ഏർപ്പാടുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ചില സംശയങ്ങൾ. ഉദാഹരണമായി, ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ് എങ്കിൽ, ഒരു സ്ഥാപനം വാടകയ്ക്ക് കൊടുക്കുകയാണ് എങ്കിൽ, അത് നന്നാക്കേണ്ടതും അത് പെയിൻ്റ് അടിക്കേണ്ടതുമൊക്കെ ആരായിരിക്കണം? ഇതൊരു ചർച്ചയാണ്. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ 2 രൂപത്തിലായിരിക്കാം. ഒന്ന്, അതിൽ താമസിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ, കറണ്ടുണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്, സൗകര്യങ്ങളുണ്ട്, വാതിലുകളെല്ലാം ഉണ്ട്, അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിനെ ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാം ശരിയാക്കി കൊണ്ടു കൊടുക്കുന്ന വാടക വീടുകൾ. ഇത് ചെയ്യുന്നത് വീട്ടുകാരനാണ്, അഥവാ ആരാണോ ഈ വീടിൻ്റെ ഉടമസ്ഥൻ അവനാണ് ഈ ഏർപ്പാട് ചെയ്യേണ്ടത്. വീട്ടിൽ താമസിക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അയാളാണ് ചെയ്യേണ്ടത്. പ്രസ്തുത കർമ്മത്തിനുള്ള, പ്രവർത്തനത്തിനുള്ള ഉപകാരമാണ് അയാൾ മാസത്തിലോ ദിവസത്തിലോ വർഷത്തിലോ ഒക്കെ വാടകയ്ക്ക് താമസിക്കുന്ന ആളിൽ നിന്നും സ്വീകരിക്കുന്നത്. ഇതിൽ കവിഞ്ഞ് ചെയ്യുന്ന, ഉദാഹരണമായി വീടിൻ്റെ ഒരു നിർബന്ധ ഭാഗമല്ലാത്ത മോഡിഫിക്കേഷൻ, പെയിൻറ്റിങ്, ഡെക്കോർ, ഇതൊക്കെ തന്നെയും നിർബന്ധമായും ആ വീട്ടിൻ്റെ ഉടമ ചെയ്യേണ്ടതാണ് എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. ഇത്തരം ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങൾ, നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ ഇതിൽ പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ അവിടെ വീട് ഉണ്ടാക്കി അങ്ങ് വാടകയ്ക്ക് കൊടുക്കലാണ് അവിടുത്തെ സമ്പ്രദായമെങ്കിൽ അതങ്ങനെ തന്നെയാണ്, അത് സ്വീകരിക്കണം. മറ്റൊരു നാട്ടിൽ ആ വീട്ടിൽ താമസിക്കുവാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും, ഫർണിച്ചർ, മറ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ സാധാരണയായി വീട് വാടകയ്ക്ക് കൊടുക്കലെങ്കിൽ അപ്പോൾ അവിടെ പരിഗണിക്കപ്പെടുക ആ ഉറഫ് നാട്ടിലെ സമ്പ്രദായം വെച്ചുകൊണ്ടായിരിക്കണം. ഇതൊക്കെ പരസ്പരമുള്ള കൂടിയാലോചനകളുടെയും നാട്ടിൽ നടക്കുന്ന സമ്പ്രദായങ്ങൾ ഉറഫിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു വാടകയുടെ ഇനമായ ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഉദാഹരണമായി ഇപ്പോൾ മരം മുറിക്കുക, കാട് വെട്ടുക, ഇതൊക്കെ തന്നെയും വാടകയ്ക്ക് വാങ്ങാൻ സാധിക്കും അത്തരത്തിലുള്ള മെഷീനുകളൊക്കെ. അല്ലെങ്കിൽ അതിന് മൊത്തത്തിൽ ആളുകളെ വാടകയ്ക്ക് കൂലിക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഒരു വ്യക്തി ഇത്തരം ഉപകരണങ്ങൾ, മരം മുറിക്കുന്ന അല്ലെങ്കിൽ കാട് വെട്ടുന്ന മെഷീൻ വാടകക്കെടുത്തുവെങ്കിൽ അതിനാവശ്യമായ പെട്രോൾ, മണ്ണെണ്ണ ഇതൊക്കെ ആരാണ് കൊടുക്കേണ്ടത്? ഉപകരണത്തിൻ്റെ ഉടമയാണോ അല്ലെങ്കിൽ വാടകക്കെടുത്ത ആളാണോ? സ്വാഭാവികമായി ഉണ്ടാവുന്ന സംശയമാണ്. അവിടെയാണ് നാം സൂചിപ്പിച്ചത്, നാട്ടിൽ എന്തൊരു നിലപാടാണുള്ളത്, ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കാര്യം പരിഗണിക്കപ്പെടേണ്ടത്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ആരാണോ ഇത്തരം മെഷീനുകൾ വാടകക്കെടുത്തത് അയാളാണ് അതിനാവശ്യമായ എണ്ണയും ഓയിലും ഒക്കെ വാങ്ങേണ്ടത്. ആ ഒരു റുറഫ് നാട്ടിലെ സമ്പ്രദായമാണ് സ്വീകരിക്കപ്പെടുക. അതേപോലെ വാഹനങ്ങൾ വാടകക്കെടുക്കാറുണ്ട്, ബൈക്കുകൾ, കാറുകൾ ഇതൊക്കെ വാടകക്കെടുക്കാറുണ്ട്. ഈ വാഹനങ്ങൾ വാടകക്കെടുക്കുമ്പോൾ അതിനാവശ്യമായ പെട്രോൾ, ഇന്ധനം നിറക്കേണ്ടത് ആരാണ്? എല്ലാ ആളുകൾക്കും അറിയാം, നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച്, നാട്ടിലുള്ള റുറഫ് അനുസരിച്ച് ആരാണോ വാടകക്കെടുക്കുന്നത് അവർ തന്നെയാണ്. ഇത് ഇത്രമാത്രം വിശദമായി സൂചിപ്പിക്കുവാൻ കാരണം ഒരു തർക്കം പിന്നീട് ഇല്ലാതിരിക്കുവാൻ വേണ്ടി, അത് നിങ്ങളായിരുന്നു അതിൻ്റെ ഇന്ധനം നിറക്കേണ്ടത് എന്ന് പിന്നീട് ഒരു പ്രശ്നം വരാതിരിക്കുവാൻ വേണ്ടി മുൻകൂട്ടി ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ആവശ്യമാണ്. നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത സാഹചര്യങ്ങൾ, ഉറുഫുകൾ, സമ്പ്രദായങ്ങൾ അടിസ്ഥാനത്തിലാണ് അവിടെ വാടക വസ്തുക്കളുടെ മെയിൻ്റനൻസ്, വാടക വസ്തുക്കൾക്ക് ആവശ്യമായ ഇന്ധനം, മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടപാടുകൾ വന്നു പോകുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കുവാനും അവയിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുവാനും റഹ്മാനായ റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇന്നത്തെ പ്രകാശതീരം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കച്ചവടത്തിൽ വാടക നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ പ്രകാശതീരം പ്രോഗ്രാമിൽ ബഹുമാന്യ പണ്ഡിതൻ സ്വാദിഖ് മദീനി നമ്മെ ഉണർത്തിയത്.

അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകും.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. പ്രവാചക ജീവിതം ഓരോന്നായി പഠിക്കാൻ പീസ് റേഡിയോ തയ്യാറാക്കിയ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ പ്രാർത്ഥനയുടെ മര്യാദ എന്ന വിഷയം നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത് മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് അവനെ അടിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അവനെ വിദൂരത്താക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു നൽകിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു നൽകിയതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നോണം അവൻ്റെ ജീവിത ലക്ഷ്യമെന്നുള്ളത് പ്രപഞ്ചലോക സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുക എന്നുള്ളതാകണം. മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ദുനിയാവിനു വേണ്ടി കഷ്ടപ്പെടുന്ന നാം പലപ്പോഴും നമ്മുടെ പരലോക ജീവിതത്തെ ശ്രദ്ധിക്കാറില്ല. പരലോക ജീവിതത്തിന് വേണ്ടി നാം സമയം മാറ്റിവെക്കാറില്ല. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി സമയം മാറ്റിവെക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യാ ഇബാദി തഫറഗ് ലി ഇബാദതി അംല സദറക ഗിന വസുദ്ദ ഫഖറക, എൻ്റെ അടിമകളെ, നിങ്ങൾ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി സമയമൊഴിഞ്ഞിരിക്കുക, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഐശ്വര്യത്തെ നിറക്കും. വസുദ്ദ ഫഖറക്, നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നാം സമയം മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കണ്ടെത്താം, അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടൊരു വിശ്വാസി എന്നോണം നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് ദുനിയാവിനപ്പുറത്ത് നാളെ ഒരു പരലോകമുണ്ട്, അവിടെ വിജയിക്കലായിരിക്കണം, അവിടെ സ്വർഗം നേടലായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി അവിടെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. അങ്ങനെ പണിയെടുക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നാം ചെയ്യേണ്ടത്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൽപ്പിച്ചു നൽകിയ രൂപത്തിലായിരിക്കണം. ഒരു ആരാധന സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളാണ്. ഒന്ന് അൽ ഇഖ്ലാസ്, നിഷ്കളങ്കത. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നാം ആരാധന ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഇത്തിബാഉ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവില്ലാത്ത പ്രവർത്തനവും പ്രവർത്തനമില്ലാത്ത വിജ്ഞാനവും അവൻക്ക് ഉപകരിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ടാണ് പല മുഫസ്സിരീങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കളും ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നാം തന്നെ എന്നും നിർബന്ധമായും പാരായണം ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ അവസാന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലും കോപിച്ചവരുടെ മാർഗത്തിലും ആക്കരുത് റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഈ കോപിക്കപ്പെട്ടവരും അതുപോലെ തന്നെ വഴിപിഴച്ചവരും എന്ന് ചർച്ച ചെയ്തു. അതൊന്ന് യഹൂദരും മറ്റേത് ക്രിസ്ത്യാനികളുമാകുന്നു. അവരുടെ പ്രത്യേകത എന്താ? ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ പ്രവാചകനെ അറിയാമായിരുന്നു. എന്നാൽ അവർ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. അവരുടെ അഹങ്കാരം അതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തി എന്നതാണ്. രണ്ടാമത്തെ കൂട്ടര് ക്രിസ്ത്യാനികളാണ്. അവർക്ക് വിജ്ഞാനമില്ലായിരുന്നു, അറിവില്ലായിരുന്നു. അവരെന്തൊക്കെയോ പ്രവർത്തിച്ചു, അതിലൂടെ അവർ വഴിപിഴച്ചു പോയി എന്നുള്ളതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ രണ്ട് കൂട്ടരിലും ഉൾപ്പെടാൻ പാടില്ല. നാം വിശ്വാസികളായിരിക്കെ തന്നെ നാം ഏത് പ്രവർത്തനം പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം, അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഏറ്റവും ആവശ്യക്കാരനായവനാണ്. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു നൽകുന്നൊരു ഹദീസ് ഉണ്ട്. ഇമാം തിർമിദി റഹ്മഹുല്ലയാണ് ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ജാമിയയിൽ ഉദ്ധരിക്കുന്നത്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിയാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. പട്ടിണിക്കുമേൽ പട്ടിണിയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിവന്വേഷിക്കണമെന്നുള്ള ത്യാഗ പരിശ്രമത്തിൻ്റെ മേലാണ് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചത്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽഇജാബ ഫഇന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. ഒരു മനുഷ്യനിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അവൻക്കുണ്ടാകേണ്ട രണ്ട് നിബന്ധനകളാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ഒന്നാമത്തേത്, ഹദീസിൻ്റെ ആശയം എന്തെന്നാൽ, ഉദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, വൻ തും മൂക്കിനൂ നബിൽ ഇജാബ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ട വിശ്വാസം എന്താണെന്നാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉറപ്പായും ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസമാണ്. നാം പല ഹദീസിലൂടെയും നാം കേട്ടതാണ് മൂന്ന് രൂപത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുക എന്നുള്ളത്. ആ മൂന്നാലേതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉത്തരം നൽകുമെന്നുള്ള കനത്ത വിശ്വാസത്തോടെയായിരിക്കണം ഒരു വിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും പ്രതീക്ഷ അറ്റുകൊണ്ടാകരുത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായൊരു ഹൃദയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അശ്രദ്ധമായിക്കൊണ്ടായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നാം പ്രാർത്ഥനയിൽ പാലിക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ ഈ രണ്ട് കാര്യങ്ങൾ നാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒന്ന്, അള്ളാഹുവിൽ നിന്നു ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകേണ്ടത്. രണ്ടാമത്തേത്, അശ്രദ്ധമായി കൊണ്ടാകരുത് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രാർത്ഥനയുടെ മര്യാദ. ഈ വിഷയം അവതരിപ്പിച്ചത് മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം. Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാനൽ പൊതുബോധങ്ങൾക്ക് ഒരു തിരുത്ത്, ഇതിന്റെ മൂന്നാം ഭാഗത്തിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ അഷ്റഫ്, കൂടെ ഹിലാൽ സലീം സി പി.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: ഒരു പല പിന്നെ പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മാധ്യമരംഗത്തെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും അപഹാസ്യമായിട്ടുള്ളൊരു കേസാണ് ഈ കണ്ടതെന്നുള്ളതാണ്. ബാസലിനെതിരെ അപർണ കൊടുത്തൊരു കേസ്. അപ്പോൾ മാധ്യമരംഗത്ത് ഈ ഒരു വിഷയം കൊണ്ട് ഉണ്ടാവേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു.
3: അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം ഈ മാധ്യമ ചർച്ചകൾ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആളുകളെ ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകൾ നിൽക്കുന്നവരെ ചേർത്തുകൊണ്ടാണ് സാധാരണ ഈ ചർച്ചകൾ നടക്കുക. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രവണത, ഇസ്ലാമിക വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പിന്നെ ചർച്ചകൾ വരുന്ന സമയത്ത് നേരത്തെ വിളിച്ചിരുന്ന ആരൊക്കെയായിരുന്നു? ഒന്നുകിൽ ഹമീദ് ചേന്തമംഗലൂർ, അല്ലെങ്കിൽ എം എൻ കാരശ്ശേരി, പിന്നെ കുറച്ച് ടീച്ചർമാരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ ഒരർത്ഥത്തിൽ പ്രതിപക്ഷങ്ങളായിരുന്നായിരുന്നു. ചില ഇസ്ലാമിൻ്റെ പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ പറയപ്പെടാത്ത എക്സ് മുസ്ലിംസോ ഒക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണെന്നോ പ്രാക്ടീസ് മുസ്ലിമാണെന്നോ ഒരിക്കലും പറയാത്ത ആളുകൾ, ചിലരൊക്കെ തള്ളി പറഞ്ഞവരൊക്കെയാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവരുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായിട്ടും ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് നേരത്തെ ഇത് ചെയ്തിരുന്നത്. വേണമെങ്കിൽ അന്നെന്താണ് ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു നോക്കുക വേണമെങ്കിൽ എന്താണ് പറയാം, ആയിക്കോട്ടെ. പിന്നീട് ഒരു കുറച്ചൊക്കെ ഒരു ഇതിനെതിരെ നിന്ന ഒരാളാണ് ഒ അബ്ദുള്ള സാഹിബ്. അദ്ദേഹം ഈ രംഗത്ത് ചർച്ചയ്ക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, ശക്തമായിട്ടുള്ളൊരു ഡിഫൻസ് ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെൽഫ് ഗോൾ അടിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു രംഗത്തേക്കാണ് പഠിച്ച് വളരെ, അതായത് ആധുനിക കാലത്ത് ആധുനിക വിദ്യാഭ്യാസവും ഒപ്പം തന്നെ മതബോധവും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും ഒപ്പം തന്നെ കുറേ കൂടെ ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണവും യുക്തിബോധവും ഒക്കെ ഉള്ള കുറച്ച് പേര് രംഗത്തേക്ക് വരുന്നത്. അത് വരുന്നതോടെ ഇത്തരം ചർച്ചകളുടെ സ്വഭാവം മാറി, അല്ലെങ്കിൽ അത് മാറ്റി തീർക്കുന്ന വിധത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്ന അവസ്ഥ വന്നു. ഇവിടെ ഈ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് അവർക്ക് വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന സമയത്ത് ഒന്നാമത് വേണ്ടത് അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകളെ ചൂസ് ചെയ്യണം. ആരെങ്കിലും പിടിച്ചു വന്നിട്ട് എന്താണ് പിന്നെ ബാക്കിയുള്ളവർക്ക് അടിക്കാനുള്ള വടിയാക്കിയിട്ടോ, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ എടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന വിഷയത്തെ തന്നെ എല്ലാവരും കൂടെ ഒരേ മറ്റേ കോർണറിൽ നിന്ന് അടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. കാരണം അതുകൊണ്ടൊരു മാധ്യമ ചർച്ചയോട്ട് ഒന്നും കിട്ടാനില്ല. രണ്ടാമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് അർഹിക്കുന്ന ഒരു പരിഗണന എല്ലാവർക്കും കൊടുക്കണം. ആർക്കെങ്കിലും ഒരാൾ കൊടുക്കണമെന്നില്ല, പരിഗണന കൊടുക്കുകയും പറയാനുള്ള അവസരം നൽകുകയും ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളടക്കമൊക്കെ ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് ചിലർക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് അവസരവും സമയവും കൊടുത്ത് അവരങ്ങനെ അവർ വിഷയമൊക്കെ ഇടപെടലില്ലാതെ മുന്നോട്ട് പോയി പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ പറഞ്ഞപ്പോൾ ബാസിലിൻ്റെ ഈ ചർച്ചയിൽ നോക്കിയാൽ പറയും, ഒന്ന് ഒരു ഡയലോഗ് പറഞ്ഞ് രണ്ടാമത്തെ പറയുമ്പോഴേക്ക് ഇടപെടൽ വരും. അപ്പോൾ ഒരിക്കലും ഒരു ഇത് പൂർത്തിയാക്കാൻ പോലും എന്ത് ചെയ്യില്ല, പറ്റില്ല. ഇത് കേൾവിക്കാരെ വിഡ്ഡിയാക്കലും കൂടെയാണ്. കേൾവിക്കാരന് ആഗ്രഹം ഉണ്ടാവുന്നത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ, പക്ഷെ അതിന് അവസരം എന്ത് ചെയ്യില്ല, പലപ്പോഴും ഇതിനകത്ത് കൊടുക്കില്ല. അപ്പോൾ ഈ ഇടപെടലുകൾ, തടസ്സപ്പെടുത്തലുകൾ, വിധി പറയൽ, ഇതിപ്പോൾ ഇതിനകത്തൊക്കെ സംഭവിച്ചാണ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു,
2: മുമ്പും ശേഷമൊക്കെ വിധി പറഞ്ഞു,
3: വിധി എന്താണ് പറയുക. അപ്പോൾ അങ്ങനെ വിധി പറയാൻ വേണ്ടിയാണെങ്കിൽ ചർച്ചയുടെ ആവശ്യം എന്താണ്, ഇല്ലല്ലോ. മറിച്ച് എന്ത് ചെയ്യണം, അത് വിധി പറയേണ്ടത് ജനങ്ങളാണ്, കേൾവിക്കാരനാണ്, മാധ്യമരംഗത്തുള്ള മഹാന്മാരല്ലല്ലോ. ആ നിലയ്ക്ക് എന്ത് ചെയ്യണം എന്നും. പിന്നെന്താ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? സംഭവിച്ചതിൻ്റെ ഏറ്റവും ചെറിയ കാരണം എന്ന് പറയുന്നത് വിവരമില്ലായ്മയാണ്, പഠിക്കാതിരുന്നതാണ്. കാരണം എത്രമാത്രം ഗൗരവമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അവർ പ്രയോഗിച്ച പ്രയോഗങ്ങൾ അതൊരിക്കലും അവരുടേതല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ലെന്ന് കരുതുന്നത്. ഈ ചില മാസ് എൻട്രി അല്ലെങ്കിൽ മാസ് ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പഞ്ച് ഡയലോഗ് പരിപാടി ഉണ്ടല്ലോ, ഈ സാധനം മാധ്യമത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതേ ഒരു സാധനത്തെ അനുകരിക്കാൻ ശ്രമിച്ചു, അതിനാരോ അവരെ സഹായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും ആ പഠിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ആ രീതിയിൽ തന്നെ ചാനൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അപ്പോൾ ഇതിലൂടെ ശരിക്കും ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പെട്ടുപോയതാണ്. അങ്ങനെ ഇനിയൊരു അവതാരകൻ പെട്ടുപോകരുത്, കാരണം പെടാനിടയുണ്ട്. കാരണം പണ്ടത്തേതുപോലെ ഇങ്ങനെ വിവരമില്ലാത്തവർ വന്നിട്ടായിരിക്കും ചർച്ചയ്ക്കിരിക്കുക എന്നുള്ള തോന്നൽ ഉണ്ടാകരുത്. ചിലപ്പോൾ അതിനിടയ്ക്ക് ആര് വന്ന് പെടും, ഈ രീതിയിൽ കുറച്ച് ധാരണയുള്ളവർ വന്ന് പെടും, അപ്പോൾ പിന്നെ പിടിക്കും. കാരണം ഇവിടെ നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. കൃത്യമായിട്ട് മാപ്പ് പറയാൻ മാത്രം ഗൗരവമുള്ള ഡയലോഗുകൾ പറഞ്ഞതുകൊണ്ടാണ്. അതിൽ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വേറെ ചില ഇതിലുമില്ലേ. ഇപ്പോൾ വളരെ ഞാൻ വേറൊരു കക്ഷി കേട്ടു, ഒരു ഫക്രുദ്ദീൻ, അദ്ദേഹം വന്നിട്ട് പറയണത് ISIS താലിബാൻ ഇതൊക്കെ ഇവർ തന്നെയാണെന്ന്. അതായത് അത് അദ്ദേഹത്തിൻ്റെ ഒരു വിവരക്കേട് ആയിക്കോട്ടെ, പക്ഷെ അതിനെ തിരുത്താൻ വേണ്ട ധാരണ ആർക്ക് വേണം? ഈ കേൾവിക്കാർക്ക് വേണ്ടേ? ആങ്കർക്ക് വേണ്ടേ? അങ്ങനെയല്ല. ഇവരതിനെ തള്ളി പറയുന്നവരാണ് ബാസലിൻ്റെ ടീം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അതിന് എതിര് നിൽക്കുന്നവരാണെന്ന് പറയേണ്ടത് ആരാണ്? മാധ്യമത്തിൻ്റെ ഈ ചാനൽ മറ്റേ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അതിന് പകരം അതിനെന്താണ് തിരിച്ചും കണ്ട് എൻഡോസ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ തന്നെ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ്, അതായത് പിന്നെ ആണൊരുത്തൻ കഞ്ചാവ് പിടിച്ചാലും മറ്റേ പെണ്ണ് പിടിച്ചാലും ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ ഹലാലും ഹറാമും എന്ന സാധനം ഉണ്ടറിയാം. ഇതൊക്കെ ഇവിടെ ചർച്ച വന്നതല്ലേ. ഇപ്പോൾ തൊട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്തു, കുറച്ച് മുമ്പ് തന്നെ ഹറാമിൻ്റെ വിഷയത്തിലൊക്കെ ഭയങ്കര ചർച്ച വന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സങ്കല്പങ്ങളുണ്ടെന്നുള്ളതും, ഒരു മുസ്ലിം ആകണമെങ്കിൽ ഹലാലിനെ സ്വീകരിക്കുകയും ഹറാമ് വർജിക്കുകയും ചെയ്യേണ്ടതാണെന്നും, ഹറാമ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും, ഇതിപ്പോൾ ഇതെങ്കിലും അറിയുന്ന, ഇപ്പോൾ മറ്റേ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 10 കൽപ്പന പഠിക്കണ്ടേ, അതേപോലെ 10 ഹലാലും ഹറാമെങ്കിലും ചെയ്യണം. ഇത്രയെങ്കിലും പഠിക്കാതെ ഒരിക്കലും മാധ്യമരംഗത്ത് ഞങ്ങളൊക്കെ തമ്പ്രാക്കന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ധാർഷ്ട്യം പാടില്ല. അവർ സമീപിക്കുന്ന വിഷയത്തെ, അവർ ഫോക്കസ് ചെയ്യുന്ന സമുദായത്തെ, സമൂഹത്തെ, ആശയങ്ങളെ, അതിനെ അതിൻ്റെ ഒരു ബേസിൽ നിന്നോട് പഠിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. ഇത്തരം അബദ്ധങ്ങളിൽ പോയിട്ട് വീണുകൊണ്ട് നാളെ ഈ കരയാനും ഞാൻ ഇരയാണെന്ന് വാദിക്കാനും ഇടവരരുത് എന്ന് നമുക്ക് പറയാനുള്ളത്.
2: ഇതിൽ ഒരു വിഷയം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, പല ആളുകൾ അങ്ങനെ വരുന്നു എന്നുള്ളത്. മതം പഠിക്കാത്തവരും മതത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആളുകൾ മതത്തിൻ്റെ വക്താക്കളായിട്ട് വരുന്നു. ഈവൻ ഇന്ന് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ പോലും മുസ്ലിം ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇവരും കൂടി കയറിയിരിക്കുക. അതായത് ഒരു പാനലിൽ മുസ്ലിം ഇഷ്യൂ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ യാരിഫ് ഹുസൈൻ ഉണ്ടാവും അവിടെ, അല്ലെ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് തോന്നുന്ന വെച്ചാൽ ഇത് അജണ്ടയുടെ ഭാഗമാണോ എന്ന് പോലും തോന്നും. ഈ ആങ്കർ ഇവരില്ലാത്തതുകൊണ്ട് എതിർക്കുന്നില്ല എന്നുള്ള മാത്രമല്ല, ഇവരുടെ ഒരു മാധ്യമത്തിൻ്റെ തന്നെ ഒരു അജണ്ടയാണോ ഇയാളെ പോലെയുള്ള ആളുകളെ കയറ്റിയിരുത്തുന്നത് എന്ന് തോന്നിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത്.
4: അല്ല, തീർച്ചയായിട്ടും അതൊരു പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ, അത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ മൊത്തം കേരളക്കാർ മനസ്സിലാക്കണം. മനസ്സിലായിട്ടുണ്ട് അത്, പക്ഷെ അതിൻ്റെ എക്സ്പോസ് ചെയ്ത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതായത് ഇവിടെ പിന്നെ ഒരു ഉന്നം വെച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ആ ഉന്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ സമുദായം തന്നെയാണ്, മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുക എന്നുള്ള ഉന്നമാണ്. അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇത് അണ്ടർഗ്രൗണ്ടിൽ ഇവരുടെ ഒരു ടീമുണ്ടാവുമല്ലോ, ആ ടീമിൻ്റെ ഉള്ളിൽ ചില അജണ്ടകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ പെട്ടതാണെന്ത്, ഏതൊക്കെ വിഷയം വിവാദമാക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് ബോധക്കണ്ണട വെച്ച് നടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇസ്ലാമിക പ്രഭാഷകർ അതുപോലെ എഴുത്തുകാർ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ചിക്കിച്ചകഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു ക്ലിപ്പ്, ഇനി എവിടെയെങ്കിലും ഒരാൾ ഒരു പിന്നെ യോഗത്തിൽ പറഞ്ഞ സംഗതി, അതിൻ്റെ ഒരു വാല് മുറി, അതൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഇതിലൊക്കെ കിട്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു, ഇവിടെ കത്തിക്കുക. അതെടുത്ത് കൊണ്ടുവന്നു കണ്ട് ആരെങ്കിലും ഒരാൾ ഫേസ്ബുക്കിലിടുക, അത് ഫേസ്ബുക്കിലിടുന്നതോടുകൂടി എന്തായി, അത് സംഭവമായി. ഉടൻ അതിന് ഒരുങ്ങി നിൽക്കുന്ന മാധ്യമങ്ങളുണ്ട് കാടറക്കാൻ വേണ്ടിയിട്ട്. അവരത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, വേഗം കാടിറക്കും. കാടിനിറക്കുന്നതോടുകൂടി അപ്പോൾ ആ മാധ്യമം കാടിറക്കുമ്പോൾ പിന്നെ അത് ഞങ്ങളെ മാധ്യമത്തിൽ വന്നില്ലെങ്കിൽ നമ്മൾക്ക് റേറ്റിംഗ് പോയല്ലോ. പിന്നെ അതിൽ സത്യസന്ധത ഒന്നുമല്ല നോക്കുന്നത്, ആ ക്ലിപ്പ് മുഴുവൻ കേൾക്കുന്ന പരിപാടിയില്ല, ആ പ്രസംഗത്തിൻ്റെ ആദ്യം എന്തേ അവസാനം എന്താ ഒന്നും നോക്കില്ല. എന്നിട്ട് വേഗം എന്ത് ചെയ്യും, മറ്റൊരു കാർഡ് ഇറക്കും. അതിനാദ്യം കാർഡ് ഇറക്കുന്ന രണ്ട് മൂന്നാല് ചാനലും പത്രങ്ങളും ഇവിടെ ഉണ്ട്. അത് പേരൊന്നും ഞാൻ പറയുള്ളൂ, അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് റിലീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം ആളുകൾ ഇറക്കുക. പിന്നെ ഇവർ ബൈനറിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരു മതനിരപേക്ഷ പക്ഷത്ത് ഊന്നി നിൽക്കുന്ന ആളുകൾക്ക് പോലും പ്രതിസന്ധിയിലാവുകയാണ്. കാരണം ആ വാർത്ത നമ്മൾ കൊടുത്തിട്ടില്ല, ആ കാർഡ് നമ്മൾ ഇറക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളിഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടും, വല്ലാത്തൊരു ഭാരം അവർക്ക് വരികയാണ്. അപ്പോൾ അവരും കൊടുക്കും. അപ്പോൾ മൊത്തത്തിൽ എന്തായി, അത് സെറ്റ് ചെയ്യപ്പെട്ടു. അതിൽ പകൽ കൊണ്ട് സംഭവിക്കും. അത് 5 മണിയോടുകൂടി എല്ലാ ചാനലിലും ചർച്ച. ഇത് സ്ഥിരം പാറ്റേണാണ്. എന്നിട്ടത് വെച്ചൊരു ചർച്ച, ആ ചർച്ചയിലാണ് നേരത്തെ ഹിലാല് പറഞ്ഞ് ആളുകളെ കൊണ്ടുവന്നിരുത്തുന്നത്. അപ്പോൾ ആരാണോ ഇത്തരം അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിൽപ്പെട്ട ആളുകളിനെ വിളിച്ചുകൊണ്ടിരുന്ന്, മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് അവരവിടെ കൊണ്ടുവന്നിരുത്തും. പിന്നെ വേറൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവന്നിരുത്തും, സാമൂഹ്യ നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവന്നിരുത്തും. ഇതൊക്കെ പാറ്റേൺ ഒന്നു തന്നെ ആയിരിക്കും. ഒക്കെ ഒരേ അടുക്കളയിൽ നിന്ന്, ഒരേ അടുപ്പിൽ നിന്ന്, ഒരേ ചെമ്പിൽ നിന്നുള്ള ഭക്ഷണം തന്നെയാണ് എന്ത് എല്ലാവരും കഴിക്കുന്നതും, അതന്നെയാണ് എല്ലാവരും വിളമ്പണം. പക്ഷേ വ്യത്യസ്ത പ്ലേറ്റിലും വ്യത്യസ്ത സീറ്റിലും എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ആങ്കറും. ഇവർ ശരിക്കും ചർച്ചൻ്റെ മുമ്പ് നല്ലൊരാലോചന നടത്തി വിഷയം സെറ്റ് ചെയ്ത് ഇതെവിടേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും. എന്നിട്ട് അങ്ങനെ വന്നിരുന്നിട്ട് ഇനി ഇതിനെന്ത് ചെയ്യണം, ഇവർക്ക് അതൊക്കെ പറയാൻ ഒരു പിന്നെ ഒരാളെ കിട്ടണം, അടിക്കാനൊരാളെ കിട്ടണം. അതിനുവേണ്ടിയാണ് മുസ്ലിം സംഘടനകളെ പിന്നാലെ നടന്നിട്ട് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, നിങ്ങളിവിടെ വന്നിരിക്കണം എന്ന് പറയും. എന്നിട്ട് ഇരുത്തിയിട്ട് എന്ത് ചെയ്യും, ഇവർക്കൊക്കെ ദേഷ്ട നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ കൃത്യമായ സമയം കൊടുക്കും, ആരും ഇടപെടില്ല. എന്നിട്ട് ഇതിനൊക്കെ ഈ മൂന്നാക്കും പ്ലസ് ആങ്കർക്കും ഈ നാലാക്കുള്ള മറുപടി പറയേണ്ടതാണെന്ത്, ഇയാൾ അയാൾ ഇന്ന് ആവ് തുറക്കുമ്പോഴേക്ക് എന്തായി, ഈ ആങ്കർ ഇടപെടും. അവിടെ അവിടെ നിൽക്കാം, അവിടെ നിൽക്കാറ് ഒരു കൃത്യമായൊരു പോയിൻറ്റേക്ക് വന്നാൽ അതെന്ത് മനസ്സിലാക്കിയാൽ മതി അറിയോ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ആങ്കർ വന്നാൽ ഉടനെ മനസ്സിലാക്കണം ആ പറഞ്ഞ പോയിൻ്റാണ്. ഏയ് സ്വമേധയ അങ്ങനെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ വേണ്ടത്ര പോയിൻ്റ് വരുന്നില്ല എന്നാണ്, ഇത് കൗണ്ടർ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുണ്ടോ, ഇനി ഹിലാലൊക്കെ ഇടയ്ക്ക് പോലുണ്ടല്ലോ, നിങ്ങളും പോലുണ്ടല്ലോ. അതായത് നിങ്ങളെ തടയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ വാല്യുബിളായിട്ട് പോയിൻ്റ് അവിടെ പറയുന്നു എന്നത് അവർക്ക് മനസ്സിലാകുകയാണ്. എന്നിട്ട് അവർ തടയും, എന്നിട്ട് അവർ കുറേ വെട്ടി വെക്കും. അതും നമ്മൾ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം സഹായത്തിന് വേഗം മറ്റാളെടുത്ത് പോകും. എന്നാൽ ഒരു മിനിറ്റ് മറ്റാളെടുത്ത് പോകട്ടെ, എന്താ ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ തല്ലുണ്ട് പിടിച്ചോളിന്ന് അറിയില്ലേ, അതുകൊണ്ട് മറ്റാളോട് പറയും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ അങ്ങനെ ഒതുങ്ങി ഇത് കേൾക്കുകയാണല്ലോ, അയാളെടുത്തുള്ളൊരു സാധനം എടുത്ത് വീശും. അങ്ങനെ അവസാനം ഈ ഇരിക്കുന്ന ആളങ്ങോട്ട് തറാക്കിയിട്ട് ഇവർ ഉദ്ദേശിച്ചോടത്തേക്കാണ് കൊണ്ടുവന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അവിടെ അവസാനിപ്പിക്കും. ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ഇതൊക്കെ തീരുമ്പോൾ ഉണ്ടാകുന്ന ഭൂമി ഒന്നെന്താ, ഒന്ന് ഇവിടെ ഒരു വിഭാഗമുണ്ട്, അവരെ 600 വരുന്നതാണ്. ഇതാണ് ഒന്ന് സെറ്റ് ചെയ്യുന്നത്. വേറൊന്നുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ കുറച്ച് ആളുകൾ ഈ ഇസ്ലാമിക നിഷ്ഠയും കാര്യങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരിവിടുത്തെ കുഴപ്പക്കാരാണ്, അവരാണ് ഇവിടുത്തെ കുഴപ്പക്കാർ. ഇവിടുത്തെ മുസ്ലിം നല്ല മുസ്ലിങ്ങൾ എന്നാണ് നേരത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്ന ആൾക്കാരെ പറഞ്ഞല്ലേ, അവരെ പോലെ ജീവിച്ചുകൂടെ ഇവർക്ക്. എന്നിട്ട് ഇവർ സെറ്റ് ചെയ്യാണ് നമ്മളെ വിശ്വാസം എന്തായിരിക്കണം, നമ്മുടെ നിസ്കാരം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ വേഷം എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്തോടത്തേക്ക് ആണ് കൊണ്ടുപോവുക. അങ്ങനെ അവസാനം ഈ വിഭാഗം ഒരു വെറുക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അതിപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന നല്ലൊരു തലമുറ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ പിന്നെ പരിസരത്ത് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇപ്പോൾ നമ്മളെ ബാസിലും ഈ ടീമും ആൾ ആ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അവർ ഓരോ ചാനലുകളിൽ ഇപ്പോൾ വന്നിരുന്നപ്പോൾ അതിൻ്റെ മാറ്റം കാണാനുണ്ട്. ഈ അപ്പുറത്ത് നേരത്തെ നിങ്ങളാ പേരുകൾ എണ്ണിയില്ലേ, ആ ആളുകൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അവർ അന്നത്തെ വർത്തമാനം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലം മാറിയത് അവരുടെ അടുത്ത് പെടുത്തല്ല, അത് പല ആങ്കർമാരടുത്തും പെടുത്തല്ല. പക്ഷേ ഈ കുട്ടികൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നമാണിത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ധീരമായി മുന്നോട്ട് പോകണം. ഇത് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, ഇഷ്ടം പോലെ ഇതേപോലെയുള്ള ആളുകളുണ്ട്, അവരൊക്കെ രംഗത്ത് വരണം. ഇനി ഈ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ബ്രേക്ക് ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയും. അത് ഇവിടുത്തെ മതേതര സംഭവം ഈ കാര്യം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് ചാനൽ പൊതുബോധങ്ങൾക്ക് ഒരു തിരുത്ത് 3-ാം ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ ടി കെ അഷ്റഫ്, ഹിലാൽ സലീം സി പി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
6: പീസ് റേഡിയോ.
1: ട്യൂൺഡ് ടു റിയാലിറ്റി.
6: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
7: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം. ഇബ്നു ഖുസൈമ റഹിമുള്ളയുടെ വൈജ്ഞാനിക ജീവിതം. അവതരണം മൂസ സലാഹി കാര.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖുസൈമ റഹിമഉള്ളയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നാം തുടങ്ങിവെച്ചത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വൈജ്ഞാനിക സേവനങ്ങൾക്കുള്ള സ്വീകാര്യത, ഇതിനെ സംബന്ധിച്ച് ഏതാനും സൂചനകൾ, അല്പം കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനവും ഇടവും നേടിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും കഠിനാധ്വാനങ്ങളും നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക്, പ്രവർത്തകർക്ക് വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ, നന്മ നിറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കാനും നിലനിർത്താനും വലിയ പ്രചോദനവും പ്രേരണയുമാണ് നൽകുന്നത്. ആത്മാർത്ഥമായ മനസ്സോടെ ആ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വർഷങ്ങൾക്കപ്പുറമാണ് ഇമാമിൻ്റെ ജീവിതം എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ശേഷക്കാർ വലിയ രൂപത്തിൽ ഇമാമിനെ ചർച്ച ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്പത്തിലെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്ന കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ശ്രദ്ധിക്കുന്ന വിഷയത്തിലും കാണിച്ച കണിശത അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വലിയ വെളിച്ചവും തണലുമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ മതപ്രമാണങ്ങൾക്ക് നേരെ പരിഹാസമുഖം, നിന്ദ്യതയോടുകൂടിയ സമീപനങ്ങൾ, പ്രമാണങ്ങളെ അപഹസിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെ വ്യാപിച്ചിട്ടുണ്ട്, പരന്നിട്ടുണ്ട്. അവിടെയാണ് സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറഞ്ഞ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണങ്ങളെ പഠിക്കാനും സംരക്ഷിക്കാനും അതനുസരിച്ച് മതകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഓരോ പണ്ഡിതന്മാരും കാണിച്ച ശ്രദ്ധയും താൽപ്പര്യവും നമുക്ക് വഴികാട്ടിയായി, വെളിച്ചമായി മാറുന്നത്. ഓരോ പണ്ഡിതന്മാരുടെ ജീവിതവും നമുക്ക് വലിയ വലിയ സന്ദേശങ്ങൾ നൽകുന്ന പോലെ തന്നെ ഇമാമിൻ്റെ ജീവിതവും നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ കാണാതെ പഠിക്കാൻ ഇമാം കാണിച്ച താൽപര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ചെറുപ്പത്തിലെ ശ്രദ്ധിക്കുന്ന സ്വഭാവം ഇമാമിനുണ്ടായിരുന്നു. ഹിജറ 238 മരണപ്പെട്ട മഹാനായ പണ്ഡിതൻ ഇസ്ഹാഖ് ബിനു റാഹവൈഹി റഹിമഉല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകളെ ശ്രദ്ധിക്കാനും എഴുതിയെടുക്കാനും ഇമാം തയ്യാറായി. അതുപോലെ തന്നെ ഹിജറ 230 വഫാത്തായ മുഹമ്മദ് ബിൻ ഹുമൈദ് റഹിമഉല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് ഇമാം ഹദീസുകളെ എഴുതിയെടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം ഹദീസുകൾ പറയാനുള്ള സംസാരിക്കാനുള്ള അവസ്ഥയിലല്ല, നന്നേ ചെറുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ എഴുതിയെടുക്കുന്ന സ്വഭാവമായിരുന്നു ഇമാമിനുണ്ടായിരുന്നത്. അവിടെ പ്രത്യേകം പറയപ്പെട്ടത് കാണാൻ സാധിക്കും, വഖബില ഫഹ്മിഹി വതബസ്സുരിഹി, ഗ്രഹിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നതിൻ്റെ മുമ്പ് പണ്ഡിതന്മാരിൽ നിന്ന് കാര്യങ്ങളെ കേൾക്കാനും എഴുതിയെടുക്കാനുമുള്ള സന്നദ്ധത ഇമാമിനുണ്ടായിരുന്നു. വലിയ പാഠമാണ്, വലിയ സന്ദേശമാണ് ഇമാമിൻ്റെ ഈ സ്വഭാവം നമുക്ക് നൽകുന്നത്. ഇതെല്ലാം പൂർവികരായ സച്ചരിതരായ ആളുകളെ ശരിയായ രൂപത്തിൽ പിൻപറ്റപ്പെടുന്നത് മൂലം സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അവരെ സ്വീകരിക്കുന്ന വിഷയത്തിൽ സംശയം, കാപട്യം, പൊങ്ങച്ചം ഇതൊന്നും നമുക്കുണ്ടാവാൻ പാടില്ല. ആത്മാർത്ഥതയും അനുധാവനവുമാണ് ഏത് കാര്യത്തിലുമെന്ന പോലെ ഈ വിഷയത്തിലും ഉണ്ടാകേണ്ടത്. അത്രത്തോളം ശ്രദ്ധ പൂർവസൂരികൾ ആ കാര്യത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക്, പുതുതലമുറക്ക് ഈ സന്ദേശം വലിയ ഒരു സമ്പത്തായി, ഒരു മുതൽക്കൂട്ടായി നൽകാൻ നമുക്ക് സാധിക്കണം. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഓട്ടത്തിനിടയിൽ ഏതെല്ലാം ചതിക്കുഴികളിൽ വിഷം നിറഞ്ഞ അവസ്ഥകളിൽ അവർ അകപ്പെടുന്നു, അതിലൂടെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു, സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ അകപ്പെടുന്നു. ഇതെല്ലാം ഇന്ന് ലോകത്ത് വ്യാപകമാണ്. ഇത്തരം കെണികളിൽ, പിശാചിൻ്റെ വലകളിൽ കുടുങ്ങാതിരിക്കാൻ വിശുദ്ധ ഖുർആനുമായും അതിൻ്റെ വിവരണമായിട്ടുള്ള ഹദീസുകളുമായും അവ രണ്ടിനെയും സംരക്ഷിക്കാൻ, ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ മുൻഗാമികൾ നടത്തിയ ശ്രമങ്ങളിലൂടെ, കഠിനാധ്വാനങ്ങളിലൂടെ നമ്മുടെ തലമുറയെ കൊണ്ടുപോകാൻ, അതുമായി അവരെ ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള മനസ്സാണ്, ഒരുക്കമാണ് നമുക്കുണ്ടാകേണ്ടത്. കേൾക്കാനും പഠിക്കാനും വായിക്കാനും കൈമാറാനും പരസ്പരം പങ്കുവെക്കാനും സൗകര്യങ്ങൾ ഏറെയുണ്ട് എന്ന ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ, ഈ അനുഗ്രഹങ്ങളെ വിസ്മരിക്കപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത്ര പുരോഗതി, നേട്ടം കൈവരിക്കപ്പെട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾക്ക് മുതിർന്നിട്ടുള്ളത്, അവരുടെ ജീവിതത്തെ സമയത്തെ അവർ മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ ഇമാമിൻ്റെ യാത്ര അവസാനിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് തേടി എവിടെയാണോ അതുള്ളത് അവിടെ എത്താനും പണ്ഡിതന്മാരെ അടുത്തിരുന്ന് അവരെ സമീപിച്ച് കാര്യങ്ങൾ കേൾക്കാനും അദ്ദേഹം കാണിച്ച താൽപ്പര്യം നമുക്ക് വലിയ ആവേശം നൽകുന്ന, താൽപ്പര്യമുളവാക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമാം തൻ്റെ അറിവ് തേടി പുറപ്പെട്ടതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതായും പിൽക്കാലത്ത് വന്നവർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ നാടുകളിൽ ഇമാം എത്തിയിട്ടുണ്ട്. തൻ്റെ 17-ാമത്തെ വയസ്സിൽ ഇമാമിൻ്റെ യാത്രകൾ ആരംഭിച്ചു എന്നാണ്. പൊതുവെ കാണപ്പെടാറുള്ളത് ഈ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അറിവ് തേടി താൽപ്പര്യമുള്ള മനസ്സോടെ നല്ല സുഹൃത്തുക്കളോടൊത്ത് കൃത്യമായി കാര്യങ്ങളെ പറഞ്ഞുകൊടുക്കുന്ന, സത്യസന്ധമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരെ സമീപിച്ച് ഇതെല്ലാം പഠിക്കണം, ഇതെല്ലാം അറിയണം, അങ്ങനെ ചിന്തിക്കപ്പെടുന്ന ഒരു പ്രായം, അതാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ. ഇമാമിൻ്റെ യാത്രകൾ തുടങ്ങി വിശാലമായ യാത്രകളാണ് അറിവ് നേടാൻ വേണ്ടി ഇമാം നടത്തിയിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇമാം അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു ഒരുക്കിയ സ്വർഗീയ സുഖങ്ങൾ സ്വായത്തമാക്കണം എന്ന നിറഞ്ഞ മനസ്സോടെയാണ് നൈസാബൂർ എന്ന പ്രദേശം

അറിവ് നേടിയത് കാണാൻ സാധിക്കും. മൂസബിൻ സഹൽ അർറംലി റഹിമഉല്ല അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമായി ഷാമിൽ വെച്ച് അദ്ദേഹം അറിവ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജസീറ, മിസർ, ബാഗ്ദാദ്, ബസ്ര, കൂഫ ഇങ്ങനെയുള്ള നാടുകളിൽ നിന്ന്, അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇമാം അറിവ് നേടിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം അൽ ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ് ഇവരിൽ നിന്നും അദ്ദേഹം അറിവ് നേടിയിട്ടുണ്ട്. ഇമാം ദുഹലിയിൽ നിന്ന് അറിവ് നേടിയിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരെല്ലാം ശ്രേഷ്ഠരാണ്, പ്രമുഖരാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എത്രയോ സേവനങ്ങൾ, സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ്. അവരിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ കാര്യങ്ങൾ ഇമാമിന് നേടാനും സ്വായത്തമാക്കാനും സാധിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തപ്പെട്ടവർ നമുക്ക് വേണ്ടി ആ കാര്യങ്ങളെ പ്രത്യേകം ഊന്നൽ കൊടുത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതൊന്നും നിസാരമായി, ചെറുതായി നമ്മൾ കാണേണ്ട കാര്യങ്ങളല്ല. അവരൊക്കെ യാത്ര നടത്തിയതും അതുപോലെ തന്നെ പല പണ്ഡിതന്മാരെയും സമീപിച്ചതും അതിലൊക്കെ എന്ത്? അങ്ങനെ പലരും യാത്ര പോയിട്ടില്ലേ? പല ചരിത്രങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അവക്ക് പ്രത്യേകമായ സ്ഥാനങ്ങളും പരിഗണനകളും ഇല്ലെങ്കിൽ ഇതിനും അതില്ല, ഇതിലൊന്നും ഒരു കഴമ്പില്ല. ഇത്തരം അവഗണനയുടെ നിലപാടുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തയിലോ ജീവിതത്തിലോ ഉണ്ടാകാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ദീനിനു വേണ്ടി നടത്തിയിട്ടുള്ള സേവനങ്ങൾ, അധ്വാനങ്ങൾ, അത് വായിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്, കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. ആ രീതിയിൽ തന്നെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അതിൻ്റെ വിശദീകരണമായിട്ടുള്ള നബിവചനങ്ങളാണ്. അവ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, ഇസ്ലാം നമ്മെ പഠിപ്പിച്ച വിഷയങ്ങളാണ് ആ ഗ്രന്ഥങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് അവ സംരക്ഷിക്കപ്പെടണം, വായിക്കപ്പെടണം എന്ന നിലക്ക് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഈ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലുണ്ടാവുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അടുത്ത ഒരു സംഘത്തെ വളർത്തിയെടുക്കാനും സംസ്കരിച്ചെടുക്കാനും അധ്വാനിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, ഇമാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ അവർ ചെയ്ത സേവനങ്ങൾ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ താരതമ്യം ചെയ്യപ്പെട്ടാൽ വളരെ പിറകിലായിരിക്കും, നന്നെ കുറവായിരിക്കും. ആ തിരിച്ചറിവിലേക്കെത്താൻ നമുക്ക് സാധിക്കും. കാര്യങ്ങളെ കൃത്യവും വ്യക്തവുമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു

0: ولا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇബ്നു ഖുസൈമ റഹിമഹുള്ളയുടെ വൈജ്ഞാനിക ജീവിതം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ സ്മൃതിപഥം പ്രോഗ്രാം. അവതരണം മൂസ സലാഹി കാര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു. റിയാദുസ് സ്വാലിഹീൻ. ദുഹാ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠമായ സമയം. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുള്ള 207-ാമത്തെ അധ്യായം, ബാബു തജ്വീസി സ്വലാത്തി ദുഹ മിനി ഇർത്തിഫാഇ ശംസി ഇലാ സബാലിഹ والافضل ان تصلى عند اشتداد الحر وارتفاع الضحى. ضحى നമസ്കാരം. സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയുള്ള ദുഹറിന്റെ സമയത്തിന്റെ തൊട്ടു മുമ്പ് വരെ അനുവദനീയമാണ് എന്നറിയിക്കുന്നതും അതിലേറ്റവും ശ്രേഷ്ഠമായത് ദുഹ സമയം. ആ ഒരു പൂർവാഹ്നം ഉയർന്നതിന് ശേഷം ചൂട് കഠിനമാകുന്ന ആ ഒരു സമയം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നതറിയിക്കുന്ന അദ്ധ്യായം. ആ അദ്ധ്യായത്തിൽ നിന്നുള്ള 1143-ാമത്തെ ഹദീസ്. അൻ സയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അന്നഹു റആ ഖൗമൻ യുസല്ലൂന മിനൽ ദുഹാ ഫഖാല അമാ ലഖദ് അലിമു അന്ന സ്വലാത ഫി ഗൈരി ഹാദിഹി സാഅതി അഫ്ളൽ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സ്വലാത്തുൽ അവ്വാബീന ഹീന തർമദുൽ ഫിസാൽ. റവാഹു മുസ്ലിം. തർമദ് ബിഫത്ഹി താ വൽമീമി വബിദ്ദാദിൽ മുഅജ്ജമ യഅനി ഷിദ്ദത്തുൽ ഹർരി വൽഫിസാല് ജംഉ ഫസീലിൻ ഹുവ അസ്സഗീറു മിനൽ ഇബിൽ. സയ്ദ് ബിനു അർഖം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം ഒരു വിഭാഗം ആളുകൾ ദുഹ നമസ്കരിക്കുന്നതായിക്കൊണ്ട് കണ്ടു. അദ്ദേഹം ചോദിച്ചു, അമാ ലഖദ് അലിമു, അവർക്കറിയില്ലയോ, അന്ന സ്വലാത്ത ഫി ഗൈരി ഹാദിഹി സഅഅ അഫ്ളൽ, നിശ്ചയമായും ഈ നമസ്കാരം ഈ സമയത്തല്ലോ അഫ്ളൽ, അതവർക്കറിയില്ലേ? നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തുൽ അവ്വാബീൻ, ഖേദിച്ച് മടങ്ങുന്നവരുടെ നമസ്കാരം. ഹൈന തർമദുൽ ഫിസാൽ, അത് വെയിൽ ചൂടായി ഒട്ടകക്കുട്ടികൾ അവർ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്താണ് എന്ന് ഹദീസിൽ. തർമദുൽ ഫിസാൽ എന്നത് തർമദ് എന്ന് പറഞ്ഞാൽ ഷിദ്ദത്തുൽ ഹർ, ചൂടിൻ്റെ കാഠിന്യം, കഠിനമായ ചൂട് എന്ന്. റമദ്, റമദാൻ എന്നൊക്കെ പദം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റമദ എന്ന് അൽ ഫിസാൽ എന്നുള്ളത് ഫസീലിൻ്റെ ബഹുവചനമാണ്. അത് സഗീറുമിൽ ഇബിൽ, ഒട്ടകങ്ങളിൽ നിന്ന് ചെറിയ ഒട്ടകക്കുട്ടികൾക്കാണ് ഫസീൽ ഫിസാൽ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന വസ്തുത, സ്വഹാബത്ത് അതുപോലെ തന്നെ താബിഅകൾ അവരെല്ലാം വളരെ തൽപരരായിരുന്ന ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീയിനെ, ചര്യയെ, അവിടുത്തെ സുന്നത്തിനെ അങ്ങേയറ്റത്തെ താൽപ്പര്യത്തോടുകൂടി പിന്തുടരുന്നവരായിരുന്നു. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് അറിയിച്ചു കൊടുക്കാനും. ലിയ ചഅല്ലമു ഹദിയഹു വ സുന്നത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെയും സുന്നത്തിനെയുമൊക്കെ സ്വഹാബത്ത് താബിഅകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുന്ന വിഷയത്തിൽ, അത് പഠിക്കുന്ന വിഷയത്തിൽ, സുമ്മ യുഅല്ലിമൂഹുൽ ഇമം ബഅദുഹും, പിന്നെ തുടർന്നു വന്ന ആളുകൾക്കത് പഠിപ്പിക്കുന്ന വിഷയത്തിലും അവർ വളരെയധികം താൽപര്യം കാണിച്ചവരായിരുന്നു. തനിക്ക് ചുറ്റുമുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഐച്ഛികവും നിർബന്ധവുമായ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ ഹദീസിൽ, ഈ ഒരു ഹദീസിൽ താബിഈയായ ഖാസിം ബിൻ ഔഫ് അഷ്ഷൈബാനി, അദ്ദേഹം സ്വഹാബിയായ സെയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അങ്ങനെ സെയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു ഒരു വിഭാഗം ആളുകൾ ദുഹ നമസ്കരിക്കുന്നു. റആ ഖൗമൻ യുസല്ലൂന ഫി മസ്ജിദ് ഖുബ മിനൽ ദുഹ, മദീനയിലെ മസ്ജിദ് ഖുബയിൽ വെച്ചാണ് അവർ ദുഹ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന് ആദ്യമായി നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദ് ഖുബ. പിന്നീടാണ് മസ്ജിദ് നബവി നിർമ്മിക്കുകയുണ്ടായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച തഖ്വയുടെ മേൽ നിർമ്മിക്കപ്പെട്ടതായ പള്ളി. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി മസ്ജിദ് ഖുബ ഫി കുല്ലി സബത്തിൻ, എല്ലാ ശനിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഷിയെന്ന ഉറാക്കിബൻ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വാഹനപ്പുറത്തോ മസ്ജിദ് ഖുബയിൽ വരാറുണ്ട്. അവിടെ വെച്ച് നമസ്കരിക്കാറുണ്ട്. മാത്രമല്ല മറ്റു ഹദീസുകളിൽ കാണാമൻ തത്വഹറ ഫി ബൈത്തിഹി സുമ്മ അതാ മസ്ജിദ് ഖുബ ഫസല്ലാ റകഅത്തൈൻ കാന ലഹു കഅജ്രി ഉംറ, ഒരാൾ വുളു ചെയ്തു വന്ന് ഖുബ പള്ളിയിൽ രണ്ട് റകഅത്ത് നമസ്കരിച്ചാൽ ഉംറ ചെയ്ത പ്രതിഫലമാണ് എന്ന്. അപ്പോൾ ദുഹ നമസ്കാരം ആളുകൾ അവിടെ നമസ്കരിക്കുന്നത് കണ്ട സന്ദർഭത്തിൽ ഒരു ഷുറൂഖ് ശംസ്, ആ സമയത്താണവർ സൂര്യൻ ഉദിച്ച് ഉയർന്നിട്ടുള്ള ആ ഒരു ദുഹയുടെ ആദ്യ സമയത്ത് അവർ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ സെയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നത് ഇപ്രകാരമാണ്, ഈ സമയത്തല്ലല്ലോ അത് അഫദലായിട്ടുള്ളത്, അവർ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയത്തല്ല അവർ അത് നിർവഹിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവരോടത് ഉണർത്തുകയാണ്, ശ്രേഷ്ഠമായ സമയത്തല്ലേ നിർവഹിക്കാൻ ഏറ്റവും ഉത്തമമായത്, എന്താ ഇപ്പോൾ ഈ സമയത്ത് നിർവഹിക്കുന്നത് എന്ന് അവരെ ആ ഒരു കാര്യം ഉണർത്തുകയാണ്, അവരെ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ അഫ്ളായ സമയത്തല്ല നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പറഞ്ഞത് സ്വലാത്തുൽ അവ്വാബീൻ, അൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അൽ മുത്തഈന അൽ മുസബ്ബിഹീന കസീരിർ റുജൂഇ ബിത്തൗബതി ഇലല്ലാഹ് ബിൽ വൽ ഇഖ്ലാസ് ഫി ത്വഅ. അവ്വാബീൻ, അവ്വാബ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അവ്വാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്ന, റബ്ബിനെ ധാരാളമായി തസ്ബീഹ് ചൊല്ലുന്ന, റബ്ബിലേക്ക് കൂടുതലായി പശ്ചാത്തപിച്ച് മടങ്ങുന്ന, ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാണ് അവ്വാബ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് അവ്വാബീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവ്വാബീൻ ആളുകളുടെ നമസ്കാരം എന്നത് ദുഹാ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അത്രത്തോളം ആ സമയത്തും ആളുകൾ തിരക്കിലാകുന്ന ബിസിയാവുന്ന സമയത്തും ഈ ശ്രേഷ്ഠമായ നമസ്കാരം നിർവഹിക്കുവാനുള്ള മനസ്സുണ്ടാവുക എന്നത് ഇഖ്ലാസുള്ള, റബ്ബിലേക്ക് ഏറെ മടങ്ങുന്ന ആളുകളുടെ ഒരു വിശേഷണമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഉത്തമമായത് സമയം ഹൈന തർമദുൽ ഫിസാൽ, ഒട്ടകക്കുട്ടികൾ അവർ കിടക്കുന്നിടത്ത് നിന്ന് വെയിൽ ചൂടാകുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന സമയമാണ്. ഹൈന തഹതരിഖു അഖ്ഫാഫുൽ ഫിസാൽ മിൻ ശിദ്ദത്തി ഹരിർ റിമാൽ, മണലുകൾ ചൂടാകുമ്പോൾ അവിടെ എഴുന്നേറ്റ് പോകും. അതാണ് റമദാ ശിദ്ദത്തു ഹരിൽ അർദ്, ഈ ഭൂമി ചൂടാകുന്ന, ശക്തമായി ചൂടാകുന്ന ഒരു സമയം സൂര്യപ്രകാശം കൊണ്ട്. അതാണ് ചെറിയ ഒട്ടകക്കുട്ടികൾ. എന്തുകൊണ്ട് ഈ ഒട്ടക്കുട്ടികൾ എന്ന് പ്രത്യേകം പറഞ്ഞു? ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, ലിരിഖത്ത് ജുലൂദി അഖ്ഫാഫിഹ, അവരുടെ അത്ര കട്ടിയുള്ള തോലായിരിക്കുകയില്ല ഈ ഒട്ടകക്കുട്ടികളാവുമ്പോൾ. അതുകൊണ്ട് തന്നെ അവർ മുലകുടി കഴിഞ്ഞതായ, അവരുടെ മാതാക്കളിൽ നിന്ന് മുലകുടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമായിരിക്കും എന്നതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ദുഹ നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായത് ഈ സമയത്താണ്. നമ്മുടെ നാടുകളിലൊക്കെയാണെങ്കിൽ ഒരു 10 മണി 11 മണി 11.5 ആ സമയത്തൊക്കെ ആവാം. ഏതായിരുന്നാലും ഈ സുന്നത്ത് നമസ്കാരം അത് പിന്തിപ്പിക്കുന്നതാണ് അഫ്ദൽ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ദുഹ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ആഖിർ വഖ്തിലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഇബാദത്തുകൾ, ഈ പുണ്യങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ, അത് നഷ്ടപ്പെടുത്താതെ അതിൽ മുഴുകി അതിൻ്റെ ശ്രേഷ്ഠമായ സമയത്ത് എത്ര തന്നെ തിരക്കുള്ളവരായിരുന്നാലും അതൊക്കെ നിർവഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളാണിതെല്ലാം. സ്വലാത്തു ദുഹ എന്നത് അവ്വാബീൻ എന്നത് അർ റജ്ജാഉ ഇലല്ലാഹി തബാറക വതാല, റബ്ബിലേക്ക് മടങ്ങുന്നുവൻ, ധാരാളമായി മടങ്ങുക, ബിതർക്കി ദുനൂബ്, പാപങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട്, വഫിയുൽ ത്വആത്തി വൽ ഖൈർ, നന്മകളും പുണ്യങ്ങളും ചെയ്തുകൊണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായും റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു നമസ്കാരത്തെ പ്രത്യേകം മനസ്സിലാക്കണം എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് ചെയ്തത് മാത്രമല്ല, അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് അനുഗ്രഹമെന്നോണം എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സിഹത്തിനും ആഫിയത്തിനും ഓരോ സന്ധികൾക്കും റബ്ബിനോടുള്ള സദഖയുടെ ഭാഗമായി ദുഹ നമസ്കാരം നിർവഹിക്കുക എന്നത് പ്രത്യേകം ഹദീസിൽ എടുത്തു പറയപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെയും ശ്രേഷ്ഠമായ സമയം തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതെല്ലാം ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി കാണിച്ച ഈ ഒരു ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം ശ്രമിക്കുകയും അങ്ങനെ സലീമായ കൽബോടുകൂടി റബ്ബിനെ കണ്ടെത്തുവാനും ഈമാനോടെ തൗഹീദോടുകൂടി മരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന അവ്വാബീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുമെല്ലാം സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദുഹ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠമായ സമയങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം അഷ്റഫ് സലഫി, വാണിയമ്പലം.
4: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം.
1: ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ സമഗ്രമായ വഴികാട്ടി. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കുന്ന ദൈവീക ദർശനം. ആ ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിയോട് നോ കോംപ്രമൈസ്. അവതരണം ജസീൽ കൊടിയത്തൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഭയപ്പെടുത്തുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെയാണ്. അതിലൊക്കെയും ലഹരിയുടെ സ്വാധീനം പല കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. തിന്മകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ തിന്മകളൊക്കെ അവസാനിക്കുക, ഇനി എന്ന് ഇതൊക്കെ നിൽക്കും? പലരും പറയുന്നത് ഇതൊന്നും ഇനി അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കമൻ്റൊക്കെയാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മകളും വലിയ ഭവിഷ്യത്തുകളുമൊക്കെ നിന്നതിൻ്റെ ചരിത്രം, അവസാനിച്ചതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തിന്മകളിൽ അഭിരമിച്ചിരുന്ന വലിയൊരു സമൂഹത്തെയാണ് 23 വർഷക്കാലം അതിൻ്റെ ദീനി പ്രബോധനത്തിൻ്റെ റിസൾട്ടായി ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ സമൂഹമായി മാറിയിട്ടുള്ളത്. ഒരുപാട് തിന്മകൾക്ക് അറുതി വന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന തിന്മകൾക്കും അറുതി വരുത്താൻ സാധിക്കും. അതിന് ഈയൊരു ദീനുൽ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹദീസ് റിപ്പോർട്ടർമാരിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മുസ്ലിമ അൽ ഖഅനബി, ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ശിഷ്യനാണ് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുള്ള. അദ്ദേഹം കൂട്ടുകാരൊന്നിച്ച് എല്ലാ ദിവസവും മദ്യം കുടിക്കുന്ന, കള്ള് കുടിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂട്ടുകാരൊക്കെ ഒത്ത് കൂടി കള്ള് കുടിച്ച് യാതൊരു ബോധവുമില്ലാതെ ഇങ്ങനെ നടന്നിരുന്ന യുവാവ് ഒരിക്കൽ അദ്ദേഹത്തിന് വീടിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ചുറ്റും കുറേ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടു. അപ്പം അയാൾ ചോദിച്ചു, ആരാണത്, ആർക്ക് ചുറ്റുമാണ് ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അപ്പം മറുപടി പറഞ്ഞു, ഷുഅബയുടെ ചുറ്റുമാണ് കൂടിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം, വമാ ഷുഅബ, എന്താണ് ഷുഅബ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യമാണത്. അപ്പോൾ മറുപടി കിട്ടി, മുഹദ്ദിസുൻ മിൻ അയ്മത്തുൽ മുഹദ്ദിസീൻ, ഇപ്പോഴുള്ള മുഹദ്ദിസുകളിൽ പെട്ട, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അത് കേട്ട സമയത്ത് അബ്ദുല്ലാ അൽ ഖഅനബി അദ്ദേഹത്തിന് നേരെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. അപ്പോൾ ഷുഅബ റഹ്മഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഹദീസ് കേൾക്കേണ്ട ആളല്ല, നിങ്ങളുടെ ഇപ്പോഴുള്ള വേഷവും ഇപ്പോഴുള്ള രൂപവും പോലുമൊന്നും അതിന് പറ്റിയതല്ല. അപ്പോൾ ഉടനെ അയാൾ കയ്യിലുള്ള ആയുധമെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയണം എന്ന് വാശി പിടിച്ചു. അങ്ങനെ ആയുധം എടുത്ത സമയത്ത് ഷുഅബ റഹ്മഹുള്ള പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന ഒരു ഹദീസിൻ്റെ, ഹദീസ് നബിസ്വലമയുടെ വാചകം അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപാട് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുള്ള അദ്ദേഹം തന്നെ വീട്ടിലേക്ക് നേരെ ചെന്നു. അവിടെയുള്ള കൂട്ടുകാരൊന്നിച്ച് കള്ളു കുടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധിയായി വന്നിട്ട് ഉമ്മാനോട് പറയാണ്, കൂട്ടുകാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവിടെയൊക്കെയുള്ള കള്ളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം, അവർ പിരിഞ്ഞു പോയിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മദീനയിലേക്ക് ചെല്ലുകയാണ്. ഇമാം മാലിക് റഹ്മയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം വലിയ, അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അയാൾ മദ്യലഹരിയായിരിക്കെയാണ് ആ ഒരു സംഭവത്തിൻ്റെ തുടക്കം. പക്ഷെ അവിടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, അതിലെ ഒരു ഒരു ഹദീസ് കേട്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായൊരു മാറ്റം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു സംഭവം നമ്മെ ഉണർത്തുന്നത്. ഇവിടെ ആ ഒരു കള്ളിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാഗം, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ മൻ ശരിബഹ വഖഅ അല ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. അങ്ങനെ മദ്യം തിന്മകളുടെ മാതാവാണ്, വൻ പാപങ്ങളിൽ ഒന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തൻ്റെ ഉമ്മയെയും മാതൃപിതൃ സഹോദരിയെയും വിഭജിച്ചതിന് തുല്യമാണ് എന്ന വളരെ ഗൗരവമേറിയ വിഷയം ഇതുപോലെയുള്ള ഒരുപാട് ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. യമനിലേക്ക് പ്രബോധനത്തിന് പോയ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടുത്തുകാർ തേനിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പാനീയത്തിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സഹോദരങ്ങളെ, ലഹരി ഉണ്ടാക്കുന്ന എത്ര ചെറുതും അത് ഹറാമാണ്. ജാഹിലിയ കാലത്ത് ചികിത്സക്കും ഇത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ത്വാരിഖ് ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നമ അസ്നഉഹ ലിദവ, ഞാനത് ഉണ്ടാക്കുന്നത് മരുന്ന് ആയിട്ടാണ്, മരുന്നിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ബിദവാഇൻ, അത് മരുന്നല്ല, പക്ഷേ വലാക്കിന്നഹു ദാഉൻ, അത് രോഗമാണ് എന്നാണ് നബി വിശ്വാസം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ കള്ളിൻ്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലം യജഅൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നിലും ഒരു ശിഫയും വെച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ പറയുന്നത്, പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള സമൂഹത്തോടാണ്? കള്ളിൽ മുങ്ങിക്കുടിച്ചിരുന്ന, അതിനുവേണ്ടി യുദ്ധം വരെ ചെയ്തിരുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്, സമുദായത്തിന്. അങ്ങനെ ഒരു കവി പാടിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമ്മത്തിൻ തുറവി ഇലാമി ബാദ മൗതി ഉറൂഖുഹ, എൻ്റെ മരണശേഷം എനിക്ക് എൻ്റെ എല്ലുകൾക്ക് മുന്തിരിവള്ളിയുടെ നീര് നുകരാൻ, മുന്തിരിയുടെ നീര് നുകരാൻ പാകത്തിൽ അവിടെ എന്നെ മറമാടണം. വലാ തദ്ഫിന്നി ബിൽ ഫലാത്തി ഫഇന്നി അഖാഫു ഇദാ മമുത്തു അൻല അദുഖുഹ, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രുചി എനിക്ക് രുചിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്നെ മറമാടരുത് എന്നൊക്കെ പാടിയിരുന്ന കവികൾ ജീവിച്ചിരുന്ന സമൂഹത്തിൽ, സമുദായത്തിൽ കൃത്യമായി ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചുകൊണ്ട് അതിലെ ഹറാമുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ ഭാഗത്ത് ഒരു വലിയ പാഠം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. യദുഖുൽ ജന്നത മന്നാനുൻ വലാഖ് വലാ മുദ്മിനു ഖംരിൻ, അപ്പം സ്ഥിരം മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അതിഗൗരവമേറിയ ഭാഗം നബിസ്ലാസം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബുദർദ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്, അൻ ലാ തുഷ്രിക് ബില്ലാഹി ഷൈഅ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഒന്ന്, വ ഇൻ ഖുത്തഇത വ ഹുരിഖ്ത, നിന്റെ ശരീരം ഛേദിക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ട് കരിച്ചു കളഞ്ഞാലും നീ ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. വലാ തത്രുക് സലാതൻ മക്തൂബത്തൻ മുതഅമ്മിദ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമസ്കാരം, ഫർദ് നമസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യരുത്. അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞു, വലാ തഷ്റബ് അൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ലി ശരിൻ, നീ കള്ളു കുടിക്കരുത്, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അത്രമേൽ ഗൗരവമേറിയ ശിർക്കിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമേറിയ നിസ്കാരത്തിൻ്റെയും കൂടെ കള്ളു കുടിക്കരുത് എന്ന ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരണത്തിൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗം നമുക്കൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് അത്രമാത്രം ഗൗരവമേറിയാണ്, അതുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു മദ്യത്തെ, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹ, അത് കുടിക്കുന്നവനെയും, വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെയും, വആസിറഹ വമുഅ്തസിറഹ, അത് കള്ള് നിർമ്മിക്കുന്നവനെയും അത് ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്, നിർമ്മിക്കപ്പെടുന്നത് അവനെയും, വബായഅഹ വമുബ്താഅഹ, അത് വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും, വഹാമിലഹ, അത് വഹിക്കുന്നവനെയും, വൽ മുഹ്മൂലു ഇലൈഹി, ആരിലേക്കാണത് വഹിച്ചു കൊണ്ട് ചെല്ലുന്നത് അവനെയും, വ ആക്കിലു സമനിഹ, അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വതാല ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ലഹരിയുടെ ഏതൊരു വകുപ്പിലും യാതൊരു സഹകരണവും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഹദീസാണത്. സഹോദരങ്ങളെ, ലഹരിയുടെ വിഷയം നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മദ്യമെന്നതിന് പകരം മറ്റു പല രൂപത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കാലത്ത് കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. ആ ലഹരിയോട് ഒരു അണുപോലും നമ്മൾ അതിനോട് അടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഹറാമെന്ന് പഠിപ്പിക്കുന്ന യായുഹല്ലദീന ആമനു ഇന്നമൽ ഖംർ വൽ മൈസർ വൽ അൻസാബ് വൽ അസ്ലാം രിജ്സും മിൻ അമലി ഷൈത്താൻ ഫജ്തനിബൂഹു, നിങ്ങളതിനെല്ലാം വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഖുർആനിൻ്റെ വാചകങ്ങളും ആയത്തുകളും അതേപോലെ തന്നെ ഒരുപാട് ഹദീസുകളും ലഹരിയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലഹരിയോട് നോ കോംപ്രമൈസ് എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് ജസീൽ കൊടിയത്തൂർ.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നോക്കൂ, പ്രവാചകന്റെ വചനങ്ങളെ ആസ്പദമാക്കി നമ്മൾ കേൾക്കുന്ന മനോഹരമായ പരിപാടിയാണല്ലോ തിരുമൊഴികൾ. അപ്പോൾ തിരുമൊഴികളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുമൊഴികൾ കേട്ട് ആ മുത്തുകളൊക്കെ ഒന്ന് വാരി സ്വരുക്കൂട്ടി വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം. നേരെ നമ്മൾ തിരുമൊഴികളിലേക്ക്.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ നബിചര്യ പതിവാക്കുന്നതിലാണ് രക്ഷ എന്ന വിഷയത്തിൽ ബഹുമാനായ കെ വി മുഹമ്മദ് അലി പതിവ് പോലെ നമ്മോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി അമലിൻ ശിറത്തൻ ولكل شرة فترة فمن كان فترته الى سنتي فقد اهتدى ومن كانت الى غير ذلك فقد هلك. പ്രശദാക്കളെ സ്വഹീഹുൽ ജാമിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. പ്രസിദ്ധ സ്വഹാബിയായ അംർ ബിനുൽ ആസ് അൽ ഖുറൈശിയ സഹമിയുടെ മൂത്തപുത്രനാണ് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു. ഹിജ്റക്കും 27 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 65 അദ്ദേഹത്തിൻ്റെ മരണം. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ സാഹിത്യത്തിലും ഭാഷയിലുമൊക്കെ വലിയ കഴിവുണ്ടായിരുന്ന, അറബി ഭാഷയ്ക്ക് പുറമേ സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്തിരുന്ന, തൗറാത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഹിജറ 7 അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 700 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകുന്നത്. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലികുല്ലി അമലിൻ ശിറത്തൻ. തീർച്ചയായിട്ടും ഓരോ അമലിനും ശിറത്തുണ്ട്. ശിറത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും അതിനെ നമുക്ക് കാണാം. ചുറുചുറുക്ക്, ശുഷ്കാന്തി, താൽപ്പര്യം, ഉന്മേഷം, മൂർച്ച, ആഗ്രഹം എന്നിങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിനും ശിറത്ത് ഉപയോഗിക്കും. അപ്പോൾ ഏതൊരു അമലിനും ഒരു ഉന്മേഷമുണ്ടാവും, ഒരു ശുഷ്കാന്തി ഉണ്ടാവും, ഒരു ചുറുചുറുക്കുണ്ടാവും ആദ്യഘട്ടത്തിൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള മനുഷ്യൻ്റെ വലിയ താല്പര്യത്തെക്കുറിച്ചാണ് പ്രധാനമായും ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, വലിക്കുല്ലി ശിറത്തിൻ ഫത്രത്തുൻ, എന്നാൽ ഓരോ ഈ ശിറത്തിനുമുണ്ട് ഒരു ഫത്രത്ത്, ഓരോ ഉന്മേഷത്തിനും ഒരു തളർച്ചയുണ്ട്, ഒരു മൂർച്ചക്കൊരു ക്ഷീണമുണ്ട്, ചുറുചുറുക്കിന് ശേഷം ഒരു ആലസ്യമുണ്ട് എന്നർത്ഥത്തിനൊക്കെയാണ് ഫത്രത്ത്, ലഅഫ്, ഹമൂൽ, സുക്കൂൻ എന്നൊക്കെയാണ്. അപ്പോൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും തുടക്കത്തിൽ വലിയ താല്പര്യവും ശുഷ്കാന്തിയും ചുറുചുറുക്കും ഉന്മേഷവുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അവസാനത്തിലേക്കെത്തുമ്പോൾ, അല്ലെങ്കിൽ അത് പിന്നീട് ഒരു തളർച്ചയും അലസതയും പല വിഷയങ്ങളിലുമുണ്ട്, ഏതൊരു വിഷയത്തിലുമുണ്ട് എന്ന പൊതുതത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഫമൻ കാന ഫത്രതുഹു ഇലാ സുന്നത്തി ഫഖദ് ഹിത്തദ. എന്നാൽ അവൻ്റെ ആ ഫത്രത്ത്, ആ ആലസ്യം, ആ ക്ഷീണം, ആ തളർച്ച, അത് തൻ്റെ സുന്നത്തിൽ എൻ്റെ സുന്നത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ, എൻ്റെ ചര്യക്കനുസരിച്ചാണെങ്കിൽ, ഫഖദ് ഹിത്തദ, അവൻ നേർമാർഗം പ്രാപിച്ചിരിക്കുന്നു. വമങ്കാനത്തിൽ അകൈരിതാലിക്, എന്നാൽ മറ്റൊരു വിഷയത്തിലേക്ക്, അതിലേക്കല്ലാതെ, സുന്നത്തിലേക്കല്ല, നബിചര്യയിലേക്ക്, എൻ്റെ ചര്യയിലേക്കല്ലാതെയാണ് അവൻ്റെ ആലസ്യം, അവൻ തളർന്നു പോകുന്നത്, അവൻ ശരിയായ മാർഗത്തിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ, ഫഖദ് ഹലക്, അവൻ നശിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ ഇവിടെ വിശദീകരണങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഫമങ്കാനത്ത് ഫത്രത്തുഹു ഇലാ സുന്നത്തി, എൻ്റെ സുന്നത്തിലേക്കാണ് അവൻ്റെ ഫത്രത്ത് എങ്കിൽ അവൻ സന്മാർഗം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുമ്പോൾ അത് അൽ ഇഖ്തിസാദ് വത്തവസ്സുത് മഅൽ മുദാവമ വൽ ഇഖ്ലാസിലില്ലാ എന്നാണ്. വഅദമിരിയ ഇവ സുംഅ ശർഹുകളിൽ വിശദീകരിക്കുന്നു. അത് മിതത്വമാണ്, മധ്യനിലപാടാണ്, അതോടൊപ്പം തുടർച്ചയായി പതിവായി നിർവഹിക്കുക എന്നതുമാണ്, അള്ളാഹുവിന് നിഷ്കളങ്കമായി നിർവഹിക്കുക എന്നതുമാണ്. ലോകമാന്യതയും അതേപോലെ തന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കലും അറിയിപ്പിക്കലും അല്ലാതിരിക്കലുമാണ് എൻ്റെ ചര്യ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എൻ്റെ ചര്യയിലേക്കാണ് അവൻ എത്തുന്നതെങ്കിൽ അവൻ സന്മാർഗം പ്രാപിച്ചു. അപ്പോൾ ആരംഭശൂരതയും, ഒരു കാര്യം തുടങ്ങി ആ നന്മ പിന്നീട് തുടർന്ന് കൊണ്ടുപോകാതിരിക്കുക, തീരെ ഉപേക്ഷിക്കുക, അതൊന്നുമല്ല സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ഒന്നിലും ഓവറാകലോ ഒന്നിലും പിന്നോട്ട് പോകല, മധ്യമ നിലപാടാണ് എല്ലാ കാര്യത്തിലും. എക്കത്തിസ്വാദ് മിതത്വം പാലിക്കലാണ്, വത്തവസുദ്, മധ്യമ നിലപാട് സ്വീകരിക്കൽ. എന്നാൽ അതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, അത് മുദാവമത്ത്, ദായിമാകുക, പതിവാക്കുക എന്നതിനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അതോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങളിലുള്ള വലിയ ആത്മാർത്ഥത, നിഷ്കളങ്കത, കാപട്യമില്ലാതിരിക്കുക, അതും വളരെ പ്രധാനമാണ്. ഒരിക്കൽ ലോകമാന്യത കടന്നു വരാതിരിക്കുക. അപ്പോൾ ആ രൂപത്തിലേക്ക് എത്തേണ്ടതുണ്ട്. നബിചര്യ അത് പതിവാക്കേണ്ടതാണ്. ഒരിക്കലും അതിൽ കാപട്യം, അതേപോലെ റിയാ, പരക്ഷ, ലോകമാന്യതയുമൊന്നും കടന്നു വരാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ അവൻ സന്മാർഗത്തിലാണ്. എന്നാൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ വല്ലതുമുണ്ടെങ്കിൽ അതിൽ ഒന്നുകിൽ ആരംഭശൂരതയുണ്ട്, പിന്നീട് പറ്റ വിട്ടേച്ചു പോകുന്നു, നന്മകൾക്ക് തുടർച്ചയില്ല, ഉള്ളതിൽ തന്നെ ആത്മാർത്ഥതയില്ല, ചെയ്യുന്നതാണെങ്കിൽ ലോകമാന്യത റിയാ കടന്നു വരുന്നതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഫക്കത് ഹലക്, അവൻ നാശത്തിലായി എന്നതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോ വമൻ കാനത്തിലാ ഗൈരി ദാലിക്, എന്നാൽ അതല്ലാത്ത, എന്റെ സുന്നത്തല്ലാത്തതിലേക്കാണ് അവൻ എത്തിച്ചേരുന്നതെങ്കിൽ അവൻ നശിച്ചു എന്ന് പറയുമ്പോൾ, അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീയിൽ നിന്നും മാർഗദർശനത്തിൽ നിന്നും പുറത്തു പോകലാണ് അവൻ. അങ്ങനെ പോകുന്നവൻ നാശത്തിലാണ് അകപ്പെടുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അപ്പം നബിചര്യ പതിവാക്കണമെന്നും, നബിചര്യ എന്ന് പറയുമ്പോൾ അത് ആരംഭശൂരതയല്ല, മിതത്വവും മധ്യമരൂപവും പതിവാക്കലും ഇഖ്ലാസുമാണെന്നുമൊക്കെയുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു കാര്യത്തിന് വിരമിച്ചാൽ മറ്റൊന്നിൽ നിരതനായി, എപ്പോഴും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിരന്തരമായി നിരതനായി മുന്നോട്ടു പോവുക എന്നതാണ് യഥാർത്ഥ സന്മാർഗത്തിൻ്റെ മാർഗം. കുറച്ച് ചില കാലങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില നേരങ്ങളിൽ നന്മയുടെ മുമ്പിലുണ്ടാകുന്നു, പിന്നീട് ഒരു നിലക്കും അതിനോട് താല്പര്യമില്ലാതെ പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനെ അവൻ അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നബിചര്യക്കെതിരാണ്, അവൻ നാശത്തിലേക്കണെത്തുക എന്ന ശക്തമായ തക്കീതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നത്. ആകത്തു ഈ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അത് പതിവാക്കുക, അത് മിതത്വം പാലിക്കുക, ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക, ഒരിക്കലും റിയാ കടന്നു വരാതിരിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്ത ആ വ്യക്തി അതിൽ നിന്നും പറ്റെ വിട്ടുപോകുക, അവരവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കേണ്ടതുമുണ്ട് എന്നുകൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്നു. ഹദീസ് സന്ദേശമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ. പ്രിയമുള്ളവരെ, അപ്പോൾ തിരുമൊഴികൾ നമ്മൾ കേട്ടു അല്ലേ? തിരുമൊഴികൾ കേട്ടു. ഓരോ വിഷയങ്ങളും നമ്മളിങ്ങനെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലതുണ്ടാക്കുന്ന, നമ്മളറിയാതെ വരുന്ന കുറേ മാറ്റങ്ങളുണ്ട്. അത് നമ്മുടെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ വാക്കുകളിൽ മാറ്റങ്ങൾ വരുന്നു. വാക്കുകളിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് പ്രവർത്തനങ്ങളായിട്ട് മാറുന്നു. നമ്മുടെ ചിന്ത വാക്കായും പ്രവർത്തനവുമായി മാറും. പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു ശീലമായി മാറും. ശീലം നമ്മുടെ സ്വഭാവമായി മാറും. ഇങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ മാറ്റങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. ഇൻഷാല്ല. അപ്പോൾ തിരുമൊഴികളിലൂടെ നമ്മൾ കടന്നു വന്നു. തിരുമൊഴികളിലെ ആ സന്ദേശം നമുക്കൊക്കെ പുലർത്താനും അത് പ്രാവർത്തികമാക്കാനുമൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം.

0: ഉണ്ടാക്കേണ്ട.
1: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ ആല ഇമ്രാനിലെ 140-ാമത്തെ വചനം, അതിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ്. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 140-ാമത്തെ വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉഹ്ദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കുണ്ടായ പരാജയത്തെ പ്രത്യേകം ഉണർത്തുകയും വിശ്വാസികൾക്ക് വന്ന പരിക്കുകൾ, കേടുപാടുകൾ, അതിൽ അവർ വിഷമിക്കേണ്ടതില്ല, സ്വാഭാവികമാണത്, ശത്രുക്കൾക്കും അപ്രകാരം നഷ്ടങ്ങളും കേടുപാടുകളും പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് എന്നതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വതിൽക്കൽ അയ്യാമുനുദാവിലുഹ ബൈനന്നാസ്, ആ ദിവസങ്ങൾ, വിജയത്തിൻ്റെ ദിവസങ്ങൾ, ആളുകൾക്കിടയിൽ, നാടുകൾക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ, സംഘങ്ങൾക്കിടയിൽ, ആരെല്ലാമാണ് യുദ്ധം ചെയ്യുന്നത് അവർക്കിടയിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. യഷ്മിലു മുദാവലതുഹ ബൈന ഉമ്മ വ ഉമ്മ, ഈ ഒരു വിഭാഗം, ആ ഒരു വിഭാഗം, ആ സമുദായം, ഈ സമുദായം, എല്ലാ മനുഷ്യന്മാരും അതിൽപ്പെട്ടു, മനുഷ്യന്മാരെല്ലാവരും ഇതിൽപ്പെട്ടു. ഫൽ ഇൻസാനു യജിദു യോമൻ സുറൂറൻ വയജിദു യോമൻ ആഖർ ഹുസ്നൻ, മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേ, ചില സന്ദർഭങ്ങളിൽ അവരെ സന്തോഷവാന്മാരായി കാണാം, ചില ദിവസങ്ങളിൽ ദുഃഖിതരായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ സുഖ ദുഃഖ സമ്മിശ്രമായിക്കൊണ്ടാണ് ജീവിതം അവർക്ക് നൽകിയിട്ടുള്ളത്. ഒരു കവി പറഞ്ഞതുപോലെ, ഫയോമുൻ അലൈന വയോമുൻ ലന, ഒരു ദിവസം ഞങ്ങൾക്കെതിരാണ് എന്നാൽ ഒരു ദിവസം ഞങ്ങൾക്ക് അനുകൂലമാണ്. വയോമൻ നുസാ ഉവയോമൻ നുസറു, ഒരു ദിവസം ഞങ്ങൾ സങ്കടപ്പെടുന്നു, വേദനിക്കുന്നു, വ്യസനിക്കുന്നു, ഒരു ദിവസം ഞങ്ങൾ സന്തോഷിക്കുന്നു. ഫദ്ദുന്യ ഹാക്കഥ, ദുനിയാ വിപ്രകാരമാണ്. ലാ തബഖ അലാ ഹാലിൻ വാഹിദത്തിൻ, ഒരേ അവസ്ഥയിൽ തന്നെ തുടരുകയില്ല, അവശേഷിക്കുകയില്ല. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് ദവാമുൽ ഹാൽ മിനൽ മഹാൽ വല്ലയ്യാമു ദുവലുൻ, അവസ്ഥകൾ, സാഹചര്യങ്ങൾ അതോരോ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ദിവസങ്ങൾ അങ്ങനെയാണ്, വിജയങ്ങളും. ഇവിടെ നുദാവിലുഹ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, അന്നല്ലാഹു അസ്വജൽ ലി കമാലി സുൽത്താനിഹി വകിബരിയാഹി യുദീലുന്നാസ് ബഅദുഹും അലാ ബഅദ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് ഈ ഒരു സിയഖ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു നൂനുൽ അദ്മ, നാമാണ് അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൂർണ്ണമായ അധികാരത്തിലാണ്, സുൽത്താനീയത്തിലാണ്, അതിൻ്റെ പൂർണ്ണതയാണ് അറിയിക്കുന്നത്. അല്ലാഹുവിൻ്റെ കിബിരിയായിനെയാണ് അത് അറിയിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന് നൽകുന്നതും കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വിജയം നൽകുന്നത്, അധികാരം നൽകുന്നത്, അത് പിടിച്ചെടുക്കുന്നത്. ഫതാറത്തൻ തക്കൂനു അയ്യാമല്ലി ഹാവുലായി, ചില സന്ദർഭങ്ങളിൽ വിജയങ്ങൾ ഇവർക്കായിരിക്കാം, ചില സമയങ്ങളിൽ വിജയങ്ങൾ അവർക്കായിരിക്കാം. ഒരേ കൂട്ടർക്ക് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും വിജയം തന്നെയാണ്. ഒരിക്കലും ഒരു ദുഃഖമില്ലാത്ത, അവർക്ക് ദുഃഖം സംഭവിക്കുകയില്ല, പരാജയം സംഭവിക്കുകയില്ല, അങ്ങനെയൊന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് പലതും പഠിപ്പിക്കാനും അത് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്താണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ജയപരാജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ അലം അല്ലാഹുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലാരാണ്? ഈമാനുള്ളവർ, സത്യവിശ്വാസികളെന്നറിയാൻ വേണ്ടിയാണ്. കപടന്മാരാണെങ്കിൽ, മുനാഫിക്കുകൾ, നിഫാക്കുള്ളവരാണെങ്കിൽ, പരാജയങ്ങൾ സംഭവിക്കുമ്പോഴേക്ക്, നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, പരിക്കുകൾ പറ്റുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടവർ മാറിപ്പോവും. എന്നാൽ ഈമാനുള്ളവർ, അവരെന്ത് സംഭവിച്ചാലും ഖുല്ല യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതേ സംഭവിക്കുകയുള്ളൂ, അതുകൊണ്ട് യാതൊരു നിലക്കും അലസതയില്ലാതെ, മടിയില്ലാതെ, പേടിയില്ലാതെ അവരല്ലാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരായിരിക്കും. അവർക്ക് ഭയം എന്നൊന്ന് ഇല്ല. ഇന്നന്നാസ ഖദ് ജമാഉലക്കും, ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മതി. അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനു വേണ്ടിയാണ് വിജയങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ അലമ അള്ളാഹു സുബ്ഹാനഹു വതാല അറിയാൻ വേണ്ടി വലിയ അലമ അള്ളാഹുല്ലദീന ആമനു, ഈമാനുള്ളവർ ആരാണ് എന്നത്. ഇവിടെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ തഖ്ദീർ നുദാബിലുഹ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. ലിയതബയ്യന ബിദാലിക്ക, അതുകൊണ്ട് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി. തമാമ സുൽത്താനില്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത. അന്നല്ലാഹു അസ്സവജൽ ഹുവല്ലദീ ലഹുൽ ഹുക്മ്, അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്കാണ് വിധിക്കുവാനുള്ള അധികാരമുള്ളത്. യഹ്കുമു ഫീ ഇബാദിഹി ബിമാ യശ, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ ഉദ്ദേശിക്കുന്നത് പോലെ തൻ്റെ അടിമകൾക്കിടയിൽ വിധിക്കും. ഫയഖ്ദുലു അഖ്വാമൻ വയൻസുറു ആഖരീന, ചില വിഭാഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല നിന്ദിക്കും, ഇകഴ്ത്തും. ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല സഹായിക്കും മറ്റു കൂട്ടരെ. വയഅതീ ബിൽ ഉസ്രി വയഅതീ ബിൽ യുസ്ർ, പ്രയാസങ്ങൾ കൊണ്ടുവരും, എളുപ്പമുണ്ടാക്കും. ഹച്ചായ തബയ്യന ബിഹാദ, ഇത് വ്യക്തമാകുന്നതുവരെ. തമാമ സുൽത്താനിഹി സുബ്ഹാനഹു വതാല, ഇതിൻ്റെ എല്ലാം അധികാരം, ഇതെല്ലാം നൽകുന്നത് വിജയം നൽകുന്നവൻ അള്ളാഹുവാണ്, പരാജയം നൽകുന്നവൻ അള്ളാഹുവാണ്. ആളുകൾ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്, ആളുകളത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഹത്തൽ മഖ്ലൂഖാത്ത് ബഅദുഹ ഫീഹ ഖൈർ വബഅദുഹ ഫീഹ ശർ, സൃഷ്ടികൾ വരെ, അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകൾ, സൃഷ്ടികളിൽ വരെ ഖൈറും ഷെറുമുണ്ട്, നന്മയുള്ളവരും തിന്മയുള്ളവരുമുണ്ട്. കുല്ലു ഹാദ ലിയുദ്ഹിറ ലിന്നാസി, ഇതൊക്കെ ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി, പ്രകടമാക്കി കൊടുക്കുവാൻ വേണ്ടി. എന്താണ്? തമാമ സുൽത്താൻ ലിൽ അലിയിൽ ഖബീരി സുബ്ഹാനഹു, അത്യുന്നതനായ, ഏറ്റവും വലിയവനായിട്ടുള്ള, എല്ലാത്തിൻ്റെയും അധികാരമുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വതാല. ആ റബ്ബിനെ, ആ റബ്ബിൻ്റെ ഖുദ്രത്തിനെ, ആ റബ്ബിൻ്റെ അളമത്തിനെ, ആ റബ്ബിൻ്റെ സുൽത്താനീയത്തിനെ, ആ റബ്ബിൻ്റെ മുൽക്കിയത്തിനെ എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാല വിജയപരാജയങ്ങൾ നൽകുന്നത് വിശ്വാസികളെ തിരിച്ചറിയുവാൻ. വലിയ അലം അള്ളാഹുല്ലദീന ആമനു, അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളായ ആളുകളെ പ്രത്യേകം അവരെ മാറ്റി എടുക്കുവാൻ വേണ്ടി. അന്നല്ലാഹു തആല ഖദ് അലിമല്ലദീന ആമനു ഖബ്ല യുഅ്മിനു, എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളെ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ. ഫൈൻ അലിം അള്ളാഹു ബിൽ അഷിയായി അലിമ അസ്ലിയുൻ ഖദീമുൻ, അള്ളാഹുവിൻ്റെ ഒരു ഇൽമ്. ഫഇന്ന ഇൽമ അള്ളാഹു ബിൽ അഷിയായി, കാര്യങ്ങളെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഇൽമ്, ഇൽമുൻ അസ്ലിയുൻ ഖദീമുൻ, അത് ആദ്യമേ ഉള്ളതാണ്. യഅലമു സുബ്ഹാനഹു വതആല മാക്കാന വമാ യകൂനു ഇലാ യൗമിൽ ഖിയാമ, ഉണ്ടായതും ഉണ്ടാവാനിരിക്കുന്നതുമെല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ലാക്കിൻ യഅലമുഹു ഇൽമുൻ വജൂദ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഉണ്ടാവുന്നതിനെക്കുറിച്ചുള്ള, ഉണ്ടായതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. യഅലമുഹു മൗജൂദൻ, അതുണ്ട് എന്നുള്ളത് അള്ളാഹുവിനറിയാം. അമ്മൽ ഇൽമു സാബിഖ് ഫഇന്നഹു യഅലമുഹു അന്നഹു സയൂജദ്, അതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ടാകുന്നതിനെക്കുറിച്ച് മുമ്പ് തന്നെ അള്ളാഹുവിനറിയാം. വഹുനാക ഫർഖുൻ ബൈന ഇൽമുഹു ശൈ മൗജൂദൻ ഹാല വജൂദിഹി ബൈന ഇൽമിഹി ശൈ ബി അന്നഹു സയൂജദ് ഫഹാദാ ഹുവൽ അവ്വൽ. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇൽമ്, ഒരു കാര്യത്തെക്കുറിച്ച് അതുണ്ടാകും എന്നുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ അത് പിന്നീട് ഉണ്ടാവാനുള്ളതാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ്, ഉണ്ടായതിനെക്കുറിച്ചുള്ള അറിവ്, അതൊക്കെ ഉണ്ട്. ഓരോതിനെക്കുറിച്ചും അതിൻ്റെ തർത്തീബനുസരിച്ച്, അതിൻ്റെ ജുസ് അനുസരിച്ച് ഈമാൻ ഉണ്ടാവും, അത് നഷ്ടപ്പെടും. ഓരോ ആളുകളെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനാണ്, അള്ളാഹു അറിഞ്ഞവനാണ്. ഫഇന്നഹു സുബ്ഹാനഹു വതആല കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂദി മഖാദിറ കുല്ലി ഷൈഇൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനറിയാം, ഒരു അവിശ്വാസിയെക്കുറിച്ചിടത്തോളം അവൻ്റെ കാര്യങ്ങളറിയാം. അപ്പോൾ വലിയ അലമ എന്ന് നമ്മളിവിടെ പറയുമ്പോൾ അള്ളാഹു അറിയുന്നതിന് വേണ്ടി എന്നാണ്, അള്ളാഹുവിനറിയില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ലിയ അലമ ഇൽമ വുജൂദി,

വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിജയങ്ങൾ അതിലവൻ തൃപ്തിപ്പെടുന്നു. ബിമുദാവലത്തില്ലാഹി അൽ അയ്യാം ബൈനന്നാസ് എന്തിൽ ജനങ്ങൾക്കിടയിൽ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നതായ വിജയങ്ങളെ, അതിനെ തൊട്ട് ഒരു സത്യവിശ്വാസി തൃപ്തനാണ്. ഇർദാ ബിഹാ റിദൻ താമൻ, അവൻ അതിൽ തൃപ്തിപ്പെടുന്നു, പൂർണ്ണമായ തൃപ്തി. വൈ ഇൻ അസാബത്തു ഹുറാ ഉ സബർ, അവനൊരു ഉപദ്രവം ഒരു വിഷമമുണ്ടായാൽ അവൻ ക്ഷമിക്കുന്നു. വൈൻ അസാബത്തു സറാ ഉ ശക്കറ, സന്തോഷമുണ്ടാകുമ്പോൾ റബ്ബിന് ശുക്ർ ചെയ്യുന്നു. വയഅലമ അന്നദാലിക ബിതഖ്ദീരില്ലാഹ് ഫയർദാ വൈസ്ലിം. അപ്പോൾ സഹോദരങ്ങളെ, അവൻ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ തഖ്ദീർ അതിൽ തൃപ്തിപ്പെടുന്നു, അത് സ്വീകരിക്കുന്നു. എന്നാൽ സത്യവിശ്വാസിയല്ലാത്ത ഒരാൾ, അയാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അയാൾ അഹങ്കരിക്കുന്നു, അയാൾ തിന്മകൾ ചെയ്യുന്നു, വിപത്തുകൾ ബാധിക്കുമ്പോൾ വളരെ അസ്വസ്ഥനായിക്കൊണ്ട് കോപാകുലനായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വമിനന്നാസി മൻ യഅബ്ദു അല്ലാഹ അലാ ഹർഫിൻ, ഒരു തല്ലത്ത് ഒരു ഭാഗത്ത് നിന്ന്, ഒരു കോർണറിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ട്, ഒരു തറഫ്, ഒരു സൈഡിൽ നിന്ന്. ഫൈൻ അസ്വാബഹു ഖൈറു നിത്മ അന്നബിഹി, ഖൈറാണ് അവർക്കുണ്ടായത് എങ്കിൽ അവരതിൽ സമാധാനപ്പെടുന്നു. എന്നാൽ വൈൻ അസ്വാബത്തുഹു ഫിത്ന, ഇവിടെ ഖൈറിന് ഓപ്പോസിറ്റ് ആയിക്കൊണ്ടുള്ള ഒരു തിന്മ, ഒരു വിപത്ത് എന്തെങ്കിലുമൊക്കെ ബാധിക്കുമ്പോഴാണ്, ഇൻഖലബ അലാ വജീഹിഹി, അവരുടെ മുഖം, അവരുടെ ഖൽബ് ചാഞ്ചാടുകയാണ്. ഖസ്ര ദുനിയാവൽ ആഖിറ, അവർക്ക് ദുനിയാവലും ആഖിറത്തിലും നഷ്ടമാണ്. എത്ര എത്ര ആളുകളാണ് മുർത്തദ്ദായി പോകുന്നത് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ. വലിയ മുസീബത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാല എന്തിനു വേണ്ടിയാണ് ഈ വിജയങ്ങളെന്നും പരാജയങ്ങളും നൽകുന്നത്? ആ വിജയ പരാജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വിശ്വാസികളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അവർക്ക് വിജയിക്കാൻ കാരണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ പരാജയപ്പെടാനും കാരണങ്ങളുണ്ടാവും. അവിശ്വാസികളാണ് എന്നുള്ള നിലക്ക് അവർക്ക് പരാജയങ്ങൾ മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ വിജയവും നൽകും. അതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട്. അവർക്ക് ആ പരാജയം വലിയ വമ്പിച്ച പരാജയമാണ്, ദുനിയാവിലും ആഖിറത്തിലൊക്കെയുള്ള പരാജയമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യവും മാർഗവും വിശ്വാസവും ആദർശവും നമ്മുടെ അധ്വാനവും നമ്മുടെ ജിഹാദും എല്ലാം അതിൻ്റെ അടിസ്ഥാനം ഈമാനാണ്. ഈമാനുള്ളവരെ തിരിച്ചറിയുവാൻ വേണ്ടി അതടിസ്ഥാനമാണല്ലോ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, നിശ്ചയമായും ഈമാനുള്ള ആളുകൾ, പിന്നെ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ, വലാസുർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, മനുഷ്യന്മാരെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാനോടുകൂടി. അതാണ് നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ, നമ്മുടെയൊക്കെ ഇബാദത്തുകളുടെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. ഈമാനാണ് അടിസ്ഥാനം. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, ഒന്നാമത്തെ ഹിക്മത്ത് അതാണ്, രണ്ടാമത്തെ ഹിക്മത്ത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതാല വിജയപരാജയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അത് രണ്ടാമത്തത്, ഒന്ന്, വിശ്വാസികളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്, യുദ്ധങ്ങളിൽ പരാജയങ്ങൾ നൽകുന്നത്, വിജയങ്ങൾ നൽകുന്നത് ഒക്കെ. ഈമാനുള്ളവരാരാണെന്നറിയണം. വിജയിക്കുമ്പോൾ കൂടെ നിൽക്കുന്നു, പരാജയപ്പെടുമ്പോൾ അടുത്ത വിഭാഗത്തിലേക്ക് കളം മാറ്റി ചവിട്ടുന്നു, അവിശ്വാസത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളവരവസ്ഥയല്ല, മറിച്ച് എൻ്റെ ഈമാൻ ഇതിൽ ഉറച്ചു നിൽക്കാൻ, എന്ത് തന്നെ സംഭവിച്ചാലും, എണ്ണത്തിലും വണ്ണത്തിലും കുറവായിരുന്നാലും, യുദ്ധ സാഹചര്യം വളരെ മോശമായ അവസ്ഥയിലായിരുന്നാലും, നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും, ഈമാനുള്ള ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയായി മാറാൻ അതിനെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈമാൻ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ടല്ലോ, അബ്ദുല്ലാഹി ഇബ്നു ജുദ്അൻ കാന ഫിൽ ജാഹിലിയത്തി യസ്ലു റഹിം വയുത്അമുൽ മിസ്കീൻ, ജാഹിലിയത്തിൽ കുടുംബബന്ധം ചേർക്കാറുണ്ടായിരുന്നു, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. ഫഹൽ ദാക നാഫിഉഹു, അയാൾക്കത് വല്ലതും പ്രയോജനപ്പെടുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ലാ യംഫഉഹു, ഇല്ല, അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർലി ഖതിയത്തി യൗമദ്ദീൻ, ഒരിക്കൽ പോലും അയാൾ ജീവിതത്തിൽ എൻ്റെ പാപങ്ങൾ പരലോക ദിവസത്ത് വിചാരണയുടെ നാളിൽ എനിക്ക് പുറത്തു തരണേ എന്നുള്ള ആ ഒരു വിശ്വാസം അയാൾക്കുണ്ടായിട്ടില്ല, അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈമാനില്ലാത്തവരുടെ കർമ്മങ്ങൾ അത് വഖദിംന ഇലാ മഅമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാ മൻസൂറ എന്ന് പറഞ്ഞിട്ട്,
അവർ ചെയ്ത കർമ്മങ്ങളുടെ അടുക്കിലേക്ക് നാം വരും. അതെല്ലാം ധൂളി

0: ളാക്കി പറത്തിക്കളയുന്നതാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനുള്ളവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും തൗഹീദിൽ ഉറച്ചു നിന്ന്, ഈമാനിൽ ഉറച്ചു നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആലിമ്രാനിലെ 140-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്. വിജയം മാറിമറിഞ്ഞുകൊണ്ടിരിക്കും എന്ന ഉള്ളടക്കത്തോടുള്ള വചനമാണ് അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാലാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
2: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെയൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണവും ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
1: അൽഹംദുലില്ലാഹ്,
2: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ? എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നതിന് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
2: അതുമാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
1: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
2: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
1: അല്ലാതെ കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല.
2: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
1: കൊളസ്ട്രോളില് പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കുക. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിന് നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നുള്ളൊന്ന് പറഞ്ഞാവോ?
2: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
1: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
2: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അതെ.